ഇത് ആകാശവാണി കൊച്ചി എഫ് എം 102.3. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, 102.3 മെഗാഹെഡ്സിൽ എഫ് എം ബാൻഡിൽ ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇന്ന് ശകവർഷം 1948 ഭാദ്രം 19, കൊല്ലവർഷം 1202 ചിങ്ങം 25, 2026 സെപ്റ്റംബർ 10 വ്യാഴാഴ്ച.

0: സുഭാഷിതം.
1: ഫേൺഹിൽ ഗുരുകുലത്തിൽ താമസിക്കുമ്പോഴാണ് പാശ്ചാത്യരുമായി സഹവസിക്കാൻ കഴിഞ്ഞത്. നമുക്ക് യാതൊരു അസ്വസ്ഥതയുമില്ലാത്ത കാര്യങ്ങളിൽ അവർ അസ്വസ്ഥരാകുന്നത് കണ്ട് ഞാൻ അസ്വസ്ഥനാവുകയും ഒരുതരം നീരസം അവരോട് തോന്നുകയും ചെയ്തിട്ടുണ്ട്. പിന്നീട് കുറേ കാലം കഴിഞ്ഞപ്പോൾ ഞാനും അവരെപ്പോലെ പലതിനും അസ്വസ്ഥനാവാൻ തുടങ്ങി. എന്തിനൊക്കെയാണ് അവർ അസ്വസ്ഥരായിരുന്നത്? വഴിവെക്കിൽ അലക്ഷ്യമായി വലിച്ചെറിഞ്ഞ പ്ലാസ്റ്റിക്കുകൾ കണ്ടാൽ, വൃത്തിയും വെടിപ്പുമില്ലാത്ത ഇടങ്ങൾ കണ്ടാൽ, ഉറക്കെ ശബ്ദമുയർത്തി സംസാരിക്കുന്നത് കേട്ടാൽ, അനുവാദമില്ലാതെ മറ്റുള്ളവരുടെ സ്വകാര്യതകളിൽ ഇടപെടുന്നത് അനുഭവിച്ചാൽ, ആൺപെൺ വ്യത്യാസത്തോടെ ആരെങ്കിലും ആരോടെങ്കിലും പെരുമാറുന്നത് കണ്ടാൽ, കുഞ്ഞുങ്ങളെ വ്യക്തികളായി മാനിക്കാതിരിക്കുന്നത് കണ്ടാൽ, എരിവും പുളിയും മസാലയുമൊക്കെ വാരിക്കോരിയിട്ട് ഭക്ഷണം പാചകം ചെയ്യുന്നതും കഴിക്കുന്നതും കണ്ടാൽ, ഇങ്ങനെ നമുക്ക് യാതൊരു പ്രശ്നവുമില്ലാത്ത കാര്യങ്ങളിലാണ് അവർ അത്യധികം അസ്വസ്ഥരാകുന്നത്. ജീവിതത്തിൽ തെളിച്ചമുണ്ടായി വരുമ്പോഴാണ് ഇരുട്ടിനെ നാം അറിയുകയും അനുഭവിക്കുകയും അതിലത്യധികം അസ്വസ്ഥരാവുകയും ചെയ്യുക. ഇരുട്ടിൽ കഴിയുന്നവർക്ക് ഇരുട്ട് ഒരു സ്വാഭാവിക ജീവിതാവസ്ഥയായി മാത്രമേ തോന്നുകയുള്ളൂ. എന്നാൽ വെളിച്ചം കണ്ടു തുടങ്ങുമ്പോൾ അതുവരെ സ്വാഭാവികമായി തോന്നിയിരുന്നത് മരണമെന്ന പോലെ മാരകമായി നാം അനുഭവിക്കാൻ തുടങ്ങും. നമ്മുടെ ശരീരത്തിന്റെ കാര്യമെടുക്കുക. കിട്ടുന്നതെല്ലാം വാരി വലിച്ചു തിന്ന് തമസ്സു ബാധിച്ച് ആലസ്യത്തിൽ കഴിയുന്ന നമ്മിൽ പലർക്കും എന്തെങ്കിലും കുഴപ്പമുണ്ടെന്നോ അതിൽ നിന്ന് പുറത്തു വരേണ്ടതുണ്ടെന്നോ ഒരിക്കലും തോന്നുന്നില്ല. എന്നാൽ നല്ല ആരോഗ്യത്തോടെയും ഉണർവോടെയും ഇരിക്കുന്ന ശരീരത്തിന് ചെറിയ ആലസ്യം പോലും അസ്വസ്ഥതയായിരിക്കും. മനസ്സിന്റെ കാര്യവും അങ്ങനെ തന്നെയാണ്. സദാ അതൃപ്തിയിലും ആർത്തിയിലും കഴിയുന്ന മനസ്സ് എപ്പോഴും കാർമേഘം മൂടിയ ആകാശം പോലെയാണ്. തിന്നാനും കുടിക്കാനും പുണരാനും ഉറങ്ങാനും മാത്രമാണ് ജീവിതമെന്നും അത് എങ്ങനെയെങ്കിലും ജീവിച്ചു തീർത്താൽ മതിയെന്നുമാകും അത്തരം മനസ്സിന്റെ തീരുമാനം. എന്നാൽ പ്രസന്നമായിരിക്കുന്ന മനസ്സിന് ചെറിയ മേഘക്കീറുപോലും ഒഴിവാക്കേണ്ടതായ അസ്വസ്ഥതയാകും. ജീവിക്കുന്ന നിമിഷങ്ങളെ സർഗാത്മകമാക്കാൻ അവർ പ്രയത്നിക്കും. ചെറിയ ഇരുൾ പോലും ഒഴിവാക്കാൻ അവർ പല വഴിയിൽ ശ്രമിച്ചുകൊണ്ടിരിക്കും. പറഞ്ഞു വരുന്നത് ഇത്രമാത്രം. സദാ അസ്വസ്ഥരായി കഴിയുന്നവർ അതറിയുന്നില്ല. അതൊരു സ്വാഭാവിക ജീവിതാവസ്ഥയായി അനുഭവിച്ച് ആ പൊട്ടക്കിണറ്റിൽ തന്നെ അവർ കഴിഞ്ഞുകൂടും. പ്രസന്നതയിലേക്ക് ഉണരുന്നവർ മാത്രമാണ് തന്നെ ബാധിച്ചിരിക്കുന്ന രോഗത്തെ പ്രതി ബോധവാന്മാരാകുന്നത്. അവർ അത് മൂർച്ഛിക്കുമ്പോൾ പരിഹാരം തേടും, ചികിത്സ തേടും. നാമോ രോഗത്തിലിരുന്ന് ആരോഗ്യം തേടുന്നവരെ രോഗിയെന്ന് പരിഹസിക്കും. പണ്ട് ഗുഹ്യരോഗങ്ങൾ വന്നാൽ നാം ഡോക്ടറെ കാണാൻ മടിക്കുമായിരുന്നു. അപമാനം പോലെയാണ് നമുക്കത് തോന്നിയിരുന്നത്. ഇന്നത് മാറിയിട്ടുണ്ട്. ശാരീരികമായ എല്ലാ രോഗങ്ങളും മടികൂടാതെ പറയുന്ന ഒരവസ്ഥയിലേക്ക് നാം എത്തിച്ചേർന്നിട്ടുണ്ട്. എന്നാൽ ശരീരത്തിന് രോഗം വരുന്നതുപോലെ തന്നെയാണ് മനസ്സിന് രോഗം വരുന്നതെന്ന യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ നമ്മുടെ സമൂഹം ഇനിയും സജ്ജമായിട്ടില്ല. അതുകൊണ്ട് തന്നെ പല മനോരോഗങ്ങളെയും ദുരഭിമാനത്തിൽ മറച്ചുവെച്ച് സദാ വിഷാദികളായി നാം ജീവിതം തള്ളി നീക്കുന്നു. നല്ലൊരു കൗൺസിലിംഗ് കൊണ്ടോ ചെറിയ മരുന്നുകൊണ്ടോ മാറാവുന്ന മാനസിക സംഘർഷങ്ങൾ

0: ഒരു ജീവിതകാലം മുഴുവൻ മൂടി വെച്ച് കൊണ്ടു നടക്കുന്നു. എത്ര സങ്കടകരമായ ഒരു സാമൂഹിക അവസ്ഥയാണ് അത്. നാം ഈ ദുരവസ്ഥയെ ഗൗരവത്തോടെ സമീപിക്കേണ്ടതുണ്ട്. സ്വയം ബോധവൽക്കരിക്കുകയും സമൂഹത്തോട് സംവദിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അത്രമാത്രം ശ്രദ്ധ ആവശ്യപ്പെടുന്ന ഒരിടമാണ് അത്. വ്യക്തിബന്ധങ്ങളിലും കുടുംബബന്ധങ്ങളിലും മറ്റ് സാമൂഹിക ബന്ധങ്ങളിലും നിലനിൽക്കുന്ന മാനസിക സങ്കീർണതകളെ തുറന്ന മനസ്സോടെ പരസ്പരം ചർച്ച ചെയ്യാനും പരിഹാരം തേടാനും നാം തയ്യാറാകേണ്ടതുണ്ട്. ദുരഭിമാനത്തിന്റെ ഇരുട്ടറയിൽ ഇനിയും നാം പതുങ്ങിയിരുന്നാൽ രോഗം പകരുക ഇനി വരുന്ന തലമുറയെക്കൂടിയാണ്. അതിനൊരവസരം നാമായിട്ടുണ്ടാക്കാൻ ഇടവരാതെ ഇരിക്കണം.
1: സുഭാഷിതം.
2: അവതരിപ്പിച്ചത് ഷൗക്കത്ത് എവി.
3: ആകാശവാണി FM വാർത്തകൾ.
4: ഇരുപതിനായിരത്തി 800 കോടി രൂപയിലധികം ചെലവ് വരുന്ന 8 മൾട്ടി ട്രാക്കിംഗ് റെയിൽവേ പദ്ധതിക്ക് കേന്ദ്രമന്ത്രിസഭ നൽകിയ അംഗീകാരത്തോടെ രാജ്യത്തെ റെയിൽവേ ശൃംഖല 656 കിലോമീറ്റർ വർദ്ധിപ്പിക്കുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. ഇത് റെയിൽവേയുടെ പ്രവർത്തനശേഷിയും കാര്യക്ഷമതയും മെച്ചപ്പെടുന്നതിന് വഴിയൊരുക്കുമെന്നും കേന്ദ്ര റെയിൽവേ മന്ത്രി വ്യക്തമാക്കി. പരിസ്ഥിതി ലോല മേഖലയുടെ കരട് വിജ്ഞാപനവുമായി ബന്ധപ്പെട്ട് ആശങ്ക വേണ്ടെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കോഴിക്കോട് ജില്ലയിലെ 10 വില്ലേജുകൾ ഉൾപ്പെടുന്ന 8 പഞ്ചായത്തുകളുടെ പ്രശ്നങ്ങൾ കേരള ഗ്രാമപഞ്ചായത്ത് അസോസിയേഷൻ കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നേരിൽ കണ്ട് ബോധ്യപ്പെടുത്തിയപ്പോഴാണ് മുഖ്യമന്ത്രിയുടെ പ്രതികരണം. സംസ്ഥാനത്തെ 38 തദ്ദേശ ഭരണ വാർഡുകളിലേക്ക് ഉപതിരഞ്ഞെടുപ്പിലെ നാമനിർദ്ദേശ പത്രിക സമർപ്പണം ഇന്ന് അവസാനിക്കും. പത്രികകളുടെ സൂക്ഷ്മ പരിശോധന മറ്റന്നാളാണ്. സംസ്ഥാനത്ത് ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾക്കും സേവനങ്ങൾക്കും ആഗോള വിപണിയിൽ മുൻഗണന ലഭ്യമാക്കുന്ന കേരള ബ്രാൻഡ് പോർട്ടൽ മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു. വെളിച്ചെണ്ണ, കാപ്പി, തേയില, പാദരക്ഷകൾ എന്നിങ്ങനെ 11 ഉൽപ്പന്നങ്ങളാണ് ആദ്യഘട്ടത്തിൽ അംഗീകരിച്ചത്. ഇന്ന് ലോക ആത്മഹത്യാ പ്രതിരോധ ദിനം. ആത്മഹത്യകൾ തടയാൻ കഴിയുമെന്ന അവബോധം ലോകമെമ്പാടും എത്തിക്കുക എന്നതാണ് ദിനാചരണത്തിന്റെ ലക്ഷ്യം. കോഴിക്കോട് ജില്ലാ കളക്ടറുടെ കുട്ടികളും കളക്ടറും സംവാദ പരിപാടിക്ക് തുടക്കമായി. എല്ലാ ബുധനാഴ്ചകളിലും വിവിധ സ്കൂളുകളിലെ വിദ്യാർത്ഥികളുമായി കളക്ടർ സംവദിക്കുന്ന പരിപാടിയാണ് കുട്ടികളും കളക്ടറും. കവിയും സാംസ്കാരിക പ്രവർത്തകനുമായ ആർ മോഹനന്റെ സംസ്കാരം രാവിലെ കോഴിക്കോട് മാവൂർ റോഡ് സ്മൃതിപഥത്തിൽ നടത്തും. സ്വകാര്യ ആശുപത്രിയിൽ ഇന്നലെ വൈകിട്ടായിരുന്നു 73-കാരനായ അദ്ദേഹത്തിന്റെ അന്ത്യം. 3 ദിവസമായി തുടർന്ന കനത്ത ചൂടിനുശേഷം സംസ്ഥാനത്ത് ഇന്ന് മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ആലപ്പുഴ, എറണാകുളം ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്.
3: ആകാശവാണി FM വാർത്തകൾ.
4: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ: 6:10 പ്രഭാതഗീതം, 6:27 കാർഷിക വാർത്തകൾ, വിപണി 6:32 പ്രധാന പത്രവാർത്തകൾ, തുടർന്ന് ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര, ഇടശ്ശേരിയുടെ പൂത്ത മാവിനെപ്പറ്റി എന്ന കവിതയിൽ നിന്ന് ഒരു ഭാഗം, 6:55 മുതൽ 7:25 വരെ FM ഡയറിയുടെ ആദ്യ ഭാഗം, ഇതിൽ ചിന്താശകലം, ഇന്നത്തെ ചോദ്യം, നാട്ടുവിശേഷം, സേവന വാർത്തകൾ, 7:00 സ്പോൺസർഡ് പരിപാടി പോ പ്ര, തുടർന്ന് മഹിതം മലയാളം, ഈ ഗാനം ഇന്നത്തെ ഗാനം, ആരോഗ്യക്കുറിപ്പുകൾ, ദീപസ്തംഭം, മഹാശ്ചര്യം. 7:35 FM ഡയറി തുടരും സമകാലികം. മാറ്റാം കാഴ്ചപ്പാട്, ജീവിക്കാം ആവോളം. ലോക ആത്മഹത്യാ പ്രതിരോധ ദിനത്തോടനുബന്ധിച്ച് 7:50 നോവൽ പാരായണം, തക്ഷൻകുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ, തുടർന്ന് RCR കായം എന്തു പഠിക്കണം, എന്താകണം.
5: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
6: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
4: 8:05 ചിത്രപതംഗം, ഗായകൻ അഭിജിത്ത് അനിൽകുമാർ പങ്കെടുക്കും.

0: കൊടുക്കുന്നു അവസാന ഭാഗം. 8:30 സ്പോൺസർഡ് പരിപാടി ഹലോ വി പി എസ് ലേക് ഷോർ. 9:00 എഫ് എം മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്ര ഗാനങ്ങൾ. 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില, തുടർന്ന് സംഗീതലഹരി. 11:00 ഒപ്പന പാട്ടുകൾ. 11:30 എൻ സി ഇ ആർ ടി സ്പോൺസർഡ് പരിപാടി ഉമംഗ്. ഉച്ചയ്ക്ക് 1:00 ഗാനോത്സവം. ശ്രോതാക്കൾ കത്തുകൾ വഴി ആവശ്യപ്പെട്ട ചലച്ചിത്ര ഗാനങ്ങൾ. 2:00 വെള്ളിത്തിര, തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി. 3:00 ഇന്ദിരാഗാന്ധി കോ ഓപ്പറേറ്റീവ് ഹോസ്പിറ്റൽ എഫ് എം ഹെൽത്ത് ലൈൻ തത്സമയ ഫോണിൻ പരിപാടിയിൽ മുട്ടുമാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയെ അറിയാം. ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് അസ്ഥിരോഗ വിഭാഗം മേധാവി ഡോക്ടർ എം ബി നിതീഷ് മറുപടി നൽകുന്നു. 4:00 വാട്സ്ആപ്പ് സന്ദേശഗാന പരിപാടി 4 മണിപ്പൂക്കൾ. ശ്രോതാക്കൾ കേട്ടത് ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. ഇത് ആകാശവാണി കൊച്ചി എഫ് എം 102.3. ഇനി 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. ഡൽഹിയിലെ
1: ദിസ് ഈസ് ആകാശവാണി, ദ ന്യൂസ് റീഡ് ബൈ നീന അർഖൽ. Union Cabinet has approved 8 multi-tracking railway projects at total cost of over 20,800 crore rupees. Briefing media after the Cabinet meeting, Information and Broadcasting Minister Ashwini Vaishnav said of these projects, 3 multi-tracking railway projects have been approved at a total cost of 10,783 crore rupees. Mr. Vaishnav said these projects cover 14 districts across West Bengal, Jharkhand, Odisha, Madhya Pradesh and Chhattisgarh, increasing the existing network of Indian Railways by about 656 kilometers. Mr. Vaishnav said that these projects are Kharagpur to Jharsuguda, 4th line, Katni to Pendra Road, 4th line, and Bilaspur to Pendra Road, 3rd line. These projects are planned to be completed up to 2029-30. Mr. Vaishnav further informed that the other 5 multi-tracking projects have been approved at a cost of nearly 10,021 crore rupees. The projects cover 17 districts across the states of Tamil Nadu, Andhra Pradesh, Karnataka and Telangana, increasing the existing network of Indian Railways by about 540 kilometers. These projects are planned to be completed up to 2029-30. Mr. Vaishnav said these routes include Arakonam to Reniguntha, 3rd and 4th line, Whitefield to Bengarapet, 3rd and 4th line, and doubling of Hosur to Umalur line. The approved multi-tracking projects will enhance connectivity to approximately 2,100 villages having a population of about 52 lakhs. Mr. Vaishnav informed that the government has decided to four-lining or quadrupling of all the 7 high-density railway corridors. These routes are Delhi to Howrah, Mumbai to Howrah, Delhi to Mumbai, Delhi to Guwahati, Delhi to Chennai, Howrah to Chennai and Mumbai to Chennai route. These routes cover 11,000 kilometers railway networks and four-lining of 2,000 kilometers has been completed. These approved projects for four-lining are related to the high-density railway networks. Prime Minister Narendra Modi has said that the Cabinet decision will ensure faster passenger movement, stronger connectivity and additional freight capacity. In a social media post, Mr. Modi highlighted that the 5 railway projects worth over 10,000 crore rupees will foster better rail connectivity in South India and also benefit lakhs of people. The Prime Minister also said that the Cabinet decision pertaining to 3 multi-tracking projects worth over 10,500 crore will add additional railway network and improve connectivity across Chhattisgarh, Jharkhand, Madhya Pradesh, Odisha and West Bengal. He added that it will also encourage tourism, especially heritage and wildlife related tourism, and lower logistic costs. Union Minister of Commerce and Industry Piyush Goyal has called on BRICS countries to work together to expand opportunities for women entrepreneurs and women-led enterprises in international trade. The minister also stressed the need for easier access to credit markets and predictable rules of business to leverage growth and opportunities for women-led enterprises. He was addressing the BRICS WBA Women-Led Development Conference in New Delhi. Mr. Goyal said, India has focused on empowering women financially, socially, and

0: and through education, skills and an improved quality of life with the objective of making women drivers of the country's growth. International Atomic Energy Agency, IAEA, has referred Iran to UN Security Council for the first time in 20 years, citing Tehran's failure to cooperate with a long-running probe into uranium traces found at undeclared sites. The IAEA's 35-member board approved the resolution by 23 votes to 5 with 8 abstentions. In the U.S. Open, Americans Ben Shelton and 11th seed Francis Tiafoe have set up an All-American men's single semifinal. In the women's single semifinals on Friday, defending champion Aryna Sabalenka will face 3rd seed Jessica Pegula, while 4th seed Coco Gauff will play Alina Rybakina of Kazakhstan. And that is the end of this news bulletin.
1: ഇത് ആകാശവാണി കൊച്ചി എഫ് എം 102.3. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 10 മിനിറ്റ്. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ പ്രഭാതഗീതം. ആദ്യഗാനം യേശുദാസ് പാടിയത്. ഗാനരചന പള്ളിപ്പുറം മോഹനചന്ദ്രൻ. സംഗീതം നൽകിയത് വി ദക്ഷിണാമൂർത്തി.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. പ്രധാന പത്രവാർത്തകൾ
1: തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 6:32.
0: പരിപൂർണ പരിശോധി ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
1: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
2: പ്രഭാതഗീതത്തിലെ അടുത്ത ഗാനം പി ജയചന്ദ്രൻ പാടിയത്, എസ് രമേശൻ നായരുടെ വരികൾ, കേശവൻ നമ്പൂതിരിയുടെ സംഗീതം.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില
1: എന്നും രാവിലെ 10:30
0: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
3: എല്ലാ ദിവസവും രാവിലെ 7:55 RCR കായം എന്ത് പഠിക്കണം, എന്താകണം. പ്രായോജക RCR കായം, വിശ്വാസത്തിന്റെ നർമ്മണം.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പ്രഭാതഗീതം.
1: ദിവസവും രാവിലെ 7 മണിക്ക് മഹിതം മലയാളം. മലയാള ഭാഷയുടെ അഴകും ആഴവും തിരഞ്ഞു പോകാം. കേൾക്കൂ മഹിതം മലയാളം, ദിവസവും രാവിലെ 7 മണിക്ക്.
2: ഹലോ ചേട്ടാ.
3: ആ ഹലോ.
2: മോളുടെ പാട്ട് വിടരുന്ന മുട്ടകളിൽ പോകുന്നുണ്ട് ഈ ഞായറാഴ്ച. ചേട്ടൻ എങ്ങനെയാ കേക്കുക?
3: അതൊക്കെ ഈസി അല്ലേ. ഇപ്പൊ ഗൾഫിലും കൊച്ചി ആകാശവാണി കിട്ടും. അതിനല്ലേ വേവ്സ് ആപ്പ്.
2: വേവ്സ് ആപ്പോ? അതെന്താ?
3: പ്രസാർ ഭാരതിയുടെ പുതിയ മൊബൈൽ ആപ്പാണ് വേവ്സ്. ഈ ആപ്പിലൂടെ ഇന്ത്യയിലെ എല്ലാ ആകാശവാണി നിലയങ്ങളും തത്സമയം ഇന്റർനെറ്റിലൂടെ സ്ട്രീം ചെയ്ത് കേൾക്കാം. ഇനിയിപ്പോ ഗൾഫിലെന്നല്ല, ലോകത്തെ ഏത് രാജ്യത്തിരുന്നും ഈ ആകാശവാണി പരിപാടിയിൽ ആസ്വദിക്കാം.
2: അപ്പോ റേഡിയോ വേണ്ടേ?
3: ഏയ്, ഇന്റർനെറ്റ് സൗകര്യമുള്ള ഒരു മൊബൈൽ ഫോൺ മാത്രം മതി. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നോ വേവ്സ് എന്ന് സെർച്ച് ചെയ്യുക, ആപ്പ് ഇൻസ്റ്റോൾ ചെയ്യുക. ഇതൊരു സിമ്പിൾ പരിപാടിയല്ലേ. പിന്നെ ഇതിൽ ആകാശവാണി മാത്രമല്ല കേട്ടോ, ദൂരദർശൻ ചാനലുകളും മികച്ച സിനിമകളും ഉണ്ട്. അപ്പൊ നീയും ഇൻസ്റ്റോൾ ചെയ്തോ. യാത്രയിലും ഇനി റേഡിയോ ഇല്ലാതെ ആകാശവാണി കേൾക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ അല്ലെങ്കിൽ ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ വേവ്സ് എന്ന് സെർച്ച് ചെയ്യൂ, അല്ലെങ്കിൽ സന്ദർശിക്കൂ www.wavespb.com.
0: ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 27 മിനിറ്റ്. ഇപ്പോൾ കാർഷിക വാർത്തകൾ. കേരള മൃഗസംരക്ഷണ വകുപ്പിന്റെ കീഴിലുള്ള തലയോലപ്പറമ്പ് മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രം നാളെ സൌജന്യ ആട് വളർത്തൽ പരിശീലന ക്ലാസുകളിലേക്കുള്ള രജിസ്ട്രേഷൻ ആരംഭിച്ചു. താൽപര്യമുള്ളവർക്ക് നേരിട്ടോ ഓഫീസ് സമയങ്ങളിൽ 0482923433 എന്ന ഫോൺ നമ്പറിൽ വിളിച്ച് പേര് രജിസ്റ്റർ ചെയ്യാം. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 0482923433. കോഴിക്കോട് ജില്ലയിലെ ബേപ്പൂർ നടുവട്ടത്ത് സ്ഥിതി ചെയ്യുന്ന ക്ഷീരപരിശീലന കേന്ദ്രത്തിൽ ഈ മാസം 15 മുതൽ 19 വരെയുള്ള തീയതികളിലായി കോഴിക്കോട് വയനാട് മലപ്പുറം ജില്ലകളിലെ ക്ഷീര കർഷകർക്ക് ശാസ്ത്രീയ പശുപരിപാലനം എന്ന വിഷയത്തിൽ പരിശീലന പരിപാടി നടത്തുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട നമ്പർ ഇതാണ്: 0495241457. 0495241457. ഫിഷറീസ് വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന സൊസൈറ്റി ഫോർ അസിസ്റ്റൻസ് ടു ഫിഷർ വുമൻ തീരമൈത്രി പദ്ധതിയിലേക്ക് കോട്ടയം ജില്ലയിൽ കരാർ അടിസ്ഥാനത്തിൽ മിഷൻ കോർഡിനേറ്റർമാരെ നിയമിക്കുന്നതിന് ഈ മാസം 16 വോക്ക് ഇൻ ഇന്റർവ്യൂ നടത്തുന്നു. മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളിൽ നിന്നുള്ളവർക്ക് മുൻഗണന. യോഗ്യത: ബിരുദം, ലൈവ്ലിഹുഡ് പ്രോജക്ടിൽ പ്രവൃത്തി പരിചയം, 2-വീലർ ലൈസൻസ്, പ്രായം 35 വയസ്സ് കവിയരുത്. വെള്ളക്കടലാസിൽ തയ്യാറാക്കിയ അപേക്ഷ, ബയോഡേറ്റ, അസൽ യോഗ്യതാ സർട്ടിഫിക്കറ്റുകൾ, പകർപ്പ് എന്നിവയുമായി അന്നേ ദിവസം രാവിലെ 11 മണിക്ക് കോട്ടയം കാരാപ്പുഴയിലുള്ള ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടറുടെ ഓഫീസിൽ ഹാജരാക്കണം. ഫോൺ നമ്പർ 0481256623. 0481256623. എറണാകുളം ജില്ലയിലെ സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്കും ഹിന്ദി അധ്യാപകർക്കുമായി നാളികേര വികസന ബോർഡ് ഹിന്ദി കവിതാ രചനാ മത്സരം സംഘടിപ്പിക്കുന്നു.

0: ജൂനിയർ സീനിയർ വിഭാഗങ്ങളിലായാണ് മത്സരം. സ്കൂൾ അധികൃതർ സാക്ഷ്യപ്പെടുത്തിയ എൻട്രികൾ ഈ മാസം 20 വൈകിട്ട് കൊച്ചി നാളികേര വികസന ബോർഡ് ഓഫീസിൽ ലഭിക്കണം. ഫോൺ നമ്പർ 0484237625 0484237625. ശ്രോതകൾ കേട്ടത് കാർഷിക വാർത്തകൾ. വിപണി: വെളിച്ചെണ്ണ ക്വിന്റലിന് 25,600 രൂപ, കൊപ്ര 16,400 രൂപ, കുരുമുളക് ഗാർബിൾഡ് 72,400 രൂപ, അൺഗാർബിൾഡ് 70,400 രൂപ, റബ്ബർ RSS-4 27,300 രൂപ, RSS-5 26,800 രൂപ. നിങ്ങൾ കേട്ടത് ഇന്നത്തെ വിപണി.
1: പിറന്നാളോ വിവാഹ വാർഷികമോ ഏതാഘോഷവേളയുമാകട്ടെ, പ്രിയപ്പെട്ടവരെ ഓർക്കാൻ, അവരോട് സന്തോഷം പങ്കുവയ്ക്കാൻ ഒരു ഗാനം സമ്മാനമായി നൽകിയാലോ? ഫോൺ ഔട്ട് ഗാനോത്സവം എല്ലാ ശനിയും ഞായറും ഉച്ചയ്ക്ക് 1 കൊച്ചി ആകാശവാണിയിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് പാട്ടുകൾ ഡെഡിക്കേറ്റ് ചെയ്യാം. ആകാശവാണിയിലൂടെ സ്നേഹം പകരാം. വിളിക്കേണ്ടയാളുടെ പേരും നമ്പറും സഹിതം ഞങ്ങൾക്ക് വാട്സപ്പ് മെസ്സേജ് അയയ്ക്കൂ. നിങ്ങളുടെ പേര് വെക്കാൻ മറക്കരുതേ. POG എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം മലയാളത്തിൽ നിങ്ങളുടെ സന്ദേശങ്ങൾ ഞങ്ങൾക്ക് വാട്സപ്പ് ചെയ്യുക. നമ്പർ 9447562212. നമ്പർ ഒരിക്കൽ കൂടി 9447562212. തപാലിൽ അയക്കുന്നവർ ഫോൺ ഔട്ട് ഗാനോത്സവം, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കൊച്ചി, തൃക്കാക്കര PO 682021 എന്ന വിലാസത്തിലും അയച്ചോളൂ. ഫോൺ ഔട്ട് ഗാനോത്സവം ആകാശവാണിയിലൂടെ പ്രിയപ്പെട്ടവർക്കായൊരു ഗാനസമ്മാനം എല്ലാ ശനിയും ഞായറും ഉച്ചയ്ക്ക് 1
2: നാളെ രാത്രി 9:30 സാഹിത്യ സുരഭിയിൽ.
3: കഴിഞ്ഞ പ്രാവശ്യം വന്നുപോയതിനു ശേഷം ഷാഹിനയുടെ നിക്കാഹ് നടത്തുന്ന സമയത്തെ ഉപ്പ വരത്തുള്ളൂ എന്നിടയ്ക്ക് വിളിക്കുമ്പോൾ പറയുമായിരുന്നു.
2: ഷിബിൻ ജോർജ് ചളിക്കവട്ടം എഴുതി അവതരിപ്പിച്ച കഥ മയ്യത്ത് വന്ന വഴി.
4: മരിച്ച കാമുകന്മാർക്കെല്ലാം നിഷ എന്നൊരു കാമുകിയുണ്ട്. മരിച്ചു പോം വരെ അവനെ അവൾ പൊട്ടിച്ചിരിപ്പിച്ചുകൊണ്ടേയിരിക്കും.
2: PP രാജേന്ദ്രൻ കർത്തയുടെ കവിതകൾ
5: ക്രിസ്ത്യൻ ട്രാജഡിയുടെയും ഗ്രീക്ക് ട്രാജഡിയുടെയും ആധുനിക ദുരന്ത നാടകത്തിൻ്റെയും ദർശനങ്ങൾ ഇഴചേർന്ന് ആ മനുഷ്യൻ നാടകം മികവുറ്റതായി മാറുന്നു.
2: CJ നവീന നാടക ദർശനവും ഡോക്ടർ സണ്ണി സെബാസ്റ്റ്യൻ നടത്തുന്ന പ്രഭാഷണം നാളെ രാത്രി 9:30 സാഹിത്യ സുരഭി.
0: ഇതാകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ പ്രധാന പത്രവാർത്തകൾ. സംസ്ഥാനത്ത് വൈദ്യുതി പ്രതിസന്ധി തുടരുന്ന സാഹചര്യത്തിൽ നിയന്ത്രണം ഈ മാസം പൂർണ്ണമായും തുടരും. റേഷനരിയിൽ 2 പുഴു കണ്ടെത്തിയതോടെ സർക്കാർ സംഭരണശാലയിലെ 835 ചാക്കാരി വിതരണ കമ്പനിക്ക് തിരിച്ചയച്ച് ഭക്ഷ്യകമ്മീഷൻ. കൂടാതെ 1,400 ചാക്കാരി സിവിൽ സപ്ലൈസ് ഗുണനിലവാര പരിശോധനാ വിഭാഗത്തിന്റെ പരിശോധനയ്ക്ക് ശേഷം മാത്രം വിതരണം നടത്താനും നിർദ്ദേശിച്ചു. ഇന്ന് ലോക ആത്മഹത്യാ പ്രതിരോധ ദിനം. ആത്മഹത്യകൾ തടയാൻ കഴിയുമെന്ന അവബോധം ലോകമെമ്പാടും എത്തിക്കുക എന്നതാണ് ദിനാചരണത്തിന്റെ ലക്ഷ്യം. മത്സ്യങ്ങളും ചെമ്മീനുകളും ഉൾപ്പെടെ ജലജീവികളെ വെള്ളമില്ലാതെ ജീവനോടെ കൊണ്ടുപോകാനുള്ള നൂതന സാങ്കേതിക വിദ്യ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജി വികസിപ്പിച്ചെടുത്തു. ഇതിന് ഇന്ത്യൻ പേറ്റന്റ് ലഭിച്ചു. വടക്കൻ ബംഗാൾ ഉൾക്കടലിനും സമീപ പ്രദേശങ്ങൾക്കും മുകളിലായി ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യതയുള്ളതിനാൽ സംസ്ഥാനത്ത് 13 മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. കായികം: വനിതാ ഏഷ്യാകപ്പ് സെമിയിൽ ഇന്ന് ഇന്ത്യ ബംഗ്ലാദേശിനെ നേരിടും. ദുബായ് രാജ്യാന്തര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ സമയം രാത്രി 8 മത്സരം. ഏഷ്യാകപ്പ് ജൂനിയർ ഹോക്കി ഇന്ത്യൻ പുരുഷ ടീം സെമിയിൽ. വനിതാ ക്വാർട്ടർ ഫൈനലിൽ ഇന്ത്യൻ ടീം പാകിസ്ഥാനെ നേരിടും. ശ്രോതാക്കൾ കേട്ടത് പ്രധാന പത്രവാർത്തകൾ.
6: 6,299 രൂപയ്ക്ക് സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ, കൂടാതെ വാഷിംഗ് മെഷീൻ പർച്ചേസിൽ 10,000 രൂപ വരെ വില വരുന്ന ഇഷ്ടമുള്ള പ്രോഡക്റ്റുകളും സ്വന്തമാക്കാം.
7: മൈ ജി പ്രൈസ് ചലഞ്ച് ഓഫർ സെപ്റ്റംബർ 13 വരെ മാത്രം.
8: എല്ലാ ദിവസവും രാവിലെ 7:55 RCR കായം എന്ത് പഠിക്കണം, എന്താകണം. പ്രായോജക RCR കായം, വിശ്വാസത്തിന്റെ

0: നറുമണം.
1: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര. പ്രായോജകർ ഗ്രീൻ മൗണ്ട് സ്പൈസസ് പ്രൈവറ്റ് ലിമിറ്റഡ്, നെല്ലിക്കുഴി PO, കോതമംഗലം.
2: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മൗണ്ട് കറി മസാലകൾ.
3: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
4: കാവ്യധാര.
5: മലയാളത്തിലെ കാലാതിവർത്തിയായ കവിതകളുടെ ആലാപനം.
4: പ്രിയ ശ്രോതാക്കളെ, കാവ്യധാരയിൽ ഇന്ന് ഇടശ്ശേരി ഗോവിന്ദൻ നായർ എഴുതിയ പൂത്ത മാവിനെപ്പറ്റി എന്ന കവിതയിൽ നിന്നൊരു ഭാഗം കേൾക്കാം.

0: കാവ്യധാരയിൽ ശ്രോതാക്കൾ കേട്ടത് ഇടശ്ശേരി ഗോവിന്ദൻ നായർ എഴുതിയ പൂത്ത മാവിനെപ്പറ്റി എന്ന കവിതയിൽ നിന്നൊരു ഭാഗം. ആലാപനം എ കെ അനുപമ.
1: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മൗണ്ട് കറി മസാലകൾ.
2: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
3: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര. പ്രായോജകർ ഗ്രീൻ മൗണ്ട് സ്പൈസസ് പ്രൈവറ്റ് ലിമിറ്റഡ്, നെല്ലിക്കുഴി പി ഒ, കോതമംഗലം.
4: ബ്രോ, ഒരു റെഫ്രിജറേറ്റർ എടുക്കണം.
5: എന്നാ മൈജിയിലേക്ക് പോകൂ, അവിടെ 10,299 രൂപ മുതൽ റെഫ്രിജറേറ്റർ കിട്ടും.
6: മൈജി പ്രൈസ് ചാലഞ്ച്, വിപണിയിലെ ഏറ്റവും കുറഞ്ഞ വില. എല്ലാ മൈജി ആൻഡ് മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും സെപ്റ്റംബർ 13 വരെ.
5: ഹീസ് അപ്ലൈ.
7: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില
8: എന്നും രാവിലെ 10:30.
7: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
8: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
9: തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ്. ഈ ഗാനം ഇന്നത്തെ
2: ഗാനം.
10: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. ആരോഗ്യക്കുറിപ്പുകൾ
11: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:15.
10: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
12: എല്ലാ ദിവസവും രാവിലെ 7:55 ആർ സി ആർ കായം എന്ത് പഠിക്കണം, എന്താകണം. പ്രായോജക ആർ സി ആർ കായം, വിശ്വാസത്തിന്റെ നർമ്മണം.
13: സാങ്കേതിക വിദ്യയിലെ വികാസ പരിണാമങ്ങൾക്കനുസരിച്ച് സൗന്ദര്യശാസ്ത്രപരമായ വിപ്ലവങ്ങൾ കൊണ്ട് സ്വയം നവീകരിച്ച് മുന്നോട്ടു പോകുന്ന ചലച്ചിത്ര കലയുടെ മാറ്റം ഈ പരമ്പരയിലൂടെ നിങ്ങൾക്ക് കേൾക്കാം.
14: ചിത്രപതംഗം എല്ലാ വ്യാഴാഴ്ചയും രാവിലെ 8:05.
13: അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾക്ക് എഴുതുക. ചിത്രപതംഗം, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, കൊച്ചി 21. അഭിപ്രായങ്ങൾ AIRFMKochi@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലേക്കും അയച്ചോളൂ.
15: അഭിപ്രായങ്ങൾ വാട്സപ്പിലും അയക്കാം. വാട്സപ്പ് നമ്പർ 9447562212.
13: പുനഃപ്രക്ഷേപണം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 9:30.
0: ഇന്ന് രാവിലെ 6:55 മുതൽ 7:25 വരെ FM ഡയറിയുടെ ആദ്യ ഭാഗം. ഇതിൽ ചിന്താശകലം, ഇന്നത്തെ ചോദ്യം, നാട്ടുവിശേഷം, സേവന വാർത്തകൾ. 7:00 സ്പോൺസർഡ് പരിപാടി പോ പ്രാ, തുടർന്ന് മഹിതം മലയാളം, ഈ ഗാനം ഇന്നത്തെ ഗാനം, ആരോഗ്യക്കുറിപ്പുകൾ, ദീപസ്തംഭം, മഹാശ്ചര്യം.

7:35 FM ഡയറിയിൽ സമകാലികം. മാറ്റാം കാഴ്ചപ്പാട്, ജീവിക്കാം ആവോളം. ലോക ആത്മഹത്യാ പ്രതിരോധ ദിനത്തോടനുബന്ധിച്ച് തുടർന്ന് 7:50 നോവൽ പാരായണം. തക്ഷൻകുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ. തുടർന്ന് ആർ സി ആർ കായം, എന്തു പഠിക്കണം, എന്താകണം. ഇതാകാശവാണി കൊച്ചി എഫ് എം 102.3. ഇനി 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോടറിലേക്ക്.

0: വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
1: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. രാജ്യത്തെ റെയിൽവേ ശൃംഖല 656 കിലോമീറ്റർ വർദ്ധിപ്പിക്കുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. പരിസ്ഥിതി ലോല മേഖലയുടെ കരട് വിജ്ഞാപനത്തിൽ ആശങ്ക വേണ്ടെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംസ്ഥാനത്തെ 38 തദ്ദേശ ഭരണ വാർഡുകളിലെ ഉപതെരഞ്ഞെടുപ്പ് നാമനിർദ്ദേശ പത്രികാ സമർപ്പണം ഇന്ന് അവസാനിക്കും. ഇന്ന് ലോക ആത്മഹത്യാ പ്രതിരോധ ദിനം. കനത്ത ചൂടിനു ശേഷം സംസ്ഥാനത്ത് ഇന്ന് മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വാർത്തകൾ വിശദമായി. 20,800 കോടി രൂപയിലധികം ചെലവ് വരുന്ന 8 മൾട്ടി ട്രാക്കിംഗ് റെയിൽവേ പദ്ധതിക്ക് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകിയതോടെ രാജ്യത്തെ റെയിൽവേ ശൃംഖല 656 കിലോമീറ്റർ വർദ്ധിപ്പിക്കുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. പശ്ചിമബംഗാൾ, ജാർഖണ്ഡ്, ഒഡീഷ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ് എന്നിവിടങ്ങളിലെ 14 ജില്ലകളിലെ പുതിയ പദ്ധതി ഉൾക്കൊള്ളുന്നതായും അദ്ദേഹം അറിയിച്ചു. റെയിൽവേ ലൈൻ ശേഷി വർദ്ധിപ്പിക്കുന്നത് ഗതാഗത സൗകര്യം ഗണ്യമായി കൂടുന്നതിനും റെയിൽവേയുടെ പ്രവർത്തനശേഷിയും കാര്യക്ഷമതയും മെച്ചപ്പെടുന്നതിനും വഴിയൊരുക്കുമെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി വ്യക്തമാക്കി. 10,021 കോടി രൂപ ചെലവിൽ നടപ്പാക്കുന്ന 5 മൾട്ടി ട്രാക്കിംഗ് പദ്ധതികളിൽ ആന്ധ്രാപ്രദേശ്, കർണാടക, തെലങ്കാന, തമിഴ്നാട് സംസ്ഥാനങ്ങളിലെ 17 ജില്ലകളെയും ഉൾക്കൊള്ളുന്നുണ്ടെന്നും അശ്വിനി വൈഷ്ണവ് അറിയിച്ചു. പരിസ്ഥിതി ലോല മേഖലയുടെ കരട് വിജ്ഞാപനവുമായി ബന്ധപ്പെട്ട് ആശങ്ക വേണ്ടെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. കോഴിക്കോട് ജില്ലയിലെ 10 വില്ലേജുകൾ ഉൾപ്പെടുന്ന 8 പഞ്ചായത്തുകളുടെ പ്രശ്നങ്ങൾ കേരള ഗ്രാമപഞ്ചായത്ത് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നേരിട്ട് കണ്ട് ബോധ്യപ്പെടുത്തിയപ്പോഴാണ് മുഖ്യമന്ത്രിയുടെ പ്രതികരണം. കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥരുമായും വിദഗ്ധ സമിതിയുമായും വിഷയത്തിൽ ചർച്ച നടത്തിയതായും കർഷകർക്കും ജനവാസ മേഖലയ്ക്കും കൃഷിയിടങ്ങൾക്കും പൊതുസമൂഹത്തിനും യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകാത്ത രീതിയിൽ കൃത്യമായ പരിഹാരം ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രി ഉറപ്പു നൽകി. MLA മാരായ സി കെ കാസിം, വി ടി സൂരജ് എന്നിവരോടൊപ്പമാണ് ഗ്രാമപഞ്ചായത്ത് അസോസിയേഷൻ ഭാരവാഹികൾ മുഖ്യമന്ത്രിയെ കണ്ടത്. സംസ്ഥാനത്തെ 38 തദ്ദേശ ഭരണ വാർഡുകളിലേക്ക് ഉപതെരഞ്ഞെടുപ്പിലെ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം ഇന്ന് അവസാനിക്കും. പത്രികകളുടെ സൂക്ഷ്മ പരിശോധന മറ്റന്നാളാണ്. സ്ഥാനാർത്ഥിത്വം പിൻവലിക്കുന്നതിന് അവസാന തീയതി ഈ മാസം 14. 28 രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെയാണ് വോട്ടെടുപ്പ്. 29 വോട്ടെണ്ണൽ. സംസ്ഥാനത്ത് ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾക്കും സേവനങ്ങൾക്കും ആഗോള വിപണിയിൽ മുൻഗണന ലഭ്യമാക്കുന്ന കേരള ബ്രാൻഡ് പോർട്ടൽ മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന വ്യവസായ വാണിജ്യ ഡയറക്ടറേറ്റ് തയ്യാറാക്കിയ പോർട്ടൽ വഴി ഉയർന്ന ഗുണനിലവാരവും തനിമയും പുലർത്തുന്ന തദ്ദേശീയ ഉൽപ്പന്നങ്ങൾക്ക് മെയ്ഡ് ഇൻ കേരള എന്ന സവിശേഷ ആഗോള സ്വത്തും കൈവരും. മറ്റൊരാളുടെ ജീവന് വേണ്ടി അവയവദാനത്തിന് അനുമതി നൽകുന്ന കുടുംബാംഗങ്ങളുടെ വിശാലമായ മനഃസ്ഥിതിയെയാണ് ആദരിക്കേണ്ടതെന്ന് മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. അവയവദാനത്തിലൂടെ സമൂഹത്തിന് നന്മ പകർന്ന 39 പേരെ അനുസ്മരിച്ച് തിരുവനന്തപുരം സ്മൃതിവന്ദനം പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ചടങ്ങിൽ കുടുംബാംഗങ്ങളെ മന്ത്രി ആദരിച്ചു. അവയവദാനത്തിലെ 99% സർജറിയും വിജയകരമാണെന്നത് ആരോഗ്യമേഖലയുടെ മേന്മയാണ് കാണിക്കുന്നതെന്നും കെ മുരളീധരൻ അറിയിച്ചു. സംസ്ഥാന പട്ടയമേളയ്ക്ക് നാളെ തൃശൂരിൽ തുടക്കമാകും. ഗവൺമെന്റിന്റെ 100-ദിന കർമ്മ പരിപാടികളുടെ ഭാഗമായാണ് ഭൂരഹിതരായ 1050 കുടുംബാംഗങ്ങൾക്ക് പട്ടയം വിതരണം ചെയ്യുന്നത്. മന്ത്രി എ പി അനിൽകുമാർ മേള ഉദ്ഘാടനം ചെയ്യും. വിദേശ തൊഴിൽ തട്ടിപ്പുകൾക്കും സാമ്പത്തിക വഞ്ചനകൾക്കുമെതിരെ ജാഗ്രത പാലിക്കണമെന്ന് പ്രവാസി കമ്മീഷൻ ചെയർപേഴ്സൺ ജസ്റ്റിസ് സോഫി തോമസ് അറിയിച്ചു. കാക്കനാട് കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ പ്രവാസി കമ്മീഷൻ അദാലത്തിൽ സംസാരിക്കുകയായിരുന്നു ജസ്റ്റിസ്. നോർക്ക വകുപ്പ് അംഗീകരിച്ച റിക്രൂട്ടിംഗ് ഏജൻസികൾ വഴി മാത്രം വിദേശ തൊഴിൽ സാധ്യതകൾ തെരഞ്ഞെടുക്കാൻ പൊതുജനങ്ങൾ ശ്രദ്ധിക്കണമെന്ന് കമ്മീഷൻ നിർദ്ദേശിച്ചു. 75 പരാതികളാണ് അതാ

0: കാലത്തിൽ പരിഗണിച്ചത്. വിദേശത്ത് മരിക്കുകയോ അപകടത്തിൽപ്പെടുകയോ ചെയ്യുന്ന പ്രവാസികളുടെ ബന്ധുക്കൾക്ക് ലഭിക്കേണ്ട നഷ്ടപരിഹാര തുക തട്ടിയെടുക്കാൻ വ്യാജ ഏജൻസികളും അനധികൃത നിയമോപദേശ സ്ഥാപനങ്ങളും പ്രവർത്തിക്കുന്നുണ്ട്. അതിനാൽ ബന്ധുക്കൾ പവർ ഓഫ് അറ്റോണി നൽകുമ്പോൾ എംബസി അംഗീകൃത അഭിഭാഷകരെ മാത്രം ചുമതലപ്പെടുത്തണമെന്നും കമ്മീഷൻ മുന്നറിയിപ്പ് നൽകി. മൾട്ടിപ്ലസ് തിയേറ്ററുകളിൽ ഭക്ഷണത്തിന് അമിത വില ഈടാക്കുന്ന കാര്യത്തിൽ നിയമവ്യവസ്ഥകൾക്ക് വിധേയമായി വിശദ പരിശോധന നടത്തണമെന്ന് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ആവശ്യപ്പെട്ടു. പ്രേക്ഷകർക്ക് കുടിവെള്ളവും ലഘുഭക്ഷണവും പുറത്തുനിന്ന് കൊണ്ടുവരുന്നത് തടയുന്ന തിയേറ്റർ അധികൃതരുടെ നടപടിയിൽ വിശദ പരിശോധന വേണമെന്ന് കമ്മീഷൻ അംഗം കെ ബൈജുനാഥ് കോഴിക്കോട്ട് നിർദ്ദേശിച്ചു. ഇന്ന് ലോക ആത്മഹത്യാ പ്രതിരോധ ദിനം. ആത്മഹത്യകൾ തടയാൻ കഴിയുമെന്ന അവബോധം ലോകമെമ്പാടും എത്തിക്കുക എന്നതാണ് ദിനാചരണ ലക്ഷ്യം. ദിനാചരണത്തിന്റെ സംസ്ഥാനതല പരിപാടി മന്ത്രി കെ മുരളീധരൻ ഇന്ന് കൊല്ലത്ത് ഉദ്ഘാടനം ചെയ്യും. കൊല്ലം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ഓഡിറ്റോറിയത്തിലെ പരിപാടിയിൽ ബി ഗോപകുമാർ MLA അധ്യക്ഷനാകും. കൂടുതൽ വിവരങ്ങളുമായി കൊല്ലത്ത് നിന്ന് നീരജ്ലാൽ.
1: ആത്മഹത്യയെക്കുറിച്ചുള്ള ആഖ്യാനം മാറ്റാം എന്ന ആഗോള സന്ദേശമുയർത്തി കൊല്ലം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ സൈക്യാട്രി വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ആത്മഹത്യ ആഖ്യാനങ്ങൾ മാറ്റാം, സംസാരിച്ചു തുടങ്ങാം എന്ന വിഷയത്തിൽ പാനൽ ചർച്ചയും മെഡിക്കൽ കോളേജ് ഹൌസ് സർജൻമാരുടെ സ്കിറ്റ് അവതരണവും പരിപാടിയുടെ ഭാഗമായി നടക്കും.
0: ലോക ആത്മഹത്യാ പ്രതിരോധ ദിനമായ ഇന്ന് പൊതുജന ബോധവൽക്കരണ പരിപാടി മേയർ ഒ സദാശിവൻ കോഴിക്കോട്ട് ഉദ്ഘാടനം ചെയ്യും. ലൈഫ് ബ്രിഡ്ജ്, സൂയിസൈഡ് പ്രിവെൻഷൻ സെന്റർ, ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ, IMA സംസ്ഥാന കമ്മിറ്റി തുടങ്ങിയവയുടെ നേതൃത്വത്തിൽ ബീച്ചിലെ ഫ്രീഡം സ്ക്വയറിൽ വൈകിട്ടാണ് പരിപാടി. ഡോക്ടർ PN സുരേഷ് കുമാർ ചടങ്ങിൽ ആമുഖ പ്രഭാഷണം നടത്തും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ദുബായിൽ ഏഷ്യാകപ്പ് വനിതാ ക്രിക്കറ്റ് ആദ്യ സെമിഫൈനലിൽ ഇന്ത്യ ഇന്ന് ബംഗ്ലാദേശിനെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 8:00 മത്സരം. രണ്ടാം സെമിയിൽ നാളെ പാകിസ്ഥാനും ശ്രീലങ്കയും ഏറ്റുമുട്ടും. ഞായറാഴ്ചയാണ് ഫൈനൽ. US ഓപ്പൺ ടെന്നീസിൽ വനിതാ സിംഗിൾസ് സെമിഫൈനലിൽ ബെലാറസ് താരം ആര്യാന സബലേങ്ക അമേരിക്കയുടെ ജെസിക്ക പെഗുലയെയും കൊക്കോഗഫ് കസാക്കിസ്ഥാന്റെ എലീന റൈബാക്കിനെയും നേരിടും. നാളെയാണ് മത്സരം. പുരുഷ സിംഗിൾസ് ക്വാർട്ടർ ഫൈനലിൽ ബെൻ ഷെൽട്ടൺ കാർലോസ് അൽക്കാരസിനെയും ഫ്രാൻസിസ് ടിയാഫോ അലക്സ് മൈക്കൽസിനെയും പരാജയപ്പെടുത്തി. 3 ദിവസമായി തുടരുന്ന കനത്ത ചൂടിനു ശേഷം സംസ്ഥാനത്ത് ഇന്ന് മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്തു നിന്ന് സ്മിതി എം പള്ളുരുത്തി.
2: പകൽ താപനില സാധാരണയേക്കാൾ 3 മുതൽ 4 ഡിഗ്രി സെന്റിഗ്രേഡ് വരെ ഉയർന്നു നിൽക്കുന്നതായിരുന്നു ഇന്നലെ വരെ സംസ്ഥാനത്ത് പലയിടങ്ങളിലെയും സ്ഥിതി. എന്നാൽ ഇന്ന് ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ട്. ആലപ്പുഴ, എറണാകുളം ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ സൂചിപ്പിക്കുന്ന മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. വെള്ളി, ശനി ദിവസങ്ങളിൽ 4 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയായിരിക്കും. തിരുവനന്തപുരം ജില്ലയിൽ തീരപ്രദേശത്ത് ഇന്ന് രാവിലെ മുതൽ നാളെ രാവിലെ വരെ ഉയർന്ന തിരമാലകൾക്കും കടലാക്രമണങ്ങൾക്കും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്ര വിശകലന കേന്ദ്രവും അറിയിച്ചിട്ടുണ്ട്.
0: കവിയും സാംസ്കാരിക പ്രവർത്തകനുമായ R മോഹനന്റെ സംസ്കാരം രാവിലെ കോഴിക്കോട് മാവൂർ റോഡ് സ്മൃതിപഥത്തിൽ നടത്തും. രാവിലെ 9 മുതൽ 10 വരെ ടൗൺഹാളിൽ പൊതുദർശനം ഉണ്ടാകും. സ്വകാര്യ ആശുപത്രിയിൽ ഇന്നലെ വൈകിട്ടായിരുന്നു 73-കാരനായ അദ്ദേഹത്തിന്റെ അന്ത്യം. ദേശാഭിമാനി വാരികയിൽ പ്രൂഫ് റീഡറായി സേവനമനുഷ്ഠിച്ച R മോഹനന്റെ കൃതിയാണ് ഉറുമ്പുകൾക്ക് ഒളിത്താവളങ്ങൾ വേണ്ട എന്ന കവിതാസമാഹാരം. കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിലെ BDS വിദ്യാർത്ഥി നിതിൻ രാജ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഒന്നാം പ്രതിയും കോളേജ് പത്തോളജി വിഭാഗം മുൻ മേധാവിയുമായ ഡോക്ടർ MK റാമിന് കോടതി ഉപാധികളോടെ ജാമ്യം അനുവദിച്ചു. SC ST കേസ് കൈകാര്യം ചെയ്യുന്ന പ്രത്യേക കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. 5 ലക്ഷം രൂപയുടെ ബോണ്ട്, 2 ജാമ്യക്കാരിൽ ഒരാൾ ബന്ധുവായിരിക്കണം, കോളേജിൽ പ്രവേശിക്കാനോ സാക്ഷികളെ കാണാനോ പാടില്ല എന്നീ ഉപാധികളോടെയാണ് ജാമ്യം അനുവദിച്ചത്. അങ്കണവാടി കുട്ടികളുടെ ത്രൈമാസ ആരോഗ്യ പരിശോധനാ പദ്ധതി ബാല്യസ്പന്ദനം കോഴിക്കോട്ട് സിവിൽ സ്റ്റേഷൻ നവചേതന അങ്കണവാടിയിൽ ജില്ലാ കലക്ടർ MS മാധവിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു. എല്ലാ അങ്കണവാടികളിലും 3 മാസത്തിലൊരിക്കൽ 3 മുതൽ 6 വയസ്സ് വരെ കുട്ടികളുടെ ആരോഗ്യ പരിശോധന നടത്തി കുഞ്ഞുങ്ങളുടെ വികാസവും വളർച്ചയും ഉറപ്പാക്കുക, തുടർ പരിശോധനകളും ചികിത്സയും ഒരുക്കുക എന്നിവയാണ് ബാല്യസ്പന്ദനം പരിപാടിയിലൂടെ ലക്ഷ്യമിടുന്നത്. കോഴിക്കോട് ജില്ലാ കലക്ടറുടെ കുട്ടികളും കളക്ടറും സംവാദ പരിപാടിക്ക് തുടക്കമായി. എല്ലാ ബുധനാഴ്ചകളിലും വിവിധ സ്കൂളുകളിലെ വിദ്യാർത്ഥികളുമായി കലക്ടർ സംവദിക്കുന്ന പരിപാടിയാണ് കുട്ടികളും കലക്ടറും. നടുവണ്ണൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 7-8 ക്ലാസ്സുകളിലെ കുട്ടികളാണ് ആദ്യ പരിപാടിയിൽ കലക്ടർ MS മാധവിക്കുട്ടിക്കൊപ്പം ചേംബറിൽ ചെലവിട്ടത്. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തെ റെയിൽവേ ശൃംഖല 656 കിലോമീറ്റർ വർദ്ധിപ്പിക്കുമെന്ന്

0: കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. പരിസ്ഥിതി ലോല മേഖലയുടെ കരട് വിജ്ഞാപനത്തിൽ ആശങ്ക വേണ്ടെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംസ്ഥാനത്തെ 38 തദ്ദേശ ഭരണ വാർഡുകളിലെ ഉപതെരഞ്ഞെടുപ്പ് നാമനിർദ്ദേശ പത്രികാ സമർപ്പണം ഇന്ന് അവസാനിക്കും. ഇന്ന് ലോക ആത്മഹത്യാ പ്രതിരോധ ദിനം. കനത്ത ചൂടിനു ശേഷം സംസ്ഥാനത്ത് ഇന്ന് മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: ഇത് ആകാശവാണി കൊച്ചി എഫ് എം 102.3. ഇപ്പോൾ സമയം 6:55 ഉം 4 സെക്കൻഡും.

പ്രിയ ശ്രോതാക്കൾക്ക് സ്നേഹപൂർവ്വം സ്വാഗതം FM ഡയറിയിലേക്ക്. അറിവും ആനന്ദവും ഒത്തുചേർന്ന് വിവിധയിനങ്ങളുമായി ആരംഭിക്കാം ഇന്നത്തെ FM ഡയറി. ചിന്താശകലം. മനുഷ്യന്റെ സൃഷ്ടിപരതയുടെയും സാഹസിക മനോഭാവത്തിന്റെയും പ്രതീകമാണ് അംബരചുംബികൾ. മനുഷ്യന്റെ സൃഷ്ടിപരതയുടെയും സാഹസിക മനോഭാവത്തിന്റെയും പ്രതീകമാണ് അംബരചുംബികൾ. റഷ്യയിൽ ജനിച്ച അമേരിക്കൻ തത്വചിന്തകയും എഴുത്തുകാരിയുമായ അയൺ റാൻഡിന്റെ ദ ഫൗണ്ടെയ്ൻ ഹെഡ് എന്ന നോവലിൽ നിന്ന്. ഇനി ഇന്നത്തെ ചോദ്യത്തിലേക്ക്. ഡേവിഡ് റോക്ക്ഫെല്ലർ, നെൽസൺ റോക്ക്ഫെല്ലർ, മിനോറു യമസാക്കി 2001 സെപ്റ്റംബർ 11 തകർക്കപ്പെട്ട ന്യൂയോർക്കിലെ വേൾഡ് ട്രേഡ് സെന്റർ സമുച്ചയവുമായി ഇവരുടെ ബന്ധമെന്താണ്? ചോദ്യം ആവർത്തിക്കാം. ഡേവിഡ് റോക്ക്ഫെല്ലർ, നെൽസൺ റോക്ക്ഫെല്ലർ, മിനോറു യമസാക്കി 2001 സെപ്റ്റംബർ 11 തകർക്കപ്പെട്ട ന്യൂയോർക്കിലെ വേൾഡ് ട്രേഡ് സെന്റർ സമുച്ചയവുമായി ഇവരുടെ ബന്ധമെന്താണ്? ഈ ചോദ്യത്തിന് ഉത്തരം പറയാം FM ഡയറിയുടെ അവസാന ഭാഗത്ത് 8:30 തൊട്ടുമുൻപ്.

നാട്ടുവിശേഷം. ചങ്ങമ്പുഴ സാംസ്കാരിക കേന്ദ്രം ഇടപ്പള്ളി ചങ്ങമ്പുഴ പാർക്കിൽ ജവാൻ ക്രോസ് റോഡ് റെസിഡൻസ് അസോസിയേഷന്റെ ഓണാഘോഷം വൈകിട്ട് 6 മണിക്ക്. കൊച്ചി മെട്രോ ഫിലിം സൊസൈറ്റിയും ഇടപ്പള്ളി ചങ്ങമ്പുഴ സ്മാരക ഗ്രന്ഥശാലയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഫ്രഞ്ച് ഫിലിം ഫെസ്റ്റിവൽ വൈകിട്ട് 6:30 ചങ്ങമ്പുഴ ഗ്രന്ഥശാല ഹാളിൽ. കലൂർ കണ്ണൻ നായർ സ്മാരക സാംസ്കാരിക കേന്ദ്രത്തിൽ ഇന്ന് വൈകിട്ട് 4 മണിക്ക് ആർക്കും പാടാം. 6 മണിക്ക് വനിതാ വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ ഭരതനാട്യം. ശ്രോതാക്കൾ കേട്ടത് നാട്ടുവിശേഷം.

സേവന വാർത്തകൾ. കേന്ദ്ര സർവീസിലേക്കുള്ള നിയമനങ്ങൾക്ക് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ നടത്തുന്ന ജൂനിയർ എഞ്ചിനീയറിംഗ് പരീക്ഷ 2026 അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷകൾ സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ മാസം 22. വെബ്സൈറ്റ് വിലാസം www.ssc.gov.in. ഡയറക്ടറേറ്റ് ഓഫ് ടൂറിസത്തിൽ ഗ്രീൻ മാർഷൽ തസ്തികയിൽ 162 ഒഴിവുകൾ. സെന്റർ ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് മുഖേന

വർഷത്തേക്കാണ് നിയമനം. അപേക്ഷകൾ സമർപ്പിക്കേണ്ട അവസാന തീയതി നാളെ. യോഗ്യത 10-ാം ക്ലാസ് ജയം. വെബ്സൈറ്റ് വിലാസം cmd.kerala.gov.in. കേരള മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി പദ്ധതിയിൽ അംഗങ്ങളായിട്ടുള്ള തൊഴിലാളികൾക്ക് 36 മാസം വരെയുള്ള കുടിശ്ശിക ഈ മാസം 30 വരെ ഒടുക്കാമെന്ന് ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസർ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്കായി ഫോൺ നമ്പറുണ്ട്: 9188-51-9854, 9188-51-9854. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സ്പോൺസർ പരിപാടി പോ പ്രാ.

0: നമസ്കാരം ബേബി ചക്രപണി സാർ. നമ്മുടെ സമൂഹത്തിൽ ഇന്ന് ഒരു രക്ഷിതാക്കൾക്ക്, നമ്മളെ സമൂഹത്തിലെ കുട്ടികളെ, പ്രത്യേകിച്ച് കുട്ടികളുമായിട്ടും യുവജനതയായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. ഇവിടെയൊക്കെ ഒരു തടസ്സമായി വരുന്നത് അവരുടെ ഇഗ്നറൻസാണ്, അതായത് അറിവില്ലായ്മയാണ്. നമ്മുടെ തിരക്ക് പിടിച്ച ജീവിതമൊക്കെ നമുക്ക് അങ്ങനെയൊക്കെ പറഞ്ഞ് ന്യായീകരിക്കാം. പക്ഷേ എന്ത് തിരക്കായാലും, എന്ത് നമ്മുടെ ഉപജീവനത്തിന് വേണ്ടിയിട്ടുള്ള തത്രപ്പാടായാലും, അതിനുള്ളിൽ അറിഞ്ഞിരിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. പേരൻസ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് പ്രശ്നങ്ങളെ നമുക്ക് ലഘൂകരിക്കാൻ സാധിക്കും. ഒരു ന്യൂറോ സയൻസ് മേഖലയിൽ പഠിക്കുകയും പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന താങ്കൾ എങ്ങനെയാണ്, ഒരു പേരൻസ് ഇതെങ്ങനെയാണ് കാണേണ്ടത്, ഈ ന്യൂറോ സയൻസ് എന്ന് പറയുന്ന ഒരു മേഖലയെ കുറിച്ചിട്ട് എന്ത് ഏത് രീതിയിലാണ് അവർ ഉൾക്കൊള്ളേണ്ടത്?
1: ഓക്കെ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു കുട്ടിയുടെ തലച്ചോറിൻ്റെ വളർച്ച, അത് നമ്മൾ ജനിക്കുമ്പോൾ തന്നെ ഒരുവിധം നമ്പർ അറ്റൈൻ ചെയ്ത് കാണും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഏകദേശം നമുക്ക് 86 to 100 billion അല്ലെങ്കിൽ 1 to 11 അത്രയും ന്യൂറോൺസ് ആണ് നമ്മുടെ തലച്ചോറിൽ ഉള്ളതെന്നാണ് കണക്കുകൾ പറയുന്നത്. അപ്പം അതിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ജനിക്കുമ്പോൾ ഒരുവിധം ന്യൂറോൺസ് എല്ലാം നമ്മുടെ തലച്ചോറിലുണ്ട്. അത് കഴിഞ്ഞ് വരുന്ന മാറ്റങ്ങൾ നമ്മൾ കൊടുക്കുന്ന ജീവിതശൈലിയുടെ ഭാഗമായിട്ടാണ്, അല്ലെങ്കിൽ ആ എൻവയോൺമെൻറ്റിൽ ഇൻഫ്ലുവൻസ് ആണ് പിന്നെ ഈ കുട്ടിയുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യണത്.
0: അതായത് കഴിക്കുന്ന ഭക്ഷണം, അവർ കേൾക്കുന്ന ശബ്ദം, അവർ കേൾക്കുന്ന എല്ലാം അതിൽ പെടും അല്ലേ?
1: എല്ലാം അതിൽ പെടും. അതിൻ്റെ അകത്ത് ആദ്യത്തെ ഒരു വയസ്സ് വരെ, അല്ലെങ്കിൽ നമുക്കൊരു 6 months തൊട്ട് 1 year വരെ നമ്മുടെ സെൻസറി സിസ്റ്റംസ് ഡെവലപ്പ് ചെയ്യും. അതായത് നമ്മുടെ കേൾവി, കാഴ്ച, അതൊക്കെയാണ് ആദ്യം ഡെവലപ്പ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ മോട്ടോർ ഡെവലപ്മെൻറ്റ്, കാരണം നടക്കാനുള്ള കഴിവ്, കൈകാലുകൾ ചലിപ്പിക്കാനുള്ള കഴിവ്, അത് കൂടാതെ നമ്മുടെ ലാംഗ്വേജ് ഏരിയാസ്, ഇതാണ് ഒരു 1 to 3 years ഡെവലപ്പ് ചെയ്യണം. അത് കഴിഞ്ഞ് ഏറ്റവും ക്രിറ്റിക്കലായിട്ടുള്ള പീരീഡിൽ 3 to 25 to 30 years നമ്മുടെ ഹൈ എൻഡ് കോഗ്നേറ്റീവ് ഡെവലപ്മെൻറ്റാണ്. ആ സമയത്താണ് ആ കുട്ടി ചിന്തിക്കാനുള്ള കഴിവുകൾ വികസിപ്പിക്കുന്നതും, അതുകൂടാതെ പല രീതിയിലുള്ള പുതിയ കോൺസെപ്റ്റ്സ് കുട്ടി മനസ്സിലാക്കുന്നതും, ഇതെല്ലാം ആ ഒരു കാലഘട്ടത്തിലാണ്. അതുകൊണ്ടാണ് അതിനെ നമ്മൾ ഏറ്റവും ഒരു ക്രിറ്റിക്കൽ പീരീഡായിട്ട് പറയുന്നത്. അപ്പോൾ അതിൽ പാരൻറ്റിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ പാരൻസ് ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ചാൽ, ആ കുട്ടി കഴിക്കുന്ന ഭക്ഷണം, അതുകൂടാതെ അവർ എങ്ങനെയാണ് ഇപ്പം മൊബൈൽ അഡിക്ഷൻ ഉണ്ടാകുന്ന കുട്ടികളിൽ നോക്കിക്കഴിഞ്ഞാൽ, അവരുടെ എല്ലാത്തിലും ആ ബ്രെയിനിൻ്റെ ഡെവലപ്മെൻറ്റ് വളരെ രീതിയിൽ മാറ്റം വരികയാണ്. അപ്പം അത് കൂടാതെ അതിലൊക്കെ നമ്മൾ ഒന്ന് ഈ പാരൻറ്റിങ്ങിൻ്റെ സമയത്ത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ഇവരെ വളരെയധികം ഹെൽത്തി ആയിട്ടുള്ളൊരു ജനറേഷനാക്കി മാറ്റിയെടുക്കാൻ പറ്റും.
0: അതില്ലാത്തതിൻ്റെ ഒരു പ്രശ്നമാണല്ലോ നമ്മുടെ ഇപ്പോൾ സമകാലീനമായിട്ട് നമ്മൾ കേൾക്കുന്നതും വായിക്കുന്നതും കാണുന്നതൊക്കെ അല്ലേ. നമ്മുടെ പഠിപ്പിക്കേണ്ട വിദ്യാലയത്തിൽ പോയി ടീച്ചർമാരെ, അതായത് മനോവൈകല്യത്തിൻ്റെ, വൈകൃതത്തിൻ്റെ ഒരു ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് ചുറ്റുപാടും കാണാൻ സാധിക്കും. മനോവൈകൃതം എന്ന് പറഞ്ഞിട്ട് നമ്മളത് അതിനെ അങ്ങനെ മാത്രമായിട്ട് സൈഡ് ലൈൻ ചെയ്യേണ്ട ഒരു കാര്യമല്ല. വളരെ ഉത്തരവാദിത്വത്തോടുകൂടി സമൂഹത്തിൽ, അതായത് പാരൻറ്റിങ് ആയാലും മറ്റു രീതിയിൽ ഇടപെടലൊക്കെ ആയാലും, അതിലൊക്കെ നമ്മുടെ ഈ തരത്തിലുള്ള ചിന്തകൾ വളരെ അത്യാവശ്യമാണ് അല്ലേ?
1: അപ്പം അത് വളരെയധികം ഈ ഒരു ക്രിറ്റിക്കൽ പീരീഡിൽ നമ്മൾ പാരൻസ് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കാരണം എങ്ങനെയാണ് അവരുടെ ബ്രെയിൻ ഡെവലപ്പ് ചെയ്യണമെന്നുള്ള കാര്യം. കാരണം നമ്മൾ ഈ 25-30 years കഴിയുമ്പോഴത്തേക്ക് അവരുടെ തലച്ചോറ് ഉറച്ചു കഴിഞ്ഞാൽ പിന്നെ വളരെയധികം ചേഞ്ചസ് പോസിബിൾ അല്ല. അപ്പം അതുകൊണ്ടാണ് ഈ ഒരു ക്രിറ്റിക്കൽ പീരീഡിന് നമ്മൾ ഇത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പോൾ ആ സമയത്ത് ആ ബ്രെയിൻ ഡെവലപ്മെൻറ്റിന് വേണ്ട കാര്യങ്ങൾ,

0: അതായത് ഒരു ചെറിയ തോതിൽ അവർ എക്സർസൈസ് ചെയ്യുക, അതുകൂടാതെ പ്രോപ്പറായിട്ട് അവർ വെള്ളം അതുപോലെ തന്നെ ഭക്ഷണത്തിൽ ശ്രദ്ധിക്കുക, അതുകൂടാതെ ഉറക്കം, അതുകൂടാതെ എന്തെങ്കിലും ആക്ടിവിറ്റീസ്, എപ്പോഴും ബ്രെയിനിനെ സ്റ്റിമുലേറ്റ് ചെയ്യണ പല പല രീതിയിലുള്ള പുതിയ പഠനങ്ങളും, അതുകൂടാതെ എന്തെങ്കിലുമായിട്ട് അവർ സമൂഹത്തിന് സേവ് ചെയ്യുക, അതായത് നമ്മൾ സെൽഫ്ലെസ് സർവീസ് എന്ന് പറയും. അപ്പോൾ അതെല്ലാം കാരണം ഒരു സോഷ്യൽ ഇൻട്രാക്ഷൻ വളരെ ആവശ്യമാണ് ആ ഒരു പീരീഡിൽ. ആ സമയത്ത് നമ്മൾ മൊബൈലിലേക്കും അതുപോലെ തന്നെ നമ്മളൊരു സെൽഫ് സെൻറ്റേർഡായിട്ട് വളർത്തിക്കഴിഞ്ഞാൽ അവരുടെ ഓവറോൾ ഡെവലപ്മെൻറ്റ് അത് ബാധിക്കും.
1: കുസാറ്റ് ന്യൂറോ സയൻസ് വിഭാഗം മേധാവി ഡോക്ടർ ബേബി ചക്രവാണിയോടൊപ്പം ഞാൻ ബാലനാരായണൻ. നിർവഹണം അൻപ്. ടൈറ്റിൽ മ്യൂസിക് സാരംഗ് സനു ഗോപിനാഥ്. And protect your daily energy. Let's build a healthy brain for a healthy society.
2: എന്തൊരു ചൂടാ!
3: കേരളത്തിൽ ചൂട് കൂടുന്നതിനെ കുറിച്ച് ഓർത്ത് ഇനി ടെൻഷൻ വേണ്ട. പിട്ടപ്പിള്ളിയിൽ ഇതാ 3 days AC സൂപ്പർ സെയിൽ. ഓണം ഓഫറുകൾക്ക് പുറമെ തിരഞ്ഞെടുത്ത മോഡലുകൾക്കൊപ്പം ഫ്രീ പെഡസ്റ്റൽ ഫാൻ, 6000 രൂപ വരെ ക്യാഷ് ബാക്ക്, 8500 രൂപ വരെ എക്സ്ചേഞ്ച് ഓഫർ, കൂടാതെ 5000 വിജയികൾക്ക് സമ്മാനങ്ങളും.
2: പിട്ടപ്പിള്ളിയിൽ ഏജൻസീസ്.
4: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
5: ഇന്ന് മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ സിബു മോഡയിൽ.
6: പഴയ നികുതികൾ, ഭാഷാപ്രയോഗങ്ങളുടെ സാധുത സാമൂഹിക രാഷ്ട്രീയ സാഹചര്യങ്ങൾക്കനുസരിച്ചാണ് നിലകൊള്ളുന്നത്. അത്തരം സാഹചര്യങ്ങൾക്ക് മാറ്റം വരുമ്പോൾ അവയുടെ സമകാലിക പ്രസക്തിയും നഷ്ടപ്പെടും. അങ്ങനെയുള്ള പ്രയോഗങ്ങളാണ് പ്രാചീന കേരളത്തിലെ നികുതി സമ്പ്രദായങ്ങളുമായി ബന്ധപ്പെട്ട വിവിധ പേരുകൾ. തെങ്ങിലും പനയിലും മറ്റും കയറുന്നതിന് ഏർപ്പെടുത്തപ്പെട്ട നികുതിയാണ് ഏണിക്കാണവും തളക്കാണവും. പൊന്നുകൊണ്ടുള്ള ആഭരണം അണിയുന്നതിനു പോലും നികുതി അടയ്ക്കണമായിരുന്നു. മേനിപ്പൊന്ന് എന്നാണ് അത് അറിയപ്പെട്ടിരുന്നത്. ലിംഗപദവി അനുസരിച്ചും നികുതി ഭേദമുണ്ടായിരുന്നു. തൊഴിലെടുക്കുന്ന സ്ത്രീ മുലക്കരവും തൊഴിലാളിയായ പുരുഷൻ തലക്കരവും അടയ്ക്കണമെന്നായിരുന്നു. ഇതൊക്കെ താഴ്ത്തപ്പെട്ട സമുദായത്തിലെ സ്ത്രീ പുരുഷന്മാർക്കായിരുന്നു ബാധകം. ഇതുകൂടാതെ സ്ത്രീകൾ മാറുമറയ്ക്കുന്നതിന് ഏർപ്പെടുത്തിയിരുന്ന നികുതിയും മുലക്കരമെന്നാണ് അറിയപ്പെട്ടിരുന്നത്. മുലക്കരം നൽകാൻ വിസമ്മതിച്ച ചേർത്തലയിലെ നങ്ങേലി രക്തസാക്ഷിയായതിനെ തുടർന്നാണ് തിരുവിതാംകൂറിൽ മുലക്കരവും തലക്കരവും നിർത്തലാക്കപ്പെട്ടത്. രണ്ടു കൂട്ടർ തമ്മിൽ തർക്കമുണ്ടെങ്കിൽ നൽകേണ്ട നികുതിയായിരുന്നു അങ്കക്കിഴി. മത്സ്യം പിടിച്ച് ജീവിക്കാമെന്ന് വെച്ചാലും നികുതിയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിരുന്നില്ല. വലപ്പണം എന്നാണത് അറിയപ്പെട്ടിരുന്നത്. ചെക്കിറ മൺപാത്ര നിർമ്മാണത്തിന് നൽകിയിരുന്ന നികുതിയാണ്. ഇക്കാലത്തും തൊഴിൽക്കരം ഗവൺമെന്റിന്റെ പ്രധാന വരുമാന സ്രോതസ്സായതിനാൽ ഇതിലൊന്നും അത്ഭുതപ്പെടാനില്ല. എങ്കിലും അക്കാലത്തെ പല നികുതിയും വിചിത്രമായി തോന്നാം. ജലസേചനത്തിന് പോലും നികുതി ഉണ്ടായിരുന്നു. നീർക്കൂലി എന്നാണത് അറിയപ്പെട്ടിരുന്നത്. സാമൂഹിക തിന്മകളെപ്പോലും വരുമാനമാർഗമാക്കുന്ന ഭരണകേന്ദ്രത്തിന്റെ നിലപാട് ഏറെ വിചിത്രമായി തോന്നാം. ബലഹീനരിൽ നിന്ന് ബലമായി പിടിച്ചെടുക്കുന്ന വസ്തുക്കൾക്കും നികുതി നൽകണമായിരുന്നു. അത് 7 എന്നാണ് അറിയപ്പെട്ടിരുന്നത്. സാമന്തന്മാർ നൽകേണ്ടിയിരുന്ന നികുതിയായിരുന്നു കോഴ. അതുമാത്രം ഇന്നും മറ്റൊരു രൂപത്തിൽ നമ്മുടെ ഇടയിൽ കാണാം. അടിമകളെ ഉടമ കൈവശം വയ്ക്കുന്നതിനും നികുതി നൽകണമായിരുന്നു. അടിമക്കാശ് എന്നാണത് അറിയപ്പെട്ടിരുന്നത്. ത്രാസ് ഉപയോഗിച്ച് കച്ചവടം ചെയ്യുന്നതിന് തുലാക്കൂലി നൽകണമായിരുന്നു. അളവുപാത്രം ഉപയോഗിച്ച് പാൽ, എണ്ണ തുടങ്ങിയവ വിൽക്കുന്നതിന് നൽകപ്പെട്ടിരുന്ന നികുതി നിറക്കൂലി എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ക്രൈസ്തവ മിഷണറിമാരുടെ പ്രവർത്തനങ്ങൾ കൊണ്ടും കേരളത്തിലെ നവോത്ഥാന പ്രസ്ഥാനങ്ങളുടെ ഇടപെടൽ കൊണ്ടും ബ്രിട്ടീഷ് നയങ്ങളുടെ സ്വാധീനം കൊണ്ടുമാണ് ഇവയിൽ പലതും നിർത്തലാക്കപ്പെട്ടത്.
4: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
5: മഹിതം മലയാളം എല്ലാ ദിവസവും രാവിലെ 7 മണിക്കും രാത്രി 8:50-നും.
7: എനിക്ക് ഈ കാർപ്പറ്റുകളും റിക്സും വളരെ ഇഷ്ടമായി. ഈ മാറ്റ് എത്ര മനോഹരമാണ്.
8: നമ്മുടെ ടെറസ് ഗാർഡന് ഈ ഗാർഡൻ ആർട്ടിക്കിൾസ് വളരെ അനുയോജ്യമാണ്. മാത്രമല്ല, ഈ കയർ വിത്ത് നമ്മുടെ വിളകൾക്ക് വേഗ വളർച്ചയേകും.
7: ഇവിടെ സ്കൈ ഗാർഡനും വെർട്ടിക്കൽ ഗാർഡനും യോജ്യമായ കയർ ഉൽപ്പന്നങ്ങളുമുണ്ട്.
8: ഭാരത് സർക്കാർ.

0: കയർ ബോർഡ് ഷോറൂമുകളിലെ കയർ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ വീടിനെ ഒരു എക്കോ ഫ്രണ്ട്ലി ലോകമാക്കാം.
1: കൂടുതൽ വിവരങ്ങൾക്കായി ലോഗിൻ ചെയ്യൂ kayarboard.gov.in.
0: കയർ, പ്രകൃതിയുടെ ഉപഹാരം.
1: കയർ ബോർഡ്, MSME മന്ത്രാലയം, ഭാരത് സർക്കാർ.
2: എന്തൊരു ചൂടാ!
3: കേരളത്തിൽ ചൂട് കൂടുന്നതിനെ കുറിച്ച് ഓർത്ത് ഇനി ടെൻഷൻ വേണ്ട. പിട്ടാപ്പിള്ളിയിൽ ഇതാ 3 days AC സൂപ്പർ സെയിൽ. ഓണം ഓഫറുകൾക്ക് പുറമെ തിരഞ്ഞെടുത്ത മോഡലുകൾക്കൊപ്പം ഫ്രീ പെഡസ്റ്റൽ ഫാൻ, 6000 രൂപ വരെ ക്യാഷ് ബാക്ക്, 8500 രൂപ വരെ എക്സ്ചേഞ്ച് ഓഫർ, കൂടാതെ 5000 വിജയികൾക്ക് സമ്മാനങ്ങളും.
2: പിട്ടാപ്പിള്ളി ഏജൻസീസ്.
4: സ്മാർട്ട് ഫോണുകളിൽ മറ്റെവിടെയും കിട്ടാത്ത വില കുറവുമായി മൈ ജി പ്രൈസ് ചാലഞ്ച് വീണ്ടും.
5: 60,000 മുതൽ 99,999 രൂപ വരെ ഉള്ള സ്മാർട്ട് ഫോണുകൾക്ക് 13,500 രൂപ വരെ വില വരുന്ന ഇഷ്ടമുള്ള പ്രൊഡക്ടുകൾ സ്വന്തമാക്കാം.
4: ഓഫർ 13 ഞായർ വരെ എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും. TNC അപ്ലൈ.
6: പ്രിയ ശ്രോതാക്കളെ, ഒരറിയിപ്പ്. ആകാശവാണി കൊച്ചി FM നിലയം ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന ഇന്ദിരാഗാന്ധി കോ ഓപ്പറേറ്റീവ് ഹോസ്പിറ്റൽ FM ഹെൽത്ത് ലൈൻ തത്സമയ ഫോണിൻ പരിപാടിയിൽ മുട്ടുമാറ്റിവെക്കൽ ശസ്ത്രക്രിയയെ അറിയാം. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് അസ്ഥിരോഗ വിഭാഗം മേധാവി ഡോക്ടർ MP നിതീഷ് മറുപടി നൽകുന്നു. മുട്ടുമാറ്റിവെക്കൽ ശസ്ത്രക്രിയയെ അറിയാം. ഇതേക്കുറിച്ച് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ 0484-2624-387 അല്ലെങ്കിൽ 9446-4558-88 എന്ന നമ്പറിൽ വിളിക്കുക. വിളിക്കേണ്ട സമയം ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ 4 മണി വരെ. ഇത് ആകാശവാണി കൊച്ചി FM 102.3. ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് FM ഡയറി.
7: ഈ ഗാനം ഇന്നത്തെ ഗാനം.
8: ജോൺ പോളിന്റെ രചനയിൽ ഭരത് ഗോപി സംവിധാനം ചെയ്ത് 1988 പുറത്തിറങ്ങിയ ചിത്രമാണ് ഉത്സവ പിറ്റേന്ന്. മോഹൻലാൽ, പാർവതി, ദേവൻ, സുകുമാരൻ എന്നിവർ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ഈ ചിത്രത്തിലെ ഈ ഗാനം ഇന്നത്തെ ഗാനം. ഗാനരചന കാവാലം നാരായണ പണിക്കർ, സംഗീതം ജി ദേവരാജൻ, പാടിയത് യേശുദാസ്.

0: നിങ്ങൾ കേട്ടത് ഈ ഗാനം ഇന്നത്തെ ഗാനം.
1: ഏട്ടാ, പുതിയ വാഷിംഗ് മെഷീന്റെ കാര്യം
2: എവിടുന്ന് വാങ്ങിക്കണം?
1: ഓഫർ കണ്ടിട്ട് മൈ ചെയ്യുന്ന മതി. കാറ്, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 1 ലക്ഷം വീതം തുടങ്ങി BMW വരെ എത്ര സമ്മാനങ്ങളാ.
2: പക്ഷെ കിട്ടാൻ സമയം എടുക്കൂലേ?
1: വെറും 45 ദിവസത്തിനുള്ളിൽ കിട്ടും.
2: എന്നാ മൈ ജി തന്നെ പോവാം.
1: മൈ ജിയോണം, മാസോണം, സീസൺ 4 പറയുന്നതിൽ മാത്രമല്ല നൽകുന്നതിലും ട്രാൻസ്പെറൻസി.
3: ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
4: ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
3: ആൻഡ് എക്ചേട്ടി നാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് ഫ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
4: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
5: ആരോഗ്യക്കുറിപ്പുകൾ.
6: ആത്മഹത്യ എന്ന് പറയുന്നത് വളരെ വ്യക്തിപരമായിട്ടുള്ള ഒരു മനോഭാവത്തിൽ നിന്ന് ഉടലെടുക്കുന്ന ഒരു മാനസിക രോഗലക്ഷണമായിട്ട് നമ്മൾ കണക്കാക്കാം. ആത്മഹത്യയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ മാനസിക രോഗലക്ഷണങ്ങളെല്ലാം തന്നെ വളരെ വ്യക്തമായിട്ട് രണ്ടായിട്ട് തരംതിരിക്കാം. ഒന്ന് വ്യക്തിപരമായിട്ട് മാത്രം അനുഭവിക്കുന്നതും അതിനകത്ത് വിഷാദമുണ്ട്, ഉത്കണ്ഠയുണ്ട്. അതേസമയം ഇപ്പോൾ സ്കിസോഫ്രീനിയ അല്ലെങ്കിൽ ബൈപോളാർ ഡിസോർഡേഴ്സ് അവരുടെയൊക്കെ പുറത്തേക്ക് ജനങ്ങൾ അറിയാൻ പറ്റും. കാരണം അവരുടെ വൈകല്യത്തോടുള്ള പെരുമാറ്റങ്ങളും ഒരിക്കലും മനോവൈകല്യത്തിലുള്ള രീതിയിലുള്ള ചേഷ്ടകളും കാര്യങ്ങളും കാണാൻ പറ്റും. അതിന് പല രോഗലക്ഷണങ്ങളും നമുക്ക് കാണുന്നതിൽ ഫസ്റ്റായിട്ട് കാണുന്നത് പലപ്പോഴും ഈ പറയുന്ന വ്യക്തി അന്തർമുഖത്വം, അതായത് പല ഉൾവലിഞ്ഞ സ്വഭാവം കാണിക്കുന്നതായിട്ട് കാണാൻ പറ്റും. മാത്രമല്ല അവരുടെ ഉറക്കം വളരെയധികം നഷ്ടപ്പെട്ടതായിട്ടും വളരെ ഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ള ഒരു രീതിയിലുള്ള ഉറക്കം. ഇപ്പോൾ ജോലിക്ക് പോകുന്ന ആൾക്കാരാണെങ്കിൽ ജോലിക്ക് പോവാതിരിക്കുക, പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ പഠിത്തത്തിൽ നിന്ന് വ്യതിചലിക്കുക, ഒരു വീട്ടമ്മയാണെങ്കിൽ വീട്ടിലെ ജോലികൾ ചെയ്യുന്ന വൈമുഖ്യം കാണിക്കുക, അല്ലെങ്കിൽ ഒരു സുഹൃത്ത് വലയത്തിൽ നിന്ന് മാറി നിൽക്കുന്നൊരവസ്ഥ. ഇപ്പോൾ ഇന്നത്തെ കാലത്ത് നമുക്കറിയാൻ പറ്റും, സോഷ്യൽ മീഡിയയിൽ വളരെ ആക്റ്റീവായിട്ട് നിൽക്കുന്ന ആൾക്കാർ സോഷ്യൽ മീഡിയയിൽ നിന്ന് വലിയുന്ന ഒരു ലക്ഷണം ഇതിൻ്റെ ഭാഗമായിട്ടും വേണമെങ്കിലും കാണാം. മാത്രമല്ല അത് ഏറെ തരത്തിൽ പറയുകയാണെങ്കിൽ ഇവർ പലപ്പോഴും നമുക്ക് പല സൂയിസൈഡ് വാർണിംഗ് സൈൻസ്, ആത്മഹത്യയുടെ മുന്നറിയിപ്പുകൾ നമുക്ക് തരും. സംസാരത്തിൽ പലപ്പോഴും ഇതിൻ്റെ ചില വാചകങ്ങൾ നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കും. അത് നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ട സംഗതി, കാരണം അതൊരു നമ്മളിലേക്ക് തരുന്ന ഒരു മുന്നറിയിപ്പാണ്. അത് അറിയുന്ന ആൾക്കാർക്ക് അത് എടുക്കാൻ പറ്റും. മാത്രമല്ല ചില ആൾക്കാരിൽ ഈ ഇതിനോട് അടുക്കും തോറും ആങ്സൈറ്റി ഉള്ള ഒരാൾക്കാരാണെങ്കിൽ അത് പുറത്ത് കാണിക്കുന്ന ആങ്സൈറ്റി ആയിട്ടും ദേഷ്യത്തോടുള്ള സ്വഭാവവിശേഷങ്ങളായിട്ടും കാണിക്കുന്നതായിട്ടും. എന്നും ആൾക്കാർ പറയും ആത്മഹത്യയെക്കുറിച്ച് പറയുന്നത് ആൾക്കാരെ മോഡൽ ചെയ്യുമെന്ന് പറയും, അനുകരിക്കും എന്നുള്ളൊരു തെറ്റിദ്ധാരണ ഒരുപാട് ആൾക്കാർ നമ്മളടുത്ത് പറയുന്നുണ്ട്. നിങ്ങൾ ആത്മഹത്യയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആത്മഹത്യ ചെയ്യാൻ താല്പര്യമില്ലാത്ത ഒരാളും പോയി ഒരിക്കലും ഇല്ല. അവർക്കൊരു ഉൾക്കാഴ്ചയാണ്. നിങ്ങൾക്കങ്ങ് തോന്നുന്നുണ്ടെങ്കിൽ ആത്മഹത്യ എന്ന് പറയുന്ന സംഗതി ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ വരൂ, ചികിത്സയ്ക്ക് പോകൂ. അല്ല, നിങ്ങളത് ഉള്ളിൽ വെച്ചുകൊണ്ട് പൊതിഞ്ഞുകെട്ടി അവസാനം നമ്മൾ പറയില്ല. ഇപ്പൊ ക്യാൻസർ ആണെങ്കിൽ, ഒരു ചെറിയ ക്യാൻസർ ആണെങ്കിൽ ആ ഭാഗം മുറിച്ചു കളഞ്ഞാൽ മതി. അതേസമയം ആ ക്യാൻസർ പടർന്ന് പന്തിരിച്ച് പിടിച്ചു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരും. അത് തന്നെയാണ് ആത്മഹത്യയെ കുറിച്ച് പറയാനായിട്ടുള്ളത്. ആത്മഹത്യ ഒരു ചെറിയൊരു ചിന്തയായിട്ട് തുടങ്ങുകയാണെങ്കിൽ അത് തുടക്കത്തിലെ തന്നെ ഇതാക്കാം. അതേസമയം അത് വളർന്ന് പന്തിരിച്ച് ഐഡിയേഷനും എല്ലാം ആയിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയായി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു മനോരോഗ വിദഗ്ധന് എത്താൻ പറ്റുന്നതിനൊക്കെ മുമ്പ് ചിലപ്പോൾ കൈവിട്ട് പോകാതിരിക്കാം. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ആത്മഹത്യ എന്ന് പറയുന്ന ഒരു രോഗലക്ഷണമാണെന്നും ആ രോഗലക്ഷണത്തെ ഒരു ശാസ്ത്രീയമായിട്ടുള്ള അപ്രോച്ചിലൂടെ തന്നെയാണ് അതിന് ഹാൻഡിൽ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം അവിടെ ശാസ്ത്രീയ അപ്രോച്ച് എന്ന് പറഞ്ഞു

0: അവിടെ ഒരു മെഡിസിൻ മാത്രമല്ല, വളരെ വ്യക്തമായിട്ട് അവിടെ സൈക്കോളജിക്കൽ ആയിട്ടുള്ള കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പി എന്ന് പറയും, അതായത് CBT. ഈ കോഗ്നീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചിന്ത, ഇതൊക്കെ അപ്പം നമ്മളെല്ലാം എങ്ങനെ ചിന്തിക്കുന്നുവോ അത് നമ്മൾ ബിഹേവിയറെ മാറ്റുന്നു. അപ്പോൾ ഈ ആത്മഹത്യ ഒരു ചിന്തയാണ്, ആ ചിന്ത നമ്മളുടെ ആത്മഹത്യാ പ്രവണതയിലേക്ക് നയിക്കുന്നു. ആ ഒരു സംഗതി മാറ്റാനായിട്ട് CBT ഉണ്ട്, പരിശീലനം കൊടുക്കണം. അപ്പം അങ്ങനെ ഒരു പ്രവണത വരികയാണെങ്കിൽ നമ്മൾ എങ്ങനെ അതിനെ കാണണം, നമ്മൾ അതിനെ എങ്ങനെ മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കണം, എങ്ങനെ മറികടക്കാൻ പറ്റും. അപ്പം അതിന് സമൂഹം മനസ്സിലാക്കേണ്ട ഒരു വലിയൊരു സന്ദേശമാണ് എനിക്ക് നൽകാനുള്ളത്. കാരണം സമൂഹത്തിൽ ഇത്തരത്തിലുള്ള പ്രവണതയുള്ള ആൾക്കാരെ ഏർലി ആയിട്ട് ഐഡന്റിഫൈ ചെയ്യുക. അപ്പം ഏർലി ആയിട്ട് ഐഡന്റിഫൈ ചെയ്താലുള്ള ഗുണം, ഒരു വ്യക്തിയെ നമ്മൾ രക്ഷപ്പെടുത്തുകയാണ്. ആ വ്യക്തിയെ രക്ഷപ്പെടുത്താൽ കുടുംബം രക്ഷപ്പെടും, കുടുംബം രക്ഷപ്പെട്ടാൽ ആ കുടുംബത്തിൽ നിന്ന് സൊസൈറ്റി രക്ഷപ്പെടും. കാരണം ആ വ്യക്തിക്ക് ഒരുപക്ഷെ ജീവിച്ചിരുന്നാൽ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിനും കുടുംബത്തിനും ഒക്കെ ചെയ്യാനായിട്ട് സാധിക്കും. ഈ ആത്മഹത്യയെ ഒരിക്കലും ഒരു അസുഖം മാത്രമായിട്ട് ഒരു ഉൾപ്പെടുത്തിയില്ല, സൈക്കോസോഷ്യൽ പ്രോബ്ലം ആയിട്ട് തന്നെ ആക്കേണ്ടി വരും. കാരണം ഒരു സൊസൈറ്റിയെ മാറ്റുന്നതാണത്.
1: ഈ വിവരങ്ങൾ പങ്കുവച്ചത് സൈക്യാട്രിസ്റ്റ് ഡോക്ടർ അനൂപ് വിൻസെന്റ്.
2: മൈജി പ്രൈസ് ചലഞ്ച്
3: 29,999 രൂപ വരെ വിലയുള്ള ഫോണുകൾക്കൊപ്പം സ്വന്തമാക്കാം 3,000 രൂപ വരെ വിലയുള്ള ഇഷ്ട പ്രൊഡക്ടുകൾ. ഓഫർ 13 ഞായർ വരെ എല്ലാ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും TNC അപ്ലൈ.
4: ദീപസ്തംഭം മഹാശ്ചര്യം.
5: എഴുത്. പ്രിയപ്പെട്ട കൊച്ചി FM അറിയ,
6: ഇതിപ്പോ എഴുതിയിട്ട് വായിക്കുവോ?
5: പിന്നെ മിക്ക ശ്രോതാക്കളുടെയും വായിക്കും.
6: ഞാൻ നിങ്ങളുടെ കാര്യമാ ചോദിച്ചേ.
5: എന്റെ പേര് കണ്ടാലേ അപ്പോഴെഴുത്തു വായിക്കും. അത്രക്ക് ക്രിയാത്മകമല്ലേ എന്റെ എഴുത്ത് കുത്തുകൾ?
6: എഴുത്തറിയത്തില്ല, കുത്ത്. അതെന്തായാലും ക്രിയാത്മകം തന്നെ.
5: കഴിഞ്ഞ ബുധനാഴ്ച കടൽക്കാടിനെ കുറിച്ചുള്ള പരിപാടി നല്ലതായിരുന്നു അല്ലെ?
6: സത്യം, ഈ കടലിനകത്ത് കാടുണ്ടെന്ന് ആരെങ്കിലും വിശ്വസിക്കോ?
5: അതെ അതെ അതെ അതെ. എന്നതാ അതിന്റെ പേര്? ആ, കെൽപ്പ് വനങ്ങൾ.
6: കെൽപ്പുകൾ എന്ന് വെച്ചാൽ വള്ളികൾ എന്നല്ലയോ അർത്ഥം.
5: കടൽ തീരത്തിനടുത്ത് സൂര്യരശ്മി ലഭിക്കാൻ കടലിന്റെ അടിയിൽ നിന്നും മുകളിലോട്ട് വളരുന്നു.
6: ലോകത്തിലെ 25% തീരപ്രദേശത്ത് ഇതുണ്ടെന്ന് അല്ലയോ പറഞ്ഞേ?
5: കടൽ ജീവികളുടെ സ്വർഗം. ഓർക്കുമ്പോ തന്നെ ഒരു കുളിര്.
6: നമുക്കുള്ള ഓക്സിജനും ഒക്കെ അവിടുന്ന് കൂടിയാ കിട്ടുന്നേ.
5: അത് എഴുതുന്നതിന് മുമ്പേ വളരെ പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശം എനിക്ക് പറയാനുണ്ട്.
6: എന്നതാ?
5: ഈ പരിപാടി ഉണ്ടല്ലോ, മറ്റേ എന്നതാ, ആ ചായക്കടയും പിന്നെ രണ്ടുപേരും എന്നതാ?
6: ഓ, ദീപസ്തംഭം മഹാശ്ചര്യം.
5: ആ പരിപാടി അത് നിർത്തണം.
6: അയ്യോ, എന്നാ പറ്റി?
5: വർക്കിച്ചായൻ എന്നൊരു മനുഷ്യൻ എന്നാ തള്ളാന്ന് തള്ളുന്നത്, എനിക്കിഷ്ടമേ അല്ല.
6: അങ്ങേരു പാവമാ.
5: പിന്നെ
6: ആ ചായക്കടക്കാരി തങ്കമ്മ, ദുഷ്ട, എനിക്ക് അവരിഷ്ടയില്ല.
5: പിന്നെ നമ്മുടെ രണ്ടുപേരുടെയും പേരായിപ്പോയി അല്ലേ, കാണായിരുന്നു.
6: ഇതാണോ ഈ ക്രിയാത്മകമായ നിർദ്ദേശം?
5: അതല്ല അതല്ല, പറയാം.
6: പറ, എനിക്ക് വേറെ പണിയുണ്ട്.
5: എഴുതിക്കോണേ. ഈ സുഭാഷിതമല്ലേ, സുഭാഷിതം.
6: ആ, രാവിലത്തെ ആദ്യത്തെ പരിപാടിയല്ലേ സുഭാഷിതം?
5: ആ, സുഭാഷിതം. സുഭാഷിതത്തിന്റെ സമയം മാറ്റണം, രാവിലെ മാറ്റി വൈകിട്ടാക്കണം.
6: വൈകിട്ടോ സുഭാഷിതോ?
5: അതെ.
6: എന്നാതിന്?
5: ഞാൻ എഴുന്നേക്കാം വൈകും.
4: ദീപസ്തംഭം മഹാശ്ചര്യം. കഥാപാത്രങ്ങൾക്ക് ശബ്ദം നൽകിയവർ അരുൺ ബാലകൃഷ്ണൻ, രാഖി സാമന്ത്.

കെഎസ്ഇബി അറിയിപ്പ്. എരൂർ സെക്ഷൻ പരിധിയിൽ മാത്തൂർ കണിയാമ്പുഴ റോഡ്, പുലിയന്നൂർ, പണ്ടാത്തിൽ റോഡ്, ഏലിമനക്കൽ ശ്രീവിദ്യ അപ്പാർട്ട്മെന്റ്, പുല്ലൻതുരുത്ത്, കല്ലറ, ഗസരി നഗർ, ഷാരിയമ്പലം പരിസരം, പല്ലിമറ്റം, ചിറ്റേത്ത്, ഇരുപ്പക്കാല, കൊച്ചിൻ ആര്യവൈദ്യശാല എന്നിവിടങ്ങളിൽ രാവിലെ 8 മുതൽ വൈകിട്ട് 5 വരെ ഭാഗികമായി വൈദ്യുതി മുടങ്ങുമെന്ന് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. സേവനവാർത്ത. ആലപ്പുഴ എംപ്ലോയബിലിറ്റി സെന്റർ മുഖേന ജില്ലയിലെ 4 പ്രമുഖ സ്വകാര്യ സ്ഥാപനങ്ങളിലെ ഒഴിവുകളിലേക്ക് നിയമനത്തിനായി ഇന്ന് രാവിലെ 9:30 എംപ്ലോയബിലിറ്റി സെന്ററിൽ അഭിമുഖം നടത്തും. കൂടുതൽ വിവരങ്ങൾക്കായി ഫോൺ നമ്പറുണ്ട്: 0477223064, 0477223064.

പ്രിയ ശ്രോതാക്കളെ, ഇതോടെ FM ഡയറിയുടെ ആദ്യ ഭാഗം ഇവിടെ പൂർണ്ണമാവുന്നു. FM ഡയറി തുടർന്ന് കേൾക്കാം 7:35. ഇത് ആകാശവാണി കൊച്ചി FM 102.5.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകിയ 20,800 കോടി രൂപയുടെ റെയിൽ പദ്ധതികൾ യാത്രക്കാരുടെ സഞ്ചാരം വേഗത്തിലാക്കുകയും ചരക്ക് ഗതാഗത ശേഷി വർദ്ധിപ്പിക്കുകയും ചെയ്യുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രാദേശിക സമാധാനത്തിനും സുരക്ഷയ്ക്കുമായി സഹകരിച്ച് പ്രവർത്തിക്കാൻ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗും ശ്രീലങ്കൻ പ്രസിഡന്റ് അനുരകുമാര ദിസനായകയും തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ ധാരണ. വനിതാ സംരംഭകർക്കും വനിതാ നേതൃത്വത്തിലുള്ള സംരംഭങ്ങൾക്കും കൂടുതൽ അവസരങ്ങൾ സൃഷ്ടിക്കാൻ ബ്രിക്സ് രാജ്യങ്ങൾ സഹകരിച്ച് പ്രവർത്തിക്കണമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. കേരളത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം ഇന്ന് പൂർത്തിയാകും. 3 ദിവസമായി തുടരുന്ന കനത്ത ചൂടിനു ശേഷം സംസ്ഥാനത്ത് ഇന്ന് മഴയ്ക്ക് സാധ്യത. ആലപ്പുഴ, എറണാകുളം ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. വനിതാ ഏഷ്യാകപ്പ് ക്രിക്കറ്റ് സെമിഫൈനലിൽ ഇന്ത്യ ഇന്ന് ബംഗ്ലാദേശിനെ നേരിടും. ദുലീപ് ട്രോഫി ക്രിക്കറ്റ് കിരീടം ഉറപ്പിച്ച് കിഴക്കൻ മേഖല. വാർത്തകൾ വിശദമായി. 20,800 കോടി രൂപയിലധികം ചെലവിൽ 8 റെയിൽവേ മൾട്ടി ട്രാക്കിംഗ് പദ്ധതികൾക്ക് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. റെയിൽവേ പാതകളുടെ ശേഷി വർദ്ധിപ്പിക്കുക, പ്രവർത്തനക്ഷമത മെച്ചപ്പെടുത്തുക, പ്രധാന പാതകളിലെ തിരക്ക് കുറയ്ക്കുക എന്നിവയാണ് പദ്ധതികളുടെ ലക്ഷ്യം. യാത്രക്കാരുടെ സഞ്ചാരം വേഗത്തിലാക്കുന്നതിനൊപ്പം റെയിൽ കണക്ടിവിറ്റിയും ചരക്ക് ഗതാഗത ശേഷിയും വർദ്ധിപ്പിക്കുവാനും പദ്ധതികൾ സഹായിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. വിനോദസഞ്ചാര മേഖലയ്ക്ക് കൂടുതൽ പ്രോത്സാഹനം നൽകുന്നതിനും ലോജിസ്റ്റിക്സ് ചെലവ് കുറയ്ക്കുന്നതിനും പദ്ധതികൾ വഴിയൊരുക്കുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി.
1: പശ്ചിമബംഗാൾ, ജാർഖണ്ഡ്, ഒഡീഷ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ് എന്നിവിടങ്ങളിലെ 14 ജില്ലകളിലായി 3 പദ്ധതികൾക്ക് 10,783 കോടി രൂപയിലധികം ചിലവഴിക്കും. തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, കർണാടക, തെലങ്കാന എന്നിവിടങ്ങളിലെ 17 ജില്ലകളിലായി 5 പദ്ധതികൾക്ക് ഏകദേശം 10,021 കോടി രൂപ ചിലവഴിക്കും. പദ്ധതികൾ 52 ലക്ഷം ജനസംഖ്യയുള്ള ഏകദേശം 2,100 ഗ്രാമങ്ങൾക്ക് മെച്ചപ്പെട്ട റെയിൽവേ കണക്ടിവിറ്റി ഉറപ്പാക്കും. 7 ഉയർന്ന സാന്ദ്രതയുള്ള റെയിൽ ഇടനാഴികളും 4 പാതകളാക്കാൻ സർക്കാർ തീരുമാനിച്ചു. മുംബൈ അഹമ്മദാബാദ് ബുള്ളറ്റ് ട്രെയിൻ ആദ്യ 100 കിലോമീറ്റർ ഭാഗം ഉടൻ തുറക്കുമെന്നും ഇന്നലെ ചേർന്ന ക്യാബിനറ്റ് യോഗത്തിനുശേഷം കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: പ്രാദേശിക സമാധാനത്തിനും സുരക്ഷയ്ക്കുമായി സഹകരിച്ച് പ്രവർത്തിക്കാൻ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗും ശ്രീലങ്കൻ പ്രസിഡന്റ് അനുരകുമാര ദിസനായകയും തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ ധാരണ. ഇന്നലെ കൊളംബോയിലായിരുന്നു കൂടിക്കാഴ്ച. ഇന്ത്യ ശ്രീലങ്ക ബഹുമുഖ പങ്കാളിത്തത്തിന്റെ വിവിധ തലങ്ങൾ ചർച്ചയായി. ശ്രീലങ്കൻ വ്യോമസേനയുടെ L-70 തോക്കുകൾ നവീകരിക്കുന്നതിനും NCC, നാഷണൽ ഡിഫൻസ് കോളേജുകൾ എന്നിവയിലെ സഹകരണത്തിനുമുള്ള ധാരണാപത്രങ്ങളും കൈമാറി. സമുദ്രമേഖലയിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം സുരക്ഷയ്ക്കും ഭദ്രതയ്ക്കും അത്യന്താപേക്ഷിതമാണെന്ന് ശ്രീ രാജ്നാഥ് സിംഗ് പറഞ്ഞു. അന്താരാഷ്ട്ര വ്യാപാര രംഗത്ത് വനിതാ സംരംഭകർക്കും സ്ത്രീകൾ നേതൃത്വം നൽകുന്ന സ്ഥാപനങ്ങൾക്കും കൂടുതൽ അവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനായി ബ്രിക്സ് രാജ്യങ്ങൾ ഒന്നിച്ചു പ്രവർത്തിക്കണമെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. ന്യൂഡൽഹിയിൽ നടന്ന ബ്രിക്സ് WBA വനിതാ നേതൃത്വത്തിലുള്ള വികസന സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വായ്പകളും വിപണികളും എളുപ്പത്തിൽ ലഭ്യമാക്കുന്നതിനൊപ്പം വ്യക്തവും സുസ്ഥിരവുമായ വ്യവസായ നിയമങ്ങളുടെ ആവശ്യകതയും അദ്ദേഹം വ്യക്തമാക്കി. രാജ്യത്തിന്റെ വളർച്ചയിൽ സ്ത്രീകളെ നിർണായക പങ്കുവഹിക്കുന്നവരാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെ അവരെ ശാക്തീകരിക്കുന്നതിലാണ് ഇന്ത്യ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു.
2: Today, 100 million women in rural India, in the villages, are members of 9 million self-help groups, small cooperatives or small group of friends who get together to experiment, to work on an idea.
0: ബ്രിക്സ് ഉച്ചകോടിക്ക് മുന്നോടിയായി മുംബൈയിൽ ഇന്നലെ ആരംഭിച്ച ബ്രിക്സ് ധനമന്ത്രിമാരുടെയും കേന്ദ്ര ബാങ്ക് ഗവർണർമാരുടെയും യോഗം ഇന്ന് അവസാനിക്കും. സാമ്പത്തിക പ്രതിരോധ ശേഷി ശക്തിപ്പെടുത്തുക, നൂതന ആശയങ്ങൾക്കും സഹകരണത്തിനും പ്രോത്സാഹനം നൽകുക, സുസ്ഥിര വളർച്ച ഉറപ്പാക്കുക എന്നിവയാണ് ബ്രിക്സ് ഫിനാൻസ് ട്രാക്കിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ. മുംബൈ യോഗത്തിന് മുന്നോടിയായി ബ്രിക്സ് ഫിനാൻസ് ട്രാക്കിന്റെ പുരോഗതിയും നേട്ടങ്ങളും കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ അവലോകനം ചെയ്തു. ഗുണനിലവാരമില്ലാത്ത വ്യാജ വിത്തുകൾ മൂലമുണ്ടാകുന്ന നഷ്ടങ്ങളിൽ നിന്ന് കർഷകരെ സംരക്ഷിക്കുന്നതിനായി കർശനമായ പുതിയ വിത്ത് നിയമം കൊണ്ടുവരാൻ സർക്കാർ ഒരുങ്ങുന്നു. ഇതിന്റെ ഭാഗമായി കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ ഇന്ന് ന്യൂഡൽഹിയിൽ രാജ്യത്തെ പ്രധാന കർഷക സംഘടനകളുടെ നേതാക്കളുമായി ചർച്ച നടത്തും. കർഷകരുടെ അനുഭവങ്ങളും നിർദ്ദേശങ്ങളും ആശങ്കകളും വിത്ത് നിയമത്തിന്റെ കരടിൽ ഉൾപ്പെടുത്തുകയാണ് ചർച്ചയുടെ ലക്ഷ്യമെന്ന് കൃഷി മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യയും തായ്ലൻഡും തമ്മിലുള്ള സാമ്പത്തിക പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ തായ്ലൻഡ് ഉപപ്രധാനമന്ത്രിയും വാണിജ്യമന്ത്രിയുമായ സുഭാജി സുദുംപുണുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഉഭയകക്ഷി വ്യാപാരവും നിക്ഷേപവും വർദ്ധിപ്പിക്കുക, ബിസിനസ് അവസരങ്ങൾ വിപുലപ്പെടുത്തുക, ഇരു രാജ്യങ്ങളിലെയും സംരംഭങ്ങൾ തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്തുക എന്നിവ ചർച്ച.

0: ചർച്ചയായി. ആസിയാൻ ഇന്ത്യ ചരക്ക് വ്യാപാര കരാറിന്റെ പുരോഗതി അവലോകനം ചെയ്ത മന്ത്രിമാർ സഹകരണം ഊട്ടിയുറപ്പിക്കേണ്ടതിന്റെ ആവശ്യകത ഊന്നിപ്പറഞ്ഞു. സാധാരണ പാസ്പോർട്ടുള്ള ഇന്ത്യൻ വിനോദസഞ്ചാരികൾക്ക് വിസ ഇളവ് അനുവദിച്ച് തായ്ലൻഡ് ആഭ്യന്തര മന്ത്രാലയം. ഈ മാസം 15 മുതൽ പ്രാബല്യത്തിൽ വരുന്ന ഇളവിന്റെ ഭാഗമായി ഇന്ത്യൻ പൌരന്മാർക്ക് 30 ദിവസം വരെ തായ്ലൻഡിൽ വിസ ഇല്ലാതെ തങ്ങാനാകും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: 3 ദിവസമായി തുടരുന്ന കനത്ത ചൂടിന് ശേഷം കേരളത്തിൽ ഇന്ന് മഴയ്ക്ക് സാധ്യത. ആലപ്പുഴ, എറണാകുളം ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാളെയും മറ്റന്നാളും 4 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. തിരുവനന്തപുരം ജില്ലയിലെ തീരപ്രദേശത്ത് ഇന്ന് രാവിലെ മുതൽ നാളെ രാവിലെ വരെ ഉയർന്ന തിരമാലകൾക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്ര പഠന ഗവേഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. കേരളത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം ഇന്ന് പൂർത്തിയാകും. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പളുരുത്തി.
2: സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിൽ ഈ മാസം 28 നടത്തുന്ന ഉപതെരഞ്ഞെടുപ്പുകൾക്കായി ഇന്ന് ഉച്ചയ്ക്ക് ശേഷം 3 മണിവരെ പത്രിക സമർപ്പിക്കാം. സൂക്ഷ്മ പരിശോധന നാളെ നടക്കും. 14-ാം തീയതിയാണ് പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിവസം. കൊച്ചി, കോഴിക്കോട് കോർപ്പറേഷനുകളിലെയും തിരുവനന്തപുരം, കോട്ടയം, പാലക്കാട് ജില്ലാ പഞ്ചായത്തുകളിലെയും ഓരോ വാർഡുകളിലും, വിവിധ ജില്ലകളിലായി 3 മുനിസിപ്പൽ വാർഡുകളിലും, 7 ബ്ലോക്ക് പഞ്ചായത്ത് വാർഡുകളിലും, 23 ഗ്രാമപഞ്ചായത്ത് വാർഡുകളിലുമാണ് 28-ാം തീയതി ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്.
0: ഇന്ന് ലോക ആത്മഹത്യാ പ്രതിരോധ ദിനം. ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല, പ്രശ്നങ്ങളെ അതിജീവിക്കാൻ ശ്രമിക്കുക എന്ന അവബോധം സൃഷ്ടിക്കുന്നതിനാണ് ദിനാചരണം. മാനസിക ആരോഗ്യത്തെക്കുറിച്ചും ആത്മഹത്യാ ചിന്തകളെക്കുറിച്ചും ആളുകളെ ബോധവാന്മാരാക്കുക, സഹായം ആവശ്യമുള്ളവർക്ക് പിന്തുണ നൽകാനും അവരെ കേൾക്കാനും മറ്റുള്ളവരെ പ്രേരിപ്പിക്കുക, കൌൺസിലിംഗ് സേവനങ്ങളും ഹെൽപ്പ് ലൈൻ നമ്പറുകളും എല്ലാവരിലും എത്തിക്കുക എന്നിവയും ദിനാചരണം മുന്നോട്ട് വയ്ക്കുന്നു. ഇന്റർനാഷണൽ അസോസിയേഷൻ ഫോർ സൂയിസൈഡ് പ്രിവെൻഷനും ലോകാരോഗ്യ സംഘടനയും സംയുക്തമായാണ് ദിനാചരണം സംഘടിപ്പിക്കുന്നത്. ആത്മഹത്യയെക്കുറിച്ചുള്ള മുൻവിധികൾ മാറ്റുക എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ദിനാചരണത്തിന്റെ ഭാഗമായി കേരളത്തിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. മുതിർന്ന മാധ്യമപ്രവർത്തകനും ജന്മഭൂമി തിരുവനന്തപുരം റെസിഡന്റ് എഡിറ്ററുമായ കെ കുഞ്ഞിക്കണ്ണൻ അന്തരിച്ചു. 72 വയസ്സായിരുന്നു. കേരള പത്രപ്രവർത്തക യൂണിയൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ്, തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ്, കേസരി സ്മാരക ജേർണലിസ്റ്റ് ട്രസ്റ്റ് ചെയർമാൻ, കണ്ണൂർ പ്രസ് ക്ലബ് സെക്രട്ടറി, സെൻസർ ബോർഡ് അംഗം, ടെലികോം അഡ്വൈസറി ബോർഡ് അംഗം, പത്രപ്രവർത്തക അക്രഡിറ്റേഷൻ കമ്മിറ്റി അംഗം എന്നീ പദവികൾ വഹിച്ചു. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം യുവജനത കണ്ണൂർ ജില്ലാ സെക്രട്ടറി, സംസ്ഥാന സമിതി അംഗം, യുവമോർച്ച സംസ്ഥാന പ്രസിഡന്റ് എന്നീ നിലകളിലും പ്രവർത്തിച്ചിട്ടുണ്ട്. യുവമോർച്ചയുടെ ആദ്യ ജനറൽ സെക്രട്ടറി ആയിരുന്നു. 9-ാമത് ദേശീയ പോഷക ആഹാര മാസാചരണത്തിന് വാരണാസിയിൽ തുടക്കമായി. കേന്ദ്രമന്ത്രി അന്നപൂർണാദേവി പരിപാടി ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ അംഗണവാടികൾ നമ്മുടെ ഉത്തരവാദിത്തം എന്നതാണ് ഈ വർഷത്തെ സന്ദേശം. പോഷൻ മാ 2026 സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി ബിന്ദു കൃഷ്ണ കൊല്ലത്ത് നിർവഹിച്ചു. കുട്ടികൾ, ഗർഭിണികൾ, പാലൂട്ടുന്ന അമ്മമാർ, കൌമാരക്കാർ എന്നിവരുടെ പോഷക സുരക്ഷ ഉറപ്പാക്കുകയാണ് പോഷൺ മാസാചരണത്തിലൂടെ ലക്ഷ്യമിടുന്നത്. വനിതാ ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ 7 വട്ടം ചാമ്പ്യൻമാരായ ഇന്ത്യ സെമിഫൈനൽ പോരാട്ടത്തിന് ഇറങ്ങുന്നു. ഇന്ന് രാത്രി 8 മണിക്ക് നടക്കുന്ന മത്സരത്തിൽ ബംഗ്ലാദേശാണ് എതിരാളികൾ. ഒരു ദിവസം മാത്രം കളി അവശേഷിക്കെ 584 റൺസിന്റെ ലീഡുമായി ദുലീപ് ട്രോഫി ക്രിക്കറ്റ് കിരീടം ഉറപ്പിച്ച് കിഴക്കൻ മേഖല. ദക്ഷിണ മേഖലയ്ക്കെതിരായ ഫൈനലിൽ 496 റൺസിന്റെ ഒന്നാം ഇന്നിംഗ്സ് ലീഡ് നേടിയ കിഴക്കൻ മേഖല രണ്ടാം ഇന്നിംഗ്സിൽ 5 വിക്കറ്റിന് 212 റൺസ് എടുത്തിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകിയ 20,800 കോടി രൂപയുടെ റെയിൽ പദ്ധതികൾ യാത്രക്കാരുടെ സഞ്ചാരം വേഗത്തിലാക്കുകയും ചരക്ക് ഗതാഗത ശേഷി വർദ്ധിപ്പിക്കുകയും ചെയ്യുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രാദേശിക സമാധാനത്തിനും സുരക്ഷയ്ക്കുമായി സഹകരിച്ച് പ്രവർത്തിക്കാൻ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗും ശ്രീലങ്കൻ പ്രസിഡന്റ് അനുരകുമാര ദിസനായകയും തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ ധാരണ. വനിതാ സംരംഭകർക്കും വനിതാ നേതൃത്വത്തിലുള്ള സംരംഭങ്ങൾക്കും കൂടുതൽ അവസരങ്ങൾ സൃഷ്ടിക്കാൻ ബ്രിക്സ് രാജ്യങ്ങൾ സഹകരിച്ച് പ്രവർത്തിക്കണമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. കേരളത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം ഇന്ന് പൂർത്തിയാകും. 3 ദിവസമായി തുടരുന്ന കനത്ത ചൂടിന് ശേഷം സംസ്ഥാനത്ത് ഇന്ന് മഴയ്ക്ക് സാധ്യത. ആലപ്പുഴ, എറണാകുളം ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. വനിതാ ഏഷ്യാകപ്പ് ക്രിക്കറ്റ് സെമിഫൈനലിൽ ഇന്ത്യ ഇന്ന് ബംഗ്ലാദേശിനെ നേരിടും. ദുലീപ് ട്രോഫി ക്രിക്കറ്റ് കിരീടം ഉറപ്പിച്ച് കിഴക്കൻ മേഖല. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
3: ഇത് ആകാശവാണി കൊച്ചി FM.

102.3. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 35 മിനിറ്റും 17 സെക്കൻഡും. പ്രിയ ശ്രോതാക്കൾക്ക് ഒരിക്കൽ കൂടി സ്വാഗതം FM ഡയറിയിലേക്ക്.

0: സമകാലികം.
1: ഒരു മകനാണെന്നുള്ള തീരുമാനിച്ചിട്ടില്ല. ഞാൻ നിങ്ങൾ ഒരു മകനാണെന്നുള്ള കഴിക്ക്, ഒരു മകനാണെന്നുള്ളത് നോക്ക്, ഞാൻ ചെയ്തുതരാം, എല്ലാ സഹായം ചെയ്തുതരാം.
2: ഇടുക്കിയിൽ ആത്മഹത്യക്ക് ശ്രമിച്ച ഗൃഹനാഥനെ സമയോചിതമായ ഇടപെടലുകളിലൂടെ പിന്തിരിപ്പിച്ച പോലീസ് സബ് ഇൻസ്പെക്ടർ ബിബിന്റെ വാക്കുകളാണ് നാം കേട്ടത്. ചില നിമിഷങ്ങളിൽ ഒരാളുടെ ജീവിതത്തിനും മരണത്തിനും ഇടയിൽ അവശേഷിക്കുന്നത് ഒരു വാക്ക് മാത്രമായിരിക്കാം. ഒരു ചോദ്യം, ഒരു കേൾവി, അല്ലെങ്കിൽ ഞാൻ ഇവിടെയുണ്ട് എന്നൊരുറപ്പ്. ഇത്തരമൊരു നിമിഷത്തിൽ പോലീസ് ഉദ്യോഗസ്ഥൻ ചെയ്തത് ഒരു രക്ഷാപ്രവർത്തനം മാത്രമായിരുന്നില്ല. അദ്ദേഹം ഒരു മനുഷ്യനോട് സംസാരിച്ചു. വിധിച്ചില്ല, ഭയപ്പെടുത്തിയില്ല, കുറ്റപ്പെടുത്തിയില്ല, സംസാരിക്കാൻ ഒരിടം നൽകി. ചിലപ്പോൾ ജീവൻ രക്ഷിക്കുന്നത് വലിയ വാക്കുകളല്ല, ഒരാൾക്ക് തന്റെ വേദന പറയാൻ സുരക്ഷിതമായ ഒരിടം നൽകുന്നതാണ്. ചിലപ്പോഴൊക്കെ ഒരാൾ വളരെ നിശബ്ദനാകുന്നു. എനിക്കൊന്നുമില്ല എന്ന് പറയുമ്പോഴും അവരുടെ ഉള്ളിൽ വലിയൊരു പോരാട്ടം നടക്കുകയായിരിക്കാം. നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു ഫോൺ കോൾ, ചോദിക്കാതെ പോകുന്ന ഒരു ചോദ്യം, കേൾക്കാതെ പോകുന്ന ഒരു വാക്ക്, ഒരുപക്ഷെ ഇതിനെല്ലാം ഒരാളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുമായിരുന്നു. പ്രതിസന്ധികൾ ജീവിതത്തിന്റെ അവസാനമല്ല. സഹായം ലഭിക്കുമ്പോൾ പ്രതീക്ഷയ്ക്ക് വീണ്ടും ഇടമുണ്ട്. ഇന്നത്തെ സമകാലികം ചർച്ച ചെയ്യുന്നത് ആത്മഹത്യാ പ്രതിരോധത്തെക്കുറിച്ചാണ്.
3: മാറ്റാം കാഴ്ചപ്പാട്, ജീവിക്കാം ആവോളം.
2: ഇന്ന് സെപ്റ്റംബർ 10, ലോക ആത്മഹത്യാ പ്രതിരോധ ദിനം. നിശബ്ദതയിൽ നിന്ന് സംഭാഷണത്തിലേക്ക്, അപമാനബോധത്തിൽ നിന്ന് മനസ്സിലാക്കലിലേക്ക്, ഒറ്റപ്പെടലിൽ നിന്ന് പിന്തുണയിലേക്ക്, ഇതാണ് ഈ ദിനം മുന്നോട്ട് വയ്ക്കുന്ന സന്ദേശം. ഒരു വ്യക്തി മാനസികമായി തളർന്നിരിക്കുമ്പോൾ ശക്തനായിരിക്കണം, ഇതൊക്കെ എല്ലാവർക്കും ഉണ്ടാകും, ഇതൊന്നും കാര്യമാക്കേണ്ട എന്നിങ്ങനെ പറഞ്ഞ് വിഷയം അവസാനിപ്പിക്കുന്നതിന് പകരം, നിനക്ക് എങ്ങനെയുണ്ട്, ഞാൻ കേൾക്കാൻ തയ്യാറാണ് എന്ന് പറയാൻ നമുക്ക് കഴിയണം.
4: ഞാൻ ബിബിൻ ടിവി, കേരള പോലീസില് ഇടുക്കി പോലീസ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടറായിട്ട് ജോലി ചെയ്തു വരുന്നു. എന്നെ സംബന്ധിച്ച് ഈ അടുത്ത കാലത്ത് ഞാൻ അഭിമുഖീകരിച്ച ഒരു പ്രശ്നമായിരുന്നു തടിയമ്പാടുണ്ടായ ഒരു ആത്മഹത്യ സംഭവമായിട്ട്. ഒരാൾ ആത്മഹത്യയുടെ വക്കീൽ എത്തിയപ്പോൾ ആ സിറ്റുവേഷനിൽ അകപ്പെട്ട ഒരാളാണ് ഞാൻ. എന്നെ സംബന്ധിച്ച് ഇതിനു മുമ്പും നമ്മൾക്ക് പല പ്രശ്നങ്ങളും അഭിമുഖീകരിക്കാനായിട്ട് വന്നിട്ടുണ്ട്. എന്നാലും നമ്മുടെ ജീവിതത്തിൽ, അല്ലെങ്കിൽ ഇപ്പൊ നമ്മുടെ മറ്റുള്ള ആൾക്കാരുടെ ജീവിതത്തിൽ നോക്കിക്കഴിഞ്ഞാൽ, ഏറ്റവും അവസാനം അല്ലെങ്കിൽ നമ്മുടെ ജീവിതം മടുത്തു അല്ലെങ്കിൽ ജീവിതം അവസാനിപ്പിക്കണം, അതോടൊപ്പം തന്നെ നമ്മൾക്ക് ഇനി ആരുമില്ല, ഒരു ഏകാന്തതയിൽ നിന്നാണ് ഈ ആത്മഹത്യയിലേക്ക് പോകുന്നത്. എല്ലാവരുടെ ആഗ്രഹം ഇല്ലാതാകുമ്പോൾ, അതോടൊപ്പം തന്നെ സ്വന്തക്കാരാരുമില്ലെന്ന് ബോധ്യമുണ്ടാകുമ്പോൾ, പിന്നെ ഫിനാൻഷ്യലായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളോ ഉള്ള വിഷയങ്ങളും വരുമ്പോഴോ ആത്മഹത്യയിലേക്ക് തിരിക്കാം. അതിൽ പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ആത്മഹത്യ ചെയ്യുന്ന ഒരാൾ അവസാനമായിട്ട് ആരെയെങ്കിലും വിളിക്കും, ഫോണിലൂടെ ആരെങ്കിലും വിളിക്കാം, അല്ലെങ്കിൽ ആരോടെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാൽ ഒരു 2 മിനിറ്റ് 3 മിനിറ്റ് സംസാരിച്ചു കഴിഞ്ഞാൽ ആ ചിന്താഗതി മാറും. അപ്പോൾ നമ്മൾ പലപ്പോഴും കാണാൻ പറ്റും ഈ ആത്മഹത്യ ലാസ്റ്റ് സമയത്ത്. ഇപ്പൊ എനിക്ക് തന്നെ ഒരു എക്സ്പീരിയൻസ് എന്ന് വെച്ചാല്, ഒരാള്, ഞങ്ങളുടെ സഹപ്രവർത്തനായ ഒരാള് ആത്മഹത്യ ചെയ്യുന്നതിന് മുമ്പ് പല ആൾക്കാരെയും ഫോൺ വിളിച്ചിരുന്നു, 2-3 സഹപ്രവർത്തകരെ ഫോൺ വിളിച്ചു. അവർക്ക് അന്നേരം ബിസി ആയിരുന്ന ഫോൺ എടുക്കാൻ സാധിച്ചില്ല. പിന്നീട് അറിയാൻ സാധിച്ചപ്പോഴാണ് ആ ആള് ആത്മഹത്യ ചെയ്തതായിട്ട് അവരറിയാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഏതൊരു കോളും ഏത് ഫോൺ കോളും നമ്മൾ കറക്റ്റായിട്ട് അറ്റൻഡ് ചെയ്യുക, ഓരോരുത്തർക്കും സംസാരിക്കാനും, ചിലപ്പോൾ നമുക്ക് അവന്റെ വിലപ്പെട്ട ജീവൻ തന്നെ നമുക്ക് രക്ഷിക്കാൻ സാധിക്കും. അപ്പൊ നമ്മൾ ഒരാളുടെ ഫോൺ കോൾ വന്നാലോ, അതോടൊപ്പം തന്നെ അവന് എന്തെങ്കിലും വിഷമം, ഇപ്പൊ ഏറ്റവും ലാസ്റ്റ് മൊമെന്റിൽ എല്ലാം പ്രതീക്ഷകൾ അറ്റു നിൽക്കുന്ന സമയത്തായിരിക്കും നമ്മളൊന്ന് സംസാരിക്കാൻ ചെല്ലുന്നത്. അപ്പൊ നമുക്കറിയാം ഏകദേശം ഇയാളൊരു മനസ്സാകെ തളർന്ന്, ഇനി ആരുമില്ല, ജീവിതത്തിൽ ഞാൻ ഒറ്റപ്പെട്ടു പോയി. നമ്മൾ അവരെ കൂടുതലായിട്ടും നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ചാൽ അവരുടെ കാര്യങ്ങളെല്ലാം നമ്മൾ സംസാരിച്ച് അവരോട്, അവരാരൊക്കെയുണ്ട്, അവരുടെ വീട്ടിലാരൊക്കെയുണ്ട്, എന്താണ് പ്രശ്നം, ആ സംസാരം കുറെ സംസാരിച്ച് കഴിയുമ്പോൾ നമുക്കൊരു അവരെ സംബന്ധിച്ച് കുറെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സോണിലേക്ക് അവരെത്തി. ആ പോയിന്റിൽ നമ്മൾ സംസാരിച്ച് കൺവിൻസ് ചെയ്ത നമ്മൾക്ക് ഈ ആത്മഹത്യയിൽ നിന്നും അവരെ ഒഴിവാക്കാൻ സാധിക്കും.
2: ആത്മഹത്യയെക്കുറിച്ചുള്ള ചിന്തകൾ ഉണ്ടാകുമ്പോൾ ഒരു വ്യക്തിയുടെ മനസ്സിൽ എന്താണ് സംഭവിക്കുന്നത്?
5: ഞാൻ ഡോക്ടർ ഗോപികാപ്പി, ശ്രീനാരായണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലെ സൈക്യാട്രി വിഭാഗം PG റെസിഡന്റ് ആണ്. ആത്മഹത്യയിലൂടെ ഒരാളെ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരാളെ ഓർത്ത് രാത്രി ഉറങ്ങാതെ ഇരുന്നിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഒരു ചോദ്യം സ്വയം ചോദിച്ചിട്ടുണ്ടാകും, അവരുടെ മനസ്സിൽ എന്തായിരുന്നു? ആത്മഹത്യാ ചിന്തയിലൂടെ കടന്നുപോയി രക്ഷപ്പെട്ടവർ ആദ്യം പറയുന്ന കാര്യം നമ്മളെ അത്ഭുതപ്പെടുത്തും. തങ്ങൾക്ക് മരിക്കണമെന്നായിരുന്നില്ല, ആ വേദന അവസാനിക്കണമെന്നായിരുന്നു. ഇത് രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ആ വ്യത്യാസം മനസ്സിലാക്കിയാൽ നമുക്ക് അവരെ സഹായിക്കാൻ സാധിക്കും. എന്താണ് ആ വേദന? അത് സാധാരണയായി ഒരൊറ്റ സംഭവമല്ല, മാസങ്ങളായി നിശബ്ദമായി ഉള്ളിൽ കുന്നുകൂടിയ ഒരു നീറ്റലാണ്. നാണക്കേട്, കുറ്റബോധം, ഏകാന്തത, തന്നെ ആശ്രയിക്കുന്നവരെ നിരാശപ്പെടുത്തി എന്ന് തോന്നൽ. അപകടം ഇവിടെയാണ്. ആ വ്യക്തി രണ്ടു കാര്യങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. ഈ വേദന ഒരിക്കലും മാറില്ല എന്നും ചുറ്റുമുള്ള ആർക്കും ഇത് കാണാൻ സാധിക്കുന്നില്ല എന്നതുമാണ്. രണ്ടാമതായി സംഭവിക്കുന്നത് മനസ്സ് ചുരുങ്ങുന്നു എന്നതാണ്. ഒരു തുരങ്കം സങ്കല്പിക്കുക. നമുക്ക് കാണാൻ കഴിയുന്ന വാതിലുകൾ ആരോടെങ്കിലും തുറന്നു പറയാം, ചികിത്സ തേടാം, കടം തീർക്കാൻ സമയം ചോദിക്കാം, ആ ജോലി വിടാം, ആ പരാജയം അതിജീവിക്കാം. ആ വാതിലുകളൊന്നും അവർക്ക് കാണാനേ കഴിയുന്നില്ല. നിരസിക്കുകയെല്ലാം കാണാൻ കഴിയുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. കടുത്ത മാനസിക സമ്മർദ്ദത്തിൽ തലച്ചോറ് പുതിയ വഴികൾ കണ്ടെത്തുന്നത് താൽക്കാലികമായി നിർത്തിവെക്കുന്നു. അതുകൊണ്ട് എന്തുകൊണ്ടൊന്നും പറഞ്ഞില്ല എന്ന് പിന്നീട് നമ്മൾ ചോദിക്കുമ്പോൾ ആ നിമിഷം ഉത്തരം പറയാൻ കഴിയാത്ത ഒരു മനസ്സിനോടാണ് നമ്മൾ ചോദിക്കുന്നത് എന്ന് നാം ഓർക്കേണ്ടി വരും. പിന്നെ വരുന്ന ചിന്തയാണ് ഏറ്റവും വേദനിപ്പിക്കുന്നത്. ഞാനില്ലെങ്കിൽ എല്ലാവർക്കും നല്ലതാണ്. ഇത് സ്വാർത്ഥതയല്ല, അവരുടെ മനസ്സിൽ ഇതൊരു സ്നേഹപ്രവൃത്തിയായി തോന്നും. അതാണ് ഈ രോഗം കളിക്കുന്ന കൗശലം. സ്നേഹത്തിന്റെ ഭാഷ കടമെടുത്ത് താൻ സംരക്ഷിക്കുന്നു എന്ന് പറയുന്ന അതേ ആളുകളെ തകർത്തു കളയുന്ന ഒന്നിനു വേണ്ടി അത് വാദിക്കുന്നു. ആ വിശ്വാസം തെറ്റാണ്. നമ്മൾ അടുത്തുണ്ടെങ്കിൽ ആ തെറ്റ് നമുക്ക് തിരുത്താൻ സാധിക്കും. ഇവിടെ ഒരു രീതിയുണ്ട്, അത് നാം ശ്രദ്ധിക്കണം. മൂന്ന് വിശ്വാസങ്ങൾ: ഒന്ന്, ഞാനൊരു ഭാരമാണ്; രണ്ട്, എന്നെ ആരും കാണുന്നില്ല; മൂന്ന്, ഒന്നും തന്നെ ഇനി മാറാൻ പോകുന്നില്ല. വിഷാദരോഗം ഈ മൂന്ന് നുണകളും വലിയ ഉറപ്പോടെ തന്നെ പറയും, മൂന്നും ഒരുമിച്ച് തന്നെ പറയും. ഇനി പ്രതീക്ഷയുടെ ഭാഗം, ഇത് നാം മറക്കരുത്. ആരും പൂർണ്ണമായി തീരുമാനിച്ചുറപ്പിച്ചിട്ടല്ല ആത്മഹത്യക്ക് ശ്രമിക്കുന്നത്. മരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഭാഗവും ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഭാഗവും അവസാന നിമിഷം വരെ ഒരുമിച്ചുണ്ടാകും. ആ പ്രതിസന്ധി സാധാരണയായി ഹ്രസ്വമാണ്, അത് ഉയർന്നു വന്ന് കടന്നുപോകും. അതിന്റെ അടിയിലുള്ള വിഷാദരോഗം ഒരു രോഗമാണ്, മറിച്ച് ദൗർബല്യമല്ല. മരുന്നുകൊണ്ടും സംസാരിച്ചുകൊണ്ടും നമുക്കത് മാറ്റിയെടുക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ രണ്ടു കാര്യങ്ങളാണ് ഒരാളുടെ ജീവൻ രക്ഷിക്കുന്നത്. ആദ്യമായി ശരിയായ നിമിഷത്തിൽ ഒരാളുടെ സാന്നിധ്യം, രണ്ടാമതായി അതിനുശേഷം ഉള്ള ചികിത്സ. ആത്മഹത്യയെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്ന രീതി മാറേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. സംഭാഷണം ആരംഭിക്കണം, അതാണ് ഈ വർഷത്തെ തന്നെ സന്ദേശം. അതുകൊണ്ട് തുടങ്ങുക ഇന്നു തന്നെ, ഇപ്പോൾ തന്നെ. ഒരാളോട് സുഖമാണോ എന്ന് നേരിട്ട് പോയി ചോദിക്കുക, എന്നിട്ട് ശരിയായ ഉത്തരത്തിനായി കാത്തിരിക്കുക.
2: കേൾക്കുക, വളരെ ലളിതമായൊരു വാക്ക്. പക്ഷേ ഇന്ന് പലർക്കും ഏറ്റവും കുറവായി ലഭിക്കുന്നത് അതുതന്നെയാണ്. കുടുംബത്തിൽ, സ്കൂളിൽ, കോളേജിൽ, തൊഴിലിടത്തിൽ, സുഹൃത്തുക്കളുടെ ഇടയിൽ നമ്മൾ പലപ്പോഴും ഉപദേശം നൽകാൻ തിടുക്കപ്പെടുന്നു, പക്ഷേ കേൾക്കാൻ സമയം കണ്ടെത്താറില്ല. ഒരു സുഹൃത്ത് പതിവിൽ നിന്ന് വ്യത്യസ്തമായി പെരുമാറുന്നു, ഒറ്റപ്പെടുന്നു, തന്റെ പ്രിയപ്പെട്ട കാര്യങ്ങളിൽ താല്പര്യം നഷ്ടപ്പെടുന്നു, തുടർച്ചയായി പ്രതീക്ഷയില്ലായ്മയെക്കുറിച്ച് സംസാരിക്കുന്നു. അപ്പോൾ ചോദിക്കാം, നിനക്ക് സംസാരിക്കണമെങ്കിൽ ഞാനിവിടെ ഉണ്ട്. ആത്മഹത്യയെക്കുറിച്ച് നേരിട്ട് ചോദിക്കുന്നത് ആ ചിന്ത ഒരാളുടെ മനസ്സിൽ ഉണ്ടാക്കുമെന്ന ധാരണ ശരിയല്ല. മറിച്ച് കരുതലോടെ ചോദിക്കുകയും ശ്രദ്ധയോടെ കേൾക്കുകയും ചെയ്യുന്നത് സഹായം തേടാനുള്ള അവസരം നൽകാം. എന്നാൽ കേൾക്കുന്നത് മാത്രം എല്ലായ്പ്പോഴും മതിയാകില്ല. ആവശ്യമുള്ളപ്പോൾ മാനസികാരോഗ്യ വിദഗ്ധന്റെ സഹായത്തിന് എത്തിക്കുക എന്നതും നമ്മുടെ ഉത്തരവാദിത്തമാണ്.
0: ഞാൻ ഡോക്ടർ സീന ശൈലനാഥൻ, സൈക്യാട്രി വിഭാഗം, PG റെസിഡന്റ് ആണ്. നമ്മളെല്ലാവരും ഫിസിക്കൽ ഹെൽത്തിനെ കുറിച്ച് ഒരുപാട് സംസാരിക്കാറുണ്ട്. പക്ഷെ മെന്റൽ ഹെൽത്തിനെ കുറിച്ച് സംസാരിക്കാൻ ഇപ്പോഴും ഭൂരിഭാഗം പേർക്കും മടിയാണ്. നമുക്ക് ചുറ്റുമുള്ള ഒരാൾ, നമ്മുടെ വീട്ടിലുള്ള ഒരാൾ, അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തോ സഹപ്രവർത്തകരോ പുറത്തുനിന്ന് നോക്കുമ്പോൾ വളരെ നോർമലായി ജീവിക്കുന്ന ഒരാളായിരിക്കാം. എന്നാൽ ഉള്ളിൽ വലിയൊരു മാനസിക ബുദ്ധിമുട്ട് നേരിടുന്ന ഒരാളുമായിരിക്കാം. നമ്മുടെ മുന്നിൽ അങ്ങനെ ഒരാൾ വന്ന് ആത്മഹത്യാ പ്രവണതയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ അവർക്ക് അങ്ങനെ ഒരു പ്രവണത ഉണ്ട് എന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ, നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് അവരോട് സംസാരിക്കേണ്ടത്, ഇതിനെപ്പറ്റിയാണ് ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത്. ആദ്യമായി തന്നെ ഓർക്കേണ്ട കാര്യം, അവരങ്ങനെ പറയുന്നത് ശ്രദ്ധ നേടാനോ അല്ലെങ്കിൽ വെറുതെ പറയുന്നതോ ആണെന്ന് കരുതി തള്ളിക്കളയാതിരിക്കുക. അവരുടെ വാക്കുകൾ ഗൗരവമായി തന്നെ എടുക്കണം. അവരോട് നമുക്ക് ശാന്തമായി ചോദിക്കാം, നീ ഇപ്പോൾ എന്തോ ബുദ്ധിമുട്ട് നേരിടുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി, എന്താണ് കാര്യം, എന്നിട്ട് അവർ പറയുന്നത് കേൾക്കുക. ഇടയിൽ കയറി സംസാരിക്കാതിരിക്കുക, അവരെ ജഡ്ജ് ചെയ്യാതിരിക്കുക. ഇതൊരു ചെറിയ കാര്യമാണ്, അല്ലെങ്കിൽ നീ സ്ട്രോങ് ആണ് എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞ് അവരോട് വാദിക്കാൻ നിൽക്കരുത്. അവരോട് സംസാരത്തിൽ നിന്നും തീവ്രമായൊരു ആത്മഹത്യാ പ്രവണത അവർക്കുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ അതൊരു അടിയന്തര സാഹചര്യമാണ്. അങ്ങനെയൊരു സിറ്റുവേഷനിൽ അവരൊരിക്കലും ഒറ്റയ്ക്ക് വിടരുത്. മാക്സിമം അവരുടെ കൂടെ തന്നെ ഉണ്ടാവുക, അല്ലെങ്കിൽ വിശ്വസിക്കാൻ പറ്റുന്ന ഒരാളെ, അവരുടെ സുഹൃത്തിനെയോ ബന്ധുവിനെയോ വിവരം അറിയിക്കുക. അവരുടെ സുരക്ഷയാണ് ഈ ഒരു സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപകടകരമായിട്ടുള്ള മരുന്നുകൾ അല്ലെങ്കിൽ കത്തി പോലെയുള്ള ഷാർപ്പായിട്ടുള്ള

0: വസ്തുക്കൾ, ഇതൊക്കെ അവരിൽ നിന്ന് മാക്സിമം അകറ്റി വെക്കാൻ ശ്രമിക്കുക. അവർ സൂയിസൈഡ് ചെയ്യുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഒരു സൈക്യാട്രിസ്റ്റിന്റെയോ അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റിന്റെയോ അടുത്ത് അവർ എത്തിക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ അടുത്തുള്ള ഏതെങ്കിലും ഹോസ്പിറ്റലിൽ എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ എത്തിക്കാൻ ശ്രമിക്കുക. ഇനി ഇതൊന്നും സാധിച്ചില്ലെങ്കിൽ നമുക്ക് ടെലിമാനസിന്റെ അല്ലെങ്കിൽ നമ്മുടെ കേരള ദിശ 1056 ഹെൽപ്പ് ലൈൻ നമ്പറിലേക്കും വിളിക്കാവുന്നതാണ്. ഒരാൾ തന്റെ ജീവിതത്തിലെ ഏറ്റവും ബുദ്ധിമുട്ടേറിയ സമയത്ത് നമ്മളോട് സംസാരിക്കുമ്പോൾ അയാളെ കേൾക്കാനും ഗൗരവമായി എടുക്കാനും നമുക്ക് സാധിക്കണം. കാരണം ചിലപ്പോൾ ഒരു ചെറിയ സംഭാഷണം പോലും വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയേക്കാം. ശ്രീനാരായണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ സൈക്യാട്രി വിഭാഗം ഹെൽപ്പ് ലൈൻ നമ്പറിലേക്കും നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. 9744975544 9744975544. ഇതാണ് ഹെൽപ്പ് ലൈൻ നമ്പർ. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന നമ്പറാണ്. ഒരു കാര്യം ഇന്നും ഓർക്കുക, എത്ര വലിയ വേദനയാണെങ്കിലും ഒറ്റയ്ക്ക് സഹിക്കേണ്ട ആവശ്യമില്ല. സഹായം ആവശ്യമുള്ളപ്പോൾ അത് തേടുക തന്നെ ചെയ്യണം. ഒരു പ്രശ്നത്തിനും നിങ്ങളുടെ ജീവിതത്തെക്കാൾ വലിയ വിലയില്ല.
1: കുട്ടികളുടെയും യുവാക്കളുടെയും ജീവിതത്തിൽ അധ്യാപകർക്ക് വലിയൊരു പങ്കുണ്ട്. പഠന സമ്മർദ്ദം, പരീക്ഷ, ബന്ധങ്ങളിലെ പ്രശ്നങ്ങൾ, കുടുംബത്തിലെ സംഘർഷങ്ങൾ, ഏകാന്തത, സാമൂഹിക സമ്മർദ്ദം, പല കാരണങ്ങളാൽ കുട്ടികളും യുവാക്കളും മാനസികമായി തളർന്നേക്കാം. ഒരു അധ്യാപകന്റെ ശ്രദ്ധയും കരുതലും എങ്ങനെ ഒരു വിദ്യാർത്ഥിക്ക് പിന്തുണയാകാം?
2: എന്റെ പേര് ദിവ്യ സതീഷ്. കഴിഞ്ഞ 15 വർഷമായിട്ട് സ്കൂൾ കൗൺസിലിംഗ് മേഖലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. കുട്ടികളിലെ സൂയിസൈഡ് റിസ്ക് തിരിച്ചറിയുക എന്നുള്ളതിന് ഒരുപാട് പ്രാധാന്യമുണ്ട്. കുട്ടികളിലെ ആത്മഹത്യാ സാധ്യത മുൻകൂട്ടി പ്രവചിക്കാൻ സാധിക്കില്ലെങ്കിലും കുട്ടികൾ ഒരു പ്രശ്നത്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് കാണിക്കുന്ന ചില സൂചനകൾ കുട്ടികൾ പൊതുവായി തരാറുണ്ട്. ഓരോ കുട്ടികളും വ്യത്യസ്തരാണ്, അതുകൊണ്ട് തന്നെ അത് തിരിച്ചറിയുക എന്നുള്ളത് അത്ര ഈസിയല്ല. എങ്കിലും പൊതുവായി കാണുന്ന ചില കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അതിൽ ആദ്യത്തേത് കുട്ടികളുടെ സ്വഭാവത്തിലും പെരുമാറ്റത്തിലും വരുന്ന ചില വ്യത്യാസങ്ങളാണ്. സാധാരണയായിട്ട് വളരെ ഹാപ്പിയായി കൂട്ടുകാരോടൊപ്പം അധികം സമയം ചെലവഴിക്കാൻ ഇഷ്ടപ്പെടുന്ന കുട്ടി കുറച്ച് ദിവസങ്ങളിലായിട്ട് കൂട്ടുകാരോടൊപ്പം അധികം സംസാരിക്കുന്നില്ല, ഒറ്റയ്ക്കിരിക്കുന്നു, ക്ലാസ്സിൽ പൊതുവെ സൈലന്റ് ആണ്. അത്തരം മാറ്റങ്ങളൊക്കെ നമുക്കൊന്ന് ശ്രദ്ധിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഫിസിക്കൽ അപ്പിയറൻസിലുള്ള ചില വ്യത്യാസങ്ങൾ, അവരുടെ വസ്ത്രധാരണ രീതി, ദൈനംദിന കാര്യങ്ങള്, അല്ലെങ്കിൽ അവർ തുടരുന്ന ചില ചിട്ടകള്, അതിലൊക്കെ ചേഞ്ച് വരുന്നതായിട്ട് തോന്നുന്നു, അല്ലെങ്കിൽ ഒരു ശ്രദ്ധക്കുറവ് നമുക്ക് തോന്നുന്നു. അതുപോലെ തന്നെ പഠന കാര്യങ്ങളിൽ ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്നില്ല. ഇതെല്ലാം പെട്ടെന്നുള്ള മാറ്റങ്ങളാണ്. അതുവരെ ഉണ്ടായിരുന്ന എല്ലാത്തിൽ നിന്നും വ്യത്യസ്തമായുള്ള ചില മാറ്റങ്ങൾ. ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്ന ആൾ പെട്ടെന്ന് പഠിക്കുന്നില്ല, നോട്ട് കൊണ്ടിരുന്നില്ല, ക്ലാസ്സിൽ വരുന്നില്ല, അങ്ങനെ നമുക്ക് നോട്ടീസ് ചെയ്യാൻ പറ്റുന്ന ചില മാറ്റങ്ങൾ. ചില തമാശകൾക്കൊക്കെ പെട്ടെന്ന് വളരെയധികം ഇമോഷണൽ ആയി പോകുന്നു, പൊട്ടിത്തെറിക്കുന്നു, കരയുന്നു, അങ്ങനെ നമുക്ക് നോട്ട് ചെയ്യാൻ പറ്റുന്ന പല പല സൈൻസ് കുട്ടികൾ കാണിക്കാറുണ്ട്. ചില കുട്ടികളാവട്ടെ നേരിട്ട് തന്നെ അത് പ്രകടിപ്പിക്കും. അതായത് എനിക്ക് മാനസികമായ ബുദ്ധിമുട്ടുണ്ട്, എനിക്ക് ജീവിക്കാൻ താല്പര്യമില്ല, അത്തരത്തിലുള്ള വാക്കുകളിലൂടെ തന്നെ പ്രകടിപ്പിക്കാറുണ്ട്. പക്ഷെ പലപ്പോഴും അത്തരം കാര്യങ്ങളെ നമ്മൾ സീരിയസ് ആയിട്ട് എടുക്കാറില്ല. അവർ തമാശ പറയുന്നതായിട്ടോ പേടിപ്പിക്കുന്നതായിട്ടോ അറ്റൻഷൻ സീക്കിംഗ് ആയിട്ടോ മാത്രം അത് കാണാറുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള എല്ലാ സയൻസും അതിൻ്റെതായ പ്രാധാന്യത്തോടുകൂടി നമ്മൾ നിരീക്ഷിക്കേണ്ടതായിട്ടുണ്ട്. ഒരു കുട്ടിയിൽ ഇത്തരം ആത്മഹത്യാ പ്രവണതയുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞാൽ അത് എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളതിനും ഒരുപാട് പ്രാധാന്യമുണ്ട്. കുട്ടിയെ ചോദ്യം ചെയ്യുകയോ അല്ലെങ്കിൽ കുട്ടിയോട് ദേഷ്യപ്പെടുകയോ കുട്ടിയെ കുറെ ഉപദേശിക്കുകയോ കുറ്റബോധം നിറയ്ക്കുകയോ ഇതൊന്നുമല്ല നമ്മൾ ചെയ്യേണ്ട രീതി. കുട്ടിക്ക് അവന്റെ പ്രശ്നങ്ങൾ തുറന്നു പറയാനുള്ള വളരെ സേഫ് ആയിട്ടുള്ള ജഡ്ജ്മെന്റ് ഇല്ലാത്ത ഒരു സ്പേസ് ആയിട്ട് നമ്മൾ മാറുക എന്നുള്ളതാണ് ഏറ്റവും അത്യാവശ്യമായ കാര്യം. അതോടൊപ്പം തന്നെ ഒരു പ്രൊഫഷണൽ ഹെൽപ്പിന്റെ കീഴിൽ എത്രയും പെട്ടെന്ന് കുട്ടിയെ എത്തിക്കുക എന്നുള്ളതിനും ഒരുപാട് പ്രാധാന്യമുണ്ട്.
1: ആത്മഹത്യാ പ്രതിരോധത്തിന്റെ ഏറ്റവും ശക്തമായ ഇടങ്ങളിൽ ഒന്നാണ് കുടുംബം. ഒരു വീട്ടിൽ ഒരാൾ മാനസികമായി ബുദ്ധിമുട്ടുമ്പോൾ നമ്മുടെ കുടുംബത്തിന് ഇങ്ങനെയൊരു പ്രശ്നമുണ്ടെന്ന് പുറത്തറിയരുത് എന്ന ചിന്ത അപകടകരമാണ്. മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ഒളിപ്പിക്കേണ്ട നാണക്കേടല്ല. പ്രമേഹത്തിനും ഹൃദ്രോഗത്തിനും ചികിത്സ തേടുന്നതുപോലെ തന്നെ മാനസികാരോഗ്യത്തിനും ചികിത്സയും കൗൺസിലിംഗും ആവശ്യമായി വരാം. പ്രതിസന്ധികളെക്കാൾ വലുതാണ് ജീവിതം. സഹായം ലഭ്യമാണ്. പ്രതീക്ഷയ്ക്ക് എപ്പോഴും ഒരിടമുണ്ട്. ഈ ലോക ആത്മഹത്യാ പ്രതിരോധ ദിനത്തിൽ നമുക്കൊരു പ്രതിജ്ഞയെടുക്കാം. നിശബ്ദതയ്ക്ക് പകരം സംഭാഷണം, അവഗണനയ്ക്ക് പകരം കരുതൽ, ഒറ്റപ്പെടലിന് പകരം പിന്തുണ, ജീവിതത്തിലേക്ക് ഒരു വിളി നൽകാം. ദിശയുടെ ടോൾ ഫ്രീ നമ്പറായ 1056
3: മാറ്റാം കാഴ്ചപ്പാട്. ജീവിക്കാം ആവോളം.
4: നിർവഹണം റിയാസ് കളത്തുറയിൽ. സഹകരണം ടി സുരേഷ്.
5: സമകാലികം.
6: ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
7: ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സിൽ ഓണം ഓഫറുകൾ തുടരുന്നു.
6: ആൻഡ് എക്ചേട്ടി നാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് ഫ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
7: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ഓബ്രോൺ

0: മോൾ കൊച്ചി.
1: എന്തൊരു ചൂടാ!
2: കേരളത്തിൽ ചൂട് കൂടുന്നതിനെ കുറിച്ച് ഓർത്ത് ഇനി ടെൻഷൻ വേണ്ട. പിട്ടപ്പിള്ളിയിൽ ഇതാ 3 days AC സൂപ്പർ സെയിൽ. ഓണം ഓഫറുകൾക്ക് പുറമെ തിരഞ്ഞെടുത്ത മോഡലുകൾക്കൊപ്പം ഫ്രീ പെഡസ്റ്റൽ ഫാൻ, 6,000 രൂപ വരെ ക്യാഷ് ബാക്ക്, 8,500 രൂപ വരെ എക്സ്ചേഞ്ച് ഓഫർ, കൂടാതെ 5,000 വിജയികൾക്ക് സമ്മാനങ്ങളും.
1: പിട്ടപ്പിള്ളി ഏജൻസീസ്.
3: തക്ഷൻ കുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ.
4: രാമർ എല്ലാം ഓർമ്മിച്ചെടുക്കുവാൻ ശ്രമിക്കുകയായിരുന്നു. സ്വാതന്ത്ര്യദിന പുലരിയും അന്നേ ദിവസം അതേസമയം തന്നെ മരണത്തിലൂടെ നടന്നുപോയ കുഞ്ഞിക്കേളുവിന്റെ മുഖവും ഓർമ്മയിലുണ്ട്. പിന്നീടുള്ള ദിവസങ്ങളെല്ലാം ശൂന്യമായിരുന്നു. അത്രയും നാൾ എന്തൊക്കെയാണ് സംഭവിച്ചത്? കല്യാണി തരുന്ന മറുപടി താൻ ഉറങ്ങുകയായിരുന്നു എന്നാണ്. ഉറക്കത്തിൽ നിന്നും ഉറക്കത്തിലേക്ക് പോവുകയായിരുന്നു അത്രേ. ഉണർത്താൻ അവൾ ശ്രമിച്ചതുമില്ല. പിന്നെ ആരുടെയൊക്കെയോ നിലവിളി കേട്ടാണ് ഉണർന്നത്. തൊട്ടുമുമ്പിൽ മകൻ ബോധമില്ലാതെ കിടക്കുന്ന കാഴ്ചയിലേക്കാണ് കണ്ണുകൾ ചെന്ന് തറച്ചത്. തേങ്ങാക്കുല വെട്ടാനൊരുങ്ങുമ്പോൾ വെറുതെ ഒന്ന് താഴേക്ക് നോക്കിയതാണ് മൈനർ ബാലൻ. അപ്പോഴാണ് മകൻ കിണറിന്റെ ആൾമറയും കടന്ന് താഴേക്ക് പോകുന്നത് കണ്ടത്. അങ്ങനെ നോക്കിയിരുന്നില്ലെങ്കിലോ? അതിനും അപ്പുറത്തേക്ക് ചിന്തിക്കുവാൻ രാമർ അശക്തനായിരുന്നു. വീണ്ടും പത്രവാർത്തകളിലേക്ക് തന്നെ ശ്രദ്ധ തിരിച്ചു. ഉണർന്നപ്പോൾ കല്യാണി ആദ്യം എത്തിച്ചത് പത്രമായിരുന്നു. അന്നേരമാണ് കുറേ ദിവസങ്ങൾ തനിക്ക് എവിടെയോ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് കണ്ടെത്തിയത്. എങ്ങനെയാണ് അത്രയും ദിവസങ്ങൾ ഇല്ലാതായത്? ഉത്തരം നൽകാൻ ആർക്കും കഴിവുണ്ടായിരുന്നില്ല. പത്രവാർത്തകളിലൂടെ കടന്നുപോയപ്പോഴാണ് ഉറക്കത്തിലേക്ക് പോകുന്നതിന് മുമ്പുള്ള ഇന്ത്യയിലല്ല താൻ നിൽക്കുന്നതെന്ന് രാമർ അറിഞ്ഞത്. താൻ അറിയാത്ത ഒരു ഇന്ത്യയാണിത്. പേടിപ്പെടുത്തുന്ന അവസ്ഥ. നവഖാലി ഒരിടത്തു മാത്രമല്ല, എല്ലായിടത്തുമുണ്ട്. എന്നാൽ ഗാന്ധിജി ഒരിടത്തു മാത്രമേ ഉള്ളൂ. വർഗീയ ഭ്രാന്തിനെ ചൊല്ലിയുള്ള കൂട്ടമരണങ്ങൾ ഇങ്ങനെ പോയാൽ എന്തായിരിക്കും സംഭവിക്കുക എന്ന ആധി രാമർക്കുണ്ടായിരുന്നു. അയാളുടെ വിഷമം ഊഹിച്ചെടുത്തുകൊണ്ട് കല്യാണി പറഞ്ഞു, കടലാസ് എന്തിനാ ഇങ്ങനെ കരണ്ട് തിന്നുന്നത്? ഇനി അതോർത്ത് വേറെയും വിഷമം ഉണ്ടാക്കണ്ട. പുറത്തൊക്കെ ഒന്ന് പോയിട്ട് വന്നൂടെ. പുറത്തു പോകാനും തോന്നുന്നില്ല. ആരെ കാണാനാണ്? കുഞ്ഞിക്കേള് പോയതോടെ അങ്ങാടിയിൽ ഒരാളുമില്ലാത്ത അവസ്ഥ വന്നു. രാമർ മടിപിടിച്ചിരിക്കുന്നത് കണ്ട് കല്യാണി ഒരിക്കൽ കൂടി പറഞ്ഞു, നിങ്ങളൊന്ന് പുറത്തു പോയിട്ട് വാ. രാമർ അങ്ങനെ ഇരിക്കുന്നതിൽ കല്യാണിക്കും നല്ല വിഷമം തോന്നിയിരുന്നു. ഒരിക്കലും വെറുതെ ഇരിക്കാത്ത ആളാണ്. കുഞ്ഞിക്കേളുവിന്റെ മരണമുണ്ടാക്കിയ ദുഃഖത്തിൽ നിന്നും കരകയറാൻ ഭർത്താവിന് ഇനിയും കഴിഞ്ഞിട്ടില്ല. മനസ്സിനെ കീഴ്മേൽ മറിച്ച ആഘാതത്തിന്റെ ചില അംശങ്ങൾ മനസ്സിലിപ്പോഴും എവിടെയെല്ലാമോ ഉണ്ടെന്നും കല്യാണിക്ക് തോന്നിയിരുന്നു. മകനോടൊത്ത് കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. മകന് കഥ പറഞ്ഞു കൊടുക്കുന്നതും കേൾക്കാം. അമ്മ കുട്ടിക്കാലത്ത് പറഞ്ഞുകൊടുത്ത അതേ കഥകളാണ് അദ്ദേഹം മകന് പറഞ്ഞു കൊടുക്കുന്നത്. ഒന്നും മറന്നുപോയിട്ടില്ല. രാമർ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കാൻ തുടങ്ങിയതോടെ തേങ്ങ വാങ്ങിയതും വിറ്റതുമായ കണക്കുകളും കല്യാണി ഭർത്താവിനെ ഏൽപ്പിച്ചു. കല്യാണി എഴുതിയ കണക്കുകളിലൂടെ കടന്നു പോകുമ്പോൾ അയാൾക്ക് അത്ഭുതം തോന്നുകയായിരുന്നു. എത്ര ചിട്ടയോടെയാണ് കല്യാണി കണക്കുകൾ എഴുതിയിരിക്കുന്നത്! എന്തോ ഒന്നിനെക്കുറിച്ച് സംശയം തോന്നിയപ്പോൾ അപ്പോഴും കിട്ടി കൃത്യമായ മറുപടി. കൊപ്ര കൊടുത്ത വകയിൽ ബുലാചന്ദിന്റെ പാണ്ഡ്യാലയിൽ നിന്നും 2,000 രൂപ കിട്ടാനുണ്ട്. അതിപ്രാവശ്യം തീർക്കാന്നാണ് അയാൾ പറഞ്ഞിരിക്കുന്നത്. ബുലാചന്ദ് നേരിട്ട് കല്യാണിയോട് പറഞ്ഞതുപോലെയാണ് അവളുടെ മറുപടി. രാമർക്ക് തമാശയും അഭിമാനവും തോന്നി. പിന്നെ സമയം കിട്ടിയപ്പോൾ വീണ്ടും പത്രത്തിലേക്ക് വന്നു. സ്വാതന്ത്ര്യം കിട്ടിയതിന്റെ സന്തോഷം ഡൽഹിയിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതൊന്നും ഗൗനിക്കാതെ ഒറ്റയാനായി ഒരാൾ വളരെ അകലെയുള്ള നവഖാലിയിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നു. തെരുവുകളിലൊക്കെ മനുഷ്യർ പരസ്പരം വെട്ടിക്കൊലപ്പെടുത്തുന്നതിനിടയിൽ അർദ്ധരാത്രിയിൽ പോലും ഒരു മനുഷ്യൻ ഭീതിയില്ലാതെ നടന്നു പോവുകയാണ്. പല രീതിയിൽ ആ ചിത്രം രാമർ സങ്കല്പിച്ചുകൊണ്ടിരുന്നു. അന്ന് വൈകിട്ട് കല്യാണി ഏറെ നിർബന്ധിച്ചതിന് ശേഷമാണ് രാമർ പുറത്തേക്ക് ഇറങ്ങിയത്. ചേക്കുവും കൂടെയുണ്ടായിരുന്നു. ഒറ്റ നോട്ടത്തിൽ തക്ഷൻകുന്നിന് മാറ്റമൊന്നുമില്ലെങ്കിലും തക്ഷൻകുന്ന് അപ്പാടെ മാറിയിരിക്കുന്നുവെന്നാണ് രാമറിന് തോന്നിയത്. കുഞ്ഞിക്കേള് തുന്നിക്കൊടുത്ത കൊടികൾ അങ്ങാടിയുടെ പല ഭാഗത്തും അപ്പോഴും പാറിക്കളിക്കുന്നുണ്ടായിരുന്നു. ബാങ്കിന്റെ മുന്നിലും രജിസ്റ്റർ ഓഫീസിന്റെയും കോടതിയുടെയും വരാന്തകളിലും ആളുകൾ തടിച്ചുകൂടി നിൽപ്പുണ്ടായിരുന്നു. മുമ്പൊക്കെ ആളുകൾ അടക്കിപ്പിടിച്ചാണ് സംസാരിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ അത് മാറിയിരിക്കുന്നു. എല്ലാവരുടെയും സംസാരം വളരെ ഉച്ചത്തിലാണ്. സ്വാതന്ത്ര്യം കിട്ടി എന്ന ബോധമായിരിക്കാം ഈ മാറ്റത്തിന് പിന്നിലെന്ന് രാമർ വിചാരിച്ചു. അപ്പോഴും ഓർത്തത് നവഖാലിയിലെ തെരുവുകളിലൂടെ നടന്നുകൊണ്ടിരിക്കുന്ന ഏകാഗിയായ ഒരു മനുഷ്യനെക്കുറിച്ചായിരുന്നു. അദ്ദേഹത്തെ ഇവരാരെങ്കിലും ഗൗനിക്കുന്നുണ്ടാവുമോ? അതിനേക്കാളേറെ അയാളെ അത്ഭുതപ്പെടുത്തിയത് കുഞ്ഞിക്കേള് പോലും മറവിയിലേക്ക് തള്ളപ്പെട്ടിരിക്കുന്നു എന്നതാണ്. കുഞ്ഞിക്കേള് തുന്നിക്കൊണ്ട്

0: ഇരുന്ന പീടിക അടച്ചിട്ടിരിക്കുന്നു. അവിടെ ഇരുന്നാണ് അയാൾ പുറം ലോകത്തെ കണ്ടിരുന്നത്. എന്നിട്ട് ഓരോ ആവശ്യത്തിന് പുറകെയും ഓടിക്കൊണ്ടിരുന്നു. താനാണ് അതൊക്കെ ചെയ്തതെന്ന് ഒരിടത്തും പറഞ്ഞതുമില്ല. അയാളെക്കുറിച്ച് പറയാൻ അവിടെ അത്രയൊന്നും ആളുകൾ ഉണ്ടായിരുന്നില്ല. സംസാരത്തിനിടയിൽ ചിലർ മാത്രം കുഞ്ഞിക്കേളുവിനെ പരാമർശിച്ചു.
1: തക്ഷൻകുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ. ആഖ്യാനം ബോബി.
2: അപ്ലയൻസസിനും ഡിജിറ്റൽ ഗാഡ്ജറ്റുകൾക്കും കേരളത്തിലെ ഏറ്റവും കുറഞ്ഞ വില എവിടെയാണെന്ന് അറിയാമോ?
3: എന്താ സംശയം? അത് മൈജിയിൽ അല്ലേ?
2: മറ്റാരും നൽകാത്ത വിലക്കുറവും ഡിസ്കൗണ്ടുമായി മൈജി പ്രൈസ് ചലഞ്ച് വീണ്ടും.
3: ഓഫർ സെപ്റ്റംബർ 13 ഞായർ വരെ എല്ലാ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
4: ടിസി അപ്ലൈ.
5: എന്തൊരു ചൂടാ!
6: കേരളത്തിൽ ചൂട് കൂടുന്നതിനെ കുറിച്ച് ഓർത്ത് ഇനി ടെൻഷൻ വേണ്ട. പിട്ടപ്പിള്ളിയിൽ ഇതാ 3 days AC സൂപ്പർ സെയിൽ. ഓണം ഓഫറുകൾക്ക് പുറമെ തിരഞ്ഞെടുത്ത മോഡലുകൾക്കൊപ്പം ഫ്രീ പെഡസ്റ്റൽ ഫാൻ, 6000 രൂപ വരെ ക്യാഷ് ബാക്ക്, 8500 രൂപ വരെ എക്സ്ചേഞ്ച് ഓഫർ, കൂടാതെ 5000 വിജയികൾക്ക് സമ്മാനങ്ങളും.
5: പിട്ടപ്പിള്ളിയിൽ ഏജൻസീസ്.
7: പുതിയ ലാപ്ടോപ്പ് ആണല്ലോ!
8: നല്ല ഓണം ഓഫർ കിട്ടി, പിന്നെ വൻ സമ്മാനങ്ങളും ഉണ്ട്.
7: പക്ഷെ അതൊക്കെ കിട്ടാൻ ഒരു വർഷമൊക്കെ എടുക്കൂലേ?
8: മൈജി ആണെങ്കിൽ വെറും 45 ദിവസം മതി. അതും കാറ് സ്കൂട്ടർ ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 1 ലക്ഷം വീതം തുടങ്ങി BMW വരെയുള്ള ഒരുപാട് ഗിഫ്റ്റ്സ്.
3: മൈജി ഓണം, മാസ് ഓണം സീസൺ 4. പറയുന്നതിൽ മാത്രമല്ല നൽകുന്നതിലും ട്രാൻസ്പെറൻസി.
1: RCR കായം എന്ത് പഠിക്കണം, എന്താകണം? പ്രായോജക RCR കായം, വിശ്വാസത്തിന്റെ നറുമണം.
9: RCR കായം, വിലയിൽ മിതം, രുചിയിൽ കേമം.
10: ഹലോ,
11: എന്റെ പേര് അനന്തകുമാർ, ഞാന് ഖത്തറിൽ നിന്ന് വിളിക്കാം സാറേ. എന്റെ മകള് ഈ വർഷം +2 പാസ്സായിട്ടുണ്ടായിരുന്നേ. മകൾക്ക് BSc നോട്ടിക്കൽ സയൻസ് പഠിക്കാനാണ് ആഗ്രഹം. പെൺകുട്ടികൾ ആ മേഖലയിൽ പോകുന്നുണ്ടോ സാർ പഠിക്കാൻ?
10: പഴയ കാലമൊക്കെ മാറി. 2020 അങ്ങാണ്ട് ഒരു കൊല്ലം വന്നപ്പോ ആദ്യമായിട്ട് ഇന്ത്യയിലുള്ള വനിതകൾക്ക്, പെൺകുട്ടികൾക്ക് ഷിപ്പിൽ പോവാം, ഷിപ്പിംഗ് കോഴ്സ് പഠിക്കാം, നോട്ടിക്കൽ സയൻസ് പഠിക്കാം എന്നൊക്കെ ഓർഡറായി. ഡെവലപ്മെന്റ് അല്ലേ, അപ്പൊ അങ്ങനെ പോകണം. അച്ഛന് ഒരു വിരോധം ഇല്ലെങ്കിൽ ധൈര്യമായിട്ട് അയക്കണം. പെൺകുട്ടികൾക്ക് ഒരു കുഴപ്പമില്ല. ആ, എന്നാ പിന്നെന്താ, ഒരു തടസ്സവും വേണ്ട. നോട്ടിക്കൽ സയൻസോ +2 കഴിഞ്ഞ ആളാണോ? +2 കഴിഞ്ഞ കണക്കിനൊക്കെ നല്ല മാർക്കുണ്ട്, ഫിസിക്സിന് മാർക്കുണ്ടെങ്കിൽ ഇതിന്റെ ഒരു സ്റ്റെപ്പ് കയറ്റി വെക്കുക, മെറീൻ എഞ്ചിനീയറിംഗ് അയക്കുക.
11: ബിടെക്
10: 4 കൊല്ലത്തെ കോഴ്സ്. കേരളത്താണെങ്കിൽ നിങ്ങൾക്ക് ഒരു നല്ല സ്ഥാപനമുണ്ട് കൊച്ചിയിൽ, കുഞ്ഞാലി വരക്കാർ ഇൻസ്റ്റിറ്റ്യൂട്ട് പറഞ്ഞ കൊച്ചിയിൽ, നല്ല സ്ഥാപനമാണ്. തമിഴ്നാടൊക്കെ പോയാൽ കൊള്ളാം, നിങ്ങൾക്ക് ഇഷ്ടമാരിയുണ്ട്. ഓൾ ഇന്ത്യ, ബോംബെയിലൊക്കെ, പൂനെ, എവിടെയൊക്കെ പോർട്ടുണ്ടോ അവിടെയൊക്കെ ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, നല്ല ഏരിയ ആണ്. പിന്നെ നിങ്ങൾക്ക് ബെസ്റ്റ് ചേർക്കാൻ പറ്റിയത് IMU ആണ്. IMU ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റി, ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ സ്ഥാപനമാണ്. അത് 9 സ്ഥലത്തുണ്ട്, കൊച്ചിയിലുണ്ട് ഒരെണ്ണം, എറണാകുളത്തുണ്ട്. അതൊക്കെ പോയി കാണുക, മക്കളെ കൊണ്ട് കാണിക്കുക, അവിടെ പോയിട്ട് പ്രൊഫസർമാരെ കാണുക, കാര്യങ്ങളൊക്കെ വരും. പക്ഷെ അവിടെ പോയി മനസ്സിലാക്കി പോകേണ്ട നിങ്ങളാണ്. അച്ഛനെ ഒന്നും മടിക്കണ്ട, മകളെ നല്ലവണ്ണം പ്രോത്സാഹിപ്പിക്കുക, നന്നായിട്ട് നടത്തുക, ഡെവലപ്പ് ചെയ്യുക, ആ ധൈര്യം കൊടുക്കുക, ഒരു പ്രശ്നവും ഇല്ല. ഇഷ്ടമാര് ജോബ് സോപ്പ് ഉള്ള ഒരു ശരിയാ. അൺഎംപ്ലോയ്മെന്റ് കാര്യമായിട്ട് ഇല്ലാത്തൊരു ഫീൽഡാണ് ഈ ഫീൽഡ്, ഷിപ്പിംഗ്. കേട്ടോ,
9: എല്ലാവരും പറയും എന്റെ സാമ്പാർ അടിപൊളിയാണെന്ന്. എന്താ ഇതിന്റെ സീക്രട്ട് എന്നറിയോ? മായമില്ലാത്ത കായമായ RCR കായം, വിലയിൽ മിതം, രുചിയിൽ കേമം.
12: അപ്പോൾ നിങ്ങളും RCR കായം തന്നെ ചോദിച്ചു വാങ്ങില്ലേ?
13: RCR കായം, വിശ്വാസത്തിന്റെ നറുമണം.
1: RCR കായം, എന്ത് പഠിക്കണം, എന്താകണം? പ്രായോജക RCR കായം, വിശ്വാസത്തിന്റെ നറുമണം.
9: RCR കായം, വിലയിൽ മിതം, രുചിയിൽ കേമം.

പ്രിയ ശ്രോതാക്കളെ, ആകാശവാണി കൊച്ചി FM നിലയം ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന ഇന്ദിരാഗാന്ധി കോഓപ്പറേറ്റീവ് ഹോസ്പിറ്റൽ FM ഹെൽത്ത് ലൈൻ തത്സമയ ഫോണിൻ പരിപാടിയിൽ മുട്ടുമാറ്റിവെക്കൽ ശസ്ത്രക്രിയയെ അറിയാം. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് അസ്ഥിരോഗ വിഭാഗം മേധാവി ഡോക്ടർ MB നിതീഷ് മറുപടി നൽകുന്നു. മുട്ടുമാറ്റിവെക്കൽ ശസ്ത്രക്രിയയെ അറിയാം. ഇതേക്കുറിച്ച് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ 0484-24-26-387 അല്ലെങ്കിൽ 9446-45-5888 എന്ന നമ്പറിൽ വിളിക്കുക. വിളിക്കേണ്ട സമയം ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ 4 മണി വരെ.

0: ആകാശവാണി FM വാർത്തകൾ.
1: ആന്ധ്രാപ്രദേശ്, കർണാടക, തെലങ്കാന, തമിഴ്നാട് സംസ്ഥാനങ്ങളിലെ 17 ജില്ലകളെ ഉൾക്കൊള്ളിച്ച് റെയിൽവേ 5 മൾട്ടി ട്രാക്കിംഗ് പദ്ധതികൾ നടപ്പാക്കുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. പദ്ധതിക്ക് 10,021 കോടി രൂപ ചെലവ് പ്രതീക്ഷിക്കുന്നതായും അദ്ദേഹം വ്യക്തമാക്കി. ഗോവയിലെ പോർവോറിം എലിവേറ്റഡ് കോറിഡോർ 6-വരിപ്പാത കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി ഉദ്ഘാടനം ചെയ്തു. 641 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച 5.15 കിലോമീറ്റർ പാതയിലൂടെ ദിവസവും 80,000 വാഹനങ്ങൾ കടന്നുപോകും. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ ഉഷ ഇന്റർനാഷണൽ ലിമിറ്റഡിന്റെ എക്സിക്യൂട്ടീവ് ചെയർമാൻ കൃഷ്ണ ശ്രീറാമുമായും ഗ്ലോബൽ വൈസ് പ്രസിഡന്റ് ജോസ് സെറാഡോർ നെറ്റോയുമായും ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി ആത്മനിർഭർ ഭാരത് കാഴ്ചപ്പാടിനെ പിന്തുണയ്ക്കുന്നതുൾപ്പെടെ കാര്യങ്ങൾ ചർച്ച ചെയ്തു. മറ്റൊരാളുടെ ജീവനുവേണ്ടി അവയവദാനത്തിന് അനുമതി നൽകുന്ന കുടുംബാംഗങ്ങളുടെ വിശാലമായ മനഃസ്ഥിതിയെ ആദരിക്കണമെന്ന് മന്ത്രി കെ മുരളീധരൻ. അവയവദാനത്തിലൂടെ സമൂഹത്തിന് നന്മ പകർന്ന 39 പേരെ അനുസ്മരിച്ച് തിരുവനന്തപുരം സ്മൃതി വന്ദനം പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ദേശാഭിമാനി സാഹിത്യ പുരസ്കാരം ഉച്ചയ്ക്ക് CPIM ജനറൽ സെക്രട്ടറി MA ബേബി കണ്ണൂരിൽ സമ്മാനിക്കും. 1,00,000 രൂപയും ശില്പവും അടങ്ങുന്ന പുരസ്കാരം എൻ പ്രഭാകരൻ, ഗോപികൃഷ്ണൻ, PV ഷാജികുമാർ എന്നിവർക്കാണ് നൽകുന്നത്. കുറ്റകൃത്യങ്ങളുടെയും ഇരകളുടെയും അതിജീവിതരുടെയും ക്ഷേമത്തിന് പ്രവർത്തിക്കുന്ന സംഘടനയായ വിശ്വാസ് ഇന്ത്യയുടെ കണ്ണൂർ ചാപ്റ്റർ രൂപീകരിച്ചു. ഇതിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾക്ക് സുരക്ഷ, അതിഥി തൊഴിലാളികൾക്ക് നിയമാവബോധ സെമിനാറുകൾ തുടങ്ങിയ പരിപാടികളും നടത്തും.
0: ആകാശവാണി FM വാർത്തകൾ.
2: ശാസ്ത്രദീപ്തി.
3: കഴുകന്മാർ. ശവശരീരം ഭക്ഷിക്കുന്ന പക്ഷികളാണ് കഴുകന്മാർ. ഓസ്ട്രേലിയ, അന്റാർട്ടിക്ക എന്നീ രണ്ട് ഭൂഖണ്ഡങ്ങൾ ഒഴികെ മറ്റെല്ലായിടത്തും ഇവ കാണപ്പെടാറുണ്ട്. ലോകത്ത് 23 കഴുകന്മാരാണുള്ളത്. ഇന്ത്യയിൽ 9 സ്പീഷീസുകളെയാണ് കാണപ്പെടുന്നത്. 1980 മുമ്പ് ഇന്ത്യയിൽ 4 കോടിയിലധികം കഴുകന്മാർ ഉണ്ടായിരുന്നു എന്നാണ് കണക്കുകൾ. പക്ഷേ 1990 2000 ഇവയിൽ 90% അപ്രത്യക്ഷമായി എന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. ഡൈസൈക്ലോഫിനാക് എന്ന വെറ്റിനറി മരുന്നാണ് കഴുകന്മാരുടെ തിരോധാനത്തിന് കാരണമായതെന്നാണ് നിരീക്ഷണം. ഈ മരുന്ന് കൊടുത്ത കന്നുകാലികൾ മരണപ്പെടുമ്പോൾ അവയെ തിന്നുന്ന കഴുകന്മാർക്ക് കിഡ്നി ഡാമേജ് വന്ന് ചത്തുവീഴുകയായിരുന്നു എന്ന് പറയപ്പെടുന്നു. ഇങ്ങനെ കഴുകന്മാരുടെ എണ്ണം കുറഞ്ഞത് തെരുവ് നായ്ക്കളുടെ എണ്ണത്തിൽ 30% വർദ്ധനവിനും കാരണമായി എന്നറിയപ്പെടുന്നു. അതുകൊണ്ട് തന്നെ 2002 മുതൽ ഇന്ത്യൻ വൾച്ചർ ക്രിട്ടിക്കലി എൻഡെയ്ഞ്ചേർഡ് ഓൺ ദി IUCN റെഡ് ലിസ്റ്റിൽ ഉൾപ്പെടുന്നു. പ്രകൃതിയിലെ ശുചിത്വം നിലനിർത്തുന്നതിൽ ഇവയ്ക്ക് വലിയ പങ്കുണ്ട്. ഇവ പ്രധാനമായും മാംസപക്ഷികളാണെങ്കിലും മറ്റു വേട്ടയാടുന്ന പക്ഷികളെപ്പോലെ ജീവനുള്ള ഇരയെ പിടിക്കാറില്ല. മറിച്ച് മൃതശരീരങ്ങൾ മാത്രമാണ് ഇവ ഭക്ഷിക്കുന്നത്. കഴുകന്മാർക്ക് ഭക്ഷണം താൽക്കാലികമായി സൂക്ഷിച്ചു വയ്ക്കാൻ ക്രോപ്പ് എന്ന തൊണ്ടയോട് ചേർന്ന ഒരു ഭാഗമുണ്ട്. അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനും പെട്ടെന്ന് ഭാരക്കുറവ് വരുത്തി പറന്നുയരാനും ഒക്കെയായി അർദ്ധദഹിച്ച ഭക്ഷണാവശിഷ്ടങ്ങളെ ഛർദ്ദിച്ചു കളയുന്ന സ്വഭാവം കഴുകന്മാർക്കുണ്ട്. ഈ ഛർദ്ദിലിന് ശക്തമായ ആസിഡ് സ്വഭാവമാണുള്ളത്. ഇതിൻ്റെ PH മൂല്യം ബാറ്ററി ആസിഡിന് സമമായ 0-1 ഇടയിലാണ് കാണപ്പെടുക. അതുകൊണ്ട് തന്നെ ശത്രുവിന് അസഹനീയമായ ചൊറിച്ചിലിനും അസ്വസ്ഥതയ്ക്കും ഒക്കെ ഇത് കാരണമാവും. ഏതാണ്ട് 10 ദൂരത്തിൽ വരെ നീട്ടിച്ചർദ്ദിക്കാൻ ഇവയ്ക്ക് കഴിയും. ജന്തുവിഭാഗത്തിൽ ഗാസ്ട്രിക് PH മൂല്യം ഇത്രയും കുറവ് കാണപ്പെടുന്നത് കഴുകന്മാരിൽ മാത്രമാണ്.
2: ഈ വിവരങ്ങൾ നൽകിയത് ഡോക്ടർ കൊച്ചുബേബി മാഞ്ഞൂരാൻ. ശാസ്ത്രദീപ്തി.

0: ചിത്രപതംഗം.
1: യുവഗായകൻ അഭിജിത്ത് അനിൽകുമാറുമായുള്ള അഭിമുഖം തുടർന്ന് കേൾക്കാം. അപ്പോ ഈ തമിഴ് സിനിമാ ഗാനങ്ങളിലേക്ക് അല്ലെങ്കിൽ ഒരു തമിഴ് ഫിലിം ഇൻഡസ്ട്രിയിലേക്ക് എങ്ങനെയായിരുന്നു ഒരു എൻട്രി?
2: ഇപ്പം തമിഴ് സിനിമയിൽ പാടുന്നതെന്ന് പറയുന്നത്, ഫസ്റ്റ് എനിക്കൊരു ഓപ്പർച്യൂണിറ്റി വന്നത് സാംസിയസ് സാറാണ്, മ്യൂസിക് കമ്പോസർ സാംസിയസ് സാർ. അപ്പം അദ്ദേഹം എന്നെ നോട്ട് ചെയ്യുന്നത് ഇതേപോലെ തന്നെ ഒരു റിയാലിറ്റി ഷോയില്, സൂപ്പർ സിംഗർ എന്ന് പറഞ്ഞ ഒരു റിയാലിറ്റി ഷോയില് അദ്ദേഹം ഒരു ഗസ്റ്റ് ജഡ്ജായിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഞാൻ അദ്ദേഹത്തിൻ്റെ ഫ്രണ്ടിൽ, ഞാനൊരു മാഷപ്പ് പോലെ ഒരു ഊർവസി ചെക്ക് ബുക്ക് റൈയിൽ രണ്ടും കൂടി ഒരു മാഷപ്പ് ചെയ്തിട്ട്, അതെ അതെ, രഹ്മൻ സാറിൻ്റെ പാട്ട് ഇതാ രണ്ടും മാഷപ്പ് ചെയ്തിട്ട് ഒരു സംഭവം ഇറക്കി. അപ്പം അങ്ങനെ അത് പുള്ളിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അടുത്ത ഒരു സർപ്രൈസ് പോലെ ആയിരുന്നു അവർ ഫുൾ പ്ലാൻ ചെയ്ത്, ബിക്കോസ് ചാനലും കൂടെ ആയതുകൊണ്ട് സാറ് ചാനലിനെ കോൺടാക്ട് ചെയ്തിട്ട് അവർ വഴിയാണ് പിന്നെ എനിക്ക് സർപ്രൈസ് ആയിരുന്നു എല്ലാം. എന്നെ ഇവർ വിളിച്ച് വരുത്തി ചാനലിലേക്ക്, എന്നിട്ട് അവിടെ നിന്ന് ഞങ്ങൾ വണ്ടി എടുത്ത് എവിടേക്കോ കൊണ്ടുപോവാണ്. എന്നെ ക്യാമറ ഒരാൾ എടുക്കുന്നുണ്ട്, എനിക്ക് എന്താന്ന് മനസ്സിലാകുന്നില്ല. ഞാനപ്പോൾ ഫുൾ ചുമ്മാ ചാനലിലേക്ക് ചെല്ലില്ലെന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെ ചുമ്മാ പോയതാണ്. അപ്പം അങ്ങനെ അവർ നിന്നിട്ട് നേരെ സാംസിയസ് സാറിൻ്റെ സ്റ്റുഡിയോയിലേക്ക് കയറിയിട്ട്, സാർ ഇവിടെ നിൽക്കുന്നു, കൺഗ്രാജുലേഷൻസ്, നിങ്ങൾ ശ്രേയ മാമിൻ്റെ കൂടെ ഒരു പാട്ട്, ശ്രേയ ഘോഷാൽ മാമിൻ്റെ കൂടെ ഒരു പാട്ട് പാടാൻ പറഞ്ഞു. എന്ത്
1: ഷോക്ക്!
2: അപ്പോൾ എനിക്ക് പിന്നെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഓക്കെ, ഞാനാണെങ്കിൽ ഒട്ടും പ്രിപ്പയർഡും അല്ല. സാധാരണ ഒരു റെക്കോർഡിംഗ് ഉണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ ആ മൈൻഡ് സെറ്റിലല്ലായിരിക്കും പോകുന്നത്. ഇത് ഞാൻ മറ്റേ ഫ്രണ്ട്സിൻ്റെ കൂടെ ഒക്കെ രാവിലെ ഫുൾ ചില്ല് ചെയ്ത് മറ്റേ വോയിസൊക്കെ പോയി അങ്ങനെ നിൽക്കുന്ന സമയത്ത് പിന്നെ ആ ഒരു ചിലപ്പം ആ ഒരു ഷോക്കും ആ ഒരു സന്തോഷത്തിലും ഞാൻ അങ്ങ് പാടി. അപ്പം തന്നെ പുള്ളിക്ക് ഇത് ഇഷ്ടപ്പെട്ടു. അങ്ങനെയാണ് ദാറ്റ്സ് മൈ ഫസ്റ്റ് സോങ് ഇൻ തമിഴ്. അപ്പം അതും ശ്രേയ ഘോഷാൽ മാമിൻ്റെ കൂടെ ഷെയർ ചെയ്യാന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ വെരി ബിഗ് തിങ്. പിന്നെ എനിക്ക് വിജയ് ആന്റണി സാറാണ് ഒരു ഒരു ഓപ്പർച്യൂണിറ്റി തരുന്നത്. അദ്ദേഹത്തിൻ്റെ സിനിമ ശക്തി തിരുമകൻ എന്ന് പറഞ്ഞിട്ടൊരു, ഇപ്പൊ സാംസിയ സാറിന് പാടിയ പാട്ട് വാ താരകയെ എന്ന് പറഞ്ഞൊരു പാട്ടാണ്.
1: അത് ആ പാട്ടൊന്നും കേട്ടാലോ.
2: ഓ പിന്നെന്താ.

0: ஏன் தாய்மொழியே என் தெருவின் குரலே சிலிக்கான் சிலையே.
1: വൗ സൂപ്പർ,
2: താങ്ക് യു
1: അഭിജിത്ത്. വളരെ അനായാസം അത് പാടി.
2: താങ്ക് യു. അതൊരു ഡുവറ്റ് സോങ് ആണ്, അപ്പൊ അതുകൊണ്ട് ഫീമെയിൽ വരുന്നതുകൊണ്ട് കുറച്ച് എനിക്ക് അത് ലോ ആയിരിക്കും,
1: കുറച്ച് ബേസ് ആയിരിക്കും. അപ്പൊ വാ താരക എന്നുള്ള ഈ സോങ് ആണ് തമിഴിലേക്കുള്ള ഒരു എൻട്രി.
2: അതെ അതെ അതെ.
1: ഇപ്പോ എനിക്ക് തോന്നുന്നു ഒരുപാട് മാഷപ്സും റീൽസ് ഒക്കെ ഒരുപാട് ചെയ്യാറുണ്ട് തോന്നുന്നു. റഹ്മാന്റെ പാട്ടുകളാണോ കൂടുതൽ ചെയ്യാറ്?
2: റഹ്മാൻ സാറിന്റെ ചെയ്യുന്ന വെച്ചാൽ ഐ എം എ വെരി ബിഗ് ഫാൻ ഓഫ് റഹ്മാൻ സാർ. ഹീ ഈസ് സ്റ്റിൽ എ ഹിറ്റ് മേക്കർ. വരുന്ന പാട്ടുകളെല്ലാം യുനോ നമ്മൾ അറിയുന്നില്ലെങ്കിലും ഇറ്റ്സ് ജസ്റ്റ് ദാറ്റ് വി ഹാവ് എ ലോട്ട് മോർ സോങ്സ് ദാൻ ബിഫോർ. അത് ചിലപ്പോൾ നമ്മൾ അറിയാണ്ട് പോകും ആരാ ചെയ്യുന്നുള്ളൊരു സംഭവം, പക്ഷെ തേടി വരുമ്പോഴത്തേക്ക് അത് സാറിൻ്റെ ആയിരിക്കും. അങ്ങനെ ഹീ സ്റ്റിൽ എ ഹിറ്റ് മേക്കർ, ഐ മീൻ ദർ ഇസ് നോ ഡൗട്ട്. ഞാൻ കൂടുതലും കവേഴ്സ് ചെയ്യുന്നത് എനിക്ക് ഐ ഡോണ്ട് ഗോ വിത്ത് ദ ട്രെൻഡ് മച്ച്, ബട്ട് ട്രെൻഡിൽ വരുന്ന നല്ല പാട്ടുകളൊക്കെയാണെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യും. പക്ഷെ എനിക്ക് എന്തെങ്കിലും ഒരു പാട്ടിങ്ങനെ കേട്ടിട്ട് ഞാൻ യൂഷ്വലി കവേഴ്സ് ചെയ്യുന്ന സംഭവമേ വേറെയാണ്. ഞാൻ ഒരിക്കല് ചെന്നൈയിൽ ഇങ്ങനെ എയർപോർട്ടിൽ നിന്ന് ഇങ്ങനെ വീട്ടിലേക്ക് പോയായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ വണ്ടിക്കകത്ത് ഒരു പാട്ടിടും, അപ്പം ഐ മീൻ റേഡിയോ എന്തോ ഓണായിരുന്നു. അപ്പം അങ്ങനെ കേട്ട പാട്ട് തന്നെയാണ്, പക്ഷെ അത് കുറേ നാൾക്ക് ശേഷം കേട്ട് നല്ലതൊരു കവർ ചെയ്യണമല്ലോ എന്ന് പറഞ്ഞ് അങ്ങനെ വീട്ടിൽ പോയിരുന്നിട്ട് ഉടനെ പാടി അങ്ങിടും. അങ്ങനത്തെ ഒരു ഇതാണ്. അപ്പം സോഷ്യൽ മീഡിയയിലൊക്കെ ആണെങ്കിൽ ഞാൻ അത്ര ആക്റ്റീവ് അല്ല, ഇടയ്ക്കൊരു കവർ ഇടും പോകും, പിന്നെ ഒരു മാസത്തേക്ക് കാണത്തില്ല, പിന്നെ വരും ഒരു കവർ ഇടും, അങ്ങനെയാണ് ഞാൻ പോകാറുള്ളത്. പിന്നെ നമ്മള് കണ്ടന്റിന് വേണ്ടി നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണമല്ലോ. അപ്പൊ അങ്ങനെ അപ്പം ഞാൻ എനിക്കൊന്നും ഒരു

0: ലാസ്റ്റ് വൺ ഇയറിലാണ് ഞാൻ കുറച്ചും കൂടെ കവേഴ്സ് ഒക്കെ ഇട്ട് തുടങ്ങിയത്. അതിന് മുന്നേ വരെ ഞാൻ കവേഴ്സ് ഒക്കെ ഇടുന്നത് ഭയങ്കര കുറവായിരുന്നു. ബട്ട് ഫോർ എ സിംഗർ, ഫോർ എ മ്യൂസിഷ്യൻ, ഇറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ടു പോസ്റ്റ്. ആൻഡ് ഇൻസ്റ്റഗ്രാം അതുപോലത്തെ ഫേസ്ബുക്ക് അതുപോലത്തെ സോഷ്യൽ മീഡിയയിലെല്ലാം പോസ്റ്റ് ചെയ്യണം, ചെയ്യേണ്ടതാണ് ടു സ്റ്റേ ഇൻ ദ സ്പോട്ട് ലൈറ്റ്. അതിനിയും കുറേ കൂടെ ചെയ്യണം. അപ്പം യെസ്, അപ്പം അങ്ങനെ എന്തെങ്കിലും ഒരു ഇൻസ്പിറേഷൻ കിട്ടുമ്പോഴായിരിക്കും ഒരു ഒരു കവർ വരുന്നത്. അപ്പം ചിലപ്പോൾ തിരിച്ച് പോണ വഴിക്ക് എന്തെങ്കിലും ഒരു പാട്ട് കേട്ടോ, ആ ഇത് പാട്ട് കൊള്ളാമല്ലോ, നമുക്ക് തിരിച്ച് പോയി തന്നെ ഒരു കവർ. അങ്ങനെ
1: ചില സമയങ്ങളിൽ ചില പാട്ടുകൾ കേൾക്കുമ്പോൾ,
0: അതാണ് അതാണ്, ഐ ലിസൺ ടു എ ലോട്ട് ഓഫ് സോങ്സ്. സോ സം സോങ്സ് ക്യാൻ ഓൺലി ബി ലിസൺ ടു ആൻഡ് നോട്ട് ട്രൈ, സം സോങ്സ് ക്യാൻ ബി ട്രൈ. എന്നെ കുറച്ചും കൂടി ഇൻസ്പയർ ചെയ്യുമ്പോഴത്തേക്കും നമുക്കത് പാടാൻ ഓ നമുക്ക് പറ്റും. ബിക്കോസ് ഞാൻ കുറച്ചും കൂടെ കർണാട്ടിക് പഠിച്ചിട്ടുള്ള ആളായതുകൊണ്ട് കുറച്ച് സംഗതിയൊക്കെ വരുമ്പോഴത്തേക്കും എനിക്ക് പാടാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അങ്ങനത്തെ പാട്ടുകൾ കേൾക്കുമ്പോഴത്തേക്കും
1: ഒരു ചെറിയൊരു കീർത്തനം, ഒരു പല്ലവി എന്തെങ്കിലും
0: തീർച്ചയായിട്ടും. അപ്പം ഈ പാട്ട് കാവാവ എന്ന് പറഞ്ഞ ഒരു വരാളി എന്ന് പറഞ്ഞ രാഗത്തിലെ ഒരു കോമ്പോസിഷൻ ആണ് ബൈ പാപ്പനാശം ശിവൻ.

0: ഓ, ഗംഭീരായി.
1: താങ്ക് യു.
0: ഒരു നിത്യസാധകന്റെ ശബ്ദമാണ്.
1: അയ്യോ,
0: ഈ വരാളി ഘനപഞ്ചകരാഗങ്ങളിൽ ഒന്നാണല്ലേ?
1: അതെ അതെ, ഇറ്റ്സ് ഒരു ഭയങ്കര ഒരു ഡാർക്ക് ആണ്, പ്രത്യേക ഫീലാണ്. ഇതിനെപ്പറ്റി ഒരു അറിവെന്ന് പറയുന്നത്, ഇത് നേരിട്ട് പഠിക്കാൻ പാടില്ല എന്ന് പറയും. അതായത് ഗുരു ശിഷ്യ ബന്ധം, ഗുരുവിനടുത്ത് നേരിട്ട് പഠിക്കാൻ പാടില്ല, ഇതൊരു ഗുരു ശിഷ്യ ബന്ധം കട്ട് ഓഫ് ആകും എന്നുള്ളൊരു സംഭവമുണ്ട്. അപ്പൊ ഞാനാണെങ്കിലും എന്റെ സാർ ഈ അടുത്ത് ഒരാളെ പഠിപ്പിക്കുന്നുണ്ട്, അപ്പൊ ഞാൻ സാറിന്റെ സാർ വേണ്ട, നമുക്ക് വേറെ എന്തെങ്കിലും നോക്കാം, സാർ റെക്കോർഡ് ചെയ്ത് അഴിച്ചാൽ മതി. ഞാൻ ഇല്ല ഇല്ല, അത് അങ്ങനെയൊന്നും കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഞാൻ ഇങ്ങനെയൊക്കെ നോക്കിയിരുന്ന പഠിക്കുന്നത്, സാർ ഇങ്ങനെ, ഞാൻ ഇങ്ങനെയൊക്കെ
0: പഠിക്കുള്ളൂ,
1: അത് മുഖത്തേക്ക് നോക്കാതിരിക്കുക അങ്ങനെ. അപ്പം അമ്മയും കുറെ എക്സ്പീരിയൻസസ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ പഠിച്ച ഗുരുക്കന്മാരിൽ അവരെല്ലാവരും എന്നെ ഒരാളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ കേട്ടിട്ട് അമ്മ ആണെങ്കിലും കുറെ എക്സ്പീരിയൻസ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അമ്മയ്ക്ക് ഇങ്ങനെ നടന്നിട്ടുണ്ട്, ഗുരുവിന്റെ അടുത്ത് നേരിട്ട് പഠിച്ചു, ആ ഗുരു ഞാൻ പഠിക്കുന്ന പോലെ ഒരു കോൺടാക്ട് പോലും ഇല്ല എന്ന് പറഞ്ഞു. പറഞ്ഞു ഇത്ര സീരിയസ് ആണോ സംഭവം എന്നൊക്കെ പറഞ്ഞിട്ട്.
0: എന്തായാലും സൂപ്പർ ആയിരുന്നു.
1: താങ്ക് യു, താങ്ക് യു, താങ്ക് യു.
0: നല്ല രസമുണ്ടായിരുന്നു കേൾക്കാൻ. അപ്പൊ ഈ ശബ്ദം വേണ്ട രീതിയിൽ, നല്ല രീതിയിൽ കെയർ ചെയ്യാൻ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു രീതികളൊക്കെ ഫോളോ ചെയ്യുന്നുണ്ടാവല്ലോ, അല്ലെങ്കിൽ ഇന്ന രീതിയിലുള്ള ഭക്ഷണം ഒന്നും കഴിക്കില്ല, തണുത്തത് കഴിക്കില്ല, അങ്ങനെയൊക്കെ ഫോളോ ചെയ്യാറുണ്ടോ?
1: ഐ തിങ്ക് ഐ എം ദ റോങ് പേഴ്സൺ ടു ആസ്ക് എന്ന് പറയാം, ബിക്കോസ് ഞാൻ ഒന്നും ഫോളോ ചെയ്തിട്ടില്ലായിരുന്നു. ഞാൻ സ്പൈസി ആണെങ്കിലും കോൾഡ് ആണെങ്കിലും, പക്ഷേ അറ്റ് എ പോയിന്റ് ഐ ഫെൽറ്റ് ഇറ്റ്സ് ഓൾ അബൌട്ട് ദ മൈൻഡ്. ഇപ്പം ഞാൻ നാട്ടിൽ ഇപ്പം എന്തെങ്കിലും തണുത്തത് കഴിച്ചാൽ എനിക്ക് ഉടനെ തൊണ്ട അടുത്ത ദിവസം തൊട്ട്

0: പണിയായിരിക്കും. ഐസ്ക്രീം എന്തെങ്കിലും കഴിച്ചാൽ എനിക്കറിയാം എന്നാലും ഞാൻ റിസ്ക് ചെയ്യും. ഓക്കെ, ഒരു വർഷത്തേക്ക് നമുക്ക് പരിപാടി ഒന്നുമില്ല, കഴിക്കാനുള്ളൊരു ബോഹം കൊണ്ട് നമുക്ക് അതൊന്ന് കഴിക്കണം എന്ന് വെച്ചിട്ട് ഒരു ഐസ്ക്രീം മേടിച്ച് എനിക്കറിയാം അടുത്ത ദിവസം തൊണ്ടയ്ക്ക് പണി കിട്ടും, പോക്കായിരിക്കും സംഭവങ്ങളൊക്കെ. പക്ഷേ ഞാൻ ഈ അടുത്തപ്പോൾ ഞാൻ യു എസ് ടൂർ കഴിഞ്ഞിട്ട് വന്നേ ഉള്ളൂ ഞങ്ങൾ ബാൻഡായിട്ട്. പക്ഷെ അവിടെ ഞാൻ ചെയ്തതെന്ന് പറയുന്നത് ഇതിന് ഇവിടെ ചെയ്യുന്നതിന് നേരെ ഓപ്പോസിറ്റ്. അവിടെ തണുത്ത പാൽ കുടിക്കുന്നു, തണുത്ത ഐസ്ക്രീം കഴിക്കുന്നു, എന്നിട്ടൊന്നും എനിക്കൊരു കുഴപ്പം വന്നിട്ടില്ലായിരുന്നു. അറൌണ്ട് 9 ഷോസ് ഞങ്ങളിവിടെ ചെയ്തു. അപ്പം ഇതൊക്കെ റിസ്ക് ആയിട്ട് ഞാൻ എപ്പോഴും കഴിക്കുന്നുണ്ട്. അപ്പം ഞാൻ വെച്ചാൽ ഞാൻ എനിക്ക് പക്ഷെ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. ഐ തിങ്ക് ഇറ്റ്സ് മോർ അബൌട്ട് ദ മൈൻഡ്. അപ്പം ഞാനിപ്പോൾ ഇവിടെ എന്തെങ്കിലും കഴിക്കുകയാണെങ്കിൽ ഉടനെ അമ്മ പറയും തീർന്നു, നാളെ അവനെ കഴിക്കാൻ പാടില്ലാത്തതാണ്, അവൻ ചോക്ലേറ്റും ഐസ്ക്രീമും എല്ലാം കഴിക്കുന്നുണ്ട്. അപ്പം എനിക്കറിയത്തില്ല, ചിലപ്പോൾ അമ്മ പറയാത്ത കൊണ്ടായിരിക്കും. അമ്മ പറഞ്ഞു കഴിയുമ്പോൾ എനിക്ക് ഉടനെ ആ തോട്ടം കൊണ്ട്. കൂടുതലും ഞാൻ വിചാരിക്കുന്നത് ഇറ്റ്സ് എ മോർ സൈക്കോളജിക്കൽ തിങ് അത്, അതുകൊണ്ടായിരിക്കണം അങ്ങനെ വരുന്നത്. അപ്പം കൂടുതൽ അതിൻ്റെതേക്ക് പോകാണ്ടിരിക്കുക. അമ്മയാണെങ്കിലും മറ്റേ ബാസ്കിൻ റോബിൻസിലൊക്കെ പോയിട്ട് ഐസ്ക്രീം ചൂടാക്കി തരുമോ എന്ന് പറഞ്ഞ ആളാണ്. അപ്പം അതുകൊണ്ട് ഒന്നും നമുക്ക് വിടാൻ പറ്റത്തില്ല, വേണം, പക്ഷെ നമ്മുടേതായ രീതിയിൽ നമ്മൾ കഴിക്കണം, അത്രേ ഉള്ളൂ.
1: അപ്പൊ ഈ ശ്രേയ ഘോഷല് അങ്ങനത്തെ വലിയ ഇന്ത്യയിലെ പ്രമുഖ ഗായകർക്കൊപ്പം ഒരുപാട് പാട്ടുകൾ പാടി. അപ്പോൾ അവരെ കേട്ട് ഒരു കോണ്ടാക്ട് വരുമ്പോൾ
0: മീറ്റ് ചെയ്തിട്ടില്ല, എല്ലാം ഓൺലൈൻ ആയിരുന്നു. ശ്രേയമാം ഈ പാട്ട് പാടിയിട്ടുണ്ടെന്ന് അദ്ദേഹത്തിന് അറിയുമെന്ന് എനിക്ക് അറിയത്തില്ല, റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് പോയി. അപ്പം ഞാൻ വരുമ്പോഴത്തേക്ക് ഓൾറെഡി ശ്രേയമാമിൻ്റെ പാട്ട് ഓൾറെഡി എന്നത്തുണ്ട്. ഞാൻ കേൾക്കുന്ന അപ്പോഴാണ് സാംസിയ സാർ പറയുന്നത് ശ്രേയമാം ഓൾറെഡി പാടിയിട്ടുണ്ട്, ഇറ്റ് ഈസ് ഓൾറെഡി സങ് ഫ്രം മുംബൈ എന്ന് അഴിച്ചിട്ടുണ്ട്. അപ്പം സി റെക്കോർഡിങ് സംഭവം എന്ന് പറഞ്ഞാൽ പണ്ടത്തെയും ഇപ്പോഴത്തെയും സംഭവങ്ങളൊക്കെ മാറി. ചില കമ്പോസേഴ്സിന് ഞാൻ പാടിയിട്ട് ഞാൻ അവരെ നേരിട്ട് മീറ്റ് ചെയ്തിട്ട് പോലുമില്ല. അവര് പാടിയിട്ട് പോകും, അവര് സ്ട്രക്ചർ പറഞ്ഞിട്ട് പോകുന്ന പിന്നീട് നമ്മൾ സ്റ്റുഡിയോയിൽ പോയി പാടുക എന്നുള്ളൂ. പണ്ടത്തെ പോലല്ല ഇപ്പോഴത്തെ റെക്കോർഡിങ്. ഇപ്പം നമുക്ക് ഇന്ത്യയുടെ എവിടെ വേണമെങ്കിലും ഇരുന്നിട്ട് അല്ലെങ്കിൽ വേൾഡിൽ എവിടെ വേണമെങ്കിലും ഇരുന്നിട്ട് റെക്കോർഡ് ചെയ്യാം. ഞാൻ എപ്പോഴും എവിടെ പോവാണെങ്കിലും ഫോർ എ ലോങ്ങർ ടൈം ട്രാവൽ ചെയ്യുകയാണെങ്കിൽ എപ്പോഴും എൻ്റെ ഒരു സെറ്റപ്പ് ഒരു മൈക്കും ലാപ്ടോപ്പും സൗണ്ട് കാർഡൊക്കെ ആയിട്ടാണ് ഞാൻ പോകുന്നത്. ബിക്കോസ് എപ്പോഴാണെന്ന് അറിയത്തില്ല നമുക്ക് വർക്ക് വരുന്നത്. കൂടുതലും ഞാൻ വീട്ടിൽ നിന്ന് തന്നെ പാടി അഴിച്ച് അവരത് പ്ലേസ് ചെയ്ത് വെക്കുകയാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പം ഈ കോ സിംഗേഴ്സിനെ നമുക്ക് ചിലപ്പോൾ കാണാനേ കിട്ടത്തില്ലായിരിക്കും. ചിലപ്പോൾ ഒരു സിംഗറിനെ നമുക്ക് ഏതെങ്കിലും അവാർഡ് ഫംഗ്ഷനിലോ അങ്ങനെയൊക്കെ ആയിരിക്കും കാണുന്നത്. അപ്പം പുള്ളിക്കാരത്തിലൂടെ നമ്മൾ പാടിയിട്ടുണ്ടാവും, പക്ഷേ നമ്മൾ നേരിട്ട് മീറ്റ് ചെയ്തിട്ടുണ്ടാവത്തില്ലായിരിക്കും. കമ്പോസേഴ്സ് ഐ തിങ്ക് ഞാൻ ജേക്സ് ബിജോയ് സാറിന് വേണ്ടി ഒരു പാട്ട് പാടിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് ഞാൻ മീറ്റ് ചെയ്തിട്ടില്ല, അത് ഫുൾ ഞാൻ ചെന്നൈയിൽ നിന്ന് അഴിക്കുന്നു, പുള്ളി ഇത് പ്ലേസ് ചെയ്യുന്നു, അങ്ങനെ ഇതായിരുന്നു. ഫുൾ ഓൺലൈൻ റെക്കോർഡിംഗ് ആയിരുന്നു. അപ്പം അങ്ങനെ ബാക്കിയെല്ലാ കമ്പോസേഴ്സിനെ ഐ ഹാവ് മെറ്റ്.
1: അതായത് ഇപ്പോ കോ സിംഗേഴ്സിനെ കാണാതെ തന്നെ ഒരു ഡ്യൂറ്റ് പാടാം.
0: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ക്ഷേമം ഓൾറെഡി പാടി വെച്ചിരിക്കുകയായിരുന്നു, അത് എപ്പോഴാ പാടിയെന്നുള്ളൂ എനിക്കറിയത്തില്ല. ഇപ്പം ചില പാട്ടുകൾ എന്നൊക്കെ പറഞ്ഞ് റിലീസ് ചെയ്യുന്നത് ഉണ്ടാക്കി എല്ലാം മിക്സും മാസ്റ്റർ ഒക്കെ ചെയ്ത് ഒരു വർഷം കഴിഞ്ഞിട്ടായിരിക്കും ഇപ്പൊ പാട്ടിറങ്ങുന്നത്. അപ്പം ഈ സിംഗർ മിക്സ് മാസ്റ്റർ ചെയ്താലും ഒരു ഒന്നൊന്നര രണ്ട് മൂന്ന് മാസം മുന്നേ ആയിരിക്കും പാടി വെച്ചിരിക്കുന്നത്. അപ്പം എനിത്തിങ് കൻ ഹാപ്പൻ. ചിലപ്പോൾ ഒരു പാട്ട് ഫുള്ള് വൃത്തി കഴിഞ്ഞ് ഇറങ്ങുന്നതിന് രണ്ട് ദിവസം മുന്നേ അവർക്ക് ഒരു തോട്ട് വരികയാണ്, ഇല്ല നമുക്ക് സിംഗറിനെ മാറ്റണം എന്ന് പറഞ്ഞാൽ അവരെപ്പോഴും മാറ്റി വേറെ ആളെ പാടിച്ച് എന്ത് പാട്ട് പാടിയാലും എന്ത് പ്രൊജക്ടിൽ പാടിയാലും നമ്മൾ പുറത്ത് പറയത്തില്ല, അത് ഇറങ്ങുന്നിടം വരെ നമ്മളത് മിണ്ടാണ്ടിരിക്കും.
1: ട്രാക്ക് പാടി വെക്കും അല്ലേ?
0: അതെ അതെ,
1: ഒരുപാട് പാട്ടുകൾക്ക് ട്രാക്ക്
0: പാടിയിട്ടുണ്ട്. അതൊന്നും നമുക്ക് പുറത്ത് പറയാൻ പറ്റത്തില്ല, ബിക്കോസ് അത് എപ്പോഴാണ് ഇറങ്ങുന്ന. ചില പാട്ടിലൊക്കെ ഇപ്പോൾ കൈലാസ് സാറിന് തന്നെ, ഞാൻ കൈലാസ് മേനോൻ സാറിന് പുള്ളിക്ക് ഞാൻ കുറെ പാട്ടുകൾ പാടിയിട്ടുണ്ട്, പക്ഷെ അതിൻ്റെ അകത്ത് എനിക്ക് തോന്നുന്നു ഒരു 3 or 4 സോങ്സ് മാത്രമേ ഇറങ്ങിയിട്ടുള്ളൂ, ബാക്കിയുള്ളത് എവിടെ എപ്പോഴാണ് ഇറങ്ങണേ എന്നും അറിയത്തില്ല.
1: അപ്പൊ നമുക്ക് അഭിജിത്തിന്റെ ഒരു പാട്ടിലേക്ക് പോകാം. എനിക്ക് തോന്നുന്നു കനകരാജ്യം എന്ന് പറഞ്ഞൊരു സിനിമ, അതിലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടൊരു സോങ് ഉണ്ട്.
0: അതെ അതെ അതെ,
1: കൺതുറന്ന് അല്ലേ?
0: കൺതുറന്നു അരുൺ മുരളീധരൻ.
1: അതൊന്നും
0: കൺ

0: ഒരുപാട് ഒരുപാട് രസമുണ്ടായിരുന്നു കേൾക്കാൻ.
1: താങ്ക് യു സോ മച്ച്.
0: അപ്പോ ഒരുപാട് പാട്ടുകൾ ഇപ്പോ സിനിമയിൽ പാടി, എന്തെങ്കിലും ഇൻഡിപെൻഡന്റ് കമ്പോസിഷൻസ് എന്തെങ്കിലും ഉണ്ടോ?
1: യെസ്, ഞാനിപ്പോ February 14th വാലന്റൈൻസ് ഡേ അന്നൊരു ഒരു പാട്ട് റിലീസ് ചെയ്തു, എൻ്റെ സ്വന്തമായിട്ടുള്ള ഒരു കമ്പോസിഷൻ. ഇറ്റ്സ് കോൾഡ് പൊൻ താരകൈ, അത് തമിഴിലാണ്. ഹാവിങ് സ്പെൻഡ് അറൌണ്ട് ലൈക് 7 വർഷം ചെന്നൈയിൽ നിന്നുകൊണ്ട് മോസ്റ്റ്ലി തമിഴ്, അങ്ങനെ പഠിച്ചതൊക്കെ തമിഴൊക്കെ ആയതുകൊണ്ട് ഞാൻ തമിഴിൽ തന്നെ ഒരു പാട്ട് കമ്പോസ് ചെയ്തു. എല്ലാം പ്രൊഡ്യൂസ് ചെയ്തത് ഞാൻ തന്നെ, പ്രോഗ്രാമും എല്ലാം ചെയ്തത് ഞാനാണ്. അപ്പോൾ എൻ്റെ ലിറിക്സ് എഴുതിയത് എൻ്റെ സുഹൃത്താണ് ആദിത്യ കെ ആർ എന്ന് പറഞ്ഞിട്ട്, എൻ്റെ +1 +2 എൻ്റെ കൂടെ പഠിച്ചത്, അവനാണ് ലിറിക്സ് എഴുതിയത്. അപ്പം ഞാനാണ് അവനെ ഒരു ലിറിസ്റ്റ് ആക്കിയത് തന്നെ. ഞാൻ ഓരോ ട്യൂൺ കമ്പോസ് ചെയ്യുമ്പോൾ അഴിച്ചു കൊടുക്കും, അങ്ങനെ അവൻ ഇരുന്ന് എഴുതി എഴുതി എഴുതി അവൻ നൗ ഹീസ് റൈറ്റിംഗ് ഫോർ ലോട്ട് ഓഫ് പീപ്പിൾ. അവനാണ് എൻ്റെ ലിറിക്സ് ഒക്കെ എഴുതി.
0: നമുക്ക് ഈ പാട്ടൊന്ന് കേൾക്കാം.
1: യെസ് യെസ് യെസ്.

0: ഓ, ഇതൊരു സ്പെഷ്യൽ സോങ് ആണല്ലോ.
1: എന്റെ സ്വന്തം ഓൺ കോമ്പോസിഷൻ ആണ്. സോ ഇറ്റ് ഈസ് ഔട്ട് ഓൺ ഓൾ പ്ലാറ്റ്ഫോംസ്. അപ്പോൾ എവിടെയാണെങ്കിലും നിങ്ങൾക്ക് കേൾക്കാം.
0: ഓക്കെ, അപ്പോ അഭിജിത്തിന്റെ ഒരുപാട് പാട്ടുകൾ ഞങ്ങൾ കേട്ടു, ഒരുപാട് എൻജോയ് ചെയ്തു.
1: താങ്ക് യു.
0: അപ്പോൾ ഇനിയും ഇതുപോലെ ഒരുപാട് ഭാഷകളിൽ പാടാൻ കഴിയട്ടെ, ഒരുപാട് പാട്ടുകൾ പാടാൻ കഴിയട്ടെ. എല്ലാവിധ ആശംസകളും എല്ലാവിധ ഭാവങ്ങളും.
1: താങ്ക് യു. താങ്ക് യു സോ മച്ച്. താങ്ക് യു.
0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് യുവഗായകൻ അഭിജിത്ത് അനിൽകുമാറുമായുള്ള അഭിമുഖം. നിർവഹണം റിയ. സഹകരണം അരുൺ സി പ്രകാശ്.

ഇന്ന് ഈ നിലയത്തിൽ നിന്ന് 8:30 സ്പോൺസർഡ് പരിപാടി ഹലോ വി പി എസ് ലേക് ഷോർ, 9 എഫ് എം മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്ര ഗാനങ്ങൾ, 10 റേഡിയോ ഹെൽത്ത് സ്പോൺസർഡ് പരിപാടി, 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി ഇന്നത്തെ സ്വർണവില, തുടർന്ന് സംഗീതലഹരി. 11 ആകാശവാണി എഫ് എം വാർത്തകളെ

ദക്കൽ കത്തുകൾ വഴി ആവശ്യപ്പെട്ട ചലച്ചിത്ര ഗാനങ്ങൾ, 2 മണിക്ക് വെള്ളിത്തിര, തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി, 3 മണിക്ക് ഇന്ദിരാഗാന്ധി കോഓപ്പറേറ്റീവ് ഹോസ്പിറ്റൽ FM ഹെൽത്ത് ലൈൻ തത്സമയ ഫോണിൻ പരിപാടിയിൽ മുട്ടുമാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയെ അറിയാം. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് അസ്ഥിരോഗ വിഭാഗം മേധാവി ഡോക്ടർ MB നിതീഷ് മറുപടി നൽകുന്നു. 4 മണിക്ക് വാട്സ്ആപ്പ് സന്ദേശഗാന പരിപാടി 4 മണിപ്പൂക്കൾ.

വൈകിട്ട് 5 മണിക്ക് ചലച്ചിത്ര ഗാനങ്ങൾ, 5:45 സ്പോൺസർഡ് പരിപാടി ഞാറ്റുവേല, 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക് തിരുവനന്തപുരം റിലേ, 6:10 അറിയിപ്പുകൾ, മധുരം ഗീതം, ലളിതഗാനം. ആറ് 50 കിസാൻവാണി ജൈവവള നിയന്ത്രണം. ഡോക്ടർ ഷീജ കെരാജ് സംസാരിക്കുന്നു. 7:35 FM ഈവനിംഗ്, ഇതിൽ സമകാലികം. മാറ്റാം കാഴ്ചപ്പാട്, ജീവിക്കാം ആവോളം, ലോക ആത്മഹത്യാ പ്രതിരോധ ദിനത്തോടനുബന്ധിച്ച്. 7:55 ഒരിടത്തൊരിടത്ത് മായാ ബാലകൃഷ്ണന്റെ ബാലസാഹിത്യകൃതി കേണൽ ജാനൂട്ടിയും മേജർ അപ്പൂച്ചിയും. 8:05 യുവവാണി, ഗായിക കീർത്തന എൻ പങ്കെടുക്കുന്നു അവസാന ഭാഗം.

8:30 ഈവനിംഗ് മെലഡി, 8:45 നോവൽ പാരായണം, തക്ഷൻകുന്ന് സ്വരൂപം യു കെ കുമാരൻ എഴുതിയ നോവൽ, 8:50 മഹിതം മലയാളം, 9:15 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ, 10:30 ചലച്ചിത്ര ഗാനങ്ങൾ.

ഇനി ഇന്നത്തെ ചോദ്യവും അതിന്റെ ഉത്തരവും പറയാം. ചോദ്യം ഇതായിരുന്നു, ഡേവിഡ് റോക്ക്ഫെല്ലർ, നെൽസൺ റോക്ക്ഫെല്ലർ, മിനോറു യമസാക്കി 2001 സെപ്റ്റംബർ 11 തകർക്കപ്പെട്ട ന്യൂയോർക്കിലെ വേൾഡ് ട്രേഡ് സെന്റർ സമുച്ചയവുമായി ഇവരുടെ ബന്ധമെന്താണ്? ഉത്തരം, ന്യൂ മാൻഹാറ്റണിൽ ഒരു വലിയ ഓഫീസ് സമുച്ചയം എന്ന ആശയം ഡേവിഡ് റോക്ക്ഫെല്ലർ മുന്നോട്ടുവച്ചു. അത് പ്രാവർത്തികമാക്കുവാനുള്ള നടപടികൾ കൈക്കൊണ്ടത് ആ കാലഘട്ടത്തിൽ ന്യൂയോർക്കിലെ ഗവർണറായിരുന്ന നെൽസൺ റോക്ക്ഫെല്ലറാണ്. അമേരിക്കൻ വാസ്തുശില്പി മിനോറു യമസാക്കി രൂപകൽപ്പന ചെയ്ത ഈ സമുച്ചയമായിരുന്നു 2001 സെപ്റ്റംബർ 11 അൽഖ്വയ്ദ ആക്രമണത്തിൽ തകർന്ന വേൾഡ് ട്രേഡ് സെന്റർ.

ചോദ്യവും അതിനുത്തരവും ആവർത്തിക്കാം. ഡേവിഡ് റോക്ക്ഫെല്ലർ, നെൽസൺ റോക്ക്ഫെല്ലർ, മിനോറോ യമസാക്കി 2001 സെപ്റ്റംബർ 11 തകർക്കപ്പെട്ട ന്യൂയോർക്കിലെ വേൾഡ് ട്രേഡ് സെന്റർ സമുച്ചയവുമായി ഇവരുടെ ബന്ധമെന്താണ്? ന്യൂ മാൻഹാറ്റനിൽ ഒരു വലിയ ഓഫീസ് സമുച്ചയം എന്ന ആശയം ഡേവിഡ് റോക്ക്ഫെല്ലർ മുന്നോട്ട് വച്ചു. അത് പ്രാവർത്തികമാക്കുവാനുള്ള നടപടികൾ കൈക്കൊണ്ടത് ആ കാലഘട്ടത്തിൽ ന്യൂയോർക്കിലെ ഗവർണറായിരുന്ന നെൽസൺ റോക്ക്ഫെല്ലറാണ്. അമേരിക്കൻ വാസ്തുശില്പി മിനോറോ യമസാക്കി രൂപകൽപ്പന ചെയ്ത ഈ സമുച്ചയമായിരുന്നു 2001 സെപ്റ്റംബർ 11 അൽഖ്വയ്ദ ആക്രമണത്തിൽ തകർന്ന വേൾഡ് ട്രേഡ് സെന്റർ. ചിന്താശകലം: മനുഷ്യന്റെ സൃഷ്ടിപരതയുടെയും സാഹസിക മനോഭാവത്തിന്റെയും പ്രതീകമാണ് അംബരചുംബികൾ. റഷ്യയിൽ ജനിച്ച അമേരിക്കൻ തത്വചിന്തകയും എഴുത്തുകാരിയുമായ അയൺ റാൻഡിന്റെ ദ ഫൗണ്ടെയിൻ ഹെഡ് എന്ന നോവലിൽ നിന്ന്. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സന്തോഷവും സമാധാനവും നിറഞ്ഞ നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ FM ഡയറി ഇവിടെ പൂർണ്ണമാവുന്നു. FM ഡയറി വീണ്ടും കേൾക്കാം നാളെ രാവിലെ 6:55.

0: ഹലോ വിപിഎസ് ലേക് ഷോർ. ഹായ് ഹലോ, നമസ്കാരമുണ്ട് പ്രിയരേ. സാധ്യമായ ഒരു കാര്യം തിരിച്ചറിയുന്നത് പോലെ തന്നെ അസാധ്യമായതും തിരിച്ചറിയണം. ചില അസാധ്യങ്ങൾ നമ്മുടെ ചുറ്റുപാടുകൾ നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. ഉദാഹരണത്തിന്, കലാപരമായ കഴിവുകളിൽ ഉയരാൻ ആഗ്രഹിക്കൽ. അനുഭവം പ്രോത്സാഹനജനകമല്ലെങ്കിൽ അതിലേക്ക് പോകാതിരിക്കുക. പിന്നെ വാശിയോടെ ഒന്നിൽ തന്നെ തുടർന്നാൽ ഒരിക്കലത് സാധ്യമായേക്കാം. സാധ്യമായില്ലെന്നും പറഞ്ഞ് വിലപിക്കുന്നതിൽ അർത്ഥമില്ല. എല്ലാ ചെരുപ്പും നിങ്ങളുടെ കാലിന് പാകമാകണമെന്ന് ശഠിക്കുമ്പോൾ തന്നെ നിങ്ങളൊരു വിഡ്ഢിയാണെന്നല്ലേ അർത്ഥം. കാരണം നിങ്ങളിവിടെ പ്രപഞ്ച സൃഷ്ടി നിയമത്തെ വികലമാക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്കെല്ലാവർക്കും കഴിയുന്ന അസാധ്യമല്ലാത്ത ഒരു കാര്യം ഇപ്പൊ പറയട്ടെ. അത് നിങ്ങളെ തൃപ്തരാക്കുകയും ചെയ്യും. ഒരു നല്ല മനുഷ്യനാവുക, ഒരു നല്ല ദൈവവിശ്വാസിയാകുക. ആർക്കും ഏത് പ്രായത്തിലും ആകാവുന്ന ലോകത്തെ ഏക അസാധ്യമല്ലാത്ത കാര്യവും ഇത് മാത്രമാണ്. ഇനി എല്ലാവർക്കും സാധ്യമായ ഒരു കാര്യം കൂടി പറയാം. ഒരു ഇഷ്ടഗാനം പറഞ്ഞോളൂ, ഇപ്പൊ കേൾപ്പിച്ചു തരാം. ഇതിലൂടെ ഹലോ വിപിഎസ് ലേക് ഷോറിലൂടെ ഈ പ്രോഗ്രാം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വിപിഎസ് ലേക് ഷോർ ഹോസ്പിറ്റൽ എറണാകുളം, നമ്മുടെ സൗണ്ട് എഞ്ചിനീയർ, പ്രോഗ്രാം കോർഡിനേറ്റർ, പ്രോഗ്രാം പ്രസന്റേഴ്സ് ധനി ജെയിംസ്, ബാലകൃഷ്ണൻ പെരിയ ആൻഡ് ആശാലത.
1: കരളിലെ രോഗബാധകൾ പലപ്പോഴും നിശബ്ദമായിരിക്കാം. കാര്യമായ ലക്ഷണങ്ങളൊന്നും ശരീരം കാണിച്ചെന്നിരിക്കില്ല. എന്നാൽ തുടർച്ചയായ ക്ഷീണം, വിശപ്പില്ലായ്മ, മഞ്ഞപ്പിത്തം, ഇരുണ്ട മഞ്ഞ നിറത്തിലുള്ള മൂത്രം എന്നിവയൊക്കെ കണ്ടാൽ അത് ഹെപ്പറ്റൈറ്റിസിന്റെ മുന്നറിയിപ്പുകളാകാം. കൃത്യസമയത്തുള്ള പരിശോധനയും കരളിനെ ഗുരുതര രോഗങ്ങളിൽ നിന്ന് സംരക്ഷിക്കും. ഏത് ആപത്ഘട്ടത്തിലും അതിവേഗ ചികിത്സയും വിദഗ്ധ പരിചരണവുമായി വിപിഎസ് ലേക് ഷോർ ഹോസ്പിറ്റൽ എപ്പോഴും സജ്ജമാണ്. വിളിക്കൂ 9961640000. ആരോഗ്യത്തിന്റെ സ്നേഹതീരം വിപിഎസ് ലേക് ഷോർ ഹോസ്പിറ്റൽ, കൊച്ചി.
2: ഹലോ,
0: അമ്മുമ്മയാണോ
2: ഇതേ? ആ, ഒരു പ്രായമായ ഒരു അമ്മയാ.
0: പ്രായമായ അമ്മുമ്മേ, ഇത് ഹലോ വി പി എസ് ലേക് ഷോറിൽ നിന്ന് മാശാലതയാണ്. അമ്മയുടെ മോള് ബിന്ദു പറഞ്ഞിട്ട് വിളിക്കുകയാണ്.
2: ആ അയ്യോ, ഞാന് വേറെ ആരോ റോങ് നമ്പർ വിളിക്കുകയാണെന്നാ വിചാരിച്ചത്.
0: എന്തിനാ അങ്ങനെ ചിന്തിക്കുന്നത്? എല്ലാം റോങ് നമ്പർ ആവില്ലല്ലോ.
2: ഞാൻ പ്രായമായ ഒരു അമ്മയാ. മോക്ക എനിക്ക് ഈ പരിപാടി വലിയ ഇഷ്ടമാണ്. അതുകൊണ്ട് മോള് പറഞ്ഞ്, ഞാൻ അറിയാതെ മോള് മെസ്സേജ് വിട്ടതാ.
0: അതെ, മോള് പറഞ്ഞു 29-ാം തീയതി അമ്മയുടെ പിറന്നാളാണ്. ചേച്ചി വിളിച്ച് പിറന്നാൾ ആശംസകളൊക്കെ കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഹാപ്പി ബർത്ത്ഡേ ഇൻ അഡ്വാൻസ്.
2: 75 വയസ്സ് കഴിഞ്ഞ് 76-ലോട്ട് പ്രവേശിക്കുക.
0: 76 ഒരു പ്രശ്നമില്ലപ്പാ, നമ്മള് 86-ഉം 96-ഉം ഒക്കെ കടന്നിട്ട് നമ്മള് സെഞ്ചുറി അടിക്കും. അമ്മയുടെ കൂടെ ആരുണ്ട് വീട്ടില്?
2: എന്റെ കൂടെ ഇപ്പം എന്റെ മോനും അനിയത്തിയുണ്ട്, അനിയത്തിയുടെ മകനുണ്ട്.
0: ഓ,
2: ഞങ്ങള് 15 ജില്ലയിലെ കോന്നി എന്ന് പറയുന്ന സ്ഥലത്താ ഞങ്ങളുടെ കുടുംബം. പക്ഷെ ഇപ്പം ഞങ്ങൾ താമസിക്കുന്നത് എറണാകുളം കലൂര് വാടകയ്ക്ക് വീടെടുത്ത് താമസിക്കാൻ. എന്റെ അനിയത്തിയുടെ മകൻ അവിടെ ബാങ്ക് ജോലിയാ. അപ്പൊ എന്റെ മോനും അവിടെ കളമശ്ശേരി ജോലി ചെയ്യുക.
0: ശരി,
2: അപ്പൊ ഞങ്ങളിപ്പൊ അവിടെ താമസിക്കുന്നു.
0: ബിന്ദു എന്താ ചെയ്യുന്നത്?
2: ബിന്ദു ഇവിടെ മിനി മുത്തൂറ്റിലെ മാനേജറായിട്ട് വർക്ക് ചെയ്യായിരുന്നു. പക്ഷെ ഇപ്പൊ ജോലി വിട്ടു.
0: ബിന്ദു ഇപ്പൊ എവിടെയുള്ളത്?
2: ബിന്ദു ഇപ്പൊ ചേർത്തലയാണ്.
0: അമ്മയ്ക്ക് രണ്ടു കുട്ടികളാണോ?
2: എനിക്ക് രണ്ടു മക്കള്. ബിന്ദുവിന് ഒരു മോന്, അവൻ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ അവന് ബാംഗ്ലൂർ റെയിൽവേയിലെ ജോലിയാണ്. കല്യാണം കഴിച്ചു, മരുമകൾ ഗർഭിണിയാണ്.
0: അത് ശരി. ചേച്ചി അനിയത്തിയും കൂടെ ഇങ്ങനെ കഥയൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുകയാണ്.
2: അതെ അതെ, ഞങ്ങൾ കഥയും പറഞ്ഞിങ്ങനെ, ഞങ്ങളെ ഒന്നിച്ചായത് കൊണ്ട് ഞങ്ങൾക്ക് സമയം പോകും പെട്ടെന്ന്.
0: അത് ശരി,
2: അങ്ങനൊക്കെ ജീവിക്കുന്നു.
0: ഈ അമ്മയുടെയും അനിയത്തിയുടെയും ഭർത്താക്കന്മാര്?
2: ഇല്ല, ഞങ്ങൾക്ക് രണ്ടുപേരുടെയും മരിച്ചുപോയി.
0: ഓ, അത് ശരി.
2: പിന്നെ ഞങ്ങളുടെ മക്കളുണ്ട് ഞങ്ങൾക്ക്. അവരെ ഞങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്തു തരും?
0: നിങ്ങൾ രണ്ടുപേരും ജോലി ചെയ്ത ആൾക്കാരായിരുന്നോ?

0: അല്ല, ഞങ്ങളെല്ലാം വീട്ടിലെ ജോലിയൊക്കെ ഉള്ളായിരുന്നു.
1: അനിയത്തിയുടെ പേരെന്താ?
0: അനിയത്തിയുടെ പേര് ശൈലജ.
1: അമ്മു അമ്മ തന്നെയാണോ പേര്?
0: എന്റെ പേര് ശോഭ എന്ന് മാത്രമേ ഉള്ളൂ.
1: പക്ഷെ അമ്മു അമ്മ എന്ന് മാത്രമാണ് നമുക്ക് തന്നത്.
0: അനിയത്തിക്ക് വേറൊരു പേരുണ്ട്, ശൈലജ എന്നുണ്ട്. ശാന്തി എന്ന് വീട്ടിൽ വിളിക്കും, പിന്നെ ശൈലജ എന്ന് സ്കൂളിലെ പേര്.
1: എന്തായാലും പെരുന്നാളിനോടനുബന്ധിച്ച് പേര് പാട്ട് ആ ചേച്ചിക്കും അനിയത്തിക്കും കൂടി വെച്ച് തരണ്ടേ, പറഞ്ഞോളൂ.
0: പാട്ട് എനിക്കിഷ്ടമുള്ളത് പഴയ പാട്ടൊക്കെയാണ്.
1: പറഞ്ഞോളൂ.
0: പഴയ നല്ലൊരു പാട്ട് വെച്ചു തരുന്നു.
1: അപ്പൊ നല്ലൊരു പഴയ പാട്ട് വെച്ചു തരാം. നല്ല മിടുക്കി കുട്ടിയായിട്ടിരിക്കുക, പിറന്നാളൊക്കെ നന്നായിട്ട് ആഘോഷിക്കാട്ടോ. ശരി അമ്മ, ബൈ ബൈ.

0: മരുന്നുകളുടെ മനമടുപ്പിക്കുന്ന മണമില്ലാത്തൊരാരോഗ്യ നികേതനം.
1: വീടിനേക്കാൾ പ്രിയം തോന്നിക്കുന്ന സ്നേഹാന്തരീക്ഷം.
0: സാമീപ്യത്തിന്റെ സാരല്യത്താൽ ശാന്തമാകുന്ന മനസ്സ്.
1: കാര്യവും കാരണവും അറിഞ്ഞുള്ള വിദഗ്ധ ചികിത്സ.
0: ആഗോള സാങ്കേതിക മികവിന്റെ കൃതഹസ്തത.
1: ശരീരത്തെയും മനസ്സിനെയും അറിഞ്ഞുള്ള കരുതൽ. ഒപ്പം നിറപുഞ്ചിരിയോടെയുള്ള മടക്കയാത്രയും.
0: അതെ, VPS ലേക് ഷോർ ഹോസ്പിറ്റൽ, എറണാകുളം.
2: ഹലോ, ഗുഡ് മോർണിംഗ് ആശജി.
1: ഗുഡ് മോർണിംഗ് വാലേട്ടാ.
2: എനിക്ക് ഇത്രയും ഒരു വിട്ടുവീഴ്ച ഇല്ലാത്തൊരു സമീപനം സ്വീകരിക്കുന്ന ഒരാളെ
1: അല്ല, ഇത്രയും കള്ളത്തരം കാണിക്കുന്ന ഒരു ചേട്ടന്റെ കൂടെ പ്രോഗ്രാം ചെയ്യുന്ന ഞാൻ അതിലും വലിയ കള്ളത്തിയായിരിക്കണം. അതുകൊണ്ടാണ് വിട്ടുവീഴ്ച ഇല്ലാത്തത്.
2: എന്താണ് വിട്ടുവീഴ്ച ചെയ്യാത്തതെന്നൊക്കെ ഇപ്പൊ എല്ലാരും ആലോചിക്കുന്നുണ്ട്. അത് പറയാൻ
1: പറ്റില്ല. ചക്കനാണ് പ്രിയപ്പെട്ടവരെ.
2: അപ്പൊ ഹലോ VPS ലേക് ഷോർ. ഓർമ്മകളിൽ ഓണം, ഓണം കഴിഞ്ഞിട്ട് പോയി. പ്രിയ ആശിച്ചിക്കും ബാലേട്ടനും ഡാനിക്കും നമസ്കാരം. ഓണക്കാലം എപ്പോഴും എന്തെന്നില്ലാത്ത ഒരു ആഹ്ലാദവും പ്രതീക്ഷയും കൊണ്ടുവരുന്നതായി തോന്നാറുണ്ട്. കാത്ത് കാത്തിരുന്ന് അതിന്റെ കാഴ്ചകളും ഗന്ധവും പുതുമയും രുചിഭേദങ്ങളും അനുഭവിച്ചും അനുഭവിക്കാതെയും പോയ കാലങ്ങളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിയാൽ പലതും ഇനി കാണാൻ കഴിഞ്ഞേക്കില്ല എന്ന ഒരു തരി വിഷമം പൊടിയാതിരിക്കില്ല. ഞങ്ങളുടെ പൊന്നുരുന്നിയുടെ നെഞ്ചിലൂടെ NH-47 കയറി ഇറങ്ങുന്നതിന് മുൻപ് ജനങ്ങൾക്ക് വൈറ്റില ജംഗ്ഷനിലേക്ക് എത്താൻ ഒരു മല കയറിയാൽ മതിയായിരുന്നു. ആ കാലത്ത് അരിപ്പൂവും കണ്ണാന്തളിയും അശചി തുമ്പപ്പൂവും കാക്കപ്പൂവും കൊങ്ങണിപ്പൂക്കളും മറ്റനേകം പേരറിയാ പൂക്കളും നിറഞ്ഞ ആ മല ഞങ്ങൾ കുട്ടികൾക്ക് സ്വന്തമായിരുന്നു. പൊന്നുരുന്നിന്ന് വൈറ്റിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഓണപ്പരീക്ഷയിലെ അവസാന പരീക്ഷയുടെയും ബന്ധങ്ങൾ പൊട്ടിച്ചെറിഞ്ഞു പറക്കുന്ന ഞങ്ങളുടെ പൂക്കുടകൾ മലയിലെ പൂക്കൾ കൊണ്ട് നിറയും. അവസാന ദിവസവും പൂക്കൾ ഇറുത്തു കഴിയുമ്പോൾ ആ മല പശുക്കൾ തിമർത്തുമേഞ്ഞ് ഉഴുതുമറിഞ്ഞ പാടം പോലെ കാണപ്പെടും.
1: ശരിയാ.
2: ഞങ്ങളുടെ വെളുത്ത സ്കൂൾ യൂണിഫോം വിവിധ വർണ്ണങ്ങളാൽ പ്രകൃതി തീർത്ത വിവിധ കലാരൂപങ്ങൾ കൊണ്ട് ഗംഭീരമായിട്ടുണ്ടാകും. പൂക്കളങ്ങൾ വരയ്ക്കുക ഞങ്ങളുടെ ജോലിയായിരുന്നില്ല. അയൽപ്പക്കത്തെ ചേട്ടന്മാർ അവരുടെ പ്രകടനങ്ങൾ അത്രയും ചാണകമെഴുകിയ ആ ഇത്തിരി വട്ടത്തിൽ തീർത്തിട്ടുണ്ടാകും. അവർ തീർത്ത വരകളിലേക്ക് പൂക്കൾ പകരാൻ ചേച്ചിമാരുമുണ്ടാകും. വെളിച്ചെണ്ണയിൽ അമ്മ വറുത്തുകോരിയ കായുപ്പേരിയും ഉണ്ണിയപ്പവും വിവിധ തരം വറുത്ത കൂട്ടങ്ങളും ഡബ്ബകളിൽ നിന്ന് കൈയിട്ടുവാരി ട്രൗസറിന്റെ കീശകളിൽ നിറച്ചു വയ്ക്കാൻ ഞങ്ങൾ മത്സരിക്കും. തിരുവോണം പുലരുമ്പോൾ വീട്ടിലുള്ളവർ മാത്രമല്ല മഹാബലിയെ എതിരേൽക്കാൻ ഉണ്ടാവുക. ആ ആർപ്പോ വിളി അയൽ വീടുകളിലേക്കും പകരുന്ന ബന്ധങ്ങളുടെ മാന്ത്രികത എവിടേക്ക് പോയി ഒളിച്ചു എന്നറിയില്ല ആശിച്ചി. അമ്മയുണ്ടാക്കിയ സദ്യ ഉണ്ണാൻ എത്ര പേരുണ്ടാകുമെന്ന് കണക്കില്ലായിരുന്നു. ആരും ഉണ്ണാതിരുന്നില്ല എന്ന് മാത്രമാണ് കൃത്യമായ കണക്ക്. ആ കാലത്തിലേക്കൊന്ന് തിരിഞ്ഞു നടക്കാനാകുമോ ബാലേട്ട? ഓർമ്മയുടെ ആ സുഗന്ധ തീരത്ത് മറഞ്ഞുപോയവരും ഇതാ നിറചിരിയോടെ ഇപ്പോഴും ജ്വലിച്ചു നിൽക്കുന്നു. പ്രതീക്ഷകളെ നന്മയെ ആവാഹിക്കാനായുള്ള ഒരുമിച്ചുള്ള വിളി ഇപ്പോഴും മലയടിക്കുന്നു. പൊന്നുരുന്നിൽ നിന്ന് KB അനൂപാണ്.
1: അനൂപേ, ഈ കത്ത് ഇങ്ങനെ വായിക്കുമ്പോ ഞാൻ ആലോചിക്കായിരുന്നു, നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് ബാലേട്ട ഒരു പൂക്കൂടെ ഉണ്ടായിരുന്നു, പൂ പറിക്കുന്ന. ഓർമ്മയുണ്ടോ? നീളത്തിലുള്ള,
2: എനിക്ക് ഓർമ്മ ഉണ്ടാവാൻ വഴിയില്ലല്ലോ.
1: നീളത്തിലുള്ള ഒരു ഹാൻഡിൽ ഉണ്ടാവും, അതിന് കൈതോല കൊണ്ടുണ്ടാക്കിയ വണ്ടിയാണ്.
2: കൈതോലക്കൊട്ട.
1: കൈതോലക്കൊട്ട പൂക്കൂട എന്ന് പറയുന്നത്. അതൊക്കെ എടുത്തിട്ട് രാവിലെ 5 മണിക്ക് പൂ പറിക്കാൻ പോകുമ്പോ എപ്പോഴും അമ്മമ്മ പറയും, എഴുജന്തുക്കൾ ഉണ്ടാവുകയെ നോക്കണം, കാരണം അത്ര വെളുത്തിട്ടുണ്ടാവില്ല. ഈ പറഞ്ഞ പൂവുകളൊക്കെ തന്നെ പറിച്ച് ഓരോരുത്തരുടെ കുടയിലും ഓരോ തരം പൂവായിരിക്കും. അവര് മറ്റത് പറിക്കരുത്, കാരണം എല്ലാം കൂടെ കൂട്ടിക്കൊഴിച്ചാൽ നമുക്ക് ശരിയാവില്ലല്ലോ. പലപ്പോഴും എന്നിട്ട് പറയാ, എന്റെ തന്നെ അടുക്കിട്ടാ മതി കേട്ടോ, ലൈൻ ഇടാനൊന്നും നമ്മള് പറിച്ച പൂവ് നമ്മള് സമ്മതിക്കില്ല ഇടാൻ. അതിനൊക്കെ എന്ത് ചെയ്യുന്ന വെച്ചാല് തേങ്ങ ചെരവിട്ട് പാലെടുത്തതിന് ശേഷമുള്ള ചണ്ടി ഉണ്ടാവുമല്ലോ, അതിലൊക്കെ 100 ചേർത്തിട്ട്
2: കളർ ചെയ്ത്
1: പച്ചനിറാക്കും, ഉമിക്കിരി ഉണ്ടാക്കും. ഇങ്ങനെ നമ്മള് പൂവിട്ടിരുന്ന ഒരു കാലം ഈ ഒരു കത്ത് വായിച്ചപ്പോ ഓർമ്മയിൽ വരികയാണ്. പക്ഷെ ഇന്ന് പൂക്കൂടെയൊന്നുമില്ല, റോഡിന്റെ എല്ലാ സൈഡിലും പൂവ് ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും. നമ്മള് വിവിധ തരത്തിലുള്ള
2: നമ്മുടെ ഒരു കാലഘട്ടത്തിന്റെ ഓർമ്മകളിലേക്ക് കൊണ്ടുപോകും. അശേച്ചിക്ക് എനിക്ക് തോന്നുന്നു അറിയാമായിരിക്കും, ഡാനിക്ക് അത്ര പരിചയം ഉണ്ടാവില്ല. കൃഷ്ണപ്പൂവ് അറിയില്ലേ?
1: പിന്നെ
2: പാറപ്പുറത്ത് മാത്രം ഇങ്ങനെ നിറസമൃദ്ധമായിട്ട് കാണുന്ന ഒരു പൂവാണ്, കൃഷ്ണന്റെ കാല് പോലെയാണ് അതിന്റെ ഇതല്ലേ. അപ്പൊ അങ്ങനെയുള്ള ഒരു കൃഷ്ണപ്പൂവ് ഉണ്ട്, അതിന് നല്ല ഒറിജിനൽ നീല നിറം പറയാൻ പറ്റില്ല, ഒരു വയലറ്റ് ആണോ അത്, അങ്ങനെയുള്ള ഒരു നിറമാണ്. ഇന്നും നമ്മൾ ഒരു സ്ഥലത്തും ആ പൂ ഇല്ല, ഒട്ടുമിക്ക സ്ഥലങ്ങളിലും നോക്കി ആ പൂ കാണാതായി. പക്ഷെ ഇപ്പോഴും നമ്മൾ കാണുന്ന ഒരു സ്ഥലമുണ്ട്. അത് കണ്ണൂർ ജില്ലയിലെ ഏറ്റവും പ്രശസ്തമായ ഒരു ക്ഷേത്രമുണ്ട്, മാടായിക്കാവ് എന്ന്
1: പറയുന്നത്.
2: അപ്പൊ നമ്മള് മാടായിക്കാവിൽ അമ്മേനെ കാണാൻ വേണ്ടി പോകുന്ന ഒരു സ്ഥലമുണ്ട്. മാടായിക്കാവിൽ ഒരു ശിവക്ഷേത്രം തൊട്ടടുത്തുണ്ട്. മാടായി പാറ എന്ന് പറഞ്ഞിട്ട് ഒരു പാറയുണ്ട്. അവിടെ ചെറിയ ചെറിയ തടങ്ങളിൽ ഇപ്പോഴും വെള്ളം പാറയുടെ ഏറ്റവും മുകൾ ഭാഗത്ത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. മീനമാസത്തിലെ പൂരോത്സവത്തിന് പൂരംകുളി നടക്കുന്ന ഒരു സ്ഥലമൊക്കെ ആ പാറപ്പുറത്ത് തന്നെയുണ്ട്. ആ പാറപ്പുറത്ത് നിറയെ ഈ കൃഷ്ണപ്പൂ ഇങ്ങനെ വിടർന്നു നിൽക്കുന്നത് കാണാൻ വേണ്ടി സാധിക്കും.
1: അതുപോലെ തന്നെ കാക്കപ്പൂ എന്ന് പറഞ്ഞിരുന്നില്ലേ,
2: പിന്നെ
1: അത് നീല കളറുള്ള അതിന്റെ ഉള്ളിൽ ഒരു വെള്ള കളർ ഉണ്ടാവും, അത് നമ്മൾ കഴിക്കും, അതിന് മധുര.
2: ഇതിപ്പോ അവസാനം പറഞ്ഞു വന്ന് കൺഫ്യൂഷൻ ആയോന്ന് അറിയില്ല കേട്ടോ, ഞാൻ ഉദ്ദേശിക്കുന്ന പൂവ് തന്നെയാണ് കൃഷ്ണപ്പൂ എന്ന് എനിക്ക് ഉറപ്പില്ല.
1: ആഹാ, ശരി എന്നാലും.
2: ഓക്കേ.

0: കരളിലെ രോഗബാധകൾ പലപ്പോഴും നിശബ്ദമായിരിക്കാം. കാര്യമായ ലക്ഷണങ്ങളൊന്നും ശരീരം കാണിച്ചെന്നിരിക്കില്ല. എന്നാൽ തുടർച്ചയായ ക്ഷീണം, വിശപ്പില്ലായ്മ, മഞ്ഞപ്പിത്തം, ഇരുണ്ട മഞ്ഞ നിറത്തിലുള്ള മൂത്രം എന്നിവയൊക്കെ കണ്ടാൽ അത് ഹെപ്പറ്റൈറ്റിസിന്റെ മുന്നറിയിപ്പുകളാകാം. കൃത്യസമയത്തുള്ള പരിശോധനയും കരളിനെ ഗുരുതര രോഗങ്ങളിൽ നിന്ന് സംരക്ഷിക്കും. ഏത് ആപത്ഘട്ടത്തിലും അതിവേഗ ചികിത്സയും വിദഗ്ധ പരിചരണവുമായി VPS ലേക്ഷോർ ഹോസ്പിറ്റൽ എപ്പോഴും സജ്ജമാണ്. വിളിക്കൂ 9961640000. ആരോഗ്യത്തിന്റെ സ്നേഹതീരം VPS ലേക്ഷോർ ഹോസ്പിറ്റൽ, കൊച്ചി.
1: ശിശി ബാലേട്ടൻ ഡാനി, എന്റെ ഉമ്മയുടെ ഉപ്പയെ കുറിച്ചാണ് ഞാൻ ഈ കത്തെഴുതുന്നത്. 1955 കാലഘട്ടങ്ങളിലെ മലപ്പുറം ജില്ല വളരെയേറെ പിന്നോക്കം നിന്നിരുന്ന ഒരു സ്ഥലമായിരുന്നു. വിദ്യാഭ്യാസത്തിനായാലും സാമ്പത്തികമായും ഉപ്പയുടെ കുടുംബവും ഉമ്മയുടെ കുടുംബവും അടുത്ത ബന്ധുക്കളായിരുന്നു. പക്ഷെ അന്ന് സാധാരണ വഞ്ചിയിലായിരുന്നു തിരൂരിൽ നിന്ന് ഏലൂരിലേക്കുള്ള യാത്ര. കുറഞ്ഞത് 2 ദിവസം എടുക്കും. അന്നത്തെ കാലത്ത് ഉപ്പാപ്പ മകളെ 150 കിലോമീറ്റർ ദൂരത്ത് കല്യാണം കഴിച്ചത് തന്നെ ഉപ്പാപ്പയുടെ ഹൃദയ വിശാലതയാണ് കാണിക്കുന്നത്. അന്ന് ഉപ്പാക്ക് കൃഷിയും കാര്യങ്ങളുമായിരുന്നു ജീവിതമാർഗം. ഉപ്പാപ്പ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ കൂടിയായിരുന്നു. 15 വർഷത്തോളം തിരൂർ മുനിസിപ്പൽ ചെയർമാനായിരുന്നു. രാഷ്ട്രീയ പ്രവർത്തനത്തിലൂടെ ജനങ്ങൾക്ക് വേണ്ടി, പ്രത്യേകിച്ച് പാവപ്പെട്ടവർക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക, സാമൂഹ്യ പ്രവർത്തനത്തിലൂടെ കയ്യിലുള്ള പൈസ പോയി എന്നല്ലാതെ 5 പൈസ പോലും മുനിസിപ്പൽ ചെയർമാൻ പദവിയിലൂടെ സ്വന്തമാക്കാൻ സാധിച്ചിട്ടില്ല. ഒരുപാട് മനുഷ്യരുമായി വ്യക്തിബന്ധങ്ങൾ ഉണ്ടായിരുന്നു. കേരളത്തിലുള്ള എല്ലാ സ്ഥലങ്ങളിലും ബന്ധുക്കളുടെയും അല്ലാത്തവരുടെയും വീടുകളിൽ പോയി വ്യക്തിബന്ധങ്ങൾ കാത്തു സൂക്ഷിച്ചിരുന്നു. അന്നൊക്കെ യാത്രയ്ക്ക് ഇന്നത്തെ സൗകര്യം ഉണ്ടായിരുന്നില്ല. ട്രെയിനിലും ബസ്സിലും കാറിലും യാത്ര ചെയ്തിരുന്നു. മകളെയൊക്കെ ഉന്നത വിദ്യാഭ്യാസം നൽകുന്നതിൽ ശ്രദ്ധിച്ചു. മതപരമായ കാർക്കശ്യങ്ങൾ മാറ്റിവെച്ച് എന്നാൽ മാന്യമായ ജീവിതം നയിച്ചു. എന്റെ കുടുംബത്തിന് വേണ്ടി മരണം വരെ താങ്ങായി നിന്നു. അവസാന സമയത്ത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കിടക്കുമ്പോഴും എന്റെ ജോലിക്കായി ശ്രമിക്കുകയായിരുന്നു. അവസാനം ഞാൻ ജോലിക്ക് കയറിയത് ഉപ്പാപ്പയുടെ സ്കൂളിൽ തന്നെ. അതൊരു നിയോഗമായിരിക്കാം. എനിക്ക് ഉപ്പാപ്പയ്ക്ക് വേണ്ടി ചെയ്യാൻ സാധിച്ചത് ചെറിയൊരു കാര്യം മാത്രം. മെഡിക്കൽ കോളേജിൽ കിടക്കുമ്പോൾ ഓപ്പറേഷന് വേണ്ടി ബ്ലഡ് പരിശോധിച്ചപ്പോൾ AB നെഗറ്റീവ് എന്ന് കണ്ടു. വളരെ അപൂർവമായ ഈ രക്തഗ്രൂപ്പിനായി അന്വേഷണം തുടങ്ങിയപ്പോഴാണ് എന്റെയും അതാണെന്ന് മനസ്സിലായത്. അതാണ് എനിക്ക് ഉപ്പാപ്പയ്ക്ക് വേണ്ടി ചെയ്യാൻ പറ്റിയത്. ഉപ്പാപ്പയുടെ കൂടെ എന്റെ ചെറുപ്പകാലത്ത് കന്യാകുമാരി, തേക്കടി, തിരുവനന്തപുരം എന്നിവിടങ്ങളിലൊക്കെ പോയിട്ടുണ്ട്. എനിക്കൊരിക്കലും മറക്കാനാവാത്ത വ്യക്തി, എന്റെ കുടുംബത്തെ മരണം വരെ കാത്തുരക്ഷിച്ച ആ വലിയ മനുഷ്യന്റെ ഓർമ്മകൾ മരിക്കില്ല. ഉപ്പാപ്പയ്ക്ക് വേണ്ടിയുള്ള ഒരു പാട്ട് നിങ്ങൾ ഈ പ്രോഗ്രാമിലൂടെ വെച്ചു തരണം എന്ന് പറഞ്ഞ് കത്തയച്ചിരിക്കുന്നത്
2: അതുപോലെ തന്നെ എന്താ പറഞ്ഞ വാപ്പയ്ക്കും അച്ഛനും അമ്മയ്ക്കും ഡാഡിക്കും ഒക്കെ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യാനുള്ള പ്രോഗ്രാമാണ്. നോക്കൂ, ജീവിതത്തിൽ ഏതൊക്കെ രീതിയിലാണ് നമ്മൾ അറിയാതെ ബന്ധപ്പെട്ടു പോകുന്നത് അല്ലെ? ഇങ്ങനെ ഒരു വിഷമസന്ധിയിൽ നിൽക്കുമ്പോഴാണ് ഉപ്പാപ്പയുടെ അതേ ബ്ലഡ് ഗ്രൂപ്പാണ് തന്റേതെന്ന് തിരിച്ചറിയുന്നത്. അപ്പോ ഇപ്പൊക്കെ ഒരു ആഗ്രഹം ഉണ്ടാവും ആ ബ്ലഡ് കുറച്ച് ഇങ്ങോട്ടും കൂടി വന്നോട്ടെ എന്ന്.
1: എന്തായാലും ഉപ്പാപ്പ വളരെ നല്ലൊരു മനുഷ്യനായിരുന്നു, സാമൂഹ്യ പ്രവർത്തകനായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ അതേ രക്തം കാത്തു സൂക്ഷിക്കുന്ന അങ്ങും ആള് മോശക്കാരനല്ല എന്ന് നമുക്ക് മനസ്സിലായി. അതുകൊണ്ട് ഉപ്പാപ്പ എന്താണോ സമൂഹത്തിനായിട്ട് കാഴ്ചവെച്ചത് അത് തന്നെ മോനും ചെയ്യാം.

0: ആരോഗ്യം എന്ന മഹാസമ്പത്ത് നേടണമെന്നാണോ ആഗ്രഹം?
1: നേടിയ ആ സമ്പത്ത് ദീർഘകാലം നിലനിർത്തണം എന്നതല്ലേ പ്രതീക്ഷ? എങ്കിൽ വരൂ.
0: ഗുണമേന്മയുള്ള ആരോഗ്യ പരിചരണത്തിൽ പ്രൊഫഷണൽ മികവ് കൊണ്ടും സേവന പൂർണ്ണത കൊണ്ടും വിജയമാക്കിയ VPS ലേക് ഷോറിലേക്ക്
1: ആരോഗ്യത്തിന്റെ സ്നേഹതീരം VPS ലേക് ഷോർ ഹോസ്പിറ്റൽ, എറണാകുളം.
2: അശ്വതി, ഇന്നത്തെ പ്രോഗ്രാം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നല്ല കത്തുകളാണ് നമ്മുടെ ഈ പ്രോഗ്രാമിന്റെ ഏറ്റവും
3: അല്ല,
2: നിങ്ങളെ വായിക്കുമ്പോ എനിക്ക് പലപ്പോഴും
3: തോന്നാറുണ്ട്
2: നല്ല കത്ത് കിട്ടിയിട്ടും കാര്യമില്ല, വായിക്കാൻ അറിയില്ല.
3: അറിയില്ലോ, എന്നെ മലയാളം പഠിപ്പിച്ച മലയാള സാറ്.
2: അതെ, സത്യമാണ്. എന്നാലും ഒരുപാട് നന്നായിട്ടുണ്ട്. പുരോഗമനുണ്ട്. എന്നെ പുരോഗമിക്കാൻ
3: എനിക്ക് വേരുകൾ ഇങ്ങനെ കൂടി. നിങ്ങൾക്ക് ഒരു കാര്യം അറിയോ? ഒരു സസ്യം വളരുമ്പോ അതിന്റെ മുകളിലോട്ട് എത്ര ഉയർച്ചയുണ്ടോ അതേപോലെ തന്നെ രണ്ട്
2: വളർച്ചയാണ് നടക്കുന്നത്.
3: നിങ്ങളെ പോലെയുള്ള ആൾക്കാര് അതിന്റെ തിരളിൽ വന്നിട്ട് വിഷമിക്കണം, എന്നാലേ അത് നശിക്കുള്ളൂ.
2: നല്ല ദേഷ്യത്തിലാണ്. ഓക്കെ, അപ്പൊ ഞാൻ ക്ലോസിംഗ് പറയാം. കത്തുകൾ അയക്കേണ്ട വിലാസം HelloVPS ലേക് ഷോർ സൗണ്ട് പാർക്ക് അക്കാഡമി, തൃക്കാക്കര PO. മെയിൽ ID HelloVPS@gmail.com. നമ്പർ 8157000888. ഇപ്പൊ വീണ്ടും സ്നേഹപൂർവ്വം നാളെ എത്തിച്ചേരുന്നവരെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്നേഹം നിറഞ്ഞ നന്ദി,
1: നമസ്കാരം. നിങ്ങൾ ഇതുവരെ കേട്ടത് HelloVPS ലേക് ഷോർ, ബ്രോട്ട് ടു യു ബൈ VPS ലേക് ഷോർ ഹോസ്പിറ്റൽ, എറണാകുളം.

ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 9:01. ഇപ്പോൾ FM മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്ര ഗാനങ്ങൾ. സ്വാഗതം പ്രിയ ശ്രോതാക്കളെ ഈ ചലച്ചിത്ര ഗാന പരിപാടിയിലേക്ക്. ആദ്യ ഗാനം അർജുനൻ പിള്ളയും അഞ്ചു മക്കളും എന്ന ചിത്രത്തിൽ ചിത്രയും സംഘവും പാടിയത്. ബിച്ചു തിരുമലയുടെ വരികൾ, മോഹൻ സിത്താരയുടെ സംഗീതം.

കട്ടപ്പനയിലെ ഋത്വിക് റോഷൻ. ഈ ചിത്രത്തിൽ വൈക്കം വിജയലക്ഷ്മി, റിമി ടോമി എന്നിവർ പാടിയത്. ഗാനരചന നാദിർഷ, സന്തോഷ് വർമ്മ. സംഗീതം നൽകിയത് നാദിർഷ.

മംഗല്യം തന്തുനാനേന എന്ന ചിത്രത്തിലെ ഗാനമാണ് ശ്രോതാക്കൾ കേട്ടത്. അടുത്തതായി ബ്രദേഴ്സ് ഡേ എന്ന ചിത്രത്തിൽ വിജയ് യേശുദാസ്, ഹരിത ബാലകൃഷ്ണൻ എന്നിവർ പാടിയത്, മധു വാസുദേവന്റെ വരികൾ, സംഗീതം നൽകിയത് ഫോർ മ്യൂസിക്സ്.

0: പപ്പ, കോളേജ് ഫീസ് കൂടുതലാണ്.
1: മോളെ,
0: ഓർമ്മയുണ്ടോ ബോണസിൽ നിന്നും കുറച്ച് പൈസ അക്കൗണ്ടിൽ ഇട്ടിരുന്നില്ലേ?
1: രണ്ടു വർഷമായിട്ട് അക്കൗണ്ടിൽ ഒരു ഇടപാട് നടന്നിട്ടില്ല. ചിലപ്പോൾ ഇന്നോപ്പറേറ്റീവ് ആയിട്ടുണ്ടോ?
2: ഇപ്പൊ തന്നെ ബാങ്കിൽ ചെന്ന് വീഡിയോ KYC മുഖേന KYC അപ്ഡേറ്റ് ചെയ്യൂ, അക്കൗണ്ട് ആക്ടീവ് ആകും, തികച്ചും ഫ്രീ. വാ,
0: എങ്ങോട്ട്?
2: അഡ്മിഷൻ എടുക്കാൻ. അക്കൗണ്ട് ആക്ടീവ് ആയി.
0: RBI പറയുന്നു,
3: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
4: ഇത്രയും കുറഞ്ഞ വിലയ്ക്ക് ലാപ്ടോപ്പ് കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചില്ല.
5: കേരളം കണ്ട ഏറ്റവും വലിയ വിലക്കുറവുമായി മൈജി നൽകുന്നു ലാപ്ടോപ്പുകൾ. 28,990 രൂപ മുതൽ ലാപ്ടോപ്പുകൾക്കൊപ്പം 12,500 രൂപ വരെ വിലയുള്ള ലാപ്ടോപ്പ് കിറ്റ് സമ്മാനം.
6: മൈജി പ്രൈസ് ചലഞ്ച് ഓഫർ 13,000 വരെ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
7: പ്രിയ ശ്രോതാക്കളെ, ആകാശവാണി കൊച്ചി FM നിലയം ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന ഇന്ദിരാഗാന്ധി കോഓപ്പറേറ്റീവ് ഹോസ്പിറ്റൽ FM ഹെൽത്ത് ലൈൻ തത്സമയ ഫോണിൻ പരിപാടിയിൽ മുട്ടുമാറ്റിവെക്കൽ ശസ്ത്രക്രിയയെ അറിയാം. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് അസ്ഥിരോഗ വിഭാഗം മേധാവി ഡോക്ടർ MB നിതീഷ് മറുപടി നൽകുന്നു. മുട്ടുമാറ്റിവെക്കൽ ശസ്ത്രക്രിയയെ അറിയാം, ഇതേക്കുറിച്ച് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ 0484-246-397, 0484-246-387 അല്ലെങ്കിൽ 9446-455-8888 എന്ന നമ്പറിൽ വിളിക്കുക. വിളിക്കേണ്ട സമയം ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ 4 മണി വരെ.
8: ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
9: ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
8: ആൻഡ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.

0: ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് പ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
1: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
2: മൈജി പ്രൈസ് ചലഞ്ച് വീണ്ടും എത്തിയിരിക്കുന്നു. 59,999 രൂപ വരെ വിലയുള്ള ഫോണുകൾക്കൊപ്പം 7,500 രൂപ വരെ വിലയുള്ള പ്രൊഡക്ടുകളും.
3: ഓഫർ 13 ഞായർ വരെ എല്ലാ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും. TNC അപ്ലൈ.
4: FM മോർണിംഗ് സെലക്ഷൻസിലെ അടുത്ത ഗാനം പൊറിഞ്ചു മറിയം ജോസ് എന്ന ചിത്രത്തിൽ വിജയ് യേശുദാസ്, സച്ചിൻ രാജ് എന്നിവർ പാടിയത്. സംഗീതം നൽകിയത് ജെയ്ക്സ് ബിജോയ്.

കങ്കാരു എന്ന ചിത്രത്തിൽ അഫ്സലും സംഘവും പാടിയ ഗാനമാണ് ശ്രോതാക്കൾ കേട്ടത്. അടുത്തതായി ഇവൻ മര്യാദരാമൻ എന്ന ചിത്രത്തിൽ അഫ്സൽ, മനീഷ എന്നിവർ പാടിയത്, ബി കെ ഹരിനാരായണന്റെ വരികൾ, ഗോപി സുന്ദറിന്റെ സംഗീതം.

0: പ്രിയ ശ്രോതാക്കളെ, എഫ് എം മോർണിംഗ് സെലക്ഷൻസ് തുടർന്ന് കേൾക്കാം 10:15.
1: ആകാശവാണി എഫ് എം വാർത്തകൾ.
0: കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദ ലോകാരോഗ്യ സംഘടനാ ഡയറക്ടർ ജനറൽ ഡോക്ടർ ടെഡ്രോസ് അഡാനോം ഗബ്രിയേസസുമായി കൂടിക്കാഴ്ച നടത്തി. കിഴക്കൻ തിമോറിലെ ഡിലിയിൽ തെക്കുകിഴക്കൻ ഏഷ്യൻ WHO റീജണൽ കമ്മിറ്റിയുടെ 79-ാമത് സമ്മേളനത്തിനിടെയായിരുന്നു കൂടിക്കാഴ്ച. നേപ്പാളിലെ പ്രളയബാധിത പ്രദേശങ്ങളിലേക്ക് ഇന്ത്യ സഹായം വർദ്ധിപ്പിച്ചു. 35 ടൺ ദുരിതാശ്വാസ രക്ഷാപ്രവർത്തന സാമഗ്രികളുമായി ഇന്ത്യൻ വ്യോമസേനയുടെ 8-ാമത്തെ വിമാനം കാഠ്മണ്ഡുവിലെത്തി. ഗോവയിലെ സുവാരി പാലം സന്ദർശിച്ച് ഇരട്ട ഒബ്സർവേറ്ററി ടവറുകൾക്ക് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി തറക്കല്ലിട്ടു. രാജ്യത്ത് ഇത്തരത്തിൽ ആദ്യത്തെ ടവറുകളായിരിക്കും ഇവയെന്നും 2 വർഷത്തിനകം ഇവയുടെ നിർമ്മാണം പൂർത്തിയാക്കുമെന്നും മുഖ്യമന്ത്രി പ്രമോദ് സാവന്ത് പറഞ്ഞു. കേന്ദ്ര സഹമന്ത്രി ബി എൽ വർമ്മ ചെന്നൈയിലെ ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സിന്റെ സതേൺ റീജിയണൽ ലാബോറട്ടറി സന്ദർശിച്ചു. മാനദണ്ഡങ്ങൾ നിശ്ചയിക്കൽ, ഉൽപ്പന്ന സർട്ടിഫിക്കേഷൻ, ഹോൾമാർക്കിംഗ്, നിർബന്ധിത രജിസ്ട്രേഷൻ പദ്ധതി എന്നിവയിലൂടെ ഉപഭോക്താക്കളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ സംഘടനയുടെ ആത്മാർത്ഥമായ പ്രവർത്തനങ്ങളെ അദ്ദേഹം അഭിനന്ദിച്ചു. വിദേശ തൊഴിൽ തട്ടിപ്പുകൾക്കും സാമ്പത്തിക വഞ്ചനകൾക്കുമെതിരെ ജാഗ്രത പാലിക്കണമെന്ന് പ്രവാസി കമ്മീഷൻ ചെയർപേഴ്സൺ ജസ്റ്റിസ് സോഫി തോമസ്. കാക്കനാട് കളക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ പ്രവാസി കമ്മീഷൻ അദാലത്തിൽ സംസാരിക്കുകയായിരുന്നു ജസ്റ്റിസ്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിൽ 16 കിലോയിലധികം കഞ്ചാവുമായി 2 പേരെ ഹിൽ പാലസ് പോലീസ് പിടികൂടി. എറണാകുളം പോണേക്കര സ്വദേശി ഷഹീർ, പശ്ചിമബംഗാൾ സ്വദേശി മെഹബൂബ് മുർഷിദ് എന്നിവരാണ് അറസ്റ്റിലായത്. കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിലെ BDS വിദ്യാർത്ഥി നിതിൻരാജ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ 1-ാം പ്രതിയും കോളേജ് പാത്തോളജി വിഭാഗം മുൻ മേധാവി ഡോ MK റാമിന് കോടതി ഉപാധികളോടെ ജാമ്യം അനുവദിച്ചു. SC/ST കേസ് കൈകാര്യം ചെയ്യുന്ന പ്രത്യേക കോടതിയാണ് ജാമ്യം അനുവദിച്ചത്.
1: ആകാശവാണി FM വാർത്തകൾ.
0: ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇനി 10 മണിക്ക് സ്പോൺസർഡ് പരിപാടി റേഡിയോ ഹെൽത്ത്, തിരുവനന്തപുരം റിലേ.

0: സ്ത്രീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. ഇന്ന് സെപ്റ്റംബർ 10, ലോക ആത്മഹത്യാ പ്രതിരോധ ദിനം. നമ്മുടെ സംസ്ഥാനത്ത് ഇന്ന് വലിയ തോതിൽ ആത്മഹത്യകൾ വർദ്ധിച്ചു വരുന്നതായാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ജീവിതത്തിലെ കടുത്ത മാനസിക വേദന, ഒട്ടും തന്നെ അതിജീവിക്കാൻ കഴിയാത്ത പ്രശ്നങ്ങൾ, കടുത്ത ഏകാന്തത, വിഷാദരോഗം പോലുള്ള മാനസിക പ്രശ്നങ്ങൾ എന്നിവയെല്ലാം പലപ്പോഴും ഒരാളെ ആത്മഹത്യാ ചിന്തയിലേക്ക് നയിച്ചേക്കാം. ഭാവിയിലെ

0: ജീവിതം അസഹനീയമായി തോന്നുമ്പോൾ ജീവിതം അവസാനിപ്പിക്കുക എന്നതിലുപരി തങ്ങളുടെ കടുത്ത വേദനയ്ക്കൊരു ശമനം കണ്ടെത്തുക എന്ന ചിന്തയാണ് പലപ്പോഴും ആത്മഹത്യാ ചിന്ത ഉള്ളവരിൽ കാണാൻ സാധിക്കുക. ആത്മഹത്യാ പ്രതിരോധം എങ്ങനെ സാധ്യമാക്കാം എന്ന വിഷയത്തെക്കുറിച്ചുള്ള സംശയങ്ങൾക്ക് മറുപടി നൽകാനായി റേഡിയോ ഹെൽത്തിൽ എത്തിയിരിക്കുന്നത് തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ സൈക്യാട്രി വിഭാഗം പ്രൊഫസർ ഡോക്ടർ അരുൺ ബി നായർ. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
1: നമസ്കാരം
0: സർ. എല്ലാ വർഷവും സെപ്റ്റംബർ 10 ലോക ആത്മഹത്യാ പ്രതിരോധ ദിനമായി നാം ആചരിക്കുകയാണല്ലോ. ഇത്തരത്തിൽ ഒരു ദിനാചരണത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ചൊന്ന് പറയാമോ?
1: 2003 സെപ്റ്റംബർ 10 ലോക ആത്മഹത്യാ പ്രതിരോധ ദിനമായി ആചരിക്കപ്പെട്ടു തുടങ്ങുന്നത്. ലോക ആത്മഹത്യാ പ്രതിരോധ ഫെഡറേഷനും ലോകാരോഗ്യ സംഘടനയും ലോക മാനസികാരോഗ്യ ഫെഡറേഷനും സംയുക്തമായാണ് ഈ ദിനാചരണം സംഘടിപ്പിക്കുന്നത്. ഓരോ വർഷവും അതാത് വിഷയത്തെ പ്രസക്തമായിട്ടുള്ള സന്ദേശവാചകങ്ങൾ അതിന്റെ പ്രധാന തലവാചകമായി സ്വീകരിക്കപ്പെടാറുമുണ്ട്. ഈ 2026 ലോക ആത്മഹത്യാ പ്രതിരോധ ദിനത്തിന്റെ സന്ദേശവാചകം ആത്മഹത്യയെക്കുറിച്ചുള്ള ആഖ്യാതങ്ങൾ മാറ്റാം, സംഭാഷണം ആരംഭിക്കാം എന്നുള്ളതാണ്. ചേഞ്ചിങ് ദ നറേറ്റീവ് ഓൺ സൂയിസൈഡ്, സ്റ്റാർട്ട് ദ കോൺവെർസേഷൻ എന്നുള്ളതാണ്. അപ്പൊ ആത്മഹത്യ ഒരു ഗോപ്യമാക്കി വെക്കേണ്ട ഒരു കാര്യമല്ല, മറിച്ച് ഒരു പ്രധാനപ്പെട്ട പൊതുജനാരോഗ്യ പ്രശ്നമാണ്, അതൊരു മാനസികാരോഗ്യ പ്രശ്നമാണ് എന്ന് തിരിച്ചറിയുകയും ഇത് പ്രതിരോധിക്കാൻ വേണ്ടി മനസ്സ് തുറന്നുള്ള സംസാരം ഓരോ തലത്തിലും ആവശ്യമാണ് എന്നും ജനങ്ങളെ ബോധ്യപ്പെടുത്തുകയാണ് ഈ വർഷത്തെ ഈ ദിനാചരണം ഉദ്ദേശിക്കുന്നത്.
0: സർ, നമ്മുടെ സംസ്ഥാനം വിദ്യാഭ്യാസത്തിലും ആരോഗ്യത്തിലും ഏറെ മുന്നിലാണെങ്കിലും ഒരു വർഷം കേരളത്തിൽ നടക്കുന്ന ആത്മഹത്യകൾ പരിശോധിച്ചാൽ വളരെ ഉയർന്ന തോതിലാണെന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇതിന്റെ പിന്നിലെ പ്രധാന കാരണങ്ങൾ എന്തെല്ലാമാണ്?
1: 2024 ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്ക് പ്രകാരം 10,865 ആത്മഹത്യകളാണ് കേരളത്തിൽ നടന്നിരിക്കുന്നത്. ഇത് ഇന്ത്യയിൽ തന്നെ സംസ്ഥാനങ്ങളിൽ ഏറ്റവും കൂടുതലായിട്ടുള്ള ആദ്യത്തെ 5 ഒന്നായിട്ട് തന്നെ വരും. പക്ഷെ 2023 കണക്ക് പരിശോധിച്ചാൽ 10,972 ആത്മഹത്യകളാണ് നടന്നിരിക്കുന്നത്. ഏകദേശം ഒരു 100 ചില്ലുവാനം ആത്മഹത്യകളുടെ ഒരു കുറവ് ഒരു വർഷം കൊണ്ട് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ആത്മഹത്യകളുടെ കാരണങ്ങൾ പരിശോധിക്കുമ്പോൾ തിരിച്ചറിയപ്പെടാതെയും ചികിത്സിക്കപ്പെടാതെയും പോകുന്ന മാനസികാരോഗ്യ പ്രശ്നങ്ങൾ തന്നെയാണ് ഇതിന്റെ ഏറ്റവും പ്രധാന കാരണം. അതിൽ തന്നെ ചികിത്സിക്കപ്പെടാതെ പോകുന്ന വിഷാദരോഗം, ഡിപ്രഷൻ, ഇതാണ് ആത്മഹത്യയുടെ ഏറ്റവും പ്രധാന കാരണം. ലോകാരോഗ്യ സംഘടന തന്നെ പറഞ്ഞിട്ടുള്ളതുപോലെ മാനസികാരോഗ്യ പ്രശ്നങ്ങളിലെ ജലദോഷമാണ് വിഷാദരോഗം. അത്രയ്ക്ക് വ്യാപകമായി അത് ഉണ്ട്. സ്ത്രീകളിൽ 20% പേർക്കും പുരുഷന്മാരിൽ 10% പേർക്കും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വിഷാദരോഗം വന്നുപെടുന്നു. ചികിത്സിക്കപ്പെടാതെ പോകുന്ന വിഷാദരോഗമാണ് ലോകവ്യാപകമായി കാണപ്പെടുന്ന ആത്മഹത്യയുടെ ഏറ്റവും സാധാരണവും ഏറ്റവും തടയാൻ സാധിക്കുന്നതുമായ കാരണം എന്ന് ലോകാരോഗ്യ സംഘടന തന്നെ വിലയിരുത്തിയിട്ടുണ്ട്. ഇപ്പോൾ വിഷാദം പലപ്പോഴും ഒരു മാനസികാരോഗ്യ പ്രശ്നമായി തിരിച്ചറിയപ്പെടാതെ പോകുന്നതിന്റെ കാരണം സാധാരണ മാനസിക രോഗം എന്ന് കേൾക്കുമ്പോൾ ആൾ അക്രമാസക്തനാകുന്ന ഒരു അവസ്ഥയാണ് സമൂഹത്തിലെ ഒരു ശരാശരി മനുഷ്യന്റെ മനസ്സിൽ തെളിയുന്നത്. പക്ഷെ വിഷാദരോഗത്തിൽ അക്രമാസക്തനാകുന്നില്ല എന്ന് മാത്രമല്ല, ആള് നിശബ്ദനാകുകയാണ്, ഉൾവലിയുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ രാവിലെ തൊട്ട് വൈകിട്ട് വരെ തുടർച്ചയായി നീണ്ടു നിൽക്കുന്ന സങ്കടം, മുൻപ് ആസ്വദിച്ച് ചെയ്തിരുന്ന കാര്യങ്ങൾ ചെയ്യാനുള്ള താല്പര്യമില്ലായ്മ, അകാരണമായ ക്ഷീണം, ഉറക്കക്കുറവ്, വിശപ്പില്ലായ്മ, ഏകാഗ്രതക്കുറവ്, ചിന്തകളുടെയും പ്രവൃത്തികളുടെയും വേഗതക്കുറവ്, നിരാശയും പ്രതീക്ഷയില്ലായ്മയും, ആത്മഹത്യാ പ്രവണത, ഈ 9 5 2 തുടർച്ചയായി നീണ്ടു നിന്നാൽ അത് ചികിത്സയാവശ്യമുള്ള വിഷാദരോഗമാണെന്ന് കരുതാം. ഇതോടൊപ്പം വേറെയും മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ആത്മഹത്യക്ക് വഴിതെളിക്കുന്നുണ്ട്. സംശയരോഗം അഥവാ ഡെലൂഷണൽ ഡിസോർഡർ, ഉന്മാദ വിഷാദരോഗം അഥവാ ബൈപോളാർ ഡിസോർഡർ, ചിത്തഭ്രമം അഥവാ സ്കിസോഫ്രീനിയ, അതുപോലെ ഒരു പുതിയ സാഹചര്യം വരുമ്പോൾ അതുമായി പൊരുത്തപ്പെടാൻ ബുദ്ധിമുട്ട് വരുന്ന പൊരുത്തപ്പെടൽ പ്രശ്നങ്ങൾ അഥവാ അഡ്ജസ്റ്റ്മെന്റ് ഡിസോർഡേഴ്സ്, മദ്യവും ലഹരി വസ്തുക്കളും അമിതമായി ഉപയോഗിച്ചതിന് അടിമപ്പെടുന്ന അവസ്ഥ, സബ്സ്റ്റൻസ് യൂസ് ഡിസോർഡേഴ്സ്, അതുപോലെ ആധുനിക കാലത്ത് ഡിജിറ്റൽ അടിമത്വവും, ആ ഡിജിറ്റൽ ഉപയോഗം സാധ്യമാകാതെ വരുമ്പോൾ പെട്ടെന്നുണ്ടാകുന്ന ഒരു എടുത്തുചാട്ട സ്വഭാവത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ആത്മഹത്യകളും, ഇതോടൊപ്പം തന്നെ സാമ്പത്തിക ആസൂത്രണമില്ലായ്മ ആത്മഹത്യകളുടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാരണമാണ്. അത് പലപ്പോഴും പെട്ടെന്ന് പണമുണ്ടാക്കാൻ വേണ്ടിയിട്ട് തട്ടിപ്പുകളിൽ ചെന്ന് തലവെച്ച് കൊടുക്കുന്നത് തൊട്ട് അമിതമായി ധനം ചെലവാക്കി ആഡംബര ജീവിതം, സ്വന്തം വരുമാനത്തിന് നിരക്കാത്ത തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് വരെ ഉള്ള കാര്യങ്ങൾ, ദീർഘകാലമായി നീണ്ടു നിൽക്കുന്ന ശാരീരിക ആരോഗ്യ പ്രശ്നങ്ങളും ചിലപ്പോൾ ആത്മഹത്യകൾക്ക് കാരണമായേക്കാം ഇപ്പോ ക്യാൻസർ പോലെയുള്ള രോഗങ്ങൾ അല്ലെങ്കിൽ അതുപോലെയുള്ള വേദനാജനകമായതും ചിലപ്പോൾ ചികിത്സയ്ക്ക് പൂർണ്ണമായി വഴങ്ങാത്തതുമായ രോഗാവസ്ഥകൾ ഈ ഒരു സാഹചര്യത്തിലേക്ക് നയിക്കാം. കുടുംബ ബന്ധങ്ങളിലുള്ള ശൈഥില്യമാണ് ആത്മഹത്യയുടെ മറ്റൊരു പ്രധാന ഘടകം. ദമ്പതികൾ തമ്മിലുള്ള പൊരുത്തമില്ലായ്മ, വിവാഹേതര

0: ബന്ധങ്ങൾ, മാതാപിതാക്കളും കുട്ടികളും തമ്മിലുള്ള ആശയവിനിമയത്തിലെ വിടവുകൾ, ഇങ്ങനെയുള്ള പല ബഹുമുഖമായ കാരണങ്ങൾ ഈ ആത്മഹത്യകൾക്ക് പുറകിലുണ്ട് എന്നുള്ളതാണ് സത്യം.
1: സർ, അതുപോലെ തന്നെ ഒരാൾ കടുത്ത മാനസിക സമ്മർദ്ദത്തിലൂടെയാണ് കടന്നു പോകുന്നതെന്നും ആത്മഹത്യാ ചിന്തകൾ അയാളിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നും തിരിച്ചറിയാൻ സാധിക്കത്തക്ക വിധം എന്തെങ്കിലും ലക്ഷണങ്ങൾ മുൻകൂട്ടി കാണാൻ സാധിക്കുമോ?
0: ഒരു വ്യക്തിയുടെ അടിസ്ഥാന സ്വഭാവത്തിൽ പൊടുന്നനെ ഒരു മാറ്റം വന്നാൽ നമ്മൾ വളരെ ഗൗരവമായിട്ട് എടുക്കണം. എല്ലാവരോടും നന്നായി സംസാരിച്ചുകൊണ്ടിരുന്ന, വളരെ ഉന്മേഷവാനായി കാണപ്പെട്ടിരുന്ന, ജോലിയിൽ കാര്യക്ഷമതയുണ്ടായിരുന്ന ഒരു വ്യക്തി പെട്ടെന്ന് ഉൾവലിയുന്നു, സുഹൃത്തുക്കളോട് സംസാരിക്കാൻ വിമുഖത കാണിക്കുന്നു, ജോലിക്ക് വരാൻ താല്പര്യം കാണിക്കുന്നില്ല, അല്ലെങ്കിൽ സ്കൂളിൽ വിദ്യാലയത്തിൽ വരാൻ താല്പര്യം കാണിക്കുന്നില്ല, പഴയതുപോലെ ആളുകളോട് സംസാരിക്കുന്നില്ല, അയാളുടെ ഉറക്കം ക്രമം തെറ്റുന്നു, ഭക്ഷണം കഴിക്കാൻ താല്പര്യപ്പെടുന്നില്ല, കളിക്കാൻ പോകാനോ മുൻപ് ആസ്വദിച്ചിരുന്നതോ ആയ കാര്യങ്ങൾക്കൊന്നും താല്പര്യം കാണിക്കുന്നില്ല. ഇതാണ് തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ മനസ്സിൽ ആത്മഹത്യാ ചിന്തകൾ ഉണ്ടോ എന്ന സംശയം ജനിപ്പിക്കേണ്ട ആദ്യ ഘടകം. ഇത്തരം സന്ദർഭങ്ങളിൽ വീട്ടിനുള്ളിൽ തന്നെ നമുക്ക് ചെയ്യാവുന്ന ഒരു ഇടപെടലുണ്ട്. ഇതിനെ നമ്മൾ മാനസികാരോഗ്യ പ്രഥമ ശുശ്രൂഷ അല്ലെങ്കിൽ മെന്റൽ ഹെൽത്ത് ഫസ്റ്റ് എയ്ഡ് എന്ന് പറയും. ഇത് ബന്ധുക്കൾക്ക് വീട്ടിൽ തന്നെ ചെയ്യാം, അധ്യാപകർക്ക് ചെയ്യാം, സഹപാഠികൾക്ക് ചെയ്യാം, സഹപ്രവർത്തകർക്ക് തൊഴിലിടങ്ങളിൽ ചെയ്യാം. 5 ചെറിയ സ്റ്റെപ്പുകളുള്ളൊരു പ്രക്രിയയാണ്. ഇങ്ങനെ ഉൾവലിഞ്ഞു നിൽക്കുന്ന, അടിസ്ഥാന സ്വഭാവത്തിൽ മാറ്റം വന്ന വ്യക്തിയെ അങ്ങോട്ട് സമീപിച്ച് എന്താണ് നിങ്ങളെ പ്രയാസപ്പെടുത്തുന്നത് എന്ന് അന്വേഷിക്കുകയാണ് ആദ്യത്തെ പടി. അയാൾ ഇങ്ങോട്ട് വന്ന് പറയും എന്ന് കരുതിയിരിക്കാതെ അങ്ങോട്ട് ചെന്ന് അയാൾക്ക് എന്താണ് ബുദ്ധിമുട്ടെന്ന് അന്വേഷിക്കുക സ്നേഹപൂർവ്വം. ഇതാണ് ആദ്യ പടി. 2, അയാൾക്ക് പറയാനുള്ള കാര്യങ്ങളെ ക്ഷമയോടെ, ഒരു മുൻവിധികളുമില്ലാതെ, അയാളെ തടസ്സപ്പെടുത്താതെ, കുറ്റപ്പെടുത്താതെ, അയാളുടെ പ്രശ്നങ്ങളെ നിസാരവൽക്കരിക്കാതെ, അയാളെ പരിഹസിക്കാതെ ക്ഷമാപൂർവ്വം അവസാനം വരെ കേൾക്കുക എന്നുള്ളതാണ് 2 സ്റ്റെപ്പ്. 3, ഒരുപക്ഷെ അയാളെ കേട്ട് കഴിയുമ്പോൾ ചില തെറ്റായ ധാരണകളുടെ അടിസ്ഥാനത്തിലായിരിക്കാം അയാൾ മരിക്കണം എന്ന ചിന്ത മനസ്സിൽ കൊണ്ട് നടക്കുന്നത്. ഇത്തരം സന്ദർഭങ്ങളിൽ ശരിയായ വിവരം പകർന്നുകൊടുത്ത് അയാളുടെ തെറ്റിദ്ധാരണയെ തിരുത്തുക. ഇനി അതല്ല, വളരെ ഗൗരവമുള്ള ഒരു വിഷയത്തിൽ അദ്ദേഹം അകപ്പെട്ടിരിക്കുകയാണ്, അങ്ങനെ ഉണ്ടാകാം. അത്തരം സന്ദർഭങ്ങളിലാണ് ഈ ആത്മഹത്യ ചിന്ത വരുന്നതെങ്കിൽ റീഅഷുറൻസ് അല്ലെങ്കിൽ ആശ്വാസം പകരൽ എന്ന് പറയും. ഒരു മനുഷ്യൻ എന്നുള്ള നിലയിലുള്ള എന്റെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് എന്നെ കൊണ്ടാകും വിധം ഞാൻ നിങ്ങളുടെ ഒപ്പമുണ്ട് എന്നൊരു ആശ്വാസവചനമാണ്. ഈ 3 കാര്യങ്ങൾ ചെയ്തു കഴിയുമ്പോൾ തന്നെ ഒട്ടേറെ ആളുകൾ ഈ ആത്മഹത്യാ ചിന്തയിൽ നിന്ന് പുറകോട്ട് പോകും. എന്നിട്ടും ആ പ്രശ്നം മാറുന്നില്ലെങ്കിൽ 4 സ്റ്റെപ്പിലേക്ക് പോകാം. എൻകറേജ് പ്രൊഫഷണൽ ഹെൽപ്പ്, ഒരു മാനസികാരോഗ്യ വിദഗ്ധനെ നേരിട്ട് കണ്ട് ചികിത്സയിലൂടെ ഈ പ്രശ്നപരിഹാരം കാണാനുള്ള സഹായം ചെയ്തു കൊടുക്കുകയാണത്. 5 സ്റ്റെപ്പ് എൻകറേജ് സോഷ്യൽ സപ്പോർട്ട്. ആത്മഹത്യാ പ്രവണതയുള്ളൊരു വ്യക്തി ഒറ്റപ്പെട്ടു പോകാതെ നോക്കേണ്ട ഉത്തരവാദിത്തം എല്ലാവർക്കുമുണ്ട്. കുടുംബാംഗങ്ങളും സഹപാഠികളും സുഹൃത്തുക്കളും അയൽവാസികളും പൊതുസമൂഹം മൊത്തത്തിലും അയാൾ ഒറ്റപ്പെട്ടു പോകാതെ സംരക്ഷിക്കണം. അയാളോടൊപ്പം ഇരിക്കണം, അയാളെ കേൾക്കണം, അയാളോട് സംസാരിക്കണം. അയാൾ ഒറ്റയ്ക്കായി പോകുന്നൊരു സാഹചര്യം ആ ചികിത്സയിലൂടെ അദ്ദേഹത്തിന്റെ ആ ബുദ്ധിമുട്ട് പരിഹരിക്കപ്പെടുന്നതുവരെ ഒഴിവാക്കേണ്ടത് അത്യാവശ്യമാണ്. ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് ആദ്യം തന്നെ ഈ ആത്മഹത്യാ പ്രവണത തിരിച്ചറിഞ്ഞ് ഒരു പരിധിവരെ അതിനെ പ്രതിരോധിക്കാൻ സാധിക്കും.
1: സർ, ഈ കുട്ടികളിലും കൗമാരക്കാരിലും ഇന്ന് ആത്മഹത്യാ പ്രവണത വളരെ കൂടുതലായാണ് കാണുന്നത്. ഈ ഒരു വിഷയത്തെ മുൻനിർത്തി ഒന്ന് ചോദിച്ചോട്ടെ, ആത്മഹത്യയെ അതിജീവിക്കാൻ കുട്ടികളെ എങ്ങനെയാണ് പ്രാപ്തരാക്കേണ്ടത്? അതിൽ മാതാപിതാക്കൾക്കും അധ്യാപകർക്കും ഉള്ള പങ്കിനെ കുറിച്ചൊന്ന് പറയാമോ?
0: 2024 ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്ക് പ്രകാരം ഇന്ത്യ ഒട്ടാകെ 14,488 വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്തിരിക്കുകയാണ്. 2023 കണക്ക് നോക്കിക്കഴിഞ്ഞാൽ 13,892 വിദ്യാർത്ഥി ആത്മഹത്യകളുടെ എണ്ണം. അതായത് ഒറ്റ വർഷം കൊണ്ട് 4.3% വർദ്ധനവ് ഈ വിദ്യാർത്ഥി ആത്മഹത്യകളിൽ സംഭവിക്കുകയാണ്. ഇതിന്റെ കാരണങ്ങളും പ്രതിരോധ മാർഗങ്ങളും നമ്മൾ അന്വേഷിക്കുമ്പോൾ, 1, അമിതമായ മത്സരത്തിൽ അധിഷ്ഠിതമായ ഒരു വിദ്യാഭ്യാസ വളർത്തൽ സമ്പ്രദായമാണ് ഇതിന്റെ അടിസ്ഥാന കാരണമെന്ന് കരുതാം. ഇപ്പം വിദേശ രാജ്യങ്ങളിൽ, പാശ്ചാത്യ രാജ്യങ്ങളിൽ അല്ലെങ്കിൽ സ്കാൻഡിനേവിയൻ രാജ്യങ്ങൾ ആത്മഹത്യ വളരെ കുറവുള്ള പല രാഷ്ട്രങ്ങളും നോക്കിയാൽ എല്ലാ തൊഴിൽ മേഖലകൾക്കും തുല്യമായ ഒരു ആദരം കിട്ടുന്ന ഒരു സ്ഥിതിയാണ് നിലവിലുള്ളത്. നമ്മുടെ നാട്ടിൽ അങ്ങനെയല്ല. ചില പ്രത്യേക തൊഴിൽ മേഖലകൾക്ക് അമിതമായ ഒരു പ്രാധാന്യവും അമിതമായ ആദരവും കിട്ടുന്നു. ഡോക്ടറാകുക, എഞ്ചിനീയർ ആകുക, സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനാകുക. അപ്പൊ ഇതിനൊക്കെ വളരെ തീവ്രമായ മത്സര പരീക്ഷകളിലൂടെ കടന്നു പോകേണ്ടതുണ്ട്. വളരെ ചെറുപ്രായത്തിൽ തന്നെ മാതാപിതാക്കൾ അവരുടെ ആഗ്രഹങ്ങൾ കുട്ടികളിലൂടെ സഫലമാക്കാൻ ശ്രമിക്കുന്നു. അവരെ കൊണ്ട് താങ്ങാനാകാത്ത പാഠ്യ സമ്മർദ്ദം അവരുടെ തലയിൽ അടിച്ചേൽപ്പിക്കുന്നത് ഒരു പ്രധാന വിഷയമാണ്. ഇത് മാറ്റിവെച്ചുകൊണ്ട് കുട്ടികളുടെ നൈസർഗികമായ സിദ്ധികൾ, അവരുടെ ജന്മസിദ്ധമായ വാസനകൾ എന്തൊക്കെയെന്ന് തിരിച്ചറിഞ്ഞ് അത് പരിപോഷിപ്പിക്കാനും ആ സിദ്ധികൾ ഉപയോഗിച്ച് ഉപജീവനം കഴിക്കാനുള്ളൊരു മാർഗത്തിലേക്ക് അവരെ വഴിതിരിച്ചു വിടാനുമുള്ളൊരു കരിയർ

0: ഗൈഡൻസ് ആണ് മാതാപിതാക്കളും അധ്യാപകരും ഇന്ന് ചെയ്യേണ്ട പ്രധാനപ്പെട്ട സംഗതി. രണ്ടാമത്തെ കാര്യം, അറിഞ്ഞോ അറിയാതെയോ കുട്ടികളെ താരതമ്യം ചെയ്യുന്ന ഒരു സംവിധാനം നമ്മുടെ കുടുംബങ്ങളിൽ നിലവിലുണ്ട്. മാർക്കിന്റെ അടിസ്ഥാനത്തിൽ, നിറത്തിന്റെ അടിസ്ഥാനത്തിൽ, സൗന്ദര്യത്തിന്റെയോ സ്മാർട്ട്നെസിന്റെയോ അടിസ്ഥാനത്തിൽ ഒക്കെ ഈ കുട്ടികളെ പരസ്പരം താരതമ്യം ചെയ്യുന്നത് വീട്ടിലും അയൽ വീടുകളിലും അധ്യാപകരുടെ ഭാഗത്തുനിന്നും ഉണ്ടാവുന്നു. ഇത് കുട്ടികൾ കോളേജിലേക്ക് എത്തിക്കഴിയുമ്പോൾ ഈ മാതാപിതാക്കളുടെയും അധ്യാപകരുടെയും താരതമ്യ സ്വഭാവം അവസാനിക്കും. പക്ഷെ ആ ഘട്ടം എത്തുമ്പോൾ ഈ വിദ്യാർത്ഥികൾ സ്വയം മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുകയാണ്. ഇൻസ്റ്റാഗ്രാമിലും മറ്റ് സാമൂഹ്യ മാധ്യമങ്ങളും സുഹൃത്തുക്കൾ ഇടുന്ന പോസ്റ്റുകൾ കണ്ടിട്ട് അവരുടെ ജീവിതം എത്ര മനോഹരമാണ്, എന്റെ ജീവിതം നിറംകെട്ടതായി പോയല്ലോ എന്ന് കരുതി വല്ലാതെ വിഷമിക്കുന്ന ഒരു സാഹചര്യം. സമ്പൽ സമൃദ്ധി അല്ലെങ്കിൽ സമ്പൽ സമൃദ്ധിയുടെ പ്രദർശനാത്മകത, ഇതിന് അമിതമായ പ്രാധാന്യം നൽകുക. ഇപ്പോ ഇലക്ട്രോണിക് ഉപകരണങ്ങളാണെങ്കിലും വസ്ത്രങ്ങളാണെങ്കിലും വാഹനങ്ങളാണെങ്കിലും ഇതൊക്കെ പ്രദർശിപ്പിച്ച് നടക്കുന്നതാണ് സമൂഹത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നൊരു ധാരണ മനസ്സിൽ വരിക വഴി നമുക്ക് സാമ്പത്തികമായി കഴിയില്ലെങ്കിൽ പോലും ഇത്തരം സംഗതികൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ അത് പലപ്പോഴും ഒരു സാമ്പത്തിക തകർച്ചയിലേക്ക് എത്തിക്കുന്ന ഒരു അവസ്ഥ വരും. ഇങ്ങനെ ഇതോടൊപ്പം തന്നെ വ്യക്തിബന്ധങ്ങളിലെ പ്രശ്നങ്ങളും ഈ വിദ്യാർത്ഥി ആത്മഹത്യകൾക്ക് പ്രധാനപ്പെട്ട കാരണമാണ്. മാതാപിതാക്കളുമായി ആരോഗ്യകരമായ ബന്ധമില്ലാതെ വരിക, വീട്ടിൽ നമ്മുടെ സിബ്ലിങ്സുമായിട്ട് കൂടപ്പിറപ്പുകളുമായി ആരോഗ്യകരമായ ബന്ധമില്ലാതെ വരിക, ഒരുപക്ഷെ പ്രണയബന്ധം പോലെയുള്ള കാര്യങ്ങൾ അത് ഒരു പാകതയില്ലാത്ത രീതിയിൽ അത്തരം സംഗതികളിലേക്ക് എടുത്തു ചാടി അതിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ സ്വന്തം ജീവൻ അവസാനിപ്പിക്കാൻ നടത്തുന്ന പരിശ്രമങ്ങൾ, ഇങ്ങനെ വ്യത്യസ്തമായ വിഷയങ്ങൾ. ഇതോടൊപ്പം തന്നെ ലഹരി വസ്തുക്കളുടെ ഉപയോഗവും അമിതമായ ഡിജിറ്റൽ ഉപയോഗവും അത് പൊതുവെ കുട്ടികളിൽ ഒരു എടുത്തുചാട്ട സ്വഭാവം ഉണ്ടാക്കിയിരിക്കുന്നു. ഒരു 30 കൊല്ലം മുമ്പുള്ള കൗമാരപ്രായക്കാർക്ക് അവരാഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടപ്പിലാകാൻ ഒരുപാട് സമയമെടുക്കുമായിരുന്നു. സിനിമ കാണണമെങ്കിലും ഭക്ഷണം കഴിക്കണമെങ്കിലും ആരോടെങ്കിലും ആശയവിനിമയം ചെയ്യണമെങ്കിലും ഈ ഡിജിറ്റൽ യുഗത്തിൽ നിമിഷാർത്ഥം കൊണ്ട് ഇതൊക്കെ നടക്കുന്നതുകൊണ്ട് നമ്മുടെ മനസ്സിൽ തോന്നുന്ന ആഗ്രഹങ്ങൾ നടക്കാതെ വരാമെന്ന സാധ്യതയുമായി പൊരുത്തപ്പെടാൻ തലച്ചോറിന് സമയം കിട്ടുന്നില്ല. സ്വാഭാവികമായും നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കാതെ വരുമ്പോൾ എടുത്തുചാടിയുള്ള പ്രതികരണങ്ങൾ, അതൊരുപക്ഷെ സ്വന്തം ജീവൻ എടുത്തുകൊണ്ടോ മറ്റൊരാളുടെ ജീവിതം എടുത്തുകൊണ്ടോ ആയിരിക്കാം നടക്കുന്നത്. ഇങ്ങനെയുള്ള വ്യത്യസ്ത കാരണങ്ങൾ ഈ വിദ്യാർത്ഥി ആത്മഹത്യകളുടെ പുറകിലുണ്ട്. നമ്മൾ വിദ്യാർത്ഥികളെ ശാക്തീകരിക്കാൻ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ അവരുടെ ജന്മസിദ്ധമായ കഴിവുകൾ കണ്ടെത്തി അതിനെ പരമാവധി പരിപോഷിപ്പിക്കാൻ അവസരം കൊടുക്കുക, കുട്ടികളെ ഒരു കാരണവശാലും പരസ്പരം താരതമ്യം ചെയ്യാതിരിക്കുക, സാമ്പത്തികമായ സൗകര്യങ്ങളുടെ പ്രദർശനാത്മകത നമ്മുടെ സമൂഹത്തിൽ നിന്ന് പൂർണ്ണമായി ഒഴിവാക്കുക, അതോടൊപ്പം തുറന്ന് സംസാരിക്കാൻ കുട്ടികളെ പ്രേരിപ്പിക്കുക. സ്കൂളിൽ പോകുന്ന ആദ്യ ദിനം തൊട്ട് ജീവിതാന്ത്യം വരെ മാതാപിതാക്കളുമായി ദിവസേന 1 മണിക്കൂറെങ്കിലും മനസ്സ് തുറന്ന് സംസാരിക്കാനുള്ള ഒരു ക്വാളിറ്റി ടൈം വീട്ടിൽ ഒരുക്കി കൊടുക്കുക. ഇതിലൂടെ ഈ കുട്ടികളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഓരോ ചെറിയ വിഷയം തുടക്കത്തിൽ അറിയാനും അവിടെ ഇടപെടാനും മാതാപിതാക്കൾക്ക് സാധിക്കുന്നു. എന്തെങ്കിലും ഒരു മാനസിക സമ്മർദ്ദം അവരുടെ ജീവിതത്തിൽ ഉണ്ടായാൽ അതിൽ ഫലപ്രദമായി ആദ്യഘട്ടത്തിൽ തന്നെ ഇടപെടുക വഴി അവരെ ആത്മഹത്യകളിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ മാതാപിതാക്കൾക്ക് സാധിക്കുന്നു.
1: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത് NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM@gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
2: ഇതാകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 10:15:15. പ്രിയ ശ്രോതാക്കളെ, FM മോർണിംഗ് സെലക്ഷൻസ് തുടരുന്നു. വാഴുന്നോർ എന്ന ചിത്രത്തിൽ ശ്രീനിവാസും ചിത്രയും പാടിയത്, ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, ഔസേപ്പച്ചന്റെ സംഗീതം.

ഹൈവേ എന്ന ചിത്രത്തിൽ ശുഭ, സംഗീത സജിത് എന്നിവർ പാടിയത്. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം എസ് പി വെങ്കിടേഷ്.

പ്രിയ ശ്രോതാക്കളെ, ഈ ഗാനത്തോടെ ഇന്നത്തെ എഫ് എം മോർണിംഗ് സെലക്ഷൻസ് പൂർണ്ണമാവുന്നു. കൂടുതൽ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം ഉച്ചയ്ക്ക് 1 മണിക്കുള്ള ഗാനോത്സവത്തിൽ. ഇതാകാശവാണി കൊച്ചി എഫ് എം 102.3 സേവന വാർത്തകൾ. സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലെ 1 മുതൽ 8 വരെ ക്ലാസുകളിൽ പഠിക്കുന്ന ഒബിസി വിഭാഗം വിദ്യാർത്ഥികൾക്ക് പിന്നാക്ക വിഭാഗ വികസന വകുപ്പ് അനുവദിക്കുന്ന കെടാവിളക്ക് സ്കോളർഷിപ്പ് പദ്ധതിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷകൾ സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ മാസം 30. കൂടുതൽ വിവരങ്ങൾക്കായി ഫോൺ നമ്പറുണ്ട്: 0484298313130. 0484298313130. കോട്ടയം ജില്ലയിൽ PSC പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന പ്ലസ് 2 വിജയിച്ചവർക്ക് ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്

ഇതിന്റെ ആഭിമുഖ്യത്തിലുള്ള സൗജന്യ മത്സര പരീക്ഷ പരിശീലന പരിപാടിയിലേക്ക് ഈ മാസം 15 വരെ അപേക്ഷിക്കാം. ഫോൺ നമ്പർ 0481 2731.

0: സംസ്ഥാനങ്ങളും പിട്ടാപ്പിളിൽ ഏജൻസീസ്.
1: മൈജി പ്രൈസ് ചലഞ്ച്
2: എസികൾ വിപണിയിലെ ഏറ്റവും കുറഞ്ഞ വിലയിൽ, കൂടാതെ ഫ്രീ ഇൻസ്റ്റലേഷൻ, 5 ഇയർ വാറണ്ടി, ഫ്ലാറ്റ് 50% ഓഫ്. ഒപ്പം മൈജി ഓണം മാസോണം ഓഫർ തുടരുന്നു.
3: എല്ലാ മൈജി മൈജി ഫീച്ചർ ഷോറൂമുകളിലും സെപ്റ്റംബർ 13 വരെ.
4: എന്തൊരു ചൂടാ!
5: കേരളത്തിൽ ചൂട് കൂടുന്നതിനെ കുറിച്ച് ഓർത്ത് ഇനി ടെൻഷൻ വേണ്ട. പിട്ടാപ്പിള്ളിയിൽ ഇതാ 3 ഡേയ്സ് AC സൂപ്പർ സെയിൽ. ഓണം ഓഫറുകൾക്ക് പുറമെ തിരഞ്ഞെടുത്ത മോഡലുകൾക്കൊപ്പം ഫ്രീ പെഡസ്റ്റൽ ഫാൻ, 6000 രൂപ വരെ ക്യാഷ് ബാക്ക്, 8500 രൂപ വരെ എക്സ്ചേഞ്ച് ഓഫർ, കൂടാതെ 5000 വിജയികൾക്ക് സമ്മാനങ്ങളും.
2: പിട്ടാപ്പിള്ളിയിൽ ഏജൻസീസ്.
6: സ്മാർട്ട് ഫോണുകളിൽ മറ്റെവിടെയും കിട്ടാത്ത വില കുറവുമായി മൈജി പ്രൈസ് ചലഞ്ച് വീണ്ടും.
7: 60,000 മുതൽ 99,999 രൂപ വരെ വിലയുള്ള സ്മാർട്ട് ഫോണുകൾക്ക് 13,500 രൂപ വരെ വില വരുന്ന ഇഷ്ടമുള്ള പ്രൊഡക്ടുകൾ സ്വന്തമാക്കാം.
8: ഓഫർ 13 ഞായർ വരെ എല്ലാ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും. TNC അപ്ലൈ.
9: ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
10: ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
11: ആൻഡ് എക്ചേട്ടി നാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് ഫ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
12: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
13: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
14: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
15: കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന് കീഴിലുള്ള സ്വയംഭരണ സ്ഥാപനമായ നവോദയ വിദ്യാലയ സമിതി നടത്തുന്ന ജവഹർ നവോദയ വിദ്യാലയങ്ങളിൽ 2027-28 അധ്യയന വർഷത്തേക്ക് 9-11 ക്ലാസുകളിലെ ഒഴിവുകളിലേക്ക് ലാറ്ററൽ എൻട്രി സെലക്ഷൻ ടെസ്റ്റിന് അപേക്ഷിക്കാം. അപേക്ഷകൾ സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ മാസം 30, പ്രവേശന പരീക്ഷ April 10. ഓൺലൈൻ സൈറ്റായ navodaya.gov.in വഴി അപേക്ഷിക്കാം. navodaya.gov.in. മൺപാത്ര നിർമ്മാണം കുലത്തൊഴിലായി സ്വീകരിച്ചിട്ടുള്ള OBC വിഭാഗം പരമ്പരാഗത മൺപാത്ര നിർമ്മാണ തൊഴിലാളികൾക്ക് ധനസഹായം നൽകുന്ന പദ്ധതിക്ക് ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി ഈ മാസം 20 വരെ നീട്ടി. 60 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം. www.bwin.kerala.gov.in മുഖേന അപേക്ഷ സമർപ്പിക്കണം. ഫോൺ നമ്പർ 04842983130, 04842983130. കേരള മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി പദ്ധതിയിൽ അംഗങ്ങളായിട്ടുള്ള തൊഴിലാളികൾക്ക് 36 മാസം വരെയുള്ള കുടിശ്ശിക ഈ മാസം 30 വരെ ഒടുക്കാമെന്ന് ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസർ അറിയിച്ചു. ഫോൺ നമ്പർ 9188-51-9854, 9188-51-9854. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സേവന വാർത്തകൾ. ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 10 മണി കഴിഞ്ഞ 30 മിനിറ്റ്.
16: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില.
17: പ്രായോജികർ
16: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
17: തൃശൂർ, ഇടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
18: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
17: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
15: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില ഗ്രാമിന് 110 രൂപ കൂടി 14,255 രൂപയും പവന് 114,040 രൂപയുമാണ് ഇന്നത്തെ സ്വർണവില. റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി സ്വർണവില ഇനി നാളെ രാവിലെ 10:30.
16: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില.
17: പ്രായോജികർ
16: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
17: തൃശൂർ, ഇടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.

0: ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ
1: സംഗീതലഹരി.
0: പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ സംഗീതലഹരിയിൽ കിസ്മത് എന്ന ആൽബത്തിൽ സോനു നിഗം പാടിയ ഗാനങ്ങൾ കേൾക്കാം.

0: Jesse.
1: കിസ്മത് എന്ന ആൽബത്തിൽ സോനു നിഗം പാടിയ ഗാനങ്ങളാണ് പ്രിയ ശ്രോതാക്കൾ ഇതുവരെ സംഗീതലഹരിയിൽ കേട്ടത്.
2: ഇന്നത്തെ സംഗീതലഹരി സമാപിക്കുന്നു.
1: ഇത് ആകാശവാണി കൊച്ചി എഫ് എം 102.3, സമയം 10 കഴിഞ്ഞ 55. ഇപ്പോൾ നാട്ടുവിശേഷം. ചങ്ങമ്പുഴ സാംസ്കാരിക കേന്ദ്രം ഇടപ്പള്ളി ചങ്ങമ്പുഴ പാർക്കിൽ ജവാൻ ക്രോസ് റോഡ് റെസിഡൻസ് അസോസിയേഷന്റെ ഓണാഘോഷം വൈകിട്ട് 6. കൊച്ചി മെട്രോ ഫിലിം സൊസൈറ്റിയും ഇടപ്പള്ളി ചങ്ങമ്പുഴ സ്മാരക ഗ്രന്ഥശാലയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഫ്രഞ്ച് ഫിലിം ഫെസ്റ്റിവൽ വൈകിട്ട് 6:30 ചങ്ങമ്പുഴ ഗ്രന്ഥശാല ഹാളിൽ. കലൂർ കണ്ണൻ നായർ സ്മാരക സാംസ്കാരിക കേന്ദ്രത്തിൽ ഇന്ന് വൈകിട്ട് 4 ആർക്കും പാടാം. 6 വനിതാ വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ ഭരതനാട്യം. ശ്രോതാക്കൾ കേട്ടത് നാട്ടുവിശേഷം.
3: ഏട്ടാ, പുതിയ വാഷിംഗ് മെഷീന്റെ കാര്യം
4: എവിടുന്ന് വാങ്ങിക്കണം?
3: ഓഫർ കണ്ടിട്ട് മൈ ചെയ്യുന്ന മതി. കാറ്, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, 100 100,000 വീതം തുടങ്ങി BMW വരെ എത്ര സമ്മാനങ്ങളാ.
4: പക്ഷെ കിട്ടാൻ സമയം എടുക്കൂലേ?
3: വെറും 45 ദിവസത്തിനുള്ളിൽ കിട്ടും.
4: എന്നാ മൈ തന്നെ പോവാം.
3: മൈ ജിയോണും മാസോണും സീസൺ 4 പറയുന്നതിൽ മാത്രമല്ല നൽകുന്നതിലും ട്രാൻസ്പെറൻസി.
5: എന്തൊരു ചൂടാ!
6: കേരളത്തിൽ ചൂട് കൂടുന്നതിനെ കുറിച്ച് ഓർത്ത് ഇനി ടെൻഷൻ വേണ്ട. പിട്ടപ്പള്ളിയിൽ ഇതാ 3 AC സൂപ്പർ സെയിൽ. ഓണം ഓഫറുകൾക്ക് പുറമെ തിരഞ്ഞെടുത്ത മോഡലുകൾക്കൊപ്പം ഫ്രീ പെഡസ്റ്റൽ ഫാൻ, 6,000 വരെ ക്യാഷ് ബാക്ക്, 8,500 വരെ എക്സ്ചേഞ്ച് ഓഫർ, കൂടാതെ 5,000 വിജയികൾക്ക് സമ്മാനങ്ങളും.
5: പിട്ടപ്പള്ളിയിൽ ഏജൻസീസ്. ഹോം അപ്ലയൻസസിനും ഡിജിറ്റൽ ഗാഡ്ജറ്റുകൾക്കും കേരളത്തിലെ ഏറ്റവും കുറഞ്ഞ വില എവിടെയാണെന്ന് അറിയാമോ?
4: എന്താ സംശയം? അത് മൈജിയിലല്ലേ?
5: മറ്റാരും നൽകാത്ത വിലക്കുറവും ഡിസ്കൗണ്ടുമായി മൈജി പ്രൈസ് ചലഞ്ച് വീണ്ടും.
4: ഓഫർ സെപ്റ്റംബർ 13 ഞായർ വരെ എല്ലാ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
6: ടിഎൻസി അപ്ലൈ.
5: എന്തൊരു ചൂടാ!
6: കേരളത്തിൽ ചൂട് കൂടുന്നതിനെ കുറിച്ച് ഓർത്ത് ഇനി ടെൻഷൻ വേണ്ട. പിട്ടപ്പള്ളിയിൽ ഇതാ 3 AC സൂപ്പർ സെയിൽ. ഓണം ഓഫറുകൾക്ക് പുറമെ തിരഞ്ഞെടുത്ത മോഡലുകൾക്കൊപ്പം ഫ്രീ പെഡസ്റ്റൽ ഫാൻ, 6,000 വരെ ക്യാഷ് ബാക്ക്, 8,500 വരെ എക്സ്ചേഞ്ച് ഓഫർ, കൂടാതെ 5,000 വിജയികൾക്ക് സമ്മാനങ്ങളും.
5: പിട്ടപ്പള്ളിയിൽ ഏജൻസീസ്.
7: ഇത്രയും കുറഞ്ഞ വിലയ്ക്ക് ലാപ്ടോപ്പ് കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചില്ല.
5: കേരളം കണ്ട ഏറ്റവും വലിയ

0: കുറവുമായി മൈ ജി നൽകുന്നു ലാപ്ടോപ്പുകൾ. 28,990 രൂപ മുതൽ ലാപ്ടോപ്പുകൾക്കൊപ്പം 12,500 രൂപ വരെ വിലയുള്ള ലാപ്ടോപ്പ് കിറ്റ് സമ്മാനം.
1: മൈ ജി പ്രൈസ് ചലഞ്ച് ഓഫർ 13,000 വരെ എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
2: ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
3: ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണം ഓഫറുകൾ തുടരുന്നു.
2: ആൻഡ് എക്ചെട്ടി നാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് ഫ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
3: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
4: പുതിയ ലാപ്ടോപ്പ് ആണല്ലോ,
5: നല്ല ഓണം ഓഫർ കിട്ടി, പിന്നെ വൻ സമ്മാനങ്ങളും ഉണ്ട്.
4: പക്ഷേ അതൊക്കെ കിട്ടാൻ ഒരു വർഷമൊക്കെ എടുക്കൂലേ?
5: മൈജി ആണെങ്കിൽ വെറും 45 ദിവസം മതി. അതും കാറ് സ്കൂട്ടർ ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 1,00,000 വീതം തുടങ്ങി BMW വരെയുള്ള ഒരുപാട് ഗിഫ്റ്റ്സ്.
1: മൈജി ഓണം, മാസ് ഓണം സീസൺ 4, പറയുന്നതിൽ മാത്രമല്ല നൽകുന്നതിലും ട്രാൻസ്പെറൻസി.
6: BMW, സ്കൂട്ടർ, കാറ്, എന്തെല്ലാം സമ്മാനങ്ങളാണല്ലേ.
4: ചേട്ടാ ചായ എടുക്കട്ടെ?
6: ആ ചായ പോരട്ടെ. ഇതെല്ലാം കിട്ടുമ്പോഴേക്കും ഒരു വർഷമാവും.
1: ആര് പറഞ്ഞു? മൈജി ഈ പറഞ്ഞ BMW, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, കാർ, 100 പേർക്ക് 1,00,000 വീതം, എല്ലാം 45 ദിവസത്തിനുള്ളിലാണ് നൽകുന്നത്.
6: അപ്പോ കാത്തിരിപ്പില്ലേ?
1: ഇല്ല,
5: മൈജി ഓണം മാസ് ഓണം സീസൺ 4, പറഞ്ഞത് സമയത്ത് തന്നെ.
7: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര, എല്ലാ ദിവസവും രാവിലെ 6:35.
8: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
9: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി, തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
10: പ്രേക്ഷകർക്കുള്ള ഒരു അറിയിപ്പ്, ആകാശവാണി കൊച്ചി FM നിലയം ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന ഇന്ദിരാഗാന്ധി കോഓപ്പറേറ്റീവ് ഹോസ്പിറ്റൽ FM ഹെൽത്ത് ലൈൻ തത്സമയ ഫോണിൻ പരിപാടിയിൽ മുട്ടുമാറ്റിവെക്കൽ ശസ്ത്രക്രിയയെ അറിയാം. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് അസ്ഥിരോഗ വിഭാഗം മേധാവി ഡോക്ടർ MP നിതീഷ് മറുപടി നൽകുന്നു. മുട്ടുമാറ്റിവെക്കൽ ശസ്ത്രക്രിയയെ അറിയാം, ഇതേക്കുറിച്ച് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ ഇനി പറയുന്ന ഫോൺ നമ്പറുകളിൽ വിളിക്കുക. 0484-242-6397, 0484-242-6387, 944-55-88. വിളിക്കേണ്ട സമയം ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ. വിഷയം മുട്ടുമാറ്റിവെക്കൽ ശസ്ത്രക്രിയയെ അറിയാം. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ ഒരിക്കൽ കൂടി: 0484-242-6397, 0484-242-6387, 944-55-88. അറിയിപ്പ് കഴിഞ്ഞു.

0: സമയം 11 മണി.
1: ആകാശവാണി FM വാർത്തകൾ.
0: സ്ത്രീ സംരംഭകർക്ക് വായ്പകൾ വേഗത്തിൽ നൽകാൻ ഗവൺമെന്റ് നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ന്യൂഡൽഹിയിൽ ബ്രിക്സ് വിമൻ ലെഡ് ഡെവലപ്മെന്റ് കോൺഫറൻസിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇസ്മായിലി മുസ്ലിം സമുദായത്തിന്റെ 50-ാമത് പാരമ്പര്യ ഇമാം പ്രിൻസ് റഹീം ആഗാ ഖാൻ അഞ്ചാമൻ ആദ്യ ഇന്ത്യാ സന്ദർശനത്തിന് ന്യൂഡൽഹിയിലെത്തി. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണന്റെ ക്ഷണപ്രകാരമെത്തിയ അദ്ദേഹത്തെ ഇന്ത്യൻ പ്രതിനിധി സംഘം സ്വീകരിച്ചു. എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ പ്രശ്നങ്ങൾ പൂർണ്ണമായി പരിഹരിക്കുന്നതിന് സംസ്ഥാന ഗവൺമെന്റ് അവർക്കൊപ്പമുണ്ടാകുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുകയെന്നത് ഗവൺമെന്റിന്റെ മുൻഗണനകളിൽപ്പെടുന്നതാണെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. സംസ്ഥാനത്തെ 38 തദ്ദേശ ഭരണവാർഡുകളിലേക്ക് ഉപതെരഞ്ഞെടുപ്പിലെ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം ഇന്ന് അവസാനിക്കും. പത്രികകളുടെ സൂക്ഷ്മ പരിശോധന മറ്റന്നാളാണ്. സംസ്ഥാനത്ത് ഇന്ന് മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ആലപ്പുഴ, എറണാകുളം ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കണ്ണൂർ കോർപ്പറേഷനിൽ കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട വ്യാജരേഖ നിർമ്മിച്ചവർക്കെതിരെ ടൗൺ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. കെട്ടിട ഉടമയും കെട്ടിടത്തിൽ ഹോട്ടൽ ആരംഭിക്കാനിരുന്ന കതിരൂർ സ്വദേശികൾക്കുമെതിരെയാണ് കേസ്. ടെഹ്റാനുമായി മുൻകൂട്ടി ഏകോപനം നടത്താതെ നിയന്ത്രിത മേഖലയിൽ പ്രവേശിക്കുന്ന കപ്പലുകൾ ഉപരോധ നടപടികൾ നേരിടേണ്ടിവരുമെന്ന് ഇറാൻ. ഇവയ്ക്ക് പിന്നീട് ഹോർമുസ് കടലിടുക്ക് ഉപയോഗിക്കുന്നതിൽ നിന്ന് വിലക്കേർപ്പെടുത്തുമെന്നും IRGC

0: വക്താവ് ഹുസൈൻ മൊഹബി പറഞ്ഞു. ദുബായിൽ ഏഷ്യാകപ്പ് വനിതാ ക്രിക്കറ്റിന്റെ ആദ്യ സെമിഫൈനലിൽ ഇന്ത്യ ഇന്ന് ബംഗ്ലാദേശിനെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 8:00 മത്സരം.
1: ആകാശവാണി FM വാർത്തകൾ.
0: ഇത് ആകാശവാണി കൊച്ചി FM 102.3.
2: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഒപ്പന പാട്ടുകൾ കേൾക്കാം. ആലാപനം ഫിദാ ബീഗം, ഷിഫാന ഫാത്തിമ, കീബോർഡ് സഫാൻ ഷെഫീഖ്, തബല തേജസ് എ, റിതം പാട്ട് ബിജിമോൻ വി.
3: മലബാറിലെ മുസ്ലിം വിവാഹങ്ങളുടെ മുഖമുദ്രയാണ് ഒപ്പന. വധുവിനെ അണിയിച്ചൊരുക്കി പീഠത്തിലിരുത്തി ചുറ്റും സ്ത്രീകൾ വട്ടത്തിൽ നിന്ന് താളത്തിൽ കൈകൊട്ടിപ്പാടുന്ന കലാരൂപമാണിത്. പ്രണയം, വിരഹം, കല്യാണത്തിൻ്റെ സന്തോഷം, പ്രവാചക പ്രകീർത്തനം എന്നിവയാണ് ഒപ്പനപ്പാട്ടുകളുടെ പ്രധാന വിഷയങ്ങൾ. മാപ്പിളപ്പാട്ടിൻ്റെ ഈണത്തിൽ ചായൽ, മുറുക്കം എന്നീ താളങ്ങളിലാണ് ഇവ ആലപിക്കുന്നത്. പഴയ ഒപ്പനകളിൽ നിന്നും വ്യത്യസ്തമായി വാദ്യോപകരണങ്ങളുടെ അകമ്പടിയോടെയാണ് ഇന്ന് ഒപ്പനപ്പാട്ടുകൾ അവതരിപ്പിക്കുന്നത്. വധുവിനെ അനുഗ്രഹിച്ചും ഉപദേശങ്ങൾ നൽകിയും കളിയാക്കിയും പാടുന്ന ഈ പാട്ടുകൾ കല്യാണ വീടിൻ്റെ ആഘോഷമാണ്. കൈകുട്ടിൻ്റെ താളവും പാട്ടുകാരികളുടെ ചുവടുകളും ചേർന്ന ഒപ്പന കേരളത്തിൻ്റെ തനത് സാംസ്കാരിക അടയാളങ്ങളിൽ ഒന്നാണ്. ചുരുക്കത്തിൽ, സ്നേഹവും സന്തോഷവും കൈകൊട്ടിപ്പാടുന്ന മനോഹര കലയാണ് ഒപ്പനപ്പാട്ടുകൾ.

0: നാളെ രാത്രി 9:30 സാഹിത്യ സുരഭിയിൽ.
1: കഴിഞ്ഞ പ്രാവശ്യം വന്നുപോയതിന് ശേഷം ഷാഹിനയുടെ നിക്കാഹ് നടത്തുന്ന സമയത്തെ ഉപ്പ വരത്തുള്ളൂ എന്നിടയ്ക്ക് വിളിക്കുമ്പോൾ പറയുമായിരുന്നു.
0: ഷിബിൻ ജോർജ് ചളിക്കവട്ടം എഴുതി അവതരിപ്പിച്ച കഥ മയ്യത്ത് വന്ന വഴി.
2: മരിച്ച കാമുകന്മാർക്കെല്ലാം നിഷ എന്നൊരു കാമുകിയുണ്ട്. മരിച്ചു പോം വരെ അവനെ അവൾ പൊട്ടിച്ചിരിപ്പിച്ചുകൊണ്ടേയിരിക്കും.
0: പി പി രാജേന്ദ്രൻ കർത്തയുടെ കവിതകൾ
3: ക്രിസ്ത്യൻ ട്രാജഡിയുടെയും ഗ്രീക്ക് ട്രാജഡിയുടെയും ആധുനിക ദുരന്ത നാടകത്തിൻ്റെയും ദർശനങ്ങൾ ഇഴചേർന്ന് ആ മനുഷ്യൻ നാടകം മികവുറ്റതായി മാറുന്നു.
0: സി ജെയും നവീന നാടക ദർശനവും ഡോക്ടർ സണ്ണി സെബാസ്റ്റ്യൻ നടത്തുന്ന പ്രഭാഷണം നാളെ രാത്രി 9:30 സാഹിത്യ സുരഭിയിൽ.
4: പിറന്നാളോ വിവാഹ വാർഷികമോ ഏതാഘോഷവേളയുമാകട്ടെ, പ്രിയപ്പെട്ടവരെ ഓർക്കാൻ, അവരോട് സന്തോഷം പങ്കുവയ്ക്കാൻ ഒരു ഗാനം സമ്മാനമായി നൽകിയാലോ? ഫോൺ ഔട്ട് ഗാനോത്സവം എല്ലാ ശനിയും ഞായറും ഉച്ചയ്ക്ക് 1 മണിക്ക് കൊച്ചി ആകാശവാണിയിൽ. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് പാട്ടുകൾ ഡെഡിക്കേറ്റ് ചെയ്യാം, ആകാശവാണിയിലൂടെ സ്നേഹം പകരാം. വിളിക്കേണ്ടയാളുടെ പേരും നമ്പറും സഹിതം ഞങ്ങൾക്ക് വാട്സപ്പ് മെസ്സേജ് അയയ്ക്കൂ. നിങ്ങളുടെ പേര് വെക്കാൻ മറക്കരുതേ. POG എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം മലയാളത്തിൽ നിങ്ങളുടെ സന്ദേശങ്ങൾ ഞങ്ങൾക്ക് വാട്സപ്പ് ചെയ്യുക. നമ്പർ 9444752212. നമ്പർ ഒരിക്കൽ കൂടി

9447562212. തപാലിൽ അയക്കുന്നവർ ഫോൺ ഔട്ട് ഗാനോത്സവം, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കൊച്ചി, തൃക്കാക്കര PO 682021 എന്ന വിലാസത്തിലും അയച്ചോളൂ. ഫോൺ ഔട്ട് ഗാനോത്സവം ആകാശവാണിയിലൂടെ പ്രിയപ്പെട്ടവർക്കായൊരു

0: വരുമ്പോ രണ്ട് ബാറ്ററിയും കൂടെ വാങ്ങിയിട്ട് വരണേ.
1: ഇനി ബാറ്ററി ഒന്നും വേണ്ടേ, നിനക്ക് സുഖമായിട്ട് മൊബൈലിൽ കേൾക്കാലോ. പ്രസാർ ഭാരതിയുടെ പുതിയ വേവ്സ് ആപ്പ് ഇല്ലേ?
0: വേവ്സ് ആപ്പോ?
1: അതെ, ഗൂഗിൾ പ്ലേ സ്റ്റോറിലോ ആപ്പിൾ ആപ്പ് സ്റ്റോറിലോ പോയി വേവ്സ് എന്ന് സെർച്ച് ചെയ്യ്. WAVES. ഈ വേവ്സ് ആപ്പിൽ രാജ്യത്തെ എല്ലാ ആകാശവാണി നിലയങ്ങളും ഇന്റർനെറ്റ് വഴി നല്ല HD ക്ലാരിറ്റിയിൽ കേൾക്കാന്നേ.
0: ആണോ? എന്നാ ഞാനൊന്ന് ഡൗൺലോഡ് ചെയ്ത് നോക്കട്ടെ.
1: മാത്രമല്ല, നമ്മൾ പണ്ട് കണ്ടിരുന്ന ദൂരദർശൻ സീരിയലുകളില്ലേ, ഹം ലോഗ്, സർക്കസ്, ഫൗജി, അലിഫ് ലൈല, ഇതെല്ലാം ഉണ്ട്. അപ്പോൾ മൊബൈലിൽ ഇനി ആകാശവാണിയും കേട്ടു തുടങ്ങൂ. വേവ്സ് ആപ്പ് ഇന്ന് തന്നെ ഇൻസ്റ്റാൾ ചെയ്യൂ. ഇൻസ്റ്റാൾ ചെയ്യാനായി ഗൂഗിൾ പ്ലേ സ്റ്റോറിലോ ആപ്പിൾ ആപ്പ് സ്റ്റോറിലോ വേവ്സ് എന്ന് സെർച്ച് ചെയ്യുക, അല്ലെങ്കിൽ സന്ദർശിക്കൂ www.wavespb.com.
2: പറയൂ, നിങ്ങൾക്കറിയാമോ?
3: പ്രശ്നോത്തരിയും ഇഷ്ടഗാനങ്ങളുമായി വരുന്ന പറയൂ നിങ്ങൾക്കറിയാമോ പരിപാടിയിൽ പങ്കെടുക്കുവാൻ ചെയ്യേണ്ടത് ഇത്രമാത്രം.
2: ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ 9446455588 എന്ന ഫോൺ നമ്പറിലേക്ക് വാട്സപ്പ് സന്ദേശമായി അയയ്ക്കുക.
3: അപ്പോൾ ഇനി ബുധനാഴ്ചകളിൽ 1 മണിക്ക് മൊബൈൽ ഫോണുമായി കാത്തിരിക്കുക. പറയൂ നിങ്ങൾക്കറിയാമോ എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 1 മണിക്ക്.

ചില്ലുജാലകം. ഓർമ്മയുടെ നനുത്ത മഞ്ഞുതുള്ളികളെ ചേർത്തു പിടിച്ച് പതുക്കെ മുട്ടി വിളിക്കുന്ന തെന്നലിനായി പാതിചാരിയ പാട്ടിൻ്റെ ജാലകം. ചില്ലുജാലകം ചൊവ്വാഴ്ചകളിൽ രാവിലെ 10:30 ബുധനാഴ്ചകളിൽ രാത്രി 10:30. ഇത് ആകാശവാണി കൊച്ചി എഫ് എം 102.3. സമയം 11:30. ഇപ്പോൾ NCERT സ്പോൺസേർഡ് പരിപാടി ഉമംഗ്.

0: സമയം 12 മണി.
1: ആകാശവാണി FM വാർത്തകൾ.
0: ഇന്ത്യയും മലേഷ്യയും തമ്മിൽ കൃഷിയിലും അനുബന്ധ മേഖലകളിലും പരസ്പര താൽപര്യ വിഷയങ്ങളിലും സഹകരണം ശക്തമാക്കുമെന്ന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. മലേഷ്യയുടെ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കാനും ഇരു രാജ്യങ്ങൾക്കുമിടയിലെ ശക്തമായ സ്ഥാപന സംവിധാനം കെട്ടിപ്പടുക്കുന്നതിനും മലേഷ്യൻ മന്ത്രി മാർക്കോസ് ഡാക്രൂസ് താൽപര്യം പ്രകടിപ്പിച്ചതായി ശിവരാജ് സിംഗ് ചൌഹാൻ അറിയിച്ചു. ദ്വിദിന സന്ദർശനത്തിന് ശ്രീലങ്കയിലെത്തിയ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് കൊളംബോയിൽ ശ്രീലങ്കൻ മുൻ ക്രിക്കറ്റ് താരങ്ങളായ അരവിന്ദ് ഡിസിൽവ, സനത് ജയസൂര്യ, ചാമിന്ദ വാസ് എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തി. മികച്ച പ്രകടനങ്ങളിലൂടെ ഇന്ത്യയിലെ ലക്ഷക്കണക്കിന് ആളുകളുടെ ആദരവ് പിടിച്ചുപറ്റിയവരാണ് ശ്രീലങ്കൻ ക്രിക്കറ്റ് താരങ്ങളെന്ന് അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. കോഴിക്കോട് കുറ്റിച്ചിറ വാർഡിലെ BJP സ്ഥാനാർത്ഥി കെ ജീജ അല്പസമയത്തിനകം കോർപ്പറേഷൻ ഉപതെരഞ്ഞെടുപ്പിന് വരണാധികാരി മുൻപാകെ പത്രിക സമർപ്പിക്കും. ഇന്നാണ് പത്രിക സമർപ്പിക്കുന്നതിന് അവസാന തീയതി. ഭോപ്പാലിൽ അന്തരിച്ച ഇന്ത്യൻ ആർമി ASC ബറ്റാലിയൻ നോൺ കമ്മീഷൻഡ് ഓഫീസർ മിഥിലാജിന്റെ മൃതദേഹം ഔദ്യോഗിക ബഹുമതികളോടെ മുക്കം കാരമൂല ജുമാ മസ്ജിദിൽ ഖബറടക്കി. തിരുവമ്പാടി MLA CK കാസിം ഉൾപ്പെടെ ആയിരങ്ങൾ ആദരാഞ്ജലി അർപ്പിച്ചു. പാലക്കാട് ജില്ലയിലെ കാർഷിക മേഖല വരൾച്ചാ ഭീഷണി നേരിടുന്ന സാഹചര്യത്തിൽ വാളയാർ മീങ്കര ഡാമുകൾ തുറക്കാൻ തീരുമാനമായി. വാളയാർ ഡാം ഇന്ന് വൈകിട്ട് 5 PM മീങ്കര ഡാം തിങ്കളാഴ്ചയും തുറക്കും. എറണാകുളം തൃക്കാക്കര പൈപ്പ് ലൈൻ ജംഗ്ഷന് സമീപം വാട്ടർ അതോറിറ്റിയുടെ പ്രധാന കുടിവെള്ള പൈപ്പ് പൊട്ടി റോഡിൽ കനത്ത വെള്ളക്കെട്ട് രൂപപ്പെട്ടു. അപകട സാധ്യത കണക്കിലെടുത്ത് വാട്ടർ അതോറിറ്റി പമ്പിംഗ് താൽക്കാലികമായി നിർത്തിവച്ചു. വയനാട് വന്യജീവി സങ്കേതത്തിൽ കുറിച്ചിയാട് റേഞ്ചിൽപ്പെടുന്ന വളാഞ്ചേരിക്കുന്ന് വനമേഖലയിൽ അജ്ഞാത മൃതദേഹം കണ്ടെത്തി. പോലീസും ജനപ്രതിനിധികളും വനം വകുപ്പും സ്ഥലത്തേക്ക് തിരിച്ചിട്ടുണ്ട്. സ്വർണവിലയിൽ വർധന. പവന് 880 രൂപ കൂടി 1,14,040 രൂപയായി. 14,255 രൂപയാണ് ഗ്രാമിന്.
1: ആകാശവാണി FM വാർത്തകൾ.

0: ഇത് ആകാശവാണി കൊച്ചി എഫ് എം 102.3. ഇപ്പോൾ അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ഈ അറിയിപ്പുകളെ തുടർന്ന് പഴം പച്ചക്കറി വില വിവരം, ലളിത ഗാനങ്ങൾ, 12:25 സേവന വാർത്തകൾ, 12:30 പ്രാദേശിക വാർത്തകൾ, 12:40 പ്രകാശധാര, ആത്മഹത്യയിലേക്ക് നയിക്കാവുന്ന കാരണങ്ങൾ എന്തൊക്കെ, ലോക ആത്മഹത്യാ പ്രതിരോധ ദിനത്തോടനുബന്ധിച്ച് ഡോക്ടർ കെ എ കുമാർ സംസാരിക്കുന്നു. തിരുവനന്തപുരം റിലേ 12:50 വാർത്തകൾ തിരുവനന്തപുരം റിലേ. 1 ഗാനോത്സവം, ശ്രോതാക്കൾ കത്തുകൾ വഴി ആവശ്യപ്പെട്ട ചലച്ചിത്ര ഗാനങ്ങൾ. 1:55 സേവന വാർത്തകൾ. 2 ആകാശവാണി എഫ് എം വാർത്തകൾ. തുടർന്ന് വെള്ളിത്തിര തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി. 3 ഇന്ദിരാഗാന്ധി കോഓപ്പറേറ്റീവ് ഹോസ്പിറ്റൽ എഫ് എം ഹെൽത്ത് ലൈൻ തത്സമയ ഫോണിൻ പരിപാടിയിൽ മുട്ടുമാറ്റിവെക്കൽ ശസ്ത്രക്രിയയെ അറിയാം. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് അസ്ഥിരോഗ വിഭാഗം മേധാവി ഡോക്ടർ എം ബി നിതീഷ് മറുപടി നൽകുന്നു.
1: എന്തൊരു ചൂടാ!
2: കേരളത്തിൽ ചൂട് കൂടുന്നതിനെ കുറിച്ച് ഓർത്ത് ഇനി ടെൻഷൻ വേണ്ട. പിട്ടപ്പള്ളിയിൽ ഇതാ 3 AC സൂപ്പർ സെയിൽ. ഓണം ഓഫറുകൾക്ക് പുറമെ തിരഞ്ഞെടുത്ത മോഡലുകൾക്കൊപ്പം ഫ്രീ പെഡസ്റ്റൽ ഫാൻ, 6,000 വരെ ക്യാഷ് ബാക്ക്, 8,500 വരെ എക്സ്ചേഞ്ച് ഓഫർ, കൂടാതെ 5,000 വിജയികൾക്ക് സമ്മാനങ്ങളും.
1: പിട്ടപ്പള്ളി ഏജൻസീസ്. ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
3: ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
1: ആൻഡ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് ഫ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
3: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
0: ഇന്ന് വൈകിട്ട് 4 ആകാശവാണി എഫ് എം വാർത്തകളെ തുടർന്ന് വാട്സ്ആപ്പ് സന്ദേശഗാന പരിപാടി 4 4:55 സേവന വാർത്തകൾ, 5 ആകാശവാണി എഫ് എം വാർത്തകളെ തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ, 5:45 സ്പോൺസേഡ് പരിപാടി ഞാറ്റുവേല, 6 പദ്ധതികൾ ജനനന്മയ്ക്ക് തിരുവനന്തപുരം റിലേ, 6:50 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹി റിലേ, 6:10 അറിയിപ്പുകൾ, മധുരം ഗീതം ലളിതഗാനം സേവന വാർത്തകൾ, 6:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ, 6:40 ചലച്ചിത്ര ഗാനങ്ങൾ.
4: എനിക്ക് ഈ കാർപ്പറ്റുകളും റിക്സും വളരെ ഇഷ്ടമായി. ഈ മാറ്റ് എത്ര മനോഹരമാണ്!
5: നമ്മുടെ ടെറസ് ഗാർഡന് ഈ ഗാർഡൻ ആർട്ടിക്കിൾസ് വളരെ അനുയോജ്യമാണ്. മാത്രമല്ല, ഈ കയർബിത്ത് നമ്മുടെ വിളകൾക്ക് വേഗ വളർച്ചയേകും.
4: ഇവിടെ സ്കൈ ഗാർഡനും വെർട്ടിക്കൽ ഗാർഡനും യോജ്യമായ കയർ ഉൽപ്പന്നങ്ങളും ഉണ്ട്.
5: ഭാരത് സർക്കാരിന്റെ കയർ ബോർഡ് ഷോറൂമുകളിലെ കയർ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ വീടിനെ ഒരു എക്കോ ഫ്രണ്ട്ലി ലോകമാക്കാം.
4: കൂടുതൽ വിവരങ്ങൾക്കായി ലോഗ് ഓൺ ചെയ്യൂ kayerboard.gov.in.
5: കയർ, പ്രകൃതിയുടെ ഉപഹാരം.
4: കയർ ബോർഡ്, MSME മന്ത്രാലയം, ഭാരത് സർക്കാർ.
6: എനിക്കൊരു ടിവി വാങ്ങണമായിരുന്നു.
7: എന്നാ ഇപ്പൊ തന്നെ മൈജിയിലേക്ക് പോയിക്കോളൂ. ഏത് വലിപ്പത്തിലുമുള്ള ടിവിയും വാങ്ങാം. മറ്റെവിടെയും കിട്ടാത്ത വിലക്കുറവിൽ 6,490 മുതൽ സ്മാർട്ട് LED ടിവികൾ, കൂടാതെ ടിവി പർച്ചേസിൽ 10,000 വരെ വില വരുന്ന ഇഷ്ടമുള്ള പ്രൊഡക്ടുകൾ സ്വന്തമാക്കാം.
8: മൈജി പ്രൈസ് ചലഞ്ച് ഓഫർ 13,000 വരെ.
0: ഇന്ന് വൈകിട്ട് 6:50 കിസാൻ വാണി, ജൈവ കള നിയന്ത്രണം. ഡോക്ടർ ഷീജ കെ രാജ് സംസാരിക്കുന്നു. തിരുവനന്തപുരം റിലേ 7:20 വിപണി, 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ, 7:35 മുതൽ 9 വരെ FM ഈവനിംഗ്. സമകാലികം, മാറ്റാം കാഴ്ചപ്പാട്, ജീവിക്കാം ആവോളം, ലോക ആത്മഹത്യാ പ്രതിരോധ ദിനത്തോടനുബന്ധിച്ച്. 7:55 ഒരിടത്തൊരിടത്ത് മായാ ബാലകൃഷ്ണന്റെ ബാലസാഹിത്യകൃതി, കേണൽ ജാനൂട്ടിയും മേജർ അപ്പൂച്ചിയും. 8 ആകാശവാണി FM വാർത്തകളെ തുടർന്ന് ശാസ്ത്രദീപ്തി. 8:05 യുവവാണി, ഗായിക കീർത്തന എൻ പങ്കെടുക്കുന്നു അവസാന ഭാഗം.
1: എന്തൊരു ചൂടാ!
2: കേരളത്തിൽ ചൂട് കൂടുന്നതിനെ കുറിച്ച് ഓർത്ത് ഇനി ടെൻഷൻ വേണ്ട. പിട്ടപ്പള്ളിയിൽ ഇതാ 3 AC സൂപ്പർ സെയിൽ. ഓണം ഓഫറുകൾക്ക് പുറമെ തിരഞ്ഞെടുത്ത മോഡലുകൾക്കൊപ്പം ഫ്രീ പെഡസ്റ്റൽ ഫാൻ, 6,000 വരെ ക്യാഷ് ബാക്ക്, 8,500 വരെ എക്സ്ചേഞ്ച് ഓഫർ, കൂടാതെ 5,000 വിജയികൾക്ക് സമ്മാനങ്ങളും.
1: പിട്ടപ്പള്ളി ഏജൻസീസ്.
6: AC വിലയിൽ മൈജിയുടെ പ്രൈസ് ചലഞ്ച് മിസ് ചെയ്യല്ലേ.
7: AC വിപണിയിലെ ഏറ്റവും കുറഞ്ഞ വിലയിൽ, കൂടാതെ ഫ്രീ ഇൻസ്റ്റലേഷൻ, 5-year വാറന്റി, ഫ്ലാറ്റ് 50% ഓഫ്, ഒപ്പം 30 crore സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി മൈജി ഓണം മാസോണം ഓഫർ തുടരുന്നു.
8: എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും September 13 വരെ.
0: ഇന്ന് രാത്രി 8:30 ഈവനിംഗ് മെലഡി, 8:45 നോവൽ പാരായണം, UK കുമാരൻ എഴുതിയ തക്ഷൻ കുന്ന് സ്വരൂപം, 8:50 മഹിതം മലയാളം, ചോദ്യം ഉത്തരം നാളത്തെ പരിപാടികൾ. 9 ന്യൂസ് അറ്റ് 9 ഡൽഹി റിലേ.
1: ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
3: ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സിൽ ഓണം ഓഫറുകൾ തുടരുന്നു.
1: ആൻഡ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് ഫ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
3: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
9: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, പ്രധാന പത്രവാർത്തകൾ.
10: തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 6:32
9: പരിപൂർണ പരിശോധി ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
10: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
0: ഇന്ന് രാത്രി 9:15 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ, 9:30 കഥകളി പദങ്ങൾ, 10:30 ചലച്ചിത്ര ഗാനങ്ങൾ, 11 ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹിയിലെ. അറിയിപ്പുകളാണ് പ്രിയ ശ്രോതാക്കൾ കേട്ടത്. ഇനി പഴം പച്ചക്കറി വില വിവരം. വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൌൺസിൽ എറണാകുളം മരട് മൊത്തവില മാർക്കറ്റിൽ നിന്നും സമാഹരിച്ചത്.

ആദ്യം മൊത്തവില, പിന്നെ ചില്ലറ വില എന്ന ക്രമത്തിൽ. ഏത്തയ്ക്ക നാടൻ മൊത്തവില 53, ചില്ലറ വില 60, മറുനാടൻ 52-56, പയർ നാടൻ 55-60, മറുനാടൻ 48-52, ചേന നാടൻ 43-50, മറുനാടൻ 40-46, മരച്ചിനി നാടൻ 32-34. ഇനി ചില മറുനാടൻ ഇനങ്ങൾ. ചീര പച്ചയും ചുവപ്പും 40-44, കുമ്പളങ്ങ 20-25, ഞാലിപ്പൂവൻ 80-85, പാളയം തോടൻ 36-40, പൂവൻ 65-70, റോബസ്റ്റ 30-35, ബീട്രൂട്ട് 54-60, വെണ്ടയ്ക്ക 35-42, പാവയ്ക്ക 55-60, ചുരയ്ക്ക 36-42, വഴുതന 42-47, കത്തിരി ഉരുണ്ടത് 39-45, ക്യാബേജ് 32-37, ക്യാരറ്റ് 52-57, കോളിഫ്ലവർ 42-47, കൊത്തമര 42-47, കൂർക്ക 45-50, ചേമ്പ് വലുത് 68-72, ചെറുത് 43-50, വെള്ളരി 22-28, മുരിങ്ങക്കായ 35-40, ബീൻസ് 65-72, ഇഞ്ചി 165-170, പച്ചമുളക് 45-50, കരിനാരങ്ങ 83-90, ചെറുനാരങ്ങ 1-5 രൂപ 6 രൂപ, കോവയ്ക്ക 46-52, പച്ചമാങ്ങ 76-82, സവാള 54-60, ചെറിയ ഉള്ളി 90-95, ഉരുളക്കിഴങ്ങ് 33-40, മത്തൻ 20-25, പീച്ചിങ്ങ 47-52, പടവലം 35-40, തക്കാളി 35-40, അമരപ്പയർ 56-62. ഇനി വാഴക്കുളം മാർക്കറ്റിലെ പൈനാപ്പിളിൻ്റെ വില. പൈനാപ്പിൾ പച്ച 38-39, പൈനാപ്പിൾ പഴുത്തത് 57-58. ശ്രോതാക്കൾ കേട്ടത് പഴം പച്ചക്കറി വില വിവരം, വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിൽ മരട് മൊത്തവില മാർക്കറ്റിൽ നിന്നും സമാഹരിച്ചത്. ആകാശവാണി കൊച്ചി FM 102.3 പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സമയം 12 മണി കഴിഞ്ഞ് 9:45. ഇനി ലളിത ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ബിച്ചു തിരുമല രചിച്ച്, പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ് ഈണം നൽകി, പട്ടണക്കാട് പുരുഷോത്തമൻ പി സുശീലാദേവി എന്നിവർ ചേർന്ന് പാടിയത്.

0: അമ്മ കാപ്പി കൂട്ടും കട്ടൻ കാപ്പി, അതിൽ ചക്കരയ്ക്കങ്ങ് അമ്പി ചന്തയിലെത്തിടെ.
1: പി സുനന്ദ പാടിയ ഗാനം, പി കെ ഗോപിയുടെ വരികൾ, രമേശ് നാരായണന്റെ സംഗീതം.

0: ലളിതഗാനങ്ങളാണ് പ്രിയ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇതാകാശവാണി കൊച്ചി FM 102.3 സേവന വാർത്തകൾ. രാജാക്കാട് ഗ്രാമപഞ്ചായത്തിന് കീഴിലെ ആയുഷ് പ്രൈമറി ഹെൽത്ത് സെന്ററിൽ ഹോമിയോ അറ്റൻഡർ തസ്തികയിൽ താൽക്കാലിക നിയമനത്തിന് അപേക്ഷ ക്ഷണിച്ചു. ദിവസവേതന വ്യവസ്ഥയിലാണ് നിയമനം. താൽപര്യമുള്ളവർ നാളെ പഞ്ചായത്ത് ഓഫീസ് നാളേക്കുള്ളിൽ പഞ്ചായത്ത് ഓഫീസിൽ അപേക്ഷ നൽകണം. വിശദവിവരങ്ങൾക്ക് tender.lsgkerala.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കണം. tender.lsgkerala.gov.in. ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, NGO സ്ഥാപനങ്ങൾ, സർക്കാരിതര സ്ഥാപനങ്ങളിൽ നിന്നും വിവിധ കലാ കായിക സാംസ്കാരിക മേഖലകളിൽ മികവ് തെളിയിച്ച മുതിർന്ന പൌരന്മാർക്കായുള്ള സാമൂഹിക നീതി വകുപ്പിന്റെ വയോസേവന പുരസ്കാരം 2026 നാമനിർദ്ദേശങ്ങൾ ഈ മാസം 14 വരെ സമർപ്പിക്കാം. വിശദാംശങ്ങൾക്ക് sWD.kerala.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. sWD.kerala.gov.in.
1: എന്തൊരു ചൂടാ!
2: കേരളത്തിൽ ചൂട് കൂടുന്നതിനെ കുറിച്ച് ഓർത്ത് ഇനി ടെൻഷൻ വേണ്ട. പിട്ടപ്പിള്ളിയിൽ ഇതാ 3 days AC സൂപ്പർ സെയിൽ. ഓണം ഓഫറുകൾക്ക് പുറമെ തിരഞ്ഞെടുത്ത മോഡലുകൾക്കൊപ്പം ഫ്രീ പെഡസ്റ്റൽ ഫാൻ, 6000 രൂപ വരെ ക്യാഷ് ബാക്ക്, 8500 രൂപ വരെ എക്സ്ചേഞ്ച് ഓഫർ, കൂടാതെ 5000 വിജയികൾക്ക് സമ്മാനങ്ങളും.
1: പിട്ടപ്പിള്ളിയിൽ ഏജൻസീസ്.
3: ബ്രോ, ഒരു റെഫ്രിജറേറ്റർ എടുക്കാൻ നോക്കിട്ട് ബജറ്റ് ഒത്തു വരുന്നില്ല.
4: എന്നാ മൈജിയിലേക്ക് പോക്കോ, അവിടെ 10,299 രൂപ മുതൽ റെഫ്രിജറേറ്റർ കിട്ടും, ഒപ്പം 4 വർഷം വാറന്റിയും.
5: മൈജി പ്രൈസ് ചാലഞ്ച്, വിപണിയിലെ ഏറ്റവും കുറഞ്ഞ വില. എല്ലാ മൈജി ആൻഡ് മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും September 13 വരെ.
0: അംബേദ്കർ മെമ്മോറിയൽ ഗവൺമെന്റ് മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ 2026-27 അധ്യയന വർഷം കൌൺസിലറെ നിയോഗിക്കുന്നതിനായി അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷകർ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവരും കൌൺസിലർ

ിൽ പ്രവൃത്തി പരിചയമുള്ളവരും സൈക്കോളജി, സോഷ്യോളജി, സോഷ്യൽ വർക്ക് എന്നീ വിഷയങ്ങളിൽ ബിരുദാനന്തര ബിരുദ യോഗ്യതയുള്ളവരുമായിരിക്കണം. ഉദ്യോഗാർത്ഥികൾ ജാതി, വിദ്യാഭ്യാസ യോഗ്യത, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പ്, പാസ്പോർട്ട് സൈസ് ഫോട്ടോ എന്നിവ സഹിതം നിശ്ചിത അപേക്ഷാ ഫോമിൽ ആലപ്പുഴ ജില്ലാ പട്ടികജാതി വികസന ഓഫീസിൽ നേരിട്ടെത്തി അപേക്ഷ നൽകണം. നാളെയാണ് അവസാന തീയതി. കൂടുതൽ വിവരങ്ങൾക്കായി

0: കഴിഞ്ഞും കൊച്ചി ഓണാണ്.
1: ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
0: ആൻഡ് ചെട്ടി നാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് ഫ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
1: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
2: ഈ ഓണത്തിന് മൈജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
3: 20 കാറുകൾ,
2: 25 സ്കൂട്ടറുകൾ,
3: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
2: 100,000 രൂപ വീതം 100 പേർക്ക്
3: ബമ്പർ സമ്മാനമായി BMW കാർ,
2: അങ്ങനെ 30 കോടി രൂപയുടെ
3: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
4: തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ്. ഈ ഗാനം ഇന്നത്തെ ഗാനം.
5: പ്രകൃതിയുടെ രുചി.
6: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. ആരോഗ്യക്കുറിപ്പുകൾ
7: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:15.
6: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
0: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര, എല്ലാ ദിവസവും രാവിലെ 6:35.
5: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
6: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി, കൊച്ചി. ഇന്നത്തെ സ്വർണവില
7: എന്നും രാവിലെ 10:30.
6: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
7: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
0: കേരള മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി പദ്ധതിയിൽ അംഗങ്ങളായിട്ടുള്ള തൊഴിലാളികൾക്ക് 36 മാസം വരെയുള്ള കുടിശ്ശിക ഈ മാസം 30 വരെ ഒടുക്കാമെന്ന് ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസർ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്കായി ഫോൺ നമ്പർ 0472-415-68. സേവന വാർത്തകളാണ് ശ്രോതാക്കൾ കേട്ടത്. ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 12:29:59. പ്രാദേശിക വാർത്തകൾ, തുടർന്ന് 12:40 പ്രകാശധാര, തിരുവനന്തപുരം റിലേ.
8: നമസ്കാരം, പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലെ ഉപതെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രികാ സമർപ്പണം ഇന്ന് അവസാനിക്കും. 47-ാമത് സംസ്ഥാന പോലീസ് കായികമേളയുടെ സമാപന സമ്മേളനം മുഖ്യമന്ത്രി VD സതീശൻ ഇന്ന് ഉദ്ഘാടനം ചെയ്യും. കനത്ത ചൂടിന് ശേഷം സംസ്ഥാനത്ത് ഇന്ന് മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. ആലപ്പുഴ, എറണാകുളം ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. വരൾച്ചാ ഭീഷണിയുടെ പശ്ചാത്തലത്തിൽ 1-ാം വിള കൃഷിക്ക് ജലസേചനമൊരുക്കാൻ പാലക്കാട്ടെ വാളയാർ മീങ്കര ഡാമുകൾ ഇന്ന് തുറക്കും. ആത്മഹത്യയുമായി ബന്ധപ്പെട്ട മുൻവിധികൾ മാറ്റുക എന്ന പ്രമേയവുമായി ഇന്ന് ലോക ആത്മഹത്യാ പ്രതിരോധ ദിനം. വനിതാ ഏഷ്യാകപ്പ് ക്രിക്കറ്റ് സെമിഫൈനലിൽ ഇന്ത്യ ഇന്ന് ബംഗ്ലാദേശിനെ നേരിടും. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിൽ ഈ മാസം 28 ഉപതെരഞ്ഞെടുപ്പ് നടക്കും. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം 3 മണി വരെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാം. സൂക്ഷ്മ പരിശോധന നാളെ നടക്കും. 14-ാം തീയതിയാണ് പത്രിക പിൻവലിക്കുവാനുള്ള അവസാന ദിവസം. കൊച്ചി, കോഴിക്കോട് കോർപ്പറേഷനുകളിലെയും തിരുവനന്തപുരം, കോട്ടയം, പാലക്കാട് ജില്ലാ പഞ്ചായത്തുകളിലെയും ഓരോ വാർഡുകളിലും, വിവിധ ജില്ലകളിലായി 3 മുനിസിപ്പൽ വാർഡുകളിലും, 7 ബ്ലോക്ക് പഞ്ചായത്ത് വാർഡുകളിലും, 23 ഗ്രാമപഞ്ചായത്ത് വാർഡുകളിലുമാണ് 28 ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. 47-ാമത് സംസ്ഥാന പോലീസ് കായികമേളയ്ക്ക് ഇന്ന് തിരുവനന്തപുരത്ത് സമാപനം. ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ വൈകുന്നേരം നടക്കുന്ന സമാപന ചടങ്ങിൽ മുഖ്യമന്ത്രി VD സതീശൻ മുഖ്യാതിഥിയാകും. ഇന്നലെ നടന്ന 26 കായിക ഇനങ്ങളിൽ നിന്ന് 99 പോയിന്റോടെ ഇന്ത്യ റിസർവ് ബറ്റാലിയൻ മുന്നിലെത്തിയിരുന്നു. ചാമ്പ്യൻഷിപ്പ് സ്വന്തമാക്കാൻ അവസാന ദിനമായ ഇന്ന് നടക്കുന്ന മത്സരങ്ങൾ നിർണായകമാണ്. 3 ദിവസമായി തുടരുന്ന കനത്ത ചൂടിനുശേഷം കേരളത്തിൽ ഇന്ന് മഴയ്ക്ക് സാധ്യത. ആലപ്പുഴ, എറണാകുളം ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാളെയും മറ്റന്നാളും 4 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. തിരുവനന്തപുരം ജില്ലയിലെ തീരപ്രദേശത്ത് ഇന്ന് രാവിലെ മുതൽ നാളെ രാവിലെ വരെ ഉയർന്ന തിരമാലകൾക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രപഠന ഗവേഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. പാലക്കാട് ജില്ലയിലെ കാർഷിക മേഖല വരൾച്ചാ ഭീഷണി നേരിടുന്ന സാഹചര്യത്തിൽ വാളയാർ മീങ്കര ഡാമുകൾ തുറക്കാൻ തീരുമാനം. ആയക്കെട്ട് പ്രദേശത്തെ 1-ാം വിള കൃഷിക്കായാണ് ഡാമുകൾ തുറക്കുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
9: വാളയാർ ഡാം ഇന്ന് വൈകിട്ട് 5 മണിക്കും മീങ്കര ഡാം തിങ്കളാഴ്ചയും തുറക്കാനാണ് ഇന്നലെ ചേർന്ന ഇരു ഡാമുകളുടെയും ഉപദേശക സമിതി യോഗം തീരുമാനിച്ചിരിക്കുന്നത്. ഡാമുകളിലെ നിലവിലെ ജലനിരപ്പ് തൃപ്തികരമല്ലെങ്കിലും കർഷകരുടെ ആവശ്യം മുൻനിർത്തിയാണ് തീരുമാനം. 6 പഞ്ചായത്തുകളിലായി 5,000 ഹെക്ടറോളം നെൽകൃഷിയാണ് വാളയാർ ജലത്തെ ആശ്രയിക്കുന്നത്. കുടിവെള്ളത്തിനായുള്ള ജലനിരപ്പ് മാറ്റിവെച്ചാൽ നിലവിൽ മീങ്കരയിൽ 8 ദിവസത്തേക്കുള്ള വിതരണത്തിനുള്ള

0: ജലമാണ് സംഭരിച്ചിട്ടുള്ളത്. മലമ്പുഴ ഡാം തുറന്ന് കൃഷിക്ക് വെള്ളം അനുവദിക്കണമെന്നും കർഷകർ ആവശ്യപ്പെടുന്നുണ്ട്.
1: കോട്ടയം നഗരത്തിലെ രൂക്ഷമായ ഗതാഗത കുരുക്കിന് ശാശ്വത പരിഹാരം കാണുന്നതിന്റെ ഭാഗമായി നഗരത്തിന് ചുറ്റുമുള്ള സമാന്തര റോഡുകളെ ബന്ധിപ്പിച്ച് റിംഗ് റോഡ് സംവിധാനം നടപ്പാക്കുമെന്ന് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. സമാന്തര റോഡുകൾ പരസ്പരം കണക്ട് ചെയ്യുന്നതിലൂടെ നഗരത്തിലെ തിരക്ക് വലിയ രീതിയിൽ കുറയ്ക്കാൻ സാധിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഇതിനായുള്ള പ്രാരംഭ പ്രവർത്തനങ്ങൾ പുരോഗമിച്ചു വരികയാണെന്നും അദ്ദേഹം അറിയിച്ചു. പരമവീരചക്ര ജേതാവ് കമ്പനി ക്വാർട്ടർ മാസ്റ്റർ ഹവിൽദാർ അബ്ദുൾ ഹമീദിന്റെ രക്തസാക്ഷിത്വ ദിനത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് ലോക്സഭാ സ്പീക്കർ ഓം ബിർള. 1965 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ അസാമാന്യ ധീരതയും പോരാട്ടവീര്യവും പ്രകടിപ്പിച്ച അബ്ദുൾ ഹമീദ് രാജ്യത്തിനായി പരമോന്നത ത്യാഗം അനുഷ്ഠിച്ചതായി അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തിന്റെ ശൌര്യവും ത്യാഗവും സൈന്യത്തിന്റെ മഹത്തായ പാരമ്പര്യത്തെ സമ്പന്നമാക്കിയെന്നും രാജ്യം എക്കാലവും അദ്ദേഹത്തെ സ്മരിക്കുമെന്നും ലോക്സഭാ സ്പീക്കർ പറഞ്ഞു. കഴിഞ്ഞ ദിവസം അന്തരിച്ച ഇന്ത്യൻ സൈനികൻ മിഥിലാജിന്റെ ഭൌതിക ശരീരം ഔദ്യോഗിക ബഹുമതികളോടെ ഖബറടക്കി. ഇന്നലെ രാത്രി 8 മണിയോടെയാണ് ഭൌതികദേഹം സ്വന്തം വീട്ടിൽ എത്തിച്ചത്. തിരുവമ്പാടി MLA സി കെ കാസിം ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ ആദരാഞ്ജലികൾ അർപ്പിച്ചു. മുതിർന്ന മാധ്യമ പ്രവർത്തകനും ജന്മഭൂമി തിരുവനന്തപുരം റെസിഡന്റ് എഡിറ്ററുമായ കെ കുഞ്ഞുകണൻ അന്തരിച്ചു. 72 വയസ്സായിരുന്നു. കേരള പത്രപ്രവർത്തക യൂണിയൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ്, തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ്, കേസരി സ്മാരക ജേർണലിസ്റ്റ് ട്രസ്റ്റ് ചെയർമാൻ, കണ്ണൂർ പ്രസ് ക്ലബ് സെക്രട്ടറി, സെൻസർ ബോർഡ് അംഗം, ടെലികോം അഡ്വൈസറി ബോർഡ് അംഗം, പത്രപ്രവർത്തക അക്രഡിറ്റേഷൻ കമ്മിറ്റി അംഗം എന്നീ പദവികൾ വഹിച്ചു. യുവജനത കണ്ണൂർ ജില്ലാ സെക്രട്ടറി, സംസ്ഥാന സമിതി അംഗം, യുവമോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി, അധ്യക്ഷൻ എന്നീ നിലകളിലും പ്രവർത്തിച്ചിട്ടുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ ലോകാരോഗ്യ സംഘടനാ ഡയറക്ടർ ജനറൽ ടെഡ്രോസ് അദാനോം ഗബ്രിയേസസുമായി കൂടിക്കാഴ്ച നടത്തി. കിഴക്കൻ തിമോറിൽ നടന്ന തെക്കുകിഴക്കൻ ഏഷ്യയ്ക്കായുള്ള വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ റീജിയണൽ കമ്മിറ്റിയുടെ 79th സമ്മേളനത്തിനിടെയായിരുന്നു കൂടിക്കാഴ്ച. മാതൃ ശിശു ആരോഗ്യം ഉൾപ്പെടെ ആരോഗ്യരംഗത്ത് ഇന്ത്യ കൈവരിച്ച ശ്രദ്ധേയമായ നേട്ടങ്ങളെ ലോകാരോഗ്യ സംഘടനാ ഡയറക്ടർ ജനറൽ അഭിനന്ദിച്ചു. ഗർഭധാരണം മുതൽ കൌമാരകാലം വരെ അമ്മമാർക്കും കുട്ടികൾക്കും പിന്തുണ നൽകിക്കൊണ്ട് ജനങ്ങളുടെ അടുത്തേക്കെത്തി ആരോഗ്യ സേവനങ്ങൾ എത്തിക്കുന്നതിന് ഇന്ത്യയിലെ ആശാപ്രവർത്തകർ മികച്ചൊരു ഉദാഹരണമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ന് ലോക ആത്മഹത്യാ പ്രതിരോധ ദിനം. ആത്മഹത്യയെക്കുറിച്ചുള്ള മുൻവിധികൾ മാറ്റുക എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ദിനാചരണത്തെക്കുറിച്ച് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് സൈക്യാട്രി വിഭാഗം പ്രൊഫസർ ഡോക്ടർ അരുൺ ബി നായർ ആകാശവാണി വാർത്തകളോട്.
3: ഓരോ വർഷവും ആത്മഹത്യാ നിരക്ക് കൂടി വരുന്നതിന്റെ പശ്ചാത്തലത്തിലാണ് ആത്മഹത്യാ പ്രതിരോധത്തിന്റെ പ്രാധാന്യത്തിൽ ഊന്നിക്കൊണ്ട് ഈ ദിനാചരണം സംഘടിപ്പിക്കുന്നത്. ആത്മഹത്യാ പ്രതിരോധത്തിന് നിരവധി തലങ്ങളുണ്ട്. മാനസികാരോഗ്യ പ്രശ്നങ്ങൾ തിരിച്ചറിയുകയും ചികിത്സിക്കപ്പെടുകയും ചെയ്യുക, പരസ്പരമുള്ള വ്യക്തിബന്ധങ്ങൾ ഊട്ടി ഉറപ്പിക്കുക, ഡിജിറ്റൽ അടിമത്വവും ലഹരി ഉപയോഗവും നിയന്ത്രണ വിധേയമാക്കുക തുടങ്ങിയവയൊക്കെ ഇതിൽ പ്രധാനപ്പെട്ട ഘടകങ്ങൾ തന്നെയാണ്. ഒറ്റപ്പെട്ടു പോകുന്ന ആധുനിക ഡിജിറ്റൽ ലോകത്തെ മനുഷ്യൻ പരസ്പരം പിന്തുണയ്ക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയാൽ ആത്മഹത്യാ പ്രതിരോധം സാധ്യമാകാം.
1: ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിൽ 16.895 കിലോ കഞ്ചാവുമായി രണ്ടുപേരെ എറണാകുളം ഹിൽ പാലസ് പോലീസ് പിടികൂടി. തൃപ്പൂണിത്തുറ ഇരുമ്പനം ചോയ്സ് ടവറിന് സമീപത്തെ ഹ്യുണ്ടായി ഷോറൂമിന്റെ പാർക്കിംഗ് ഏരിയയിൽ നിർത്തിയിട്ടിരുന്ന മാരുതി സ്വിഫ്റ്റ് ഡിസയർ കാറിന്റെ ഡിക്കിയിൽ നിന്നാണ് 8 പാക്കറ്റുകളിലായി സൂക്ഷിച്ചിരുന്ന കഞ്ചാവ് പിടികൂടിയത്. എറണാകുളം പോണേക്കര സ്വദേശി ഷഹീർ പിവൈ, പശ്ചിമബംഗാൾ സ്വദേശി മഹബൂബ് മുർഷിദ് എന്നിവരാണ് അറസ്റ്റിലായത്. കണ്ണൂർ അഞ്ചരക്കണ്ടി ദന്തൽ കോളേജിലെ BDS വിദ്യാർത്ഥി നിതിൻ രാജ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഒന്നാം പ്രതി കോളേജ് പാത്തോളജി വിഭാഗം മുൻ മേധാവി ഡോക്ടർ MK റാമിന് കോടതി ഉപാധികളോടെ ജാമ്യം അനുവദിച്ചു. SC ST കേസ് കൈകാര്യം ചെയ്യുന്ന പ്രത്യേക കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. 5 ലക്ഷം രൂപയുടെ ബോണ്ട്, 2 ജാമ്യക്കാരിൽ ഒരാൾ ബന്ധുവായിരിക്കണം, കോളേജിൽ പ്രവേശിക്കാനോ സാക്ഷികളെ കാണാനോ പാടില്ല എന്നീ ഉപാധികളോടെയാണ് ജാമ്യം. വനിതാ ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ 7 വട്ടം ചാമ്പ്യന്മാരായ ഇന്ത്യ സെമിഫൈനൽ പോരാട്ടത്തിന് ഇറങ്ങുന്നു. ഇന്നു രാത്രി 8 മണിക്ക് നടക്കുന്ന മത്സരത്തിൽ ബംഗ്ലാദേശാണ് എതിരാളികൾ. ചൈനയിലെ മോഖിയിൽ നടക്കുന്ന ജൂനിയർ ഏഷ്യാകപ്പ് ഹോക്കിയിൽ ചൈനീസ് തായ്പേയെ 15-0 തകർത്ത് ഇന്ത്യൻ പുരുഷ ടീം സെമിഫൈനലിൽ. 10 പോയിന്റുമായി പൂൾ എയിൽ ഇന്ത്യ ഒന്നാമതെത്തി. US ഓപ്പൺ ടെന്നീസ് സെമിഫൈനൽ മത്സരങ്ങൾക്ക് നാളെ തുടക്കം. നാളെ നടക്കുന്ന വനിതാ സിംഗിൾസ് സെമിയിൽ ലോക 1 നമ്പർ താരം ആരിന സബലങ്ക പവുളയെയും അമേരിക്കയുടെ കൊക്കോ ഗഫ് ലോക രണ്ടാം

0: നമ്പർ താരം റൈബാക്കിനെയും നേരിടും. തുടർന്ന് നടക്കുന്ന പുരുഷ സിംഗിൾസിൽ ലോക ഒന്നാം നമ്പർ താരം അലക്സാണ്ടർ സ്വരേവ് റഷ്യയുടെ കാച്ചനോവിനെയും അമേരിക്കയുടെ ടയാഫോയ ബെൻ ഷെൽട്ടനെയും നേരിടും. സി പി എം വിപുലീകൃത സംസ്ഥാന കമ്മിറ്റി യോഗം ഈ മാസം 13, 14, 15 തീയതികളിൽ കോഴിക്കോട് നടക്കുമെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം പി എ മുഹമ്മദ് റിയാസ് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾക്ക് പുറമെ 14 ജില്ലകളിൽ നിന്നുള്ള ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ ഉൾപ്പെടെ 300 പരം പേർ യോഗത്തിൽ പങ്കെടുക്കും. 15 വൈകുന്നേരം കോഴിക്കോട് ബീച്ചിലെ ഫ്രീഡം സ്ക്വയറിൽ നടക്കുന്ന സമാപന സമ്മേളനത്തിൽ സി പി എം ജനറൽ സെക്രട്ടറി എം എ ബേബി, പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ തുടങ്ങിയവർ പങ്കെടുക്കും. വയനാട് വന്യജീവി സങ്കേതത്തിൽ മൃതദേഹം കണ്ടെത്തി. കുറിച്ചാട് റേഞ്ചിൽ പെടുന്ന വളാഞ്ചേരിക്കുന്ന് വനമേഖലയിലാണ് ഇന്ന് അജ്ഞാത മൃതദേഹം കണ്ടത്. വയനാട് നൂൽപ്പുഴ വള്ളുവാടിയിൽ വളർത്തുമൃഗങ്ങൾക്ക് നേരെ കടുവയുടെ ആക്രമണം. പ്രദേശവാസിയായ പൂളക്കൽ മുഹമ്മദിന്റെ 2 ആടുകളെ കടുവ പിടികൂടി കൊണ്ടുപോയി. പ്രദേശത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ കടുവയെ കണ്ടിരുന്നു. വനം വകുപ്പ് കടുവയ്ക്കായി തിരച്ചിൽ ആരംഭിച്ചു. കൊല്ലം ഇരവിപുരം തീരക്കടലിൽ 3 കടലാമകളെ ചത്ത നിലയിൽ കണ്ടെത്തി. വള്ളക്കാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് കോസ്റ്റൽ പോലീസും വനം വകുപ്പ് ഉദ്യോഗസ്ഥരുമെത്തി ആമകളുടെ മൃതദേഹം പരിശോധിച്ച ശേഷം നാട്ടുകാരുടെ സഹായത്തോടെ കുഴിച്ചിട്ടു. ആമകൾ ചത്ത സംഭവത്തിൽ വിശദമായ പരിശോധന വേണമെന്ന് മത്സ്യത്തൊഴിലാളി സമൂഹം ആവശ്യപ്പെട്ടു. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലെ ഉപതെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പണം ഇന്ന് അവസാനിക്കും. 47-ാമത് സംസ്ഥാന പോലീസ് കായികമേളയുടെ സമാപന സമ്മേളനം മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് ഉദ്ഘാടനം ചെയ്യും. കനത്ത ചൂടിനുശേഷം സംസ്ഥാനത്ത് ഇന്ന് മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. ആലപ്പുഴ, എറണാകുളം ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. വരൾച്ച ഭീഷണിയുടെ പശ്ചാത്തലത്തിൽ ഒന്നാം വിള കൃഷിക്ക് ജലസേചനമൊരുക്കാൻ പാലക്കാട്ടെ വാളയാർ മീങ്കര ഡാമുകൾ ഇന്ന് തുറക്കും. ആത്മഹത്യയുമായി ബന്ധപ്പെട്ട മുൻവിധികൾ മാറ്റുക എന്ന പ്രമേയവുമായി ഇന്ന് ലോക ആത്മഹത്യാ പ്രതിരോധ ദിനം. വനിതാ ഏഷ്യാകപ്പ് ക്രിക്കറ്റ് സെമിഫൈനലിൽ ഇന്ത്യ ഇന്ന് ബംഗ്ലാദേശിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
1: ആകാശവാണി, സമയം ഇപ്പോൾ 12 കഴിഞ്ഞ 40 മിനിറ്റ്.
2: ആത്മഹത്യയിലേക്ക് നയിക്കാവുന്ന കാരണങ്ങൾ എന്തൊക്കെ? ലോക ആത്മഹത്യാ പ്രതിരോധ ദിനത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ സൈക്യാട്രി വിഭാഗം പ്രൊഫസറും മേധാവിയുമായിരുന്ന ഡോക്ടർ കെ എ കുമാർ സംസാരിക്കുന്നു.
3: ലോകത്തെ എല്ലാ രാജ്യങ്ങളിലെ ജനസമൂഹത്തിലും ഏറ്റവും വലിയ ഒരു ദുരന്ത അനുഭവമാണ് ആത്മഹത്യ. ലോകാരോഗ്യ സംഘടന, ലോക മാനസികാരോഗ്യ സംഘടന, ഇന്റർനാഷണൽ അസോസിയേഷൻ ഫോർ സൂയിസൈഡ് പ്രിവെൻഷൻ, ഈ 3 സംഘടനകളും കൂട്ടായിട്ട് 2003 മുതൽ ലോക ആത്മഹത്യാ പ്രതിരോധ ദിനം എല്ലാ സെപ്റ്റംബർ 10 ആചരിക്കുന്നു. എന്താണ് ഈ വർഷത്തെ പ്രമേയം? യഥാർത്ഥത്തിൽ 2024, 2025, 2026 ഈ 3 വർഷത്തേക്ക് ഒരു ട്രയനിയൽ തീം എന്ന് പറയും, അതായത് ഒരു ത്രൈവാർഷിക പ്രമേയമാണ് ഇപ്പോൾ നിലവിലുള്ളത്. അതിന്റെ 3-ാമത്തെ വർഷമാണിത്. ആ പ്രമേയം ചേഞ്ചിങ് ദി നറേറ്റീവ് ഓഫ് സൂയിസൈഡ് എന്നാണ്. എന്നുവെച്ചാൽ ആത്മഹത്യയെപ്പറ്റിയുള്ള ആഖ്യാനം മാറ്റിയെടുക്കുക എന്നുള്ളതാണ്. അപ്പൊ എന്താണ് ആത്മഹത്യയുടെ നിലവിലുണ്ടായിരുന്ന ആഖ്യാനം എന്ന് നോക്കിയാൽ കാര്യമായിട്ടുള്ള ആഖ്യാനങ്ങൾ ഇല്ലായിരുന്നു എന്നുള്ളതാണ്. അതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ, ആത്മഹത്യ എല്ലാ രാജ്യങ്ങളിലെയും ജനങ്ങളുടെ ഇടയിൽ ഒരു സ്റ്റിഗ്മ ഉള്ള ഒരു കാര്യമാണ്. അതുപോലെ തന്നെ അത് ഒരു ഭീതി ഉണർത്തുന്ന കാര്യമാണ്, നിസ്സഹായത തോന്നിക്കുന്ന കാര്യമാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു കാര്യം കഴിയുന്നതും പറയാതിരിക്കുക, എന്തെങ്കിലും കണ്ടാലും പരസ്പരം അറിയിക്കാതിരിക്കുക, അതിനെ ഒതുക്കി വയ്ക്കുക, മറച്ചു വയ്ക്കുക, മറക്കാൻ ശ്രമിക്കുക, ചുരുക്കത്തില് വളരെ പരിമിതവും ശുഷ്കവുമായ ആഖ്യാനം മാത്രമേ ആത്മഹത്യയെ പറ്റി ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഇത് മാറ്റണം എന്ന് ഈ സംഘടനകൾ പറഞ്ഞത് ലോക ആത്മഹത്യാ പ്രതിരോധ ദിനത്തിന്റെ പ്രമേയമാക്കി. ഇത് വളരെ സജീവമായിട്ട് പഠിക്കേണ്ടതും അതിനെ പ്രതിരോധിക്കാനുള്ള പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്ത് എല്ലാവരുടെയും പങ്കാളിത്തത്തോടെ നടപ്പാക്കേണ്ടതുമാണ് എന്ന അടിസ്ഥാനത്തിലാണ്. ഇനി എന്ത് കാരണങ്ങളുണ്ടാണ് ആത്മഹത്യ? പലപ്പോഴും ഒരു വ്യക്തിയുടെ ആത്മഹത്യക്ക് തന്നെ പല കാരണങ്ങൾ ഉണ്ടായിരിക്കാം. പ്രധാനപ്പെട്ട കാരണം ഗുരുതരമായ സാമ്പത്തിക പരാധീനതകൾ ഉണ്ടെങ്കിൽ, ജീവിതം വഴിമുട്ടി നിൽക്കുമ്പോൾ, ദാരിദ്ര്യവും പട്ടിണി, കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാനാകാത്ത അവസ്ഥ, ഇത് വരുമ്പോൾ ഉണ്ടാകുന്ന ആത്മഹത്യകൾ വളരെ സാധാരണമാണ്, എല്ലാ രാജ്യങ്ങളിലും ഉണ്ട്. ഒരു 2 മുമ്പ് വരെ നമ്മുടെ നാട്ടിലും ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ അങ്ങനെയുള്ള ഒരു അതിദരിദ്ര അവസ്ഥകൾ ഉണ്ടായിരിക്കാം, പക്ഷെ അത്ര സാർവത്രികമല്ല. അതുകൊണ്ടുള്ള ആത്മഹത്യകൾ അധികം നമ്മൾ അറിയുന്നില്ല. പക്ഷെ രണ്ട് തരത്തിലുള്ള സാമ്പത്തിക പ്രയാസവുമായി

ബന്ധപ്പെട്ടുള്ള ആത്മഹത്യകൾ നമ്മുടെ നാട്ടിലും ഉണ്ടാകുന്നുണ്ട്. ഒന്ന്, കർഷക ആത്മഹത്യകൾ. രണ്ടാമത്, സാമ്പത്തിക സെറ്റ് ബാക്സ്, സാമ്പത്തിക ദുരന്തം എന്ന് തന്നെ പറയാവുന്ന അവസ്ഥകൾ. അതായത് വലിയ ലാഭം പ്രതീക്ഷിച്ചുണ്ടാക്കുന്ന നിക്ഷേപങ്ങൾ, ബിസിനസ് സംരംഭങ്ങൾ പൊട്ടിത്തകരുന്ന അവസ്ഥ. ഇത് പലപ്പോഴും ഒരു വഞ്ചനയിൽ നിന്നോ പ്രാപ്തിക്കുറവിൽ നിന്നോ ഒക്കെ ഉണ്ടാകും. ബാധ്യത വർദ്ധിക്കും. എല്ലാ രീതിയിലും ദുസ്സഹമായ അവസ്ഥ, അതുണ്ടാക്കുന്ന അപമാനം. പക്ഷെ ഇത് കൂടുതലും വരുന്നത് യൗവനത്തിന്റെ അവസാന വർഷങ്ങളിലും മധ്യവയസ്സിലും ഇരിക്കുന്നവരിലാണ്. കുട്ടികളുടെ കാര്യം നമുക്കറിയാം, അവരുടെ ഏറ്റവും വലിയ പ്രശ്നം പഠനഭാരമാണ്. ഈ പഠനഭാരം വർഷം തോറും വർദ്ധിക്കുകയാണ്. കുട്ടികളുടെ ബാഗ് കണ്ടാൽ തന്നെ അറിയാം. പിന്നെ മത്സര പരീക്ഷകളുടെ സമ്മർദ്ദം, അതിൽ പരാജയം ഉണ്ടാകുമെന്നുള്ള ഭീതി, പരാജയപ്പെട്ടാൽ തോന്നുന്ന ഒരു തിരസ്കരണം, അതിന്റെ കളങ്കം, അപമാനം, കുട്ടികളുടെ പ്രശ്നം ഇതാണ്. അത് കൗമാരപ്രായക്കാരിലും പ്രായം കുറഞ്ഞ യുവാക്കളിലും. മൂന്നാമത്, ഗുരുതരമായ രോഗങ്ങൾ, അതുകൊണ്ടുണ്ടാകുന്ന പരാധീനതകള്, വേദനകള്, അതിന്റെ ദുഃഖങ്ങള്. പലപ്പോഴും രോഗത്തിന്റെ വേദനയോടൊപ്പം തന്നെ ഈ രോഗാവസ്ഥയിൽ സഹായിക്കാൻ ആളില്ല. മക്കളിൽ നിന്ന് പോലും സഹായം കിട്ടാത്ത അവസ്ഥ, ആരുമില്ല എന്നുള്ള തോന്നല്, ഇത് കൂടുതലും മധ്യവയസ്സിലും പ്രായം കൂടിയവരിലുമാണ്. കാരണം മാരകമായ രോഗങ്ങൾ ആ പ്രായത്തിലാണ് കൂടുതൽ വരുന്നത്. ഈ മൂന്ന് വിഭാഗത്തിൽപ്പെട്ട കാരണങ്ങൾ കൊണ്ടുണ്ടാകുന്ന ആത്മഹത്യകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. പക്ഷേ ഇവയെക്കാളെല്ലാം ഏറ്റവും കൂടുതൽ ഇന്നത്തെ കാലത്ത് നടക്കുന്നത് വ്യക്തിബന്ധങ്ങളിലെ തകരാറുകൾ കൊണ്ട്, അതിലെ വീഴ്ചകളുകൊണ്ട്, അതിന്റെ തകർച്ചകൾ കൊണ്ട്, അതിൽ ഉണ്ടാക്കുന്ന സമ്മർദ്ദങ്ങൾ കൊണ്ട്. പ്രത്യേകിച്ചും വിവാഹ ജീവിതത്തിൽ എല്ലാ രീതിയിലും ജീവിതം ദുസ്സഹമാകുന്നു. ഈ അവസ്ഥയിൽ വളരെ പ്രയാസപ്പെട്ട ഒരു മാനസികാവസ്ഥയിൽ കൂടെ കടന്നു പോകുന്നു. പിന്നെ ഇന്നത്തെ കാലത്ത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വിവാഹത്തിൽ വരുമ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ കൂടെയുള്ള ചാറ്റിങ്ങും ഡേറ്റിങ്ങും അങ്ങനെയായിട്ട് വസതി ഇതിൽ നിന്നുള്ള വിമോചനം എന്ന് പറഞ്ഞു തുടങ്ങി. പിന്നെ അതൊരു ഉല്ലാസ ബന്ധങ്ങളാകുന്നു. വിമോചന ബന്ധമായാലും ഉല്ലാസ ബന്ധമായാലും കുറെ കഴിയുമ്പം ഇത് പൊട്ടിത്തകരും. പൊട്ടിത്തകരുമ്പം തകർന്നതിന്റെ കുപ്പിച്ചില്ലുകള് ഈ ബന്ധത്തിലല്ല വന്ന് വീഴുന്നതിനേക്കാൾ കൂടുതൽ അവരവരുടെ കുടുംബത്തിലാണ് വന്ന് വീഴുന്നത്, അത് ഏൽപ്പിക്കുന്ന മുറിവുകള്. പക്ഷെ ഇതിലെല്ലാവരും ആത്മഹത്യയിലേക്ക് പോകുന്നില്ല. പിന്നെ ഈ നാല് ഘടകങ്ങൾ കഴിഞ്ഞാല് മാനസിക രോഗങ്ങളുടെ കാര്യമാണ് പ്രത്യേകം പറയേണ്ടത്. നാല് തരത്തിലുള്ള മാനസിക രോഗങ്ങളാണ് ആത്മഹത്യക്ക് സാഹചര്യം ഒരുക്കുന്നത്. അത് വിഷാദ രോഗങ്ങൾ എന്ന് പറയുന്ന ഒരു വലിയ വിഭാഗമുണ്ട്, ഡിപ്രസീവ് ഡിസോർഡേഴ്സ്. രണ്ടാമത് ചിത്തഭ്രമം, സൈക്കോസിസ്. മൂന്നാമത് വ്യക്തിത്വ വൈകല്യങ്ങൾ, പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് എന്ന് വെച്ചാൽ ഒരാളുടെ വ്യക്തിത്വം തന്നെ അപാകതയോടെ ഉള്ളതാണ്. അപ്പൊ അവർക്ക് സ്ട്രെസ് ടോളറേറ്റ് ചെയ്യാനുള്ള എബിലിറ്റീസ് കുറവായിരിക്കും. സ്ട്രെസ് കൈകാര്യം ചെയ്യുന്ന രീതി വ്യത്യസ്തമായിരിക്കും. ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് എന്നൊരു വ്യക്തിത്വ വൈകല്യമുണ്ട്. അതുപോലെ ഹിസ്റ്റ്രിയോണിക് പേഴ്സണാലിറ്റി, ഹിസ്റ്ററിക്കൽ സ്വഭാവമുള്ള പേഴ്സണാലിറ്റി, പിന്നെ ആന്റി സോഷ്യൽ പേഴ്സണാലിറ്റി. ഈ മൂന്ന് പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സിലും ഒരളവ് വരെ ഡെലൂഷൻ പേഴ്സണാലിറ്റിയിൽ പോലും ഈ ആത്മഹത്യക്കുള്ള പ്രേരണ. നാലാമത്തെ വലിയ വിഭാഗം, കൊടുങ്കാറ്റ് പോലെ വളർന്നുകൊണ്ടിരിക്കുന്നത് മദ്യാസക്തിയും ലഹരി ആസക്തിയുമാണ്, ആസക്തി കൊണ്ടുള്ള മാനസിക പ്രശ്നങ്ങൾ. അപ്പൊ ഈ നാല് വിഭാഗത്തിൽ നിന്നും ആത്മഹത്യ ഒരു വലിയ പ്രേരണയായിട്ടുണ്ടാകാം. അപ്പോൾ ഈ ഡിപ്രഷൻ എന്ന് വെച്ചാൽ നമുക്കൊക്കെ അറിയാം എന്താണെന്ന്. ദുഃഖം, പല കാരണങ്ങൾ കൊണ്ട് ദുഃഖം വരും, ഉറക്കം കുറയും, ഉന്മേഷം കുറയും, ജോലിക്ക് പോകാൻ താല്പര്യം കുറയും, വിശപ്പ് കുറയും, ചിലപ്പോൾ വിശപ്പ് കൂടും, ഇങ്ങനെയൊക്കെയുള്ള ചില വ്യത്യാസങ്ങൾ. പക്ഷെ അതിലൊരു ചെറിയ വിഭാഗത്തിന് ആത്മഹത്യയെ പറ്റിയുള്ള ചിന്തകൾ അത് ഇടയ്ക്കിടയ്ക്ക് വരും. ചിലപ്പോൾ ഒന്ന് രണ്ട് ആത്മഹത്യാ ശ്രമങ്ങളും ഇടയ്ക്ക് ഉണ്ടാകാറുണ്ട്. പക്ഷെ അത് പലപ്പോഴും മാരകമായ ആത്മഹത്യാ ശ്രമങ്ങളാകാറില്ല. പക്ഷേ ഏറ്റവും രൂക്ഷമായ ആത്മഹത്യാ പ്രവണത ഉണ്ടാക്കുന്ന, ഏറ്റവും മാരകമായ ആത്മഹത്യാ ശ്രമങ്ങൾക്ക് കാരണമാകുന്ന ഒരു രോഗമാണ് അതിഗൗരവതരത്തിലുള്ള വിഷാദ രോഗം. അതിനെ മേജർ ഡിപ്രസീവ് ഡിസോർഡർ എന്നാണ് പറയുന്നത്. ഇത് കണ്ടുപിടിക്കുന്നതിനും ചികിത്സിക്കുന്നതിനുമുള്ള സജീവമായ ഒരു പരിശ്രമം ആത്മഹത്യാ പ്രതിരോധത്തിന്റെ ഭാഗമായിട്ട് ഉണ്ടാകേണ്ടതാണ്. ഈ മേജർ ഡിപ്രസീവ് ഡിസോർഡർ, അതിവിഷാദ രോഗം, ചികിത്സ ശരിക്കെടുത്തില്ലെങ്കിൽ അത് ബാധിച്ചവരിൽ 15% മുതൽ 45% വരെ ആളുകൾക്ക് ആത്മഹത്യയിലൂടെ ജീവഹാനി വരുന്നതാണ്. അതായത് ഒരു രോഗമായിട്ട് കണക്കാക്കിയാൽ അതിലെ മരണനിരക്ക് എന്ന് പറയുന്നത് ഒരു 15 മുതൽ 45% വരെയാണ്. നമ്മുടെ വൈദ്യശാസ്ത്രം മൊത്തം എടുത്താൽ 2% കൂടുതൽ മരണനിരക്കുള്ള രോഗങ്ങൾ വളരെ സീരിയസ് രോഗങ്ങളായിട്ടാണ് കാണുന്നത്. അവയ്ക്കെതിരെ ജാഗ്രത വേണം, സമർത്ഥമായ രോഗ നിർണയ സംവിധാനങ്ങൾ വേണം, കാര്യക്ഷമമായ ചികിത്സ വേണം. രണ്ടാമത് പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇതിന് ചികിത്സ ഉള്ള രോഗമാണ്.
തിരിച്ചറിഞ്ഞ് ചികിത്സിച്ചാൽ ഏതാണ്ട് 75% പേരിൽ വരെ പൂർണ്ണമായ രോഗശമനവും അതിനുശേഷം ഒരു

0: 15% പേരിൽ കാര്യമായ രോഗശമനവും ഉണ്ടാക്കാൻ പറ്റുന്ന വിഷാദ വിരുദ്ധ ഔഷധങ്ങളുണ്ട്. അപ്പൊ അത് തിരിച്ചറിഞ്ഞ് ചികിത്സ എടുക്കണം, പ്രോപ്പറായിട്ട് എടുക്കണം. ഇനി മൂന്നാമത്തെ കാര്യം, ഇത് പലപ്പോഴും വിഷാദം മാത്രമായിട്ടല്ല ഈ രോഗം വരുന്നത്, അതിനോടനുബന്ധിച്ച് ധാരാളം ശാരീരിക ലക്ഷണങ്ങൾ, വിശപ്പില്ലായ്മ, ശരീരഭാരം നഷ്ടപ്പെടുക, ക്ഷീണം, അതിയായ ക്ഷീണം, ഉന്മേഷമില്ലായ്മ, തലവേദന, വയറുവേദന, ശരീരവേദനകള്, ലൈംഗിക ശേഷി നഷ്ടപ്പെടുക, അപ്പൊ ഇതിന്റെയൊക്കെ ഫലമായിട്ട് അതാത് ലക്ഷണങ്ങളനുസരിച്ചുള്ള ഡോക്ടർമാരെ കാണാൻ പോകും. അതായത് പ്രാഥമിക തലത്തിലെ ഡോക്ടർമാരെയും അല്ലെങ്കിൽ അതാത് സ്പെഷ്യലിസ്റ്റുകളെയും. പക്ഷെ നിർഭാഗ്യവശാല് പല ഡോക്ടർമാർക്കും ഈ അതിവിഷാദ രോഗം മനസ്സിലാക്കാൻ കഴിയാറില്ല. കാരണം അതിനുള്ള ഒരു ട്രെയിനിങ് സമീപകാലത്താണ് മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് പോലും കിട്ടിത്തുടങ്ങിയത്. അപ്പോൾ അതിവിഷാദ രോഗം കണ്ടെത്തണം, കണ്ടെത്തിയാൽ പ്രോപ്പറായിട്ട് ചികിത്സിക്കണം. അപ്പൊ അതിന് ഡോക്ടർമാരെയും നഴ്സുമാരെയും പ്രാഥമിക തലത്തിലെ ആരോഗ്യ പ്രവർത്തകരെയും സന്നദ്ധമാക്കുന്നതിനുള്ള ഒരു ട്രെയിനിങ് നൽകുക ആത്മഹത്യാ പ്രതിരോധത്തിന്റെ വളരെ ഫലപ്രദമായ മാർഗമാണ്. അതിനുവേണ്ടി ഉള്ള ശ്രമങ്ങൾ പല രാജ്യങ്ങളിലും ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ആത്മഹത്യാ പ്രതിരോധ ദിനത്തിൽ നമ്മൾ കേരളത്തിലെ ആത്മഹത്യ അതൊരു നീറുന്ന സാമൂഹിക ദുരന്തമായിട്ട് നമ്മൾ കാണുമ്പോൾ, ആരോഗ്യ പ്രവർത്തകർക്ക് വളരെ പ്രാരംഭദശയിൽ തന്നെ അതിവിഷാദ രോഗവും ആത്മഹത്യാ പ്രവണതയും കണ്ടെത്തുന്നതിനുള്ള ഒരു പരിശീലനം കാര്യക്ഷമമായിട്ട് സംഘടിതമായിട്ട് നടത്തുകയാണെങ്കിൽ ഒരുപക്ഷെ നമുക്ക് ആത്മഹത്യയുടെ അളവ് കുറയ്ക്കാൻ കഴിയും, അതിന്റെ ദുരന്തത്തിൽ നിന്ന് നമ്മുടെ സംസ്ഥാനത്തെ രക്ഷിക്കാൻ കഴിയും.
1: ലോക ആത്മഹത്യാ പ്രതിരോധ ദിനത്തോടനുബന്ധിച്ച് ഇതുവരെ സംസാരിച്ചത് തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ സൈക്യാട്രി വിഭാഗം പ്രൊഫസറും മേധാവിയുമായിരുന്ന ഡോക്ടർ കെ എ കുമാർ. ഇപ്പോൾ മലയാളത്തിൽ വാർത്തകൾ. ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. ന്യൂഡൽഹിയിൽ മറ്റന്നാൾ ആരംഭിക്കുന്ന 18th ബ്രിക്സ് ഉച്ചകോടിയെ യുഎൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് ഞായറാഴ്ച അഭിസംബോധന ചെയ്യും. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ശ്രീലങ്കൻ പ്രധാനമന്ത്രി ഹരിണി അമരസൂരയുമായി കൊളംബോയിൽ കൂടിക്കാഴ്ച നടത്തി. വ്യാജ വിത്തുകളിൽ നിന്നും കർഷകർക്ക് സംരക്ഷണം നൽകാനായി കേന്ദ്രം പുതിയ വിത്ത് നയം കൊണ്ടുവരും. കർഷക സംഘടനകളുമായി കേന്ദ്ര കൃഷിമന്ത്രി ഇന്ന് ചർച്ച നടത്തും. ആരോഗ്യമേഖലയിൽ ഇന്ത്യ കൈവരിച്ച നേട്ടങ്ങളെ പ്രശംസിച്ച് ലോകാരോഗ്യ സംഘടന. കേരളത്തിലെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിൽ ഉപതെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പണം ഇന്ന് അവസാനിക്കും. വനിതാ ഏഷ്യാകപ്പ് ക്രിക്കറ്റ് ആദ്യ സെമിയിൽ ഇന്ത്യ ഇന്ന് ബംഗ്ലാദേശിനെ നേരിടും. ന്യൂഡൽഹിയിൽ മറ്റന്നാൾ ആരംഭിക്കുന്ന 18th ബ്രിക്സ് ഉച്ചകോടിയെ യുഎൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് ഞായറാഴ്ച അഭിസംബോധന ചെയ്യും. ലോകത്തിലെ മാറുന്ന സാമ്പത്തിക രാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങളെ പ്രതിഫലിപ്പിക്കുന്നതിൽ കൂട്ടായ്മയുടെ പങ്കിനെ അദ്ദേഹം പിന്തുണയ്ക്കുമെന്ന് യുഎൻ വക്താവ് അറിയിച്ചു. പ്രതിരോധശേഷി, നൂതന ആശയങ്ങൾ, സഹകരണം, സുസ്ഥിരത എന്നിവയ്ക്കായുള്ള നിർമ്മിതി എന്നതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന ഉച്ചകോടിയുടെ പ്രമേയം. സന്ദർശനത്തിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ, ചൈനീസ് പ്രസിഡന്റ് ഷീ ജിങ് പിങ് എന്നിവരുമായി ഗുട്ടറസ് ഉഭയകക്ഷി ചർച്ച നടത്തും. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ശ്രീലങ്കൻ പ്രധാനമന്ത്രി ഹരിണി അമരസൂരയുമായി കൊളംബോയിൽ കൂടിക്കാഴ്ച നടത്തി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വികസന സഹകരണത്തിനായിരുന്നു യോഗത്തിൽ മുൻഗണന നൽകിയത്. വിശദാംശങ്ങളിലേക്ക്.
2: വിവര സാങ്കേതിക വിദ്യ, അടിസ്ഥാന സൌകര്യ വികസനം, നവീകരണം, ഗവേഷണം എന്നീ മേഖലകളിലെ പുരോഗതി ഇരു നേതാക്കളും വിലയിരുത്തി. ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലുള്ള പുരാതന നാഗരിക ബന്ധങ്ങളെക്കുറിച്ചും ഇരുവരും ചർച്ച ചെയ്തു. ഇരു രാജ്യങ്ങളും തമ്മിൽ സുസ്ഥിരമായ ബന്ധമാണ് ഉള്ളതെന്നും മേഖലയിലെ സമാധാനത്തിനും സമൃദ്ധിക്കും ജനങ്ങളുടെ ക്ഷേമത്തിനുമായി ഇന്ത്യയും ശ്രീലങ്കയും ഒന്നിച്ച് പ്രവർത്തിക്കണമെന്നും രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് പ്രസ്താവിച്ചു. ശേഷി വികസനം ഉഭയകക്ഷി സഹകരണത്തിന്റെ ഒരു പ്രധാന ഘടകമാണെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: ഗുണനിലവാരമില്ലാത്ത വ്യാജ വിത്തുകൾ മൂലമുണ്ടാകുന്ന നഷ്ടങ്ങളിൽ നിന്ന് കർഷകരെ സംരക്ഷിക്കുന്നതിനായി കർശനമായ പുതിയ വിത്ത് നിയമം കൊണ്ടുവരാൻ സർക്കാർ ഒരുങ്ങുന്നു. ഇതിന്റെ ഭാഗമായി കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ ന്യൂഡൽഹിയിൽ രാജ്യത്തെ പ്രധാന കർഷക സംഘടനകളുടെ നേതാക്കളുമായി ചർച്ച നടത്തും. കർഷകരുടെ അനുഭവങ്ങളും നിർദ്ദേശങ്ങളും ആശങ്കകളും വിത്ത് നിയമത്തിന്റെ കരടിൽ ഉൾപ്പെടുത്തുകയാണ് ചർച്ചയുടെ ലക്ഷ്യമെന്ന് കൃഷി മന്ത്രാലയം അറിയിച്ചു. മുംബൈയിൽ നടക്കുന്ന ഗ്ലോബൽ ഫിൻടെക് ഫെസ്റ്റിനെ കേന്ദ്രമന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ അഭിസംബോധന ചെയ്യും. സമ്മേളനത്തിന്റെ മൂന്നാം ദിവസമായ ഇന്ന് സംഘടിപ്പിച്ചിരിക്കുന്ന കണക്ടഡ് ഇന്ത്യ എംപവർ

0: ബോർഡ് ഫിനാൻസ് ബിൽഡിംഗ് ട്രസ്റ്റഡ് ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ ഫോർ ദി AI എക്കോണമി എന്ന വിഷയത്തിലെ പ്രത്യേക സെഷനിലാണ് അദ്ദേഹം സംസാരിക്കുക. 35 ടൺ രക്ഷാ ദുരിതാശ്വാസ സാമഗ്രികളുമായി ഇന്ത്യൻ വ്യോമസേനയുടെ 8-ാമത്തെ വിമാനം നേപ്പാളിലെത്തി. അതിനിടെ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 1365 ഉയർന്നു. കാണാതായ 5,000-ത്തിലധികം പേർക്കായുള്ള തിരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. കേരളത്തിലെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിൽ ഈ മാസം 28 ഉപതെരഞ്ഞെടുപ്പ് നടക്കും. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം 3 മണിവരെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാം. സൂക്ഷ്മ പരിശോധന നാളെ നടക്കും. 14-ാം തീയതിയാണ് പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിവസം. വിവിധ ജില്ലകളിലായി 3 മുനിസിപ്പൽ വാർഡുകളിലും 7 ബ്ലോക്ക് പഞ്ചായത്ത് വാർഡുകളിലും 23 ഗ്രാമപഞ്ചായത്ത് വാർഡുകളിലുമാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. തമിഴ്നാട്ടിൽ മധുരാന്തകം ധാരാപുരം നിയമസഭാ സംവരണ മണ്ഡലങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പ് അടുത്ത മാസം 6 നടക്കും. ഇതു സംബന്ധിച്ച വിജ്ഞാപനം ഇന്ന് പുറപ്പെടുവിക്കും. ഈ മാസം 16 വരെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാം. പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി 19-ാണ്. 3 ദിവസമായി തുടരുന്ന കനത്ത ചൂടിനുശേഷം കേരളത്തിൽ ഇന്ന് മഴയ്ക്ക് സാധ്യത. ആലപ്പുഴ, എറണാകുളം ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാളെയും മറ്റന്നാളും 4 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. തിരുവനന്തപുരം ജില്ലയിലെ തീരപ്രദേശത്ത് നാളെ രാവിലെ വരെ ഉയർന്ന തിരമാലകൾക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: വനിതാ ഏഷ്യാകപ്പ് ക്രിക്കറ്റ് ആദ്യ സെമിയിൽ ഇന്ത്യ ഇന്ന് ബംഗ്ലാദേശിനെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 8-ന് കളി. 2-ാം സെമിയിൽ നാളെ പാകിസ്ഥാനും ശ്രീലങ്കയും ഏറ്റുമുട്ടും. ഞായറാഴ്ചയാണ് ഫൈനൽ. ചൈനയിൽ നടക്കുന്ന ജൂനിയർ ഏഷ്യാകപ്പ് ഹോക്കിയിൽ ചൈനീസ് തായ്പേയെ 15-0 തകർത്ത് ഇന്ത്യൻ പുരുഷ ടീം സെമിഫൈനലിൽ. 10 പോയിന്റുമായി ഇന്ത്യ പൂൾ എയിൽ 1-ാം സ്ഥാനത്തെത്തി. മാതൃശിശു ആരോഗ്യത്തിലും പകർച്ചവ്യാധിയേതര രോഗപ്രതിരോധത്തിലും ഇന്ത്യ കൈവരിച്ച നേട്ടങ്ങളെ പ്രശംസിച്ച് ലോകാരോഗ്യ സംഘടന ഡയറക്ടർ ജനറൽ ടെഡ്രോസ് അഥനോം ഗബ്രിയേസസ്. തിമോർ ലെസ്റ്റയിലെ ദില്ലിയിൽ നടന്ന മേഖലാ സമിതി യോഗത്തിനിടെ കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദയുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. വിശദാംശങ്ങളിലേക്ക്.
2: 160,000 ആയുഷ്മാൻ ആരോഗ്യ മന്ദിറുകളിലൂടെ പ്രമേഹം, അർബുദം, രക്തസമ്മർദ്ദം എന്നിവയുടെ പ്രാഥമിക പരിശോധനകൾ സാധാരണക്കാരിലേക്ക് എത്തിക്കുന്നതിനെയും ആശാപ്രവർത്തകരുടെ സേവനത്തെയും ലോകാരോഗ്യ സംഘടനാ ഡയറക്ടർ പ്രശംസിച്ചു. പ്രതിരോധ കുത്തിവയ്പ് വ്യാപിപ്പിച്ചതും ആശുപത്രി പ്രസവങ്ങൾ 78% നിന്ന് 93% ഉയർന്നതും മാതൃശിശു മരണനിരക്ക് കുറയ്ക്കാൻ സഹായിച്ചതായി അദ്ദേഹം വ്യക്തമാക്കി. ക്ഷയരോഗ നിർമ്മാർജ്ജനം, ഔഷധ നിയന്ത്രണം, പരമ്പരാഗത വൈദ്യശാസ്ത്രം, ലോകാരോഗ്യ സംഘടനയുടെ മഹാമാരി പ്രതിരോധ കരാർ എന്നിവയും ഇരു നേതാക്കളും ചർച്ച ചെയ്തു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: റഷ്യയും യുക്രൈനും തമ്മിലുള്ള സമാധാന ചർച്ചകൾ പുനരാരംഭിക്കാൻ വരും ആഴ്ചകളിൽ വഴി തെളിയുമെന്ന് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും തമ്മിലുള്ള സംഭാഷണത്തെ തുടർന്ന് കീവിലും മോസ്കോയിലും ചർച്ചകൾ നടന്നു. ഏതൊരു കരാറിനും റഷ്യയുടെയും യുക്രൈന്റെയും പൂർണ്ണ സമ്മതം അനിവാര്യമാണെന്നും റൂബിയോ കൂട്ടിച്ചേർത്തു. അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷം രൂക്ഷമായി. ഹോർമൂസ് കടലിടുക്കിന് സമീപമുള്ള നിയന്ത്രിത മേഖലയ്ക്ക് സമീപം 2 US നാവികസേനാ കപ്പലുകളെയും 8 എണ്ണ ടാങ്കറുകളെയും ആക്രമിച്ചതായി ഇറാൻ വ്യക്തമാക്കി. 5 ഇറാനിയൻ എണ്ണ ടാങ്കറുകൾ തകർത്തതായി അമേരിക്കയും അറിയിച്ചു. അമേരിക്ക ഇറാൻ സംഘർഷം മൂർച്ഛിച്ചതോടെ ആഗോള എണ്ണവിലയിലും വൻ വർധന രേഖപ്പെടുത്തി. സാധാരണ പാസ്പോർട്ടുള്ള ഇന്ത്യൻ വിനോദസഞ്ചാരികൾക്ക് വിസ ഇളവ് അനുവദിച്ച് തായ്ലന്റ് ആഭ്യന്തര മന്ത്രാലയം. ഈ മാസം 15 മുതൽ പ്രാബല്യത്തിൽ വരുന്ന ഇളവിന്റെ ഭാഗമായി ഇന്ത്യൻ പൌരന്മാർക്ക് 30 ദിവസം വരെ തായ്ലന്റിൽ വിസ ഇല്ലാതെ തങ്ങാനാകും. വെസ്റ്റ് ബാങ്ക് നയങ്ങൾക്കെതിരെ ആഗോള വിമർശനം ശക്തമാകുന്നതിനിടെ ഇസ്രായേൽ സ്ലൊവേനിയയിൽ ആദ്യ എംബസി തുറന്നു. ഇരു രാജ്യങ്ങളിലെയും വിദേശകാര്യമന്ത്രിമാർ പങ്കെടുത്ത ചടങ്ങിനിടെ എംബസി അടയ്ക്കണമെന്നാവശ്യപ്പെട്ട് പലസ്തീൻ അനുകൂലികൾ പുറത്ത് പ്രതിഷേധിച്ചു. നേരത്തെ പലസ്തീനെ രാജ്യമായി അംഗീകരിക്കുകയും ഇസ്രായേലിനുമേൽ ഉപരോധം ഏർപ്പെടുത്തുകയും ചെയ്ത രാജ്യമാണ് സ്ലൊവേനിയ. പശ്ചിമേഷ്യയിൽ US ഇറാൻ സംഘർഷം രൂക്ഷമായി തുടരുന്നതിനിടെ ഇറാന്റെ തീരദേശങ്ങളിലും സൌദി അറേബ്യയിലെ തായിഫിലും ശക്തമായ സ്ഫോടനങ്ങൾ റിപ്പോർട്ട് ചെയ്തു. US ഇടക്കാല തെരഞ്ഞെടുപ്പിന് ശേഷം ഇറാനുമായുള്ള യുദ്ധം ഉടൻ അവസാനിക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി. അതേസമയം ഹൂതികൾ ഇറാന്റെ നിഴൽ സംഘമാണെന്ന US ആരോപണം ഇറാൻ തള്ളി. മേഖലയിലെ അസ്ഥിരതയ്ക്ക് കാരണം അമേരിക്കയുടെ സൈനിക ഇടപെടലാണെന്നും ടെഹ്റാൻ കുറ്റപ്പെടുത്തി. ഫിലിപ്പീൻസിലെ പലാവൻ പ്രവിശ്യയ്ക്ക് സമീപം യാത്രാ ബോട്ടിലുണ്ടായ തീപിടുത്തത്തിൽ 5 പേർ മരിച്ചു. 86 പേരെ കാണാതായി. പ്രസിദ്ധ വിനോദസഞ്ചാര കേന്ദ്രമായ കൊറോണിലേക്ക് 134 യാത്രക്കാരുമായി പോവുകയായിരുന്ന ബോട്ടിനാണ് തീപിടിച്ചത്. 43 പേരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്.

കാണാതായവർക്കായി കോസ്റ്റ് ഗാർഡിന്റെ നേതൃത്വത്തിൽ തിരച്ചിൽ തുടരുകയാണ്. ഇറാനെ ഐക്യരാഷ്ട്രസഭ സുരക്ഷാ കൌൺസിലിന്റെ പരിഗണനയ്ക്ക് വിട്ട് അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി. വെളിപ്പെടുത്താത്ത കേന്ദ്രങ്ങളിൽ കണ്ടെത്തിയ യുറേനിയം അവശിഷ്ടങ്ങളെക്കുറിച്ചുള്ള ദീർഘകാല അന്വേഷണവുമായി സഹകരിക്കുന്നതിൽ ടെഹ്റാൻ പരാജയപ്പെട്ടതിനെ തുടർന്നാണിത്. 20 വർഷത്തിനിടെ ആദ്യമായാണ് ഇറാനെതിരെ ഈ നടപടി. ഒഡീഷയിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യത കണക്കിലെടുത്ത് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. അസം, മേഘാലയ, നാഗാലാന്റ്, മണിപ്പൂർ, മിസോറം, ത്രിപുര, പശ്ചിമബംഗാളിലെ ഗംഗാ സമതല മേഖല, ബീഹാർ, ഝാർഖണ്ഡ്, ഛത്തീസ്ഗഡ്, കേരള, മാഹി, ഉത്തരാഖണ്ഡ് എന്നിവിടങ്ങളിൽ അടുത്ത 2 ദിവസം ശക്തമായ മഴ തുടരുമെന്നും മുന്നറിയിപ്പ്. കേന്ദ്ര സഹമന്ത്രി ബി എൽ വർമ്മ ചൈനയിലെ ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡിന്റെ സദേൺ റീജിയണൽ ലബോറട്ടറി സന്ദർശിച്ചു. ബി ഐ എസ് ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തിയ അദ്ദേഹം അവരുടെ പ്രവർത്തനങ്ങളെ അഭിനന്ദിച്ചു. ഗുണമേന്മയുള്ളതും സുരക്ഷിതവുമായ ഉൽപ്പന്നങ്ങൾ ഉപഭോക്താക്കൾക്ക് ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നതിൽ ബി ഐ എസ് സുപ്രധാന പങ്കുവഹിക്കുന്നതായി അദ്ദേഹം പറഞ്ഞു. സ്വർണ്ണ, വെള്ളി ആഭരണങ്ങളും കരകൌശല വസ്തുക്കളിലും ബി ഐ എസ് ഏർപ്പെടുത്തിയിട്ടുള്ള ഹോൾമാർക്കിംഗ് സംവിധാനം ലോഹങ്ങളുടെ ആധികാരികത ഉറപ്പാക്കുന്നതായും മന്ത്രി പറഞ്ഞു. ഗുജറാത്തിൽ തലസ്ഥാനമായ ഗാന്ധിനഗറിൽ നിർമ്മാണത്തിലിരുന്ന കെട്ടിടത്തിന്റെ ഒരു ഭാഗം തകർന്നു വീണ് കുടുങ്ങിയ 15 തൊഴിലാളികളെയും സുരക്ഷിതമായി രക്ഷപ്പെടുത്തി. വാണിജ്യ കെട്ടിടത്തിന്റെ നിർമ്മാണ സ്ഥലത്ത് ഇന്നലെ വൈകിട്ടോടെയാണ് അപകടമുണ്ടായത്. പ്രധാന വാർത്തകൾ വീണ്ടും. ന്യൂഡൽഹിയിൽ മറ്റന്നാൾ ആരംഭിക്കുന്ന 18-ാമത് ബ്രിക്സ് ഉച്ചകോടിയെ യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് ഞായറാഴ്ച അഭിസംബോധന ചെയ്യും. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ശ്രീലങ്കൻ പ്രധാനമന്ത്രി ഹരിണി അമരസൂര്യയുമായി കൊളംബോയിൽ കൂടിക്കാഴ്ച നടത്തി. വ്യാജ വിത്തുകളിൽ നിന്നും കർഷകർക്ക് സംരക്ഷണം നൽകാനായി കേന്ദ്രം പുതിയ വിത്ത് നയം കൊണ്ടുവരും. കർഷക സംഘടനകളുമായി കേന്ദ്ര കൃഷിമന്ത്രി ഇന്ന് ചർച്ച നടത്തും. ആരോഗ്യമേഖലയിൽ ഇന്ത്യ കൈവരിച്ച നേട്ടങ്ങളെ പ്രശംസിച്ച് ലോകാരോഗ്യ സംഘടന. കേരളത്തിലെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിൽ ഉപതെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രികാ സമർപ്പണം ഇന്ന് അവസാനിക്കും. വനിതാ ഏഷ്യാകപ്പ് ക്രിക്കറ്റ് ആദ്യ സെമിയിൽ ഇന്ത്യ ഇന്ന് ബംഗ്ലാദേശിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.

പ്രിയ ശ്രോതാക്കളെ, ഗാനോത്സവത്തിലേക്ക് ഏവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രോതാക്കൾ കത്തുകൾ വഴി ആവശ്യപ്പെട്ട ചലച്ചിത്ര ഗാനങ്ങളാണ് ഇന്നത്തെ ഗാനോത്സവത്തിൽ. ആദ്യ ഗാനം കുസൃതിക്കുറിപ്പ് എന്ന ചിത്രത്തിൽ യേശുദാസും ചിത്രയും പാടിയത്. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ജോൺസൺ. ഈ ഗാനത്തിനായി കാതോർത്തിരിക്കുന്നു കടുത്തുരുത്തിയിൽ നിന്നും പി ടി ജയൻ.

0: എന്തൊരു ചൂടാ!
1: കേരളത്തിൽ ചൂട് കൂടുന്നതിനെ കുറിച്ച് ഓർത്ത് ഇനി ടെൻഷൻ വേണ്ട. പിട്ടാപ്പിള്ളിയിൽ ഇതാ 3 days AC സൂപ്പർ സെയിൽ. ഓണം ഓഫറുകൾക്ക് പുറമെ തിരഞ്ഞെടുത്ത മോഡലുകൾക്കൊപ്പം ഫ്രീ പെഡസ്റ്റൽ ഫാൻ, 6000 രൂപ വരെ ക്യാഷ് ബാക്ക്, 8500 രൂപ വരെ എക്സ്ചേഞ്ച് ഓഫർ, കൂടാതെ 5000 വിജയികൾക്ക് സമ്മാനങ്ങളും.
0: പിട്ടാപ്പിള്ളി ഏജൻസീസ്.
2: അമ്പലമുകളിൽ നിന്നും ആമി സവിത ലൈജു എന്നിവരാവശ്യപ്പെട്ട ഗാനമാണ് ഇനി ഗാനോത്സവത്തിൽ. അതിരൻ എന്ന ചിത്രത്തിലെ ഈ ഗാനത്തിന്റെ രചന വിനായക് ശശികുമാർ, സംഗീതം PS ജയഹരി, പാടിയത് KS ഹരിശങ്കർ.

0: ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
1: ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സിൽ ഓണം ഓഫറുകൾ തുടരുന്നു.
0: ആൻഡ് എക്ചേട്ടി നാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് ഫ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
1: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
2: ഗാനോത്സവമാണ് പ്രിയ ശ്രോതാക്കളെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കനകസിംഹാസനം എന്ന ചിത്രത്തിലെ ഗാനമാണ് ഇനി. രാജീവ് ആലുങ്കലിൻ്റെ വരികൾ, എം ജയചന്ദ്രൻ്റെ സംഗീതം, പാടിയത് യേശുദാസും ചിത്രയും ചേർന്ന്. ഈ ഗാനത്തിനായി കത്തയച്ച് കാത്തിരിക്കുന്നത് തുറവൂരിൽ നിന്നും മന്മഥൻ.

0: BMW, സ്കൂട്ടർ, കാറ്, എന്തെല്ലാം സമ്മാനങ്ങളാണല്ലേ.
1: ചേട്ടാ ചായ എടുക്കട്ടെ?
2: ആ ചായ വരട്ടെ. ഇതെല്ലാം കിട്ടുമ്പോഴേക്കും ഒരു വർഷമാവും.
1: ആര് പറഞ്ഞു? മൈജി ഈ പറഞ്ഞ BMW, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, കാർ, 100 പേർക്ക് 1 ലക്ഷം വീതം, എല്ലാം 45 ദിവസത്തിനുള്ളിലാണ് നൽകുന്നത്.
0: അപ്പോ കാത്തിരിപ്പില്ലേ?
1: ഇല്ല,
3: മൈജി ഓണം മാസോണം സീസൺ 4 പറഞ്ഞത് സമയത്ത് തന്നെ.
4: നെട്ടൂരിൽ നിന്നും ഐസക് തോമസ് ആവശ്യപ്പെട്ട ഗാനം ചിത്രം പുള്ളിക്കാരൻ സ്റ്റാറാം. ഈ ഗാനത്തിന്റെ രചന നിർവഹിച്ചിരിക്കുന്നത് BK ഹരിനാരായണൻ, സംഗീതം MJ ചന്ദ്രൻ, പാടിയത് VJ യേശുദാസ്.

0: പ്രിയ ശ്രോതാക്കളെ, ആകാശവാണി കൊച്ചി എഫ് എം നിലയം ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന ഇന്ദിരാഗാന്ധി കോഓപ്പറേറ്റീവ് ഹോസ്പിറ്റൽ എഫ് എം ഹെൽത്ത് ലൈൻ തത്സമയ ഫോണിൻ പരിപാടിയിൽ മുട്ടുമാറ്റിവെക്കൽ ശസ്ത്രക്രിയയെ അറിയാം. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് അസ്ഥിരോഗ വിഭാഗം മേധാവി ഡോക്ടർ എം ബി നിതീഷ് മറുപടി നൽകുന്നു. മുട്ടുമാറ്റിവെക്കൽ ശസ്ത്രക്രിയയെക്കുറിച്ചറിയാം. ഇതേക്കുറിച്ച് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ ഇനി പറയുന്ന ഫോൺ നമ്പറുകളിൽ വിളിക്കുക: 04842426397, 04842426387, 944655888. വിളിക്കേണ്ട സമയം ഇന്ന് ഉച്ച കഴിഞ്ഞ് 3 മണി മുതൽ.
1: എനിക്കൊരു ടി വി വാങ്ങണമായിരുന്നു.
2: എന്നാ ഇപ്പൊ തന്നെ മൈജിയിലേക്ക് പോയിക്കോളൂ. ഏത് വലിപ്പത്തിലുമുള്ള ടിവിയും വാങ്ങാം. മറ്റെവിടെയും കിട്ടാത്ത വിലക്കുറവിൽ 6490 രൂപ മുതൽ സ്മാർട്ട് LED ടിവികൾ, കൂടാതെ ടിവി പർച്ചേസിൽ 10,000 രൂപ വരെ വില വരുന്ന ഇഷ്ടമുള്ള പ്രൊഡക്ടുകൾ സ്വന്തമാക്കാം.
1: മൈജി പ്രൈസ് ചലഞ്ച് ഓഫർ 13,000 വരെ.
0: ഗാനോത്സവം തുടരുന്നു. സമയം 1 മണി കഴിഞ്ഞ് 20 മിനിറ്റും 50 സെക്കൻഡും. ഗാനോത്സവത്തിൽ അടുത്ത ഗാനം ആവശ്യപ്പെട്ട് കത്തയച്ചിരിക്കുന്നത് ഷാനി, ഷൈബി എന്നിവർ നോർത്ത് പറവൂരിൽ നിന്നും. ഇവരാവശ്യപ്പെട്ട ഗാനം രഥോത്സവം എന്ന ചിത്രത്തിൽ നിന്നാണ്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, ബേണി ഇഗ്നേഷ്യസിന്റെ സംഗീതം, പാടിയത് യേശുദാസും ചിത്രയും.

സമയം 1 മണി കഴിഞ്ഞ് 30 മിനിറ്റും 30 സെക്കൻഡും. ഗാനോത്സവമാണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി കൊച്ചി FM 102.3. അടുത്ത ഗാനത്തിനായി കത്തയച്ചിരിക്കുന്നു ചന്ദിരൂരിൽ നിന്നും ഭവാനി വിക്രമനും സുരേഖയും ചേർന്ന് ആവശ്യപ്പെട്ട ഗാനം ഹരിഹരൻ പിള്ള ഹാപ്പിയാണ് എന്ന ചിത്രത്തിൽ പി ജയചന്ദ്രനും സുജാതയും പാടിയത്. ഈ ഗാനത്തിന്റെ രചന രാജീവ് ആലുങ്കൽ, സംഗീതം സ്റ്റീഫൻ ദേവസി.

ഉല്ലാസപൂങ്കാറ്റ് എന്ന ചിത്രത്തിൽ ചിത്ര പാടിയ ഗാനമാണ് ഇനി. കൈതപ്രത്തിന്റെ വരികൾക്ക് ബേണി ഇഗ്നേഷ്യസ് സംഗീതം നൽകിയിരിക്കുന്നു. ഈ ഗാനത്തിനായി ഗാനോത്സവത്തിലേക്ക് കത്തയച്ചിരിക്കുന്നത് മഞ്ഞപ്രയിൽ നിന്നും രതീഷ്.

പി കെ കൃഷ്ണകുമാർ എരൂർ സൗത്തിൽ നിന്നും ആവശ്യപ്പെട്ട ഗാനമാണ് ഇനി. ഫോട്ടോഗ്രാഫർ എന്ന ചിത്രത്തിൽ കൈതപ്രം വരികൾ എഴുതി ജോൺസൺ ഈനം നൽകി സുജാത പാടിയ ഗാനം.

തളിക്കുളത്ത് നിന്നും സ്വാസ്തിക്, ലിയാം, മിന്നു, ലക്ഷ്മി, മിഥുൻ, പ്രദീപ്, സൈജ എന്നിവരാവശ്യപ്പെട്ട ഗാനമാണ് ഇനി ഗാനോത്സവത്തിൽ. ചിത്രം മാനത്തെ കൊട്ടാരം, ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, ബേണി ഇഗ്നേഷ്യസിന്റെ സംഗീതം. പാടിയത് എം ജി ശ്രീകുമാർ. ചിത്രം

ഷൈജു കരേച്ചിറയിൽ നിന്നും ആവശ്യപ്പെട്ട ഗാനമാണ് ഗാനോത്സവത്തിൽ ഇനി. ഡോക്ടർ രാജീവ് വരികളെഴുതി ജോൺസൺ ഈണം നൽകി ചിത്രപാടിയ ഈ ഗാനം ചുരം എന്ന ചിത്രത്തിൽ നിന്നും.

പ്രേക്ഷോദ ക്ലിയർ ഗാനത്തോടെ ഇന്നത്തെ ഗാനോത്സവം ഇവിടെ സമാപിക്കുന്നു. തുടർന്നും ഗാനോത്സവത്തിലേക്ക് ഗാനങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് കത്തുകൾ അയക്കുക. അയക്കേണ്ട വിലാസം ഗാനോത്സവം കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ ആകാശവാണി തൃക്കാക്കര PO കൊച്ചി 21.

0: ഇത് ആകാശവാണി കൊച്ചി എഫ് എം 102.3 സേവന വാർത്തകൾ. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയുടെ ഇന്റർനാഷണൽ സ്കൂൾ ഓഫ് ഫോട്ടോണിക്സിൽ നടത്തുന്ന എം ടെക് പ്രോഗ്രാമിൽ വിവിധ വിഭാഗങ്ങളിൽ സീറ്റൊഴിവുണ്ട്. താൽപര്യമുള്ളവർ വിദ്യാഭ്യാസ യോഗ്യത, ജാതി എന്നിവ തെളിയിക്കുന്ന അസൽ രേഖകളും നിശ്ചിത ഫീസുമായി ഈ മാസം 14 രാവിലെ 10 മുതൽ 11 വരെയുള്ള സമയത്ത് ഡിപ്പാർട്ട്മെന്റിൽ ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 04842 86 24 11, 04842 86 24 11. വെബ്സൈറ്റ് ഐ ഡി www.photonics.cusat.ac.in www.photonics.cusat.ac.in.
1: ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
2: ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
1: ആൻഡ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് പ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
3: എനിക്കൊരു ടി വി വാങ്ങണമായിരുന്നു.
4: ഇല്ല, ഇപ്പൊ തന്നെ മൈജിയിലേക്ക് പോയിക്കോളൂ. മറ്റെവിടെയും കിട്ടാത്ത വിലക്കുറവിൽ സ്മാർട്ട് എൽ ഇ ഡി ടി വികൾ, കൂടാതെ ടി വി പർച്ചേസിൽ 10,000 രൂപ വരെ വില വരുന്ന ഇഷ്ടമുള്ള പ്രൊഡക്ടുകൾ സ്വന്തമാക്കാം.
5: മൈജി പ്രൈസ് ചലഞ്ച് ഓഫർ 13,000 വരെ.
0: കോട്ടയം ജില്ലയിൽ പി എസ് സി പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന പ്ലസ് ടു വിജയിച്ചവർക്ക് ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിന്റെ ആഭിമുഖ്യത്തിലുള്ള സൌജന്യ മത്സര പരീക്ഷാ പരിശീലന പരിപാടിയിലേക്ക് ഈ മാസം 15 വരെ അപേക്ഷിക്കാം. ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിലോ യൂണിവേഴ്സിറ്റി എംപ്ലോയ്മെന്റ് ഇൻഫർമേഷൻ ആൻഡ് ഗൈഡൻസ് ബ്യൂറോയിലോ എംപ്ലോയ്മെന്റ് രജിസ്ട്രേഷൻ കാർഡ് സഹിതം നേരിട്ട് ഹാജരായി അപേക്ഷിക്കണം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 04812 73 10 25, 04812 73 10 25.
6: എന്തൊരു ചൂടാ!
7: കേരളത്തിൽ ചൂട് കൂടുന്നതിനെ കുറിച്ച് ഓർത്ത് ഇനി ടെൻഷൻ വേണ്ട. പിട്ടാപ്പിള്ളി ലിത 3 ഡേയ്സ് AC സൂപ്പർ സെയിൽ. ഓണം ഓഫറുകൾക്ക് പുറമെ തിരഞ്ഞെടുത്ത മോഡലുകൾക്കൊപ്പം ഫ്രീ പെഡസ്റ്റൽ ഫാൻ, 6,000 രൂപ വരെ ക്യാഷ് ബാക്ക്, 8,500 രൂപ വരെ എക്സ്ചേഞ്ച് ഓഫർ, കൂടാതെ 5,000 വിജയികൾക്ക് സമ്മാനങ്ങളും.
6: പിട്ടാപ്പിള്ളി ഏജൻസീസ്. ഓണം വന്നാൽ കേരളത്തിന് ഒരു വൈബ് ഉണ്ടല്ലേ.
8: വെറും വൈബ് അല്ല, മാസ് വൈബ്. മൈജി ഓണം മാസ് ഓണം വൈബ്.
6: ആഘോഷം തുടങ്ങിയല്ലേ.
8: യെസ്, 1,000,000 സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ എല്ലാവരും സ്വപ്നം കാണുന്ന BMW ബമ്പറും. ഈ ഓണം മൈജി തൂക്കി.
6: മൈജി ഓണം മാസ് ഓണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
0: കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന് കീഴിലുള്ള സ്വയംഭരണ സ്ഥാപനമായ നവോദയ വിദ്യാലയം സമിതി നടത്തുന്ന ജവഹർ നവോദയ വിദ്യാലയങ്ങളിൽ 2027-28 അധ്യയന വർഷത്തേക്ക് 9-11 ക്ലാസുകളിലെ ഒഴിവുകളിലേക്ക് ലാറ്ററൽ എൻട്രി സെലക്ഷൻ ടെസ്റ്റിന് അപേക്ഷിക്കാം. അവസാന തീയതി ഈ മാസം 30, പ്രവേശന പരീക്ഷ ഏപ്രിൽ

0: വിവാഹത്തിനാണ്. ഓൺലൈൻ സൈറ്റായ നവോദയ ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ വഴിയാണ് അപേക്ഷിക്കേണ്ടത്. നവോദയ ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ.
1: വാഷിംഗ് മെഷീൻ വാങ്ങാൻ നോക്കുകയാണോ? വിലയുടെ കാര്യത്തിൽ മൈജി ആരെയും ചലഞ്ച് ചെയ്യും.
2: അതെ, 6,299 രൂപയ്ക്ക് സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ. കൂടാതെ വാഷിംഗ് മെഷീൻ പർച്ചേസിൽ 10,000 രൂപ വരെ വില വരുന്ന ഇഷ്ടമുള്ള പ്രോഡക്റ്റുകളും സ്വന്തമാക്കാം.
3: മൈജി പ്രൈസ് ചലഞ്ച് ഓഫർ September 13 വരെ മാത്രം.
4: തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ്, ഈ ഗാനം ഇന്നത്തെ ഗാനം.
5: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
6: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 റേഡിയോ ഹെൽത്ത്.
7: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര, എല്ലാ ദിവസവും രാവിലെ 6:35.
5: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
0: കോട്ടയം പാമ്പാടി രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ കരാർ അടിസ്ഥാനത്തിൽ അസിസ്റ്റന്റ് പ്രൊഫസറെ നിയമിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 99 47 20 15 30.
8: ആകാശവാണി FM വാർത്തകൾ.
0: ന്യൂഡൽഹിയിൽ ഗ്ലോബൽ ഡ്രൈലാൻഡ് കോൺഗ്രസിനെ കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ അഭിസംബോധന ചെയ്യും. കാലാവസ്ഥാ വ്യതിയാനത്തെ അതിജീവിക്കാൻ കഴിയുന്ന വരൾച്ച ബാധിത പ്രദേശങ്ങൾ എന്നതാണ് സമ്മേളനത്തിന്റെ പ്രമേയം. ബ്രിക്സ് ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ ഡൽഹിയിൽ ഡ്രോണുകൾക്ക് ഡൽഹി പോലീസിന്റെ പൂർണ്ണ നിരോധനം. ഇന്നു മുതൽ ഈ മാസം 14 വരെയാണ് നിരോധനം ഏർപ്പെടുത്തിയത്. ലക്ഷദ്വീപ് അന്ത്രോത്ത് ദ്വീപിലെ ആശുപത്രിയിൽ പുതിയ അൾട്രാസൌണ്ട് സ്കാനിംഗ് മെഷീൻ സ്ഥാപിച്ചു. മുഹമ്മദ് ഹംദുള്ള സയ്യിദ് MP ഉദ്ഘാടനം ചെയ്തു. MP ഫണ്ടിൽ നിന്നും അനുവദിച്ച 19.50 ലക്ഷം രൂപ ചെലവഴിച്ചാണ് മെഷീൻ സ്ഥാപിച്ചത്. സംസ്ഥാനത്തെ 38 തദ്ദേശഭരണ വാർഡുകളിലേക്ക് ഉപതെരഞ്ഞെടുപ്പിലെ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം ഇന്ന് അവസാനിക്കും. പത്രികകളുടെ സൂക്ഷ്മ പരിശോധന മറ്റന്നാളാണ്. 47-ാമത് സംസ്ഥാന പോലീസ് കായികമേളയ്ക്ക് ഇന്ന് തിരുവനന്തപുരത്ത് സമാപനം. ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ വൈകിട്ട് നടക്കുന്ന സമാപന ചടങ്ങിൽ മുഖ്യമന്ത്രി VD സതീശൻ മുഖ്യാതിഥിയാകും. കണ്ണൂർ അഞ്ചരക്കണ്ടി ദന്തൽ കോളേജിലെ BDS വിദ്യാർത്ഥി നിതിൻ രാജ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഒന്നാം പ്രതി കോളേജ് പാത്തോളജി വിഭാഗം മുൻ മേധാവി ഡോ MK റാമിന് കോടതി ഉപാധികളോടെ ജാമ്യം. SC/ST കേസുകൾ കൈകാര്യം ചെയ്യുന്ന പ്രത്യേക കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. ദുബായിൽ ഏഷ്യാകപ്പ് വനിതാ ക്രിക്കറ്റിന്റെ ആദ്യ സെമിഫൈനലിൽ ഇന്ത്യ ഇന്ന് ബംഗ്ലാദേശിനെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 8 മത്സരം. വനിതാ ജൂനിയർ ഏഷ്യാകപ്പ് 2026 ഹോക്കി ക്വാർട്ടർ ഫൈനൽ മത്സരത്തിൽ പാകിസ്ഥാനെ എതിരില്ലാത്ത 19 തകർത്ത് ഇന്ത്യ. ചൈനയിലെ മോക്കിയിലായിരുന്നു മത്സരം.
8: ആകാശവാണി FM വാർത്തകൾ.

0: ആകാശവാണി കൊച്ചി FM 102.3.
1: സമയം 2 മണി കഴിഞ്ഞ് 2 മിനിറ്റും 44 സെക്കൻഡും. ഇപ്പോൾ

0: വെള്ളിത്തിര നിങ്ങളുടെ പ്രിയ ഗാനങ്ങൾ.
1: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, വെള്ളിത്തിരയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ തത്സമയ ഫോണിൻ പരിപാടിയിലേക്ക് നിങ്ങൾക്ക് വിളിക്കാം, വിശേഷങ്ങൾ പറയാം, ഇഷ്ടപ്പെട്ട പാട്ടുകൾ ആവശ്യപ്പെടാം, അവ കേൾക്കുകയും ചെയ്യാം. വിളിക്കേണ്ട നമ്പർ ഇതാണ്: 9446455888. മറ്റൊരു നമ്പർ 0484242636.

0: 1947. അപ്പോൾ വെളുത്തിരയിലേക്ക് വിളിക്കല്ലേ. നമ്പർ ആവർത്തിക്കാം: 9446455888, 04842423 97. ഇന്ന് വെള്ളിത്തിരയിൽ നിങ്ങളോടൊപ്പം ഞാൻ പ്രീതി. വെള്ളിത്തിരയിലേക്ക് സ്വാഗതം. ഹലോ, ആ ഇതാരാണ്?
1: ഞാൻ പുതുക്കലോട്ടത്തുനിന്ന് വിളിക്കുന്നത്.
0: എവിടുന്നാണ്?
1: പുതുക്കല വട്ടം, വളമക്കര.
0: ഓക്കെ, ഇളമക്കരയൊക്കെ എന്തുണ്ട് വിശേഷം?
1: നല്ല വിശേഷങ്ങളാണ്.
0: നല്ല വിശേഷമാണ്. ഊണൊക്കെ കഴിഞ്ഞിട്ടിരിക്കുകയാണോ?
1: കുറേ ദിവസമായി വിളിക്കുന്നു, ഇതുവരെയായിട്ടും കിട്ടിയിട്ടില്ല.
0: ഇപ്പൊ കിട്ടിയല്ലോ. ഇനിയിപ്പൊ പഴയ കഥകളൊക്കെ നമ്മൾ മറന്നു കളയും. ഇപ്പൊ കിട്ടിയല്ലോ. പിന്നെ വീട്ടിലൊക്കെ എന്തുണ്ട്?
1: നല്ല വിശേഷം വീട്ടില്.
0: ആരൊക്കെ ഉണ്ട് അവിടെ?
1: മകനുണ്ട്. ഇവിടെ മകനും മരുമകളും രണ്ടു മൂന്ന് കുട്ടികളുണ്ട്. മകൻ ഫോട്ടോഷോ ഓടിക്കുന്ന പിന്നെ കാറ്റിങ്ങിന്റെ വർക്കുണ്ട്. മകള് ജോലിക്ക് വന്നുണ്ട്.
0: കാറ്ററിംഗിന്റെ വർക്ക് എങ്ങനെയാ? നിങ്ങൾ എല്ലാരും കൂടെ
1: ഓർഡർ അനുസരിച്ച് നമ്മൾ ഉണ്ടാക്കി കൊടുക്കും.
0: നിങ്ങൾ തന്നെയാണോ ഉണ്ടാക്കുന്നത്?
1: ഞങ്ങൾ തന്നെ.
0: എന്തൊക്കെയാ മെനു? എന്തൊക്കെയാ?
1: ചിക്കൻ ബിരിയാണികളെല്ലാം ഉണ്ടാക്കും. പിന്നെ നമ്മള് ഓർഡർ വല്ല കല്യാണ ഓർഡർ അങ്ങനെയുള്ള ഓർഡർ ഒക്കെ എടുക്കും.
0: ശരി,
1: അങ്ങനെയുള്ള ഓർഡറുകളൊക്കെ എടുക്കും.
0: പിന്നെ കുട്ടികള്? കുട്ടികള് കുട്ടികള് മകന്റെ കുട്ടികളാണോ?
1: കുട്ടികള് രണ്ടുപേരും മൂന്നുപേരുണ്ട്. മൂന്നുപേരും നാഷണൽ പബ്ലിക് സ്കൂളിൽ പഠിക്കുന്ന എല്ലാവരും പോയി.
0: ശരി ശരി. ഇപ്പൊ ആരും ഇല്ല അവിടെ?
1: മകനാണ് ഇല്ലാത്ത. മകനില്ല. മകനാണ് എപ്പോഴും ഇതിന്റെ അകത്ത്. ചെറിയ കുട്ടികളേ വീട്ടിൽ പഠിക്കണ. അവനാണ് എപ്പോഴും ഇതിനകത്ത് കയക്കും, ഒന്നും കിട്ടാറില്ല.
0: അവനെയാണ് വിളിക്കാറുള്ള ആള് അല്ലേ? എന്താ മോന്റെ പേര്?
1: എന്റെ നബുസാൻ, ഐഷാ മെഹബീൻ, അയ്ഹാൻ.
0: ഓക്കെ.
1: പിന്നെ ഞങ്ങളുടെ അടുത്തൊരു കൃഷിയിലുണ്ട്. അവർക്ക് പശുവിന്റെ ഇടപാടാണ്. ഞങ്ങള് പാല് വാങ്ങിക്കുന്ന വീട്ടിലാണ്. അവർ എപ്പോഴും വിളിക്കും. അവർക്ക് വിളിക്കാൻ സമയമില്ലാത്തോണ്ട് വിളിക്കുമ്പോ പറയണമെന്ന് പറഞ്ഞു.
0: പശുവിന്റെ ഇടപാടെന്ന് പറഞ്ഞാൽ പശുവിനെ വളർത്തുന്നു.
1: പശുണ്ട്. അവർക്ക് പശു പാലൊക്കെ ഉള്ള സ്ഥലമാണ്. അവർക്ക് പശുവിനെ പറഞ്ഞിട്ട് പാല് കൊടുക്കണ. എല്ലാ വീട്ടിലും വാടക കൊണ്ടു കൊടുക്കുന്ന സ്ഥലമാണ്.
0: ഓ, അത് ശരി.
1: കൊറേ നാളായിട്ട്.
0: അപ്പൊ അവിടെ നിന്നാണോ പാല് വാങ്ങിക്കുന്നേ? അതൊരു വല്ലാത്ത ബന്ധം തന്നെയാണല്ലേ.
1: അവരെപ്പോഴും രാവിലെ വരും. അപ്പൊ അവര് രാവിലെ വരും. നല്ല സൗഹൃദം വരണ്ടോന്നൊക്കെ.
0: അപ്പൊ പാട്ട് ചോദിക്കുമ്പോ പുള്ളിക്കാരിയുടെ പേരൂടെ പറയണം.
1: പുള്ളിയുടെ പേര്. പുള്ളിക്ക് രണ്ട് മക്കളുണ്ട്. രണ്ടുപേരും ജോലിക്കാരാണ്. ജോലിക്ക്
0: അപ്പൊ ഏത് പാട്ടാ വേണ്ടത്?
1: ഞാൻ രാജീവൻ വിടരുമെന്ന് വയ്യുന്ന പാട്ടാ പറഞ്ഞത്.
0: ബെൽറ്റ് മത്തായിലെ പാട്ട് അല്ലേ? നമുക്ക് കേൾക്കാം. എന്റെ പേര് പ്രീതി. ഓക്കെ.
1: മാഡം വിളിച്ചിട്ടുണ്ട് ഇപ്പോഴല്ല, കൊറേ നാളെ മുമ്പ്. ഇപ്പഴൊന്നും അല്ല, ഇങ്ങോട്ട് വരുന്നില്ല.
0: അപ്പൊക്കെ കിട്ടിയല്ലോ. ഫോൺ ഔട്ടിൽ വിളിച്ചു ലവലി അല്ലേ? ശരി.
1: അപ്പോ
0: ആയിക്കോട്ടെ. അപ്പൊ നമുക്കെന്നാ പാട്ട് കേട്ടാലോ? ഓക്കെ അല്ലേ. ശരി, ബൈ.

0: അരികിൽ വരാൻ അനുമതി അരുളൂ രാജീവം വിടരും നിൻ വിഴികൾ കാശ്മീരം ഉതിരും നിൻ ചൊടികൾ എന്നിൽ പൂക്കും
1: മൈജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
2: 20 കാറുകൾ
1: 25 സ്കൂട്ടറുകൾ
2: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ
1: 100,000 രൂപ വീതം 100 പേർക്ക്
2: ബമ്പർ സമ്മാനമായി BMW കാർ
1: അങ്ങനെ 30 കോടി രൂപയുടെ
2: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി
3: വെള്ളിത്തിരയിലേക്ക് സ്വാഗതം. ആരാണ്?
4: എന്റെ പേര് സുബ്രഹ്മണ്യൻ.
3: എവിടുന്ന് വിളിക്കുന്നു?
4: ഏത്
3: പാട്ടാ വേണ്ടത്?
4: എനിക്ക് ഭാര്യയില്ലാത്ത രാത്രി എന്ന് പറഞ്ഞ സിനിമയില് കാരുണ്യത്തിൻ പുഷ്പഗിരീടം താഴെ
3: യേശുദാസ് പാടിയത് അല്ലേ?
4: അതെ.
3: ഓക്കെ, പിന്നെ എന്താ ചെയ്യുന്നേ?
4: നല്ല വിശേഷം തന്നെ. ഞാൻ എനിക്കൊരു ടെക്സ്റ്റൈൽ ഷോപ്പ് തൃപ്പയാറ്.
3: ആ, ടെക്സ്റ്റൈൽ ഷോപ്പ് ഉണ്ടോ?
4: ആ, തൃപ്പയാറ് ടെക്സ്റ്റൈൽ ഷോപ്പാണ് എനിക്ക്.
3: ഓ, അത് ശരി. എന്തൊക്കെയുണ്ട് അവിടെ? റെഡിമെയ്ഡ്സ് ഉണ്ടോ? ശരി ശരി. പിന്നെ ഇപ്പൊ കടയിലാണോ ഉള്ളത്?

0: ഒരു സ്റ്റാഫ് ഉണ്ടോ? ഒരു സ്റ്റാഫ് ഓ, കച്ചവടം നഷ്ടത്തിലായോ? കച്ചവടം കുറഞ്ഞു. അതാണ്. അപ്പൊ പിന്നെ ലാഭം കൂട്ടാൻ വേണ്ടിയാണോ പറഞ്ഞു വിട്ടേ? ലാഭം കൂട്ടാൻ വേണ്ടിയാണോ പറഞ്ഞു വിട്ടതെന്ന്? ഓ, അങ്ങനെ അവര് നമ്മളെ ഉപേക്ഷിച്ചു പോയി അല്ലേ? ഓ, ശരി ശരി. അങ്ങനെ ഇപ്പൊ നിങ്ങൾ രണ്ടാളും മാത്രായി അല്ലേ? വീട് എവിടെയാണ്? ഇവിടെ തന്നെയാണോ?
1: എന്റെ വീട് തളിക്കുളം എന്ന് പറയുന്ന സ്ഥലത്ത്. ഞാൻ കട തൃപ്തികാരാണ്.
0: ഓക്കെ ഓക്കെ. ഇപ്പൊ തളിക്കുളത്ത് നിന്ന് ഡെയിലി അങ്ങോട്ട് വരണം അല്ലേ? ശരി. അപ്പൊ നമുക്കെന്നാ പാട്ട് കേട്ടാലോ?
1: പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യണം. അത് ഇനി ഞാൻ ബർത്ത്ഡേ ആഘോഷിച്ച ഷീജ ദാസ്, ഷൈജ ടിൻസും അവര്.
0: ഓ, ശരി ശരി. ഓക്കെ.
1: പിന്നെ ബിന്ദു ദിലീപ് കൊടകര, പിന്നെ ഷീബ കുമരകം, കുരിക്കുഴി താജുദ്ദീൻ നാട്ടിക, പിന്നെ ഷാജു വേങ്ങൂർ, ഷാജി വേങ്ങൂർ, അബ്ദുൽ സലാം അഴീക്കോട്, രതീഷ് മഞ്ഞപ്ര, ശീല വലപ്പാട്.
0: എന്റെ മാതാവേ, ഇനി ഉണ്ടോ? ഇത് സ്ഥിരം കേൾക്കാറുള്ള പേരുകളാണ്. സ്ഥിരം
1: സ്ഥിരം ഇന്നലെയൊക്കെ ഒരു വിളിച്ചിട്ടുണ്ടായിരുന്നു.
0: ശരി ശരി. അപ്പോ അവർക്ക് എല്ലാവർക്കുമായിട്ട് പാട്ട് കേൾപ്പിക്കാം. ഓക്കെ, ശരി, ബൈ.

0: കല്യാണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
1: ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
0: ആൻഡ് എക്ചേട്ടി നാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് ഫ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
1: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
2: ഹലോ, വെള്ളിത്തിരിയിലേക്ക് സ്വാഗതം. ആരാണിത്?
3: ഹലോ ഹലോ, ഷീലാണ്. എന്റെ അനിയത്തിക്ക് വേണ്ടി ഞാൻ ഒരു പാട്ട് പറയണേണ്. അനിയത്തി വിളിച്ചിട്ട് കിട്ടണില്ല.
2: അനിയത്തിയുടെ പേരും ചേച്ചിയുടെ പേരും പറയൂ.
3: എന്റെ പേര് ഷീല. അനിയത്തി ഓമന. അവര് അവള് എടവനക്കാട് അണിയലയിലാണ് താമസിക്കുന്നത്. കൊറേ നാളായി വിളിക്കണത്. അവളുടെ മോളിന്റെ കല്യാണമാണ് ഈ മാസം 13-ാം തീയതി.
2: ശരി.
3: അപ്പൊ മോനും, മോന്റെ പേര് വിഷ്ണു, മോന്റെ ഭാര്യയുടെ പേര് ആതിര, ഭർത്താവ് എന്റെ അനിയത്തിയുടെ ഭർത്താവിന്റെ പേര് ചിത്രൻ, ഇളയ മോന്റെ പേര് വിഷ്ണു. അവർക്ക് വേണ്ടിട്ട് ഒരു പാട്ട്.
2: ഇവർക്ക് എല്ലാവർക്കും വേണ്ടി ഒരു പാട്ട്. കല്യാണം കഴിക്കാൻ പോകുന്ന ആൾക്ക് ആശംസയൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു പാട്ട് അല്ലേ? അപ്പോ വിവാഹിതരാകാൻ പോകുന്ന വധുവരന്മാർക്കെല്ലാം ആശംസകളും നേരുന്നു. അപ്പോ പാട്ട് പറഞ്ഞോളൂ, ഏത് പാട്ടാ? ധ്വനിയിലെ ഏതെങ്കിലും. ധ്വനിയിലെ ഏത് പാട്ട് വെച്ചാലും നല്ല പാട്ടുകളാണ്. അപ്പൊ എനിക്കിഷ്ടപ്പെട്ട പാട്ട് കേൾപ്പിച്ചാ മതിയോ? ഓക്കെ ഓക്കെ. പിന്നെ വേറെന്തൊക്കെ വിശേഷങ്ങൾ? കല്യാണത്തിനൊക്കെ ഒരുങ്ങിയോ എല്ലാരും?
3: കല്യാണത്തിന് നല്ല തിരക്കാണ് അവിടെ. അനിയത്തി കാലൊടിഞ്ഞിരിക്കണേണ്.
2: അയ്യോ,
3: ചെന്നാണ് സഹായിച്ചിരിക്കണത്. കഴിഞ്ഞ മാസം ചിങ്ങോന്നാന്തി വീണ് കാലൊടിഞ്ഞ് പ്ലാസ്റ്റർ ഇരിക്കണേണ്.
2: എങ്ങനെ വീണു? തെന്നി വീണോ? കുളിമുറിയിലാണോ?
3: തുണിയൊക്കെ അലക്കിയത്
2: പിരിക്കാനായിട്ട് തട്ടി വീണ്. ഓ ശരി. അയ്യോ, അപ്പൊ ഈ കല്യാണമൊക്കെ പ്ലാസ്റ്റർ ഇട്ട കാലുമായിട്ട്?
3: വീടുകളിലൊക്കെ സഹായിച്ചു. ഇന്നെ വലിയമ്മയുടെ മോള് ചെന്നിട്ടുണ്ട് വീട്ടിൽ സഹായിക്കാൻ. ഇന്നലെ വലിയമ്മട രണ്ടാമത്തെ മോള് ചെന്നിട്ടുണ്ടായി സഹായിക്കാൻ. പിന്നെ ഭർത്താവും മക്കളും കുടുംബത്തെ പണി അലക്കും എല്ലാ പണികളൊക്കെ ചെയ്യണം. ഇതൊന്നും ഒരോളി ഒരോളി ഒരോളി തന്നെയാണ്. അങ്ങനെ ഇരിക്കലാണ്. വീശാറിൽ ഇരിപ്പാണ് ആള്.
2: അപ്പൊ ഇനി എത്ര നാളെടുക്കും അത്
3: ശരിയാകും?
2: അപ്പൊ കല്യാണത്തിന് വീൽ ചെയറിൽ വരാനേ പറ്റൂ അല്ലേ?
3: അതെ, അത്ര ഉള്ളു, അത്ര ഉള്ളു.
2: ശരി ശരി.
3: എത്തിക്കാൻ പോണല്ലോ.
2: അതെ അതെ അതെ, തീർച്ചയായിട്ടും. അപ്പൊ അപ്പൊ പെട്ടെന്ന് സുഖപ്പെടട്ടെ. നമുക്ക് പാട്ട് കേട്ടാലോ? ഓക്കെ അല്ലേ? ആ ശരി.

0: എസിയുടെ വിലയിൽ മൈജിയുടെ പ്രൈസ് ചാലഞ്ച് മിസ് ചെയ്യല്ലേ.
1: എസികൾ വിപണിയിലെ ഏറ്റവും കുറഞ്ഞ വിലയിൽ, കൂടാതെ ഫ്രീ ഇൻസ്റ്റലേഷൻ, 5 ഇയർ വാറന്റി, ഫ്ലാറ്റ് 50% ഓഫ്, ഒപ്പം 30 കോടിയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി മൈജി ഓണം മാസോണം ഓഫർ തുടരുന്നു.
2: എല്ലാ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും സെപ്റ്റംബർ 13 വരെ.
3: ഹലോ, വെള്ളിത്തിരയിലേക്ക് സ്വാഗതം. ഇതാരാണ്? നല്ല ആളാണ്, മിണ്ടാതെ നിക്കുകയാണല്ലേ. ഫോൺ വെച്ചിട്ട് പോയോന്ന് വിചാരിച്ചു. എന്റെ പറയൂ, ഇവിടെ എല്ലാവർക്കും സുഖം. അവിടെ എങ്ങനെ? പരമാവധി സുഖം. അതിലപ്പുറം ഒന്നും പോകാൻ പറ്റില്ലല്ലോ അല്ലേ, അത്രയൊക്കെ സുഖം.
4: അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ.
3: ഓട്ടോറിക്ഷ എന്താണ് പിന്നെ? ഏത് ഫ്രണ്ട്സിനെ ഓർത്തുകൊണ്ടാണ് വണ്ടി ഇട്ടത്? വണ്ടിക്ക് ആ പേരിട്ടത്? ഓ, അങ്ങനെ.
4: ഒരാള് ട്രാവലർ ഓടിക്കുന്നു, ഒരാള് ബസ് ഓടിക്കുന്നു, പിന്നെ ഹെൽമെറ്റ്. 3 പേർക്കും ഇതേപോലെ ഓട്ടോ ടാക്സി ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് തുടങ്ങിയത്.
3: എല്ലാരും ഡ്രൈവർമാരാണ് അല്ലേ?
4: മക്കളും കൂടിയപ്പോ ഫ്രണ്ട്സിന് പേരിട്ടു.
3: ആ, നന്നായി.
4: പിന്നെ പേരെന്താ?
3: എന്റെ പേര് പ്രീതി. പ്രീതി ജോസഫ്.
4: പിന്നെ സ്ഥിരം ശ്രോതാവാണ്, എല്ലാ പരിപാടികളും കേൾക്കാറുണ്ട്.
3: കത്തയക്കാറുണ്ടോ?
4: കത്തയക്കാറുണ്ട്.
3: പേര് കേട്ടതായിട്ട് എനിക്ക് ഒരു ഇതുണ്ട്, ഒരു പരിചയം.

0: പിന്നെ ഇപ്പൊ എവിടെയാ, സ്റ്റാൻഡിലാണോ ഉള്ളത്?
1: അല്ല, ഇപ്പൊ ഞാൻ വീട്ടിലാണ്. ഊണ് കഴിക്കാൻ വന്നിട്ട് ഇങ്ങനെ പാട്ട് കേട്ട് ഇങ്ങനെ കുറച്ചു നേരം ആസ്വദിച്ചോണ്ടിരിക്കുകയാണ്.
0: ശരി, ഇപ്പൊ ഏത് പാട്ടാ വേണ്ടത്?
1: എനിക്ക് അഞ്ചര കല്യാണം എന്ന സിനിമയിലെ കലകളം എന്നുള്ള
0: യേശുദാസിന്റെ പാട്ട് കേൾപ്പിക്കാട്ടോ. ശരി.

0: മോളി.
1: മോളി എന്താ ചെയ്യുന്നേ?
0: വീട്ടിൽ ജോലികളൊക്കെ ചെയ്ത് അങ്ങനെ ഇരിക്കുന്നത്.
1: ആ ശരി ശരി. ആരൊക്കെയുണ്ട്?
0: എനിക്ക് ഒരു മോളെ ഉണ്ട്, അതിന്റെ കല്യാണം കഴിഞ്ഞ കൊച്ചിന് മൂന്ന് കുഞ്ഞുങ്ങളുണ്ട്. പിന്നെ ഭർത്താവ് പണിക്ക് പോയി,
1: ജോലിക്ക് പോകും. ഒറ്റയ്ക്കേ ഉള്ളൂ അല്ലേ?
0: പാട്ടാണ് കൂടുതൽ ഇഷ്ടം.
1: അത് ശരി. പിന്നെ ഇടയ്ക്ക് ഇങ്ങോട്ട് വിളിക്കാറുണ്ടോ? എന്തോ ആ, ഞാൻ കുറച്ചുനാള് ലീവ് ഒക്കെ ആയിരുന്നു, അതാണ് കേൾക്കാത്തത്. ആണോ? ഓ ശരി ശരി. ഓക്കെ, നമ്മള് മുമ്പ് സംസാരിച്ചിട്ടുണ്ടോ? ഉണ്ട്. ആ കൊറേ കാലായി.
0: ഞാനടക്കം ഫോണോട്ട് ഗാനോത്സവത്തിലോട്ടൊക്കെ മെസ്സേജ് ഒക്കെ അയക്കാറുണ്ട്, ഇപ്പൊ ഒത്തിരി ആയിട്ട്
1: അതും ചെയ്യാറില്ല. വിളിച്ചിട്ടുണ്ടോ? ഇവിടുന്ന് വിളിച്ചിട്ടില്ലേ? ഇവിടുന്ന്. പിന്നെ അപ്പോ ഏതാ പാട്ട് ഇപ്പൊ വേണ്ടത്?
0: ഞാൻ അവന്റേതാവുമല്ല രാജേന്ദ്ര കിരണങ്ങൾ എന്ന് പറഞ്ഞൊരു പാട്ട്. പിന്നെ എനിക്ക് രണ്ട് ചേച്ചിമാരുണ്ട്, ഒരു ആങ്ങളെ ഉണ്ട് ചേച്ചി. ഒരു മൂത്ത ചേച്ചി താമസിക്കണ കങ്ങരപ്പടി ആ ഭാഗത്താ. ചേച്ചിക്ക് മേലാണ്ടാക്കി ഇരിക്കുന്നേ, എന്നാലും റേഡിയോയാണ് അതിന്റെ ഒരു ഇത്.
1: അവരൊക്കെ കേൾക്കുന്നുണ്ടാവും അല്ലേ? ചേച്ചി ഇങ്ങോട്ട് വിളിക്കാറില്ലേ?
0: ചേച്ചിട്ടുണ്ട്. വീട് കാക്കനാട.
1: കാക്കനാട് എവിടെയാ? ഞങ്ങളുടെ അടുത്താണോ?
0: വാഴക്കാല.
1: വാഴക്കാല ഇവിടുന്ന് രണ്ട് കിലോമീറ്ററോ മറ്റേ ഉള്ളൂ.
0: അതെ അതെ. ആങ്ങൾക്ക് രണ്ട് പെമ്പിള്ളേര്, ഒരാളുടെ കല്യാണം കഴിഞ്ഞ് ആപ്പിനുണ്ട് ആങ്ങളുണ്ട്. ഞങ്ങള് രണ്ട്, ഞാനും എനിക്കും അത് ചേച്ചിമാര്, അങ്ങനെ മൂന്ന് മക്കളാണ് ഞങ്ങള്.
1: ചേച്ചി
0: കൂനമ്മാവ് താമസിക്കുന്നു.
1: ഓ, ഇപ്പൊ നിങ്ങൾ എല്ലാരും കൂടെ കൂടാറുണ്ടോ?
0: ആ കൂടാറൊക്കെ ഉണ്ട്, രസമാണ്. എല്ലാരും
1: പിന്നെ
0: ഇപ്പൊ മേലാത്തോണ്ട് അങ്ങനെ വീടുകളൊക്കെ കുറവാ.
1: അതാണോ?
0: നടക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്.
1: അപ്പൊ നിങ്ങൾ അങ്ങോട്ട് ചെല്ലേണ്ടി വരും കൂടണമെങ്കിൽ.
0: പിന്നെ നാളെ കഴിഞ്ഞ ഏപ്രിലില് ഞങ്ങളുടെ മോക്കളുടെ കല്യാണമായിരുന്നു, അപ്പൊ എല്ലാരും കൂടി അങ്ങനെ കൂടി ഒരാഴ്ച ഒക്കെ നിന്ന് സന്തോഷമായിട്ടൊക്കെ പിരിഞ്ഞു.
1: അങ്ങനെയുള്ള അവസരത്തിലാണല്ലോ നമ്മൾ എല്ലാവരെയും ഒന്നിച്ച് കാണുക അല്ലേ?
0: അതെ
1: അതെ അതെ. പ്രായമായി വരുമ്പോ അടുത്തൊക്കെ ഉണ്ടാവുന്നത് നല്ലത് അല്ലേ? ദൂരെയൊക്കെ ആണെങ്കിൽ പ്രയാസം. അതെ, നമുക്ക് പാട്ട് കേട്ടാലോ?
0: ശരി ശരി. എല്ലാവർക്കും വേണ്ടി
1: ശരി. ഓക്കെ
0: ശരി മാഡം.

0: ഹലോ, വെള്ളിത്തിരയിലേക്ക് സ്വാഗതം.
1: ഹലോ, നമസ്കാരം.
0: നമസ്കാരം, എവിടുന്നാണ്?
1: ഞാൻ വൈശ്യത്തിൽ

0: എന്തൊരു ചൂടാ!
1: കേരളത്തിൽ ചൂട് കൂടുന്നതിനെ കുറിച്ച് ഓർത്ത് ഇനി ടെൻഷൻ വേണ്ട. പിട്ടപ്പിള്ളിയിൽ ഇതാ 3 days AC സൂപ്പർ സെയിൽ. ഓണം ഓഫറുകൾക്ക് പുറമെ തിരഞ്ഞെടുത്ത മോഡലുകൾക്കൊപ്പം ഫ്രീ പെഡസ്റ്റൽ ഫാൻ, 6,000 രൂപ വരെ ക്യാഷ് ബാക്ക്, 8,500 രൂപ വരെ എക്സ്ചേഞ്ച് ഓഫർ, കൂടാതെ 5,000 വിജയികൾക്ക് സമ്മാനങ്ങളും.
0: പിട്ടപ്പിള്ളി ഏജൻസീസ്.
2: ഹലോ.
3: ഹലോ.
2: ആ, വെള്ളിത്തിരിയാണ്. ആരാണിത്?
3: ബ്രിജേഷ് പറവ്.
2: വിളിക്കാറുണ്ടല്ലോ അല്ലേ? പേര് വളരെ പരിചിതാണ്. പിന്നെ എന്തൊക്കെയാണ്?
3: യൂണിറ്റ് ഉണ്ട്.
2: അവിടെയാണോ ഇപ്പൊ ഉള്ളത്? എത്ര പേരുണ്ട്? ആരൊക്കെ ഉണ്ട്?
3: ഷോൺ, പിന്നെ സുജി, ബിന്ദു, സാജൻ, പിന്നെ സിന്ധു.
2: ആ, ഹായ് കൂട്ടുകാരെ. പിന്നെ അവരൊക്കെ ഏത് പാട്ടാ ചോദിക്കുന്നേ?
3: ഓണറിന്റെ പേര് ആഷിക്ക്.
2: ആഷിക്ക്. എല്ലാരും ഉണ്ടോ അവിടെ?
3: എല്ലാവരും
2: എല്ലാവരും ഉണ്ട്. അപ്പൊ പാട്ട് കേൾക്കാനായിട്ട് ഇരിക്കുക അല്ലേ?
3: പാട്ട് കേൾക്കാൻ.
2: ഏത് പാട്ടാ?
3: പുഴയില.
2: പുഴയില ഏത് പാട്ട്?
3: കിഴക്കൊന്ന് തൊടുത്താൽ.
2: ആഹാ, പുഴയിലെ കിഴക്കൊന്ന് തൊടുത്താൽ അല്ലേ? കേൾപ്പിക്കാട്ടോ. പുഴ കണ്ട സിനിമയാണോ?
3: ഇല്ല, കണ്ടിട്ടില്ല. പാട്ട് കേട്ടിട്ടുണ്ട്.
2: ആ, ശരി ശരി. ഓക്കെ, പിന്നെ വേറെന്തൊക്കെ വിശേഷങ്ങൾ?
3: നല്ല വിശേഷം.
2: തയ്യൽ എന്താണ്, ജെന്റ്സിന്റെ മാത്രാണോ ലേഡീസിന്റെ?
3: കമ്പനികളുടെ ഓർഡർ പിടിച്ചിട്ടേ ഷോറൂമിലേക്ക് മൊത്തം പിടിച്ചിട്ട് തയ്ച്ചു കൊടുക്കണത്.
2: ഓ, അങ്ങനെ.

0: ആണ് അല്ലേ?
1: പാന്റ് ഷർട്ടാണ് മെയിനായിട്ട്.
0: ആ ശരി ശരി, ഓക്കെ.
1: അത്യാവശ്യം കുറച്ചൊക്കെ ചെയ്യും.
0: ആ ഓക്കെ ഓക്കെ. എങ്ങനെയുണ്ട് ബിസിനസ്, എങ്ങനെ പോകുന്നു? ഹലോ.
1: ഹലോ,
0: ആ ശരി ശരി. അല്ല എങ്ങനെയുണ്ട്, നന്നായി കിട്ടുന്നുണ്ടോ തയ്യലൊക്കെ?
1: നന്നായി കിട്ടുന്നുണ്ട്.
0: രണ്ട് സ്ത്രീകളുണ്ട് അല്ലേ
1: നിങ്ങളുടെ
0: കൂടെ? ആ അവരെന്താ തയ്ക്കുന്നേ?
1: അവര് ടീഷർട്ട് ഷർട്ടൊക്കെ തയ്ക്കും.
0: ആ അവരെല്ലാം തയ്ക്കും അല്ലേ? ഓക്കെ ഓക്കെ. പിന്നെ വേറെന്തൊക്കെ, എന്നാ നിങ്ങളുടെ ഷോപ്പ് അവധിയുള്ളത്?
1: അവധി ഞായറാഴ്ച.
0: ഓക്കെ. ആ അന്നെല്ലാരും റെസ്റ്റ് അല്ലേ? ഓക്കെ. പിന്നെ നമുക്കിനി പാട്ടങ്ങ് കേട്ടാ പോരെ?
1: പാട്ട് കേട്ടാ.
0: പുഴയിലെ കിഴക്കൊന്ന് തുടുത്താൽ അല്ലേ? എന്റെ പാട്ടെടുക്കുന്ന സഹായി പാട്ടെടുത്തു കഴിഞ്ഞിട്ടില്ല. എടുത്തു കഴിഞ്ഞു. വാണിജ്യറാവിന്റെ ഗാനം കേൾക്കാട്ടോ. ശരി, ഓക്കെ, ബൈ.

0: മൈജി പ്രൈസ് സെലക്ട്
1: എസികൾ വിപണിയിൽ ഏറ്റവും കുറഞ്ഞ വിലയിൽ, കൂടാതെ ഫ്രീ ഇൻസ്റ്റലേഷൻ, 5 ഇയർ വാറണ്ടി, ഫ്ലാറ്റ് 50% ഓഫ്. ഒപ്പം മൈജി ഓണം മാസോണം ഓഫർ തുടരുന്നു.
0: എല്ലാ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും സെപ്റ്റംബർ 13 വരെ.
2: ഹലോ, വെള്ളിത്തിരയിലേക്ക് സ്വാഗതം. ആരാണ്? സുജിത. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ?
3: വിശേഷം നല്ല വിശേഷം. ഇത് കിട്ടിയതിന്റെ സന്തോഷത്തിലാണ്.
2: ആദ്യമായിട്ടാണ് കിട്ടുന്നത്.
3: അതെ അതെ. മാഡത്തിന്റെ പേരെന്താ?
2: എന്റെ പേര് പ്രീതി.
3: പ്രീതി, ഇത് ഉണ്ടിട്ട് നേരത്തെ കയറി ഇരുന്നുണ്ട്. ഈ വിളിയാണ്, പക്ഷെ ഇതുവരെ കിട്ടിയിട്ടില്ല.
2: ഉണ്ടല്ലോ, അത്രയും സമാധാനം. ഊണ് കഴിക്കാതെയാണ് ഈ വിളിയെങ്കിൽ ഇപ്പൊ ഞാൻ വേറെ വല്ലതും കേൾക്കേണ്ടി
3: വന്നേ.
2: പിന്നെ അപ്പൊ കൊറേ കാലമായി വിളിക്കുന്നു, ഇന്ന് കിട്ടി അല്ലേ? അതെന്റെ ഒരു ഭാഗ്യമാണ് കേട്ടോ. ഞാനിവിടെ വന്നിരുന്നപ്പോ ഇതുപോലെ ആദ്യമായിട്ട് വിളിക്കുന്ന ഒരാളെ ആദ്യം കിട്ടിയത്.
3: ഇത് രാവിലെ വെക്കും, ഉച്ചക്ക് ചലച്ചിത്ര ഗാനങ്ങളും എല്ലാം വെച്ച് കേൾക്കുന്ന ഒരാളാ. പിന്നെ എനിക്ക് നല്ലൊരു പാട്ട്, എന്റെ എനിക്കൊരു പേരക്കുട്ടിയുണ്ട്, കല്യാണി. പിന്നെ 3 പിന്നെ അനിയത്തിമാരുണ്ട്, വനജ, പിന്നെ രശ്മി, ജി. അനിയന്മാരുണ്ട്, പ്രഭാസ്, പ്രദീപ്, പ്രസേനജിത്ത്. പിന്നെ എന്റെ ഭർത്താവ് ഓട്ടോ ഓടിയാണ്, ചേർത്തലേക്ക് കിടന്ന് ഓട്ടോ ഓടുന്നു, പ്രസേനജിത്ത്. ഓട്ടോടെ പേര് സേനാപതി.
2: ഓ, എനിക്ക് വയ്യ. വലിയ വലിയ ആൾക്കാരുടെ പേരുകളൊക്കെ ആണല്ലോ.
3: അതെ അതെ,
2: ഞങ്ങളും ചരിത്രത്തിൽ നിന്നെടുത്ത പേരുകളൊക്കെ.
3: അതെ അതെ. പിന്നെ പപ്പയുടെ സ്വന്തം അപ്പോസില ഓലത്തുമ്പത്തിരുന്നു ഊയലാടും, ആ പാട്ട് വെച്ചു തരാം.
2: ആ പാട്ട് കേൾപ്പിക്കാം.
3: പിന്നെ എന്റെ കുടുംബശ്രീയിലുള്ള എല്ലാവർക്കും വേണ്ടിയും.
2: ഓ, അവിടെ അവിടുത്തെ കുടുംബശ്രീ യൂണിറ്റ് അല്ലേ?
3: ഓക്കെ.
2: ശരി, അപ്പൊ നിങ്ങൾ 6 പേരാണ്, ഒരു വലിയ കുടുംബമാണ് അല്ലേ?
3: കുടുംബമാണ്, കുടുംബം.
2: എല്ലാ എല്ലാവരും കൂടെ കുടുംബം എത്ര ആൾക്കാരുണ്ടാവും
3: ഏകദേശം?
2: ഒരു കല്യാണത്തിനും അല്ലേ, കേരളത്താമസത്തിനും ഒക്കെയുള്ള ആള് നമ്മുടെ കൂടെ തന്നെ ഉണ്ട്.
3: എന്റെ വീട്ടിലും ഉണ്ട് 7 പേര്.
2: അത് രസാണ് കേട്ടോ. ഈ 1-2 ഒക്കെ അല്ലേ, 1-1.5 ഒക്കെ ഉള്ള വീടുകൾ നോക്കുമ്പം ഇത് ഒരു വലിയ കാര്യല്ലേ, വലിയ രസമല്ലേ. എല്ലാരും കൂടെ കൂടുമ്പോ ഉള്ള ഒരു സന്തോഷം.
3: എനിക്ക് ഇഷ്ടമുള്ള കാര്യമാണ് എല്ലാരും കൂടെ.
2: പിന്നെ ഊണ് കഴിച്ചിട്ടാണ് ഞാൻ ഇവിടെ വന്നിരുന്നത്. അപ്പോഴാണ് ഞാനിത് കേൾക്കുന്നത്. ഊണ് കഴിച്ചിട്ട് ഞാൻ വന്നിരുന്ന് ഇങ്ങനെ
3: കുത്തിക്കൊണ്ടിരിക്കോ. 2 എണ്ണം പോയി, പിന്നെ പുതിയത് വാങ്ങിച്ചതാണ്. ഇപ്പൊ
2: പണ്ടാണെങ്കിൽ നമ്മള് പറയും കുത്തി കുത്തി എന്റെ ഫോണിലെ നമ്പറൊക്കെ തേഞ്ഞു. ഇപ്പൊ പിന്നെ സ്മാർട്ട് ഫോൺ ആയതുകൊണ്ട് അങ്ങനെ പറയാൻ പറ്റില്ല.
3: അതെ
2: അതെ. ഇപ്പൊ ആരെങ്കിലും കേക്കുന്നുണ്ടോ ഇത്?
3: ഇത് അടുത്തൊരു തയ്യക്കാട്ടിയ വീട്ടിലൊക്കെ വെക്കൂ ഇത്. അടുത്ത് അപ്പൊ ചോദിക്കാന്ന് പാട്ട് കേട്ടായിരുന്നു. എനിക്ക്
2: അത് നല്ലൊരു പബ്ലിസിറ്റി ആണ്. നമുക്ക് പാട്ട് കേട്ടാലോ?
3: ശരി, ഓക്കെ
2: ഓക്കെ. ശരി, ബൈ.
3: ശരി ശരി.

പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഈ ഗാനത്തോടെ ഇന്നത്തെ വെള്ളിത്തിര സമാപിക്കുന്നു. വെള്ളിത്തിരയിലേക്ക് വിളിച്ച എല്ലാ ശ്രോതാക്കൾക്കും നന്ദി. ഞാൻ പ്രീതി. കോളെടുക്കാൻ എന്നെ സഹായിച്ചത് ഫാത്തിമത് സുൽഫി, സാങ്കേതിക സഹായം ഷിബ ശ്യാംലാൽ.

0: വെള്ളിത്തിര വെള്ളിത്തിര നിങ്ങളുടെ പ്രിയ ഗാനങ്ങൾ.
1: ആകാശവാണി കൊച്ചി FM 102.3.
2: ഇന്ദിരാഗാന്ധി കോഓപ്പറേറ്റീവ് ഹോസ്പിറ്റൽ FM ഹെൽത്ത് ലൈൻ
3: പ്രായോജകർ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഓർത്തോപീഡിക്സ് ജോയിന്റ് റീപ്ലേസ്മെന്റ് ആൻഡ് സ്പോട്ട് സർജറി
2: ഇന്ദിരാഗാന്ധി കോഓപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കടവന്ത്ര. അസ്ഥിരോഗ ചികിത്സാ രംഗത്ത് കൊച്ചിയിലെ ആധുനികവും ജനകീയവുമായി മുഖം
3: ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഓർത്തോപീഡിക്സ് ജോയിന്റ് റീപ്ലേസ്മെന്റ് ആൻഡ് സ്പോട്ട് സർജറി
2: ഇന്ദിരാഗാന്ധി കോഓപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കടവന്ത്ര.
3: കോൺടാക്ട് 8086333228 8086333228.
1: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇന്ദിരാഗാന്ധി കോഓപ്പറേറ്റീവ് ഹോസ്പിറ്റൽ FM ഹെൽത്ത് ലൈനിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ തത്സമയ ഫോണിൻ പരിപാടിയിൽ ഇന്ന് ചർച്ച ചെയ്യുന്നു കാൽമുട്ട് മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയെക്കുറിച്ച് അറിയേണ്ടതെല്ലാം. കാൽമുട്ട് മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് അസ്ഥിരോഗ വിഭാഗം സീനിയർ കൺസൾട്ടൻ്റ് ഡോക്ടർ MB നിതീഷ് മറുപടി നൽകും. ഈ പരിപാടിയിലേക്ക് വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ പറയാം. 9446455888. മറ്റ് രണ്ട് നമ്പറുകൾ കൂടിയുണ്ട്. 0484 എന്ന കോഡ് ചേർത്ത് 2426387, അതല്ലെങ്കിൽ 2426397. ഈ നമ്പറുകളിൽ ഏതെങ്കിലും നമ്പറുകളിൽ വിളിച്ച് ശ്രോതാക്കൾക്ക് തങ്ങളുടെ സംശയങ്ങൾ മാറ്റാവുന്നതാണ്. ഡോക്ടർ MB നിതീഷ് സ്റ്റുഡിയോയിലെത്തിയിട്ടുണ്ട്. സ്നേഹാദരത്തോടെ ഡോക്ടറെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
4: നമസ്കാരം.
1: ആമുഖമായി നമുക്ക് കാൽമുട്ട് ശസ്ത്രക്രിയ എന്നാൽ എന്ത് എന്ന് പറഞ്ഞ് തുടങ്ങാം. ഇങ്ങനെയൊരു ശസ്ത്രക്രിയ ആവശ്യം വരുന്ന സാഹചര്യം എന്താണ്?
4: ഓക്കെ, അത് പൊതുവായിട്ട് രണ്ട് കാരണങ്ങളാണ് പൊതുവായിട്ടുള്ളത്. ഒന്ന്, പ്രായം അധികമാകുമ്പോൾ മുട്ടിൻ്റെ ധരണാസ്ഥികൾ തേഞ്ഞിട്ട് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്ന അവസ്ഥ. രണ്ടാമത്തത് ഈ സന്ധിവാദം, റൂമറ്റോയ്ഡ് ആർത്രൈറ്റിസ് പോലെയുള്ള സന്ധിവാദം കാരണം ചെറിയ പ്രായത്തിൽ തന്നെ, അതായത് 40-50 വയസ്സിനുള്ളിൽ തന്നെ അല്ലെങ്കിൽ അതി താഴെയോ തന്നെ മുട്ടിൻ്റെ കാർട്ടിലേജ് തേങ്ങുകയും സന്ധി ഇൻഫ്ലെയിംഡ് ആയിട്ട് ആർത്രൈറ്റിസ് ഉണ്ടാകുന്നു. അതൊരു ഇൻഫ്ലമേറ്ററി ആർത്രൈറ്റിസ് എന്ന് പറയും. ഈ രണ്ട് കണ്ടീഷനിലും ഗ്രേഡ് 3 ഗ്രേഡ് 4 സ്റ്റേജ് ആകുമ്പോൾ, അതായത് കാല് വളഞ്ഞു തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ അസഹനീയമായ വേദന വരുമ്പോൾ, മരുന്ന് കൊണ്ട് ഫിസിയോതെറാപ്പി കൊണ്ടും ഇഞ്ചക്ഷൻ കൊണ്ടും കുറയാതെ വരുമ്പോൾ, ആ ഒരവസ്ഥയിലാണ് പലപ്പോഴും ഈ മുട്ട് മാറ്റിവെക്കേണ്ട അവസ്ഥയിലേക്ക് രോഗി നീങ്ങുന്നത്.
1: ശരിക്കും മുട്ട് മാറ്റിവെക്കുക എന്ന് പറയുമ്പോൾ, ശസ്ത്രക്രിയ എന്ന് പറയുമ്പോൾ നമ്മൾ ഏറ്റവും ഒരു അവസാന ഓപ്ഷനായിട്ടല്ലേ കണക്കാക്കാറുള്ളത്?
4: അതെ അതെ.
1: ഇത് ഏത് പ്രായക്കാരിൽ, ഇപ്പോൾ പ്രായമായി ഏറി വരുമ്പോൾ എന്ന് ഡോക്ടർ പറഞ്ഞു, ഏത് പ്രായക്കാർക്ക് വേണമെങ്കിൽ നമുക്ക് മുട്ട് മാറ്റിവെക്കൽ ആവശ്യമായി വരാറില്ലേ ചില സാഹചര്യങ്ങളിലെങ്കിലും?
4: തീർച്ചയായും. ഈ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഇൻഫ്ലമേറ്ററി ആർത്രൈറ്റിസ്, അതായത് റൂമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ഉള്ള പേഷ്യൻസിൽ ഈവൻ 18-20 വയസ്സുള്ളപ്പോൾ പോലും ഇത് മാറ്റി വെക്കും, മുട്ടും ഹിപ്പും ഒക്കെ മാറ്റി വെക്കേണ്ട സിറ്റുവേഷൻ വരാറുണ്ട്. തേയ്മാനം മൂലം ഉണ്ടാകുന്ന യൂഷ്വലി 50 വയസ്സ്, മിനിമം ഒരു 60 വയസ്സെങ്കിലും ആയിട്ടേ ആവാറുള്ളൂ. പക്ഷേ ഈ സന്ധിവാദത്തിൻ്റെ അംശമുള്ളവർക്ക് ചിലപ്പോൾ അതിന് 50 വയസ്സിലൊക്കെ ചിലപ്പോൾ ചെയ്യേണ്ടി വരാറുണ്ട്. അമിതമായിട്ട് വണ്ണമുള്ളവർ, സന്ധിവാദത്തിൻ്റെ അംശമുള്ളവർ, അല്ലെങ്കിൽ നേരത്തെ എന്തെങ്കിലും മുട്ടിന് പരിക്ക് വന്നിട്ടുള്ളവർ, ഇവർക്കെല്ലാം നേരത്തെ തന്നെ നീ റീപ്ലേസ്മെൻ്റ് ആവശ്യം വരാറുണ്ട്.
1: നമുക്ക് എന്തായാലും ഒരു കോളിലേക്ക് പോവാം.
4: ഓക്കെ,
1: ഹലോ. ആ കോൾ കണക്ട് ആയില്ല, അടുത്ത കോളിലേക്ക് പോവാം. ഹലോ ഹലോ ഹലോ, കേൾക്കാമോ? ഹലോ, ഇന്ദിരാഗാന്ധി കോഓപ്പറേറ്റീവ് ഹോസ്പിറ്റൽ FM ഹെൽത്ത് ലൈനാണ്, കേൾക്കാമോ? കോൾ കണക്ട് ആവുന്നില്ല. നമുക്ക് അപ്പോൾ പറഞ്ഞു വന്നത് മുട്ട് തേയ്മാനം വരുമ്പോഴാണ് എന്ന് പറഞ്ഞു. ഈ തേയ്മാനം ഉണ്ടാകാനുള്ള കാരണങ്ങൾ എന്തായിരിക്കും? ശരിക്കും അധിക ഉപയോഗമാണോ, ഒരുപാട് കാലം ഉപയോഗിച്ചതാണോ, അതോ കൂടുതൽ ഉപയോഗിച്ചതാണോ, എങ്ങനെയായിരിക്കും അത്?
4: കുറച്ചൊക്കെ അത് ഓരോരുത്തരുടെ ശരീര പ്രത്യേകത കൊണ്ടാണ്. ചിലർക്കത് ചിലർക്ക് 90 വയസ്സായാലും പ്രശ്നം ഉണ്ടാവാറില്ല. പക്ഷേ ചിലർക്കൊരു 40-50 വയസ്സാകുമ്പോൾ തന്നെ ഈ കാർട്ടിലേജിൻ്റെ തേയ്മാനം തുടങ്ങും, അതൊരു കാര്യം. പിന്നെ നമ്മുടെ ജീവിത പ്രവൃത്തിയുടെ രീതികൾ, കൂടുതലായിട്ട് മുട്ടിന് ലോഡ് ചെയ്യുന്ന കാര്യങ്ങൾ, താഴെ ഇരിക്കുക, ഓടുക, ചാടുക, സ്പോർട്സ്, അങ്ങനെ കൂടുതൽ ഇമ്പാക്റ്റ് വരുന്ന കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് കൂടും. പിന്നെ അമിതമായ ബോഡി

0: വെയിറ്റ് ഉള്ളവർക്ക് കൂടും. പിന്നെ സന്ധിവാതത്തിൻ്റെ അംശം, ആ ഒരു ശരീരപ്രത്യേകത ഉള്ളവർക്കും നേരത്തെ തന്നെ കാർട്ടിലേജിൻ്റെ തേയ്മാനവും മുട്ട് ഇതുപോലെ മുട്ടിൻ്റെ വളവും ഒക്കെ നേരത്തെ തന്നെ വരാം.
1: നമുക്കൊരു കോളിലേക്ക് പോകാം. ഹലോ, ഹലോ, ഇന്ദിരാഗാന്ധി കോർപ്പറേറ്റീവ് ഹോസ്പിറ്റൽ എഫ് എം ഹെൽത്ത് ലൈനിലേക്ക് സ്വാഗതം.
2: ഹലോ, ഞാൻ അതിമാരി വിളിക്കുന്നത്.
1: ആ, ഇന്നത്തെ വിഷയം അറിയാമല്ലോ അല്ലേ? മുട്ട് മാറ്റി വയ്ക്കൽ ശസ്ത്രക്രിയയാണ്. അതേക്കുറിച്ച് അറിയേണ്ടതെല്ലാം സംശയം ചോദിക്കാം. ഡോക്ടർ എം ബി നിതീഷ് ആണ് മറുപടി പറയുന്നത്. ഓക്കെ, ചോദിച്ചോളൂ. ആ,
0: നമസ്കാരം, പറഞ്ഞോളൂ.
2: ഹലോ സാറേ.
0: ആ,
2: അപ്പൊ എനിക്ക് മുട്ടിന്റെ ചെത്തമുട്ടിനൊക്കെ വേദന ഉണ്ട്.
0: ഓക്കെ,
2: ഇപ്പോ കടച്ചലാണ്, കടച്ചൽ പോലെ. അപ്പൊ അത് മാറ്റി വെക്കുന്നതിന്റെ ഇതാണോ എന്താണെന്ന് അറിയില്ല.
0: മുട്ടിന് മാത്രമുള്ളോ കാല് മുഴുവൻ വേദനയുണ്ടോ?
2: കാലിന് മുഴുവൻ.
0: നടുവേദനയുള്ള ആളാണോ?
2: നടുവേദന ഉണ്ട്.
0: കാലിന് മരപ്പുണ്ടോ?
2: മരപ്പില്ല.
0: ഈ മുട്ടിന് നീര് വരുമോ? നടക്കാൻ കാലും മടക്കാൻ ബുദ്ധിമുട്ടോ? സ്റ്റെപ്പ് കയറാനുള്ള ബുദ്ധിമുട്ടുണ്ടോ?
2: വെരിക്കോസിന്റെ അസുഖമുണ്ട്.
0: അതേ ഉള്ളൂ. വേദന ഏത് ഭാഗത്താ? മുട്ടിന്റെ ഫ്രണ്ടിലാണോ അതോ സൈഡിലാണോ?
2: മുട്ടിന്റെ ചട്ടമുട്ടിന്റെ ഭാഗത്താണ്.
0: അതെല്ലേ. എത്ര വയസ്സുണ്ട് ഇപ്പോൾ?
2: എനിക്കിപ്പോ 58.
0: 58 വയസ്സ്. തേയ്മാനത്തിന്റെ ആവാം, എന്നാലും അത് ഓർത്തോ ഡോക്ടറെ കണ്ടിട്ടുള്ള ഒരു നേരിട്ടുള്ള പരിശോധന ആവശ്യമായി വരാം. ചിലപ്പോൾ ഈ നടുവിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ടും ഞരമ്പ് വലിഞ്ഞിട്ട് ഇങ്ങനെയുള്ള വേദനകൾ വരാം. പക്ഷെ മുട്ടിൻ്റെ മാത്രമാണോ എന്നുള്ളത് പരിശോധനയ്ക്ക് ശേഷം എക്സ്റേ ഒക്കെ എടുത്ത് നോക്കേണ്ടി വരും. എന്തായാലും അടുത്തുള്ള ഒരു ഓർത്തോ ഡോക്ടറെ തന്നെ എത്രയും പെട്ടെന്ന് ഒന്ന് കാണിക്കൂ കേട്ടോ.
2: അതെ
0: അതെ അതെ അതെ.
2: ശരി,
1: ഓക്കെ, വിളിച്ചതിൽ നന്ദി. നമ്മളൊരു ഇടവേളയിലേക്ക് പോകുന്നു.
3: അസ്ഥിരോഗ ചികിത്സാ രംഗത്ത് കൊച്ചിയിലെ ആധുനികവും ജനകീയവുമായ മുഖം ഇന്ദിരാഗാന്ധി കോഓപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കണവത്ര. ഓസ്റ്റിയോ ആർത്രൈറ്റിസ്, റൂമറ്റോയിഡ് ആർത്രൈറ്റിസ് എന്നിവയ്ക്കുള്ള ജോയിന്റ് റീപ്ലേസ്മെന്റ് അഥവാ ആർത്രോപ്ലാസ്റ്റി ശസ്ത്രക്രിയ,
4: അപകടം, വീഴ്ച, സ്പോർട്സ് ഇഞ്ചുറി തുടങ്ങിയവയ്ക്കുള്ള കീഹോൾ ജോയിന്റ് സർജറി അഥവാ ആർത്തോസ്കോപ്പി, ഒടിവുകൾക്കുള്ള ശസ്ത്രക്രിയകൾ കൂടാതെ വയോജനങ്ങൾക്കും കുട്ടികൾക്കുമുള്ള അസ്ഥിരോഗ ചികിത്സ എന്നിവയ്ക്ക് കൊച്ചിയിലെ മികച്ച ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഓർത്തോപീഡിക്സ്, ജോയിന്റ് റീപ്ലേസ്മെന്റ് ആൻഡ് സ്പോർട്സ് സർജറി,
3: ഇന്ദിരാഗാന്ധി കോഓപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കണവത്ര.
4: വിശദ വിവരങ്ങൾക്ക് 8086333228, 8086333228.
1: ഇന്ദിരാഗാന്ധി കോഓപ്പറേറ്റീവ് ഹോസ്പിറ്റൽ എഫ് എം എൽ ലൈനിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. നമുക്കൊരു കോളിലേക്ക് പോകാം. ഹലോ, ഹലോ, നമസ്കാരം.
5: ഹലോ, നമസ്കാരം ഡോക്ടർ.
0: ആ, പറഞ്ഞോളൂ, ഡോക്ടറാണ്, പറഞ്ഞോളൂ.
5: അടാ ഡോക്ടറെ, ഞാനേ ഇങ്ങനെ വീണിട്ട് ഒരു 3.5 വർഷമായി.
0: ഓക്കെ.
5: അപ്പൊ തുടങ്ങി അരപ്പി കീഴോട്ട് എനിക്ക് തളർന്ന് കിടക്കുന്നേന്.
0: ഓക്കെ.
5: പിന്നെ ശരീരത്ത് വന്ന് വേദന പോലും ഒന്നുമില്ല. അപ്പൊ ഇങ്ങനെ കാലി നായി എന്റെ കാലിന്റെ തൊട തുടങ്ങി കാലിന്റെ ഒപ്പൂറ്റോരെ ഞാൻ ബെൽറ്റിട്ടുണ്ടാണ് കിടക്കൂലും നടക്കൊക്കെ ചെയ്യണം, നിക്കണൊക്കെ ചെയ്യണത്.
0: ഓക്കെ.
5: അപ്പൊ ഇടക്കൊന്ന് എണീറ്റൊന്നും നിക്കാനൊന്നും പറ്റാത്ത സമയത്ത് ഇപ്പൊ എന്നും എണീറ്റൊക്കെ നിക്കാൻ തുടങ്ങണുണ്ട്. അപ്പൊ എണീറ്റ് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. എണീറ്റ് നിക്കുമ്പോ തന്നെ ഫസ്റ്റിൽ അങ്ങനെ എണീറ്റ് നിക്കും, പിന്നെ കാല് ഇങ്ങനെ കൂഞ്ഞി കൂഞ്ഞി മുട്ടി കൂഞ്ഞി പോകും. കാലിന്റെ പാദത്തിനൊക്കെ ഒരു വെള്ളം കിട്ടില്ല. മുട്ടിനെ അപ്പൊ ഞങ്ങൾ എക്സ്റേ എടുത്ത് നോക്കി, എന്താണ് മുട്ടിന് വല്ല കുഴപ്പമുണ്ടാന്ന് എക്സ്റേ എടുത്ത് നോക്കിട്ട് എക്സ്റേയില് മുട്ടിന് കുഴപ്പമൊന്നുമില്ല എന്നാണ് ഡോക്ടർ പറയണത്. പിന്നെ ഈ മുട്ട് കൂഞ്ഞി പോണേന്റെ കാര്യം എന്താണെന്ന് അറിയാനും പറ്റണില്ല.
0: നടുവിന്റെ പ്രശ്നമാകാനാണ് വഴി കേട്ടതനുസരിച്ച് ഇപ്പൊ കാലിന് തളർച്ച ഉള്ളപ്പോൾ ആ കാലിന്റെ മുട്ട് നൂർത്തുന്ന ഞരമ്പിനൊക്കെ ബലക്ഷയം ഉണ്ടാവാം. അതുകൊണ്ടായിരിക്കണം അങ്ങനെ മടിഞ്ഞു പോകുന്നത്. എന്തായാലും അത് ഒരു ഓർത്തോ ഡോക്ടറുടെയും ഒരു ന്യൂറോ ഡോക്ടറുടെയും ഒപ്പീനിയൻ ഒന്നും കൂടെ എടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ.
5: ഇങ്ങനെ ചവിട്ടണതേ അറിയണില്ല.
0: മെയിനായിട്ട് നേർവിന്റെ അഥവാ ഞരമ്പിന്റെ പ്രശ്നമായിട്ടാണ് തോന്നുന്നത്. എന്തായാലും ഒരു ഓർത്തോ ഡോക്ടറെയും ന്യൂറോ ഡോക്ടറെയും കൂടെ ഒന്ന് അഭിപ്രായം എടുക്കണം കേട്ടോ. ശരി ശരി,
3: അസ്ഥിരോഗ ചികിത്സാ രംഗത്ത് കൊച്ചിയിലെ ആധുനികവും ജനകീയവുമായ മുഖം
4: ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഓർത്തോപീഡിക്സ്, ജോയിന്റ് റീപ്ലേസ്മെന്റ് ആൻഡ് സ്പോർട്സ് സർജറി,
3: ഇന്ദിരാഗാന്ധി കോഓപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കടവന്ത്ര.
4: കോൺടാക്ട് 8086333228, 8086333228.
1: ഇന്ദിരാഗാന്ധി കോഓപ്പറേറ്റീവ് ഹോസ്പിറ്റൽ എഫ് എം ഹെൽത്ത് ലൈനിലേക്ക് സ്വാഗതം. ഹലോ, ഹലോ,
6: ഹലോ,
1: സംസാരിച്ചോളൂ. ഇന്ദിരാഗാന്ധി കോഓപ്പറേറ്റീവ് ഹോസ്പിറ്റൽ എഫ് എം ഹെൽത്ത് ലൈനാണ്. ഡോക്ടർ എം ബി നിതീഷ്, ഇന്നത്തെ വിഷയം

0: അറിയാമല്ലോ.
1: ആ സാറേ, എന്റെ മുട്ട് രണ്ടും ഭയങ്കര വേദനയാണ്.
2: ഓക്കെ.
1: മുട്ട് രണ്ട് കാലിലെ മുട്ട് ഭയങ്കര വേദന. ഒരു കാലം നിവർന്ന് നടക്കാം, ഒരു ഇടത് കാലം നിവർത്താൻ പറ്റണില്ല. ഇച്ചിരി വളഞ്ഞാണ് നിക്കുന്നത്. നടക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. വാക്കറിലാണ് നടക്കുന്നത്.
2: എത്ര ദിവസമായി അങ്ങനെ?
1: ഇത് തുടങ്ങിട്ട് കുറെ. എനിക്ക് സന്ധിവാദം വന്നതാണ്.
2: ഓക്കെ. എത്ര പ്രായമുണ്ട്?
1: 54
2: വളവുണ്ടോ?
1: ആ, ഒരു കാലം നിവർന്ന് നിക്കുന്നു. വലത് കാലം നിവർന്ന് നിക്കുന്നു, ഇടത് കാല് നിവരണില്ല.
2: ഓക്കെ ഓക്കെ. നീര് വരുന്നുണ്ടോ? നീര് ഇടയ്ക്ക് വരാറുണ്ടോ? നീര് വരാറുണ്ടോ?
1: ആ, മുട്ടിന് നീരുണ്ട്.
2: ഓക്കെ ഓക്കെ. എന്തെങ്കിലും ഡോക്ടറെ കാണിച്ച് എക്സ്റേ ബ്ലഡ് പരിശോധനകളൊക്കെ ചെയ്തതാണോ?
1: ഈ മഞ്ഞമേലെന്ന് പറഞ്ഞ സ്ഥലത്ത് ഞാൻ ചേരാൻ നല്ലൊരുന്നാണ് വിളിക്കുന്നത്.
2: ഓക്കെ.
1: ഡോക്ടറെ കാണിച്ചപ്പോ എക്സ്റേ എടുത്തപ്പോ മുട്ടിന് തേയ്മാനമാണ്, ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു.
2: ഓ, മുട്ട് മാറ്റി വെക്കണം എന്നാണ് ഡോക്ടർ പറഞ്ഞത്?
1: അങ്ങനെ വെക്കണമെന്ന്. ഞങ്ങൾ ചെയ്യാനായിരുന്നു ചേർന്നത്. ഞങ്ങളുടെ വീട് പെട്ടെന്ന് ഒടിഞ്ഞു വീണ്, പഴയ വീടായിരുന്നു.
2: ഓക്കെ.
1: അന്നേരം അത് കഴിഞ്ഞിട്ടൊന്ന് പോകാനും പറഞ്ഞിരിക്കുന്നു. അന്നേരം ഇടത് കാലം നിവരണില്ല സാറിന്.
2: വളരെ പരിശോധിച്ച് എക്സ്റേ കണ്ടാലേ നമുക്ക് വിദഗ്ധമായിട്ട് അഭിപ്രായം പറയാൻ പറ്റുള്ളൂ. എങ്കിലും കേട്ടതനുസരിച്ച് അത് നീ റീപ്ലേസ്മെന്റ് സർജറി വേണ്ടി വരാവുന്ന ഒരു സിറ്റുവേഷനാണ്. അപ്പം അത് ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങനെ പറഞ്ഞ വളവും പിന്നെ ആ നൂരാനുള്ള ബുദ്ധിമുട്ടുകളും എല്ലാം മാറും കേട്ടോ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ കൂടുതൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇടയ്ക്ക് ആശുപത്രിയിൽ വന്നൊന്ന് കാണിച്ചോളൂ കേട്ടോ. നോക്കിയിട്ട് അഭിപ്രായം പറയാം.
1: എറണാകുളത്ത് അവിടെ വരാൻ തന്നെ മഞ്ഞുമല ഡോക്ടർ പറഞ്ഞു അവിടെ കൊണ്ട് കാണിച്ചു എന്ന് പറഞ്ഞു. അവിടെ പോകാനാണ് ഞങ്ങൾ ഇരുന്നത്. ഞങ്ങളുടെ വീട് പെട്ടെന്ന് ഇടിഞ്ഞു വീണ്. ഇപ്പൊ ഞങ്ങൾ വാടകക്കാണ് താമസിക്കുന്നത്.
2: ഓക്കെ ഓക്കെ. എന്തായാലും ഇടയ്ക്ക് ആശുപത്രിയിൽ ഒന്ന് കാണിച്ചോളൂ. നേരിട്ട് പേഷ്യന്റിനെയും പേഷ്യനെ നേരിട്ട് കൊണ്ടൊന്ന് കാണിക്കൂ കേട്ടോ. ശരി ശരി.
3: ഓക്കെ, വിളിച്ചാൽ താങ്ക് യു. നമുക്ക് അടുത്തൊരു കോളിലേക്ക് പോവാം. കോൾ കണക്ട് ആയില്ല. അപ്പോൾ ഡോക്ടർ, ഇപ്പോൾ ഇതുപോലെ കാൽമുട്ട് വേദന എന്ന് പറയുമ്പോൾ നമുക്ക് ഉടനെ തന്നെ മുട്ട് മാറ്റി വയ്ക്കലിൻ്റെ ആവശ്യം വരുന്നുണ്ടോ? എന്താണ് ശരിക്കും ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മൾ മറ്റ് ചികിത്സകൾ നൽകാറുള്ളത്? മുട്ട് മാറ്റി വയ്ക്കൽ മാത്രമാണോ പരിഹാരം?
2: അല്ലല്ല, മുമ്പ് പറഞ്ഞതുപോലെ മുട്ടുവേദന നമ്മൾ പരിശോധന ചെയ്ത് കഴിയുമ്പോൾ എക്സ്റേയിലും അല്ലെങ്കിൽ MRI എടുക്കുമ്പോൾ അതിൽ പൂർണ്ണമായിട്ടും കാർട്ടിലേജ് ഡാമേജ്, മുട്ട് വളയുക, അങ്ങനെയുള്ള സിറ്റുവേഷനിലാണ് മാത്രമേ നമുക്കത് നീ റീപ്ലേസ്മെൻറ്റ് ആവശ്യമായി വരാറുള്ളൂ. ആ ഏജും എല്ലാം നോക്കിയിട്ട് ഓക്കെ. സാധാരണ നമ്മൾ മരുന്ന് കൊടുക്കുക, റെസ്റ്റ് കൊടുക്കുക, എക്സർസൈസ്, ഫിസിയോതെറാപ്പി ഒക്കെ ചെയ്ത് മുട്ടിനുള്ള ഇഞ്ചക്ഷനൊക്കെ ആണ് ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പുകൾ.
3: നമുക്കൊരു കോളിലേക്ക് പോകാം. ഷുവർ. ഹലോ, ഇന്ദിരാഗാന്ധി കോഓപ്പറേറ്റീവ് ഹോസ്പിറ്റൽ എഫ്എംഎൽ സ്വാഗതം.
4: ഗുഡ് ആഫ്റ്റർനൂൺ സാർ.
2: ആ പറഞ്ഞോളൂ.
4: ആ സാർ, ഞാൻ എനിക്ക് റൈറ്റ് ലെഗ് ഡിസേബിലിറ്റി ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരു ഓപ്പറേഷൻ ചെയ്തപ്പോൾ ഒരു നല്ല ഭേദമുണ്ട്. ഒരു 35% ഡിസേബിലിറ്റി ഉണ്ട്. പക്ഷേ ഈ റൈറ്റ് ലെഗ് ശരിക്കും റൈറ്റ് സൈഡിൽ ചലിഞ്ഞായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. അപ്പം ശരിയായിട്ടുണ്ട്. 60 ചെയ്ത ഓപ്പറേഷനാണ്. അപ്പോൾ ഇപ്പം ഈ പ്രശ്നം എന്ന് വെച്ചാൽ അവിടെ ഒരു തഴമ്പുണ്ട്. ആ തഴമ്പേ വേദന എന്ന് പറയാൻ പറ്റില്ല. നടക്കുമ്പോൾ ഒരു അൺഈസിനെസ് ഉണ്ട്.
2: ഓക്കെ. ഇത് എത്ര കാലമായി ചെയ്തിട്ട്?
4: അത് 60 ഡോക്ടർ സുകുമാരൻ ഡോക്ടർ ചെയ്തു. പിന്നെ ഡോക്ടർ വാര്യർ ചെയ്തിട്ട് അത് വലിയ സക്സസ് ആയില്ല. പക്ഷെ സുകുമാരൻ ഡോക്ടർ ചെയ്ത ഒരു പറയുകയാണെങ്കിൽ 75-90% വരെ ശരിയായിട്ടുണ്ട്. പക്ഷെ നടക്കും റൈറ്റ് സൈഡിൽ ചരിഞ്ഞ് നടന്ന് ആ സമയത്തുള്ള ഒരു തഴമ്പ് ഇപ്പോഴും അത്
2: വേദനയുണ്ടോ? വേദനയുണ്ടോ?
4: വേദനല്ല, നടക്കുമ്പോ ഒരു അൺഈസിനെസ് ആണ്.
2: അതല്ലേ,
4: തടിപ്പ് പോലെ എന്തോ ചവിട്ടിയാണോ എന്നൊന്ന് തിരിഞ്ഞു നോക്കും ഞാൻ ഇടക്ക്. അങ്ങനെ ഒരു ചെറിയ ഒരു അൺഈസിനെസ് ഉണ്ട് നടക്കുമ്പോ.
2: ഓക്കെ, അതൊന്ന് നേരിട്ട് പരിശോധിച്ച് നോക്കണ്ട വരും. എങ്കിലും ഒരു അഭിപ്രായം പറയാൻ പറ്റുകയുള്ളൂ കേട്ടോ.
4: ഓ അയശ്ശേരി.
2: എവിടെ സ്ഥലം? എവിടെയാണ്?
4: ഞാൻ കൊച്ചിന്ന് വിളിക്കണം.
2: ഓക്കെ ഓക്കെ. ഇടയ്ക്ക് ആശുപത്രി വന്നൊന്ന് കാണിച്ചോളൂ, നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം കേട്ടോ.
4: ആയിക്കോട്ടെ.
3: ഓക്കെ, വിളിച്ചാൽ നന്ദി.
5: അസ്ഥിരോഗ ചികിത്സാ രംഗത്ത് കൊച്ചിയിലെ ആധുനികവും ജനകീയവുമായ മുഖം ഇന്ദിരാഗാന്ധി കോഓപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കടവത്ര. ഓസ്റ്റിയോ ആർത്രൈറ്റിസ്, റൂമറ്റോയിഡ് ആർത്രൈറ്റിസ് എന്നിവയ്ക്കുള്ള ജോയിന്റ് റീപ്ലേസ്മെന്റ് അഥവാ ആർത്രോപ്ലാസ്റ്റി ശസ്ത്രക്രിയ,
6: അപകടം, വീഴ്ച, സ്പോർട്സ് ഇഞ്ചുറി തുടങ്ങിയവയ്ക്കുള്ള കീഹോൾ ജോയിന്റ് സർജറി അഥവാ ആർത്തോസ്കോപ്പി, ഒടിവുകൾക്കുള്ള ശസ്ത്രക്രിയകൾ കൂടാതെ വയോജനങ്ങൾക്കും കുട്ടികൾക്കുമുള്ള അസ്ഥിരോഗ ചികിത്സ എന്നിവയ്ക്ക് കൊച്ചിയിലെ മികച്ച ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഓർത്തോപീഡിക്സ്, ജോയിന്റ് റീപ്ലേസ്മെന്റ് ആൻഡ് സ്പോട്ട് സർജറി,
5: ഇന്ദിരാഗാന്ധി കോഓപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കടവത്ര.
6: വിശദ വിവരങ്ങൾക്ക് 8086333228. 8086

0: 3 3 2 2 2 8.
1: ഇന്ദിരാന്തി കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ എഫ് എം എത്തിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ പറഞ്ഞു വന്ന ഡോക്ടർ ടോട്ടൽ നീ റീപ്ലേസ്മെന്റിനെ കുറിച്ച് പറഞ്ഞു. ഇതല്ലാതെ നമ്മൾ പാർഷ്യൽ നീ റീപ്ലേസ്മെന്റും കേൾക്കാറുണ്ടല്ലോ, ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ശരിക്കും നമുക്ക് അതിനു മുമ്പ് ഒരു കോളിലേക്ക് പോവാം.
2: ഓക്കെ,
1: ഹലോ.
3: ഹലോ,
1: ആ സംസാരിച്ചോളൂ. ഇന്നത്തെ ഡോക്ടറെ അറിയാമല്ലോ അല്ലേ, ഡോക്ടർ എം ബി നിതേഷ്. ഓക്കെ,
2: പറഞ്ഞോളൂ. ആ
3: നമസ്കാരം.
2: നമസ്കാരം, പറഞ്ഞോളൂ.
3: ഓക്കെ,
2: കാലിന് വളവുണ്ടോ?
3: ഇല്ല,
2: ഇളവില്ല. അപ്പം ഏതാ തുടക്കത്തിലുള്ള സ്റ്റേജ് ആണ്? ഒരുപാട് വണ്ണമുള്ള ആളാണോ? ഉണ്ടല്ലേ, അപ്പൊ അതൊക്കെ ഒരു പ്രശ്നമുള്ള കാര്യമാണ്. അപ്പോൾ പെട്ടെന്നുള്ള തേയ്മാനം നമ്മൾ തുടക്കത്തിൽ നിന്ന് തന്നെ പെട്ടെന്ന് അഡ്വാൻസ്ഡ് സ്റ്റേജിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് ഈ വണ്ണം ഉള്ളവർക്ക്. ഓക്കെ ഓക്കെ, എക്സ്റേ ഒക്കെ എടുത്ത് നോക്കിയതാണല്ലേ.
3: ഓ
2: ഓ, പോകേയുള്ളൂ. അപ്പോൾ വളരെ മിതമായ രീതിയിലുള്ളതായിട്ട് തോന്നുന്നു. അപ്പോൾ അത് താഴെ ഇരിക്കാതിരിക്കുക, കുത്തിയിരിക്കരുത്, പിന്നെ വെയിറ്റ് എടുത്തുകൊണ്ട് നടക്കുക, അങ്ങനെ മുട്ടിനധികം ആഘാതം വരാതെ നോക്കണം. പിന്നെ ഓട്ടം ചാട്ടം സ്പോർട്സ് ഡാൻസ് കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. പിന്നെ ബോഡി വെയിറ്റ് കുറയ്ക്കണം. പിന്നെ മുട്ടി എന്തോ നിരപ്പായ സ്ഥലത്ത് നടക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. കേറ്റോ സ്റ്റെപ്പൊക്കെ മാക്സിമം ഒഴിവാക്കുക കേട്ടോ. കാലിന് പരിക്ക് വരാത്ത രീതിയിൽ നോക്കുക. പിന്നെ ഫിസിയോതെറാപ്പി സെൻ്ററിൽ എവിടെയെങ്കിലും പോയിട്ട് മുട്ടിൻ്റെ മസിൽസ് സ്ട്രെങ്തൻ ചെയ്യാനുള്ള എക്സർസൈസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പം എങ്ങനെയാണെങ്കിൽ എയർലി സ്റ്റേജിൽ കുറച്ച് കാലത്തേക്ക് നമുക്ക് പ്രശ്നമില്ലാതെ പോകും. മേ ബി പക്ഷേ 5-10 വർഷങ്ങൾക്കുള്ളിൽ ചിലപ്പോൾ മുട്ടിൻ്റെ റീപ്ലേസ്മെൻറ്റ് വേണ്ടി വന്നേക്കാം കേട്ടോ. ഇല്ലില്ല, അത് തേയ്മാനത്തിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഏജ് കൂടുന്നതനുസരിച്ച് ജോയിൻ്റ് അകത്ത് ഫ്ലൂയിഡ് കുറഞ്ഞു വരികയും അങ്ങനെ സംഭവിക്കുന്നതാണ്. തേയ്മാനത്തിൻ്റെ ഒരു ഭാഗമായിട്ട് കൂട്ടിയാൽ മതി, അതിന് പ്രത്യേകം മരുന്നില്ല. പിന്നെ ആർട്ടിഫിഷ്യലായിട്ടുള്ള ഫ്ലൂയിഡ് ഇഞ്ചെക്ട് ചെയ്യുന്ന ഒരു മെത്തേഡുണ്ട്, അതെല്ലാം ഡോക്ടർ ഓർത്തോ ഡോക്ടർ പരിശോധിച്ച് നോക്കിയിട്ട് അത് ആവശ്യമാണെങ്കിൽ അത് അങ്ങനെ ചെയ്യാവുന്നതാണ്. അതൊക്കെ ഈ റീപ്ലേസ്മെൻറ്റ് സർജറി ഭാവിയിലേക്ക് മാറ്റി വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള തുടക്കത്തിലെ സ്റ്റേജിലുള്ളവർക്കുള്ള ഒരു മെത്തേഡാണ് കേട്ടോ. ആ വെയിറ്റ് കൂടുമ്പോൾ ഈ തേയ്മാനം കൂടിക്കൂടി വരും, വേറെ എൻ്റയർ പ്രശ്നങ്ങൾ വരും കേട്ടോ. നിരപ്പായ സ്ഥലത്ത് നടക്കാം. പിന്നെ ഫിസിയോതെറാപ്പിസ്റ്റിനെ കാണിച്ചിട്ട് മുട്ടിൻ്റെ എക്സർസൈസുകൾ ചെയ്യിക്കുക, ബലപ്പെടുത്താനുള്ള എക്സർസൈസ് സ്ഥിരമായിട്ട് ചെയ്യുക. എന്തായാലും ഒരു ഓർത്തോ ഡോക്ടറെ സ്ഥിരമായിട്ട് തന്നെ ഒന്ന് ഫോളോ അപ്പ് ചെയ്യണം. 3 മാസം 6 മാസം കൂടുമ്പോൾ ഒന്ന് ഫോളോ അപ്പ് ചെയ്യണം കേട്ടോ. ആയിക്കോട്ടെ ആയിക്കോട്ടെ, ശരി.
1: ഓക്കെ, വിളിച്ചതിൽ നന്ദി. മറ്റൊരു കോളിലേക്ക് പോകുന്നു. ഹലോ, ഇന്ദിരാന്തി കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ എഫ് എം എൽ ലൈനിലേക്ക് സ്വാഗതം.
4: ഹലോ,
1: ആ സംശയം ചോദിച്ചോളൂ ഡോക്ടർ എം ബി നിതീഷ്, മറുപടി പറയും.
2: നമസ്കാരം, പറഞ്ഞോളൂ. ഹലോ
4: ഹലോ,
1: കേൾക്കാമോ?
4: ആ കേൾക്കാം,
1: സംശയം ചോദിച്ചോളൂ. ഡോക്ടറാണ് സംസാരിക്കുന്നത്.
4: ഹലോ,
1: റേഡിയോയുടെ അടുത്തുനിന്ന് മാറി നിന്ന് ചോദിക്കൂ, ഡോക്ടർ കേൾക്കുന്നുണ്ട്, സംശയം ചോദിച്ചോളൂ.
4: ഹലോ,
2: ആ പറഞ്ഞോളൂ.
4: 86 വയസ്സുണ്ട്.
2: ഓക്കെ,
4: കഴിഞ്ഞ 1 വർഷമായിട്ട് ഞാൻ വാക്കർ ഉപയോഗിച്ചാണ് നടക്കുന്നത്.
2: ഓക്കെ,
4: മുട്ടിന് വേദനയില്ല, പക്ഷെ നടക്കുമ്പോൾ കാല് 2-3 നല്ല വേദനയുണ്ട്.
2: ഓക്കെ,
4: എന്തോ പൊട്ടുന്നമായിട്ട് തോന്നുന്നു ഇതിലേക്ക് നിൽക്കുമ്പോഴേ.
2: ഓ,
4: ബിപി ഉണ്ട്, Type 2 diabetes.
2: ഓക്കെ,
4: കിഡ്നി സിസ്റ്റ് ഉണ്ട്.
2: ആ,
4: ഇതാണ് മറ്റ് അസുഖങ്ങൾ. വേദന,
2: മുട്ടിന് വളവുണ്ടോ?
4: ഓപ്പറേഷൻ പോസിബിൾ അല്ലാന്ന് ഡോക്ടർ പറഞ്ഞു ഇപ്പോൾ.
2: ഓക്കെ, എന്താ ഡോക്ടർ ഓപ്പറേഷൻ തടസ്സം പറഞ്ഞ എന്തായിരുന്നു?
4: എയ്ജ് ഉണ്ടല്ലോ, പ്രായം കൂടുതലാണ്.
2: ഓക്കെ,
4: ഞങ്ങൾ 75 വയസ്സ് ചെയ്യാറുള്ളൂ.
2: ഓക്കെ,
4: പിന്നെ നിങ്ങൾ റിസ്ക് എടുത്ത് വേണം ചെയ്യാൻ, പക്ഷെ അവർക്ക് ഉത്തരവാദിത്തം പറഞ്ഞു.
2: ഓക്കെ ഓക്കെ, മുട്ടിനെ സംബന്ധിച്ച് റീപ്ലേസ്മെന്റ് സർജറി ആവശ്യമാണെന്ന് ഡോക്ടർ പറഞ്ഞോ? മുട്ടിനെ സംബന്ധിച്ച് നമ്മള് അപൂർവം ഡോക്ടർ പറഞ്ഞത് ശരിയാണ്. 75 വയസ്സ് കഴിയുമ്പോൾ അത് ഓപ്പറേഷനുള്ള റിസ്കുകൾ കൂടും, പക്ഷെ നമ്മൾ അതിനുശേഷവും ചെയ്യാറുണ്ട്. അപ്പോൾ ഹാർട്ടിൻ്റെ കണ്ടീഷനൊക്കെ നോക്കി പമ്പിംഗ് ഒക്കെ ഓക്കെ ആണെങ്കിൽ നമുക്ക് ഒരു നിവൃത്തിയില്ല, നമ്മുടെ മുട്ട് നടക്കാൻ വേറൊരു നിവൃത്തിയില്ലെങ്കിൽ നമ്മളത് റിസ്ക് എടുത്ത് ചെയ്യാറുണ്ട് കേട്ടോ. 85 വയസ്സ് 90 വയസ്സ് വരെയൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് വളരെ അപൂർവമായ കേസുകളാണ്.

0: ആണ് യൂഷ്വലി 75 വയസ്സ് വരെ ഉള്ളവരാണ് സാധാരണ ചെയ്യുന്നത് കേട്ടോ. നടുവേദന ഉള്ള ആളാണോ? നടുവിന് വേദന ഉണ്ടോ?
1: നടുവിന് വേദനയൊന്നും ഇല്ല. ഞാൻ ഈ ചില എക്സർസൈസ് ചെയ്യുന്നുണ്ട്, മരന്ന് കിടന്നുകൊണ്ട് ചവിച്ചിലിങ്ങും ഈ മുട്ട് മടക്കി മൂക്കെ മുട്ടിക്കാൻ അങ്ങനത്തെ ചെയ്യുന്നുണ്ട്.
0: ഓക്കെ ഓക്കെ. എന്തായാലും ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒന്ന് ഡോക്ടർ ആശുപത്രി വന്ന് ഒന്ന് കാണുവാണെങ്കിൽ നമുക്കത് വിദഗ്ധമായൊരു അഭിപ്രായം പറയാമായിരുന്നു കേട്ടോ. ആയിക്കോട്ടെ, ശരി.
2: ഓക്കെ, വിളിച്ചത് നന്ദി. നമ്മളിപ്പോൾ പറഞ്ഞു വന്നത് ടോട്ടൽ നീ റീപ്ലേസ്മെന്റ്, പൂർണ്ണമായിട്ട് മുട്ട് മാറ്റി വെക്കില്ല, അതല്ലെങ്കിൽ പാർഷ്യൽ നീ റീപ്ലേസ്മെന്റ്. നമുക്ക് മറ്റൊരു കോളപ്പിലേക്ക് വന്നിട്ടുണ്ട്.
0: ഓക്കെ ഓക്കെ.
2: ഇന്ദിരാഗാന്ധി കോഓപ്പറേറ്റീവ് ഹോസ്പിറ്റൽ ലൈഫ് ആൻഡ് ഹെൽത്തിലേക്ക് സ്വാഗതം.
0: പറഞ്ഞോളൂ.
3: എനിക്ക് 58 വയസ്സുണ്ട്. ഇരുന്ന് എഴുന്നേക്കുമ്പോ എന്റെ മുട്ടിനുള്ളിൽ നിന്ന് ഈ മണൽ അരയുന്ന പോലെ ശബ്ദം കേൾക്കും. അതുണ്ട് പ്രശ്നം. പിന്നെ നടുവിന് പ്രശ്നമുള്ള ആളാണ്, നടു മിന്നാറുണ്ട്.
0: ഈ മുട്ടിൽ നിന്ന് സൗണ്ട് കേൾക്കുമ്പോൾ ആ സമയത്ത് വേദന ഉണ്ടാവാറുണ്ടോ? യൂഷ്വലി അത് കാർട്ടിലേജിന്റെ തേയ്മാനത്തിന്റെ തുടക്കമാണ്. അത് കേട്ടതനുസരിച്ച് വേദന ഇല്ലാത്ത സൗണ്ട് ആണെങ്കിൽ തൽക്കാലം അത് വലിയ പേടിക്കാനുള്ളതൊന്നുമില്ല. നിലത്തിരിക്കുന്ന ഒഴിവാക്കുക, പിന്നെ മുട്ടിന്റെ എക്സർസൈസുകൾ ബലപ്പെടുത്താനുള്ള ചെയ്യുക, അത്രയും ചെയ്താൽ മതിയാവും കേട്ടോ. കുറയുന്നില്ലെങ്കിൽ ഡോക്ടറെ കണ്ടിട്ട് എക്സ്റേ ഒക്കെ എടുത്ത് നോക്കേണ്ടി വരും. അത് ഓരോരുത്തരുടെ ഇപ്പൊ നമ്മള് ഒരാൾ നമ്മൾ സൂചി കൊണ്ട് കുത്തി കഴിഞ്ഞാൽ എല്ലാരും ഒരുപോലെയാണോ കരയുന്നേ? ചിലര് കരയത്തില്ല, ചിലര് ചിരിച്ചുകൊണ്ട് കാണിക്കും, ചിലരത് സൂചി കാണുമ്പോ തന്നെ കരയും. അതെന്താ വ്യത്യാസം? എന്താ ഒരേ സൂചി തന്നെ കുത്തുന്നേ? അത് നമ്മുടെ കുറച്ച് നമ്മുടെ പെയിൻ സെൻസിറ്റിവിറ്റിയിൽ വ്യത്യാസം ഉണ്ടാവും. എന്നാലും യൂഷ്വലി അങ്ങനെ വലിയൊരു ബുദ്ധിമുട്ട് വരാറില്ല. ആഴ്ച ഒന്ന് രണ്ട് ദിവസത്തേക്ക് ചെറിയ പെയിൻ്റെ ബുദ്ധിമുട്ടുണ്ടാകും. പക്ഷേ അതിനുള്ള ഒരുപാട് മെത്തേഡുകൾ, പെയിൻ കുറയ്ക്കാനുള്ള മരുന്നുകൾ, നടുവിൽ കൂടെയുള്ള ഇഞ്ചക്ഷൻസ്, നെയർ ബ്ലോക്കുകൾ, അനസ്തേഷ്യ, അങ്ങനെ കുറേ ടെക്നിക്കുകൾ ഇപ്പോൾ ഒരുപാട് അഡ്വാൻസ്ഡ് ആണ്. അപ്പോൾ യൂഷ്വലി ഈവൻ രണ്ട് മുട്ട് മാറ്റി വെച്ചാൽ പോലും നെക്സ്റ്റ് ഡേ തന്നെ കാല് മടക്കാനും വാക്കറ വെച്ച് നടക്കാനും പേഷ്യൻറ്റ് പറ്റാറുണ്ട്. കാലിനൊരു മുറുക്കവും പിടുത്തമൊക്കെ ഉണ്ടാവും, പക്ഷേ എന്നാലും സഹിക്കാൻ മേലാത്ത വേദന വരാറില്ല. വന്നാൽ തന്നെ അപ്പോൾ തന്നെ ഉടനടി അത് മാനേജ് ചെയ്യാനുള്ള ചികിത്സാ സൗകര്യങ്ങൾ ഇപ്പം അത്രത്തോളം വികസിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ആവശ്യമുള്ളവർ അങ്ങനെ പേടിച്ച് ചെയ്യാതിരിക്കേണ്ട കാര്യമില്ല, അതിനുള്ള മെത്തേഡുകളൊക്കെ ഉണ്ട് കേട്ടോ. ശരി. ചെയ്തതിന് അതിന് നമ്മളൊരു മെറ്റൽ ഇംപ്ലാന്റ് വെക്കുകയാണല്ലോ. പിന്നെ നമ്മൾ അതിൻ്റെ അത് യൂസ് ചെയ്ത് നടക്കുമ്പം വണ്ടിയുടെ ടയർ തേയുന്ന പോലെ ഒരു വേറെ ടയർ പ്രോബ്ലം അതിനും ഉണ്ടാവാം. പക്ഷേ യൂഷ്വലി ഇമ്പോർട്ടഡ് ആയിട്ടുള്ള ഇംപ്ലാന്റ്സ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അത് ഉപയോഗിക്കുമ്പോൾ ഒരു 15-20 വർഷത്തേക്ക് യൂഷ്വലി പ്രശ്നം ഉണ്ടാവാറില്ല. അമിതമായ വണ്ണം ഉള്ളവർക്ക് കുറച്ചും കൂടെ നേരത്തെ ചിലപ്പോൾ അതിന് തേയ്മാനം ഉണ്ടാവാം. അങ്ങനെ വരുന്ന ഒരു സിറ്റുവേഷൻ ചിലപ്പോൾ രണ്ടാമത് സർജറി, റിവിഷൻ സർജറി വേണ്ടി വരാം. അല്ലെങ്കിൽ യൂഷ്വലി ഒരു 15-20 വർഷത്തേക്ക് യൂഷ്വലി നല്ല രീതിയിൽ തന്നെ അത് പോകാറുണ്ട് കേട്ടോ. ഓക്കെ
2: ഓക്കെ, വിളിച്ചതിന് നന്ദി. ഇടവേളയിലേക്ക് പോകുന്നു.
4: അസ്ഥിരോഗ ചികിത്സാ രംഗത്ത് കൊച്ചിയിലെ ആധുനികവും ജനകീയവുമായി മുഖം
5: ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഓർത്തോപീഡിക്സ് ജോയിന്റ് റീപ്ലേസ്മെന്റ് ആൻഡ് സ്പോട്ട് സർജറി,
4: ഇന്ദിരാഗാന്ധി കോഓപ്പറേറ്റീവ് ഹോസ്പിറ്റൽ, കടവന്ത്ര.
5: കോൺടാക്ട് 8086333228 8086333228.
2: ഇന്ദിരാഗാന്ധി കോഓപ്പറേറ്റീവ് ഹോസ്പിറ്റൽ എഫ് എം ഹെൽത്ത് ലൈനിലേക്ക് സ്വാഗതം. നമുക്കൊരു കോളിലേക്ക് പോകാം. ഹലോ ഹലോ, ഇന്ദിരാഗാന്ധി കോഓപ്പറേറ്റീവ് ഹോസ്പിറ്റൽ എഫ് എം ഹെൽത്ത് ലൈനാണ്. റേഡിയോയുടെ അടുത്തുനിന്ന് മാറി നിൽക്കണേ, അതാണ് ഇങ്ങനെ ശബ്ദം വരുന്നത്. റേഡിയോ ഓഫാക്കിയിട്ട് ഫോണിൽ ശ്രദ്ധിക്കൂ. ഇന്നത്തെ വിഷയം ഞാൻ അറിയാമല്ലോ, മുട്ടുമാറ്റിവെക്കൽ ശസ്ത്രക്രിയയെ കുറിച്ചാണ്. ഡോക്ടർ എം ബി നിതീഷാണ് നമ്മുടെ ഗസ്റ്റ്. ചോദിച്ചോളൂ സംശയം.
0: നമസ്കാരം, പറഞ്ഞോളൂ.
3: എനിക്ക് കാൽവേദന ഉണ്ടായിരുന്നു. അപ്പൊ
0: അങ്ങനെ
3: ഞാൻ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ നടക്കുമായിരുന്നു. അപ്പൊ ഒരു 2 മാസം മുമ്പ് അപ്പൊ ഞാൻ ഈ ആയുർവേദം മരുന്ന് ഇങ്ങനെ കഴിച്ചോണ്ടിരുന്നു, കുഴപ്പമൊന്നുമില്ല, അങ്ങനെ അങ്ങോട്ട് പോയിക്കൊണ്ടിരുന്നു. ഒരു 2 മാസം മുമ്പ് മുട്ടിന് പെട്ടെന്ന് ഒരു ദിവസം മുട്ടിന് നല്ല വേദന, ഒട്ടും നടക്കാൻ വയ്യാത്ത ഒരു അവസ്ഥ വന്നു. അപ്പൊ നമ്മളൊരു ഡോക്ടറെ കണ്ടു. ഡോക്ടർ ആദ്യത്തെ ആഴ്ചകളിൽ മരുന്ന് തന്നു, അത് കഴിഞ്ഞിട്ട് പിന്നെ ചെന്ന് കഴിഞ്ഞപ്പോ എക്സ്റേ എടുക്കാൻ പറഞ്ഞു. അപ്പൊ എക്സ്റേ എടുത്തു കഴിഞ്ഞപ്പോ 2 മുട്ടിനും തേയ്മാനമുണ്ട്, നല്ല രീതിയിലുള്ള തേയ്മാനമുണ്ട്, സർജറിയാണ് അദ്ദേഹം പറയുന്നത്. പിന്നെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തു, വാദം ഇല്ല, സീവിയ

0: ഫോർട്ടി എന്ന് പറയുന്ന അതിന്റെ അളവ് കുറച്ച് കൂടുതലുണ്ട്. അത് 6.191 ഉണ്ട്. അപ്പൊ അതിനൊക്കെ ഉള്ള അങ്ങനെയൊക്കെ മരുന്ന് വന്നു. അപ്പൊ ഇപ്പൊ അദ്ദേഹം പറയുന്നത് സർജറി ചെയ്യണം, സർജറി ചെയ്യാനുള്ള സാമ്പത്തികം ഒന്നും നമുക്കില്ലാത്ത തൽക്കാലം മരുന്ന് ഇങ്ങനെ തന്നിട്ടുണ്ട്. സാറിനോട് അഭിപ്രായം നിർദ്ദേശം ചോദിക്കാം എന്ന് വിചാരിച്ചാണ്.
1: എത്ര വയസ്സുണ്ട് താങ്കൾക്ക്?
0: 62.
1: അമിതമായി വണ്ണമുള്ള ആളാണോ?
0: 75 kilo ഉണ്ട്.
1: ഓക്കെ. ഇപ്പൊ ഈ മുട്ടൻ വേദന കാരണം എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാൻ പറ്റാത്തത്?
0: ഇപ്പോ മരുന്ന് കഴിച്ച പിന്നെ ആ വേദന വന്നപ്പോ എനിക്ക് സ്റ്റെപ്പ് കയറാൻ കഴിയായിരുന്നു. പിന്നെ മുട്ട് വളയൂല. പിന്നെ നടക്കുമ്പോ അത്യാവശ്യം സൗണ്ട്, ഞെട്ടൊടിയുന്ന പോലത്തെ സൗണ്ട്.
1: മുട്ടിന് വളവുണ്ടോ?
0: മുട്ടിന് വളവ് തോന്നല, അരുവത് അങ്ങനെ പറഞ്ഞിട്ടില്ല. പിന്നെ ഇങ്ങനെ നേരെ നിക്കുമ്പോ പെട്ടെന്ന് ഇങ്ങനെ നമ്മളങ്ങോട് നേരെ നിക്കുമ്പോ ഒരു ഭയങ്കര വേദനയാണ്. പിന്നെ സൈഡില് നീര് വരും, സൈഡില് വേദന.
1: കേട്ടതനുസരിച്ച് തേയ്മാനത്തിന്റെ പ്രശ്നങ്ങളുണ്ട്. അപ്പൊ അൾട്ടിമേറ്റ് ആയിട്ട് ആ ഒരു സ്റ്റേജ് 3, 4 എന്ന് പറയും. അപ്പൊ അത് ഒരുപാട് കാട്ടിലേജ് തേഞ്ഞു പോയിട്ടുണ്ട്, വളഞ്ഞു തുടങ്ങി, അങ്ങനെയൊക്കെ ഉള്ള സിറ്റുവേഷൻ. വേദന മരുന്ന് കഴിച്ചാലും വേദന കുറയാത്തത്, നമ്മുടെ ഡെയിലി ലൈഫിനെ അഫക്റ്റ് ചെയ്യുക, കലുകുത്തുമ്പോൾ വേദന, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അത് അൾട്ടിമേറ്റ് ആയിട്ട് നീ റീപ്ലേസ്മെന്റ് സർജറി വേണ്ടി വരാം. പക്ഷേ തൽക്കാലം അത് മരുന്ന് കഴിച്ചിട്ട് നീ അവിടെ എക്സർസൈസ് ഒക്കെ ചെയ്ത് മുട്ടിന് കൂടുതൽ പരിക്ക് വരാതെ നിലത്തിരിക്കാതെ. എന്തോ അത് ഫിസിയോതെറാപ്പി സെന്റർ പോലും അടുത്തുണ്ടോ? ആ ഹോസ്പിറ്റലോ ഫിസിയോതെറാപ്പി സെന്ററോ ചെന്നിട്ട് മുട്ടിന്റെ മസിൽസ് ബലപ്പെടുത്താനുള്ള എക്സർസൈസ് എന്ന് പറഞ്ഞാൽ മതി, അവരത് പറഞ്ഞു തരും.
0: മുട്ട്
1: അതെ കണ്ടിട്ട് ഡോക്ടറെ കണ്ടിട്ടായാലും മതി, ഓർത്തോ ഡോക്ടറെ ആരെങ്കിലും കണ്ടിട്ട് അതിനുള്ള എക്സർസൈസ് ചെയ്ത് കഴിഞ്ഞാൽ മസിൽസ് ബലപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് ആ വേദന അധികം അറിയത്തില്ല, മുട്ടിനുള്ള പരിക്കുകൾ കുറയും. തേയ്മാനം മാറത്തില്ല, ഓൾറെഡി ഉള്ള തേയ്മാനം നമുക്ക് ഓരോ ഏജ് ഓരോ വയസ്സിൽ നിന്നും കുറച്ച് കൂടി വരും. പക്ഷേ എന്നാലും അതുകൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ ഈ മസിൽസ് എക്സർസൈസ് ചെയ്യുന്നതുകൊണ്ട് നല്ല രീതിയിൽ നമുക്കത് മറച്ചു വയ്ക്കാൻ പറ്റും. സർജറി വേണ്ടി വരില്ല എന്ന് പറയുന്നില്ല, നമുക്ക് മാക്സിമം മാറ്റി വെക്കുകയോ ഒരുപക്ഷെ അത് ഇല്ലാതെ തന്നെ പോകാനും പറ്റും.
0: ഓക്കെ,
1: തേയ്മാനം മാറത്തില്ല കേട്ടോ, തേയ്മാനം മാറത്തില്ല.
0: ഓക്കെ,
1: ഈ തേയ്മാനം ഉള്ളവർക്ക് ഈ മുട്ടിനകത്ത് ഒരു വാഷറുണ്ട് മെനിസ്കസ് എന്ന് പറയുന്നത്, അത് ചിലപ്പോൾ പെട്ടെന്ന് അതിന് കീറൽ വരികയോ ബോണിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്ത് പോവുകയൊക്കെ ചെയ്യാം. അങ്ങനെ വരുമ്പോഴാണ് ഈ പെട്ടെന്നുള്ള വേദനകൾ സാധാരണ അങ്ങനെ വരുന്നത്, നടക്കുമ്പോൾ സൗണ്ട് വരിക. അതെല്ലാം തേയ്മാനത്തിന്റെ ഓരോ ഭാഗങ്ങളാണ് കേട്ടോ.
0: ഒരു സംശയം ചോദിച്ചാട്ടെ, നമുക്കിത് ഈ ആയുർവേദത്തിൽ ഇങ്ങനെ ചികിത്സ ഉണ്ടാവോ? ആയുർവേദം
1: ചികിത്സ എന്ന് പറയാൻ പറ്റില്ല എങ്കിലും, പക്ഷേ ഈ വേദന നീരൊക്കെ കുറയാൻ അത്ര ചികിത്സ നല്ലതായിട്ട് കണ്ടുവരുന്നുണ്ട്. പക്ഷേ ഈ തേയ്മാനം നമുക്ക് ഒരു ചികിത്സ കൊണ്ടും മാറ്റാൻ പറ്റത്തില്ല, നമ്മുടെ ഏജ് കൂടുന്നവരും കൂടി വരും.
0: ഒരു ഡൗട്ട്, ഇപ്പൊ നമ്മളിപ്പോ ഈ ആയുർവേദ മരുന്ന് ഇപ്പൊ കഷായം അങ്ങനെയുള്ള ചെറിയ ചെറിയ മരുന്നുകളായിരിക്കുമല്ലോ, അപ്പൊ നമുക്കിപ്പോ ഈ ഡോക്ടർ നമ്മുടെ മറ്റേ ഡോക്ടർ, ഞാൻ എക്സ്റേ ഒക്കെ കാണിച്ച ഡോക്ടർ തന്ന മരുന്നും ഇതും കൂടി ഒപ്പം കഴിക്കാൻ പാടില്ല?
1: രണ്ടും കൂടെ കഴിക്കാതിരിക്കുകയായിരിക്കും നല്ലത്. എന്നതെല്ലാം ലിവറിൽ കൂടെ ഒക്കെ പാസ് ചെയ്യുന്നതുകൊണ്ട് അത് ലിവർ കിഡ്നിക്കൊക്കെ പ്രശ്നങ്ങൾ വരാം. ഏതെങ്കിലും ഒരു രീതി തൽക്കാലം ഫോളോ ചെയ്യുന്നതായിരിക്കും നല്ലത്.
0: അതെ
2: അതെ അതെ.
3: അസ്ഥിരോഗ ചികിത്സാ രംഗത്ത് കൊച്ചിയിലെ ആധുനികവും ജനകീയവുമായി മുഖം ഇന്ദിരാഗാന്ധി കോഓപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കണവത്ര. ഓസ്റ്റിയോ ആർത്രൈറ്റിസ്, റൂമറ്റോയിഡ് ആർത്രൈറ്റിസ് എന്നിവയ്ക്കുള്ള ജോയിന്റ് റീപ്ലേസ്മെന്റ് അഥവാ ആർത്രോപ്ലാസ്റ്റി ശസ്ത്രക്രിയ,
4: അപകടം, വീഴ്ച, സ്പോർട്സ് ഇഞ്ചുറി തുടങ്ങിയവയ്ക്കുള്ള കീഹോൾ ജോയിന്റ് സർജറി അഥവാ ആർത്തോസ്കോപ്പി, ഒടിവുകൾക്കുള്ള ശസ്ത്രക്രിയകൾ കൂടാതെ വയോജനങ്ങൾക്കും കുട്ടികൾക്കുമുള്ള അസ്ഥിരോഗ ചികിത്സ എന്നിവയ്ക്ക് കൊച്ചിയിലെ മികച്ച ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഓർത്തോപീഡിക്സ്, ജോയിന്റ് റീപ്ലേസ്മെന്റ് ആൻഡ് സ്പോർട്സ് സർജറി,
3: ഇന്ദിരാഗാന്ധി കോഓപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കണവത്ര.
4: വിശദ വിവരങ്ങൾക്ക് 8086333228, 8086333228.
2: ഡോക്ടർ, അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് ടോട്ടൽ നീ റീപ്ലേസ്മെന്റും പാർഷ്യൽ നീ റീപ്ലേസ്മെന്റും. ഈ പൂർണ്ണമായി മൊട്ട് മാറ്റി വെക്കലും ഇത് ഭാഗികമായിട്ട് മാറ്റി വെക്കലും ഇങ്ങനെ നമുക്ക് വേർതിരിച്ച് പറയാൻ കഴിയും, എങ്ങനെയാണ് അത്?
1: അതായത് മുട്ടിനകത്ത് പ്രധാനമായിട്ട് നമ്മൾ പറയുമ്പോൾ രണ്ട് മീഡിയൽ ആൻഡ് ലാറ്ററൽ കമ്പാർട്ട്മെന്റ് ആണ്, രണ്ട് ഒരു മുട്ടിൻ്റെ തന്നെ രണ്ട് ഭാഗങ്ങളാണ്. സാധാരണഗതിയിൽ ഇത് രണ്ടും ഒരുപോലെ തന്നെ അല്ലെങ്കിൽ മിന്നെ പുറകെ അത് തേഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ ടോട്ടൽ നീ റീപ്ലേസ്മെന്റ് എന്ന് പറയുമ്പം ആ തൊടയിലിൻ്റെ അങ്ങേയറ്റം, ഫീമറിൻ്റെ അങ്ങേയറ്റം, പിന്നെ ടിബിയ എന്ന് പറയുന്ന താഴത്തെ ബോണിൻ്റെ അങ്ങേയറ്റം, അത് കംപ്ലീറ്റ് ആയിട്ട് കാർട്ടിലേജ് ഒരു 9 mm ഏകദേശം കട്ട് ചെയ്ത് മാറ്റിയിട്ട് നമ്മൾ ആർട്ടിഫിഷ്യലായിട്ടുള്ള സാധനം പെർമനൻ്റ് ആയിട്ട് ഫിക്സ് ചെയ്യുകയാണ് ടോട്ടൽ നീ റീപ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത്. പക്ഷേ പാർഷ്യൽ നീ റീപ്ലേസ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ചില കേസുകൾ

അതായത് സെലക്റ്റഡ് ആയിട്ടുള്ള കേസുകളിൽ മുട്ടിൻ്റെ ഒരു സൈഡ് മാത്രം, അതായത് ഒരു മുട്ടിൻ്റെ തന്നെ അകത്തെ സൈഡും പുറത്തെ സൈഡും തേയാതെ ഒരു സൈഡ് മാത്രം കൂടുതലായിട്ട് തേയും, മറ്റേ സൈഡ് ഒട്ടും തന്നെ തേയ്മാനം ഇല്ലാത്ത എയർലി സ്റ്റേജിൽ അങ്ങനെ വരാം, അല്ലെങ്കിൽ ചെറിയ വളവ് വരാം. അങ്ങനെയുള്ള സ്റ്റേജിൽ യൂണിക്കോണ്ടല്ലർ നീ റീപ്ലേസ്മെൻ്റ് എന്ന് പറഞ്ഞൊരു മെത്തേഡുണ്ട്. ടെക്നിക്ക് ഇത് തന്നെ, പക്ഷേ അതിന് മറ്റേ ഇംപ്ലാന്റിൻ്റെ ഏകദേശം പകുതി സൈസേ ഉണ്ടാകുള്ളൂ. ആ മുട്ടിൻ്റെ ഒരു സൈഡ് മാത്രം

0: മാത്രം ഉള്ളൂ എന്നുള്ള ഉറപ്പുള്ള കേസുകളിൽ മാത്രമാണ് നമ്മളത് ചെയ്യുന്നത്.
1: ഡോക്ടർ, ഇപ്പോൾ ഒരു ഇംപ്ലാന്റ് ഉപയോഗിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞല്ലോ, ഈ ഇംപ്ലാന്റ് എന്തുകൊണ്ടാണ് ശരിക്കും ഇതിൻ്റെ ഒരു ലൈഫ് ആയുസ് എത്ര കാലത്തേക്കാണ് ഒരു ഇംപ്ലാന്റ് ഉദ്ദേശിക്കുന്നത്?
0: ഓ, ഇത് വളരെ നമ്മൾ യൂഷ്വലി ഉപയോഗിക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇംപ്ലാന്റ്സ് ആണ് ഉപയോഗിക്കുന്നത്. അതൊരു പ്രത്യേകതരം ഒരു മെറ്റൽ അലോയ് വെച്ചിട്ടാണ് ഉണ്ടാകുന്നത്. കുറച്ച് ഭാഗം ടൈറ്റാനിയം ഉണ്ടാവാം. പിന്നെ ഇത് തമ്മിൽ കണക്ട് ചെയ്യുന്ന അകത്തൊരു ഹൈലി ക്രോസ് ലിങ്ക്ഡ് പോളിത്തീൻ എന്ന് പറഞ്ഞതുണ്ട്. അപ്പോൾ ഇത് ഏറ്റവും ആധുനികമായതും ഏറ്റവും വിശ്വസനീയമായ ഇത്രയും ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് ഗോൾഡ് സ്റ്റാൻഡേർഡ് എന്നുള്ള രീതി ഉപയോഗിക്കുന്ന ഇംപ്ലാന്റ്സ് ആണ് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്നത്. അത് യൂഷ്വലി 15-20 വർഷം വരെ
1: കുഴപ്പമില്ലാതെ
0: പോകും. അമിതം എണ്ണം ഉള്ളവർക്ക് കുറച്ച് നേരത്തെ തേയ്മാനം അതിന് വരാം.
1: നമുക്കൊരു കോളിലേക്ക് പോകാം. ആ ഹലോ, ഇന്ദിരാഗാന്ധി കോഓപ്പറേറ്റീവ് ഹോസ്പിറ്റൽ എഫ് എം ഹെൽത്ത് ലൈനിലേക്ക് സ്വാഗതം. റേഡിയോയുടെ അടുത്തുനിന്ന് മാറി ഇന്ന് സംശയം ചോദിക്കൂ പ്ലീസ്.
2: എനിക്ക് മോന് വേണ്ടിയിട്ടാണ് ഒരു സംശയം ചോദിക്കണേ.
0: ആ പറഞ്ഞോളൂ.
2: അത് മോന് ഹിപ്പിന്റെ പ്രശ്നമുള്ള
0: എന്തോ
2: ഹിപ്പ് മാറ്റി വെക്കേണ്ട കാര്യത്തെ
0: കുറിച്ച്. ഓക്കെ, പറഞ്ഞോളൂ, കേക്കാം. പറഞ്ഞോളൂ, കേക്കാം.
2: പറയണേ, ഹിപ്പ് മാറ്റി വെക്കണം.
0: ഉവ്വാ,
2: വെക്കേണ്ട കാര്യം ചോദിക്കാനാണ്.
0: ആ ചോദിച്ചോളൂ.
2: അത് എങ്ങനെയാ ഇവിടെ അവിടെ ചെയ്യില്ല, ഡോക്ടർക്ക് അവിടെ ചെയ്യുമല്ലോ. ഇത് നീ മാറ്റണവര് മാത്രമല്ല ഡോക്ടർക്ക് ചെയ്യാലോ.
0: ആ, അതുപോലെ തന്നെ ഹിപ്പ് റീപ്ലേസ്മെന്റ് സർജറിയും ഉണ്ട് കേട്ടോ. ഹിപ്പിന് ഇതുപോലെ തേയ്മാനം അല്ലെങ്കിൽ അസ്ഥിദ്ര വെച്ച് പോകുന്ന അസുഖമുള്ളവർക്ക് ഹിപ്പിന്റെ സോക്കറ്റും എന്തോ
2: അവന് 2-3 ഇഞ്ച് വ്യത്യാസമുണ്ട് കാലെ.
0: ആ ആ, എന്ത് പറ്റിയതായിരുന്നു?
2: 3 വയസ്സാണ് കളിച്ചിരുന്നപ്പോ.
0: ഓക്കെ ഓക്കെ ഓക്കെ. ആ, അപ്പൊ നമ്മളാ നീളം അത് പരിശോധിച്ച് നോക്കിയിട്ട് എക്സ്റേ എടുക്കുക, MRI ഒക്കെ എടുക്കേണ്ടി വരും. എന്നിട്ടത് ഹിപ്പ് റീപ്ലേസ്മെന്റിനുള്ള സൗകര്യങ്ങളും രീതികളും നമുക്കുണ്ട് കേട്ടോ. ഓക്കെ,
2: മെഡിസിനെ
0: അത് യൂസ് ചെയ്യുന്ന ഇംപ്ലാന്റിന്റെ ടൈപ്പും അനുസരിച്ച് വ്യത്യാസം വരാം. യൂസ് ചെയ്യുന്ന ഇംപ്ലാന്റിന് തന്നെ ഏകദേശം 75,000 to 150,000 വരെ പല അതിന്റെ ഡിഫറെന്റ് ടൈപ്പ് അനുസരിച്ച് വ്യത്യാസം വരാം കേട്ടോ. യൂസ് ചെയ്യുന്ന ഹിപ്പ് ഇംപ്ലാന്റ് ആളെ പരിശോധിച്ച് നോക്കിയിട്ട് എക്സ്റേ എടുത്ത് നോക്കിയിട്ട് നമുക്ക് അതിന്റെ ഒരു ഫൈനൽ ഒപ്പീനിയൻ പറയാൻ പറ്റുകയുള്ളൂ കേട്ടോ. ആ ചെയ്യുന്നുണ്ട്, ഇടയ്ക്കൊന്ന് ഹോസ്പിറ്റലിൽ വന്നൊന്ന് കാണിച്ചോളൂ കേട്ടോ.
1: ഓക്കെ, വിളിച്ചാൽ നന്ദി.
0: ശരി ശരി.
1: ഓക്കെ ഡോക്ടർ, നമ്മൾ ഈ മൊട്ടുമാറ്റിക്കൽ ശസ്ത്രക്രിയ പലപ്പോഴും റോബോട്ടിക് മൊട്ടുമാറ്റി വയ്ക്കൽ അങ്ങനെ കേൾക്കാറുണ്ട്. അത്തരം ശസ്ത്രക്രിയ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ലഭ്യമാണോ?
0: ഉവ്വ, നമ്മുടെ നാട്ടിൽ ലഭ്യമാണ്. അതൊരു പുതിയ മെത്തേഡാണ്. അത് കുറച്ചും കൂടെ ആക്യുറസി ചെയ്യുന്നതിൻ്റെ അതിൻ്റെ പല അളവുകൾ എടുക്കുന്നതിൻ്റെ അകത്തൊക്കെ കുറച്ചും കൂടെ റോബോട്ടിൻ്റെ സഹായത്തോടു കൂടി സർജൻ തന്നെയാണ് ചെയ്യുന്നത്. റോബോട്ടിൻ്റെ സഹായം കൂടി നമ്മൾ ഉപയോഗിക്കുന്നത് മാത്രമേ ഉള്ളൂ. അതൊരു കുറച്ചൊരു ഇയർലി ഡെവലപ്മെൻറ്റ് സ്റ്റേജിലാണ്. പൂർണ്ണമായിട്ടും അത് നമുക്ക് കംപ്ലീറ്റ് അതിൻ്റെ റിസൾട്ട് പറയാറായിട്ടില്ല. നമ്മുടെ നാട്ടിൽ അത് വളരെ ഒരു പുതിയൊരു സംഭവമാണ്. അതിൻ്റെ ലോങ് ടേം റിസൾട്ടുകളെ കുറിച്ച് പറയാനുള്ള സമയമായിട്ടില്ല. പക്ഷേ തീർച്ചയായും അത് വളരെ നല്ലൊരു പുതിയൊരു സംരംഭമാണ്.
1: ഈ മൊട്ടുമാറ്റി വയ്ക്കൽ ശസ്ത്രക്രിയ എന്ന് പറയുമ്പോൾ തന്നെ രണ്ട് മൊട്ടും ഒരേ സമയം നമ്മൾ ചെയ്യാറുണ്ടോ? അങ്ങനെ ആവശ്യം വരാറുണ്ടോ? അത് ഒരു മൊട്ട് മാത്രമായിട്ടും ചിലർക്ക് അങ്ങനെ മാറ്റി വെക്കേണ്ട ഒരു ആവശ്യം വരാറുണ്ടോ? എങ്ങനെയാണ്?
0: രണ്ട് മുട്ടും Stage 3 or Stage 4.
1: നമുക്കൊരു കോള് വന്നിട്ടുണ്ട്, കോളേക്ക്
0: പോയി.
1: ഹലോ, ഇന്ദിരാഗാന്ധി കോഓപ്പറേറ്റീവ് ഹോസ്പിറ്റൽ എഫ് എം ഹെൽത്ത് ലൈൻ ആണ്.
3: ഹലോ ഡോക്ടറെ.
0: ആ നമസ്കാരം, പറഞ്ഞോളൂ.
3: നമസ്കാരം, പറയാം ഡോക്ടറെ. എനിക്ക് 62 വയസ്സുണ്ട്.
0: ഓക്കെ.
3: എനിക്ക് ഒരു 10 വർഷത്തിലും മേലെ ഈ മുട്ടിന് ഭയങ്കര വേദനയാണ്. ഇപ്പൊ ഭയങ്കരമായിട്ട് വളവ് നടക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളും. എനിക്ക് 68 കിലോ വെയിറ്റ് ഉണ്ട് ഞാൻ. സർജറി ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. എനിക്ക് എന്റെ മുട്ട് മാറ്റി വെക്കണം എന്നാണ് ഡോക്ടർ ലാസ്റ്റ് ഓപ്ഷൻ പറയണല്ല ഡോക്ടർമാരും. അപ്പൊ അതിന്റെ പേരില് എനിക്ക് കണ്ണിനും പ്രശ്നമാണ്. കണ്ണിന്റെ കാഴ്ച പെട്ടെന്ന് പോയിട്ട് ഞരമ്പ് ബുദ്ധിമുട്ടായ കാരണം എനിക്ക് കാലിന് ഒന്നും ചെയ്യാൻ പറ്റാത്ത
0: അവസ്ഥയിലാണ്.
3: ഞാൻ എന്ത് ചെയ്യണം ഡോക്ടറെ? എങ്ങനെയാണ് എന്റെ ഇതൊക്കെ വളരെ പ്രയാസപ്പെട്ട കഴിയണത്
0: തന്നെ.
3: വളരെ വളവാണ്.
0: രണ്ടു കാലിനും വളവുണ്ടോ?
3: രണ്ടു കാലിനും വളവുണ്ട് ഡോക്ടറെ.
0: ഓക്കേ, എവിടെ വീട്? എവിടെയാണ്
3: വീട്? കൊടുങ്ങല്ലൂരാണ്.
0: ഓക്കെ, ഒരു കാര്യം ചെയ്യുമായിരിക്കുന്നു, ഹോസ്പിറ്റലിൽ ഒന്ന് കാണിച്ചു, ഒന്ന് പരിശോധിച്ച് നോക്കിയിട്ട് പറയാം.

0: നമുക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ആരെങ്കിലും ഏതെങ്കിലും അസോസിയേഷൻ്റെയോ എന്തെങ്കിലും സഹായത്തോടു കൂടിയൊക്കെ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നോക്കിയിട്ടൊന്ന് പറയാം കേട്ടോ. മാക്സിമം ചിലവ് കുറച്ച രീതിയിൽ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും സഹായത്തോട് ചെയ്യാവോ എന്നുള്ള കാര്യം ഒന്ന് ആലോചിക്കാം. ഇടയ്ക്കൊന്നും ഒന്ന് കണ്ടോളൂ. വളവുണ്ടെങ്കിൽ ചെയ്യേണ്ടി വരും കേട്ടോ. ഓക്കെ, ഇടയ്ക്ക് ആശുപത്രി വന്നൊന്ന് കണ്ടോളൂ, നമുക്ക് നോക്കാം കേട്ടോ.
1: ശരി,
0: ശരി. പേരെന്തായിരുന്നു?
1: ശരി
0: ശരി, ഓക്കെ
1: ഡോക്ടർ.
0: ഓക്കെ,
2: വിളിച്ചതിൽ നന്ദി. ഡോക്ടർ, നമ്മൾ ചോദിച്ചു വന്നത് രണ്ടു മുട്ടും ഒരേ സമയം ചെയ്യുമോ അതോ അതിൻ്റെ ആവശ്യം വരുമോ?
0: ഉവ്വ, രണ്ട് മുട്ടും ഒരേപോലെ സിംറ്റംസ് ഉള്ളവർക്ക്, അതായത് ഗ്രേഡ് 3 ഗ്രേഡ് 4 തേയ്മാനം അല്ലെങ്കിൽ വളവുള്ളവർക്ക് ചെയ്യേണ്ടവർക്ക് അവരുടെ ആരോഗ്യസ്ഥിതി നോക്കിയിട്ട് തീർച്ചയായും രണ്ട് മുട്ടും ഒരു ദിവസം തന്നെ ചെയ്യാവുന്നതാണ്. അതും പ്രധാനമായിട്ടും നമ്മുടെ അതിൻ്റെ കാർഡിയാക് കണ്ടീഷനാണ് നോക്കുന്നത്, അതായത് ഒരുപാട് വണ്ണമില്ലാത്തവർ, ഹാർട്ടിൻ്റെ ഡിസീസ് ഇല്ലാത്തവർ, സ്ട്രോക്ക് അങ്ങനെയുള്ള അസുഖങ്ങളൊന്നും വരാത്തവർ, അങ്ങനെയുള്ള ഗുരുതരമായ രോഗങ്ങളൊന്നും ഇല്ലാത്തവർക്കും മെഡിക്കൽ മറ്റേ കാർഡിയോളജി അനസ്തീഷ്യ മെഡിക്കൽ ഒപ്പീനിയൻസ് എടുത്തിട്ട് ഹാർട്ടിൻ്റെ പമ്പിങ് എല്ലാം ഓക്കെയാണ്, അതായത് അനസ്തീഷ്യയ്ക്കും സർജറിക്കുമൊക്കെ ഫിറ്റാണെന്ന് ഡോക്ടർമാർ സർട്ടിഫൈ ചെയ്യുന്ന കേസുകളിൽ നമ്മളത് രണ്ട് മുട്ടും ഒരു ദിവസം തന്നെ ചെയ്യാറുണ്ട്. അപ്പോൾ ഒരു മുട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അടുത്ത മുട്ട് ചെയ്യും. ആ മുട്ട് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക്, ഒരു മുട്ട് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും ബി പി എൽ ഫ്ലക്ച്വേഷൻ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഇടയ്ക്ക് വരുവാണെങ്കിൽ ചിലപ്പോൾ നമ്മളത് രണ്ടാമത്തെ ചെയ്യാതിരിക്കും. പക്ഷേ പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ ഒരുപാട് കേസുകളിൽ നമ്മളത് രണ്ട് മുട്ടും ചെയ്യാറുണ്ട്,
2: ഒരുമിച്ച് ചെയ്യുന്നുണ്ട്.
0: അത് പേഷ്യൻ്റെ ആരോഗ്യസ്ഥിതി അനുസരിച്ചിരിക്കും.
2: എന്തുകൊണ്ടാണ് ചിലപ്പോൾ ഒരു മുട്ടിന് മാത്രം തകരാറ് വരുന്നത്? കാരണം ആ മുട്ടിൽ കൂടുതൽ പ്രഷർ കൊടുക്കുന്നുണ്ടാണോ, അത് കൂടുതൽ ഉപയോഗിക്കുക എന്ന് പറയാൻ പറ്റില്ലല്ലോ, കാരണം രണ്ടു കാലം ഒരുപോലെയല്ലേ മനുഷ്യർ
0: ഉപയോഗിക്കുന്നത്.
2: പിന്നെ എന്തുകൊണ്ട് ഒരു മുട്ടിന് മാത്രം?
0: അതെന്തെങ്കിലും ഈ എപ്പോഴെങ്കിലും ഈ മുട്ടിന് എന്തെങ്കിലും പരിക്കുകൾ വന്നിട്ടുണ്ടെങ്കിൽ അത് ഭാവിയിൽ അത് ഇതുപോലെ അതിന് കൂടുതൽ തേയ്മാനം ആ മുട്ടിന് മാത്രമായിട്ട് വരുന്ന സാധ്യത കാണുന്നുണ്ട്. അല്ലാതെയുള്ള സാധാരണ തേയ്മാനം എപ്പോഴും രണ്ട് മുട്ടിനുമാണ് വരുന്നത്. ഒന്നത്തിൽ കൂടി ഒന്ന് കുറഞ്ഞും വരാം, പക്ഷേ രണ്ട് മുട്ടിനും കുറച്ചെങ്കിലും തേയ്മാനം ഉണ്ടാവും. പക്ഷേ എക്സ്ക്ലൂസീവ്ലി ഒരു മുട്ട് മാത്രം വരുന്നെങ്കിൽ ഒന്ന് നേരത്തെ എന്തെങ്കിലും പരിക്കുകൾ പറ്റിയിരിക്കണം, ചെറുപ്പത്തിൽ എന്തെങ്കിലും പരിക്ക് പറ്റിയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും സന്ധിവാദത്തിൻ്റെ ഭാഗങ്ങളുണ്ടാവാം, മോണോ ആർട്ടിക്കുലാർ എന്ന് പറയുന്നത് ഒരു ജോയിൻറ്റിന് മാത്രമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിന് വളവ് എന്തെങ്കിലും നേരത്തെ ഉണ്ടെങ്കിൽ ഒരു മുട്ടിന് മാത്രമായിട്ടും അതിനെ വേണ്ടി വരാറുണ്ട്.
2: സാധാരണ ഈ ശസ്ത്രക്രിയ എത്ര സമയമെടുക്കും? കാരണം എത്ര ദിവസം ഹോസ്പിറ്റലൈസേഷൻ ആശുപത്രിവാസം വേണ്ടി വരും?
0: അത് യൂഷ്വലി നമ്മളെല്ലാം മെഡിക്കൽ ടെസ്റ്റുകളെല്ലാം ചെയ്ത് കാർഡിയോളജി എല്ലാം ഫിറ്റ്നസ് എല്ലാം എടുത്തിട്ടാണ് നമ്മൾ അഡ്മിറ്റ് ചെയ്യുന്നത്. ഒരു ദിവസം അഡ്മിറ്റ് ചെയ്ത് നെക്സ്റ്റ് ഡേ സർജറി ചെയ്യും. കംപ്ലീറ്റ്ലി ഹെൽത്തി ആയിട്ടുള്ളവരെ ഈവൻ നെക്സ്റ്റ് ഡേ തന്നെ നമുക്ക് ഡിസ്ചാർജ് ചെയ്യാറുണ്ട്. ഡേ ഇപ്പോൾ ഈവൻ ഡേ കെയർ സർജറി എന്ന് പറയുന്ന പോലെ നമ്മൾ അത്രയും റിസ്ക് എടുക്കാറില്ല, കാരണം എല്ലാത്ത ഈ ഒരു മേജർ സർജറിയാണ്. അപ്പോൾ അതിൻ്റെതായ കോംപ്ലിക്കേഷൻസ് നമ്മൾ എക്സ്പെക്ട് ചെയ്യണം. ചില സിറ്റുവേഷൻസ് ഒറ്റ ദിവസം 24 hours തന്നെ ഡിസ്ചാർജ് ചെയ്യാവുന്ന ഇതുണ്ട്. പക്ഷേ അതെപ്പോഴും നമ്മൾ പേഷ്യൻ്റെ കംഫർട്ടും ആരോഗ്യസ്ഥിതിയും എല്ലാം മോണിറ്റർ ചെയ്തതിന് മാത്രമേ ചെയ്യാറുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ 3-5 days വരെ കിടത്താറുണ്ട്. രണ്ട് മുട്ടും ചെയ്തെങ്കിൽ നമ്മൾ 5 days പേഷ്യനെ മോണിറ്റർ ചെയ്യും, കാരണം സർജറി കഴിഞ്ഞ് പല കോംപ്ലിക്കേഷൻസ് വരാനുള്ള സാധ്യതയുണ്ട്. 90% കേസുകളിലും വരാറില്ല, പക്ഷേ ചില കേസുകളിൽ വരും. അപ്പോൾ നമ്മളത് മോണിറ്റർ ചെയ്യാനുള്ള പേഷ്യന് ആവശ്യമായ ചികിത്സ കൊടുക്കാൻ വേണ്ടി നമ്മൾ ആ ഒരു പ്രോട്ടോക്കോളാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. 3-5 days വരെ കിടത്തും.
2: സാധാരണ എത്ര സമയം എടുക്കും ഈ ഒരു സർജറിക്കായിട്ട്?
0: സർജറി ഒരു മുട്ട് മാറ്റി വെക്കുന്നതിന് ഏകദേശം ഒരു 45 minutes തൊട്ട് 1 hour വരെ എടുക്കാം, അതിൻ്റെ ഡിഫിക്കൽറ്റി അനുസരിച്ച്.
2: സാധാരണ ഇത് ചെയ്യുമ്പോൾ ഇതിന് രോഗിയെ ഒന്ന് തയ്യാറാക്കേണ്ടതുണ്ടല്ലോ, അപ്പോൾ അവരെന്തെല്ലാമാണ് ശ്രദ്ധിക്കേണ്ടത്? ചിലപ്പോൾ പറയാറുണ്ട് ഭാരം കുറയ്ക്കണം ഈ സർജറിക്ക് പോകുന്നതിന് മുമ്പ്, ഈ ഭാരം കൂടുന്നതാണ് ഇതിനൊരു കാരണം എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ അവരെന്തെല്ലാം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒരു രോഗി എന്ന നിലയ്ക്ക്?
0: ഒന്ന് ഓപ്പറേഷൻ മുമ്പ് തയ്യാറെടുക്കുമ്പോൾ ഒന്നാമത് ഭാരം കുറയ്ക്കാൻ പറ്റുവാണെങ്കിൽ ഭാരം കുറയ്ക്കുക, പിന്നെ മുട്ടിൻ്റെയും കാലുകളുടെ മൊത്തത്തിലുള്ള ബലപ്പെടുത്താനുള്ള എക്സസൈസുകൾ നേരത്തെ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത്, ഓപ്പറേഷൻ കഴിഞ്ഞാലും എത്രയും നേരത്തെ നമുക്ക് റീഹാബിലിറ്റേറ്റ് ചെയ്താൽ വളരെ എളുപ്പമാണ്. പിന്നെ ബോഡിയിൽ എവിടെയെങ്കിലും ഒരു തരത്തിലുള്ള ഇൻഫെക്ഷൻസും ഉണ്ടാകാൻ പാടില്ല, എന്തെങ്കിലും പനിയോ സ്കിൻ ഇൻഫെക്ഷൻസ്, യൂറിനറി ഇൻഫെക്ഷൻസ്, പിന്നെ ഡെൻ്റൽ ക്യാരീസ്, മുട്ട് പല്ലിന് എന്തെങ്കിലും കേടുകൾ ഇതൊക്കെ ഉണ്ടെങ്കിൽ നമ്മളതെല്ലാം കറക്റ്റ് ചെയ്തിട്ട് മാത്രമേ നമ്മൾ അത് സർജറിയിലേക്ക് പോകാറുള്ളൂ. പിന്നെ അമിതമായ ഷുഗർ, ബ്ലഡ് ഷുഗർ ഉള്ളവർക്ക് അത് കൺട്രോൾ ചെയ്യണം. കാർഡിയ കണ്ടീഷൻ അങ്ങനെ എല്ലാ എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ അത് ഡോക്ടർമാരെ കണ്ട് ഒപ്റ്റിമൈസ് ചെയ്ത് ഒരു സ്റ്റേബിൾ കണ്ടീഷനിൽ മാത്രമേ നമ്മൾ സർജറിയിലേക്ക് പോവുകയുള്ളൂ. കാരണം ഇതൊരു എമർജൻസി സർജറി അല്ല, ഒരു എലക്റ്റീവ് സർജറിയാണ്.
2: നമുക്ക് സമയം കിട്ടും തയ്യാറെടുപ്പിനായിട്ട്.
0: അതെ, തീർച്ചയായും.
2: ഇത് ശരിക്കും എങ്ങനെയാണ് ഇതിൻ്റെ ജനറൽ അനസ്തേഷ്യ തന്നെയാണോ കൊടുക്കുന്നത്?
0: ജനറൽ അനസ്തേഷ്യ വളരെ അപൂർവമായിട്ട് വേണ്ടി വരാറുള്ളൂ. നമ്മൾ യൂഷ്വലി ചെയ്യുന്നത് സ്പൈനൽ അനസ്തേഷ്യ അല്ലെ എപ്പിഡൂറൽ അനസ്തേഷ്യ. പക്ഷേ ചില സെലക്ടഡ് കേസുകളിൽ കാല് ബ്ലോക്ക് മാത്രം കൊടുത്തും ചെയ്യാറുണ്ട്. സ്പൈനൽ അനസ്തേഷ്യ നേരത്തെ നട്ടലിന് സർജറി ചെയ്തവർക്കും അകത്ത് ഇംപ്ലാന്റ് വെച്ചിട്ടുള്ളവർക്കൊക്കെ ചിലപ്പോൾ സ്പൈനൽ അനസ്തേഷ്യ ഫലപ്രദമല്ലാതെ വരാം അങ്ങനെയുള്ള സിറ്റുവേഷൻസിലും. പിന്നെ അമിതമായ ചില പേഷ്യൻ്റ് ഇങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്യാറുണ്ട്, എനിക്ക് പേടിയാണ് അപ്പോൾ എന്നെ കംപ്ലീറ്റ് ബോധം കെടുത്തി ചെയ്യാറുള്ളൂ, അങ്ങനെയുള്ള ചില അറ്റ് റിക്വസ്റ്റിൽ സേഫായിട്ടുള്ള പേഷ്യൻസിന് ജനറൽ അനസ്തേഷ്യ ചിലപ്പോൾ വേണ്ടി വരാം. അല്ലെങ്കിൽ നമ്മൾ

0: നട്ടലിനെ കുത്തിവെച്ചിട്ടുള്ള സ്പൈനൽ എപ്പിഡോറൽ അനസ്തീഷ്യയിലാണ് ഇത് ചെയ്യുന്നത്.
1: നമുക്കൊരു ഇടവേളയിലേക്ക് പോയിട്ട് വരാം.
0: ഓക്കെ.
2: അസ്ഥിരോഗ ചികിത്സാ രംഗത്ത് കൊച്ചിയിലെ ആധുനികവും ജനകീയവുമായി മുഖം.
3: ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഓർത്തോപീഡിക്സ് ജോയിന്റ് റീപ്ലേസ്മെന്റ് ആൻഡ് സ്പോട്ട് സർജറി.
2: ഇന്ദിരാഗാന്ധി കോഓപ്പറേറ്റീവ് ഹോസ്പിറ്റൽ, കടവന്ത്ര.
3: കോൺടാക്ട് 8086333288 8086333228.
1: ഇന്ദിരാഗാന്ധി കോഓപ്പറേറ്റീവ് ഹോസ്പിറ്റൽ എഫ്എംഎൽസിലേക്ക് സ്വാഗതം. നമുക്ക് കോളേജിലേക്ക് പോകുന്നതിന് മുമ്പ് ശരിക്കും ഈ ശസ്ത്രക്രിയയെക്കുറിച്ച് പല തെറ്റിദ്ധാരണകളുണ്ട്. ഈ ശസ്ത്രക്രിയ തന്നെ ഭയങ്കര വേദനാജനകമാണ്, ശസ്ത്രക്രിയ കഴിഞ്ഞാലും വേദന മാറില്ല, ഇങ്ങനെ ചില മിഥ്യാധാരണകളുണ്ട്. അതേക്കുറിച്ച് ഒന്ന് വിശദമാക്കാമോ ഡോക്ടർ?
0: അത് നമ്മുടെ ആൾക്കാർ, നമ്മുടെ ഒരു പേടി, നമുക്ക് ആർക്കായാലും അങ്ങനെ ഒരു പേടി ഉണ്ടാവും. കാരണം ഒരു മേജർ സർജറിയാണ്, ഇലക്റ്റീവ് സർജറിയാണ്. അപ്പോൾ പേടി കൊണ്ടാണ് പ്രത്യേകിച്ചും അങ്ങനെ ഒരു തോന്നലുണ്ടാകുന്നത്. പക്ഷേ ഈ എൻ്റെ അനുഭവത്തിൽ അങ്ങനെ തന്നെ നമുക്കൊരു പേടി, അങ്ങനെ എത്ര വേദന ഉള്ളതാണെങ്കിലും ഒരാൾ ഒരു സർജറി കഴിഞ്ഞാൽ ഒരാൾ ഒരിക്കലും വേറൊരാൾക്ക് സജസ്റ്റ് ചെയ്യത്തില്ലല്ലോ. അപ്പം നമ്മുടെ അടുത്ത് ഓപ്പറേഷൻ വരുന്ന ഒരു ഏകദേശം ഒരു 90% ആൾക്കാരും ഓൾറെഡി ഓപ്പറേഷൻ ചെയ്തിട്ട് പോയിട്ട് അവർ സജസ്റ്റ് ചെയ്തിട്ട് വരുന്നവരാണ് നമ്മുടെ അടുത്ത് വരുന്നത്. അപ്പം അതിൻ്റെ അർത്ഥം അവർ അത്രത്തോളം വേദന പേടിച്ചിട്ടുണ്ടെങ്കിലും ഉണ്ടായിട്ടില്ല എന്നാണല്ലോ അർത്ഥം. അതുകൊണ്ടാണ് അവർ അടുത്തയാൾ സജസ്റ്റ് ചെയ്യുന്നത്. അപ്പം വേദന മേജർ സർജറിയാണ്, പക്ഷേ അത് സർജറി ചെയ്യുന്ന ടെക്നിക്കുകൾ, അതായത് പണ്ടൊക്കെ മസിൽ കട്ട് ചെയ്താണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ അത് മസിൽ കട്ട് ചെയ്യാതെ മസിൽ ഒരു സൈഡിലേക്ക് മാത്രം മാറ്റി വെച്ച് ചെയ്യാനുള്ള ടെക്നിക്കുകൾ ഇപ്പോൾ അവൈലബിൾ ആണ്. നമ്മളതൊക്കെയാണ് ചെയ്യുന്നത്. പിന്നെ മുട്ട് ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് തന്നെ മുട്ടിനകത്ത് പ്രത്യേക കോക്ടെയിൽ ഇഞ്ചക്ഷൻസ് കൊടുക്കും. അതായത് ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുള്ള 24 hoursലേക്ക് അതിനുള്ള എഫക്റ്റ് കിട്ടും, വേദന ഉണ്ടാവാതിരിക്കാനുള്ള. അതുകൂടാതെയുള്ള പുറമേയുള്ള ഇഞ്ചക്ഷൻസ്, മരുന്നുകൾ, പിന്നെ എപ്പിഡോറൽ അനസ്തീഷ്യയുടെ അനാർജസിക്സ് മരുന്നുകൾ അതിൽ കൂടെ തന്നെ കൊടുത്തുകൊണ്ടിരിക്കും. അതൊക്കെ ആവശ്യാനുസരിച്ച് 2-3 ദിവസത്തേക്ക് നമ്മൾ എന്തൊരു വേദനയുടെ ഏത് വ്യതിയാനം വന്നാലും അത് മാനേജ് ചെയ്യുന്ന രീതിയിലാണ് നമ്മളത് ചെയ്യുന്നത്. അന്നോ അതിൻ്റെ പിറ്റേ ദിവസം തന്നെ പേഷ്യൻസിന് ഓൾമോസ്റ്റ് ഫുള്ളായിട്ട് മുട്ട് മടക്കാൻ പറ്റും, വേദനയില്ലാതെ വാക്ക് റോച്ച് നടക്കാൻ പറ്റും. പക്ഷേ കുറച്ചൊരു പിടുത്തവും ഒരു സ്റ്റിഫ്നെസ്, ചെറിയ പെയിൻസ് ചിലർക്കൊക്കെ വരാറുണ്ട്. പക്ഷേ അത് പേഷ്യൻ്റ് പറയുമ്പോൾ തന്നെ നമുക്കത് മാനേജ് ചെയ്യാനുള്ള കാര്യങ്ങളോ ആവും. ഓൾമോസ്റ്റ് ഒരു 3 ഡേയ്സ് കഴിഞ്ഞാൽ പിന്നെ ഓൾമോസ്റ്റ് ഒട്ടും തന്നെ വേദന ആരും ഇങ്ങനെ പറയാറില്ല. പക്ഷേ ചെറിയ രീതിയിലുള്ള ലോ ഡോസിലുള്ള മരുന്നിൻ്റെ സപ്പോർട്ട് 1-2 ആഴ്ച വരെയൊക്കെ ചിലപ്പോൾ ചില കേസുകളിൽ മാത്രം കൊടുക്കാറുണ്ട്. കൂടുതലും എനിക്ക് മനസ്സിലായിട്ടുള്ളത് അത് പേഷ്യൻ്റെ ഒരു പേടി അല്ല, ഒരു ആങ്സൈറ്റി കൊണ്ടാണ് കൂടുതലുണ്ടാവുന്നത്. അല്ലാതെ ഒരു 90% ആൾക്കാർക്കും വലിയ പ്രശ്നങ്ങളില്ല. അവർ തന്നെ പറയും മരുന്ന് നിർത്തിക്കുക ഡോക്ടർ, വേദന ഉണ്ടേ മാത്രം കഴിക്കാൻ തന്നാൽ മതി, അല്ലെങ്കിൽ ഒരു പാരസെറ്റമോളിൽ കഴിച്ചോളാം എന്ന് പറയാറുണ്ട്. അങ്ങനെ വലിയൊരു പ്രശ്നമായിട്ട് അങ്ങനെ കണ്ടുവരാറില്ല.
1: നമ്മൾ ഈ ബാക്ക് ടു നോർമൽസി, പൂർവ്വസ്ഥിതിയിലേക്ക് എത്താൻ കഴിയുന്നത് എപ്പോഴായിരിക്കും? കാരണം ഈ സർജറി കഴിഞ്ഞ് പിന്നെ നമുക്ക് ആദ്യം നടന്നിട്ടൊരു പ്രാക്ടീസ്, അങ്ങനെ അതിൻ്റെ ആവശ്യമുണ്ടോ? രണ്ട് മുട്ടിനും ശസ്ത്രക്രിയ ചെയ്തു, പിന്നെ നമുക്കൊരു നോർമൽസി, സാധാരണ നിലയിലേക്ക് മടങ്ങിപ്പോകാൻ എന്ന് കഴിയും?
0: ഉവ്വ. അപ്പം അത് നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ അമിതം വണ്ണമില്ലാത്തവർ, നേരത്തെ തന്നെ എക്സർസൈസുകൾ ചെയ്തുകൊണ്ടിരുന്നവർക്ക് ഓപ്പറേഷൻ കഴിഞ്ഞാൽ ഇത് വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റും. സർജറി കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ തൊട്ട് നമ്മൾ വാക്കറി നടത്തുകയും ഫിസിയോതെറാപ്പി, എക്സർസൈസ്, മുട്ട് ഫുള്ളായിട്ട് മടക്കുക, എക്സർസൈസൊക്കെ ചെയ്യാൻ പറ്റും. എന്നാലും ഇതൊരു മേജർ സർജറി ആയതുകൊണ്ട് അതിൻ്റെ ശരീരം അതിനോട് പ്രതികരിച്ച് ഒരു നോർമൽസി വരണമെങ്കിൽ ഒരു 3-6 weeks ആണ് അതിൻ്റെ നോർമൽ ടൈം. ആ ഒരു സമയത്താണ് നമുക്ക് ഫുള്ളായിട്ട് ആ പഴയ മസിൽ പവറിലേക്ക് വന്ന് നടപ്പൊക്കെ നോർമലായിട്ട് നമുക്കൊരു എല്ലാം ഓക്കെ ആയെന്നൊരു തോന്നൽ വരണമെങ്കിൽ 3-6 ആഴ്ച വരെ എടുക്കുന്നതായിട്ടാണ് കണ്ടുവരുന്നത്.
1: നമുക്കൊരു കോളിലേക്ക് പോകണ്ട.
0: ഓക്കെ.
1: ഇന്ദിരാഗാന്ധി കോഓപ്പറേറ്റീവ് ഹോസ്പിറ്റൽ എഫ് എം എൽ ലൈനിലേക്ക് സ്വാഗതം.
4: നമസ്കാരം. ഡോക്ടറെ, അതെ, എനിക്ക് 50 വയസ്സുണ്ട്.
0: ഓക്കെ.
4: അപ്പൊ എനിക്ക് ഇപ്പൊ കുറച്ചു നാളായി എനിക്ക് മുട്ടുകാലി വേദന, അതായത് വലതുകാലിന്റെ മുട്ട് നമസ്കരിക്കാനൊക്കെ മടക്കിയിരിക്കൂലേ, മടക്കിയിട്ട് നിവർത്തുമ്പോ കാലിന് വേദനയുണ്ട്. പിന്നെ നടക്കുമ്പോ ഈ മുട്ടില് ഇങ്ങനെ ഞെട്ടൊടിക്കുന്നു. പിന്നെ എനിക്ക് യൂട്രസ് റിമൂവ് ചെയ്തതാണ്, ഫൈബ്രോയിഡ് മുഴ വന്നതുകൊണ്ട് യൂട്രസ് റിമൂവ് ചെയ്തായിരുന്നു. പിന്നെ വെരിക്കോസിന്റെ ചെറിയൊരു സ്റ്റാർട്ടിംഗ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് മുട്ടുകാലിന് എനിക്കിങ്ങനെ ചില സമയങ്ങളിൽ ഇങ്ങനെ കുഴഞ്ഞു പോണ പോലെ തോന്നണം, ചില സമയത്ത് ഭാരം പോലെ തോന്നും. അപ്പൊ എനിക്ക് വെരിക്കോസിന്റെ ആണോന്ന് എനിക്കൊരു ഡൗട്ട് ഇങ്ങനെ വന്നത്. അന്നേരം ഞാൻ എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് എക്സസൈസ് മൊബൈലില് യൂട്യൂബ് നോക്കിയിട്ട് മുട്ടുകാലിന്റെ അങ്ങനെ എക്സസൈസ് ഒക്കെ ചെയ്യുമ്പോൾ എനിക്ക് ആ ഭാരത്തിനൊക്കെ കുറവ് അങ്ങനെ തോന്നും. പക്ഷെ എനിക്ക് മുട്ടുകാല് വേദനയുണ്ട്. അപ്പൊ ഞാനൊരു ഹോമിയോ ഡോക്ടറെ ചെന്ന് കണ്ടപ്പോ ഡോക്ടർ പറഞ്ഞ ഇത് തേയ്മാനത്തിന്റെ തുടക്കമുണ്ട്, തേയ്മാനം ഉണ്ട്, പിന്നെ വെരിക്കോസ് ഇതുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു വെരിക്കോസും ഇതായിട്ട് മുട്ടുവേദനയായിട്ട് ബന്ധമുണ്ടോന്ന് വെച്ചപ്പോ വെരിക്കോസിന്റെ അല്ല, ഇത് തേയ്മാനത്തിന്റെയാണ് വേദന എന്നാണ് പറഞ്ഞത്. അപ്പൊ ഇപ്പൊ ഞാനിപ്പോ ഒരു 2 ആഴ്ചയായിട്ട് ആ മരുന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്തു.

0: ഓക്കെ.
1: ശരിക്കും അത് തേയ്മാനം തന്നെയാണോ ഈ വേദന?
0: ആ വെരിഗോസിൻ്റെ വെയിൻ ആണെങ്കിൽ സാധാരണ മുട്ടിന് മുകളിലേക്ക് തുടയ ഭാഗത്തും പിന്നെ മുട്ടിന് താഴെയുള്ള കണ്ണ ഭാഗത്തുമാണ്, കാഫിൻ്റെ ഭാഗത്തുമാണ് പ്രധാനമായിട്ട് വരുന്നത്. ഈ നടക്കുമ്പോഴുള്ള വേദന, മുട്ട് മടക്കുമ്പോൾ, അതായത് മൂവ്മെൻറ്റിനോടനുബന്ധിച്ചുള്ള വേദനകൾ, സ്റ്റെപ്പ് കയറുമ്പോഴുള്ള വേദന, കാലിൽ വെയിറ്റ് കൊടുക്കുമ്പോൾ, അതൊക്കെ യൂഷ്വലി മുട്ടിൻ്റെ ആവാനാണ് സാധ്യത. അത് നമ്മൾ എക്സ്റേ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ മാത്രമേ അതിനെ കൂടുതലായിട്ട് പറയാൻ പറ്റുകയുള്ളൂ. ഓർത്തോപെഡിക് ഡോക്ടറെ തന്നെ കണ്ട് നമുക്കത് ഒരു ഒപ്പീനിയൻ എടുക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ.
1: അത് ഞാൻ നേരത്തെ ഞാൻ ഓർത്തോ ഡോക്ടറെ കണ്ടതാണ്. പോയി കണ്ടു കഴിഞ്ഞപ്പോ ഡോക്ടറോട് പറഞ്ഞപ്പോ ഡോക്ടർ പറഞ്ഞു ഈ പ്രായത്തിലൊന്നും തേയ്മാനം വരില്ല എന്ന് പറഞ്ഞു. അന്നേരമാണ് ഞാൻ പിന്നെ ഈ ഹോമിയോ ഡോക്ടർ ഒന്ന് ചെന്ന് കാണാൻ. അവിടെ ചെന്നപ്പോ ഹോമിയോ ഡോക്ടർ ആണ് പറഞ്ഞത് തേയ്മാനത്തിന്റെ
0: ഒരു 50 വയസ്സ് കഴിയുമ്പോൾ തീരട്ടെങ്കിൽ നമുക്ക് തേയ്മാനം തുടങ്ങാം. പക്ഷെ ചിലർക്ക് അത് 75 വയസ്സ് വരെ ചിലപ്പോൾ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ചിലർക്ക് 55 വയസ്സാകുമ്പോൾ അതിന്റെ സിംറ്റംസ് തുടങ്ങാം. അപ്പോൾ തുടക്കത്തിലുള്ള തേയ്മാനം, അതായത് ബോണിലൊന്നും എക്സ്റേയിൽ പ്രശ്നം ഉണ്ടാവത്തില്ല, ചെറിയ കാർട്ടിലേജിൻ്റെ തേയ്മാനം മാത്രം ഉണ്ടാവും, സിംറ്റംസ് മാത്രം ഉണ്ടാവും, വേദന എടുക്കുക, നടക്കാൻ ബുദ്ധിമുട്ട്, മുട്ടിന് നീര് വരിക, സൗണ്ട് കേൾക്കുക, അതൊക്കെ അതിൻ്റെ തുടക്കത്തിലുള്ള ലക്ഷണങ്ങളാവാം. അത് കൃത്യമായിട്ട് ഒരു 6 മാസം കൂടുമ്പോൾ ഡോക്ടറെ കാണിക്കുക. പിന്നെ ഒരു നിവൃത്തി ഇല്ലെങ്കിൽ എക്സ്റേയിലൊന്നും കാണുന്നില്ല എങ്കിലും വേദന മാറുന്നില്ലെങ്കിൽ ഈവൻ ചില കേസുകളിൽ നമ്മൾ MRI എടുത്ത് നോക്കേണ്ടി വരും. ഇപ്പോൾ മുട്ടിനകത്തെ കാർട്ടിലേജ്, വാഷർ, മെനിസ്കസ് എന്ന് പറഞ്ഞ സാധനങ്ങളുണ്ട്, അതിനൊക്കെ എന്തെങ്കിലും പരിക്കുകളോ തേയ്മാനോ ഉണ്ടെങ്കിലും നമുക്കത് എക്സ്റേ കിട്ടത്തില്ല.
1: ഞാന് ഈ വർഷങ്ങളായിട്ട് ഞങ്ങൾക്ക് ഇങ്ങനെ വെള്ളം ഇല്ല, അപ്പൊ ഞാനിങ്ങനെ കുടത്തില് വെള്ളം ചുമക്കാറുണ്ട്. അതുകൊണ്ടായിരിക്കും ഇതിങ്ങനെ സംഭവിക്കുന്നത്.
0: ആ വെയിറ്റ് എടുത്തോണ്ട് സ്ഥിരമായിട്ട് നടന്നാൽ മുട്ടിന് കൂടുതൽ ആഘാതവും തേയ്മാനവും കൂടാം. പിന്നെ അങ്ങനെ നടക്കുമ്പോൾ ഈ കാല ഇടറുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് മുട്ടിനകത്തെ ഈ മെനിസ്കസിനും കാർട്ടിലേജിനും ഒക്കെ തേയ്മാനം ഉണ്ടാക്കി, അല്ലെങ്കിൽ അതിനൊരു പരിക്കുണ്ടായിട്ട് നമുക്ക് ഓൾറെഡി ഉള്ള തേയ്മാനം പഴയതിലും കൂടാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒഴിവാക്കുക. പിന്നെ മുട്ടിനെ കുറച്ച് എക്സർസൈസുകൾ, ഫിസിയോതെറാപ്പി പോയിട്ട് എക്സർസൈസ് ചെയ്യുക. പിന്നെ നിലത്തിരിക്കുന്നതും ചെയ്തോളൂ. നിലത്തിരിക്കുന്നത് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. ഈ തേയ്മാനം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നിലത്തിരുന്ന് കഴിഞ്ഞാൽ ആ തേയ്മാനം കൂടിക്കൂടി വരാം. എന്തായാലും ഒരു ഓർത്തോപെഡിക് ഡോക്ടറെ കണ്ടിട്ട് അതിൻ്റെതായ ഫോളോ അപ്പ് ചെയ്യണം കേട്ടോ. അത് വേദന തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ തേയ്മാനത്തിൻ്റെ ഒരു സ്റ്റാർട്ടിങ് തോന്നിക്കഴിഞ്ഞാൽ അത് ഒഴിവാക്കുന്നത് നല്ലത്. പൊക്കത്തിലോ കസേരയിലോ കട്ടിലോ അങ്ങനെ ഇരുന്ന് ചെയ്യാൻ പറ്റും. ഇരുന്ന് കാലം മടക്കുന്നതിനും കുഴപ്പമില്ല. പക്ഷേ നിലത്തിരിക്കുക, കുത്തിയിരിക്കുക, മുട്ട് കുത്തിയിരിക്കുക, ചമ്രം അണിഞ്ഞിരിക്കുക എന്നൊക്കെ നമ്മുടെ പ്രാർത്ഥനകളുമായിട്ട് ബന്ധപ്പെട്ടതാണ്. പക്ഷേ അത് മുട്ടിനെ സംബന്ധിച്ച് ചിലപ്പോൾ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. കഴിച്ച് നോക്കിക്കോളൂ. പക്ഷേ നമ്മുടെ തേയ്മാനം അങ്ങനെ മാറത്തില്ലേ? അലോപ്പതി, മോഡേൺ മെഡിസിൻ ആയതായാലും തേയ്മാനം മാറത്തില്ല. നമ്മുടെ ഏജുമായിട്ട് അനുബന്ധിച്ചതാണ്. അതിനെ കൺട്രോൾ ചെയ്ത് നിർത്താനുള്ള കാര്യങ്ങൾ പരിക്കേക്കാതെ നോക്കുക, ബോഡി വെയിറ്റ് ഒരുപാട് കൂടാൻ നോക്കുക, എക്സർസൈസ് ചെയ്യുക എന്നുള്ളതാണ്. അതിന് പ്രത്യേകിച്ചായിട്ടൊരു മരുന്നെന്ന് പറയാൻ കുറച്ച് സപ്ലിമെൻറ്റ്സ് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇതാണ് പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ കേട്ടോ.
1: അത് കഴിച്ചതിന് ശേഷം എനിക്ക് കുറവുണ്ടോ?
0: ഉവ്വ് ഉവ്വ്. എന്തായാലും ഡോക്ടറെ ഒന്ന് ഫോളോ അപ്പ് ചെയ്തോളൂ കേട്ടോ. ശരി,
2: വിളിച്ചത് നന്ദി. ഡോക്ടർ, ഇപ്പോൾ ഈ ഇത്തരം മുട്ടുമാറ്റിക്കൽ ശസ്ത്രക്രിയ പരാജയമാവാനുള്ള സാധ്യത ഉണ്ടോ? പണ്ടൊക്കെ നമ്മളങ്ങനെ കേട്ടിട്ടുണ്ട്, തുടക്കകാലത്ത് നമ്മൾ ഈ മുട്ടുമാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയെക്കുറിച്ച് ആദ്യം കേൾക്കുന്ന നമ്മുടെ മുൻ പ്രധാനമന്ത്രി AB വാജ്പേയി, അദ്ദേഹത്തിന് മുട്ടുമാറ്റിവയ്ക്കൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അത് വേണ്ടത്ര വിജയമായില്ലെന്ന് അക്കാലത്ത് തന്നെ കേട്ടിരുന്നു. അദ്ദേഹത്തിൻ്റെ നടത്തത്തിൽ ചെറിയൊരു മാറ്റവും വന്നു. ഈ കാലത്ത് അത് അങ്ങനെ സംഭവിക്കാറുണ്ടോ? പരാജയമാവാറുണ്ടോ ഈ മുട്ടുമാറ്റിവയ്ക്കൽ?
0: അത് രോഗിയുടെ ഓപ്പറേഷൻ മുമ്പുള്ള മൊത്തത്തിലുള്ള ശാരീരിക അവസ്ഥ ഇതിൽ ഒരു പ്രധാന ഘടകമാണ്. അമിതമായ വണ്ണമുള്ളവർ, കാലിൻ്റെ മസിൽസിന് ബലക്കുറവുള്ളവർ, നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർ, അങ്ങനെയുള്ള പല അസുഖങ്ങളുള്ളവരും മൊത്തത്തിലുള്ള മൊബിലിറ്റി കുറഞ്ഞവർക്ക് ഈ മുട്ട് മാറ്റി വെച്ച് കഴിയുമ്പോൾ വേദന കുറയും. പക്ഷേ മൊത്തത്തിലുള്ള മൊബിലിറ്റി പഴയപടിയാവാൻ ചിലപ്പോൾ താമസം എടുത്ത് വരാറുണ്ട് അമിതമായ വണ്ണമുള്ളവർക്ക്. പിന്നെ ഓൾറെഡി മുട്ടിനും നടുവിൻ്റെ പ്രശ്നങ്ങളോ അങ്ങനെ കാലിന് ബലക്കുറവും അരവിപ്പൊക്കെ ഉള്ളവർക്ക് ചിലപ്പോൾ ഇതുണ്ട്. അല്ലാതെയുള്ള നോർമലായിട്ടുള്ള ജെനുവിനായിട്ട് ഇൻഡിക്കേറ്റർ ആയിട്ടുള്ള കേസുകളിൽ നല്ല റിസൾട്ടാണ്. ഇത് കഴിഞ്ഞവർ നടക്കും, സ്റ്റെപ്പ് കയറും, വണ്ടി ഓടിക്കും, സൈക്കിൾ ഓടിക്കും, അങ്ങനെ എല്ലാം ചെയ്യാറുണ്ട്.
2: യോഗ, ജിം ഒക്കെ ഉപയോഗിക്കാൻ
0: അതെല്ലാം ചെയ്യാൻ പറ്റും. പക്ഷേ എക്സ്ട്രീം ആയിട്ടുള്ള ഫ്ലെക്ഷൻ, അതായത് കുത്തിയിരിക്കുക, മുട്ട് കുത്തിയിരിക്കുക, ജമ്പ് ചെയ്യുക, ഇതൊക്കെ പൊതുവേ നമ്മൾ ഒഴിവാക്കാൻ പറയും. കാരണം അത് നമ്മൾ ഓൾറെഡി മാറ്റി വെച്ചിരിക്കുന്ന മെറ്റീരിയലിന് കൂടുതൽ തേയ്മാനം അല്ലെങ്കിൽ ഡിസ്ലൊക്കേഷനൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ജമ്പ് ചെയ്യുന്നതും കുത്തിയിരിക്കുക, അങ്ങനെയുള്ള ഇമ്പാക്റ്റ് വരുന്ന കാര്യങ്ങൾ നടക്കാൻ പറ്റും, സ്പീഡ് നടക്കാൻ പറ്റും. ഓടുന്നത് നമ്മൾ അത്ര അഡ്വൈസബിൾ അല്ല, കാരണം അതെല്ലാം കൂടുതൽ കൂടുതൽ അതിന് ഇമ്പാക്റ്റും
2: നമുക്ക് ഒരു എമർജൻസിയിൽ പെട്ടെന്ന് ഒരു ആവശ്യം ഓടേണ്ടി വന്നു
0: തീർച്ചയായും. അതായത് ആ ഒരു ജനറൽ ആ ഒരു ഏജിലുള്ള അയാൾക്ക് അയാളുടെ ഹെൽത്ത് സ്റ്റാറ്റസ് അനുസരിച്ച് ഓടാൻ പറ്റും.
2: ഈ ശസ്ത്രക്രിയയ്ക്ക് ശേഷം ഉണ്ടാവുന്ന ഒരു റിസ്ക് പലപ്പോഴും ഇൻഫെക്ഷൻ വരുന്ന കാര്യത്തെ കുറിച്ച് ഡോക്ടർ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതിന് ശേഷവും ഇൻഫെക്ഷൻ വരാതിരിക്കാൻ എന്തെങ്കിലും ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ടോ?
0: ഒന്ന്, ശരീരത്തിൽ ഒന്നാമത് ഡയബറ്റീസ് ഒക്കെ ഉള്ളവരാണ് പ്രത്യേകമായിട്ട് സൂക്ഷിക്കേണ്ടത്. അവർ ഡയബറ്റീസിന്റെ എപ്പോഴും അതിന്റെ കൺട്രോൾ.
2: ഹലോ, ഇന്ദിരാഗാന്ധി കോഓപ്പറേറ്റീവ് ഹോസ്പിറ്റൽ എഫ് എം ഹെൽത്ത് ലൈനിലേക്ക് സ്വാഗതം. ഹലോ, കേൾക്കാമോ? നമുക്ക് കേൾക്കുന്നില്ല, അടുത്ത കോളിലേക്ക് പോകാം. ഇന്ദിരാഗാന്ധി കോഓപ്പറേറ്റീവ് ഹോസ്പിറ്റൽ എഫ് എം ഹെൽത്ത് ലൈനിലേക്ക് സ്വാഗതം.
3: താങ്കൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തി താങ്കളുടെ കോൾ ഹോൾഡിൽ വെച്ചിരിക്കുന്നു.
2: ഹോൾഡിലായിരിക്കുന്നു, കോൾ ഹോൾഡായി പോയിരിക്കുന്നു. നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ, ഇന്ദിരാഗാന്ധി കോഓപ്പറേറ്റീവ് ഹോസ്പിറ്റൽ എഫ് എം ഹെൽത്ത് ലൈനിലേക്ക് സ്വാഗതം.
1: ഓക്കെ ഡോക്ടർ, ഞാൻ ഇപ്പൊ വിളിച്ചതാണ്, സംസാരിച്ചതാണ്. എനിക്കൊന്ന് ഡോക്ടറെ കാണാൻ വരാനാണ്. ഡോക്ടർ ഇന്ദിരാഗാന്ധി ഹോസ്പിറ്റലില്, ഡോക്ടറെ പേരെന്താ?
0: കടവന്തര ഇന്ദിരാഗാന്ധി.
2: ഡോക്ടർ നിതീഷ്, ഈ പരിപാടി കേട്ടാ മതി, ഇതിൽ കൃത്യം എല്ലാ വിവരങ്ങളും പറയുന്നുണ്ട്. ഓക്കെ, ഡോക്ടർ എം ബി നിതീഷ് ആണ് സംസാരിച്ചത്. ഓക്കെ, താങ്ക് യു.
1: ഓക്കെ, താങ്ക് യു.
2: നമ്മളിപ്പോൾ പറഞ്ഞു വന്നത് ഓട്ടം മുതൽക്ക് എല്ലാ കാര്യങ്ങളും അത്യാവശ്യത്തിന് ചെയ്യാൻ കഴിയും. പിന്നെ ഇൻഫെക്ഷൻ്റെ കാര്യമാണ് പറഞ്ഞത് ഡോക്ടർ.
0: ഷുഗർ ഉള്ളവർക്ക് അത് എപ്പോഴും ഗ്ലൈസിമിക് കൺട്രോൾ കൃത്യമായിട്ടിരിക്കണം. പിന്നെ ശരീരത്തിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻ വരാതെ നോക്കണം. വന്നാൽ തന്നെ അത് എത്രയും പെട്ടെന്ന് ട്രീറ്റ് ചെയ്യണം. ഇതാണ് പ്രധാനമായിട്ടുള്ളത്.
2: നമുക്കൊരു കോളിലേക്ക് പോകും. ഹലോ, ഇന്ദിരാഗാന്ധി കോഓപ്പറേറ്റീവ് ഹോസ്പിറ്റൽ എഫ് എം ഹെൽത്ത് ലൈനിലേക്ക് സ്വാഗതം.
4: ഹലോ,
2: ചോദിച്ചു
0: പറഞ്ഞോളൂ.
4: എനിക്ക് 70 വയസ്സുണ്ട്.
0: ഓക്കെ,
4: കാലി നടക്കുമ്പോ സൈക്കിൾ വിട്ടുമ്പോ ഭയങ്കര
0: വേദനയുണ്ട്.
4: അങ്ങോട്ട് വിടും, ഒരു 3-4 കിലോമീറ്റർ അങ്ങോട്ട് വിടും ജോലി.
0: ഓക്കെ,
4: പിന്നെ ഇരുന്ന് കഴിയുമ്പോ ഭയങ്കര
2: ക്ലിയർ ആവുന്നില്ല. താങ്കള് റേഞ്ച് ഉള്ള സ്ഥലത്തേക്ക് നിന്ന് വിളിക്കാമോ? താങ്കൾ പറയുന്ന ഇവിടെ വ്യക്തമായി കേൾക്കുന്നില്ല.
4: നടക്കുമ്പോഴും കാലിന്റെ താഴെ വേദനയുണ്ട്, രണ്ട് കാലിനുണ്ട്. അത് ഓവറായിട്ട് ഇടക്കിടക്ക് മാത്രം വേദന, അത് വരുമ്പോ നല്ല ശക്തമായ വേദനയുണ്ട്.
0: ഓക്കെ, നീര് വരുന്നുണ്ടോ മുട്ടിന്?
4: നീരില്ല, ഈ ചിരട്ടയില്ലേ മുട്ടിന്റെ ചിരട്ട, ആ രണ്ട് ചിരട്ടക്കും വേദനയുണ്ട്.
0: ഓക്കെ ഓക്കെ, അത് മുട്ടിന്റെ തേയ്മാനത്തിന്റെ ഒരു ലക്ഷണമാവാം. എന്തായാലും അത് എക്സ്റേ ഒക്കെ ഒന്ന് എടുത്ത് നോക്കേണ്ടി വരും. നിലത്ത് ഇരിക്കുന്ന ഒഴിവാക്കുക, സ്റ്റെപ്പ് കയറുന്ന തൽക്കാലം മാക്സിമം ഒഴിവാക്കുക കേട്ടോ. എന്നിട്ട് ഒന്ന് കുറയുന്നില്ലെങ്കിൽ ഓർത്തോപെഡിക് ഡോക്ടറെ കണ്ട് നമുക്ക് അതിന്റെ പരിശോധനകൾ എക്സ്റേ ഒക്കെ എടുക്കേണ്ടി വരും കേട്ടോ. ആ, വേദന ഉള്ളപ്പോൾ അത് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. അതെ അതെ,
2: ഓക്കെ, വിളിച്ചു. നമ്മൾ ഇത്തരം ഈ സന്ധി മാറ്റി വയ്ക്കൽ ശസ്ത്രക്രിയ കഴിഞ്ഞിട്ട് അതിൽ ഫിസിയോതെറാപ്പിയുടെ റോൾ എന്താണ് ഡോക്ടർ? ശരിക്കും പറഞ്ഞാൽ എത്ര കാലം നമുക്ക് ഇങ്ങനെ ഒരു ഫിസിയോ തെറാപ്പി വേണ്ടി വരും?
0: ആ, തീർച്ചയായും ഫിസിയോതെറാപ്പിക്ക് നല്ലൊരു റോളുണ്ട്. അത് ഈവൻ ഓപ്പറേഷന് മുമ്പും അത് വേണ്ടി വരാം. പക്ഷേ 75% കാര്യങ്ങളും പേഷ്യൻസിനോ അതിൻ്റെ കൂടെയുള്ള ബൈസ്റ്റാൻഡേഴ്സിനോ നമുക്ക് തന്നെ വീട്ടിൽ വെച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷേ തുടക്കത്തിൽ അല്ലെങ്കിൽ അത് തന്നെ ചെയ്യാൻ പറ്റാത്തവർക്ക്, അമിത വണ്ണമുള്ളവർക്ക്, രണ്ടും മുട്ടും ഒരുമിച്ച് ചെയ്തവർക്ക്, അവർക്കൊക്കെ ഫിസിയോതെറാപ്പിസ്റ്റിന് സേവനം കൂടുതലായിട്ട് വേണ്ടി വരും. പ്രധാനമായിട്ടും മുട്ടിൻ്റെ നമ്മുടെ പോസ്റ്റർ പഠിപ്പിക്കുക, എക്സസൈസ് എങ്ങനെ ശരിയായ രീതിയിൽ ചെയ്യിക്കുക, അങ്ങനെയുള്ള തന്നെ ചെയ്യാവുന്ന കണ്ടീഷൻ ആവുന്നവരെ അത് റെഗുലറായിട്ട് ചെയ്യിക്കുക എന്നുള്ളതാണ് ഫിസിയോതെറാപ്പിയുടെ കടമ. തീർച്ചയായും വലിയൊരു സപ്പോർട്ടീവ് ഫാക്ടറാണ്.
2: നമുക്കൊരു ഇടവേളയിലേക്ക് പോകാം. ഓക്കെ,
5: അസ്ഥിരോഗ ചികിത്സാ രംഗത്ത് കൊച്ചിയിലെ ആധുനികവും ജനകീയവുമായ മുഖം ഇന്ദിരാഗാന്ധി കോഓപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കടവന്തറ. ഓസ്റ്റിയോ ആർത്രൈറ്റിസ്, റൂമറ്റോയിഡ് ആർത്രൈറ്റിസ് എന്നിവയ്ക്കുള്ള ജോയിന്റ് റീപ്ലേസ്മെന്റ് അഥവാ ആർത്രോപ്ലാസ്റ്റി ശസ്ത്രക്രിയ,
6: അപകടം, വീഴ്ച, സ്പോർട്സ് ഇഞ്ചുറി തുടങ്ങിയവയ്ക്കുള്ള കീഹോൾ ജോയിന്റ് സർജറി അഥവാ ആർത്തോസ്കോപ്പി, ഒടിവുകൾക്കുള്ള ശസ്ത്രക്രിയകൾ കൂടാതെ വയോജനങ്ങൾക്കും കുട്ടികൾക്കുമുള്ള അസ്ഥിരോഗ ചികിത്സ എന്നിവയ്ക്ക് കൊച്ചിയിലെ മികച്ച ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഓർത്തോപീഡിക്സ്, ജോയിന്റ് റീപ്ലേസ്മെന്റ് ആൻഡ് സ്പോർട്സ് സർജറി,
5: ഇന്ദിരാഗാന്ധി കോഓപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കടവന്തറ.
6: വിശദ വിവരങ്ങൾക്ക് 8086333228, 8086333228.
2: ഇന്ദിരാഗാന്ധി കോഓപ്പറേറ്റീവ് ഹോസ്പിറ്റൽ എഫ് എം ഹെൽത്ത് ലൈൻ, എല്ലാവർക്കും സ്വാഗതം. ഒരിക്കൽ കൂടി നമ്മുടെ ഈ പരിപാടിയുടെ അവസാനം ആയിക്കൊണ്ടിരിക്കുകയാണ്. സാധാരണ ഈ മുട്ടുമാറ്റി വയ്ക്കൽ ശസ്ത്രക്രിയ കഴിഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടർ പറയേണ്ട ഒരുവിധം കാര്യങ്ങളെല്ലാം ചെയ്യാൻ കഴിയും. പക്ഷേ ഈ തേയ്മാനം വീണ്ടും വരാതിരിക്കാൻ, അതല്ലെങ്കിൽ മുട്ടുമാറ്റി വയ്ക്കൽ ശസ്ത്രക്രിയയ്ക്ക് മുമ്പ് തന്നെ തേയ്മാനം അറസ്റ്റ് ചെയ്യാൻ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ? തേയ്മാനം നിർത്തിവെക്കാൻ അങ്ങനെ എന്തെങ്കിലും വ്യായാമം കൊണ്ടോ അതല്ലെങ്കിൽ മറ്റ് ഭക്ഷണ രീതി കൊണ്ടോ ഒക്കെ നമുക്ക് അതൊന്ന് കുറയ്ക്കാൻ കഴിയുമോ?
0: ഓപ്പറേഷൻ ചെയ്യാത്തവർക്കല്ലേ
2: ചോദിക്കുന്നത്?
0: തേയ്മാനം നമുക്കത് കൺട്രോൾ, അത് നമ്മുടെ ഒരു ഏജിങ് പ്രോസസ്സാണ്, നമുക്കത് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ മെയിനായിട്ട് പറഞ്ഞാൽ ബോഡി വെയ്റ്റ് അമിതമാവാതിരിക്കുക, മുട്ടിൻ്റെ മസിൽസ് ബലപ്പെടുത്തുന്ന എക്സർസൈസ് ചെയ്യുക, പിന്നെ നിലത്തിരിക്കുന്നത്, ചാടുന്നത്, അങ്ങനെ മുട്ടിന് അധികം ഇമ്പാക്റ്റ് വരുന്ന കാര്യങ്ങൾ ഒഴിവാക്കുക. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ തേയ്മാനം വളരെ ഒരു പരിധി കൂടുതൽ ആക്സിലറേറ്റ് ചെയ്യുന്ന നമുക്ക് തടയാൻ പറ്റും. പിന്നെ വേറെ എന്തെങ്കിലും അസുഖം മുട്ടിനെ ബാധിക്കുന്ന സന്ധിവാദം അങ്ങനെ ഉണ്ടെങ്കിൽ അതിനുള്ള മരുന്നുകൾ കൃത്യമായിട്ട് കഴിക്കുക, റെഗുലറായിട്ട് ഡോക്ടറെ ഫോളോ അപ്പ് ചെയ്യുക, അതുകൊണ്ട് ഭയങ്കര സ്പീഡപ്പ് ചെയ്യുന്നത് നമുക്ക് കുറയ്ക്കാൻ പറ്റും, തേയ്മാനം നമുക്ക് തടയാൻ പറ്റില്ല.
2: നമുക്ക് ഒരു കോളിലേക്ക് കൂടി പോവാം. അന്തി കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ എഫ് എം ഹെൽത്ത് ലൈനിലേക്ക് സ്വാഗതം. ഹലോ, ആ സംശയം ചോദിച്ചോളൂ. ഡോക്ടർ എം ബി നിതീഷ് ആണെന്ന് ചോദിക്കൂ പ്ലീസ്. റേഡിയോയുടെ അടുത്തു നിന്ന് മാറി നിന്ന് ചോദിക്കൂ പെട്ടെന്ന്, ചോദിച്ചോളൂ.
0: ആ പറഞ്ഞോളൂ, കേക്കാം. രണ്ട് കാലം
7: വലത് കാലാണ് കൂടുതലും വളഞ്ഞത്.
0: ഓക്കെ, ആ
7: അപ്പൊ ഡോക്ടറെ കാണിച്ചപ്പോ ഡോക്ടറോട് ശരിയാവൂല, വളഞ്ഞേക്കണായിരുന്നു.
0: അപ്പൊ വേദനയ്ക്ക് മരുന്ന് കഴിക്കുന്നുണ്ട് നമ്മള്. ഓക്കെ ഓക്കെ. അപ്പോൾ മുളഞ്ഞൊക്കെ ഇതാണെങ്കിൽ സ്റ്റേജ് ഫോർ എന്ന് നമ്മൾ പറയും. അപ്പോൾ മുട്ടിന് തേയ്മാനം ആവാം. അപ്പോൾ അത് തേയ്മാനം വളവ് മാറ്റണമെങ്കിൽ അത് സർജറി കൂടി മാത്രമേ മാറ്റാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ആളുടെ ആരോഗ്യസ്ഥിതി നോക്കിയിട്ട് ഉത്തമമാണെങ്കിൽ നമുക്കത് നീ റീപ്ലേസ്മെൻറ്റ് ചെയ്ത് കറക്റ്റ് ചെയ്യാൻ പറ്റും. ഉവ, വേറെ അസുഖങ്ങൾ എന്തെങ്കിലും ഉണ്ടോ നിലവിൽ? അപ്പോൾ നമുക്ക് മുട്ടുമാറ്റി വയ്ക്കുന്ന ശസ്ത്രക്രിയ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ കൂടെ ആ വളവും കൂടെ നിർത്താനുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. ഓക്കെ ഓക്കെ. അപ്പോൾ നമുക്ക് ബുദ്ധിമുട്ട് കുറയുന്നില്ലെങ്കിൽ ഇടയ്ക്ക് ആശുപത്രിയിൽ വന്നൊന്ന് കാണിച്ചോളൂ കേട്ടോ. ശരി ശരി,
2: ഓക്കെ. വിളിച്ചതിൽ നന്ദി. ഡോക്ടർ, ഇതുവരെ പറഞ്ഞതിൽ മനസ്സിലായത് മുട്ടുവേദന എന്ന് പറഞ്ഞാൽ നമ്മൾ സർജറിക്ക് അത് വേദനാകരമായിരിക്കും, അതല്ലെങ്കിൽ ചിലപ്പോൾ വിജയമാകില്ല എന്ന് സംശയിച്ച് ചെയ്യാതിരിക്കേണ്ട കാര്യമില്ല. വളരെ സുഖകരമായ വിധത്തിൽ തന്നെ സർജറി ചെയ്യാൻ കഴിയുന്നുണ്ട്. അതിനുശേഷം അവരുടെ ജീവിത നിലവാരം ഒരുപാട് മെച്ചപ്പെടുകയും ചെയ്യും അല്ലേ?
0: തീർച്ചയായും.
2: ഇപ്പോൾ വേദന കൊണ്ട് അനങ്ങാൻ വയ്യാതിരിക്കുന്നവർക്ക് ഒരു മെച്ചപ്പെട്ട ജീവിത നിലവാരം ഗുണനിലവാരം കൊടുക്കാൻ മുട്ടുമാറ്റി വയ്ക്കൽ ശസ്ത്രക്രിയ എങ്ങനെയൊക്കെ സഹായകമാവുന്നുണ്ടാവും? അവർക്ക് ഒരുവിധം കാര്യങ്ങളെല്ലാം സ്വയം ചെയ്യാൻ കഴിയും അല്ലേ?
0: തീർച്ചയായും. എല്ലാവരും പഴയ രീതിയിലേക്ക് തന്നെ പോകുന്നതിനുള്ള പ്രധാനമായിട്ട് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതായത് സ്വന്തം കാലം നിൽക്കുക, അതായത് മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യാതെ, അല്ലെങ്കിൽ പ്രായമായ അവസ്ഥയിൽ മറ്റുള്ളവരുടെ ആവശ്യം നമ്മൾ ബന്ധുക്കളുടെ ആണെങ്കിലും മാക്സിമം സഹായം കൂടാതെ സ്വന്തം കാര്യങ്ങൾ നടത്താനും ഉള്ള ഒരു ഓപ്ഷനാണ് ഈ സർജറി കൂടെ സാധ്യമാവുന്നത്. നടക്കാൻ പറ്റും, സ്റ്റെപ്പ് കയറാൻ പറ്റും, പള്ളിയിലോ അമ്പലത്തിലോ പോകാൻ പറ്റും, യാത്ര ചെയ്യാൻ പറ്റും, സ്റ്റെപ്പ് സൈക്കിൾ ഓടിക്കാൻ പറ്റും, കാർ ഓടിക്കുന്നവരുണ്ട്,
2: നീന്തലൊക്കെ സാധിക്കും,
0: നീന്തൽ കയറ്റും തീർച്ചയായും പറ്റും. പിന്നെ ജമ്പിങ് നിലത്തിരിക്കുന്നത്, ഇത് രണ്ടും നമ്മൾ അവോയ്ഡ് ചെയ്യാൻ പറ്റും. പക്ഷേ അതെല്ലാം കൂടുതൽ ഇമ്പാക്റ്റ് ഉണ്ടാകുന്നതുകൊണ്ട് നമ്മൾ പൊതുവെ അവോയ്ഡ് ചെയ്യാനാണ് പറയുക. ചെയ്ത് ഒരു തവണ ചെയ്തെന്നോർത്ത് കുഴപ്പമില്ല, പക്ഷെ കൂടുതൽ ചെയ്ത് കഴിഞ്ഞാൽ അത് അതിന് വെച്ചിരിക്കുന്ന സാധനങ്ങൾക്കും വേറെ ടയർ വരാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളത് അങ്ങനെയുള്ള സ്പോർട്സ് ഇമ്പാക്റ്റ് ഇഞ്ചുറീസ് ഡാൻസ് അങ്ങനെയുള്ളതൊക്കെ നമ്മൾ അത്ര
2: ഈ രംഗത്ത് വന്നിട്ടുള്ള ആധുനിക ചികിത്സാ രീതികൾ കൊണ്ട് ഒരുപക്ഷെ വളരെ വേദന കുറഞ്ഞ രീതിയിൽ തന്നെ സക്സസ് ആയിട്ട് തന്നെ ഈ സർജറി ചെയ്യാം.
0: അതൊരിപ്പോൾ ഒരു റൊട്ടീൻ സർജറിയിലേക്ക് മാറിയിട്ടുണ്ട്. പണ്ടത്തെ മല വളരെ അപൂർവ സർജറി അല്ലാതെ ഇപ്പോൾ ഒരു റൊട്ടീൻ ബേസിൽ വളരെയധികം ആൾക്കാർ ആവശ്യമുള്ളവരത് രോഗികൾ പേടിയില്ലാതെ മുന്നോട്ട് വരികയും വളരെ സന്തോഷപൂർവ്വം അത് ചെയ്തു പോവുകയും ചെയ്യുന്നു.
2: പിന്നെ സാധാരണക്കാർക്ക് ഇത് അഫോർഡ് ചെയ്യാൻ പറ്റുമോ, ചികിത്സ ചിലവ് ധാരാളം വരുമ്പോൾ വേണം മറ്റുള്ളത്.
0: പിന്നെ ഗവൺമെൻറ് കുറച്ച് പ്രൈസ് കൺട്രോളുകൾ വെച്ചിട്ടുള്ളത് കൊണ്ട് നമുക്കത് ഒരു പരിധി കൂടുതൽ പോകാതെ നമുക്ക് പറ്റാറുണ്ട്. പിന്നെ നമ്മുടെ ആശുപത്രികളും ആവശ്യമായ അർഹമായവർക്ക് സാമ്പത്തിക സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്.
2: എന്തായാലും മുട്ടുമാറ്റി വയ്ക്കൽ ശസ്ത്രക്രിയ എന്ന് പറഞ്ഞാൽ പല മിഥ്യാധാരണകളുണ്ട്, അതെല്ലാം മാറ്റാൻ ഡോക്ടർ ഇന്ന് അവതരിപ്പിച്ച ഈ പരിപാടിക്ക് കഴിഞ്ഞിട്ടുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു. എന്തായാലും ഈ പരിപാടിയിൽ പങ്കെടുത്ത് നമ്മുടെ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് വളരെ വിശദമായി മറുപടി പറഞ്ഞതിന് ഇന്ദിരാഗാന്ധി കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കടവന്തറയിലെ അസ്ഥിരോഗ വിഭാഗം സീനിയർ കൺസൾട്ടൻറ്റ് ഡോക്ടർ എം ബി നിതീഷിനോട് പ്രത്യേകം നന്ദി പറയുന്നു.
0: താങ്ക് യു. താങ്ക് യു വെരി മച്ച്.
5: ഇന്ദിരാഗാന്ധി കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ എഫ് എം ഹെൽത്ത് ലൈൻ
6: പ്രായോജകർ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഓർത്തോപീഡിക്സ് ജോയിന്റ് റീപ്ലേസ്മെന്റ് ആൻഡ് സ്പോട്ട് സർജറി
5: ഇന്ദിരാഗാന്ധി കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കടവന്തറ.

0: സമയം 4 മണി.
1: ആകാശവാണി FM വാർത്തകൾ.
0: ബഹിരാകാശ രംഗത്ത് ഇന്ത്യ ചെലവ് കുറഞ്ഞ ദൌത്യങ്ങളിലൂടെ ആഗോള ശ്രദ്ധ പിടിച്ചുപറ്റിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അന്താരാഷ്ട്ര സ്പേസ് ഉച്ചകോടിയെ ഓൺലൈനായി അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ശ്രീലങ്കൻ പ്രധാനമന്ത്രി ഹരിണി അമരസൂരിയുമായി കൊളംബോയിൽ കൂടിക്കാഴ്ച നടത്തി. 5068 കിലോമീറ്റർ ബ്രോഡ്ഗേജ് ശൃംഖല പൂർണ്ണമായും വൈദ്യുതീകരിച്ച് ചരിത്ര നേട്ടവുമായി ദക്ഷിണ റെയിൽവേ. പട്ടുകോട്ടൈ കാരൈക്കുടി പാതയിലെ 71 കിലോമീറ്റർ വൈദ്യുതീകരണം കൂടി പൂർത്തിയായതോടെയാണ് ഈ നേട്ടം. കേരളത്തിലെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിൽ ഉപതെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രികാ സമർപ്പണം ഇന്ന് പൂർത്തിയാകും. പത്രികകളുടെ സൂക്ഷ്മ പരിശോധന നാളെ. കുട്ടികളിലെയും കൌമാരക്കാരിലെയും മാനസികാരോഗ്യം സംരക്ഷിക്കുന്നതിനും ആത്മഹത്യാ പ്രതിരോധത്തിനുമായി ശക്തമായ ഇടപെടൽ നടത്തേണ്ടത് സമൂഹത്തിന്റെ ഉത്തരവാദിത്തമാണെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. അത്യാധുനിക സാങ്കേതിക വിദ്യകളും സംവിധാനങ്ങളും ഉൾപ്പെടുത്തി വനം വകുപ്പിനെ സമഗ്രമായി നവീകരിക്കുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. വന്യമൃഗങ്ങളെ നേരിടാൻ ഉദ്യോഗസ്ഥർക്ക് ആവശ്യമായ സുരക്ഷാ ഉപകരണങ്ങൾ നൽകുമെന്നും മന്ത്രി. തിരുവനന്തപുരത്തും സമീപ ജില്ലകളിലും വിൽപ്പന ചെയ്യുന്നതിനായി ആന്ധ്രയിൽ നിന്നെത്തിച്ച 87.59 കിലോ കഞ്ചാവ് പിടികൂടി. കാറിന്റെ ഡിക്കിയിൽ ഒളിപ്പിച്ച നിലയിൽ 40 പാക്കറ്റുകളിലാണ് ഇത് സൂക്ഷിച്ചിരുന്നത്. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. വനിതാ ഏഷ്യാകപ്പ് ക്രിക്കറ്റ് സെമി ഫൈനലിൽ ഇന്ത്യ ഇന്ന് ബംഗ്ലാദേശിനെ നേരിടും. ന്യൂഡൽഹിയിൽ മറ്റന്നാൾ ആരംഭിക്കുന്ന 18th ബ്രിക്സ് ഉച്ചകോടിയെ യുഎൻ സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസ് ഞായറാഴ്ച അഭിസംബോധന ചെയ്യും.
1: ആകാശവാണി FM വാർത്തകൾ.
0: ഇത് ആകാശവാണി കൊച്ചി FM 102.3.

എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നാല് മണിപ്പൂക്കളിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. എല്ലാവർക്കും അറിയുന്നത് പോലെ നാല് മണിപ്പൂക്കൾ വാട്സാപ്പ് സന്ദേശഗാന പരിപാടിയാണ്. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കുള്ള സന്ദേശങ്ങൾ, അതൊരു ബർത്ത്ഡേ സന്ദേശമായിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു വെഡിങ് ആനിവേഴ്സറിയോ മറ്റെന്ത് സ്നേഹ സന്ദേശവും ആയിക്കോട്ടെ, നിങ്ങൾക്ക് ആകാശവാണിയിലൂടെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി അറിയിക്കാം. ഇതിനായി വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ ഇതാണ്: 9446455888. നമ്പർ ഒരിക്കൽ കൂടി പറയാം: 9446455888. നമുക്ക് ഇന്നത്തെ ആദ്യത്തെ മെസ്സേജ് ഇവിടെ വന്നിട്ടുണ്ട്. ഹായ് നാലുമണിപ്പൂവേ, എൻ്റെ പേര് നീതു, മാമ്പ്രയിൽ നിന്നാണ് മെസ്സേജ് അയക്കുന്നത്. എൻ്റെ അമ്മാവൻ്റെ മകൻ്റെ വെഡിങ് ആനിവേഴ്സറിയാണ് ഇന്ന്. ജിതേഷ് എന്നാണ് പേര്, വൈഫ് സുബലക്ഷ്മി ജിതേഷ്. സുബലക്ഷ്മി എൻ്റെ നല്ലൊരു കൂട്ടുകാരി കൂടിയാണ്. ഞങ്ങൾ ഒന്നിച്ചാണ് ജോലി ചെയ്യുന്നതും. അവർക്ക് വേണ്ടി ചെമ്പരത്തി കമ്മലിട്ട് എന്ന് തുടങ്ങുന്ന പാട്ട് വെച്ചു തരുമോ? ഒരിക്കൽ കൂടി ഹാപ്പി ആനിവേഴ്സറി ഡിയേഴ്സ് എന്ന് പറഞ്ഞിട്ടാണ് നീതു മാമ്പ്രയിൽ നിന്ന് ഈ മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് എല്ലാവർക്കും ഒരു നല്ല വെഡിങ് ആനിവേഴ്സറി വിഷ് കൊടുക്കാം അല്ലേ, ജിതേഷിനും സുബലക്ഷ്മിക്കും വേണ്ടി. കുറേ കാലം സ്നേഹത്തോടെ ജീവിക്കാൻ സാധിക്കട്ടെ എന്നും കൂടെ ആശംസിക്കുന്നു. നാലുമണിപ്പൂവിൻ്റെ ഒക്കെ പ്രത്യേക ആശംസ. ഒപ്പം നീതു ആവശ്യപ്പെട്ട ഈ ഒരു ഗാനം കൂടി നിങ്ങൾക്കായി.

0: ഓണം വന്നാൽ കേരളത്തിന് ഒരു വൈബ് ഉണ്ടല്ലേ.
1: വെറും വൈബ് അല്ല, മാസ് വൈബ്. മൈജി ഓണം, മാസ് ഓണം വൈബ്.
0: അപ്പൊ ആഘോഷം തുടങ്ങിയല്ലേ.
1: യെസ്, ആയിരക്കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ എല്ലാവരും സ്വപ്നം കാണുന്ന BMW ബമ്പറും. ഈ ഓണം മൈജി തൂക്കി.
2: മൈജി ഓണം, മാസ് ഓണം, സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
3: അടുത്തത് നവീനാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഹലോ നാലുമണിപ്പൂവേ, ചായ കുടിച്ചോ? ചായ കുടിച്ചില്ലേ, ഇത്തിരി പായസം കിട്ടിയിരുന്നു, അത് കുടിച്ചു. എൻ്റെ പേര് നവീൻ, ഞാൻ സ്ഥലം മുസ്സരിസ് പട്ടണം. അത് പറവൂരല്ലേ? ആ യെസ് യെസ്, അതിൻ്റെ അവസാനം എഴുതിയിട്ടുണ്ട് നോർത്ത് പറവൂർന്ന്. എനിക്കൊരു പാട്ട് വെച്ച് തരാമോ? ചെന്നൈ എക്സ്പ്രസ് എന്ന ഹിന്ദി സിനിമയിലൊരു പാട്ട് വെച്ച് തരണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ലുങ്കി ഡാൻസ്

0: അല്ലേ, ഒരു സമയത്ത് ആ സിനിമ ഇറങ്ങിയ സമയത്ത് സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റെന്നോ ഒക്കെ നമ്മളിപ്പോഴത്തെ ഭാഷയിൽ പറഞ്ഞ വൈറലായ ഒരു പാട്ടായിരുന്നു അല്ലേ, തെലുങ്കി ഡാൻസ്. ആ പാട്ടിലേക്ക് തന്നെ പോകാം നവീന് വേണ്ടിയിട്ട്.
1: King Khan, yo, honey singer.

0: എന്തൊരു ചൂടാ!
1: കേരളത്തിൽ ചൂട് കൂടുന്നതിനെ കുറിച്ച് ഓർത്ത് ഇനി ടെൻഷൻ വേണ്ട. പിട്ടപ്പിള്ളിയിൽ ഇതാ 3 days AC സൂപ്പർ സെയിൽ. ഓണം ഓഫറുകൾക്ക് പുറമെ തിരഞ്ഞെടുത്ത മോഡലുകൾക്കൊപ്പം ഫ്രീ പെഡസ്റ്റൽ ഫാൻ, 6000 രൂപ വരെ ക്യാഷ് ബാക്ക്, 8500 രൂപ വരെ എക്സ്ചേഞ്ച് ഓഫർ, കൂടാതെ 5000 വിജയികൾക്ക് സമ്മാനങ്ങളും.
0: പിട്ടപ്പിള്ളിയിൽ ഏജൻസീസ്. ബ്രോ, ഒരു

0: റെഫ്രിജറേറ്റർ എടുക്കാൻ നോക്കിയിട്ട് ബജറ്റ് ഒത്തു വരുന്നില്ല.
1: എന്നാ മൈജിയിലേക്ക് പോക്കോ, അവിടെ 10,299 രൂപ മുതൽ റെഫ്രിജറേറ്റർ കിട്ടും, ഒപ്പം 4 വർഷം വാറന്റിയും.
2: മൈജി പ്രൈസ് ചാലഞ്ച്, വിപണിയിലെ ഏറ്റവും കുറഞ്ഞ വില. എല്ലാ മൈജി ആൻഡ് മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും സെപ്റ്റംബർ 13 വരെ.
3: സന്ധ്യാ മണിക്കുട്ടൻ്റെ മെസ്സേജാണ് അടുത്തതായിട്ട്. ഹായ് 4 മണിപ്പൂവേ, എൻ്റെ പേര് സന്ധ്യാ മണിക്കുട്ടൻ, സ്ഥലം തിരുവാണിയൂർ. എൻ്റെ ചേട്ടൻ മണിക്കുട്ടൻ മാഷിന് ഒരു ഗാനം വെച്ച് തരുമോ? ചേട്ടൻ മണിക്കുട്ടൻ മാഷ്, എനിക്ക് ആ പ്രയോഗം ഇഷ്ടമായി. നമ്മൾ ചിലരെങ്കിലും അങ്ങനെ വിളിക്കില്ലേ, മാഷേ എന്ന് വിളിക്കുന്ന, മാഷ അല്ലെങ്കിൽ പോലും മാഷേ എന്ന് വിളിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടല്ലേ. അപ്പോൾ അങ്ങനെ ഞാൻ തോന്നുന്നു സന്ധ്യ മണിക്കുട്ടൻ മാഷാക്കിയത്. അപ്പോൾ നല്ലൊരു പാട്ട് വെച്ചു തരാട്ടോ സന്ധ്യ. പിന്നെ അടുത്തൊരു മെസ്സേജ് ജിബിനെയാണ്. ജിബിന ഇവിടുന്ന് ഇടത്തലയിൽ നിന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ജിബിനയുടെ ഹസ്ബൻഡായിട്ടുള്ള ജിദിന് വേണ്ടിയിട്ട് മീശ മാധവൻ സിനിമയിലെ കരിമിഴിക്കുരുവിയെ കണ്ടില്ല വെച്ചു തരുമോ എന്നാണ് 4 മണിപ്പൂവേ അഭ്യർത്ഥിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അഭ്യർത്ഥനയൊന്നും വേണ്ട, എന്തെങ്കിലും ഞാൻ വായിച്ചു, ഇനിയിപ്പോൾ ആ പാട്ട് അങ്ങോട്ട് പ്ലേ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ സന്ധ്യയ്ക്കും മണിക്കുട്ടമാഷിനും ഒപ്പം ജിബിനയ്ക്കും ജിദിനും വേണ്ടിയിട്ട് നമുക്ക് മീശ മാധവനിലെ ആ പാട്ട് കേൾക്കാം.

0: ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
1: ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
0: ആൻഡ് എക്ചേട്ടി നാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് ഫ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
1: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
2: വാഷിംഗ് മെഷീൻ വാങ്ങാൻ നോക്കുകയാണോ? വിലയുടെ കാര്യത്തിൽ മൈജി ആരെയും ചലഞ്ച് ചെയ്യും.
3: അതെ, 6,299 രൂപയ്ക്ക് സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ. കൂടാതെ വാഷിംഗ് മെഷീൻ പർച്ചേസിൽ 10,000 രൂപ വരെ വില വരുന്ന ഇഷ്ടമുള്ള പ്രോഡക്റ്റുകളും സ്വന്തമാക്കാം.
4: മൈജി പ്രൈസ് ചലഞ്ച് ഓഫർ സെപ്റ്റംബർ 13 വരെ മാത്രം.
5: ടീം സപ്ലൈ.
6: നാലു മണിപ്പൂവേ സുഖമാണോ? എൻ്റെ പേര് രശ്മി ശ്രീകുമാർ. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള പേരാട്ടോ അത്. ഒറ്റപ്പാല ലക്കിടിയാണ് എൻ്റെ സ്ഥലം. ഇന്ന് എൻ്റെ മോളുടെ വിവാഹ വാർഷികമാണ്, 3 വർഷം തികയുന്നു. 7 മാസം പ്രായമായ മോളൂട്ടിയുമുണ്ട്. മോളൂട്ടിയുടെ പേര് അവനിക, എൻ്റെ മോളുടെ പേര് ആദിരാഖിൽ. മോളുടെ ഹസ്ബൻഡ് ആർമിയിലാണ്, ലീവ് കിട്ടിയിട്ടില്ല. അവർക്ക് വേണ്ടി കാട്ടുചെമ്പകം പൂത്തോട്ടെ എന്ന് തുടങ്ങുന്ന പാട്ട് വെച്ച് തരുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓരോ സമയത്ത് ഓരോ പാട്ട് ട്രെൻഡിങ് ആയിട്ട് വരും അല്ലേ. അതിൽപ്പെട്ടൊരു പാട്ടാണിത്, പള്ളിച്ചട്ടമ്പയിലെ. അപ്പോൾ രശ്മിയുടെ മകളായിട്ടുള്ള ആദരയുടെയും അഖിലിൻ്റെയും വെഡിങ് ആനിവേഴ്സറിക്ക് എല്ലാവിധ ആശംസകളും നൽകുന്നു. ഒപ്പം അവനിക കുട്ടിക്ക് ഒരുപാട് സ്നേഹവും. അവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഈ ഒരു പാട്ട്.

0: ബ്രോ ഒരു റെഫ്രിജറേറ്റർ എടുക്കണം.
1: എന്നാ മൈജിയിലേക്ക് പോകോ, അവിടെ 10,299 രൂപ മുതൽ റെഫ്രിജറേറ്റർ കിട്ടും.
2: മൈജി പ്രൈസ് ചാലഞ്ച്, വിപണിയിലെ ഏറ്റവും കുറഞ്ഞ വില. എല്ലാ മൈജി ആൻഡ് മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും സെപ്റ്റംബർ 13 വരെ.
3: യവന കഥയിൽ നിന്ന് വന്ന ആ പാട്ട് വെച്ച് കൊടുക്കൂ എന്നിട്ട് അഭിഷേക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. പണ്ട് ഇറങ്ങാതെ പോയ, നമ്മൾ കേട്ട് മാത്രം ഇരുന്നൊരു പാട്ടല്ലേ ഇപ്പോൾ ട്രെൻഡായത്. ബത്ലഹേം കുടുംബ യൂണിറ്റ് സിനിമയിലൂടെ ആ പാട്ട് വീണ്ടും ട്രെൻഡായി മാറി. അപ്പോൾ അഭിഷേകിന് ആ പാട്ട് വെച്ച് തരാം. അതുപോലെ രസമുള്ള വേറൊരു മെസ്സേജ് വന്നിട്ടുണ്ട്. ബിന്ദു MT ആണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. 4 മണിപ്പൂവേ, ഹായ്. ഹായ് ബിന്ദു, ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ്. സാധാരണ എല്ലാവരും ബർത്ത്ഡേ ആൾക്ക് ഡെഡിക്കേഷൻ സോങ് അയക്കാറുണ്ട്. ഇന്ന് ഞാൻ എൻ്റെ ഫാമിലിക്കും ഭവൻ സാദർശ വിദ്യാലയത്തിൽ എല്ലാവർക്കും വേണ്ടി ഒരു സോങ് വെച്ച് തരുമോ എന്ന് ചോദിച്ചിട്ടാണ്. 4 മണിപ്പൂവിന് ഇഷ്ടമുള്ള നല്ല ഫീലുള്ള ഒരു പാട്ട് വെച്ച് തരാനൊക്കെ പറഞ്ഞിട്ടുണ്ട് ബിന്ദു. അപ്പോൾ എനിക്ക് സന്തോഷമായി ബിന്ദു. നമ്മൾ ആദ്യം നമ്മളെ തന്നെ സ്നേഹിക്കണം, എന്നിട്ട് വേണമല്ലോ ബാക്കിയുള്ളവർക്ക് ഡെഡിക്കേഷൻ അറിയിക്കാൻ. അപ്പോൾ ബിന്ദു തന്നെ ബിന്ദുവിൻ്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നു എന്നറിയുന്നതിൽ ഒരുപാട് സന്തോഷം. 4 മണിപ്പൂവിൻ്റെ ഒത്തിരി ഒത്തിരി ആശംസകൾ ബിന്ദുവിന്. എല്ലാ ബർത്ത്ഡേയ്സും ഇതുപോലെ ഫുൾ പോസിറ്റീവ് ആയിട്ട് സന്തോഷമായിട്ടിരിക്കാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ അഭിഷേക് ചോദിച്ച യവനകഥ, ആ യവനകഥയിൽ സുന്ദരിയായിട്ട് നമുക്ക് ബിന്ദുവിനെ അങ്ങ് വെക്കാം അല്ലേ. അപ്പോൾ ബിന്ദുവിന് ഒരിക്കൽ കൂടി ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞുകൊണ്ട് ആ പാട്ടിലേക്ക് പോകാം.

ഒരു വിവാഹവാർഷികത്തിന് രണ്ട് മെസ്സേജ് വന്നിരിക്കുകയാണ് കേട്ടോ. ഇവിടെ വിവാഹവാർഷികം ആഘോഷിക്കുന്ന മനോജും വിനീത മനോജും അവർ ചേർന്നൊരു മെസ്സേജ് അയച്ചിട്ടുണ്ട് ഒരു പാട്ട് ആവശ്യപ്പെട്ടിട്ട്. ഇതേ ആൾക്കാർക്ക് വേണ്ടിയിട്ട് വിഷസ് അറിയിച്ചുകൊണ്ട് പി വി മുഹമ്മദ് വടക്കേ വാവന്നൂരിൽ നിന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പം ഞാൻ കൺഫ്യൂസ്ഡായി ആരുടെ പാട്ട് വെക്കുന്നുള്ളത്, രണ്ടുപേർ രണ്ട് പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. പക്ഷെ ഞാൻ ആലോചിക്കുന്നത് ഒരാളുടെ വെഡിങ് ആനിവേഴ്സറി ആലോചിച്ച് വെച്ച് അവർക്ക് വിഷ് ചെയ്യുക, അതും നാലുമണി പൂക്കളിലൂടെ വിഷ് ചെയ്യാൻ കാണിക്കുന്ന ഒരു മനസ്സുണ്ടല്ലോ. അപ്പോൾ ആ ഡെഡിക്കേഷൻ തന്ന പാട്ട് തന്നെ വെക്കാമെന്ന് ഞാൻ തീരുമാനിച്ചു. നല്ല പാട്ട് തന്നെയാണ്, നല്ല വളരെ ഭംഗിയായിട്ടുള്ള ഭംഗിയുള്ള റൊമാൻറ്റിക് സോങ് ആണ്. അപ്പോൾ മനോജിനും വിനീത മനോജിനും ഒരുപാട് വിഷസ് അറിയിക്കുന്നു, വെഡിങ് ആനിവേഴ്സറി വിഷസ് അറിയിക്കുന്നു. ഒപ്പം പാട്ട് വെച്ച് തന്ന പാട്ട് ആവശ്യപ്പെട്ട പി വി മുഹമ്മദ് അദ്ദേഹം ആവശ്യപ്പെട്ട ആ പാട്ട് തന്നെയാണ് വെക്കുന്നത്. ബാസീഗറിൽ ഒരിക്കൽ കൂടി ആനിവേഴ്സറി വിഷസ്.

ഹലോ, നാലുമണിപ്പൂവേ. ഞായറാഴ്ച വിവാഹം കഴിക്കുന്ന എൻ്റെ ടീച്ചർ പ്രശീജയ്ക്ക് വേണ്ടിയിട്ട് നല്ലൊരു പാട്ട് വെച്ച് തരണമെന്ന് ശരണ്യ ചാലക്കുടിയിൽ നിന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പോൾ ടീച്ചർക്ക് നേരത്തെ തന്നെ എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. നല്ലൊരു വിവാഹ ജീവിതം ഉണ്ടാവട്ടെ എന്ന് പ്രത്യേകം ആശംസിക്കുന്നു. ഒപ്പം ഹായ് നാലുമണിപ്പൂവേ, ഞാൻ ലക്ഷ്മി ഫ്രം നോർത്ത് പറവൂർ. എല്ലാവർക്കുമായി കേൾക്കുവാൻ നീലത്താമര എന്ന ചിത്രത്തിൽ നിന്നും അനുരാഗ് വിലോചനനായി എന്ന ഗാനം വെച്ച് തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട് ലക്ഷ്മി. അപ്പോൾ നേരത്തെ ശരണ്യ ചാലക്കുടിയിൽ നിന്ന് പ്രശീജ ടീച്ചർക്ക് വേണ്ടി ഒരു പാട്ട്, നല്ല പാട്ട് വെച്ച് തരണമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ കല്യാണമൊക്കെ അല്ലേ, നല്ല ആപ്റ്റായിട്ടുള്ളൊരു പാട്ടാണല്ലേ. നീലത്താമരയിൽ അനുരാഗ് വിലോചനനായി. അപ്പോൾ ലക്ഷ്മി ഈ നാലുമണിപ്പൂക്കൾ കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നു ഈ പാട്ട്. പിന്നെ ശരണ്യയുടെ വക പ്രശീജ ടീച്ചർക്കും.

കുറേ മെസ്സേജുകൾ വന്നിരിക്കുകയാണ്. ഇന്ന് ഒരുപാട് പേരുടെ വെഡിങ് ആനിവേഴ്സറിയും ബർത്ത്ഡേ ഒക്കെ ഉണ്ടെന്നാണ് എനിക്ക് മനസ്സിലായത്. 4 മണിപ്പൂവ് ഇത് സോണി മഞ്ഞളൂർ എന്നാണ്. ഒത്തിരി നാളായി മെസ്സേജ് അയച്ചിട്ട് അധിപനിലെ ശ്യാമമേഘമേ നീ എന്ന പാട്ട് വേണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ അങ്കമാലിയിൽ നിന്ന് മോളി മെസ്സേജ് ചെയ്തിട്ടുണ്ട്. ജോൾഫി ഡിക്രൂസിൻ്റെയും റെക്സി ഡിക്രൂസിൻ്റെയും വെഡിങ് ആനിവേഴ്സറിയാണെന്ന്. അപ്പോൾ അവർക്ക് വേണ്ടി നല്ലൊരു പാട്ട് വേണം എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ രജില ദിലീപ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. കോട്ടയത്ത് വൈക്കത്ത് നിന്നാണ്. ആളുടെ മോളുടെ കുഞ്ഞ് ഇഹാൻ മാഴ്സ്, അവനിന്ന് 2 വയസ്സാകുന്നു. അപ്പോൾ അവന് വേണ്ടി നല്ലൊരു പാട്ട് വെച്ച് തരണം. പിന്നെ അതുപോലെ കുറേ മെസ്സേജസ് വന്നിട്ടുണ്ട്. ഞാനിങ്ങനെ നോക്കി നോക്കി നോക്കി വന്നുകൊണ്ടിരിക്കണ. സയന ഞാറക്കൽ വൈപ്പിൽ നിന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അവരുടെ വെഡിങ് ആനിവേഴ്സറി 5 സെപ്റ്റംബർ ഞങ്ങൾക്കും പിന്നെ മോൾ നിഹാര ഇവർക്ക് വേണ്ടിയിട്ട്, സയനയും ഹസ്ബൻഡ് ശ്രീരാജ് മകൾ നിഹാര ഇവർക്ക് വേണ്ടി നല്ലൊരു പാട്ട് വെച്ച് തരണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത്രയും ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള പാട്ടാണ് അടുത്തതായിട്ട് വരുന്നത്. ഓരോരുത്തർക്ക് വേണ്ടി വെക്കാനുള്ള സമയം നമുക്കില്ല. അപ്പോൾ നമ്മുടെ സോണി ചോദിച്ച പാട്ട് അധിപനിലെ ശ്യാമമേഘമേ നീ എന്നുള്ള പാട്ട് എല്ലാവർക്കും വേണ്ടി ഞാൻ സ്പെഷ്യലായിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു 4 മണിപ്പൂക്കളിലൂടെ.

നാലുമണിപ്പൂക്കളിലെ അവസാന ഗാനത്തിലേക്ക് പോവാണ് ഞാൻ. ഇപ്പൊ പലരുടെയും മുഖം ചുളിഞ്ഞുണ്ടാവും എനിക്കറിയാം. സമയം തീരാണ്. നമ്മളുടെ ഒരുപാട് മെസ്സേജസ് ഉണ്ട്, ഒരുപാട് ഗാനങ്ങൾ പ്രത്യേകം പ്രത്യേകം ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഇത്ര സമയമേ ഉള്ളൂ. അവസാന മെസ്സേജ് ഞാൻ വായിക്കാൻ പോകുന്ന സിന്ധു ശ്രീകാന്താണ് കാക്കനാട് നിന്ന്. ഹസ്ബൻഡായിട്ടുള്ള ശ്രീകാന്തിന് വേണ്ടിയിട്ട് ഓം ശാന്തി ഓമൽ ഒരു നല്ല പാട്ട് വെച്ച് തരണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ രശ്മി രാജേഷ് പുത്തംവേലിക്കരയിൽ നിന്നും മെസ്സേജ് അയക്കുന്നു. അച്ഛൻ്റെയും അമ്മയുടെയും 40-ാമത്തെ വെഡിങ് ആനിവേഴ്സറിയാണ്. അച്ഛൻ്റെ പേര് ഭരതൻ, അമ്മയുടെ പേര് ആശ. അവർക്കും നല്ലൊരു പാട്ട് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ കുറേ കുറേ മെസ്സേജുകൾ വന്നിട്ടുണ്ട്. എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് മെസ്സേജ് അയച്ചതിന്. ഇന്ന് മെസ്സേജ് അയച്ചാ, എന്നിട്ട് ഞാൻ മെസ്സേജ് വായിക്കാത്ത എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു.

ഒരിക്കൽ കൂടി എല്ലാവർക്കും ഇന്ന് മെസ്സേജ് അയച്ച എല്ലാവർക്കും, നാലുമണിപ്പൂക്കൾ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. തുടർന്നും നിങ്ങൾ മെസ്സേജസ് അയച്ചുകൊണ്ടേയിരിക്കുക. കുറേ മെസ്സേജസ് വരുമ്പോൾ ഒരു ദിവസം നിങ്ങളുടെ മെസ്സേജും അത് നമ്മൾ എടുക്കും, നിങ്ങൾ അയക്കുന്ന വിഷസ് അറിയിക്കും. നമുക്ക് എല്ലാ മെസ്സേജും വായിക്കാനുള്ള സമയമില്ലാത്തത് കൊണ്ടാണെന്നുള്ളത് ഞാൻ ആവർത്തിക്കുന്നു. അപ്പോൾ നാലുമണിപ്പൂക്കളുടെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവർക്കും

0: ഒരിക്കൽ കൂടി നന്ദി, നല്ലൊരു ഈവനിങ് ആശംസിക്കുന്നു. ഇത് ആകാശവാണി കൊച്ചി എഫ് എം 102.3. സേവന വാർത്തകൾ. കോട്ടയം ജില്ലയിൽ പി എസ് സി പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന പ്ലസ് ടു വിജയിച്ചവർക്ക് ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിന്റെ ആഭിമുഖ്യത്തിലുള്ള സൌജന്യ മത്സര പരീക്ഷാ പരിശീലന പരിപാടിയിലേക്ക് ഈ മാസം 15 വരെ അപേക്ഷിക്കാം. ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിലോ യൂണിവേഴ്സിറ്റി എംപ്ലോയ്മെന്റ് ഇൻഫർമേഷൻ ആൻഡ് ഗൈഡൻസ് ബ്യൂറോയിലോ എംപ്ലോയ്മെന്റ് രജിസ്ട്രേഷൻ കാർഡ് സഹിതം നേരിട്ട് ഹാജരായി അപേക്ഷിക്കണം. കൂടുതൽ വിവരങ്ങൾക്കായി ഫോൺ നമ്പർ 04812 73 10 25 04812 73 10 25. കോട്ടയം ജില്ലയിലെ ദേശീയ പ്രാധാന്യമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ IIT, IIM, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് തുടങ്ങിയ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ബിരുദ ബിരുദാനന്തര ബിരുദ കോഴ്സുകൾക്ക് പഠിക്കുന്ന OEC, OBC വിഭാഗങ്ങളിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികൾക്ക് OEC പോസ്റ്റ് മെട്രിക് വിദ്യാഭ്യാസ ആനുകൂല്യ പദ്ധതിക്ക് നവംബർ 30 വരെ അപേക്ഷിക്കാം. വിശദവിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും www.egrants.kerala.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ഫോൺ നമ്പർ 04842 98 31 30 04842 98 31 30.
1: ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
2: ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
1: ആൻഡ് എക്ചേട്ടി നാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് ഫ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
3: എന്തൊരു ചൂടാ!
4: കേരളത്തിൽ ചൂട് കൂടുന്നതിനെ കുറിച്ച് ഓർത്ത് ഇനി ടെൻഷൻ വേണ്ട. പിട്ടപ്പിള്ളിയിൽ ഇതാ 3 days AC സൂപ്പർ സെയിൽ. ഓണം ഓഫറുകൾക്ക് പുറമെ തിരഞ്ഞെടുത്ത മോഡലുകൾക്കൊപ്പം ഫ്രീ പെഡസ്റ്റൽ ഫാൻ, 6000 രൂപ വരെ ക്യാഷ് ബാക്ക്, 8500 രൂപ വരെ എക്സ്ചേഞ്ച് ഓഫർ, കൂടാതെ 5000 വിജയികൾക്ക് സമ്മാനങ്ങളും.
3: പിട്ടപ്പിള്ളി ഏജൻസീസ്.
0: ആലപ്പുഴ ജില്ലയിലെ മുഴുവൻ ഭിന്നശേഷിക്കാരുടെയും സമ്പൂർണ്ണ UDID രജിസ്ട്രേഷൻ എന്ന നേട്ടം നേടാൻ ജില്ലാ ഭരണകൂടം, സാമൂഹ്യനീതി വകുപ്പ്, സാമൂഹ്യ സുരക്ഷാ മിഷൻ എന്നിവർ സംയുക്തമായി പ്രത്യേക ബോധവൽക്കരണ ക്യാമ്പയിൻ സംഘടിപ്പിക്കും. 2 ആഴ്ചക്കാലം നീളുന്ന ക്യാമ്പയിനിൽ ഭിന്നശേഷി മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റ് കൈവശമുള്ള, UDID കാർഡ് ലഭിച്ചിട്ടില്ലാത്ത മുഴുവൻ ഗുണഭോക്താക്കൾക്കും പങ്കെടുക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് 1800-1201 എന്ന നമ്പറുമായി ബന്ധപ്പെടുക. 1800-1201.
5: എന്താ ഒരു വിഷമം?
6: ഈ ഓണത്തിന് കുറച്ച് ഹോം അപ്ലയൻസസ് വാങ്ങാൻ പ്ലാൻ ചെയ്തിരുന്നു, പക്ഷെ കാശിന്റെ കാര്യം.
5: അതിനെന്താ, കാശില്ലെങ്കിലും പർച്ചേസ് ചെയ്യാലോ, അതും ബെസ്റ്റ് ഓഫറിൽ.
6: അതെവിടുന്ന്?
5: നമ്മുടെ മൈജിന്ന് ഈസിയായി ഫിനാൻസ് കിട്ടും. തിരഞ്ഞെടുത്ത പ്രോഡക്റ്റുകൾക്ക് ഇപ്പോ നോ കോസ്റ്റ് EMI ഉണ്ട്. പിന്നെ 30 കോടിയുടെ ഓഫറുകളും സമ്മാനങ്ങളും ഉണ്ട്.
7: മൈജി ഓണം മാസോണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
8: മൈജി പ്രൈസ് ചാലഞ്ച് വീണ്ടും എത്തിയിരിക്കുന്നു. 59,999 രൂപ വരെ വിലയുള്ള ഫോണുകൾക്കൊപ്പം 7,500 രൂപ വരെ വിലയുള്ള പ്രോഡക്റ്റുകളും.
9: ഓഫർ 13 ഞായർ വരെ എല്ലാ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും. TNC അപ്ലൈ.
10: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. പ്രധാന പത്രവാർത്തകൾ
11: തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 6:32.
10: പരിപൂർണ പരിശോധി ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
11: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
12: എല്ലാ ദിവസവും രാവിലെ 7:55 RCR കായം എന്ത് പഠിക്കണം, എന്താകണം. പ്രായോജക RCR കായം, വിശ്വാസത്തിന്റെ നർമ്മണം.
0: ആലുവ നഗരസഭ മുഖേന സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾ ഈ മാസം 30 വരെയുള്ള കാലയളവിനുള്ളിൽ അക്ഷയ കേന്ദ്രങ്ങൾ മുഖേന വാർഷിക മസ്റ്ററിംഗ് പൂർത്തിയാക്കേണ്ടതാണ്. മസ്റ്ററിംഗ് പരാജയപ്പെടുന്ന ഗുണഭോക്താക്കൾ ലൈഫ് സർട്ടിഫിക്കറ്റ് നഗരസഭാ ഓഫീസിൽ സമർപ്പിക്കണം. ഈ മാസം 30 വരെയുള്ള കാലയളവിനുള്ളിൽ വാർഷിക മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്തവർക്ക് തുടർന്ന് പെൻഷൻ ലഭിക്കുന്നതല്ല എന്ന് അധികൃതർ അറിയിച്ചു. തൃപ്പൂണിത്തുറ സർക്കാർ ആയുർവേദ കോളേജ് ആശുപത്രിയിൽ ആശുപത്രി വികസന സൊസൈറ്റിക്ക് കീഴിൽ ഒഴിവുള്ള വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ് ഓപ്പറേറ്ററിന്റെ ഒരു തസ്തികയിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ താൽക്കാലിക നിയമനം നടത്തുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കുക 04842 77 74 89. സേവന വാർത്തകളാണ് ശ്രോതാക്കൾ കേട്ടത്.

0: ആകാശവാണി എഫ് എം വാർത്തകൾ.
1: ബഹിരാകാശ രംഗത്ത് ഇന്ത്യ ചെലവ് കുറഞ്ഞ ദൌത്യങ്ങളിലൂടെ ആഗോള ശ്രദ്ധ പിടിച്ചുപറ്റിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അന്താരാഷ്ട്ര സ്പേസ് ഉച്ചകോടിയെ ഓൺലൈനായി അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ വഴി വാങ്ങുന്ന മരുന്നുകളുടെ നിലവാരം ഉറപ്പാക്കാനുള്ള ചുമതല ഡ്രഗ്സ് കൺട്രോൾ വകുപ്പിന് നൽകാൻ തീരുമാനിച്ചതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. കെ എം എസ് സി എൽ വഴി സംഭരിച്ച മരുന്നുകൾക്ക് ഗുണനിലവാരമില്ലെന്ന് വ്യാപകമായി കണ്ടെത്തിയ സാഹചര്യത്തിലാണ് നടപടി. കുട്ടികളിലെയും കൌമാരക്കാരിലെയും മാനസികാരോഗ്യം സംരക്ഷിക്കുന്നതിനും ആത്മഹത്യ പ്രതിരോധിക്കുന്നതിനുമായുള്ള മെന്റൽ ഹെൽത്ത് ക്യാമ്പയിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി ബിന്ദു കൃഷ്ണ തിരുവനന്തപുരത്ത് നിർവഹിച്ചു. മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തബാധിതർക്കായുള്ള പുനർധിവാസ ടൌൺഷിപ്പിലെ രണ്ടാംഘട്ട വീടുകളുടെ നിർമ്മാണ പ്രവൃത്തികൾ മന്ദഗതിയിലാണെന്ന ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ലെന്ന് മന്ത്രി ടി സിദ്ദിഖ്. 110 വീടുകളുടെ നിർമ്മാണം ഈ മാസം അവസാനത്തോടെ പൂർത്തിയാകുമെന്നും മന്ത്രി. സംസ്ഥാനത്ത് ഇന്ന് വൈകുന്നേരം 6:45 മുതൽ രാത്രി 12:45 വരെയുള്ള സമയത്ത് വൈദ്യുതി നിയന്ത്രണം ആവശ്യമായി വന്നേക്കാമെന്ന് കെഎസ്ഇബി. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ നാളെ മുതൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം ജില്ലയിലെ തീരങ്ങളിൽ നാളെ രാവിലെ 8:30 വരെ കടലാക്രമണത്തിന് സാധ്യത. വനിതാ ഏഷ്യാകപ്പ് ക്രിക്കറ്റ് സെമി ഫൈനലിൽ ഇന്ത്യ ഇന്ന് ബംഗ്ലാദേശിനെ നേരിടും. രാത്രി 8:00 മത്സരം.
0: ആകാശവാണി എഫ് എം വാർത്തകൾ.
1: ആകാശവാണി കൊച്ചി എഫ് എം 102.3, സമയം 5 കഴിഞ്ഞ് 3:20. പ്രിയ ശ്രോതാക്കളിപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം സിദ്ധാർത്ഥ എന്ന ചിത്രത്തിൽ ഹരിഹരനും ചിത്രയും പാടിയ ഗാനം. ഗാനരചന കൈതപ്രം, സംഗീതം വിദ്യാസാഗർ.

0: എന്തേട്ടാ ഒരു വിഷമം?
1: ഈ ഓണത്തിന് കുറച്ച് ഹോം അപ്ലയൻസസ് വാങ്ങാൻ പ്ലാൻ ചെയ്തിരുന്നു, പക്ഷെ കാശിന്റെ കാര്യം.
0: അതിനെന്താ, കാശില്ലെങ്കിലും പർച്ചേസ് ചെയ്യാലോ, അതും ബെസ്റ്റ് ഓഫറിൽ.
1: അതെവിടുന്ന്?
0: ഇവിടെ മൈജിന്ന് ഈസി ആയി ഫിനാൻസ് കിട്ടും. തിരഞ്ഞെടുത്ത പ്രോഡക്റ്റുകൾക്ക് ഇപ്പൊ നോ കോസ്റ്റ് ഇ എം ഐ ഉണ്ട്. പിന്നെ 30 കോടിയുടെ ഓഫറുകളും സമ്മാനങ്ങളും ഉണ്ട്.
2: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
3: കൈതപ്രം രവീന്ദ്രൻ കൂട്ടുകെട്ടിലെ ഒരു ഗാനം, ചിത്രം അഭിമന്യു, പാടിയത് എം ജി ശ്രീകുമാർ.

0: ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
1: ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണം ഓഫറുകൾ തുടരുന്നു.
0: ആൻഡ് എക്സൈറ്റ് നാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് ഫ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
1: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
2: ചിത്രം മാണിക്യ ചെമ്പഴുക്ക, എം എം കീരവാണി, സുജാത എന്നിവർ പാടിയത്. ഗാനരചന ഷിബു ചക്രവർത്തി, സംഗീതം രാജാമണി.

0: കിച്ചണൊന്ന് മാറ്റം വരുത്തിയാലോ. പഴയ കെറ്റില്, അയൺ ബോക്സ്, അപ്പച്ചട്ടി, ഗ്യാസ് സ്റ്റവ് ഒക്കെ ഒന്ന് മാറ്റി പുതിയതാക്കണ്ടേ?
1: മാറ്റിക്കോ. വിലയെ കുറിച്ച് മാത്രം ചിന്തിക്കണ്ട. മറ്റാരും നൽകാത്ത വിലക്കുറവുമായി മൈ ജി പ്രൈസ് ചാലഞ്ച് വീണ്ടും. എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും സെപ്റ്റംബർ 13 വരെ.
2: ചിത്രപാടിയ ഗാനം. ചിത്രം പട്ടണപ്രവേശം. യൂസഫലി കേച്ചേരിയുടെ വരികൾ. സംഗീതം ശ്യാം.

0: 1,299 രൂപയ്ക്ക് സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ. കൂടാതെ വാഷിംഗ് മെഷീൻ പർച്ചേസിൽ 10,000 രൂപ വരെ വില വരുന്ന ഇഷ്ടമുള്ള പ്രോഡക്റ്റുകളും സ്വന്തമാക്കാം.
1: മൈ ജി പ്രൈസ് ചലഞ്ച് ഓഫർ സെപ്റ്റംബർ 13 വരെ മാത്രം.
2: ജാക്ക്പോട്ട് എന്ന ചിത്രത്തിൽ യേശുദാസും ചിത്രയും പാടിയ ഗാനം. ഗാനരചന ബിച്ചു തിരുമല. ഈണം നൽകിയത് ഇളയരാജ.

0: യേശുദാസ് പാടിയ ഗാനമാണ് നിങ്ങൾ കേട്ടത്. ചിത്രം നീലഗിരി. ഗാനരചന പി കെ ഗോപി, സംഗീതം മരകതമണി. ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 6:40 കേൾക്കാം. ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 5 കഴിഞ്ഞ് 45:04. പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ സ്പോൺസേഡ് പരിപാടി ഞാറ്റുവേല.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
0: ഞാറ്റുവേല.
1: കർഷക സമൃദ്ധിയുടെ വിളപ്പൊലിമ.
2: വിതയുടെ പുകിലുകൾ വീണ്ടും ഉണരട്ടെ, പുതിയൊരു ചാലുകൾ ഉഴുതിടട്ടെ.
1: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
0: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം. സുഗന്ധവ്യഞ്ജന വിളകളിൽ മലയാളിക്ക് ഏറെ പ്രിയപ്പെട്ടതാണ് ഇഞ്ചി. നമ്മുടെ സദ്യവട്ടങ്ങളിലെ മുമ്പനാണ് ഇഞ്ചിക്കറി. കൂടാതെ നിത്യേനയുള്ള നമ്മുടെ പല വിഭവങ്ങളിലും ഇഞ്ചിയുടെ സാന്നിധ്യം തിരിച്ചറിയാം. മലയാളിയുടെ ആവശ്യകതയ്ക്കനുസരിച്ച് വിശേഷ ദിവസങ്ങളിൽ ഇഞ്ചിയുടെ വില ക്രമാതീതമായി വർദ്ധിക്കുന്നതും അതുകൊണ്ടുതന്നെ. നമുക്കൊഴിച്ചുകൂടാനാകാത്ത ഇഞ്ചി എന്തുകൊണ്ട് നമുക്ക് കൃഷി ചെയ്തുകൂടാ? ഗ്രോ ബാഗിൽ നട്ടാൽ പോലും നമുക്കാവശ്യമുള്ള ഇഞ്ചി ലഭിക്കും. വിപുലമായി കൃഷി ചെയ്താൽ നല്ല വിലയും വിപണിയും ലഭിക്കുന്ന ഒരു സുഗന്ധവിളയാണ് ഇഞ്ചി. അപ്പോൾ നമുക്ക് ഇഞ്ചി കൃഷിയുടെ കൂടുതൽ വിശേഷങ്ങൾ ഒന്ന് കേട്ടുനോക്കാം അല്ലേ? ഇഞ്ചിയുടെ കൃഷിരീതികളെയും വളപ്രയോഗത്തെയും പരിപാലന രീതികളെയും വിളവെടുപ്പിനെയും കുറിച്ചെല്ലാം വിശദമാക്കുന്നത് വെള്ളായണി കാർഷിക കോളേജിലെ തോട്ട സുഗന്ധവ്യഞ്ജന ഔഷധ സസ്യ വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ശ്രീകല ജി എസ്.
3: പ്രാചീന കാലം മുതൽക്കേ ഇഞ്ചി ഔഷധമായും സുഗന്ധവ്യഞ്ജനമായും നമ്മൾ ഉപയോഗിച്ചു വരുന്നു. മുൻകാലങ്ങളിൽ ഇഞ്ചി ഉണക്കിയ ചുക്കായിരുന്നു കൂടുതലായി ഉപയോഗിക്കുന്നതെങ്കിൽ ഇന്ന് പച്ച ഇഞ്ചി കറികൾക്കും കറിക്കൂട്ടുകളുമായി ധാരാളം ഉപയോഗിച്ചു വരുന്നു. ഇഞ്ചി, പച്ച ഇഞ്ചി, ചുക്ക്, ചുക്കുപൊടി, പ്രിസർവ്ഡ് ഇഞ്ചി, ക്രിസ്റ്റലൈസ്ഡ് ഇഞ്ചി, ഇഞ്ചി പ്യൂറി, ഇഞ്ചി വെളുത്തുള്ളിക്കൂട്ട്, ഇഞ്ചി മിഠായി, ഇഞ്ചി സത്ത്, ഇഞ്ചി ഒലിയോറസിൻ എന്നിങ്ങനെ വിവിധ ഉൽപ്പാദനങ്ങളായി ഇന്ന് വിപണിയിലുണ്ട്. FAA യുടെ 2024 കണക്കനുസരിച്ച് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഇഞ്ചി ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഇന്ത്യയാണ്. ഇന്ത്യ കൂടാതെ നൈജീരിയ, ചൈന, നേപ്പാൾ, ഇന്തോനേഷ്യ, തായ്ലൻഡ്, ബംഗ്ലാദേശ്, ശ്രീലങ്ക എന്നീ രാജ്യങ്ങളും ഇഞ്ചി കൃഷി ചെയ്യുന്നു. കേരളത്തിൽ 2860 ഇഞ്ചി കൃഷി ചെയ്യുന്നു. ഇന്ത്യയിൽ ഏകദേശം 10th സ്ഥാനമാണ് കേരളത്തിനുള്ളത്. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിന്റെ ഉൽപ്പാദനക്ഷമത വളരെ കൂടുതലാണ്. കേരളത്തിന്റെ ഉൽപ്പാദനക്ഷമത 1 20 ടണ്ണാണ്. വ്യാവസായികാടിസ്ഥാനത്തിൽ വളരെ കൂടുതൽ സ്ഥലങ്ങൾ പാട്ടത്തിനെടുത്താണ്, ഫെർട്ടിഗേഷൻ വഴിയുമാണ് ഈ വലിയ മുതൽ മുടക്കിയുള്ള ഇഞ്ചി കൃഷി നടത്തുന്നത്. 1 acre $6-7 lakh രൂപ വരെ ചെലവാക്കിയാണ് കൃഷി ചെയ്യുന്നത്. ഇത്തരത്തിൽ കൃഷി ചെയ്യുമ്പോൾ 1 kg 50 rupees കൂടുതലെങ്കിലും ലാഭം കിട്ടിയാൽ മാത്രമേ ലാഭകരമായ കൃഷി കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. ജൂൺ ജൂലൈ മാസമാകുമ്പോൾ ഇഞ്ചിയുടെ വില കൂടി വരും. ഈ സമയങ്ങളിൽ 200 to 300 rupees വരെ കിട്ടിയ വർഷങ്ങൾ ഉണ്ട്. ഇഞ്ചി കർഷകരെ മോഹിപ്പിക്കുന്ന ഒരു വിളയാണ്. നല്ല വില കിട്ടിയാൽ ആദായകരമായ കൃഷിയുമാണ്. വലിയ മുതൽ മുടക്കി ഇഞ്ചി കൃഷി ചെയ്യുന്നവർ ഇഞ്ചിക്ക് വിലയുള്ള സമയം നോക്കിയാണ് വിളവെടുക്കുന്നത്. എങ്ങനെയൊക്കെയാണ് ഇഞ്ചി കൃഷി ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇഞ്ചി കൃഷിക്ക് പറ്റിയ കാലാവസ്ഥയും മണ്ണുമാണ് കേരളത്തിലുള്ളത്. വയലിലും കരപ്രദേശത്തും തെങ്ങിൻ തോപ്പിലെയും കൗങ്ങിൻ തോപ്പിലെയും ഇടവിളയായും ടെറസിലെ ഗ്രോ ബാഗുകളിലും ചട്ടികളിലും ചാക്കുകളിലും ഒക്കെ ഇഞ്ചി കൃഷി ചെയ്യാം. ചൂടും ഈർപ്പവും കലർന്ന കാലാവസ്ഥയാണ് ഇഞ്ചി കൃഷിക്ക് അനുയോജ്യം. മഴയെ ആശ്രയിച്ചും ജലസേചനത്തെ ആശ്രയിച്ചും ഇഞ്ചി കൃഷി ചെയ്യാം. മഴയെ ആശ്രയിച്ച് കൃഷി ചെയ്യുമ്പോൾ ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് വിത്ത് നടുന്നത്. ജലസേചനത്തെ ആശ്രയിച്ച് ഇഞ്ചി കൃഷി ചെയ്യുമ്പോൾ ജാനുവരി ഫെബ്രുവരി മാസങ്ങളിൽ വിത്ത് നടുന്നു. പഴയ കർഷകർ ഇഞ്ചി നടുന്നതിന് തിരഞ്ഞെടുക്കുന്നത് കാർത്തിക ഞാറ്റുവേലയാണ്. കാർത്തിക ഞാറ്റുവേല തുടങ്ങിയാൽ 14 നാൾ വേനൽ മഴ വന്നു പോയിരിക്കും എന്നാണ് പറയുന്നത്. മെയ് 11 മുതൽ മെയ് 24 വരെയുള്ള കാലയളവാണ് കാർത്തിക ഞാറ്റുവേല കാലയളവ്. നടുന്നത് താമസിച്ചാൽ ജൂൺ മാസമായി പോയാൽ തണ്ടുതുരപ്പന്റെ ആക്രമണം കൂടുതലായി കാണുന്നുണ്ട്. അപ്പോൾ ഏപ്രിൽ മുതൽ മെയ് വരെയുള്ള മാസങ്ങളിൽ ഇഞ്ചി വിത്ത് നടാവുന്നതാണ്. വിത്തിഞ്ചി ശേഖരിക്കുന്നതിന് വേണ്ടി മുൻ സീസണുകളിൽ ഇഞ്ചി തടത്തിൽ നിൽക്കുമ്പോൾ തന്നെ തിരഞ്ഞെടുക്കണം. 6 മുതൽ 8 മാസം പ്രായമായ ആരോഗ്യമുള്ള കരുത്തുള്ള രോഗവിമുക്തമായ ചെടികൾ അടയാളപ്പെടുത്തി വയ്ക്കണം. പാകമാകുമ്പോൾ ഇവയിൽ നിന്ന് വിത്ത് ശേഖരിക്കാം. ജാനുവരി ഫെബ്രുവരി മാസങ്ങളിൽ ഇഞ്ചി വിളവെടുക്കാൻ പാകമാകും. വിളവെടുത്താൽ 2 മാസം വരെ അവ സംഭരിച്ചു വയ്ക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ടാണ് നടാൻ വേണ്ടി നമ്മൾ എടുക്കുന്നത്. വിത്തിഞ്ചിക്ക് വേണ്ടി ശേഖരിക്കുന്ന ഈ ഇഞ്ചി മാംഗോസപ് 3 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ അഥവാ കാർബൺ ഡൈസിം 2 ഗ്രാം

ഒരു ലിറ്റർ വെള്ളത്തിൽ, കൂട്ടത്തിൽ മാലത്തയോൺ 1 ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ എന്നീ ലായനികളിൽ അരമണിക്കൂർ മുക്കി വയ്ക്കുന്നു. അരമണിക്കൂർ കഴിഞ്ഞ് ഈ ലായനിയിൽ നിന്നെടുത്ത് തണലിലിട്ടുണക്കി കുഴികളെടുത്ത് മണലോ അറക്കപ്പൊടിയോ വിരിച്ച കുഴികളിൽ സൂക്ഷിക്കാം. കുഴിയുടെ മുകളിൽ പാനനിലയിട്ട ശേഷം ഓലയിട്ട് മൂടി വയ്ക്കാം. മാസത്തിലൊരിക്കൽ ഈ ഇഞ്ചി പുറത്തെടുത്ത് നോക്കി കേടുള്ളവ നീക്കി അവയെ സൂക്ഷിച്ച് വെക്കേണ്ടതാണ്. അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങളായ അശ്വതി, ചിത്ര, ചന്ദ്ര, കാർത്തിക, ആതിര, ISR വരദ, മഹിമ, രജത എന്നിവ കൂടാതെ നാടൻ ഇനങ്ങളായ മാരൻ, ബ്രസീലിയൻ ഇനമായ റിയോ ഡി ജനേറോ എന്നിവയും നമുക്ക് തിരഞ്ഞെടുക്കാം. വാരങ്ങൾ തയ്യാറാക്കലാണ് അടുത്ത പരിപാടി. നല്ല നീർവാഴ്ചയുള്ള മണ്ണിൽ വാരങ്ങൾ തയ്യാറാക്കിയാണ് ഇഞ്ചി കൃഷി ചെയ്യുന്നത്. 1 മുതൽ 1.2 മീറ്റർ വീതിയുള്ള, ഏകദേശം 4 അടി വീതിയുള്ളതും സൗകര്യപ്രദമായ നീളത്തിലുള്ള വാരങ്ങളാണ് തയ്യാറാക്കുന്നത്. കട്ടകൾ ഉടച്ച് കല്ലുകൾ നീക്കി 25 സെന്റിമീറ്റർ ഉയരത്തിൽ വാരങ്ങൾ തയ്യാറാക്കാം. 3x1 മീറ്റർ കണക്കിലുള്ള വാരങ്ങളിൽ ഏകദേശം 100 ഗ്രാം കുമ്മായം ഇടാവുന്നതാണ്. ഓരോ വാരത്തിലും 4 മുതൽ 5 സെന്റിമീറ്റർ താഴ്ചയുള്ള ചെറു കുഴികൾ എടുക്കാം. ഒരു വരിയിൽ 4 ചെറിയ കുഴികൾ വരെ എടുക്കുന്നതാണ്. ഓരോ വിത്തും 25x25 സെന്റിമീറ്റർ അകലത്തിൽ നടുന്നു. 20 ഗ്രാം ഇഞ്ചി വിത്തുകളാണ് നടാൻ ഉപയോഗിക്കുന്നത്. നടാൻ ഉപയോഗിക്കുന്ന വിത്തുകളിൽ 2 മുകുളങ്ങൾ എങ്കിലും വേണം. ഇവ ഒടിച്ചെടുത്ത ശേഷം മാംഗോസബ് 3 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ അല്ലെങ്കിൽ 20 ഗ്രാം സ്യൂഡോമോണോസ് 1 ലിറ്റർ വെള്ളത്തിൽ എന്ന കണക്കിൽ എടുത്ത ശേഷം അവയിൽ അരമണിക്കൂർ മുക്കി വച്ചതിന് ശേഷം തണലത്ത് ഉണക്കിയിട്ട് നടാൻ ഉപയോഗിക്കുന്നു. ചാണകം ഉപയോഗിക്കുന്നത് ട്രൈക്കോഡെർമ സമ്പുഷ്ടീകരിച്ച ചാണകപ്പൊടിയായോ അല്ലെങ്കിൽ ചാണകപ്പൊടി മാത്രമായോ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. 3x1 മീറ്റർ കണക്കിലെ വാരത്തിൽ 12 കിലോ ചാണകപ്പൊടി ആണ് ഉപയോഗിക്കേണ്ടത്. അടിവളമായി 75 ഗ്രാം മസൂരി ഫോസ് അല്ലെങ്കിൽ എല്ലുപൊടി, 20 ഗ്രാം മ്യൂറേറ്റ് ഓഫ് പൊട്ടാഷ് എന്നിവയും കൊടുക്കാം. അടുത്ത വളമിടൽ 2ാം മാസത്തിലും 4ാം മാസത്തിലുമാണ്. നട്ട് 1 മാസം കഴിഞ്ഞ് ഇവ പൊടിച്ചു വരുന്നതായി കാണാം. 2ാം മാസത്തിൽ 25 ഗ്രാം യൂറിയയും 4ാം മാസത്തിൽ വീണ്ടും 25 ഗ്രാം യൂറിയയും 25 ഗ്രാം മ്യൂറേറ്റ് ഓഫ് പൊട്ടാഷ്യം നൽകാവുന്നതാണ്. നട്ട് കഴിഞ്ഞാൽ ഉടൻ പൊതയിടേണ്ടതാണ്. കരിയില വച്ചോ പച്ചയില വച്ചോ പുതയിടാം. തെങ്ങോലകൾ കീറിയും പുതയിടാനായിട്ട് ഉപയോഗിക്കാം. തെങ്ങോലകൾ ഉപയോഗിക്കുന്ന കൃഷി രീതിയിൽ മൃദുചീയൽ കുറയുന്നതായി കണ്ടിട്ടുണ്ട്. 3x1 മീറ്റർ വാരത്തിൽ നട്ട ഉടനെ 6 കിലോ പുതയാണ് ഇടുന്നത്. തുടർന്ന് 2ാം മാസത്തിലും 4ാം മാസത്തിലും 3 കിലോ വീതം പുത വീണ്ടും ഇടേണ്ടതാണ്. പുതയിടുന്നതിന് മുൻപായി കള പറിച്ച് വളം നൽകുകയും മണ്ണ് കൂട്ടിയിടുകയും ചെയ്യുന്നു. ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ ഏകദേശം ഇഞ്ചി കൃഷി കഴിഞ്ഞു എന്നാണ് സാരം. പിന്നെ വരുന്നത് രോഗകീട നിയന്ത്രണങ്ങളാണ്. ഇഞ്ചിയിൽ കാണുന്ന പ്രധാന രോഗങ്ങൾ മൃദുചീയലും ബാക്ടീരിയൽ വാട്ടവുമാണ്. രോഗലക്ഷണമായി കാണുന്നത് ഇല മഞ്ഞളിക്കുന്നതാണ്. മൃദുചീയൽ നിയന്ത്രിക്കാൻ ബോഡോ മിശ്രിതം 1% അഥവാ കോപ്പറോക്സിക്ലോറൈഡ് 2 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ അല്ലെങ്കിൽ മാംഗോസബ് 3 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്ന കണക്കിന് മണ്ണിൽ കലക്കി ഒഴിക്കുകയും ചെടിയിൽ സ്പ്രേ ചെയ്യുകയുമാണ് ചെയ്യുന്നത്. എന്നാൽ ബാക്ടീരിയൽ വാട്ടമാണെങ്കിൽ ചെടികൾ വേഗന്ന് നശിച്ചു പോവുകയാണ് ചെയ്യുന്നത്. ഇവയുടെ തണ്ട് വെള്ളത്തിൽ വെച്ചാൽ പാലുപോലെ ദ്രാവകം വെള്ളത്തിൽ ചേരുന്നതായി കാണാം. അവയുടെ തണ്ട് പിഴുത് മണപ്പിച്ചാൽ ഒരു കടുത്ത മണം ഉള്ളതായി അനുഭവപ്പെടുന്നു. ബാക്ടീരിയൽ വാട്ടമെന്ന് മനസ്സിലാക്കിയാൽ 1 ആഴ്ചത്തേക്ക് നനയ്ക്കൽ നിർത്തിവെക്കേണ്ടതാണ്. അസുഖം വന്ന മൂട് പിഴുത് കളയുകയും കോപ്പറോക്സിക്ലോറൈഡ് 2 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി ഒഴിക്കുകയും ചെയ്യേണ്ടതാണ്. രോഗം വന്ന ഭാഗത്തെ മണ്ണ് മാറ്റി അവിടെ ബ്ലീച്ചിങ് പൗഡർ ഇടുകയും വേണം. രോഗശമനം ഉണ്ടാകാതെ വന്നാൽ KCycline 6g 30 ലിറ്റർ വെള്ളത്തിൽ കലക്കി ഈ ചെടികളുടെ മൂട്ടിൽ മണ്ണ് കുതിർക്കെ ഒഴിക്കേണ്ടതാണ്. ഇഞ്ചിയിൽ പ്രധാനമായും ബാധിക്കുന്ന കീടം തണ്ടുതുരപ്പനാണ്. ചെടിയുടെ നടുവിലെ ഇല മഞ്ഞളിച്ച് ഉണങ്ങുകയും ചെടിയുടെ തണ്ട് പുഴു തുരന്നിരിക്കുന്നതായും കാണാം. തുരന്ന ഭാഗത്തുകൂടി വിസർജ്യ വസ്തുക്കൾ പുറത്തു വരുന്നതും കാണാവുന്നതാണ്. ക്വിനാൽഫോസ് 5 ml 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി അഥവാ വേപ്പധിഷ്ഠിത കീടനാശിനി 4 ml 1 ലിറ്റർ വെള്ളത്തിൽ അല്ലെങ്കിൽ കൊറാജൻ 3g 10 ലിറ്റർ വെള്ളത്തിൽ എന്നിവ കലക്കി സ്പ്രേ ചെയ്യാവുന്നതാണ്. ഇഞ്ചി നട്ട് 8 മാസം കഴിയുമ്പോൾ വിളവെടുപ്പ് തുടങ്ങാവുന്നതാണ്.
വിളവെടുക്കുന്നതിന് ഒന്നോ രണ്ടോ മാസം മുമ്പിൽ ജലസേചനം നിർത്തി വയ്ക്കേണ്ടത് ആവശ്യമാണ്. ഇലകളും തണ്ടും പഴുത്തു വീഴുന്നതായി കാണാം.

0: തുടർന്ന് വിളവെടുപ്പ് ആരംഭിക്കാവുന്നതാണ്. ഒരു ഹെക്ടറിൽ നിന്ന് ഏകദേശം 20 മുതൽ 22 ടൺ പച്ച ഇഞ്ചി വരെ ലഭിക്കുന്നതാണ്. ഗ്രോ ബാഗിലും കൃഷി ചെയ്യാൻ സാധിക്കുന്നതാണ്. ഗ്രോ ബാഗിലെ കൃഷി വഴിയും നല്ല വിളവ് ലഭിക്കുന്നു. 15x15 ഇഞ്ച് ഉള്ള ഗ്രോ ബാഗുകളിൽ 8 മുതൽ 10 ഓട്ടകൾ ഇട്ടതിന് ശേഷം ഇവ നടാൻ വേണ്ടി ഉപയോഗിക്കാവുന്നതാണ്. 1/3 ഭാഗം മണ്ണ്, ചാണകപ്പൊടി, ചകിരിച്ചോ കമ്പോസ്റ്റ് എന്നിവ ഉപയോഗിക്കാവുന്നതാണ്. കരിഞ്ഞ ഇലകൾ കൂടി ഈ ഗ്രോ ബാഗിൽ ചേർക്കാം. പുതയിടാനും കരിയിലയോ പച്ചയിലയോ നമുക്ക് ഉപയോഗിക്കാം. ഗ്രോ ബാഗിൽ വളർത്തുമ്പോൾ കട്ടിയില്ലാത്ത പോട്ടിംഗ് മിശ്രിതമായതിനാൽ നല്ല പ്രകന്ധങ്ങൾ ഉണ്ടാകുന്നതായി കാണുന്നു. പരമ്പരാഗതമായ രീതിയിൽ ഇഞ്ചി കൃഷി ചെയ്യുന്നതിൽ നിന്ന് വ്യത്യസ്തമായി പോട്രേകളിലും ഇഞ്ചി നട്ട് പറിച്ചു നടുന്ന രീതിയും ഇപ്പോൾ കർഷകർ പ്രാവർത്തികമാക്കി വരുന്നു. 1 മുകുളമോ 2 മുകുളമോ ആയ കഷ്ണങ്ങളാക്കി 20 ഗ്രാം സ്യൂഡോമോണാസ് 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയ ശേഷം ആ ലായനിയിൽ ഇഞ്ചിയുടെ വിത്തുകൾ ഇട്ടതിന് ശേഷം 1/2 മണിക്കൂർ കഴിഞ്ഞ് എടുത്ത് അവ ഉണക്കാൻ വെക്കേണ്ടതാണ്. 50 കുഴികളുള്ള പോട്രേകളാണ് നടാൻ ഉപയോഗിക്കുന്നത്. 3:1 എന്ന അനുപാതത്തിൽ ചകിരിച്ചോർ കമ്പോസ്റ്റും വെർമി കമ്പോസ്റ്റും എടുത്ത് നനച്ച ശേഷം 10 ഗ്രാം ട്രൈക്കോഡേമ 1 കിലോഗ്രാം നടീൽ വസ്തുവിൽ എന്ന രീതിയിൽ ചേർക്കണം. ഈ മിശ്രിതമാണ് പോട്രയെ നിറയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. നട്ട് 1.5 മാസം കഴിയുമ്പോൾ ഈ ഇഞ്ചി തൈകൾ പറിച്ചു നടാൻ പാകമാവും.
1: ഇഞ്ചിയുടെ കൃഷിരീതികളെയും വളപ്രയോഗത്തെയും പരിപാലനത്തെയും വിളവെടുപ്പിനെയും കുറിച്ചെല്ലാം ഇതുവരെ വിശദമാക്കിയത് വെള്ളായണി കാർഷിക കോളേജിലെ തോട്ട സുഗന്ധ വ്യഞ്ജന ഔഷധ സസ്യ വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ശ്രീകല GS.

0: പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ, കവടിയാർ പി ഒ, തിരുവനന്തപുരം 3.
1: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
0: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
1: ആകാശവാണി കൊച്ചി എഫ് എം 102.3, സമയം 5 മണി കഴിഞ്ഞ് 59:31. ഇനി 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക്, തിരുവനന്തപുരം റിലേ.

0: പദ്ധതികൾ ജനനന്മയ്ക്ക്. സ്റ്റാർട്ടപ്പ് ഇന്ത്യ സീഡ് ഫണ്ട് സ്കീം, ഇതേക്കുറിച്ച് ഡോക്ടർ നൌഫൽ ഇപ്പോൾ സംസാരിക്കുന്നു.
1: സ്റ്റാർട്ടപ്പ് ഇന്ത്യ സീഡ് ഫണ്ട് സ്കീം, SIFS എന്നാണ് ഈ പദ്ധതിയുടെ ചുരുക്കപ്പേര്. കേന്ദ്ര സർക്കാരിന്റെ അഭിമാന പദ്ധതിയായ സ്റ്റാർട്ടപ്പ് ഇന്ത്യയുടെ ഭാഗമായാണ് SIFS വിഭാവന ചെയ്തിരിക്കുന്നത്. 2023 ഫെബ്രുവരിയിൽ 477.25 കോടി കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രാലയം ഈ പദ്ധതിയുടെ നടത്തിപ്പിനു വേണ്ടി അനുവദിച്ചിരുന്നു. എന്താണ് SIFS? ഒരു സ്റ്റാർട്ടപ്പിന്റെയോ ബിസിനസ് ആശയത്തിന്റെയോ പ്രാഥമിക ഘട്ടത്തിൽ, അത് വിത്തായിരിക്കുന്ന ഘട്ടത്തിൽ വേണ്ടുന്ന നിക്ഷേപ സമാഹാരം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉറപ്പാക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ അടിസ്ഥാന ലക്ഷ്യം. കമ്പനിയെ സ്വന്തം നിലയ്ക്ക് നിക്ഷേപം കണ്ടെത്താനും സമാഹരിക്കാനും കഴിയുന്ന ഘട്ടത്തിലേക്ക് എത്താൻ ശക്തിപ്പെടുത്തുക എന്ന ഉദ്ദേശമാണ് ഈ പദ്ധതിക്കുള്ളത്. സ്റ്റാർട്ടപ്പ് സ്വയം പര്യാപ്തമാകും വരെ ഏത് ഘട്ടത്തിലും ഈ സാമ്പത്തിക സഹായം ലഭിക്കും. രാജ്യത്ത് വ്യവസായ സൗഹൃദ അന്തരീക്ഷം ഉറപ്പാക്കാനായി

0: കേന്ദ്ര സർക്കാർ ആരംഭിച്ച വിവിധ പദ്ധതികളുടെ തുടർച്ചയാണ് SISFS. ഈ പദ്ധതിയുടെ ഭാഗമായി 19 ആക്ഷൻ പോയിന്റുകൾ ഉൾപ്പെടുന്ന ഒരു ആക്ഷൻ പ്ലാൻ 2016 ജനുവരിയിൽ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചിരുന്നു. സ്റ്റാർട്ടപ്പ് ഇന്ത്യ ഇനിഷ്യേറ്റീവിന്റെ കീഴിൽ വരുന്ന പ്രധാന പദ്ധതികളാണ് ഫണ്ട് ഓഫ് ഫണ്ട്സ് ഫോർ സ്റ്റാർട്ട്സപ്പ്, SISFS, ക്രെഡിറ്റ് ഗ്യാരണ്ടി സ്കീം ഫോർ സ്റ്റാർട്ട്അപ്സ് എന്നിവ. ആദ്യഘട്ടം എന്ന നിലയിൽ വ്യവസായവും ആഭ്യന്തര വാണിജ്യവും വികസിപ്പിക്കുവാൻ ഉത്തരവാദിത്തപ്പെട്ട കേന്ദ്ര വകുപ്പ് 945 കോടി രൂപ സ്റ്റാർട്ടപ്പുകൾക്ക് 2021-22 കാലത്ത് അനുവദിച്ചിരുന്നു. വിദഗ്ധ ഉപദേശ സമിതിയാണ് ഈ പദ്ധതി നടപ്പാക്കാനുള്ള അപേക്ഷകൾക്ക് അംഗീകാരം നൽകുന്നത്. ഡിപ്പാർട്ട്മെന്റ് ഫോർ പ്രൊമോഷൻ ഓഫ് ഇൻഡസ്ട്രി ആൻഡ് ഇന്റേണൽ ട്രേഡ് ആണ് ഈ കമ്മിറ്റി രൂപീകരിക്കുക. കമ്മിറ്റിയുടെ മേൽനോട്ടത്തിലാണ് ഫണ്ട് അനുവദിക്കുന്നത്. കമ്പനികളെ തിരഞ്ഞെടുക്കുക, അവയുടെ വളർച്ച നിരീക്ഷിക്കുക, ആവശ്യം വേണ്ട മറ്റിതര സഹായങ്ങൾ ഉറപ്പാക്കുക എല്ലാം കമ്മിറ്റിയുടെ ലക്ഷ്യമാണ്. ഈ പദ്ധതിയിൽ ഗുണഭോക്താവാൻ വേണ്ട യോഗ്യതകൾ ഇനി പറയുന്നവയാണ്. വാണിജ്യ വ്യവസായ മന്ത്രാലയം അംഗീകരിച്ച 2 വർഷത്തിൽ താഴെ മാത്രം പ്രായമുള്ള സ്റ്റാർട്ടപ്പുകൾക്കാണ് ഈ ഫണ്ടിന് അപേക്ഷിക്കാനാവുക. 10 ലക്ഷത്തിന് മുകളിലുള്ള യാതൊരു സഹായവും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിൽ നിന്ന് ലഭിച്ചിട്ടില്ലാത്ത സ്റ്റാർട്ടപ്പുകൾക്ക് മാത്രമേ ഈ പദ്ധതിയിൽ അപേക്ഷിക്കാനാകൂ. സാമൂഹിക പ്രസക്തിയുള്ള പ്രവർത്തനങ്ങളിലോ മലിനീകരണ നിയന്ത്രണം, ജലപരിപാലനം, വിദ്യാഭ്യാസം, ആരോഗ്യം, പ്രതിരോധം, കൃഷി, ബഹിരാകാശം, റെയിൽ, ഓയിൽ തുടങ്ങിയ മേഖലകളിലോ പ്രവർത്തിക്കുന്ന സ്റ്റാർട്ടപ്പുകൾക്കാണ് മുൻഗണന. വരുന്ന 4 വർഷക്കാലം കൊണ്ട് 3600 സ്റ്റാർട്ടപ്പുകൾക്ക് സഹായം നൽകും എന്നാണ് കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. 5 കോടി രൂപ വരെയാണ് ഒരു സ്റ്റാർട്ടപ്പിന് പരമാവധി ധനസഹായമായി ഈ പദ്ധതിയിലൂടെ നൽകുക. രാജ്യത്ത് വ്യവസായ സൗഹൃദ അന്തരീക്ഷം സാധ്യമാക്കാൻ ഈ പദ്ധതി ഉപകരിക്കുമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്.
1: സ്റ്റാർട്ടപ്പ് ഇന്ത്യ സീഡ് ഫണ്ട് സ്കീം. ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ നൗഫൽ. പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു. ആകാശവാണി കൊച്ചി FM 102.3. സമയം 6 മണി കഴിഞ്ഞ് 3 മിനിറ്റ് 46 സെക്കൻഡ്.

ഇന്ന് 6:50 കിസാൻ വാണി. ജൈവകള നിയന്ത്രണം. ഡോക്ടർ ഷീജ കേരാജ് സംസാരിക്കുന്നു. ഇന്ന് 6:50 കിസാൻ വാണിയിൽ. ആകാശവാണി കൊച്ചി എഫ് എം 102.3. സമയം 6 കഴിഞ്ഞ് 4:35. ഇനി 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. ഡൽഹി റിലേ.

0: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. അറിയിപ്പുകളെ തുടർന്ന് മധുരം ഗീതം, സേവന വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ, തിരുവനന്തപുരം റിലേ. 6:40 ചലച്ചിത്ര ഗാനങ്ങൾ. 6:50 കിസാൻ വാണി, ജൈവകള നിയന്ത്രണം. ഡോക്ടർ ഷീജ കേരാജ് സംസാരിക്കുന്നു. 7:20 വിപണി, 7:25 വാർത്തകൾ, തിരുവനന്തപുരം റിലേ.
1: പപ്പാ, കോളേജ് ഫീസ്

0: കൂടുതലാണ്.
1: മോളെ
0: ഓർമ്മയുണ്ടോ, ബോണസിൽ നിന്നും കുറച്ച് പൈസ അക്കൗണ്ടിലിട്ടിരുന്നില്ലേ?
1: രണ്ടു വർഷമായിട്ട് അക്കൗണ്ടിൽ ഒരു ഇടപാട് നടന്നിട്ടില്ല. ചിലപ്പോൾ ഇന്നോപ്പറേറ്റീവ് ആയിട്ടുണ്ടോ?
2: ഇപ്പൊ തന്നെ ബാങ്കിൽ ചെന്ന് വീഡിയോ KYC മുഖേന KYC അപ്ഡേറ്റ് ചെയ്യൂ, അക്കൗണ്ട് ആക്ടീവ് ആകും, തികച്ചും ഫ്രീ. വാ,
0: എങ്ങോട്ട്?
2: അഡ്മിഷൻ എടുക്കാൻ. അക്കൗണ്ട് ആക്ടീവ് ആയി.
0: RBI പറയുന്നു,
3: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
4: 7:35 FM ഈവനിംഗ് സമകാലികം. ലോക ആത്മഹത്യാ പ്രതിരോധ ദിനത്തോടനുബന്ധിച്ച് മാറ്റാം കാഴ്ചപ്പാട്, ജീവിക്കാം ആവോളം. 7:55 ഒരിടത്തൊരിടത്ത് മായാ ബാലകൃഷ്ണന്റെ ബാലസാഹിത്യകൃതി, കേണൽ ജാനൂട്ടിയും മേജർ അപ്പൂച്ചിയും. 8:00 ആകാശവാണി FM വാർത്തകൾ, ശാസ്ത്രദീപ്തി. 8:05 യുവവാണി, ഗായിക കീർത്തന എൻ പങ്കെടുക്കുന്നു അവസാന ഭാഗം. 8:25 സേവന വാർത്തകൾ. 8:30 ഈവനിംഗ് മെലഡി. 8:45 നോവൽ പാരായണം, കക്ഷൻ കുന്നസ്വരൂപം, UK കുമാരൻ എഴുതിയത്. 8:50 മഹിതം മലയാളം, ചോദ്യം ഉത്തരം, നാളത്തെ പരിപാടികൾ. 9:00 ന്യൂസ് അറ്റ് 9, ഡൽഹി റിലേ.
5: ഈ കിച്ചണൊന്ന് മാറ്റം വരുത്തിയാലോ? പഴയ കെറ്റില്, അയൺ ബോക്സ്, അപ്പച്ചട്ടി, ഗ്യാസ് സ്റ്റവ് ഒക്കെ ഒന്ന് മാറ്റി പുതിയതാക്കണ്ടേ?
6: മാറ്റിക്കോ, വിലയെ കുറിച്ച് മാത്രം ചിന്തിക്കണ്ട. മറ്റാരും നൽകാത്ത വിലക്കുറവുമായി മൈജി പ്രൈസ് ചാലഞ്ച് വീണ്ടും. എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും 13 വരെ.
7: എന്തൊരു ചൂടാ!
8: കേരളത്തിൽ ചൂട് കൂടുന്നതിനെ കുറിച്ച് ഓർത്ത് ഇനി ടെൻഷൻ വേണ്ട. പിട്ടപ്പിള്ളിയിൽ ഇതാ 3 days AC സൂപ്പർ സെയിൽ. ഓണം ഓഫറുകൾക്ക് പുറമെ തിരഞ്ഞെടുത്ത മോഡലുകൾക്കൊപ്പം ഫ്രീ പെഡസ്റ്റൽ ഫാൻ, 6,000 രൂപ വരെ ക്യാഷ് ബാക്ക്, 8,500 രൂപ വരെ എക്സ്ചേഞ്ച് ഓഫർ, കൂടാതെ 5,000 വിജയികൾക്ക് സമ്മാനങ്ങളും.
7: പിട്ടപ്പിള്ളി ഏജൻസീസ്.
4: 9:15 ചുറ്റുവട്ടം. കൊച്ചി ചാവറ കൾച്ചറൽ സെന്റർ ലൈബ്രറി ഹാളിൽ ഇടപ്പള്ളി രാഘവൻ പിള്ളയുടെ മണിനാദം എന്ന കൃതിയുടെ 90-ാം വർഷത്തോടനുബന്ധിച്ച് നടന്ന പ്രഭാഷണ പരമ്പരയിൽ പ്രൊഫസർ എം തോമസ് മാത്യു നൽകിയ പ്രഭാഷണത്തിൽ നിന്ന്. 9:30 ചലച്ചിത്ര ഗാനങ്ങൾ. 11:00 ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ. ഡൽഹി റിലേ. നാളെ രാവിലെ 5:55 സുഭാഷിതം. അവതരിപ്പിക്കുന്നത് ഡോക്ടർ KS കൃഷ്ണകുമാർ. 6:00 ആകാശവാണി FM വാർത്തകൾ, അറിയിപ്പുകൾ. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ, ഡൽഹി റിലേ. 6:10 പ്രഭാതഗീതം. 6:27 കാർഷിക വാർത്തകൾ, വിപണി. 6:32 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി പ്രധാന പത്രവാർത്തകൾ. 6:37 ഗ്രീൻമോൺ സ്പൈസസ് കാവ്യധാര, പി കുഞ്ഞിരാമൻ നായരുടെ കുറവന്റെ കിളി എന്ന കവിതയിൽ നിന്ന് ഒരു ഭാഗം. 6:45 പ്രാദേശിക വാർത്തകൾ, കോഴിക്കോട് റിലേ. 6:55 മുതൽ 7:25 വരെ FM ഡയറിയുടെ ആദ്യ ഭാഗം. ഇതിൽ ചിന്താശകലം, ഇന്നത്തെ ചോദ്യം, സേവന വാർത്തകൾ, നാട്ടുവിശേഷം. 7:00 സ്പോൺസേഡ് പരിപാടി പോപ്ര. 7:05 മഹിതം മലയാളം. 7:10 ഗ്രീൻമോൺ സ്പൈസസ്, ഈ ഗാനം ഇന്നത്തെ ഗാനം.
9: ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
10: ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
9: ആൻഡ് എക്ചേട്ടി നാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് ഫ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
10: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
4: 7:15 ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ ആരോഗ്യക്കുറിപ്പുകൾ, ദീപസ്തംഭം മഹാശ്ചര്യം. 7:25 വാർത്തകൾ, തിരുവനന്തപുരം റിലേ. 7:35 FM ഡയറി തുടരും, ഗാന്ധി ദർശനം, തുടർന്ന് രാഗലയം. 7:50 നോവൽ പാരായണം, തക്ഷൻ കുന്നസ്വരൂപം, UK കുമാരൻ എഴുതിയത്. സേവന വാർത്തകൾ തുടർന്ന് RCR കായം, എന്തു പഠിക്കണം, എന്താകണം. 8:00 ആകാശവാണി FM വാർത്തകൾ, ശാസ്ത്രദീപ്തി. 8:05 മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ ആരോഗ്യ വിചാരം, ഹൃദയാഘാതം, കാരണങ്ങളും ചികിത്സയും. കൺസൾട്ടന്റ് കാർഡിയോളജിസ്റ്റ് ഡോക്ടർ അരുൺകുമാർ ജിയുമായി അഭിമുഖം. 8:25 ഇന്ന് ഈ നിലയത്തിൽ നിന്ന് ചോദ്യം ഉത്തരം, ചിന്താശകലം. 8:30 സ്പോൺസേഡ് പരിപാടി ഹലോ VPS ലേക് ഷോർ. 9:00 FM മോർണിംഗ് സെലക്ഷൻസ്, ചലച്ചിത്ര ഗാനങ്ങൾ, ആകാശവാണി FM വാർത്തകൾ. 10:00 സ്പോൺസേഡ് പരിപാടി റേഡിയോ ഹെൽത്ത്, തിരുവനന്തപുരം റിലേ. 10:15 FM മോർണിംഗ് സെലക്ഷൻസ് തുടരും. 10:25 സേവന വാർത്തകൾ. 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണ്ണവില, തുടർന്ന് ചിത്രമഞ്ജരി. 10:55 നാട്ടുവിശേഷം. 11:00 ആകാശവാണി FM വാർത്തകൾ,

0: ചിത്രമഞ്ജരി. 11:30 NCERT സ്പോൺസേഡ് പരിപാടി ഉമംഗ്. 12:00 ആകാശവാണി FM വാർത്തകൾ, അറിയിപ്പുകൾ, പഴം പച്ചക്കറി വിളവിവരം, ലളിതഗാനങ്ങൾ. 12:25 സേവന വാർത്തകൾ. 12:30 പ്രാദേശിക വാർത്തകൾ. തിരുവനന്തപുരം റിലേ. 12:40 പ്രകാശധാര. തിരുവനന്തപുരം റിലേ. 12:50 വാർത്തകൾ. തിരുവനന്തപുരം റിലേ.
1: മൈജി പ്രൈസ് ചലഞ്ച്.
2: 29,999 രൂപ വരെ വിലയുള്ള ഫോണുകൾക്കൊപ്പം സ്വന്തമാക്കാം 3,000 രൂപ വരെ വിലയുള്ള ഇഷ്ട പ്രൊഡക്ടുകൾ. ഓഫർ 13 ഞായർ വരെ എല്ലാ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും. TNC അപ്ലൈ.
3: തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ്. ഈ ഗാനം ഇന്നത്തെ
4: ഗാനം പ്രകൃതിയുടെ രുചി.
0: 1:00 ഗാനോത്സവം. 1:55 സേവന വാർത്തകൾ. 2:00 ആകാശവാണി FM വാർത്തകൾ. വെള്ളിത്തിര തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി. 3:00 ആകാശവാണി FM വാർത്തകൾ. തുടർന്ന് ഹലോ കൊച്ചി FM തത്സമയ ഫോണിൻ പരിപാടിയിൽ മനുഷ്യ മസ്തിഷ്കത്തിന്റെ അനന്ത സാധ്യതകൾ. ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ക്യുസാറ്റ് ന്യൂറോ സയൻസസ് വിഭാഗം മേധാവിയും ശാസ്ത്രജ്ഞനുമായ ഡോക്ടർ ബേബി ചക്രപാണി മറുപടി നൽകുന്നു. 4:00 ആകാശവാണി FM വാർത്തകൾ. 4:00 വാട്സപ്പ് സന്ദേശഗാന പരിപാടി. 4:55 സേവന വാർത്തകൾ. 5:00 ആകാശവാണി FM വാർത്തകൾ ചലച്ചിത്രഗാനങ്ങൾ. 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക് തിരുവനന്തപുരം റിലേ. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹി റിലേ. 6:10 അറിയിപ്പുകൾ, മധുരം ഗീതം, സേവന വാർത്തകൾ.
5: എല്ലാ ദിവസവും രാവിലെ 7:55 RCR കായം എന്ത് പഠിക്കണം, എന്താകണം. പ്രായോജക RCR കായം, വിശ്വാസത്തിന്റെ നർമ്മണം.
0: 6:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ. 6:40 ചലച്ചിത്രഗാനങ്ങൾ. 6:50 കാർഷിക ജീവനം, മണ്ണിൽ പിറക്കുന്ന പച്ചയുടെ കുഞ്ഞു കവിത. മൈക്രോ ഗ്രീൻസ് കൃഷിരീതികൾ പങ്കുവയ്ക്കുന്നു ഏലൂർ പുതിയ റോഡിലെ ഗാന സരസ്വതി. 7:20 വിപണി. 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ. 7:35 മുതൽ 9:00 വരെ FM ഈവനിംഗ്. ഇതിൽ നിലവറ. 7:55 ഒരിടത്തൊരിടത്ത് മായാ ബാലകൃഷ്ണന്റെ ബാലസാഹിത്യകൃതി. കേണൽ ജാനൂട്ടിയും മേജർ അപ്പൂച്ചിയും. 8:00 ആകാശവാണി FM വാർത്തകൾ ശാസ്ത്രദീപ്തി. 8:05 സമഗ്ര ഹോമിയോ FM ഹെൽത്ത് ലൈൻ, നടുവേദനാ കാരണങ്ങളും ഹോമിയോപ്പതി പരിഹാരങ്ങളും. ഡോക്ടർ KV ഷോയ്സണുമായി അഭിമുഖം. 8:30 ഈവനിംഗ് മെലഡി. 8:45 നോവൽ പാരായണം, തക്ഷൻ കുന്നസ്വരൂപം, UK കുമാരൻ എഴുതിയത്. 8:50 മഹിതം മലയാളം. ഇന്നത്തെ ചോദ്യോത്തരം, നാളത്തെ പരിപാടികൾ. 9:00 ന്യൂസ് അറ്റ് 9 ഡൽഹി റിലേ. 9:15 ചുറ്റുവട്ടം. 9:30 സാഹിത്യ സുരഭി, ഡോക്ടർ സണ്ണി സെബാസ്റ്റ്യന്റെ പ്രഭാഷണം. CJ നവീന നാടക ദർശനവും. PP രാജേന്ദ്രൻ കർത്തയുടെ കവിതകൾ. ഷിബിൻ ജോർജിന്റെ കഥ മയ്യത്ത് വന്നുവഴി. 10:00 ശ്രീനിവാസ ജോഷിയുടെ സംഗീത കച്ചേരി. ഭരത് കാമന് തബ്ല, അവിനാശ് ഡിഗെ ഹാർമോണിയം. 11:00 ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹിയിലെ. നിങ്ങൾ കേട്ടത് അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ.
6: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില
7: എന്നും രാവിലെ 10:30.
6: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
7: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
6: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. ആരോഗ്യക്കുറിപ്പുകൾ
7: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:15.
6: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
0: ഇപ്പോൾ മധുരം ഗീതം, ആകാശവാണിയുടെ ലളിതഗാന ശേഖരത്തിൽ നിന്നുള്ള ഗാനം. പാടിയത് PJ ജയചന്ദ്രൻ. ഗാനരചന ONV കുറുപ്പ്. സംഗീതം GD ദേവരാജൻ.

0: നിങ്ങൾ കേട്ടത് മധുരം ഗീതം. ഇപ്പോൾ സേവന വാർത്തകൾ. കളമശ്ശേരി നഗരസഭ പരിധിയിലെ എല്ലാ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കളും ഈ മാസം 30-ാം തീയതിക്ക് മുൻപായി അക്ഷയ കേന്ദ്രങ്ങൾ വഴി വാർഷിക മസ്റ്ററിംഗ് പൂർത്തീകരിക്കേണ്ടതാണ്. മസ്റ്ററിംഗ് പരാജയപ്പെടുന്നവർ നഗരസഭയിൽ ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കണം.
1: എന്തൊരു ചൂടാ!
2: കേരളത്തിൽ ചൂട് കൂടുന്നതിനെ കുറിച്ച് ഓർത്ത് ഇനി ടെൻഷൻ വേണ്ട. പിട്ടപ്പിള്ളിയിൽ ഇതാ 3 ഡേയ്സ് AC സൂപ്പർ സെയിൽ. ഓണം ഓഫറുകൾക്ക് പുറമെ തിരഞ്ഞെടുത്ത മോഡലുകൾക്കൊപ്പം ഫ്രീ പെഡസ്റ്റൽ ഫാൻ, 6,000 രൂപ വരെ ക്യാഷ് ബാക്ക്, 8,500 രൂപ വരെ എക്സ്ചേഞ്ച് ഓഫർ, കൂടാതെ 5,000 വിജയികൾക്ക് സമ്മാനങ്ങളും.
1: പിട്ടപ്പിള്ളിയിൽ ഏജൻസീസ്.
3: സ്മാർട്ട് ഫോണുകളിൽ മറ്റെവിടെയും കിട്ടാത്ത വിലക്കുറവുമായി മൈ ജി പ്രൈസ് ചലഞ്ച് വീണ്ടും.
4: 60,000 മുതൽ 99,999 രൂപ വരെ വിലയുള്ള സ്മാർട്ട് ഫോണുകൾക്ക് 13,500 രൂപ വരെ വില വരുന്ന ഇഷ്ടമുള്ള പ്രൊഡക്ടുകൾ.

0: ഓഫർ 13 ഞായർ വരെ എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും TNC അപ്ലൈ.
1: ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
2: ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
1: ആൻഡ് രക്ഷേട്ടി നാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് ഫ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
3: 6,299 രൂപയ്ക്ക് സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ. കൂടാതെ വാഷിംഗ് മെഷീൻ പർച്ചേസിൽ 10,000 രൂപ വരെ വില വരുന്ന ഇഷ്ടമുള്ള പ്രോഡക്റ്റുകളും സ്വന്തമാക്കാം.
4: മൈ ജി പ്രൈസ് ചലഞ്ച് ഓഫർ സെപ്റ്റംബർ 13 വരെ മാത്രം.
5: എനിക്ക് ഈ കാർപ്പറ്റുകളും റിക്സും വളരെ ഇഷ്ടമായി. ഈ മാറ്റ് എത്ര മനോഹരമാണ്.
6: നമ്മുടെ ടെറസ് ഗാർഡന് ഈ ഗാർഡൻ ആർട്ടിക്കിൾസ് വളരെ അനുയോജ്യമാണ്. മാത്രമല്ല, ഈ കയർബിത്ത് നമ്മുടെ വിളകൾക്ക് വേഗ വളർച്ചയേകും.
5: ഇവിടെ സ്കൈ ഗാർഡനും വെർട്ടിക്കൽ ഗാർഡനും യോജ്യമായ കയർ ഉൽപ്പന്നങ്ങളും ഉണ്ട്.
6: ഭാരത് സർക്കാരിന്റെ കയർ ബോർഡ് ഷോറൂമുകളിലെ കയർ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ വീടിനെ ഒരു എക്കോ ഫ്രണ്ട്ലി ലോകമാക്കാം.
5: കൂടുതൽ വിവരങ്ങൾക്കായി ലോഗ് ഓൺ ചെയ്യൂ kyrboard.gov.in.
6: കയർ, പ്രകൃതിയുടെ ഉപഹാരം.
5: കയർ ബോർഡ്, MSME മന്ത്രാലയം, ഭാരത് സർക്കാർ.
7: കേരള മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി പദ്ധതിയിൽ അംഗങ്ങളായിട്ടുള്ള തൊഴിലാളികൾക്ക് 36 മാസം വരെയുള്ള കുടിശ്ശിക ഈ മാസം 30 വരെ ഒടുക്കാമെന്ന് ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസർ അറിയിച്ചു. വിവരങ്ങൾക്കായി ഫോൺ നമ്പർ 91 88 51 98 54.
8: ഏട്ടാ, പുതിയ വാഷിംഗ് മെഷീന്റെ കാര്യം
9: എവിടുന്ന് വാങ്ങിക്കണം?
8: ഓഫർ കണ്ടിട്ട് മൈ ചെയ്യുന്ന മതി. കാറ്, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 1,00,000 വീതം തുടങ്ങി BMW വരെ എത്ര സമ്മാനങ്ങളാണ്.
9: പക്ഷെ കിട്ടാൻ സമയം എടുക്കൂലേ?
8: വെറും 45 ദിവസത്തിനുള്ളിൽ കിട്ടും.
9: എന്നാ മൈ തന്നെ പോവാം.
8: മൈ ജിയോണം, മാസോണം, സീസൺ 4. പറയുന്നതിൽ മാത്രമല്ല, നൽകുന്നതിലും ട്രാൻസ്പെറൻസി.
10: ബ്രോ, ഒരു റെഫ്രിജറേറ്റർ എടുക്കണം.
11: എന്നാ മൈ ജിയിലേക്ക് പോകോ, അവിടെ 10,299 രൂപ മുതൽ റെഫ്രിജറേറ്റർ കിട്ടും.
12: മൈ ജി പ്രൈസ് ചാലഞ്ച്, വിപണിയിലെ ഏറ്റവും കുറഞ്ഞ വില. എല്ലാ മൈ ജി ആൻഡ് മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും സെപ്റ്റംബർ 13 വരെ.
13: റീഗൽ ജ്വല്ലേഴ്സ്, ഇടപ്പള്ളി, കൊച്ചി. പ്രധാന പത്രവാർത്തകൾ
14: തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ രാവിലെ 6:32.
13: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
14: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
15: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
7: ചെറിയ കലവൂർ അസാപ് കേരള കമ്മ്യൂണിറ്റി സ്കിൽ പാർക്ക്, വെയർ ഹൌസ് അസോസിയേറ്റ്, സപ്ലൈ ചെയിൻ എക്സിക്യൂട്ടീവ് എന്നീ കോഴ്സുകളിലേക്ക് സൌജന്യ പരിശീലനത്തിന് അപേക്ഷിക്കാം. വിവരങ്ങൾക്കായി ഫോൺ നമ്പർ 94 95 99 96 82. നമ്പർ ആവർത്തിക്കാം, 94 95 99 96 82. നിങ്ങൾ കേട്ടത് സേവന വാർത്തകൾ. ആകാശവാണി കൊച്ചി FM 102.3. സമയം 6 മണി കഴിഞ്ഞ് 29:26. ഇനി 6:30 പ്രാദേശിക വാർത്തകൾ, തിരുവനന്തപുരം റിലേ.

ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. ബഹിരാകാശ മേഖലയിൽ സുരക്ഷയും സഹകരണവും ഉറപ്പാക്കാൻ അന്താരാഷ്ട്ര ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആഹ്വാനം. യുവജനങ്ങളെ ലഹരിയിൽ നിന്നും രക്ഷിക്കാൻ കായിക മേഖലയ്ക്ക് കഴിയുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംസ്ഥാനത്ത് ഡിജിറ്റൽ സർവേയുടെ രണ്ടാം ഘട്ടം നവംബർ 1 പുനരാരംഭിക്കും. മനുഷ്യ വന്യജീവി സംഘർഷം നേരിടാൻ പുതിയ സംവിധാനങ്ങൾ ഏർപ്പെടുത്തുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ വഴി വാങ്ങുന്ന മരുന്നുകളുടെ നിലവാരം ഉറപ്പാക്കാനുള്ള ചുമതല ഡ്രഗ്സ് കൺട്രോൾ വകുപ്പിന് നൽകാൻ തീരുമാനം. വനിതാ ഏഷ്യ കപ്പ് ക്രിക്കറ്റ് ആദ്യ സെമിയിൽ ഇന്ന് ഇന്ത്യ ബംഗ്ലാദേശ് പോരാട്ടം. വാർത്തകൾ വിശദമായി. അന്താരാഷ്ട്ര നിയമങ്ങളും ബഹുമുഖ സഹകരണവും അടിസ്ഥാനമാക്കി സുരക്ഷിതവും സമാധാനപരവുമായ ബഹിരാകാശ അന്തരീക്ഷത്തെയാണ് ഇന്ത്യ പിന്തുണയ്ക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പാരീസിൽ നടന്ന അന്താരാഷ്ട്ര ബഹിരാകാശ ഉച്ചകോടിയെ വെർച്വലായി അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം.

ബഹിരാകാശ ഭ്രമണ പഥങ്ങൾ കൂടുതൽ തിരക്കേറുന്ന സാഹചര്യത്തിൽ സംഘർഷത്തെക്കാൾ സഹകരണത്തിനും ഹ്രസ്വകാല നേട്ടത്തെക്കാൾ സുസ്ഥിരതയ്ക്കും മുൻഗണന നൽകണമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു.

0: യുവജനങ്ങളെ ലഹരിയിൽ നിന്നും രക്ഷിക്കുന്നതിന് കായിക മേഖലയ്ക്ക് സാധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു.
1: കേരളത്തിലെ സ്പോർട്സ് വികസനത്തിൽ കേരള പോലീസ് നിർണായകമായ പങ്ക് വഹിച്ചിട്ടുണ്ട്. നമ്മുടെ ചെറുപ്പക്കാരെ മുഴുവൻ അവർ ലഹരിക്ക് അടിമപ്പെടാതിരിക്കാൻ, ക്രിമിനൽ ഗ്യാങ്ങുകളുടെ കീഴിലാകാതിരിക്കാൻ, സ്വന്തം ആരോഗ്യത്തെക്കുറിച്ച് ബോധ്യമുള്ളവരാക്കി അവരെ വളർത്താൻ, വീടിനും നാടിനും ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നവരാക്കി നമ്മുടെ യുവതലമുറയെ വളർത്തിയെടുക്കാൻ നമുക്ക് കഴിയണം. അതിന് സ്പോർട്സിനുള്ള പങ്ക് വളരെ നിർണായകമാണ്.
0: സംസ്ഥാനത്ത് ഡിജിറ്റൽ സർവേയുടെ രണ്ടാം ഘട്ടം നവംബർ 1 പുനരാരംഭിക്കുമെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി എ.പി. അനിൽകുമാർ. നിലവിലെ സർവേ നടത്തിപ്പിലെ അപാകതകൾ പൂർണ്ണമായും പരിഹരിച്ച ശേഷമായിരിക്കും രണ്ടാം ഘട്ട സർവേ ആരംഭിക്കുക. മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് ഡിജിറ്റൽ സർവേ പുനരാരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട തീരുമാനം ഉണ്ടായത്. മനുഷ്യ വന്യജീവി സംഘർഷം നേരിടാൻ പുതിയ സംവിധാനങ്ങൾ ഏർപ്പെടുത്തുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. വാളയാർ വനപരിശീലന കേന്ദ്രത്തിൽ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരുടെ പാസിംഗ് ഔട്ട് പരേഡിൽ അഭിവാദ്യം സ്വീകരിക്കുകയായിരുന്നു അദ്ദേഹം. കാലാനുസൃതമായ മാറ്റങ്ങൾ ഉൾക്കൊണ്ട് അത്യാധുനിക സാങ്കേതിക വിദ്യകളും സംവിധാനങ്ങളും ഉൾപ്പെടുത്തി വനം വകുപ്പിനെ സമഗ്രമായി നവീകരിക്കുമെന്നും ശ്രീ ഷിബു ബേബി ജോൺ അറിയിച്ചു. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ സംസ്ഥാനത്ത് ബാങ്കുകൾ വിതരണം ചെയ്ത കാർഷിക ചെറുകിട സംരംഭ മേഖലകളിലെ വായ്പകളിൽ മികച്ച വളർച്ച. സംസ്ഥാനത്തെ ബാങ്കുകളിലെ നിക്ഷേപവും മികച്ച രീതിയിൽ ഉയർന്നിട്ടുണ്ടെന്ന് സംസ്ഥാനതല ബാങ്കേഴ്സ് സമിതി യോഗം വിലയിരുത്തി. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
2: സംസ്ഥാനത്ത് കാർഷിക വായ്പകൾ 176,142 കോടി രൂപ എന്ന എക്കാലത്തെയും ഉയർന്ന നിലയാണ് കൈവരിച്ചിട്ടുള്ളത്. 16% വളർച്ചയാണിത്. ചെറുകിട ഇടത്തരം സൂക്ഷ്മ സംരംഭങ്ങൾക്കായുള്ള വായ്പ 13% വർദ്ധിച്ച് 108,948 കോടി രൂപയിലും എത്തിയിട്ടുണ്ട്. കേരളത്തിലെ മൊത്തം ബാങ്ക് നിക്ഷേപം 13% വാർഷിക വളർച്ചയോടെ 1,84,241 കോടി രൂപയിലും എത്തി. പ്രവാസി നിക്ഷേപം 335,440 കോടി രൂപയായും വളർന്നിട്ടുണ്ട്.
0: കുട്ടികളുടെയും കൌമാരക്കാരുടെയും മാനസികാരോഗ്യവും ആത്മഹത്യാ പ്രതിരോധവും ഉറപ്പാക്കേണ്ടത് സമൂഹത്തിന്റെ ഉത്തരവാദിത്തമാണെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പും സ്റ്റേറ്റ് ചൈൽഡ് പ്രൊട്ടക്ഷൻ സൊസൈറ്റിയും ചേർന്ന് സംഘടിപ്പിച്ച ക്യാമ്പയിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു മന്ത്രി. ലോക ആത്മഹത്യാ പ്രതിരോധ ദിനത്തോടനുബന്ധിച്ച് നടക്കുന്ന 1 മാസം നീളുന്ന ഈ ബോധവൽക്കരണ പരിപാടി സംഭാഷണം ആരംഭിക്കാം, സംസാരിക്കാം, കേൾക്കാം, പിന്തുണയ്ക്കാം എന്ന സന്ദേശമുയർത്തിയാണ് നടപ്പിലാക്കുന്നത്. മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതർക്കായുള്ള പുനരധിവാസ ടൌൺഷിപ്പിലെ രണ്ടാംഘട്ട വീടുകളുടെ നിർമ്മാണ പ്രവൃത്തികൾ മന്ദഗതിയിലാണെന്ന ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ലെന്ന് മന്ത്രി ടി സിദ്ദിഖ്. ഇത് സംബന്ധിച്ച വാർത്തകളെ തുടർന്ന് തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു മന്ത്രി. 110 വീടുകളുടെ നിർമ്മാണ പ്രവൃത്തികൾ ഈ മാസം അവസാനത്തോടെ പൂർത്തിയാക്കുമെന്ന് നിർമ്മാണ കരാർ കമ്പനി ഉറപ്പു നൽകിയിട്ടുണ്ട്. എല്ലാ വീടുകളുടെയും നിർമ്മാണം 31 ഒക്ടോബർ പൂർത്തിയാക്കുമെന്നും മന്ത്രി പറഞ്ഞു. കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ ലിമിറ്റഡിലെ ക്വാളിറ്റി കൺട്രോൾ വിഭാഗം നിർത്തലാക്കിയതായി മന്ത്രി കെ മുരളീധരൻ. KMSCL വഴി വാങ്ങുന്ന മരുന്നുകളുടെ നിലവാരം ഉറപ്പാക്കാനുള്ള ചുമതല ഡ്രഗ്സ് കൺട്രോൾ വകുപ്പിന് നൽകാൻ തീരുമാനിച്ചതായി അദ്ദേഹം അറിയിച്ചു. കഴിഞ്ഞ കാലങ്ങളിൽ KMSCL വഴി സംഭരിച്ച് വിതരണം ചെയ്ത മരുന്നുകളിൽ വ്യാപകമായി ഗുണനിലവാരമില്ലെന്ന് കണ്ടെത്തിയ സാഹചര്യത്തിലാണ് നടപടി. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം ജില്ലയിലെ കാപ്പിൽ മുതൽ പൊഴിയൂർ വരെയുള്ള തീരങ്ങളിൽ നാളെ രാവിലെ 8:30 വരെ ഉയർന്ന തിരമാലകൾക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: വനിതാ ഏഷ്യാകപ്പ് ക്രിക്കറ്റ് ആദ്യ സെമിയിൽ ഇന്ത്യ ഇന്ന് ബംഗ്ലാദേശിനെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 8:00 മത്സരം. രണ്ടാം സെമിയിൽ നാളെ പാകിസ്ഥാനും ശ്രീലങ്കയും ഏറ്റുമുട്ടും. ഞായറാഴ്ചയാണ് ഫൈനൽ. 6th സംസ്ഥാന ചെസ് ചാമ്പ്യൻഷിപ്പിന് കണ്ണൂരിൽ ഒരുക്കങ്ങൾ പൂർത്തിയായി. കണ്ണൂർ സെന്റ് മൈക്കിൾസ് ആംഗ്ലോ ഇന്ത്യൻ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ ശനിയാഴ്ച രാവിലെ മത്സരങ്ങൾ ആരംഭിക്കും. LKG മുതൽ 12th ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്കായി 3 വിഭാഗങ്ങളിലായാണ് മത്സരം. സംസ്ഥാനത്ത് ഇന്ന് വൈകിട്ട് 6:45 മുതൽ 12:45 വരെ ഭാഗികമായി വൈദ്യുതി മുടങ്ങും. ഇന്ന് 900 MW വരെ വൈദ്യുതി കുറവ് അനുഭവപ്പെടാൻ സാധ്യതയെന്ന് KCB വൃത്തങ്ങൾ അറിയിച്ചു. വൈദ്യുതി ഉപഭോഗം മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഗണ്യമായി വർദ്ധിച്ചിരിക്കുന്നതിന്റെ പശ്ചാത്തലത്തിലാണ് നടപടി. ശബരിമല അരവണ നിർമ്മാണ പ്ലാന്റിന്റെ ശേഷി വർദ്ധിപ്പിക്കുന്നതിനുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. വരുന്ന മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്തേക്കുള്ള ഒരുക്കങ്ങൾ നിലയ്ക്കൽ, പമ്പ, ശബരിമല എന്നിവിടങ്ങളിൽ ആരംഭിച്ചു കഴിഞ്ഞു.

0: മായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ.
1: സന്നിധാനത്തെ അരവണ പ്ലാന്റിന്റെ നിർമ്മാണ ശേഷി വർദ്ധിപ്പിക്കുന്നതോടെ പ്രതിദിനം 300,000 ടിൻ അരവണ ഉൽപ്പാദിപ്പിക്കാനാകും. നിലവിൽ ദിനം 2.25 ലക്ഷം ടിൻ അരവണ നിർമ്മിക്കുന്നതിനുള്ള പ്ലാന്റായിരുന്നു ഉണ്ടായിരുന്നത്. ഒരു മാസത്തിനുള്ളിൽ നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തിയാക്കി മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്തേക്കുള്ള അരവണ കരുതൽ ശേഖര നിർമ്മാണം ആരംഭിക്കാനാകുമെന്നാണ് ദേവസ്വം ബോർഡിന്റെ കണക്കുകൂട്ടൽ. തീർത്ഥാടന കാലത്തിന് മുന്നോടിയായി പമ്പ, നിലയ്ക്കൽ എന്നിവിടങ്ങളിലെ ശുചിമുറികളുടെ അറ്റകുറ്റപ്പണികൾ ആരംഭിച്ചു കഴിഞ്ഞു.
0: കേരളം ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡിന്റെ വജ്ര ജൂബിലി ആഘോഷങ്ങൾക്ക് മറ്റന്നാൾ തുടക്കം. കോഴിക്കോട് കുണ്ടായിത്തോടിൽ എം കെ രാഘവൻ MP ഉദ്ഘാടനം ചെയ്യും. പാലിലെ അഫ്ലാടോക്സിൻ സാന്നിധ്യം മൂലമുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ ഫലപ്രദമായി നിയന്ത്രിക്കുന്നതിനും ശാശ്വത പരിഹാരം കണ്ടെത്തുന്നതിനുമായി വിവിധ വകുപ്പുകളുടെ സംയോജിത പ്രവർത്തനങ്ങൾ ശക്തമാക്കുമെന്ന് മന്ത്രി ബിന്ദുകൃഷ്ണ. മന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗത്തിലാണ് തീരുമാനം. കാലിത്തീറ്റയിലെ ഫംഗസ് ബാധയാണ് പാലിൽ അഫ്ലാടോക്സിൻ സാന്നിധ്യത്തിന് പ്രധാന കാരണമാകുന്നത്. കേരള സർവകലാശാലയും യൂണിവേഴ്സിറ്റി മലേഷ്യ ടെറങ്കാനുവും തമ്മിൽ അക്കാദമിക ഗവേഷണ ശാസ്ത്ര മേഖലകളിലെ സഹകരണം ശക്തിപ്പെടുത്തുന്നതിന് ധാരണാപത്രത്തിൽ ഒപ്പുവച്ചു. സമുദ്രശാസ്ത്രം, ഓഷ്യാനോഗ്രഫി മേഖലകളിൽ സംയുക്ത ഗവേഷണ അക്കാദമിക പ്രവർത്തനങ്ങൾ, പ്രൊഫഷണൽ അക്കാദമിക വികാസം, വിവിധ പരിശീലന പരിപാടികൾ എന്നിവയാണ് പ്രധാന ലക്ഷ്യങ്ങൾ. കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആന്റ് ടെക്നോളജിയിലെ സെന്റർ ഫോർ ന്യൂറോ സയൻസസിന്റെ 25-ാം വാർഷികത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന അന്താരാഷ്ട്ര സമ്മേളനം ICTN 2026 മുഖ്യമന്ത്രി വി ഡി സതീശൻ ഞായറാഴ്ച ഉദ്ഘാടനം ചെയ്യും. മസ്തിഷ്കത്തിന്റെ ആരോഗ്യവും മാനസിക ക്ഷേമവും ജീവിതത്തെ എങ്ങനെ ബാധിക്കുന്നു എന്നതിനെക്കുറിച്ച് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വിദഗ്ധർ ചർച്ചകൾ നടത്തും. തൃശൂർ പുത്തൂർ സുവോളജിക്കൽ പാർക്കിലെ കടുവയെ ദയാവധത്തിന് വിധേയമാക്കി. വായിൽ ക്യാൻസർ സ്ഥിരീകരിച്ചതിനെ തുടർന്ന് ചികിത്സയിലായിരുന്ന നന്ദുവെന്ന ആൺകടുവയാണ് ദയാവധത്തിന് വിധേയമാക്കിയത്. ആത്മഹത്യാ പ്രതിരോധ ദിനാചരണത്തിന്റെ ഭാഗമായി ആത്മഹത്യയെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് മാറ്റാം എന്ന പ്രമേയത്തിൽ തിരുവനന്തപുരം പ്രസ് ക്ലബ്ബിൽ മാധ്യമ ശില്പശാല സംഘടിപ്പിച്ചു. സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ സോണിച്ചൻ പി ജോസഫ് ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ സൈക്യാട്രിക് സൊസൈറ്റിയുമായി സഹകരിച്ചാണ് ശില്പശാല സംഘടിപ്പിച്ചത്. 2.5 വർഷം മുൻപ് ഉദ്ഘാടനം ചെയ്ത തിരുവനന്തപുരം കാരോട് പഞ്ചായത്തിലെ ബഡ്സ് സ്കൂൾ അടിയന്തരമായി തുറന്ന് പ്രവർത്തിക്കാൻ നടപടികൾ എടുക്കണമെന്ന് സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ. പ്രധാന വാർത്തകൾ വീണ്ടും. ബഹിരാകാശ മേഖലയിൽ സുരക്ഷയും സഹകരണവും ഉറപ്പാക്കാൻ അന്താരാഷ്ട്ര ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആഹ്വാനം. യുവജനങ്ങളെ ലഹരിയിൽ നിന്നും രക്ഷിക്കാൻ കായിക മേഖലയ്ക്ക് കഴിയുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംസ്ഥാനത്ത് ഡിജിറ്റൽ സർവേയുടെ 2-ാം ഘട്ടം 1 നവംബർ പുനരാരംഭിക്കും. മനുഷ്യ വന്യജീവി സംഘർഷം നേരിടാൻ പുതിയ സംവിധാനങ്ങൾ ഏർപ്പെടുത്തുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ വഴി വാങ്ങുന്ന മരുന്നുകളുടെ നിലവാരം ഉറപ്പാക്കാനുള്ള ചുമതല ഡ്രഗ്സ് കൺട്രോൾ വകുപ്പിന് നൽകാൻ തീരുമാനം. വനിതാ ഏഷ്യാകപ്പ് ക്രിക്കറ്റ് ആദ്യ സെമിയിൽ ഇന്ന് ഇന്ത്യ ബംഗ്ലാദേശ് പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
2: ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 6 മണി കഴിഞ്ഞ് 40 മിനിറ്റ് 2 സെക്കൻഡ്.

ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം കിലുകിൽ പമ്പരം എന്ന ചിത്രത്തിൽ ചിത്ര പാടിയ ഗാനം. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം SP വെങ്കടേഷ്.

ചലച്ചിത്ര ഗാനങ്ങളാണ് നിങ്ങൾ കേട്ടത്. ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 9:30 കേൾക്കാം. ഇപ്പോൾ കാലാവസ്ഥ അറിയിപ്പ്. ഇന്ന് കേരളത്തിൽ ചില സ്ഥലങ്ങളിൽ മഴയുണ്ടായി. വരും ദിവസങ്ങളിൽ കേരളത്തിലും ലക്ഷദ്വീപിലും സാമാന്യ വ്യാപകമായ മഴയ്ക്കോ ഇടിയോടുകൂടിയ മഴയ്ക്കോ സാധ്യത. നിങ്ങൾ കേട്ടത് കാലാവസ്ഥ അറിയിപ്പ്. ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 6 കഴിഞ്ഞ് 49:25. ഇനി 6:50 കിസാൻ വാണി തിരുവനന്തപുരം റിലേ.

0: വാണി. ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കേന്ദ്ര കൃഷി കർഷക ക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ.
1: പ്രിയ ശ്രോതാക്കളെ, പരിപാടിയിലേക്ക് സ്വാഗതം. നമ്മുടെ മനസ്സിന് സമാധാനം വേണമെങ്കിൽ മറ്റുള്ളവരെ മനസ്സിലാക്കാൻ നാം പഠിക്കണം. വിധിക്കുക അല്ല വേണ്ടത്. കാരണം ഓരോ മനുഷ്യനും ഓരോ കഥയും ഓരോ സാഹചര്യത്തിനും നമുക്കറിയാത്ത ഒരു വശവും ഉണ്ടാകും. എല്ലാം ക്ഷമിക്കാനും ആവശ്യമായിടത്ത് വിട്ടുവീഴ്ച ചെയ്യാനും കഴിയുന്നിടത്തോളം എല്ലാറ്റിനെയും സ്നേഹിക്കാനും പഠിക്കുമ്പോൾ മനസ്സിൽ സമാധാനവും ജീവിതത്തിൽ സന്തോഷവും നിറയും. പ്രപഞ്ചം ഓരോ ദിവസവും നമ്മെ പലതും പഠിപ്പിക്കുന്നുണ്ട്. മുൻവിധികളില്ലാതെ കണ്ണു തുറന്ന് കാണാനും വസ്തുതകളെ മനസ്സിലാക്കി ആവശ്യമായ മാറ്റങ്ങൾ സ്വന്തം ജീവിതത്തിൽ വരുത്താനും തയ്യാറാകുക. ക്ഷമയും സ്നേഹവും വിട്ടുവീഴ്ചയും ജീവിതത്തിൽ കൂട്ടിച്ചേർക്കുമ്പോൾ നമ്മുടെ യാത്ര കൂടുതൽ മനോഹരമാകും, വിജയത്തിലേക്കുള്ള വഴിയും കൂടുതൽ തെളിയും. ഈ ഒരു ചിന്തയോടെ നമുക്ക് ഇന്നത്തെ പരിപാടി ആരംഭിക്കാം. ഇന്നത്തെ പ്രധാന പരിപാടി നെല്ലിലെ കളനിയന്ത്രണത്തെക്കുറിച്ചാണ്. അതിനു മുൻപ് എന്നത്തെയും പോലെ ഒരു ചോദ്യം ചോദിക്കട്ടെ.

0: ചോദ്യം ഇതാണ്: നെല്ലിലെ തണ്ടു തുരപ്പനെ നിയന്ത്രിക്കാൻ ഏത് മിത്രപ്രാണിയെയാണ് ഉപയോഗിക്കുന്നത്? ചോദ്യം കേട്ടല്ലോ. ഈ ചോദ്യത്തിന്റെ ഉത്തരം ഈ പരിപാടിയുടെ അവസാനം പറയാം.
1: ആരോഗ്യമുള്ള മണ്ണാണ് ആരോഗ്യകരമായ വിളവെടുപ്പിന്റെ അടിത്തറ.
2: വളപ്രയോഗം നടത്തുന്നതിന് മുമ്പ് നിങ്ങളുടെ മണ്ണ് പരിശോധിച്ച് സോയിൽ ഹെൽത്ത് കാർഡ് നേടുക. ഇതിലൂടെ നിങ്ങളുടെ മണ്ണിനാവശ്യമായ പോഷകങ്ങൾ കൃത്യമായി അറിയാം. ശരിയായ അളവിൽ ശരിയായ വളങ്ങൾ ഉപയോഗിക്കാൻ ഇത് നിങ്ങളെ സഹായിക്കുന്നു.
1: സോയിൽ ഹെൽത്ത് കാർഡ് കൃഷി ചെലവ് കുറയ്ക്കുന്നു, വിളവും ഗുണനിലവാരവും മെച്ചപ്പെടുത്തുന്നു, പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നു.
2: ഇന്ന് തന്നെ നിങ്ങളുടെ അടുത്തുള്ള കൃഷി ഓഫീസ് അല്ലെങ്കിൽ മണ്ണ് പരിശോധനാ ലബോറട്ടറി സന്ദർശിച്ച് നിങ്ങളുടെ സോയിൽ ഹെൽത്ത് കാർഡ് നേടുക.
1: ആരോഗ്യമുള്ള മണ്ണ്, സമർത്ഥനായ കർഷകൻ.
0: ഇനി പ്രധാന പരിപാടിയിലേക്ക് പോയാലോ. കൃഷി ഏതെങ്കിലും ഒന്ന് ആരംഭിക്കുമ്പോൾ നമ്മൾ വിത്ത് വിതയ്ക്കും, തൈകൾ മുളച്ചു വരും, തൈകൾ വളരാൻ തുടങ്ങും. വളർന്നു വരുന്ന തൈകൾക്കൊപ്പം മറ്റെന്തെല്ലാം പുല്ലിനങ്ങളും വളരുന്നു അല്ലേ? അത് നമ്മുടെ പ്രധാന ചെടിക്ക് ഒരു വെല്ലുവിളിയായി മാറുകയും ചെയ്യുന്നു. നെൽവയലുകളിൽ കണ്ടിട്ടില്ലേ നെൽച്ചെടിയോടൊപ്പം വളരുന്ന കളകൾ? കർഷകന്റെ അധ്വാനത്തിനും വിളവിനും അത് ഒരു വെല്ലുവിളിയാണ്. നെൽച്ചെടിക്ക് ലഭിക്കേണ്ട വെള്ളവും വളവും പോഷകങ്ങളും സൂര്യപ്രകാശവും കളകൾ കൂടി ഉപയോഗിക്കുന്നു. അതുകൊണ്ട് തന്നെ കൃത്യസമയത്ത് കള നിയന്ത്രിച്ചില്ലെങ്കിൽ നെല്ലിന്റെ വളർച്ച കുറയുകയും വിളവ് ഗണ്യമായി താഴുകയും ചെയ്യും. കവടപ്പുല്ല്, വരിനെല്ല്, മഞ്ഞക്കോറ, തലേക്കട്ടൻ തുടങ്ങിയ പുല്ലുവർഗ്ഗങ്ങളും സെഡ്ജുകളും വിശാല ഇലകളുള്ള കളകളും നെൽവയലുകളിൽ സാധാരണയായി കാണപ്പെടുന്നു. നെൽച്ചെടി വളരുന്ന ആദ്യഘട്ടത്തിൽ തന്നെ കള നിയന്ത്രണത്തിന് പ്രത്യേക ശ്രദ്ധ നൽകണം. പണ്ടൊക്കെ കൈകൊണ്ട് കളപറിച്ചു കളയുന്ന രീതിയായിരുന്നു, ഇന്ന് യന്ത്രങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. അതുമൂലം തൊഴിലാളികളുടെ അധ്വാനവും സമയവും ഒക്കെ ലാഭിക്കുന്നുമുണ്ട്. കളനാശിനികളും ഉപയോഗിച്ച് കളനിയന്ത്രണം ഇന്ന് നടത്തുന്നുണ്ട്. ഇന്ന് നമുക്ക് ജൈവ കളനിയന്ത്രണത്തെക്കുറിച്ച് അറിയാം. കേരള കാർഷിക സർവകലാശാലയിലെ പ്രൊഫസർ ഡോക്ടർ ഷീജ കെ നായരാണ് ജൈവ കളനിയന്ത്രണത്തെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തരുന്നത്. ഡോക്ടർ ഷീജ കെ രാജുമായി സംസാരിക്കുന്നത് ഷിബു ജോർജ്.
3: ഡോക്ടർ ഷീജ, പരിപാടിയിലേക്ക് സ്വാഗതം.
4: നമസ്കാരം.
3: നമ്മൾ ജൈവ കള നിയന്ത്രണത്തിലോട്ട് പോകുന്നതിന് മുന്നേ തന്നെ ഞാൻ ചോദിക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ, ഈ കള നിയന്ത്രണത്തിന്റെ പ്രസക്തി എത്രയാണ്?
4: സാധാരണ നമ്മുടെ കൃഷിയിൽ പ്രധാനമായിട്ട് വിളവ് നഷ്ടം ഉണ്ടാക്കുന്നത് രോഗങ്ങൾ, കീടങ്ങൾ, അതുപോലെ തന്നെ കളകൾ, എലിശല്യം, നീമാവിരകൾ, ഇവയൊക്കെയാണ് വിളവ് നഷ്ടം ഉണ്ടാക്കുന്നത്. ഇപ്പം നമ്മൾ ഇന്ത്യയിലെ മൊത്തത്തിലെടുത്താൽ ഒരു വർഷം നമുക്ക് വിളവ് നഷ്ടം കളകൾ മൂലം ഉണ്ടാകുന്നത് ഏകദേശം കണക്ക് പ്രകാരം 92,000 കോടി രൂപയാണ്. അതെ, അത് നമ്മുടെ കേരള സംസ്ഥാനത്തിന്റെ കണക്ക് പരിശോധിക്കുകയാണെങ്കിൽ ഏകദേശം 105 കോടി രൂപയാണ്. ഇപ്പം നമ്മൾ ഒരു ശതമാന കണക്കിൽ വിളകൾ നഷ്ടം ഉണ്ടാക്കുന്ന കളകൾ, അതുപോലെ തന്നെ കീടങ്ങൾ, രോഗങ്ങൾ ഇവയൊക്കെ കണക്കിലാക്കുമ്പോൾ ഏകദേശം 31.5% വിളവ് നഷ്ടം ഈ കളകൾ ഉണ്ടാക്കുന്നു. അപ്പം ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകാം കള നിയന്ത്രണം കാർഷിക വൃത്തിയിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നു എന്ന്.
3: ഇപ്പം മേഡം, കള നിയന്ത്രണ മാർഗത്തിലോട്ട് വന്നാൽ ഏതൊക്കെ തരത്തിൽ നമുക്ക് കളകളെ നിയന്ത്രിക്കാൻ സാധിക്കും?
4: അതെ, നമുക്കിപ്പോൾ കർഷകരെ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് രാസ കള നിയന്ത്രണമാണ്. കാരണം എളുപ്പത്തിൽ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് ജൈവ കള നിയന്ത്രണം സാധ്യമാകും. അതുപോലെ തന്നെ നമുക്ക് യന്ത്രങ്ങൾ ഉപയോഗിച്ചും നമുക്ക് കളകളെ നിയന്ത്രിക്കാം. പിന്നെ നമുക്ക് മനുഷ്യരെ ഉപയോഗിച്ചും, എന്നുവെച്ചാൽ നമുക്ക് കളകളെ പറിച്ചു മാറ്റാനായിട്ട് സാധിക്കും. പിന്നെ ഇപ്പം ഈ കാർഷിക മേഖലയിലും ഒത്തിരി അഡ്വാൻസ്മെന്റ് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ബയോടെക്നോളജി ഒക്കെ ഉപയോഗിച്ചിട്ട് കളകളെ നിയന്ത്രിക്കാനുള്ള മാർഗങ്ങൾ ഇപ്പം സാധ്യമാണ്.
3: മാഡം സൂചിപ്പിച്ച മാതിരി തന്നെ കർഷകർക്ക് ഏറ്റവും ഇഷ്ടം രാസ കള നിയന്ത്രണമാന്ന് പറഞ്ഞാൽ അത് എളുപ്പം ആകുന്നുണ്ട്. പക്ഷെ അതിന്റെ ഒരു നെഗറ്റീവ് സൈഡും ഉണ്ടല്ലോ.
4: കൃത്യമായിട്ടുണ്ട്. കാരണം നമ്മൾ ഈ രാസ വസ്തുക്കൾ നമ്മൾ മണ്ണിലേക്ക് അല്ലെങ്കിൽ ചെടികളിലേക്ക് നമ്മൾ കൊടുക്കുമ്പോൾ എന്തായാലും തന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഇതിന്റെ അവശിഷ്ടങ്ങൾ ഉണ്ടാകാനായിട്ടുള്ള സാധ്യത ഉണ്ട്. പക്ഷേ കീടനാശിനി പോലെ അല്ല കളനാശിനിയിൽ. അവശിഷ്ട പദാർത്ഥങ്ങൾ വളരെ തുച്ഛമാണ്. ഇപ്പോൾ കർഷകർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കളനാശിനികൾ ഒക്കെയും തന്നെ നെല്ലിന്റെ ആണെങ്കിൽ നമ്മൾ ഗ്രെയിൻ അതെടുത്ത് പരിശോധിച്ചാൽ അവശിഷ്ടങ്ങൾ ഇല്ലേ എന്ന് തന്നെ നമുക്ക് പറയാം. ആ മിനിമം ബിലോ ഡിറ്റക്റ്റബിൾ ലെവൽ എന്ന് പറയും. പക്ഷേ നമുക്ക് ജൈവ നിയന്ത്രണമാണ് ഏറ്റവും നല്ലത്. ഇന്നിപ്പോ മനുഷ്യരെല്ലാം തന്നെ കൂടുതലും നമ്മുടെ ആരോഗ്യത്തിന് പ്രാധാന്യം നമ്മൾ നൽകുന്നുണ്ട്. പിന്നെ അതുപോലെ നമ്മുടെ പരിസ്ഥിതിയെ നമ്മൾ നോക്കണം. അപ്പം ഈ രാസ കീടനാശിനികൾ അല്ലെങ്കിൽ രാസ പദാർത്ഥങ്ങൾ നമ്മൾ കളനാശിനി

0: കൊടുക്കുമ്പോഴും എന്തായാലും നമ്മുടെ മണ്ണിൻ്റെ ആരോഗ്യത്തിന് ഏറ്റവും വേണ്ടപ്പെട്ട സൂക്ഷ്മജീവികളെയൊക്കെ കാര്യമായി ബാധിക്കും. പക്ഷെ അത് പിന്നെ നമ്മുടെ സ്റ്റഡീസൊക്കെ പറയുന്നത് കുറച്ച് കഴിയുമ്പോൾ അത് പഴയ ലെവലിലാകും എങ്കിലും അപ്പം അതുകൊണ്ട് തന്നെ പക്ഷെ നമ്മുടെ ജൈവ മാർഗം നമ്മൾ അവലംബിക്കുമ്പോൾ ഇതിനൊന്നും തന്നെ ഒരു കോട്ടവും സംഭവിക്കുന്നില്ല. മാത്രമല്ല നമ്മുടെ ജൈവാംശം മണ്ണിൽ കൂടുകയും അതുവഴി നമ്മുടെ മണ്ണിൻ്റെ ആരോഗ്യത്തെ മെച്ചപ്പെടുത്താനും പരിസ്ഥിതിക്ക് ഒരു കോട്ടവും നൽകാതെ തന്നെ കർഷകർക്ക് വിളവ് നഷ്ടമില്ലാതെ ഈ കളകളെ നമുക്ക് മാറ്റാനായിട്ട് സാധിക്കും.
1: ഇതാണ് നമ്മുടെ ജൈവ നിയന്ത്രണത്തിന്റെ ഒരു പ്രസക്തി. അപ്പൊ ഈ മാർഗങ്ങൾ ഏതൊക്കെയാണ്?
0: നമ്മള് പല മാർഗങ്ങൾ ഉണ്ട്. ആദ്യം നമ്മള് ശുദ്ധമായ വിത്ത് തിരഞ്ഞെടുക്കണം. ശുദ്ധമായതെന്ന് പറയുമ്പോൾ ഈ കളവിത്ത് കലർന്നിട്ടില്ലാത്ത വിത്ത് നമ്മൾ തിരഞ്ഞെടുത്ത് നമ്മൾ ഉപയോഗിക്കണം. അപ്പൊ അതിന് എന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഏറ്റവും അംഗീകൃത ഏജൻസികളിൽ നിന്നും വേണം നമ്മൾ വാങ്ങി നമ്മൾ ഉപയോഗിക്കണം. പ്രത്യേകിച്ച് നെൽകൃഷിയൊക്കെ ചെയ്യുമ്പോൾ അത് നമ്മുടെ കേരള കാർഷിക സർവകലാശാലയിലെ അസോസിയേഷനുകളിൽ നിന്നോ അല്ലെങ്കിൽ സംസ്ഥാന വിത്ത് ഉൽപ്പാദന കേന്ദ്രങ്ങളിൽ നിന്നോ അങ്ങനെ നാഷണൽ സീഡ് കോർപ്പറേഷൻ വഴിയോ ഒക്കെ ഉള്ള വിത്തുകൾ വേണം നമ്മൾ വാങ്ങി ഉപയോഗിക്കേണ്ടത്. അപ്പം അതിൽ നമുക്ക് മിക്കവാറും തന്നെ കലർപ്പില്ലാത്ത ശുദ്ധമായ വിത്ത് ലഭ്യമാകാൻ സാധിക്കും. അപ്പം അത് ഒരു കാര്യം. രണ്ടാമത് നമ്മൾ ചെയ്യുമ്പോൾ നിലയൊരുക്കുന്നതിന് മുമ്പായിട്ട് അല്ലെങ്കിൽ കൃഷി ഇറക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വരമ്പുകളൊക്കെയും നമ്മൾ വൃത്തിയാക്കണം, എന്ന് വെച്ചാൽ കളരഹിതമാക്കണം. പിന്നെ മൂന്നാമതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ജലം നമ്മൾ കണ്ടത്തിലേക്ക് കൊടുക്കുന്ന ചാലുകളും ജലം നമ്മൾ തുറന്നു വിടുന്ന ചാലുകളും നമ്മൾ വൃത്തിയായിട്ട് കളരഹിതമാക്കി വയ്ക്കണം. ഇതിനുശേഷം മാത്രമേ മറ്റ് പണികളിലേക്ക് നമ്മൾ ഏർപ്പെടാൻ പാടുള്ളൂ. ഇതിനെ നമ്മൾ സാധാരണ പറയുന്ന പോലെ പ്രിവെന്റീവ് മെഷേഴ്സ് എന്ന് പറയും, വരാതെ നോക്കുക. അതുമാതിരി തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളൊക്കെ വൃത്തിയായിട്ട് വേണം സൂക്ഷിക്കാൻ. കാരണം ഇപ്പോൾ ഒരു പാടത്തിൽ നിന്ന് അല്ലെങ്കിൽ ഒരു കണ്ടത്തിൽ നിന്ന് വേറൊരു കണ്ടത്തിലേക്ക് നമ്മൾ ഉപയോഗിക്കുമ്പോൾ യന്ത്രങ്ങളൊക്കെ നല്ല വൃത്തിയാക്കിയ ശേഷം മാത്രമേ നമ്മൾ ഉപയോഗിക്കാനായിട്ട് പാടുള്ളൂ. മറ്റ് പാടത്തിലേക്ക് പോകാനുള്ള സാധ്യതകൾ ഉണ്ട്. നെൽകൃഷിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കളയെന്ന് വെച്ചാൽ വരുന്നെല്ലാണ്. അപ്പൊ അവിടെ നമുക്ക് നമ്മൾ സാധാരണ ശുപാർശ അളവിലുള്ള വിത്ത് നമ്മൾ നേരിട്ട് വിതയ്ക്കുമ്പോൾ 80 മുതൽ 100 കിലോഗ്രാം വിത്താണ് നമ്മൾ ശുപാർശ ചെയ്യുന്നത്. ഇവിടെ നമ്മൾ കുറച്ചുകൂടെ അധികം വിത്ത് കൊടുക്കണം. അതുവഴി നമുക്ക് കുറേയേറെ രൂക്ഷത നമുക്ക് കുറയ്ക്കാൻ പറ്റും. എന്ന് പറഞ്ഞാൽ 100 മുതൽ 125 കിലോഗ്രാം വിത്താണ് നമ്മൾ ശുപാർശ ചെയ്യുന്നത്. പിന്നെ ഇതിന് മുൻപേ നമുക്ക് ഏറ്റവും പ്രാധാന്യം അല്ലെങ്കിൽ എല്ലാ വിളകൾക്കും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മാർഗം എന്ന് പറഞ്ഞാൽ സ്റ്റെയിൽ സീഡ് ബെഡ്, ഇംഗ്ലീഷിൽ അങ്ങനെയാണ് പറയുന്നത്. എന്ന് വെച്ചാൽ കളയെ കിളിർപ്പിച്ച് കൊല്ലുക. അത് എങ്ങനെയാന്ന് വെച്ചാൽ
1: മണ്ണിൽ കളകളുടെ വിത്ത്
0: കിടപ്പുണ്ട്, അതിനെ നമ്മൾ കിളിർപ്പിച്ചിട്ട് കൊല്ലുന്നു. അത് എന്താന്ന് വെച്ചാൽ നമ്മൾ ആദ്യം സാധാരണ നിലം ഒരുക്കുന്നത് പോലെ തന്നെ നമ്മൾ ഉഴുത് നിലം ഒരുക്കണം. ഒരുക്കിയ ശേഷം നെൽകൃഷിയിലാണെങ്കിൽ ഈർപ്പുണ്ടാകുമല്ലോ, അപ്പൊ അത് കഴിഞ്ഞ ശേഷം നമ്മൾ ഒരു ചെറിയ തിൻ ലെയറിലായിട്ട് നമ്മൾ വെള്ളം ഏതൊരു വിത്ത് നമ്മുടെ ചെടിയുടെ വിത്താണെങ്കിലും കളവിത്തുകൾക്കാണെങ്കിലും നമുക്ക് സൂര്യപ്രകാശം വേണം, അതുപോലെ തന്നെ നനവ് ആവശ്യമാണ്, ഓക്സിജൻ ആവശ്യമാണ്, ഇതെല്ലാം കിളിർത്ത് പൊങ്ങുന്നതിന് വേണ്ടി ഈ ഒരു സാഹചര്യം എല്ലാം നമ്മൾ ഈ ഒരുക്കി കൊടുക്കുകയാണ്. അപ്പം സൂര്യപ്രകാശം നേരിട്ട് പതിക്കുന്നു. അപ്പം എന്താന്ന് വെച്ചാൽ ഈ കളവിത്തുകളെല്ലാം സാധാരണഗതിയിൽ മണ്ണിൻ്റെ മുകൾ പരപ്പിലാണ് കാണപ്പെടുന്നത്. ഏതാണ്ട് 1 മുതൽ 4 സെന്റിമീറ്റർ 5 സെന്റിമീറ്റർ പരപ്പിലായിരിക്കും കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇവ സാഹചര്യങ്ങളെല്ലാം ഒരുങ്ങുമ്പോൾ ഇവ കിളിർത്തങ്ങ് പോകും. അപ്പം നമുക്ക് എന്താ ചെയ്യുന്നത്, നില നമ്മളൊരു 10 മുതൽ 15 ദിവസം വരെ കൊടുക്കുക. ഈ മുകൾ പരപ്പിൽ കാണുന്ന വിത്തുകളെല്ലാം തന്നെ കിളിർത്ത് പോകും. അതിനുശേഷം നമുക്ക് നെൽകൃഷിയിലാണെങ്കിൽ ഇതിനെ നമുക്ക് വെള്ളം കയറ്റി ഒരു 2 ആഴ്ച വെള്ളം കയറ്റി ഇട്ടാൽ ഒരു 5 സെന്റിമീറ്റർ കനത്തിൽ നമുക്ക് വെള്ളം കെട്ടി നിർത്തിയാൽ ഇവയൊക്കെ ചത്തുപോകും. അതിനുശേഷം നമ്മൾ പിന്നെ വേറെ ഒന്നും ചെയ്യാൻ പാടില്ല, ഇപ്പൊ മണ്ണിളക്കാൻ പാടില്ല, പിന്നെ നമുക്ക് വിതയ്ക്കാം. അപ്പൊ ഇത് നമ്മുടെ നെൽകൃഷിയിലും ചെയ്യാം, അതുപോലെ നമ്മുടെ കരയില് നമ്മൾ കൃഷി ചെയ്യുന്ന ഏതൊരു വിളയിലും നമുക്ക് നടപ്പിലാക്കാനായിട്ട് സാധിക്കും. ഇനിയും അടുത്തതെന്ന് വെച്ചാല് വിള പരിക്രമം എന്ന് വെച്ചാൽ ഇംഗ്ലീഷിൽ നമ്മൾ പറയും ക്രോപ്പ് റൊട്ടേഷൻ. അതെന്താ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇപ്പൊ നെൽകൃഷി നമുക്ക് സാധാരണഗതിയിൽ 3 സീസൺ 3 കാലങ്ങളിലാണ് നമ്മൾ ചെയ്യുന്നത്. നെൽകൃഷി തന്നെ നമ്മൾ ചെയ്യുമ്പോൾ സാധാരണ ചില ഉദാഹരണത്തിന് നെല്ലില് സ്ഥിരമായിട്ട് ചില കളകൾ ഇവ നെൽകൃഷി ചെയ്യുമ്പോൾ കാണപ്പെടും. ഉദാഹരണത്തിന് കവട, അതുപോലെ തന്നെ വരുന്നെല്ല്. എപ്പോൾ നമ്മൾ നെൽകൃഷി ചെയ്താലും അതുണ്ടാവും. അപ്പം എന്താ ചെയ്യേണ്ടത്, നമ്മൾ 1-ാം വിളയും 2-ാം വിളയും നെല്ല് ചെയ്യുക, 3-ാം വിളയിൽ നമ്മൾ പയറ് കൃഷി ചെയ്യുക. അപ്പം എന്താന്ന് വെച്ചാൽ ഈ കളവിത്തുകളുടെ അതിൻ്റെ ആ ഒരു ലൈഫ് സൈക്കിൾ എന്ന് നമുക്ക് പറയാം, അതിനെ നമുക്ക് ബ്രേക്ക് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ തകർക്കാനായിട്ട് സാധിക്കും. അങ്ങനെ നമ്മുടെ മണ്ണിലുള്ള കളവിത്തുകളുടെ അളവിനെ നമുക്ക് കുറയ്ക്കാനായിട്ട്, രൂക്ഷത നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും. നമുക്ക് പിന്നെ നമുക്ക് പറയാനായിട്ട് പുതയിടലാണ്. അതിപ്പോ പ്രകൃതി കൃഷിയിലാണെങ്കിൽ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ് പുതയിടൽ. അപ്പൊ നമുക്ക് പലതരം പുതയിടൽ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ജൈവ വസ്തുക്കൾ ഉപയോഗിച്ച് ചെയ്യാം, പിന്നെ പ്ലാസ്റ്റിക് ഷീറ്റ്സ് ഉപയോഗിച്ച് ചെയ്യാം, പിന്നെ അതുപോലെ തന്നെ ഈ പച്ചിലവർഗ ചെടികള്, നമ്മൾ ചെടികൾ നമ്മുടെ മറ്റ് വിളകൾ നടുമ്പോൾ വരിയിൽ നടുന്ന വിളകൾക്ക് നടുവിലായിട്ട്, രണ്ട് വരികൾക്ക് നടുവിലായിട്ട് നമുക്ക് ഈ പയർവർഗ ചെടികൾ നട്ട ശേഷം അതിനെ ഒരു നിശ്ചിത സമയം വരെ വളരാൻ നമ്മൾ അനുവദിക്കുക. അത് വെച്ചാൽ 30-35 ദിവസം. അതിനുശേഷം നമുക്ക് പറിച്ച് അതിനെ പുതയിടാനായിട്ട് സാധിക്കും. അപ്പൊ ഈ പുതയിടയിൽ കൊണ്ട് ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചാല്, നമ്മൾ ഉടൻ വിത്ത് ഇട്ട ഉടൻ തന്നെ നമ്മൾ പുതയിടരുത്. നമ്മുടെ ഉദ്ദേശം നമുക്ക് കളകളെ നിയന്ത്രിക്കാനായിട്ട് ആദ്യം നമ്മുടെ വിളകൾ ഒന്ന് വളരാനായിട്ട് അനുവദിക്കുക. ഒരു 7 ദിവസം അതിന് കൊടുക്കുക. അതിനുശേഷം ഈ വരികളുടെ ഇടയ്ക്കായിട്ട് നമുക്ക് ഈ പുതയിടൽ ഏതാന്ന് വെച്ചാൽ നമുക്ക് ലഭ്യമായിട്ടുള്ള വസ്തുക്കൾ ഉപയോഗിച്ച് ചെയ്യാം. ഇപ്പൊ നമുക്ക് വേണേ വാഴയില ഉപയോഗിച്ച്, വാഴയില ഒരു പാഴ് വസ്തുവാണ്, ഉണങ്ങിയ വാഴയില. അതിന് നമുക്ക് അസുഖമില്ലാത്ത വാഴയിലെ കോപ്പർ ഓക്സി ക്ലോറൈഡ് ലായനിയിൽ 2 ml 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയ ലായനിയിൽ മുക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് 2 വരികളുടെ ഇടയിൽ ഇതിനെ നമുക്ക് വിരിച്ചു കൊടുക്കാം. അത് നമുക്ക് സാധാരണയായിട്ട് നമ്മൾ പറയുന്നത് ഈ ജൈവ വസ്തുക്കൾ ഉപയോഗിക്കുന്നത് 1 ഹെക്ടറിന് 10 ടൺ അളവിൽ വേണം നമ്മൾ കൊടുക്കുക. അതായത് 10 മുതൽ 15 സെന്റിമീറ്റർ കനത്തിൽ നമുക്ക് പുതയിടണമെന്നാണ് പറയുന്നത്. പിന്നെ ഇനിയിപ്പം കൃത്യത കൃഷിയൊക്കെ ചെയ്യുന്നവർക്ക് വേണമെങ്കിൽ നമുക്ക് പ്ലാസ്റ്റിക്
1: മൾച്ചിങ്
0: ഷീറ്റ്സ് ഉപയോഗിക്കാം, വീഡർ ഷീറ്റ്സ് എന്ന് പറയും. പക്ഷെ അവിടെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് 2-3 വർഷം ഉപയോഗിക്കാം, പിന്നെ ഒരു പാരിസ്ഥിതിക പ്രശ്നം അവിടെ വരുന്നുണ്ട്.
1: അതെ.
0: അപ്പൊ അതുകൊണ്ട് അതിന് പകരം നമുക്ക് ഈ ജൈവ വസ്തുക്കൾ ഉപയോഗിക്കാം.
1: നെല്ലിനെ പറ്റി മേഡം സൂചിപ്പിച്ചായിരുന്നു, വരി നെല്ല്, ഇതൊക്കെ നമ്മുടെ ഒരു പ്രധാന പ്രശ്നങ്ങളാണ്. അപ്പം ഏതൊക്കെ കളകളാണ് അധികമായിട്ട് കാണുന്നത്?
0: നമുക്ക് ഇപ്പൊ പറയുവാണെങ്കിൽ അന്താരാഷ്ട്ര നെല്ല് ഗവേഷണ കേന്ദ്രം പല സ്ഥലങ്ങളിൽ നടത്തിയ പരീക്ഷണങ്ങളിൽ നിന്ന് അവരൊരു 12 കളകളെ, നമ്മൾ ഇംഗ്ലീഷിൽ പറയുവാണെങ്കിൽ ഡേർട്ടി ഡസൻസ് എന്ന് പറയും, കാരണം ഇവ ഉണ്ടായാൽ ഭയങ്കരമായ വിളവ് നഷ്ടം ഉണ്ടാക്കും. അപ്പൊ അതില് 5 കളകള് പുല്ലുവർഗത്തിൽപ്പെട്ടവയാണ്, പിന്നെ ഒരു 4 എണ്ണം മുത്തങ്ങയ വർഗത്തിൽപ്പെട്ടവയാണ്, പിന്നെ ഒരു 3 എണ്ണം വീതിയുള്ള ഇലയുള്ള കളകളാണ്. അപ്പൊ ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞു 5 കളകളിൽ പുല്ലുവർഗത്തിൽപ്പെട്ട കളകളിൽ 2 എണ്ണം കവടയാണ്. കവട എന്ന് പറയുമ്പോൾ 2 സ്പീഷീസ് ഓഫ് കവട. പിന്നെ 1 വരിനെല്ല്, പിന്നെ അടുത്തത് കുതിരവാലി, പിന്നെ 1 എന്ന് പറയുന്നത് കടുക്കൻ അല്ലെങ്കിൽ സാരാമുള്ള എന്ന് പറയും. പക്ഷെ നമ്മുടെ ഇവിടെ അതത്ര ഇതല്ല. ഇവയാണ് പുല്ലുവർഗത്തിൽപ്പെട്ട ഏറ്റവും വിളവ് നഷ്ടം ഉണ്ടാക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ മുത്തങ്ങ വർഗത്തിലേക്ക് വരുമ്പോൾ നമുക്ക് മഞ്ഞക്കോര, പിന്നെ തലേക്കെട്ടൻ എന്ന് പറയുന്നത്, പിന്നെ സൂചിപ്പുല്ലെന്ന് പറയുന്ന ഒരു കള, മുങ്ങെന്ന് പറയുന്ന ഒരു കള, ഇവ 4 എണ്ണമാണ് ഈ മുത്തങ്ങ വർഗത്തിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ വിളവ് നഷ്ടം ഉണ്ടാക്കുന്ന നെല്ലിലെ കള. വീതിയുള്ള ഇലകളോടുകൂടി കളകൾ എന്ന് പറയുന്നത് 1 നീർഗ്രാമ്പു, അതിന്റെ ശാസ്ത്രനാമം നമ്മൾ പറയുവാണെങ്കിൽ ലുഡ്വീജിയ പെരിനിസ് എന്ന് പറയും. അതുമാതിരി കയ്യൂന്നി, നമ്മൾ ശരിക്കും അതിന് ഒത്തിരി മുടി വളരാനൊക്കെ ഉള്ള കായലൊക്കെ നമ്മൾ അതിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്നു, പക്ഷെ നെല്ലിൽ അതൊരു പ്രധാനപ്പെട്ട കളയാണ്. അതുപോലെ പൊങ്ങാത്തി എന്ന് പറയുന്ന ഒരു കളയാണ്. ഈ 12 എണ്ണം ആണ് ഏറ്റവും പ്രധാനപ്പെട്ട എന്ന് പറയും. നമ്മുടെ കേരള സംസ്ഥാനത്തില് വാളരിപ്പുല്ലെന്ന് പറയുന്ന ഒരു കളയുണ്ട്, അതായത് ഇസാക്നെ മിലിയേസി എന്ന ശാസ്ത്രനാമത്തിൽ അറിയപ്പെടുന്ന ഒരു പുല്ലുവർഗത്തിൽപ്പെട്ട കള. പിന്നെ പൊള്ളക്കള, ഇവയൊക്കെയാണ് പ്രധാനപ്പെട്ട കളകൾ എന്ന് പറയും. ഇനി ഒത്തിരി കളകളുണ്ട്, പക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട ഇവയൊക്കെയാണ്.
1: അപ്പൊ ഇതിന്റെ ഒരു ജൈവ നിയന്ത്രണം ചെയ്യണമെങ്കിൽ മേഡം സ്റ്റേൽ സീഡ് ബെഡിന്റെ കാര്യം പറഞ്ഞു, അത് നമുക്ക് നെൽകൃഷിയിൽ നമുക്ക് അവലംബിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇതൊഴിച്ച് മറ്റു കാര്യങ്ങൾ എന്തൊക്കെ ചെയ്യാൻ സാധിക്കും?
0: ഏറ്റവും പ്രധാനപ്പെട്ട ഞാൻ പറഞ്ഞു ശുദ്ധമായ വിത്ത് ഉപയോഗിക്കുക, പിന്നെ നില ഒരുക്കുന്നതിന് മുമ്പായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യുക. അതിൽ കൂടെ തന്നെ ഈ പറഞ്ഞ കളകളെല്ലാം നമുക്ക് നിയന്ത്രിക്കാനായിട്ട് സാധിക്കും. കളകളെ നിയന്ത്രിക്കാൻ പറ്റുന്ന മാർഗമാണ് ജലനിയന്ത്രണം. അത് വളരെ പ്രാധാന്യമുള്ളതാണ്. ഇപ്പൊ നമ്മള് വിത്ത് വിതയ്ക്കുമ്പോൾ 1.5 സെന്റിമീറ്റർ കനത്തിൽ വെള്ളം നിർത്തുക. അത് കഴിഞ്ഞ് ചെടി വളരുന്നതിനോടൊപ്പം തന്നെ വെള്ളത്തിന്റെ ലെവല് നമ്മൾ കൂട്ടുക, 5 സെന്റിമീറ്റർ. ആ ലെവല് നമ്മള് 25-30 ദിവസം വരെ അങ്ങനെ നിലനിർത്തുക. അപ്പം 25-30 ദിവസം ആകുമ്പോൾ നമ്മൾ ഒന്ന് വെള്ളം വലിച്ചു ഇടണം. കാരണം എന്ന് വെച്ചാല് ആ സമയത്താണ് കൂടുതൽ ചെനപ്പുകൾ എന്ന് പറഞ്ഞാൽ ടില്ലേഴ്സ് പൊട്ടുന്നത്. അത് കഴിഞ്ഞ് പിന്നെയും നമ്മൾ 5 സെന്റിമീറ്റർ വെള്ളം നിലനിർത്തണം. തുടർന്ന് നമ്മൾ കൊയ്ത്തിന് 15 ദിവസം മുമ്പേ വരെ ഈ ലെവല് വെള്ളം നിലനിർത്തുക. ഇപ്പോഴും ഈ വെള്ളം തന്നെ കെട്ടി നിർത്തരുത്, ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വലിച്ചു കൊടുക്കണം. വെള്ളം നിൽക്കുന്ന കണ്ടത്തിൽ കളകൾ വളരെ കുറവായിരിക്കും, അതിന് യാതൊരു സംശയവും വേണ്ട. ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നില ഒരുക്കുമ്പോൾ കണ്ടം നല്ല നിരപ്പായിരിക്കണം,
1: ലെവലായിരിക്കണം.
0: ഇല്ലെങ്കിൽ നമുക്ക് ഈ പറയുന്ന അളവിൽ വെള്ളം കെട്ടി നിർത്താനായിട്ട് സാധിക്കില്ല. വളരെ പുല്ലെന്ന് പറയുന്ന ആ പുല്ലുവർഗത്തിൽപ്പെട്ട കള നമുക്ക് ഒരു കളനാശിനി കൊണ്ടും നമുക്ക് നിയന്ത്രിക്കാനായിട്ട് സാധിക്കില്ല. പക്ഷേ നമ്മൾ വെള്ളം ഈ പറയുന്ന അളവിൽ നിലനിർത്തുകയാണെങ്കിൽ നമുക്ക് കണ്ടത്തിൽ ഈ കളയെ നിയന്ത്രിക്കാനായിട്ട് സാധിക്കും.
1: മേഡം, ഇത് നെല്ലിനെ കുറിച്ച് നമ്മൾ സംസാരിച്ച്, പച്ചക്കറിയിലും കളയ ഒരു പ്രശ്നമാണല്ലോ. അപ്പം പച്ചക്കറിയിലെ കള നിയന്ത്രണത്തിന് ഏതൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധ?
0: നമുക്ക് കരയിൽ കൃഷി ചെയ്യുമ്പോൾ സ്റ്റീൽ സീഡ് ബെഡ് ചെയ്യാം, കളയെ കിളിർപ്പിച്ചു കൊള്ളാം. പക്ഷെ അവിടെ വേറൊരു കാര്യമുണ്ട്, നമുക്ക് വെള്ളം കയറ്റി ഇടാൻ പറ്റില്ല. അപ്പം അത് എങ്ങനെ, കളയെ കിളിർപ്പിച്ച് കഴിഞ്ഞാൽ നമ്മൾ

0: ലൈറ്റ് അടിച്ചെത്തി നമുക്ക് കളയെ മാറ്റണം. ആ മാർഗത്തിൽ കൂടെ നമുക്ക് ജൈവ രീതിയിൽ കളയെ നിയന്ത്രിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പം അത് കഴിഞ്ഞ ശേഷം നമ്മൾ ഒരിക്കലും സ്റ്റേയിൽ ചെയ്ത് കഴിഞ്ഞാലുള്ള ഒരു കാര്യം, പിന്നെ നമ്മൾ മണ്ണിനെ അധികം ഇളക്കരുത്. ഇളക്കരുത് എന്ന് പറയാൻ കാരണം, ഈ മണ്ണിൽ എന്തായാലും കളവിത്തുകളുണ്ട്. അപ്പം താഴെ കിടക്കി കിടക്കുന്ന കളവിത്ത് മുകളിൽ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പം നമ്മൾ എന്താ ഇവിടെ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ വിത്തുകൾക്ക് ഒരു മത്സരമില്ലാതെ വളരാനുള്ള അന്തരീക്ഷം നമ്മൾ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അല്ലാതെ ശരിക്കും അതാണ് ഇവിടുത്തെ പ്രശ്നം. കാരണം ആദ്യം ഒരു മത്സരം ഇല്ലാതെ അതിന് വളരാൻ പറ്റുക, നല്ല കരുത്തോടുകൂടി വളരും. പിന്നെ നമ്മൾ ഇതിലെ കളനിയന്ത്രണത്തിൽ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഒരു ചെടിയുടെ വളർച്ചാഘട്ടം മൊത്തം നമ്മൾ കളരഹിതമായി വെക്കേണ്ട കാര്യമേ ഇല്ല. അതിന്റെ ഒരു നിർണായക ഘട്ടമുണ്ട്. അതായത് ഇപ്പൊ ഒരു 120 ദിവസം ഉള്ള വിളകൾക്കാണെങ്കിൽ 3-ൽ 1 ദിവസം, അതായത് ആദ്യത്തെ 120 ആണെങ്കിൽ 40 ദിവസമാണ് നമ്മൾ കളകളെ പൂർണ്ണമായി ഒഴിവാക്കേണ്ടത്.
1: അത് കഴിഞ്ഞ
0: ഒന്ന് വന്നാലും ഒരു പ്രശ്നം, നമുക്ക് വിളവ് നഷ്ടം അധികം ഉണ്ടാകുന്നില്ല എന്ന്, വളരെ തുച്ഛം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പൊ അവിടെയാണ് നമ്മുടെ പ്രസക്തി. ഇപ്പൊ ഇതിൽ പറയാം, ആദ്യം ഉണ്ടാകുന്ന കളകളെല്ലാം നമ്മൾ നശിപ്പിച്ചല്ലോ, പിന്നെ നമ്മുടെ ചെടി അങ്ങ് വളർന്നു വരും. പിന്നെ നമുക്ക് നന്നായിട്ട് വളർന്നു കഴിഞ്ഞു കഴിഞ്ഞാല് പിന്നെ നമുക്ക് സൂര്യപ്രകാശം മറ്റേ ഇടയ്ക്കോട്ട് വരുന്നില്ല. അപ്പൊ അതുവഴി തന്നെ നമുക്ക് കളകളെ വളർച്ച നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും. ലൈവ് മൾച്ച് എന്നൊരു ആശയമുണ്ട്. അത് ഞാൻ വേറൊന്നുമല്ല, നമ്മുടെ പച്ചിലവർഗ ചെടികള് ഈ വരിയായിട്ട് നടന്ന വിളകളില് നമുക്ക് നടുവിൽ ഇത് ഇടാം. അത് കഴിഞ്ഞിട്ട് ഇതിനെ ഉഴുത് ചേർക്കാവുന്നതാണ്. അതാണ് ലൈവ് മൾച്ചിങ് എന്ന് പറഞ്ഞ ഇപ്പൊ ലേറ്റസ്റ്റ് കൺസെപ്റ്റ് ആണ്. അത് കളയെ മാത്രം നിയന്ത്രിക്കുക മാത്രമല്ല, അതുവഴി നമുക്ക് മറ്റ് കാര്യങ്ങൾ, നമ്മുടെ മണ്ണിന്റെ ഫലഭൂയിഷ്ഠത മെച്ചപ്പെടുത്താനായിട്ട് സാധിക്കും, അതുപോലെ മണ്ണിന്റെ വെള്ളം പിടിച്ചു വെക്കാനുള്ള ശേഷി വർദ്ധിപ്പിക്കും. ഇങ്ങനെ നമുക്ക് നേരിട്ടും അല്ലാതെയും നമുക്ക് ചെടിയുടെ വളർച്ചയെ ഈൽഡിലേക്ക് വരുന്ന ഘടകങ്ങളെ നമുക്ക് ഉത്തേജിപ്പിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഈ ലൈവ് മൾച്ചിങ്ങിന്റെ ഇത്. പിന്നെ നമുക്ക് ചെറിയ ചെറിയ യന്ത്രങ്ങൾ ഉപയോഗിച്ച് നമുക്ക് കളകളെ നിയന്ത്രിക്കാനായിട്ട് സാധിക്കും. അത് നെല്ലിലാണെങ്കിൽ നമുക്ക് കോണോ വിഡർ എന്നാണ് ഉപയോഗിച്ചത്. നമ്മുടെ സംസ്ഥാനത്തിൽ അത്ര അങ്ങ് ഉപയോഗിക്കുന്നില്ല, പക്ഷെ തമിഴ്നാടിൽ അത് വളരെ നന്നായിട്ട് അവർ ഉപയോഗിക്കുന്നുണ്ട്.
1: നടണം.
0: നമ്മൾ പച്ചക്കറിയൊക്കെ തന്നെ നല്ല നിശ്ചിത അകലത്തിലാണല്ലോ നടുന്നത്. കോളേജ് ഓഫ് അഗ്രികൾച്ചർ വെള്ളായണിയിൽ തന്നെ വിൽഹോ വിഡർ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അത് വളരെ നമുക്ക് എളുപ്പത്തില് നമുക്ക് കളകളെ നമുക്ക് മാറ്റാനായിട്ട് സാധിക്കുന്ന ഒരു ചെറിയ യന്ത്രമാണ്. അപ്പൊ അത് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാം. പിന്നെ ഇതിലെല്ലാത്തിനും ഉപരി ഒരു ചെറിയ അടുക്കളത്തോട്ടത്തിലാണ് നമ്മൾക്ക് കള നിയന്ത്രിക്കാൻ നമ്മൾ തന്നെ സ്വയം ചെയ്യുന്നതാണ്. ഒരു എക്സസൈസ് ഒന്നും പോണ്ട കാര്യമല്ല. അപ്പൊ അതുവഴി നമ്മുടെ ആരോഗ്യവും നമുക്ക് മെച്ചപ്പെടുത്താനായിട്ട് സാധിക്കും.
1: മേഡം, വെള്ളായണി നമ്മുടെ കാർഷിക കോളേജ് ഉണ്ടല്ലോ, കോളേജിൽ റിസർച്ച് വഴി കള നിയന്ത്രണത്തെ പറ്റിയൊക്കെ നിങ്ങൾ പഠനങ്ങളൊക്കെ നടത്തി കാണുമല്ലോ.
0: വീൽ ഹോ വീഡർ നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ ട്രാൻസ്ഫർ ഓഫ് ടെക്നോളജി അത് ആ ലെവലിലേക്ക് ആയിട്ടുണ്ട്. അത് കർഷകരിൽ എത്തുക എന്നുള്ള ഒരു ചെറിയ കാലതാമസം മാത്രമേ ഉള്ളൂ. വാഴയിലോ ഇല ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ കളകളെ നിയന്ത്രിക്കാൻ സാധിക്കും എന്ന് ഞങ്ങളൊരു പരീക്ഷ നടത്തി. അത് വളരെ പ്രയോജന ആണ്. നമുക്കറിയില്ലേ, കളനാശിനിയില് പലതരമുണ്ട്. പ്രീ എമർജൻസ് എന്ന് പറഞ്ഞാൽ കള കിളിർക്കുന്നതിന് മുമ്പ് ഉപയോഗിക്കുന്ന കളനാശിനി, അതുപോലെ തന്നെ ഒരു മാസത്തോളം നമ്മൾ ഈ വാഴയുടെ ഇറങ്ങിയില്ല നമ്മൾ പുതയിടുകയാണെങ്കിൽ അതുപോലെ തന്നെ നമുക്ക് കളയെ നിയന്ത്രിക്കാനായിട്ട് സാധിക്കും.
1: തിക്നെസ്
0: 10 മുതൽ 15, അത് പക്ഷെ വളരെ ഇതാണ്. കാരണം ഒരു കരിയില ഏതാണ്ട് 100 ഗ്രാം 120 ഗ്രാം ഒക്കെ വരും. അപ്പൊ അത് ഒന്നത് ഈ വാഴ കൈയോടുകൂടിയാണ് നമ്മൾ വെക്കുന്നത്. അപ്പൊ അതിന് ഫൈബർ കണ്ടന്റ് ഉണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ അത് 1.5 മാസമൊക്കെ എടുക്കും പൂർണ്ണമായിട്ട് അഴുകി മണ്ണിലേക്ക് ചേരാൻ. അതുവരേക്കും നമുക്ക്
1: വർക്ക്
0: ചെയ്യും. അപ്പൊ നമുക്കറിയാലോ ഇതിന്റെ ഈ പുതയിടലിന്റെ ഇതെന്ന് വെച്ചാൽ സൂര്യപ്രകാശം നേരിട്ട് മണ്ണിലേക്ക് പതിക്കാതെ നമ്മൾ കളയുടെ കിളിർപ്പിനെ നമ്മൾ തടസ്സപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അതുവഴി നമുക്ക് നല്ല രീതിയിൽ അത് ചെയ്യാനായിട്ട് സാധിക്കും. അതിൽ നമ്മൾ കണ്ടെത്തിയത് 1 മാസം വരെ നമുക്ക് ഈ ഉണങ്ങിയ വാഴയിലിട്ട് പുതയിട്ട ശേഷം എന്ന് വെച്ചാൽ 1 മാസം ഇങ്ങനെ കൊടുക്കുക. 30-ാമത്തെ ദിവസം വിൽഹോ വീഡർ ഉപയോഗിച്ച് നമ്മൾ കളയെ മാറ്റുക. അതുപോലെ 45-ാം ദിവസം നമ്മൾ കളയെ ഈ വിൽഹോ വീഡർ ഉപയോഗിച്ച് നമ്മൾ മാറ്റുക. അതുവഴി ഏറ്റവും നല്ല വിളവാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. അത് നമ്മൾ കൈകൊണ്ട് പറിച്ചു നേടുന്ന രീതിയൊക്കെയായിട്ട് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കിയിട്ടുണ്ട്. വളരെ ലാഭകരവും അതുപോലെ വളരെ അധികം യീൽഡ് നമുക്ക് ലഭ്യമായിട്ടുണ്ട്.
1: ഡോക്ടർ ഷീജ, നമ്മൾ ഈ ജൈവ കള നിയന്ത്രണം എങ്ങനെയാണ് ചെയ്യുന്നത്, അതിൻ്റെ പിന്നിലുള്ള സയൻസ് എന്തുമാണ്, അത് എക്സ്പ്ലെയിൻ ചെയ്ത് വിശദീകരിച്ച് നമ്മുടെ കർഷകർക്ക് തന്ന് ഈ ഒരു നല്ല ചർച്ചയ്ക്ക് വേണ്ടി താങ്കൾ ഇത്രയും സമയം കണ്ടെത്തി വളരെ നന്ദി.
2: ജൈവ കള നിയന്ത്രണ രീതികളെപ്പറ്റി മനസ്സിലായില്ലേ? കളകൾ ചെറുതായിരിക്കുമ്പോൾ തന്നെ നിയന്ത്രിച്ചാൽ ജോലി എളുപ്പമാണ്. വൈകിയാൽ കളകൾ ശക്തമായി വളരുകയും നിയന്ത്രണ ചെലവും അധ്വാനവും കൂടുകയും ചെയ്യും. കളകളെ നേരത്തെ തിരിച്ചറിയാം, കൃത്യസമയത്ത് നിയന്ത്രിക്കാം, നെൽവയലിനെ സമൃദ്ധമാക്കാം. ജൈവ കള നിയന്ത്രണത്തെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് കേരള കാർഷിക സർവകലാശാലയിലെ പ്രൊഫസർ ഡോക്ടർ ഷീജ കെ രാജാണ്. ഡോക്ടർ ഷീജ കെ രാജുമായി സംസാരിച്ചത് ഷിബു ജോർജ്.
3: ഈ വർഷം കൃഷി നന്നായിരിക്കുമെന്ന് കരുതിയതായിരുന്നു, പക്ഷേ കാലാവസ്ഥാ വ്യതിയാനം എല്ലാം തകർത്തു.
2: പ്രകൃതിക്ഷോഭങ്ങൾ നമ്മുടെ നിയന്ത്രണത്തിലല്ലോ, എന്നാൽ അതുമൂലമുള്ള വിളനഷ്ടത്തിൽ നിന്ന് തീർച്ചയായും നമുക്ക് സംരക്ഷണം നേടാം.
3: എങ്ങനെ?
2: പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജനയിൽ ചേരൂ. കുറഞ്ഞ പ്രീമിയത്തിൽ വിള ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കും. വെള്ളപ്പൊക്കം, വരൾച്ച, ചുഴലിക്കാറ്റ് തുടങ്ങിയ വിവിധ പ്രതികൂല സാഹചര്യങ്ങളിൽ ഉണ്ടാകുന്ന വിളനഷ്ടത്തിന് സാമ്പത്തിക പരിരക്ഷ ഉറപ്പാക്കുന്ന പദ്ധതിയാണിത്.
4: കൂടുതൽ വിവരങ്ങൾക്ക് അടുത്തുള്ള കൃഷിഭവൻ, ബാങ്ക് അല്ലെങ്കിൽ കോമൺ സർവീസ് സെന്ററുമായി ബന്ധപ്പെടൂ. പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജന, കർഷകന്റെ കരുതൽ, കൃഷിയുടെ സുരക്ഷ.

0: എത്ര ഉത്സാഹത്തോടെയും പ്രതീക്ഷയോടെയുമാണ് നാം ഓരോ കൃഷിയും ചെയ്യുന്നത്. എന്നാൽ ഓരോ കാലാവസ്ഥയ്ക്കനുസരിച്ചും നമ്മുടെ കൃഷിക്ക് വേണ്ട വളവും ജലസേചനവും ഒക്കെ മാറി മാറി വരാം. അപ്പോ ഈ ആഴ്ച നമ്മുടെ വിളകൾക്ക് എന്തൊക്കെയാണ് നൽകേണ്ടതെന്ന് നോക്കാം.
1: കേരള കാർഷിക സർവകലാശാല നൽകുന്ന ഈ ആഴ്ചത്തെ വിള പരിപാലന നിർദ്ദേശങ്ങൾ. മഴക്കാലത്ത് ജാതിയിൽ കായഴുകൽ, ഇലപൊഴിച്ചിൽ എന്നീ രോഗങ്ങൾ വരാൻ സാധ്യതയുണ്ട്. മുൻകരുതലായി 2 കിലോ ട്രൈക്കോഡെർമ, 90 കിലോ ചാണകപ്പൊടിയും 10 കിലോ വേപ്പിൻ പിണ്ണാക്കുമായി കൂട്ടിക്കലർത്തിയ മിശ്രിതത്തിൽ നിന്നും 2.5 കിലോ വീതം ഓരോ ചെടിക്ക് ചുവട്ടിലും ഇട്ടുകൊടുക്കുക. ഒരു മാസത്തിന് ശേഷം സ്യൂഡോമോണാസ് 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിക്കുക, അല്ലെങ്കിൽ 1% വീര്യമുള്ള ബോർഡോ മിശ്രിതം കലക്കി തളിക്കുക. തെങ്ങോലകൾക്ക് നല്ല പച്ച നിറം കിട്ടാനും തേങ്ങയിലെ എണ്ണ കൂട്ടുന്നതിനും തെങ്ങൊന്നിന് 500 ഗ്രാം വീതം മഗ്നീഷ്യം സൾഫേറ്റ് ചേർക്കുന്നത് നല്ലതാണ്. വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങളിൽ ചാലുകീറി നീർവാർച്ച മെച്ചമാക്കണം. തറനിരപ്പിൽ നിന്നും ചുരുങ്ങിയത് 1 മീറ്റർ താഴെയാകണം ജലനിരപ്പ്. ചെരിവുള്ള തോട്ടങ്ങളിൽ മണ്ണൊലിപ്പ് തടയുന്നതിനുള്ള മാർഗങ്ങൾ സ്വീകരിക്കണം. മേൽമണ്ണ് നഷ്ടപ്പെടുമ്പോൾ മൂലകങ്ങളും ഫലപുഷ്ടിയുള്ള സൂക്ഷ്മജീവികളും നഷ്ടപ്പെട്ട് മണ്ണിന്റെ ഉൽപാദനക്ഷമത നശിക്കും. തെങ്ങിൻ തോപ്പിലെ ഇടവിളകളെ സംരക്ഷിച്ച് അവയ്ക്കുള്ള വളങ്ങളും കൂടി ചേർക്കുകയാണെങ്കിൽ നാളികേര ഉൽപാദനം കൂടും.
0: കേരള കാർഷിക സർവകലാശാല നൽകിയ ഈ ആഴ്ചത്തെ വിള പരിപാലന നിർദ്ദേശങ്ങളാണ് കേട്ടത്.
1: കമ്പോള വില നിലവാരം.
2: ഡയറക്ടറേറ്റ് ഓഫ് ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം പ്രസിദ്ധീകരിച്ച വിപണി വില നിലവാര പ്രകാരം വെളിച്ചെണ്ണ ക്വിന്റലിന് 25,600 രൂപ മുതൽ 28,900 രൂപ വരെയും കൊപ്ര ക്വിന്റലിന് 16,400 രൂപ മുതൽ 21,900 രൂപ വരെയും വില രേഖപ്പെടുത്തി. നാളികേരം തൊണ്ടോടുകൂടിയത് 1,000 എണ്ണത്തിന് 23,500 രൂപ മുതൽ 27,000 രൂപ വരെയാണ് വില. കുരുമുളക് അൺഗാർബിൾഡ് ക്വിന്റലിന് 66,000 രൂപ മുതൽ 68,000 രൂപ വരെയും ഏലം കിലോഗ്രാമിന് 3,300 രൂപ മുതൽ 4,100 രൂപ വരെയും വിലയുണ്ട്. കശുവണ്ടി പരിപ്പ് ക്വിന്റലിന് 81,400 രൂപ വരെയും അടയ്ക്ക 1,000 എണ്ണത്തിന് 4,600 രൂപ മുതൽ 6,100 രൂപ വരെയും വില രേഖപ്പെടുത്തി. റബ്ബർ ലോട്ട് ക്വിന്റലിന് 23,000 രൂപ മുതൽ 26,500 രൂപ വരെയും പൈനാപ്പിളിന് 6,300 രൂപ മുതൽ 6,800 രൂപ വരെയും മഞ്ഞളിന് 18,000 രൂപ മുതൽ 23,500 രൂപ വരെയും വിലയുണ്ട്. പച്ചക്കപ്പ ക്വിന്റലിന് 2,300 രൂപ മുതൽ 3,200 രൂപ വരെയും ഉണക്കക്കപ്പയ്ക്ക് 6,200 രൂപ മുതൽ 8,000 രൂപ വരെയും വില രേഖപ്പെടുത്തി. കൂടുതൽ വിവരങ്ങൾക്ക് ഡയറക്ടറേറ്റ് ഓഫ് ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ മാർക്കറ്റ് ഇന്റലിജൻസ് ബുള്ളറ്റിൻ പരിശോധിക്കാവുന്നതാണ്.
3: വിളവൊക്കെ നന്നായിട്ടുണ്ട്, പക്ഷേ ഇടയ്ക്കിടെ പണത്തിന് ഞെരുക്കം വരികയാണ്.
0: കർഷകർക്ക് കൈത്താങ്ങായി കേന്ദ്ര സർക്കാരിന്റെ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി PM കിസാൻ പദ്ധതിയുണ്ടല്ലോ. അർഹരായ കർഷകർക്ക് പ്രതിവർഷം 6,000 രൂപ 3 ഗഡുക്കളായി നേരിട്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് ലഭിക്കുന്നു. ആവശ്യങ്ങൾ നിറവേറ്റാൻ ഈ സഹായം പ്രയോജനപ്പെടും.
4: കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും അടുത്തുള്ള കൃഷിഭവൻ, കോമൺ സർവീസ് സെന്റർ അല്ലെങ്കിൽ കൃഷിവകുപ്പ് ഓഫീസുമായി ബന്ധപ്പെടുക. PM കിസാൻ, കർഷകന്റെ വളർച്ചയ്ക്ക് കേന്ദ്ര സർക്കാരിന്റെ കരുതൽ.
0: ഇനി ആദ്യം ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം എന്താണെന്ന് നോക്കാം. ചോദ്യം ഇതായിരുന്നു, നെല്ലിലെ തണ്ടുതുരപ്പിനെ നിയന്ത്രിക്കാൻ ഏത് മിത്ര പ്രാണിയെയാണ് ഉപയോഗിക്കുന്നത്? ഉത്തരം, ട്രൈക്കോഗ്രമ ജപ്പോണിക്കം എന്ന മിത്ര പ്രാണിയെയാണ് ഉപയോഗിക്കുന്നത്. ഇതിനുവേണ്ടി നമ്മൾ ട്രൈക്കോ കാർഡ് ഉപയോഗിക്കുന്നു. ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം സുഷമ അനിൽ.
5: കിസാൻ വാണി.
4: ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിച്ചത് കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ.
5: കിസാൻ വാണി.
6: എല്ലാവർക്കും സാമൂഹിക സുരക്ഷ,
5: അടൽ പെൻഷൻ യോജന മോദിജിയുടെ നിശ്ചയദാർഢ്യം.
6: യോജന ഉൻ നൌജവാനോ കെ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കെ ഹോംഗേ ആപ്കോ കഭി കിസി കെ സഹാരെ കി സറൂറത് ന പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൌരവ കെ സാത്ത് ബിതാ സകോ.
5: ഇതുവരെ 9,50,00,000 ഗുണഭോക്താക്കൾ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് 18-നും 40-നും ഇടയിൽ പ്രായമുണ്ടെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ ഗ്യാരണ്ടിയുള്ള 3 ആനുകൂല്യങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.
7: ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 7 മണി കഴിഞ്ഞ് 20 മിനിറ്റ് 28 സെക്കൻഡ്.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ വിപണി. ഇന്നത്തെ കമ്പോള മൊത്തവ്യാപാര വില നിലവാര ബുള്ളറ്റിൻ ഡയറക്ടറേറ്റ് ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്, തിരുവനന്തപുരം മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം തയ്യാറാക്കിയത്. വെളിച്ചെണ്ണ ക്വിന്റലിന് കൊല്ലം 25,600 രൂപ, ആലപ്പുഴ 25,700 രൂപ, കോട്ടയം 28,900, എറണാകുളം 26,000, കൊച്ചി റെഡി 25,600, ആലുവ 27,500, വടക്കൻ പറവൂർ 26,900. കൊപ്ര കിൻഡിലിന് ആലപ്പുഴ തെളിവ് 21,900, ആലപ്പുഴ പുകരാശി 21,850, എറണാകുളം 16,800, വടക്കൻ പറവൂർ 16,400.

0: തേങ്ങാപ്പിണ്ണാക്ക് കിൻഡിലിന് എറണാകുളം 3,900, വടക്കൻ പറവൂർ 3,800. കാപ്പിക്കുരു കിൻഡിലിന് കട്ടപ്പന 39,000. നാളികേരം തൊണ്ടില്ലാത്തത് 1,000 എറണാകുളം 33,000. ആലുവ കിൻഡിലിന് 6,000. തൊടുപുഴ 1,000 31,000. കയർ കിൻഡിലിന് ആലപ്പുഴ 5 തെങ്ങ് 9,600. ആലപ്പുഴ ആറാട്ടുപുഴ 7,400. കൊച്ചി പറവൂർ 5,300. കുരുമുളക് അൺഗാർബിൾ കിൻഡിലിന് കൊച്ചി ഗാർബിൾ 72,400. കൊച്ചി അൺഗാർബിൾ 70,400. ആലുവ 68,000. തൊടുപുഴ 69,000. കട്ടപ്പന 70,800. ഏലം കിലോഗ്രാമിന് കൊച്ചി 4,100. തൊടുപുഴ 3,300. കട്ടപ്പന 2,900.
1: ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
2: ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
1: ആൻഡ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് പ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
0: ചുക്ക് കിൻഡിലിന് കൊച്ചി 31,000. തൊടുപുഴ 30,000. റബ്ബർ ലോട്ട് കിൻഡിലിന് കോട്ടയം 26,000. മൂവാറ്റുപുഴ 22,500. കോതമംഗലം 26,500. തൊടുപുഴ 26,100. മഞ്ഞൾ കിൻഡിലിന് കൊച്ചി 18,000. തൊടുപുഴ 23,500. പുൽത്തൈലം കിൻഡിലിന് കൊച്ചി 186,000. ആലുവ 185,000. കശുവണ്ടി പരിപ്പ് കിൻഡിലിന് കൊല്ലം 81,400 രൂപ. പൈനാപ്പിൾ കിൻഡിലിന് എറണാകുളം 6,800. അടയ്ക്ക 1,000 എറണാകുളം 4,600. കൊട്ടപ്പാക്ക് നേന്ത്രക്കായ് പച്ച കിൻഡിലിന് എറണാകുളം 4,700. ആലുവ 5,000. തൊടുപുഴ 18,000. നിങ്ങൾ കേട്ടത് ഇന്നത്തെ കമ്പോളമൊത്ത വ്യാപാര വില നിലവാര ബുള്ളറ്റിൻ. വിപണി സമാപിച്ചു. ആകാശവാണി കൊച്ചി FM 102.3, സമയം 7 മണി കഴിഞ്ഞ് 24:35. ഇനി 7:25 വാർത്തകൾ. തിരുവനന്തപുരം റിലീസ്.

0: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ലക്ഷ്മി ശ്രീ വിജയ. പ്രധാന വാർത്തകൾ. ചെലവ് കുറഞ്ഞ ബഹിരാകാശ ദൌത്യങ്ങളിലൂടെ ലോകശ്രദ്ധ നേടാൻ ISROയ്ക്ക് സാധിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അന്താരാഷ്ട്ര ബഹിരാകാശ ഉച്ചകോടിയെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്തു. വനനിർണയത്തിനും സംരക്ഷണത്തിനുമായി ആധുനിക സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തണമെന്ന് കേന്ദ്ര പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദർ യാദവ്. ഭാരത് മണ്ഡപത്തിൽ മറ്റന്നാൾ ആരംഭിക്കുന്ന 18-ാമത് ബ്രിക്സ് ഉച്ചകോടിക്കുള്ള മുന്നൊരുക്കങ്ങൾ ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. 5068 കിലോമീറ്റർ ബ്രോഡ്ഗേജ് ശൃംഖല പൂർണ്ണമായും വൈദ്യുതീകരിച്ച് ചരിത്ര നേട്ടവുമായി ദക്ഷിണ റെയിൽവേ. ഏഷ്യാകപ്പ് വനിതാ ക്രിക്കറ്റ് ആദ്യ സെമിയിൽ ഇന്ത്യ ഇന്ന് ബംഗ്ലാദേശിനെ നേരിടും. വാർത്തകൾ വിശദമായി. വസുധൈവ കുടുംബകം എന്ന ആശയത്തിലൂന്നിയാണ് ബഹിരാകാശ രംഗത്തെ ഇന്ത്യയുടെ യാത്രയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അന്താരാഷ്ട്ര നിയമങ്ങളിലും ബഹുരാഷ്ട്ര സഹകരണത്തിലുമൂന്നിയ സുരക്ഷിതവും സമാധാനപരവുമായ ബഹിരാകാശ മേഖലയെയാണ് ഇന്ത്യ പിന്തുണയ്ക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഫ്രാൻസിൽ നടക്കുന്ന അന്താരാഷ്ട്ര ബഹിരാകാശ ഉച്ചകോടിയെ വീഡിയോ കോൺഫറൻസിംഗിലൂടെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ചെലവ് കുറഞ്ഞ ദൌത്യങ്ങളിലെ മികവിലൂടെ ISRO ലോകശ്രദ്ധ നേടിയതായും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. ശാസ്ത്രീയ വിവരങ്ങൾ സുതാര്യതയോടും നിഷ്പക്ഷതയോടും കൂടി പൊതുലക്ഷ്യങ്ങൾക്കായി ഉപയോഗിക്കണമെന്നും അദ്ദേഹം വ്യക്തമാക്കി.
1: India's approach is rooted in

0: Vasudhaiv Kutumbakam, that is, one earth, one family, one future. This spirit must now travel beyond earth. We support a safe, secure, peaceful and sustainable space domain anchored in international law, dialogue and multilateral cooperation. Scientific data must serve the common good with openness and integrity. India's space journey reflects this philosophy.
1: ജർമ്മൻ ചാൻസലർ ഫ്രെഡറിക് മേഴ്സ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഫോണിൽ വിളിച്ച് ഇന്ത്യ ജർമ്മനി തന്ത്രപ്രധാന പങ്കാളിത്തത്തിന്റെ പുരോഗതി വിലയിരുത്തി. ഇരു രാജ്യങ്ങൾക്കുമിടയിലെ നയതന്ത്ര ബന്ധം 75 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന വേളയിലാണ് ഇരുവരും സംഭാഷണം നടത്തിയത്. വ്യാപാരം, നിക്ഷേപം, പ്രതിരോധം തുടങ്ങിയ മേഖലകളിൽ ബന്ധം ശക്തിപ്പെടുത്താൻ നേതാക്കൾക്കിടയിൽ ധാരണയായി. വനനിർണയത്തിനും സംരക്ഷണത്തിനുമായി ആധുനിക സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തണമെന്ന് കേന്ദ്ര പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദർ യാദവ്. പ്രകൃതി വിഭവങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ കൂടുതൽ കൃത്യമാക്കാനും കാലാവസ്ഥാ ലക്ഷ്യങ്ങൾ വേഗത്തിൽ കൈവരിക്കാനും സാങ്കേതിക വിദ്യ അത്യന്താപേക്ഷിതമാണെന്നും അദ്ദേഹം പറഞ്ഞു. വനസംരക്ഷണവുമായി ബന്ധപ്പെട്ട് ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച ദേശീയ ശില്പശാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു കേന്ദ്രമന്ത്രി. രാജ്യത്തിന്റെ ഏവിയേഷൻ മേഖല സമഗ്രമായ പരിഷ്കരണങ്ങളിലൂടെയാണ് കടന്നുപോകുന്നതെന്ന് കേന്ദ്ര വ്യോമയാന മന്ത്രി കെ രാമമോഹൻ നായിഡു. വിമാന ഘടകങ്ങൾ മുതൽ സമ്പൂർണ്ണ മെയ്ഡ് ഇൻ ഇന്ത്യ വിമാനങ്ങൾ വരെ നിർമ്മിക്കുക എന്ന കാഴ്ചപ്പാടോടെയാണ് കേന്ദ്ര സർക്കാർ മുന്നോട്ടു പോകുന്നതെന്നും വോർട്ടെക്സ് ദേശീയ സമ്മേളനത്തിൽ അദ്ദേഹം വ്യക്തമാക്കി. രാജ്യത്തെ വിമാനയാത്രക്കാരുടെ എണ്ണത്തിൽ പ്രതിവർഷം 8.9% വളർച്ച പ്രതീക്ഷിക്കുന്നതായും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി.
2: India's aerospace and defense market was valued at over $30 billion in 2025. And now it is projected to nearly double to $61 billion by 2035. In 10 years, you are going to see this whole industry double in its size. The passenger traffic in India is expected to grow at 8.9% year on year through 2035, which is the fastest for any major economy in the world.
1: 18th ബ്രിക്സ് ഉച്ചകോടി ഈ മാസം 12-13 തീയതികളിൽ ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ നടക്കും. പ്രതിരോധശേഷി, നൂതനാശയങ്ങൾ, സഹകരണം, സുസ്ഥിരത എന്നിവയുടെ നിർമ്മിതി എന്നതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന ഉച്ചകോടിയുടെ പ്രമേയം. ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി ചൈനീസ് പ്രസിഡന്റ് ഷീ ജിങ് പിങ് ഇന്ത്യയിലെത്തും. 7 വർഷത്തിനിടയിലെ ഷീ ജിങ് പിങ്ങിന്റെ ആദ്യ ഇന്ത്യ സന്ദർശനത്തിന് റഷ്യ, യുക്രൈൻ, പശ്ചിമേഷ്യൻ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ഏറെ നയതന്ത്ര പ്രാധാന്യമുണ്ട്. ബ്രിക്സ് ഉച്ചകോടിയെ യുഎൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് ഞായറാഴ്ച അഭിസംബോധന ചെയ്യും. ബ്രിക്സ് അംഗരാജ്യങ്ങളിൽ നിന്നും പങ്കാളിത്ത രാഷ്ട്രങ്ങളിൽ നിന്നുമുള്ള പ്രതിനിധികൾ 18th ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കും. ഉച്ചകോടിക്കായി ഇന്ത്യ പൂർണ്ണ സജ്ജമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി. ബ്രിക്സ് ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ ഈ മാസം 11 മുതൽ 13 വരെ രാഷ്ട്രപതി ഭവനും രാഷ്ട്രപതി ഭവൻ മ്യൂസിയവും അമൃത് ഉദ്യാനവും പൊതുജനങ്ങൾക്ക് സന്ദർശിക്കാനാവില്ല. ഈ ശനിയാഴ്ച രാഷ്ട്രപതി ഭവൻ അങ്കണത്തിൽ ഗാർഡ് മാറ്റ ചടങ്ങും ഉണ്ടായിരിക്കില്ലെന്ന് രാഷ്ട്രപതി ഭവൻ സെക്രട്ടേറിയറ്റ് അറിയിച്ചു. ബ്രിക്സ് ഉച്ചകോടിയോടനുബന്ധിച്ച് രാജ്യതലസ്ഥാനത്ത് ഡ്രോൺ പറത്തുന്നതിന് ഈ മാസം 14 വരെ നിരോധനം ഏർപ്പെടുത്തിയതായി ഡൽഹി പോലീസ് അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AIR_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: ഔദ്യോഗിക സന്ദർശനത്തിനായി ഇന്ത്യയിലെത്തിയ പ്രമുഖ ജീവകാരുണ്യ പ്രവർത്തകൻ പ്രിൻസ് റഹീം അഗാ ഖാൻ അഞ്ചാമൻ, രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തി. ആരോഗ്യ സംരക്ഷണം, കൃഷി, ഗ്രാമീണ വികസനം, യുവജന വനിതാ ശാക്തീകരണം എന്നീ മേഖലകളിൽ അഗാ ഖാൻ ഡെവലപ്മെന്റ് നെറ്റ്വർക്കുമായുള്ള പങ്കാളിത്തം ശക്തമാക്കുന്നത് സംബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ന്യൂഡൽഹിയിൽ നടന്ന കൂടിക്കാഴ്ചയിൽ ധാരണയായി. സോഷ്യൽ മീഡിയയും ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളും ഉപയോഗിക്കുന്നതിൽ പ്രായപൂർത്തിയാകാത്തവർക്ക് സുരക്ഷ ഉറപ്പാക്കണമെന്നും 18 വയസ്സിന് താഴെയുള്ള കുട്ടികളുമായി ഇത്തരത്തിലുള്ള പ്ലാറ്റ്ഫോമുകൾ കരാറുകളിൽ ഏർപ്പെടുന്നില്ലെന്ന് ഉറപ്പുവരുത്തണമെന്നും ആവശ്യപ്പെട്ടുള്ള ഹർജി പരിഗണിക്കാൻ തീരുമാനിച്ച് സുപ്രീംകോടതി. ഒരു സന്നദ്ധ സംഘടന നൽകിയ ഹർജിയിൽ ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് ഉൾപ്പെട്ട ബെഞ്ച് കേന്ദ്ര സർക്കാർ ഉൾപ്പെടെയുള്ളവർക്ക് നോട്ടീസ് അയച്ചു. സംസ്ഥാനത്ത് ഇന്ന് വൈകിട്ട് 6:45 മുതൽ രാത്രി 12:45 വരെ ഭാഗികമായി വൈദ്യുതി മുടങ്ങുമെന്ന് KSEB. വൈദ്യുതിയുടെ ലഭ്യതക്കുറവും ഉപഭോഗം മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഗണ്യമായി വർദ്ധിച്ചിരിക്കുന്നതുമാണ് നിയന്ത്രണത്തിന് കാരണമെന്നും KSEB വ്യക്തമാക്കി. 5068 കിലോമീറ്റർ ബ്രോഡ്ഗേജ് ശൃംഖല പൂർണ്ണമായും വൈദ്യുതീകരിച്ച് ചരിത്ര നേട്ടവുമായി ദക്ഷിണ റെയിൽവേ. പട്ടുകോട്ടൈ കാരക്കുടി പാതയിലെ 71 കിലോമീറ്റർ വൈദ്യുതീകരണം കൂടി പൂർത്തിയായതോടെയാണ് ഈ നേട്ടം. വിശദാംശങ്ങളിലേക്ക്.
4: ബ്രോഡ്ഗേജ് ശൃംഖല പൂർണ്ണമായും വൈദ്യുതീകരിച്ചതോടെ ട്രെയിൻ എഞ്ചിനുകൾ മാറ്റേണ്ട ആവശ്യമില്ലാതെ ദക്ഷിണ

0: പദ്ധതിയിലെ ഏറ്റവും നിർണായകമായ ഘട്ടമായിരുന്നു പുതുതായി വൈദ്യുതീകരിച്ച പട്ടുകോട്ടൈ കാരൈക്കുടി പാത. ന്യൂസ് ഡെസ്ക് ആകാശവാണി.
1: സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം ജില്ലയിലെ തീരങ്ങളിൽ നാളെ രാവിലെ 8:30 വരെ ഉയർന്ന തിരമാലകൾക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ട്. വനിതാ ഏഷ്യാകപ്പ് ക്രിക്കറ്റ് ആദ്യ സെമിയിൽ ഇന്ത്യ ഇന്ന് ബംഗ്ലാദേശിനെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 8:00 കളി. രണ്ടാം സെമിയിൽ നാളെ പാകിസ്ഥാനും ശ്രീലങ്കയും ഏറ്റുമുട്ടും. ഞായറാഴ്ചയാണ് ഫൈനൽ. നേപ്പാൾ മിന്നൽ പ്രളയത്തെ തുടർന്ന് മരിച്ചവരുടെ എണ്ണം 1377 ഉയർന്നു. 5000-ലധികം ആളുകളെ ഇനിയും കണ്ടെത്താനുണ്ട്. നേപ്പാളിലേക്ക് 130 ടണ്ണിലധികം ദുരിതാശ്വാസ സാമഗ്രികൾ ഇന്ത്യ ഇതിനകം എത്തിച്ചിട്ടുണ്ട്. സുസ്ഥിരമായ ഊർജ്ജ ബദൽ ഉറപ്പാക്കുന്നതിൽ ചെറു ജലവൈദ്യുത പദ്ധതികൾക്ക് നിർണായക സ്ഥാനമുണ്ടെന്ന് കേന്ദ്ര പുനരുപയോഗ ഊർജ്ജ സഹമന്ത്രി ശ്രീപദ് യശോ നായിക്. നവംബർ 2 മുതൽ 5 വരെ നടക്കുന്ന ഭാരത് റിന്യൂവബിൾ സമ്മിറ്റ് ആന്റ് എക്സ്പോയുടെ മുന്നോടിയായി ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. സാധാരണ പാസ്പോർട്ടുള്ള ഇന്ത്യൻ വിനോദസഞ്ചാരികൾക്ക് വിസ ഇളവ് അനുവദിച്ച് തായ്ലന്റ് ആഭ്യന്തര മന്ത്രാലയം. ഈ മാസം 15 മുതൽ പ്രാബല്യത്തിൽ വരുന്ന ഇളവിന്റെ ഭാഗമായി ഇന്ത്യൻ പൌരന്മാർക്ക് 30 ദിവസം വരെ തായ്ലന്റിൽ വിസയില്ലാതെ തങ്ങാനാകും. ശാസ്ത്ര സാങ്കേതിക നവീകരണ മേഖലകളിലെ വളർച്ച വേഗത്തിലാക്കാൻ സമഗ്ര പങ്കാളിത്തത്തോടെയുള്ള സമീപനമാണ് സർക്കാർ സ്വീകരിക്കുന്നതെന്ന് കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്ര സിംഗ്. ന്യൂഡൽഹിയിൽ എമർജിംഗ് സയൻസ് ടെക്നോളജി ആന്റ് ഇന്നൊവേഷൻ കോൺക്ലേവ് 2026 മുന്നോടിയായുള്ള ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ചെലവ് കുറഞ്ഞ ബഹിരാകാശ ദൌത്യങ്ങളിലൂടെ ലോകശ്രദ്ധ നേടാൻ ISROയ്ക്ക് സാധിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അന്താരാഷ്ട്ര ബഹിരാകാശ ഉച്ചകോടിയെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്തു. വനനിർണയത്തിനും സംരക്ഷണത്തിനുമായി ആധുനിക സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തണമെന്ന് കേന്ദ്ര പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദർ യാദവ്. ഭാരത് മണ്ഡപത്തിൽ മറ്റന്നാൾ ആരംഭിക്കുന്ന 18th ബ്രിക്സ് ഉച്ചകോടിക്കുള്ള മുന്നൊരുക്കങ്ങൾ ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. 5068 കിലോമീറ്റർ ബ്രോഡ്ഗേജ് ശൃംഖല പൂർണ്ണമായും വൈദ്യുതീകരിച്ച് ചരിത്ര നേട്ടവുമായി ദക്ഷിണ റെയിൽവേ. ഏഷ്യാകപ്പ് വനിതാ ക്രിക്കറ്റ് ആദ്യ സെമിയിൽ ഇന്ത്യ ഇന്ന് ബംഗ്ലാദേശിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
2: ഇത് ആകാശവാണി കൊച്ചി FM 102.3.

0: കൊച്ചിനോ?
1: അതാ നമ്പറിൽ സേവ് ചെയ്തേക്കണായിരിക്കും ചിലപ്പോ ഇവിടെ. നിനക്കത് കേക്കാൻ പറ്റണ്ടോ ശരിക്ക്? ഞാൻ പറയണ ശരിക്ക് കേക്കാൻ പറ്റണ്ടോ? ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി വിളിച്ച. ഇവിടെ റെക്കോർഡാവുണ്ടോ നിന്റെ ശബ്ദം ഇങ്ങോട്ട് കേക്കണ്ടോ എന്നറിയാൻ വേണ്ടി. അപ്പൊ ഇന്ന് നടക്കാൻ പോയില്ലേ? അതെയോ? ആവോ, ഇനി വിളിച്ചു കഴിഞ്ഞ് വന്നം. ഞാൻ വിളിക്കാൻ വെച്ചായിരുന്ന ലൗലി എടുത്ത് വിളിച്ചു. ഞാൻ വിളിക്കാൻ വെച്ചായിരുന്ന രണ്ടു മൂന്ന് പേരെ ലൗലി എടുത്ത് വിളിച്ചു ഇന്ന്. ആ കുഴപ്പമില്ല, ഞാൻ എന്നാ ഇതൊന്ന് എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. നീ പറയണ കേൾക്കാൻ പറ്റണ്ടോ ഇവിടെ എങ്ങനെയാന്നൊക്കെ നീ ഒന്നവിടെ പറഞ്ഞേ എന്തെങ്കിലും. അതെന്താ? എന്നാ കൊഴപ്പില്ല, എന്നാ ശരി. ഞാനിപ്പോ ഇതൊന്ന് ഇതാക്കി വെക്കട്ടെ. ഓക്കേ.

അവിചാരിതമായ കാരണങ്ങളാൽ പ്രക്ഷേപണത്തിൽ തടസ്സം നേരിട്ടതിൽ ഖേദിക്കുന്നു. ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 7 മണി കഴിഞ്ഞ് 52 മിനിറ്റ് 50 സെക്കൻഡ്.

0: കെഎസ്ഇബി അറിയിപ്പ്. എരൂർ സെക്ഷൻ പരിധിയിൽ ഇരുമ്പനം, ട്രാക്കോ കേബിൾ കമ്പനി പരിസരം, ചുങ്കത്ത് റോഡ്, HPCL, തൃക്കത്ര അമ്പലം പരിസരം, സദൻ ട്യൂബ്, പേടിക്കാട്ടുതുരുത്ത് ശ്മശാനം, കർഷക കോളനി, അമ്പാട്ടുമന, ഹൌസിംഗ് ബോർഡ്, മിനി കമ്പനി പരിസരം, കവരപ്പറമ്പ് റോഡ്, റിവർ ഈസ്റ്റ് റോഡ്, HOC ക്വാർട്ടേഴ്സ് എന്നിവിടങ്ങളിൽ നാളെ രാവിലെ 8:30 മുതൽ വൈകിട്ട് 5 വരെയും കലൂർ സെക്ഷൻ പരിധിയിൽ ഫ്രീഡം റോഡ്, VP ആന്റണി റോഡ് എന്നിവിടങ്ങളിൽ നാളെ രാവിലെ 9 മുതൽ വൈകിട്ട് 5 വരെയും ഭാഗികമായി വൈദ്യുതി മുടങ്ങും. പാലാരിവട്ടം സെക്ഷൻ പരിധിയിൽ പാലാരിവട്ടം, കൃഷ്ണപിള്ള ജംഗ്ഷൻ, കളവത്ത് റോഡ്, പൈപ്പ് ലൈൻ റോഡ് എന്നിവിടങ്ങളിൽ നാളെ രാവിലെ 9:30 മുതൽ വൈകിട്ട് 5:30 വരെ വൈദ്യുതി മുടങ്ങും. നിങ്ങൾ കേട്ടത് KCB അറിയിപ്പ്.
1: എന്തൊരു ചൂടാ!
2: കേരളത്തിൽ ചൂട് കൂടുന്നതിനെ കുറിച്ച് ഓർത്ത് ഇനി ടെൻഷൻ വേണ്ട. പിട്ടപ്പിള്ളിയിൽ ഇതാ 3 days AC സൂപ്പർ സെയിൽ. ഓണം ഓഫറുകൾക്ക് പുറമെ തിരഞ്ഞെടുത്ത മോഡലുകൾക്കൊപ്പം ഫ്രീ പെഡസ്റ്റൽ ഫാൻ, 6,000 രൂപ വരെ ക്യാഷ് ബാക്ക്, 8,500 രൂപ വരെ എക്സ്ചേഞ്ച് ഓഫർ, കൂടാതെ 5,000 വിജയികൾക്ക് സമ്മാനങ്ങളും.
1: പിട്ടപ്പിള്ളി ഏജൻസീസ്.
3: പുതിയ ലാപ്ടോപ്പ് ആണല്ലോ,
4: നല്ല ഓണം ഓഫർ കിട്ടി, പിന്നെ വൻ സമ്മാനങ്ങളും ഉണ്ട്.
3: പക്ഷെ അതൊക്കെ കിട്ടാൻ ഒരു വർഷമൊക്കെ എടുക്കൂലേ?
4: മൈജിന്നാണെങ്കിൽ വെറും 45 ദിവസം മതി. അതും കാറ്, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 1 ലക്ഷം വീതം തുടങ്ങി BMW വരെയുള്ള ഒരുപാട് ഗിഫ്റ്റ്സ്.
5: മൈജി ഓണം, മാസ് ഓണം സീസൺ 4. പറയുന്നതിൽ മാത്രമല്ല, നൽകുന്നതിലും ട്രാൻസ്പെറൻസി.
6: കേണൽ ജാനൂട്ടിയും മേജർ അപ്പൂച്ചിയും, മായ ബാലകൃഷ്ണൻ എഴുതിയ കുട്ടിക്കഥകൾ.

ഉണ്ണിക്കുട്ടൻ അപ്പൂച്ചിയെയും ജാനൂട്ടിയും കൂട്ടി കുളം കാണാൻ പോയി. ഉണ്ണിക്കുട്ടൻ്റെ കയ്യിൽ ഒരു ചൂണ്ട ഉണ്ട്. ഉണ്ണിക്കുട്ടൻ ചെന്ന് കുളപ്പടവിലിരുന്നു. ജാനൂട്ടിയെയും അപ്പൂച്ചിയെയും കുളക്കരയിലിരുത്തി. ഇടയ്ക്ക് അപ്പൂച്ചി വന്ന് കുളത്തിലേക്ക് എത്തി നോക്കും. വെള്ളത്തിൽ പുളയുന്ന ചെറുതും വലുതുമായ പലതരം മീനുകളെ കണ്ടപ്പോൾ അപ്പൂച്ചിയുടെ നാവിൽ വെള്ളമൂറി. നീ എന്തിനാ ഇത്രയും ആക്രാന്തം കാണിക്കുന്നേ? നിന്നെ ഞാൻ വെള്ളത്തിൽ ഇറക്കി വിടട്ടെ അപ്പൂച്ചി? നീന്തി നീന്തി ആ പുളയുന്ന മീനുകളെയൊക്കെ നിനക്ക് പിടിച്ചു തിന്നാലോ? വേണ്ട വേണ്ട, നനഞ്ഞാൽ എനിച്ച് പനി വരും ഉണ്ണിയേട്ടാ. എന്നാ മാറി നിൽക്ക്. ഉണ്ണിക്കുട്ടൻ വെള്ളത്തിൽ ചൂണ്ടയിട്ടു. ചൂണ്ടത്തുമ്പിൽ ഞാഞ്ഞോളുണ്ട്. ചേറും പൊടിമീനുകളുമുള്ള കുളം. പൊടിമീനുകൾ ഉണ്ണിക്കുട്ടൻ്റെ കാൽപാദത്തിൽ ഇക്കിളി കൂട്ടുകയാണ്. അപ്പൂച്ചി ഇടയ്ക്കിടയ്ക്ക് തിരക്ക് കൂട്ടി വന്ന് കുളത്തിലേക്ക് എത്തി നോക്കും. മീൻ! ഉണ്ണിക്കുട്ടൻ വിളിച്ചുകൂവി. ചൂണ്ടയിൽ മീൻ

0: കൊളുത്തി. മീനെ കരയിലേക്ക് വലിച്ചു വീശി ഉയർത്തി. ചൂണ്ടുത്തുമ്പിൽ നിന്ന് ഒരു മീൻ കരയിൽ വീണ് പിടയ്ക്കാൻ തുടങ്ങി. അപ്പൂച്ചി അതിന് പിറകെ ഓടിവന്ന് രണ്ട് കൈകൊണ്ടും ഓരോ തല്ലുകൊടുത്ത് മീനെ പിടിച്ചു. ആ മീൻ തലതല്ലി പിടയ്ക്കുന്നത് കണ്ടപ്പോൾ പാവം ജാനുട്ടിക്ക് സങ്കടം വന്നു. അപ്പൂച്ചി ആ മീനെയും കടിച്ചു പിടിച്ച് അടുത്ത പുൽക്കാട്ടിലേക്ക് മറിഞ്ഞു. ഉണ്ണിക്കുട്ടന് പിന്നെയും മീനുകൾ കിട്ടി. പിടയ്ക്കുന്ന മീനെ കാണുമ്പോൾ ജാനുട്ടിക്ക് വിഷമമായി. കൊടുത്തിട്ടും അവൾ വാങ്ങിക്കഴിച്ചില്ല. കിട്ടിയ മീനുകളെയെല്ലാം ഉണ്ണിക്കുട്ടൻ നൂൽക്കമ്പിയിൽ കോർത്തു പിടിച്ചു. മീൻ തിന്ന് ചുണ്ടുമായി നക്കിത്തുടച്ച് ഹാപ്പിയായി അപ്പൂച്ചി തിരിച്ചു വന്നു. ഉണ്ണിക്കുട്ടന്റെ കയ്യിൽ നിന്ന് മീൻകൂട്ടത്തെ അപ്പൂച്ചി വാങ്ങിപ്പിടിച്ചു. പിന്നെ വലിയ സന്തോഷത്തോടെ ചാടിത്തുള്ളി ഉണ്ണിക്കുട്ടനും ജാനുട്ടിക്കുമൊപ്പം നടന്നു. പോകുന്ന വഴിയെ കുട്ടികൾ ക്രിക്കറ്റ് കളിക്കുന്നത് കണ്ടപ്പോൾ ഉണ്ണിക്കുട്ടൻ, "നിങ്ങളിവിടെ ഇരിക്ക, ഞാൻ കുറച്ചു നേരം കളിക്കട്ടെ" എന്നും പറഞ്ഞ് ജാനൂട്ടിയെയും അപ്പൂച്ചിയെയും അവിടെ ഇരുത്തിയിട്ട് കുട്ടികൾക്കൊപ്പം കളിക്കാൻ കൂടി. ക്രിക്കറ്റ് എന്ന് കേട്ടപ്പോൾ ജാനൂട്ടിക്ക് സന്തോഷമായി. "നീ പോരുന്നുണ്ടോ അപ്പൂച്ചി?" ജാനൂട്ടി ചോദിച്ചപ്പോൾ, "പിന്നെ എനിക്ക് ഭ്രാന്തില്ല, മടിയന്മാരുടെ കളി" എന്ന് അപ്പൂച്ചി ആക്ഷേപിച്ചു. "ഞാനുമുണ്ട് കളിക്കാൻ" എന്ന് പറഞ്ഞ് ജാനുട്ടി ഓടിച്ചെന്നു. ബൗണ്ടറി പോകുന്ന ബോളും വൈഡ് പോകുന്നതുമൊക്കെ പെറുക്കിക്കൊടുത്തു. അപ്പൂച്ചി മീൻ കോർമ്പൽ കയ്യിൽ പിടിച്ച് മാറിയിരുന്നു. അവൾക്ക് ഒന്നുകൂടെ കഴിക്കണമെന്നുണ്ട്. കൊതി പൂണ്ടിരിക്കുമ്പോൾ മണിവർണ്ണൻ പൂച്ച മീൻമണം പിടിച്ച് അപ്പൂച്ചിക്കരികെത്തി. "മിണ്ടണ്ട," അപ്പൂച്ചി മനസ്സിൽ നിരീച്ചു. കൂട്ടുപിടിച്ച അവനും കൊടുക്കേണ്ടി വരും. അപ്പൂച്ചി മുഖം തിരിച്ചിരുന്നു. പക്ഷേ മണിവർണ്ണൻ മീശ പിരിച്ച് മ്യാവു വച്ചപ്പോൾ അപ്പൂച്ചിക്ക് നാണം വന്നു. തിരിഞ്ഞു നോക്കി അവളൊന്നും മ്യാവു വച്ചു.
1: കേണൽ ജാനുട്ടിയും മേജർ അപ്പൂച്ചി. മായ ബാലകൃഷ്ണൻ എഴുതിയ കുട്ടിക്കഥകൾ തുടരും.
2: വായിച്ചത് ലൗലി.

0: ആകാശവാണി എഫ് എം വാർത്തകൾ.
1: ലഹരിയുടെ പിടിയിൽ നിന്ന് യുവജനങ്ങളെ മുക്തരാക്കുന്നതിൽ നിർണായക പങ്ക് വഹിക്കാൻ കായിക വിനോദങ്ങൾക്കും പോലീസിനും സാധിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. 47-ാമത് സംസ്ഥാന പോലീസ് കായികമേളയുടെ സമാപന സമ്മേളനം തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. സമൂഹത്തിൽ വർദ്ധിച്ചുവരുന്ന ആത്മഹത്യാ പ്രവണത തടയാൻ കുടുംബ ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാക്കണമെന്ന് മന്ത്രി കെ മുരളീധരൻ. മൾട്ടിപ്ലക്സുകളിലെ അമിതവിലയുമായി ബന്ധപ്പെട്ട് വിവിധ ജില്ലകളിൽ നടന്ന 35 പരിശോധനകളുടെ ഭാഗമായി 25 കേസുകൾ രജിസ്റ്റർ ചെയ്തു. കൊല്ലത്തെ മൾട്ടിപ്ലക്സിൽ ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിച്ച ഷോപ്പ് പൂട്ടിച്ച് ഭക്ഷ്യസുരക്ഷാ വകുപ്പ്. കേരളത്തിൽ മുടങ്ങിക്കിടക്കുന്ന ഡിജിറ്റൽ സർവേയുടെ 2-ാം ഘട്ടം കേരളപ്പിറവി ദിനമായ നവംബർ 1 പുനരാരംഭിക്കുമെന്ന് റവന്യൂ മന്ത്രി എ പി അനിൽകുമാർ. സംസ്ഥാനത്ത് ഇന്ന് വൈകുന്നേരം 6:45 മുതൽ രാത്രി 12:45 വരെയുള്ള സമയത്ത് വൈദ്യുതി നിയന്ത്രണം ആവശ്യമായി വന്നേക്കാമെന്ന് KSEB. ഭാരത് മണ്ഡപത്തിൽ മറ്റന്നാൾ ആരംഭിക്കുന്ന 18-ാമത് ബ്രിക്സ് ഉച്ചകോടിക്കുള്ള മുന്നൊരുക്കങ്ങൾ ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു.
0: ആകാശവാണി FM വാർത്തകൾ.
2: ശാസ്ത്രദീപ്തി.
3: കഴുകന്മാർ. ശവശരീരം ഭക്ഷിക്കുന്ന പക്ഷികളാണ് കഴുകന്മാർ. ഓസ്ട്രേലിയ, അന്റാർട്ടിക്ക എന്നീ 2 ഭൂഖണ്ഡങ്ങൾ ഒഴികെ മറ്റെല്ലായിടത്തും ഇവ കാണപ്പെടാറുണ്ട്. ലോകത്ത് 23 ഇനം കഴുകന്മാരാണുള്ളത്. ഇന്ത്യയിൽ 9 സ്പീഷീസുകളെയാണ് കാണപ്പെടുന്നത്. 1980-കൾക്ക് മുമ്പ്

0: ഇന്ത്യയിൽ 4 കോടിയിലധികം കഴുകന്മാർ ഉണ്ടായിരുന്നു എന്നാണ് കണക്കുകൾ. പക്ഷേ 1990നും 2000നുമിടയ്ക്ക് ഇവയിൽ 90% അപ്രത്യക്ഷമായി എന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. ഡൈസൈക്ലോഫിനാക് എന്ന വെറ്റിനറി മരുന്നാണ് കഴുകന്മാരുടെ തിരോധാനത്തിന് കാരണമായതെന്നാണ് നിരീക്ഷണം. ഈ മരുന്ന് കൊടുത്ത കന്നുകാലികൾ മരണപ്പെടുമ്പോൾ അവയെ തിന്നുന്ന കഴുകന്മാർക്ക് കിഡ്നി ഡാമേജ് വന്ന് ചത്തുവീഴുകയായിരുന്നു എന്ന് പറയപ്പെടുന്നു. ഇങ്ങനെ കഴുകന്മാരുടെ എണ്ണം കുറഞ്ഞത് തെരുവ് നായ്ക്കളുടെ എണ്ണത്തിൽ 30% വർദ്ധനവിനും കാരണമായി എന്നറിയപ്പെടുന്നു. അതുകൊണ്ട് തന്നെ 2002 മുതൽ ഇന്ത്യൻ വൾച്ചർ ക്രിട്ടിക്കലി എൻഡെയ്ഞ്ചേർഡ് ഓൺ ദി IUCN റെഡ് ലിസ്റ്റിൽ ഉൾപ്പെടുന്നു. പ്രകൃതിയിലെ ശുചിത്വം നിലനിർത്തുന്നതിൽ ഇവയ്ക്ക് വലിയ പങ്കുണ്ട്. ഇവ പ്രധാനമായും മാംസപക്ഷികളാണെങ്കിലും മറ്റു വേട്ടയാടുന്ന പക്ഷികളെപ്പോലെ ജീവനുള്ള ഇരയെ പിടിക്കാറില്ല. മറിച്ച് മൃതശരീരങ്ങൾ മാത്രമാണ് ഇവ ഭക്ഷിക്കുന്നത്. കഴുകന്മാർക്ക് ഭക്ഷണം താൽക്കാലികമായി സൂക്ഷിച്ചു വയ്ക്കാൻ ക്രോപ്പ് എന്ന തൊണ്ടയോട് ചേർന്ന ഒരു ഭാഗമുണ്ട്. അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനും പെട്ടെന്ന് ഭാരക്കുറവ് വരുത്തി പറന്നുയരാനും ഒക്കെയായി അർദ്ധദഹിച്ച ഭക്ഷണാവശിഷ്ടങ്ങളെ ഛർദ്ദിച്ചു കളയുന്ന സ്വഭാവം കഴുകന്മാർക്കുണ്ട്. ഈ ഛർദ്ദിലിന് ശക്തമായ ആസിഡ് സ്വഭാവമാണുള്ളത്. ഇതിൻ്റെ PH മൂല്യം ബാറ്ററി ആസിഡിന് സമമായ 0 to 1 ഇടയിലാണ് കാണപ്പെടുക. അതുകൊണ്ട് തന്നെ ശത്രുവിന് അസഹനീയമായ ചൊറിച്ചിലിനും അസ്വസ്ഥതയ്ക്കും ഒക്കെ ഇത് കാരണമാവും. ഏതാണ്ട് 10 അടി ദൂരത്തിൽ വരെ നീട്ടിച്ചർദ്ദിക്കാൻ ഇവയ്ക്ക് കഴിയും. ജന്തുവിഭാഗത്തിൽ ഗാസ്ട്രിക് PH മൂല്യം ഇത്രയും കുറവ് കാണപ്പെടുന്നത് കഴുകന്മാരിൽ മാത്രമാണ്.
1: ഈ വിവരങ്ങൾ നൽകിയത് ഡോക്ടർ കൊച്ചുബേബി മാഞ്ഞൂരാൻ. ശാസ്ത്രദീപ്തി.
2: നാളെ രാവിലെ 7 മണിക്ക് സ്പോൺസേർഡ് പരിപാടി പൊപ്ര. തലച്ചോറിനെ അടുത്തറിയുവാൻ സന്ദർശിക്കൂ ബ്രെയിൻ സിംബോസിയം. 13-ാം തീയതി മുതൽ കുസാറ്റ് ന്യൂറോ സയൻസ് വിഭാഗം ക്യാമ്പസിൽ.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് FM ഈവനിംഗ്.

0: ഗായികയും സംഗീതാധ്യാപികയുമായ കീർത്തന നേമത്തില്ലവുമായുള്ള അഭിമുഖം തുടർന്ന് കേൾക്കാം. അപ്പൊ ഇപ്പൊ ഓൺലൈൻ ക്ലാസ്സുകളുടെ ഒരു കാലമാണ്, ഗുരുക്കന്മാർക്ക് എവിടെയിരുന്നും ശിഷ്യന്മാരെ
1: പഠിപ്പിക്കാം.
0: അപ്പൊ ഈ പഴയ രീതി ഉണ്ടല്ലോ, ഗുരുമുഖത്ത് നിന്ന് പഠിക്കണം എന്നുള്ള ഒരു രീതി, ശരിക്കും ഓൺലൈൻ ക്ലാസ് പ്രോപ്പർ ആയിട്ട് നമുക്ക്
1: എത്രമാത്രം എഫക്റ്റീവ് ആണ് എന്നുള്ളതാണ് അല്ലേ. അത് ഈ പറഞ്ഞ പോലെ തന്നെയാണ്. എന്നുവെച്ചാ ഇപ്പൊ നമ്മള് ചെറിയ കുട്ടികളതിനൊക്കെ എടുക്കുമ്പോ ഇത്തിരി ബുദ്ധിമുട്ട് തന്നെയാണ്. പക്ഷേ അറ്റ് ദ സെയിം ടൈം അതൊരു വളരെ കൺവീനിയന്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ആണ്. അതായത് നമുക്ക് ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ എനിക്ക് ശ്രീവിദ്യ മാമിന്റെ അടുത്ത് നിന്ന് പഠിക്കാൻ പറ്റുന്നത്, മാം ഇരിക്കുന്നത് മദ്രാസിലാണ്, ചെന്നൈയാണ്, ഞാൻ ഇവിടെയാണ്. അതെ, ഒരു അതെ, എല്ലാ ആഴ്ചയും നമുക്ക് പോയി വരാന്ന് പറയുന്നത് സാധ്യമായൊരു കാര്യമല്ല. അപ്പോ നമ്മള് മാക്സിമം നമുക്ക് കൺവീനിയന്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ആണ് നമുക്ക്
0: അത്രയുള്ളൂ.
1: അപ്പൊ നമ്മുടെ നമുക്ക് റെസ്പോൺസിബിലിറ്റി കൂടും. എന്ന് വെച്ചാൽ നമ്മൾ പഠിക്കാനായാലും ശരി, പഠിപ്പിക്കാനായാലും ശരി, പഠിക്കുന്ന സമയത്ത് നമുക്ക് എന്താ
0: പറയാ,
1: അതിന്റെ ഇടയിൽ നിന്ന് നെറ്റ് പോകുന്ന സാഹചര്യങ്ങളും ഒക്കെ വന്നു കഴിഞ്ഞാലൊക്കെ ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പൊ അവര് നമുക്ക് റെക്കോർഡ് ചെയ്തയക്കുക, അല്ലെങ്കിൽ നമ്മൾ ഇപ്പൊ ഞാനാണ് പഠിപ്പിക്കണെന്നുണ്ടെങ്കിൽ ഞാൻ അവർക്ക് റെക്കോർഡിങ്സ് അയച്ചു കൊടുക്കുക, ആ റെക്കോർഡിങ്സ് കേട്ട് അവർ പഠിക്കുക. അങ്ങനെ താളമൊക്കെയാണ് ഇത്തിരി ബുദ്ധിമുട്ട് എല്ലാവർക്കും. താളം നമുക്ക് ആ കണ്ട് മനസ്സിലാക്കുക എന്നുള്ളൊരു ഇത് വരുന്നില്ല. എന്നാൽ തന്നെയും നമ്മളൊരു 90% നല്ലൊരു കാര്യം തന്നെയാണ് ഓൺലൈൻ ഉള്ളത്.
0: ചെറിയ കുട്ടികൾ വരെ പാട്ട് പഠിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് കാണിക്കുന്ന ഒരു സമയമാണ്. പാരന്റ്സും അതുപോലെ തന്നെയാണ്, എന്റെ കുട്ടി ഇന്ന സ്റ്റേജിൽ പാടണം എന്നൊക്കെ ഒരുപാട് ആഗ്രഹമുള്ള മാതാപിതാക്കളുണ്ട്. അപ്പോ ഞാൻ പലപ്പോഴും വിചാരിക്കാറുണ്ട്, ഈ ചെറിയ കുട്ടികളൊക്കെ സ്റ്റേജിലിരുന്ന് ഒരു ഭയമില്ലാതെ കീർത്തനങ്ങളെല്ലാം പാടുന്ന കേൾക്കാം, അപ്പോ അതെങ്ങനെയാണ് അവരെ ഒന്ന് പഠിപ്പിച്ചെടുക്കാനുള്ള ഒരു

0: അനുഭവം എങ്ങനെയാണ്?
1: അത് കുട്ടികളെ സംബന്ധിച്ച് ഇപ്പൊ ഞാനും അങ്ങനത്തെ ഒരു സ്റ്റേജിൽ നിന്ന് വന്നിട്ടുള്ള ഒരാളാണ്. അപ്പൊ ആ സമയത്ത് നമുക്കൊന്നും അറിയില്ല. അറിവില്ലായ്മ നമുക്ക് സത്യം പറഞ്ഞാൽ പ്രത്യേകമായിട്ടുള്ള ഒരു സ്ട്രെങ്ത് തരും. ഞാൻ എന്ത് പാടിയാലും ഒരു പ്രശ്നമല്ല എന്നുള്ള ഉണ്ടാവില്ല തീർച്ചയായിട്ടും. കാരണം ഞാൻ പാടേണ്ടതാണ് എനിക്ക് ശരി എന്നുള്ളതാണ്. നമുക്ക് കൂടുതൽ അറിയുന്നതോറുമാണ് അതിനോടൊരു ഒരു ഫിയർ വരുന്നത്. എന്നെ സംബന്ധിച്ച് എനിക്ക് അങ്ങനെയായിരുന്നു. അപ്പോൾ പഠിപ്പിക്കുക എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ വലിയൊരു ടാസ്ക് തന്നെയാണ്. കാരണം കുട്ടികൾ പ്രത്യേകിച്ച് ഈ ഫോണിൽ കൂടിയുള്ള പഠനം എന്ന് പറയുമ്പോൾ കുട്ടികൾക്ക് അത്രയും ഫോക്കസ്ഡ് ആയിട്ട് ഇരിക്കാൻ പറ്റില്ല. ഇപ്പം നമ്മൾ ഒരു മണിക്കൂർ ക്ലാസ് ആണ് പറയണതെന്നുണ്ടെങ്കിൽ മാക്സിമം ഒരു 10 to 15 മിനിറ്റ്സ് ആണ് അവരൊന്ന് നമ്മളോട് സഹകരിക്കുക. അതിൻ്റെ ഇടയിൽ എഴുന്നേറ്റ് പോവാം, മാം എനിക്കിങ്ങനെ എനിക്ക് വെള്ളം കുടിക്കണമായിരുന്നു, മാം എനിക്ക് ചായ കുടിക്കണം മാം എന്നൊക്കെ പറഞ്ഞേ പോവും വളരെ ചെറിയ കുട്ടികൾ. അപ്പം ഞാൻ മാക്സിമം 2 പേരൊക്കെ ഒരു ക്ലാസ്സിൽ ഞാൻ അത് തന്നെ അവോയ്ഡ് ചെയ്യാറുണ്ട്. കാരണം ഒരാൾക്ക് കൊടുക്കുന്ന അറ്റൻഷൻ ഈ ഒരു മണിക്കൂറിൻ്റെ ഉള്ളിൽ ഓൺലൈനിൽ ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമ്മൾ മാക്സിമം അവർക്ക് അവൈലബിൾ ആവുക എന്നുള്ളതാണ് ഞാൻ പഠിപ്പിക്കുമ്പോൾ. കാരണം ഞാനിതുപോലെ ആഗ്രഹിച്ച ഒരു കുട്ടിയാണ്, എനിക്ക് നല്ലൊരു ഗൈഡൻസ് വേണം, എനിക്ക് പഠിക്കണം അങ്ങനെ ഭയങ്കര. അപ്പം ഞാൻ പഠിപ്പിക്കുന്ന കുട്ടികൾ മോശമാവരുത് എന്നുള്ളൊരു തോന്നൽ നമുക്കുണ്ടാവും. അപ്പം അറ്റ്ലീസ്റ്റ് ഒരു ഞാൻ പഠിപ്പിക്കുന്ന ബേസിക് ആയിട്ടുള്ള കാര്യമെങ്കിലെങ്കിലും വൃത്തിയായിട്ട് അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് അത്യാവശ്യം ചീത്തയൊക്കെ പറയുന്ന
0: കൂട്ടത്തിലാണ് പിള്ളേർക്ക്.
1: ഇല്ല, അതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. അവർക്ക് പേടിയില്ല, ഇപ്പോഴത്തെ പിള്ളേർക്കൊന്നും പേടിയില്ല. അപ്പം ഇങ്ങനെ പേടിക്കാതെ ഈ പറഞ്ഞ ഫോണിൽ നമുക്ക് മനസ്സിലാവും അവർ വേറെന്തെങ്കിലുമൊക്കെ ചെയ്യും, ഫോണിൽ ഇങ്ങനെ വെറുതെ എന്തെങ്കിലുമൊക്കെ നോക്കിയിരിക്കുകയൊക്കെ ചെയ്യും, നമുക്കത് കണ്ടാൽ മനസ്സിലാവും. നമ്മളൊന്നും ആയിരുന്നപ്പോ നമുക്ക് പേടിയായിരുന്നു. ടീച്ചർമാരെ അപ്പുറത്തേ കൂടെ പോയാൽ തന്നെ നമുക്ക് പേടിയാ, അയ്യോ ടീച്ചർ.
0: അതെ
1: പേടിയാ. ഇപ്പൊ അങ്ങനെയൊന്നും ഇല്ല.
0: മാതാപിതാക്കള് ഇപ്പൊ പാട്ട് പഠിപ്പിക്കാനായിട്ട് ടീച്ചറുടെ അടുത്ത് വരുമ്പോ, ടീച്ചറെ എനിക്ക് അടുത്ത സംഗീതോത്സവത്തിന് കുട്ടികളെ സ്റ്റേജിൽ കയറ്റണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന മാതാപിതാക്കളുണ്ട്. അപ്പോ അത് ചിലർക്ക് പെട്ടെന്ന് തന്നെ അത്
1: ഇൻസ്റ്റന്റ് റിസൾട്ട്
0: പെട്ടെന്ന് കീർത്തനം പാടണം എന്നുള്ള ഒരു ആഗ്രഹമുള്ളവരുണ്ടാവും. അപ്പോ പഴയ രീതികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആദ്യം വർണ്ണമൊക്കെ പാടി പാടി പഠിച്ച് ഒരു നല്ല അടിസ്ഥാനമായതിനു ശേഷമാണ് സ്റ്റേജിലൊക്കെ കയറി പാടുന്നത്. ഇപ്പൊ രീതികളെല്ലാം മാറി,
1: കാലഘട്ടം മാറുന്നു. അതിനനുസരിച്ച് ഞാൻ അവരോട് ആദ്യം തന്നെ പറയുന്ന കാര്യം, മ്യൂസിക്കിനെ സംബന്ധിച്ച് നമുക്കൊരു ഇൻസ്റ്റന്റ് റിസൾട്ട് എപ്പോഴും പ്രതീക്ഷിക്കുന്നത് തന്നെ വളരെ ഒരു തെറ്റായ കാര്യമാണെന്ന് പറയും ഞാൻ. കാരണം അപ്പൊ നമുക്ക് ഒരുപാട് ആഴങ്ങളിലേക്ക് പോവാൻ പറ്റില്ല, നമുക്ക് നമ്മളെ തന്നെ തിരിച്ചറിയാൻ പറ്റില്ല. നമ്മളുടെ ഫോൾട്ട് എന്താണ്, അല്ലെങ്കിൽ ഞാൻ പാടുന്നത് എന്താണ് ശരിക്കും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ വളരെയധികം സമയമെടുക്കണം. അതിന് ഇപ്പൊ ഈ പറഞ്ഞ പോലെ പണ്ട് ഞാൻ, എനിക്ക് ഇങ്ങനത്തെ ഒരു സ്വഭാവം ഉണ്ട്, എനിക്ക് ഇന്റർവ്യൂസ് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. വളരെ ഫേമസ് ആയിട്ടുള്ള ഈ ഡാൻസേഴ്സിന്റെ അല്ലെങ്കിൽ മ്യൂസീഷ്യൻസിന്റെ ആരായാലും ഇപ്പൊ ആക്ടേഴ്സ് ആയാലും അങ്ങനെ ഒന്നുമില്ല, വളരെ നല്ല ഇന്റർവ്യൂസ് എനിക്ക് ഇങ്ങനെ കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, അവരുടെ എക്സ്പീരിയൻസ് അറിയാൻ വേണ്ടിയിട്ട്. അപ്പൊ ഞാൻ പണ്ട് എപ്പോഴോ കേട്ടതാണ് ഈ ശോഭന മാമിന്റെ ഒരു ഇന്റർവ്യൂല്, അവര് 9 മണിക്കൂറൊക്കെ കണ്ടിന്യൂസ് പ്രാക്ടീസ് ഒക്കെ ചെയ്തിട്ടുണ്ട് ഒരു കാലഘട്ടത്തില്. അത് ഞാൻ അന്ന് ഞാൻ ഈ കലാക്ഷേത്രത്തിൽ വന്നിട്ടില്ല. അപ്പൊ ഞാൻ അന്ന് ഞാൻ വിശ്വസിച്ചിരുന്നില്ല, ഇവർ 9 മണിക്കൂറൊക്കെ ഒരാൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുമോ. പക്ഷെ 9 മണിക്കൂറല്ല, നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മളുടെ പെർഫെക്ഷൻ വരുന്നത് വരെ നമുക്ക് എഴുന്നേക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് 9 മണിക്കൂറൊക്കെ ആവണത്. അത് നമ്മൾ വിചാരിച്ചുകൊണ്ട് ചെയ്യുന്ന ഒരു കാര്യമല്ല, അതങ്ങനെ വന്നു
0: പോകും. അതെ.
1: അങ്ങനെ നമ്മൾ അത്രയും പ്രാക്ടീസ് അതിന് കൊടുത്താൽ തന്നെ നമുക്ക് ചെറിയൊരു റിസൾട്ട് എങ്കിലും വരുള്ളൂ. അപ്പൊ ഞാൻ എല്ലാ പേരൻസിന്റെ അടുത്തും പറയുന്ന ഒരു കാര്യമാണ്, നമുക്ക് ഇൻസ്റ്റന്റ് റിസൾട്ട് പ്രതീക്ഷിച്ചിട്ട് വരരുത്.
0: സമയമെടുക്കും,
1: ഒരു 2 വർഷമെങ്കിലും കുട്ടികൾക്ക് സമയം കൊടുക്കുക, ടീച്ചറിന് സമയം തരാന്നല്ല. കാരണം എത്രയൊക്കെ പറഞ്ഞാലും നമ്മൾക്ക് ഒരു 50-50 ഇത് പോകുന്നത്. നമ്മള് നമ്മുടെ എത്ര കൊടുത്താലും അവര് ചെയ്യേണ്ട കാര്യം അവര് ചെയ്തില്ലെങ്കിൽ ഒന്നും നടക്കില്ല.
0: ഞാനും പലപ്പോഴും ഇങ്ങനെ കുട്ടികളൊക്കെ പാടുന്നത് കാണുമ്പോ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പൊ അവര് ഇത്ര ചെറിയ പ്രായത്തിൽ ഈ സ്വരസ്ഥാനവും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു പക്വത അവർക്ക് ഉണ്ടോ എന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്.
1: അത് അതിനൊരു റീസൺ, ഇന്നത്തെ കാലഘട്ടത്തിൽ പറയാ കഴിഞ്ഞാൽ അവർക്ക് കുറച്ചും കൂടെ ആക്സസിബിലിറ്റി ഉണ്ട്. അവർക്ക് എല്ലാത്തിനും ഇപ്പൊ നമുക്ക് ഈ ഫോൺ തന്നെ വലിയൊരു എന്താ പറയാ എക്സാമ്പിൾ ആണ് അതിന്. നമുക്ക് എന്താ പറയാ ഒരു പാട്ട് കേൾക്കണം തോന്നിയാ കുട്ടികൾക്ക് തന്നെ അറിയാം അതെങ്ങനെ ഉപയോഗിക്കേണ്ടതെന്ന്. ഇത് ഇന്നത് എടുത്തു കഴിഞ്ഞാൽ ഇന്നത് കിട്ടും എന്നുള്ളത് അവർക്ക് അറിയാം. അത് നല്ല രീതിയിൽ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ എന്താ പറയാ ഇപ്പൊ ഈ പറഞ്ഞ പോലെ വളരെ ചെറിയ പിള്ളേരൊക്കെ സ്റ്റേജിൽ പാടുന്നതിന്റെ ഒരു റീസൺ അത് തന്നെയാണ്. കാരണം അവർക്ക് വളരെയധികം എക്സ്പോഷർ ഉണ്ട്, അവർക്ക് ഇറങ്ങി എന്തും ചെയ്യാനുള്ള ധൈര്യമുണ്ട്. ആ ധൈര്യം കൊടുക്കുന്നത് പേരൻസ് ആണ് കേട്ടോ, അതും പറയണം. ഇപ്പൊ പറയാതിരിക്കാൻ വയ്യ, ഇന്നത്തെ ആൾക്കാർക്ക് കുറച്ചും കൂടി അത് വേണം എന്നുള്ള ആഗ്രഹമുള്ള കൂട്ടത്തിലാണ്. മറ്റേ ഇപ്പോൾ കുറച്ചും കൂടി പിള്ളേർക്ക് ആക്സസിബിലിറ്റി ഉണ്ട്, എക്സ്പോഷർ ഉണ്ട്, അതുകൊണ്ട് അവർ പഠിക്കണം, അവർ ചെയ്യണം. അത് അങ്ങനെ വളരട്ടെ, നല്ല കാര്യം. വളരെ നോളജ് ഉണ്ട്. ഇപ്പൊ കുറെ ഞാനിപ്പോ അടുത്ത് ഒരു ഇതുപോലൊരു വീഡിയോ കാണാനിടയായി. ഒരു കുട്ടി

0: ഒരു ശ്രുതി കേൾക്കുമ്പോഴേക്കും ആ ശ്രുതി ഐഡന്റിഫൈ ചെയ്യണത്, ലൈക് ഈ ശ്രുതി ജി ഷാർപ്പാണ് അല്ലെങ്കിൽ ഈ ശ്രുതി ജി ആണ് അല്ലെങ്കിൽ ഇത് സി ഷാർപ്പ് സി, അങ്ങനെ പറയാൻ ആ കുട്ടിക്ക് വളരെ ചെറിയ പ്രായം, ഒമ്പതോ പത്തോ വയസ്സായിട്ടേ ഉള്ളൂ അതിന്. അതങ്ങനെ കേൾക്കുമ്പോ തന്നെ അതങ്ങനെ പറയാൻ പറ്റണമെന്നുണ്ടെങ്കിൽ അതിന്റെ ഉള്ളിലൊരു ടാലന്റ് ഉണ്ട്,
1: ഉള്ളിലൊരു ജ്ഞാനം.
0: ആ തീർച്ചയായിട്ടും വേണം, അതില്ലാണ്ട് നടക്കില്ല. അപ്പൊ കാരണം ഇന്ന് ഒരുപാട് പേരെ നമുക്ക് കാണാം, ഒരുപാട് പേര്, കുട്ടികൾ തുടങ്ങി വലിയവരായിക്കോട്ടെ ആരായിക്കോട്ടെ, വളരെയധികം ടാലന്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ്, വളരെയധികം നോളജ് ഉള്ള ആൾക്കാരാണ്.
1: ഓക്കെ, അപ്പൊ നമുക്കൊരു കീർത്തനത്തിലേക്ക് പോയാലോ?
0: തീർച്ചയായിട്ടും പോവാം, തീർച്ചയായിട്ടും.
1: ഏത് കീർത്തനാണ് പാടുന്നത്?
0: അപ്പൊ നമുക്ക് ദർബാരി കാനഡ എന്നുള്ള രാഗത്തിലെ നിന്ദതി ചന്ദനം എന്ന് പറഞ്ഞ ഒരു അഷ്ടപതിയാണിത്.

0: ഇതിനൊരു ഹിന്ദുസ്ഥാനി ടച്ച് ഉള്ള രാഗമാണെന്ന് തോന്നുന്നു
1: അല്ലെ?
0: ഞാൻ കേട്ടിട്ടുണ്ട് ഈ മിയ ധാൻസൻ അക്ബർ ചക്രവർത്തിയുടെ രാജ്യസഭയിലെ നവരത്നങ്ങളിൽ ഒരാളായിരുന്നു. അദ്ദേഹമാണ് ഈ ദർബാരി കാനഡ രാഗം കുറച്ച് പോപ്പുലർ ആക്കിയതെന്ന് വായിച്ചറിഞ്ഞിട്ടുണ്ട്.
1: വളരെ സൂതിങ് ആയിട്ടുള്ള ഒരു രാഗമാണ്.
0: ഒരു ഭക്തി മൂഡുണ്ട്, ഒരു ചെറിയ ശോകമുണ്ട്.
1: അതെ അതെ അതെ അതാ ഇത് സാവിരഹേതവദീന വിരഹം. ഇതിന് എന്താ പറയാ, അതാ പറഞ്ഞ ഒരു ഒരു വിഷമത്തിന്റെ ഒരു ഛായയാണ് കുറച്ചും കൂടി ഉള്ളത്.
0: ചെറിയൊരു ഷെയ്ഡ് ഓഫ് ശോകം. ഓക്കെ, അപ്പൊ ചെറിയ പ്രായം മുതൽ സംഗീതം പഠിച്ചു വന്നു. യുവജനോത്സവ വേദികളിലെല്ലാം പങ്കെടുക്കാറുണ്ടോ? പെർഫോമൻസുകളൊക്കെ ഉണ്ടായിട്ടുണ്ടോ?
1: തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ട്, വളരെ അധികം. എന്ന് വെച്ചാ ഈ പറഞ്ഞ പോലെ നമ്മള് ക്ലാസ് കട്ട് ചെയ്തിട്ട് നമ്മൾ രാവിലെ 9 മണിക്ക് വരുന്നു, ബാഗ് വെക്കുന്നു, ഇറങ്ങി പോകുന്നു, അങ്ങനെ. അതെ അതെ അതെ, റിഹേഴ്സലിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ തെറ്റിദ്ധരിക്കും, റിഹേഴ്സലിന് വേണ്ടി തന്നെ. അതായത് ഞാൻ സ്റ്റേറ്റിലൊക്കെ പോയിട്ടുള്ളത് ഗ്രൂപ്പ് സോങ്ങിനാണ്, അല്ലാതെ ലളിത ഗാനം അല്ലെങ്കിൽ ശാസ്ത്രീയ സംഗീതം, തിരുവാതിരപ്പാട്ട്, അങ്ങനെ കുറെ പാട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു 6-7 എണ്ണത്തിനെങ്കിലും പങ്കെടുക്കും. അതെനിക്ക്, അതാ ഞാൻ പറഞ്ഞ ഓപ്പർച്യൂണിറ്റീസ് കളയാൻ എനിക്ക് അന്നൊന്നും താല്പര്യമില്ലായിരുന്നു.
0: എല്ലാത്തിലും
1: കിട്ടുമോ കിട്ടില്ല എന്നുള്ളതല്ല,
0: പങ്കെടുക്കുക
1: എന്നുള്ളതാണ്, അങ്ങനെ പങ്കെടുക്കുമായിരുന്നു.
0: മത്സരിക്കുമ്പോ എപ്പോഴും അച്ഛനും അമ്മയൊക്കെ നല്ല പ്രോത്സാഹനമായിരുന്നു?
1: ഓ, തീർച്ചയായിട്ടും അച്ഛനും അമ്മയും ഉണ്ടാവും. പക്ഷെ അച്ഛന് അച്ഛന് ശാന്തിയാണ്, അമ്പലത്തിലാണ്. അപ്പൊ അദ്ദേഹത്തിന് ഈ പറഞ്ഞ പോലെ അധികം സമയം കിട്ടാറില്ല

0: കൂടെ വരാനായിട്ട്. ഇപ്പൊ ഈ പറഞ്ഞ പോലെ രാവിലെയും വൈകുന്നേരമൊക്കെ പോകേണ്ടത് കാരണം മിക്കവാറും അമ്മയാണ് വരാറ്. അമ്മയ്ക്ക് വരാൻ പറ്റാത്ത സാഹചര്യങ്ങളിൽ നമ്മൾ ടീച്ചേഴ്സിന്റെ കൂടെ പോവുക, അത്രേ ഉള്ളൂ. പക്ഷെ ഈ പറഞ്ഞ പോലെ അമ്മയ്ക്കൊക്കെ വളരെ നീ പഠിച്ചില്ലെങ്കിലും സാരില്ല, അച്ഛനൊക്കെ കൂടുതൽ പഠിച്ചില്ലെങ്കിലും സാരില്ല, പാട്ട് നന്നായിട്ട് പൊക്കോട്ടെ, അങ്ങനെ അത്രയും പാട്ടിനോട് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പൊ ഈ അതെ അതെ, പ്ലസ് ടുവിൽ ഞാൻ സ്റ്റേറ്റില് പോയപ്പോ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചതും ഏറ്റവും കൂടുതൽ വിഷമമായത് വെച്ചാ എന്റെ കുട്ടി സ്റ്റേറ്റിലെത്തി. അങ്ങനെ അന്ന് അന്നൊക്കെ വലിയ അന്നല്ല ഇപ്പോഴും അതെ, അത് വലിയൊരു അച്ചീവ്മെന്റ് ആണ്. അപ്പോ അവർക്ക് അച്ഛനും അമ്മയ്ക്കും ഓ സ്റ്റേറ്റ് വരെയൊക്കെ പോകാൻ പറ്റിയ കുട്ടിക്ക് വലിയൊരു ഭാഗ്യമാണ്, അങ്ങനെ അങ്ങനെ കരുതുന്നവരാണ്. ഇത് ഇത് എനിക്ക് കിട്ടിയ ടാലന്റ് എന്ന് പറയുന്നത് എന്നേക്കാൾ ആഘോഷിക്കുന്നത് അവരാണ്. അച്ഛനും അമ്മയ്ക്കും ഈ പറഞ്ഞ പോലെ എന്റെ കുട്ടി ഒന്ന് മൂളിയാ തന്നെ സന്തോഷമാണ്. അതെ, അപ്പൊ അവരാണ് ഏറ്റവും കൂടുതൽ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഞാൻ ചെറുത് തുടങ്ങിയിട്ട് എന്നെ യൂത്ത് ഫെസ്റ്റിവൽ ആയിക്കോട്ടെ, എന്ത് യൂത്ത് ഫെസ്റ്റിവൽ എന്നില്ല, ഇപ്പോൾ നമ്മൾ അമ്പലങ്ങളിലെ ഉത്സവങ്ങളിൽ പാടുക, അതിപ്പോഴും അച്ഛനൊരു രീതിയാണ്. അവിടെ അച്ഛൻ ശാന്തി ചെയ്യണ അമ്പലത്തിൽ എന്തെങ്കിലും പ്രതിഷ്ഠാദിനോ അല്ലെങ്കിൽ ഉത്സവോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ എന്റെ ഒരു പാട്ട് വേണം,
1: എന്തായാലും
0: വേണം. അതെ, നിർബന്ധമാണ്.
1: എവിടെയാണ് അത് സ്ഥലം?
0: ഞങ്ങള് കുന്നംകുളമാണ്, കുന്നംകുളം വടക്കാഞ്ചേരി റോഡ് ചൊവ്വന്നൂർ എന്ന് പറയും. ചൊവ്വന്നൂർ കല്ലഴി വിഷ്ണു ഭഗവതി ക്ഷേത്രത്തിലാണ് അച്ഛൻ ശാന്തി ചെയ്യുന്നത്. ഒരു 10-20 കൊല്ലത്തിന് മേലെയായി. ഞങ്ങൾ ശരിക്കും മലപ്പുറം ആണ് കേട്ടോ, ഞങ്ങളവിടെ അച്ഛന് ശാന്തിയായിട്ട് വന്ന് താമസിക്കുന്നവരായിരുന്നു. അപ്പൊ എന്താ, പക്ഷെ ഞാൻ വളർന്നത് അവിടെ ആയതുകൊണ്ട് എന്നെ സംബന്ധിച്ച് എനിക്ക് അച്ഛനും അമ്മയും തരുന്ന അതേ ഒരു സപ്പോർട്ട് എനിക്ക് അവിടുത്തെ നാട്ടുകാർ തന്നിട്ടുണ്ട്. അവിടുത്തെ ഈ പറഞ്ഞ പോലെ ക്ലബ്ബുകളിൽ പാടുക, ഓണാഘോഷ പരിപാടികൾ, അത് അത് എല്ലാത്തിലും ഞാൻ ഉണ്ടായിരിക്കും. അത് കാരണം ഈ പറഞ്ഞ പോലെ ഈ പാട്ടിന് ഒരു തുടക്കം എന്ന് പറയുന്നത് എപ്പോഴും പാട്ടിന്റെ തുടക്കത്തിൽ ഇവരൊക്കെ ഉണ്ട്. ഇപ്പൊ ഞാൻ തുടങ്ങിയത് ഇവരുടെയൊക്കെ കൂടെ എന്ന് പറയാം. ഇവരാണ് എന്നെ ഒന്ന് ബാക്ക് സപ്പോർട്ട് ഉണ്ടായിട്ടുള്ളത്, നാട്ടുകാരായിക്കോട്ടെ, ഫ്രണ്ട്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഫാമിലി ആയിക്കോട്ടെ, വളരെ സപ്പോർട്ടീവാണ്. എല്ലാവരും വളരെ സപ്പോർട്ടീവാണ്. ബാക്കി അങ്ങനെ അങ്ങനെയൊക്കെയാണ് എന്ന് പറയാം. പാട്ടിലേക്കുള്ള വേദികൾ അങ്ങനെയായിരുന്നു. പിന്നെ വേറെ ഏറ്റവും അധികം സപ്പോർട്ടീവ് ആയിട്ടുള്ള വേറൊരാളെന്നെ മെൻഷൻ ചെയ്യേണ്ടത് എൻ്റെ ഹസ്ബൻഡാണ്. ഇപ്പോൾ എൻ്റെ അച്ഛൻ്റെ സ്ഥാനം ഏറ്റെടുത്തിരിക്കുകയാണ്. എല്ലാ ഉത്സവങ്ങളിലും നമുക്ക് പാടാം, അല്ലെങ്കിൽ എവിടെയൊക്കെയാണ് ഓപ്പർച്യൂണിറ്റി കിട്ടുന്നത് അവിടേക്കൊക്കെ പോണം. അതെ, കൂടെ വരിക എന്നുള്ളത് ഈ പറഞ്ഞാൽ നമുക്ക് സാഹചര്യം ഒത്തുവരാറില്ല. എന്നിരുന്നാലും എനിക്ക് പാടാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി എങ്ങനെയെങ്കിലും നേടിയെടുക്കുക. ഇപ്പം ഞാൻ ഇറങ്ങിത്തിരിക്കുന്നേക്കാൾ കൂടുതൽ ആളിറങ്ങിത്തിരിക്കാറുണ്ട്. ശരി, ഇവിടെ ഇങ്ങനെ ഒരു പരിപാടി ഉണ്ട്, അപ്പം നമുക്കും കൂടെ ഒന്ന് പോയാലോ, നമുക്കൊന്ന് പാടാൻ, നമുക്കൊന്ന് ചോദിച്ചു നോക്കാം, അല്ലെങ്കിൽ ആരെങ്കിലും ഇങ്ങോട്ട് വിളിക്കാനായാലും. ഇപ്പം നമ്മളതിനെ എന്നെ കോണ്ടാക്ട് ചെയ്യണമെങ്കിൽ പോലും അത് ഹസ്ബൻഡ് ത്രൂ ആണ് ഇപ്പോൾ മിക്കവാറും വരാറ്. കാരണം ആൾക്ക് ഞാൻ എങ്ങനെയെങ്കിലും പാട്ടുകാരിയായി കാണണം, അത് എന്റെ അച്ഛനും അമ്മയെ പോലെ പിന്നെ ആഗ്രഹിക്കണത് എന്റെ ഹസ്ബൻഡ്. അയ്യോ, ഫാൻസ് അല്ല, ക്രിറ്റിസിസം കൂടുതലാ. അയ്യോ, അതൊക്കെ ഉണ്ട്. എന്റെ ഓപ്പിളും അതെ, ഓപ്പിള് ചേച്ചി അതെ, പിന്നെ ഹസ്ബൻഡും അതെ. വളരെ ക്രിറ്റിസിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പീക്കാണ്. അപ്പോ അവരാണ് ഏറ്റവും കൂടുതൽ എനിക്ക് ഇത് തന്നിട്ടുള്ളത്.
1: അപ്പോ ജീവിതം സംഗീത സാന്ദ്രമായിരുന്നു.
0: അയ്യോ, തീർച്ചയായിട്ടും തീർച്ചയായിട്ടും.
1: അപ്പൊ നമുക്ക് എന്തായാലും ഒരു കീർത്തനം കൂടി എന്തായാലും ഒന്ന് കേൾക്കാം.
0: തീർച്ചയായിട്ടും കേൾക്കാം.
1: ഏതാണ് ഒന്ന് പാടുന്നത്?
0: ബഹുദാരി എന്ന് പറയുന്ന ഒരു രാഗത്തിലെ ബ്രോഭാരം.
1: വളരെ ഫേമസ് കീർത്തനം.
0: അതെ അതെ അതെ.

0: ഒരുപാട് സന്തോഷം.
1: എനിക്കും വളരെ സന്തോഷം. ഒരുപാട് കീർത്തനങ്ങൾ പാടാൻ സാധിച്ചതിലും അതിനെപ്പറ്റി പറയാൻ സാധിച്ചതിലുമാണ് ഏറ്റവും കൂടുതൽ സന്തോഷം. എനിക്കിപ്പോഴും മുഴുവൻ പറയാൻ പറ്റിയിട്ടില്ല. ഇപ്പോൾ കലാക്ഷേത്രയെ പറ്റിയിട്ടായാലും ശരി, അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളെ പറ്റിയാലും ഒരുപാട്, നമ്മുടെ സമയപരിമിതിയാണ് ഏറ്റവും വലിയ കാര്യം. അപ്പോൾ എനിക്ക് അത്രയെങ്കിലും എനിക്ക് പറയാൻ പറ്റി. ഞാൻ എവിടെയും പറയാത്തൊരു കാര്യമാണ് ഈ കലാക്ഷേത്രയുടെ ഇത്. അത് എന്താ പറയാ, ഒരു ആനന്ദാണെന്ന് പറയില്ല നമുക്ക് അതിനെ പറ്റി പറയുമ്പോൾ, അതിനെ റീകോൾ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം. അതെ, അതെനിക്ക് വളരെ സന്തോഷമുണ്ട് ഇവിടെ ഒരാളായിട്ട് ഷെയർ ചെയ്യാൻ പറ്റിയതും, അല്ലെങ്കിൽ നിങ്ങളോടൊക്കെ ഷെയർ ചെയ്യാൻ പറ്റിയതിൽ വളരെ അധികം സന്തോഷമുണ്ട്.
0: ഓക്കെ, അപ്പോ നല്ല ഗായകർ കേൾവിക്കാരുടെ ഹൃദയം കീഴടക്കുന്നത് പോലെ ഒരു ഗുരുവിന് ഒരു തലമുറയെ തന്നെ രൂപപ്പെടുത്താൻ കഴിയുന്നുണ്ട് കീർത്തന. ഇത് രണ്ടും ഒരുപോലെ വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോവാണ്.
1: താങ്ക് യു.
0: അപ്പോൾ ഭാവിയിൽ സംഗീത ലോകത്ത് തൻ്റെതായ ഒരു ഇടം കണ്ടെത്താനും ഒരു വ്യക്തിമുദ്ര പതിപ്പിക്കാൻ കീർത്തനയ്ക്ക് കഴിയട്ടെ എന്ന് എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ്.
1: സന്തോഷം. താങ്ക് യു.
0: ഇവിടെ വന്നതിനും ഇത്രയേറെ അനുഭവങ്ങൾ പങ്കുവച്ചതിനും ഒരുപാട് നന്ദി.
1: വളരെ സന്തോഷം, വളരെ അധികം സന്തോഷം, പറഞ്ഞാൽ തീരാത്ത അത്ര സന്തോഷം.
0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഗായികയും സംഗീത അധ്യാപികയുമായ കീർത്തന നേമത്തില്ലവുമായുള്ള അഭിമുഖം. നിർവഹണം റിയ, സഹകരണം അരുൺ സി പ്രകാശ്.
2: യുവവാണി സമാപിക്കുന്നു.

0: ഒരറിയിപ്പ്. ഉറക്കക്കുറവ്, മൊബൈൽ അഡിക്ഷൻ, കുറഞ്ഞ ശ്രദ്ധ, ഇതെല്ലാം തലച്ചോറിനെ നാം എങ്ങനെ പരിശീലിപ്പിക്കുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നു. തലച്ചോറിന്റെ ആരോഗ്യം എങ്ങനെ കാത്തുസൂക്ഷിക്കാം? കുട്ടികളുടെ ശ്രദ്ധക്കുറവ് എങ്ങനെ മാറ്റിയെടുക്കാം? ഓർമ്മശക്തിയും ചിന്താശേഷിയും എങ്ങനെ മെച്ചപ്പെടുത്താം? തുടങ്ങി തലച്ചോറിന്റെ സാധ്യതകളെക്കുറിച്ച് ഹലോ കൊച്ചി FM ചർച്ച ചെയ്യുന്നു. നാളെ ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ കൊച്ചി FM തത്സമയ ഫോണിംഗ് പരിപാടിയിൽ മനുഷ്യ മസ്തിഷ്കത്തിന്റെ അനന്ത സാധ്യതകൾ, ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ക്യുസാറ്റ് ന്യൂറോ സയൻസ് വിഭാഗം മേധാവിയും ശാസ്ത്രജ്ഞനുമായ ഡോക്ടർ ബേബി ചക്രപാണി മറുപടി നൽകുന്നു. വിളിക്കേണ്ട നമ്പർ 9446455888, മറ്റൊരു നമ്പർ 0484-242-6397, അല്ലെങ്കിൽ 0484-242-6387. അറിയിപ്പ് കഴിഞ്ഞു.
1: നാളെ രാവിലെ 7 മണിക്ക് സ്പോൺസേർഡ് പരിപാടി പൊപ്ര. തലച്ചോറിനെ അടുത്തറിയുവാൻ സന്ദർശിക്കൂ ബ്രെയിൻ സിംബോസിയം. 13-ാം തീയതി മുതൽ കുസാറ്റ് ന്യൂറോ സയൻസ് വിഭാഗം ക്യാമ്പസിൽ.
2: ഹോം അപ്ലയൻസസിനും ഡിജിറ്റൽ ഗാഡ്ജറ്റുകൾക്കും കേരളത്തിലെ ഏറ്റവും കുറഞ്ഞ വില എവിടെയാണെന്ന് അറിയാമോ?
3: എന്താ സംശയം? അത് മൈജിയിലല്ലേ?
2: മറ്റാരും നൽകാത്ത വിലക്കുറവും ഡിസ്കൗണ്ടുമായി മൈജി പ്രൈസ് ചലഞ്ച് വീണ്ടും.
3: ഓഫർ സെപ്റ്റംബർ 13 ഞായർ വരെ എല്ലാ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
4: എന്തൊരു ചൂടാ!
5: കേരളത്തിൽ ചൂട് കൂടുന്നതിനെ കുറിച്ച് ഓർത്ത് ഇനി ടെൻഷൻ വേണ്ട. പിട്ടാപ്പിള്ളി ലിത 3 ഡേയ്സ് AC സൂപ്പർ സെയിൽ. ഓണം ഓഫറുകൾക്ക് പുറമെ തിരഞ്ഞെടുത്ത മോഡലുകൾക്കൊപ്പം ഫ്രീ പെഡസ്റ്റൽ ഫാൻ, 6000 രൂപ വരെ ക്യാഷ് ബാക്ക്, 8500 രൂപ വരെ എക്സ്ചേഞ്ച് ഓഫർ, കൂടാതെ 5000 വിജയികൾക്ക് സമ്മാനങ്ങളും.
4: പിട്ടാപ്പിള്ളി ഏജൻസീസ്.
6: ഇത്രയും കുറഞ്ഞ വിലയ്ക്ക് ലാപ്ടോപ്പ് കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചില്ല.
2: കേരളം കണ്ട ഏറ്റവും വലിയ വിലക്കുറവുമായി മൈജി നൽകുന്നു ലാപ്ടോപ്പുകൾ. 28,990 രൂപ മുതൽ ലാപ്ടോപ്പുകൾക്കൊപ്പം 12,500 രൂപ വരെ വിലയുള്ള ലാപ്ടോപ്പ് കിറ്റ് സമ്മാനം.
3: മൈജി പ്രൈസ് ചലഞ്ച് ഓഫർ 13,000 വരെ എല്ലാ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും. TNC.
7: ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
8: ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണം ഓഫറുകൾ തുടരുന്നു.
7: ആൻഡ് എക്ചേട്ടി നാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് ഫ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
8: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
3: മൈജി പ്രൈസ് ചലഞ്ച്,
2: AC വിപണിയിലെ ഏറ്റവും കുറഞ്ഞ വിലയിൽ, കൂടാതെ ഫ്രീ ഇൻസ്റ്റലേഷൻ, 5-year വാറന്റി, ഫ്ലാറ്റ് 50% ഓഫ്, ഒപ്പം മൈജി ഓണം മാസോണം ഓഫർ തുടരുന്നു.
3: എല്ലാ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും സെപ്റ്റംബർ 13 വരെ.

0: സേവന വാർത്തകൾ. ഇടപ്പള്ളി ഗവൺമെന്റ് മൃഗാശുപത്രിയിൽ നിന്ന് 2 മാസം പ്രായമുള്ള വാക്സിനേഷൻ കഴിഞ്ഞ ഗ്രാമശ്രീ മുട്ടക്കോഴി കുഞ്ഞുങ്ങളെ ഈ മാസം 15-ാം തീയതി ചൊവ്വാഴ്ച രാവിലെ 9:30 വിതരണം ചെയ്യുന്നതാണ്. വില കോഴി 1 130 രൂപ. വിവരങ്ങൾക്കായി ഫോൺ നമ്പർ 98 95 20 58 67. നമ്പർ ആവർത്തിക്കാം, 98 95 20 58 67.
1: എനിക്ക് ഒരു ടി വി വാങ്ങണമായിരുന്നു.
2: എന്നാ ഇപ്പോ തന്നെ മൈജിയിലേക്ക് പോയിക്കോളൂ. മറ്റെവിടെയും കിട്ടാത്ത വിലക്കുറവിൽ സ്മാർട്ട് LED ടിവികൾ, കൂടാതെ ടി വി പർച്ചേസിൽ 10,000 രൂപ വരെ വില വരുന്ന ഇഷ്ടമുള്ള പ്രൊഡക്ടുകൾ സ്വന്തമാക്കാം.
3: മൈജി പ്രൈസ് ചലഞ്ച് ഓഫർ 13,000 വരെ.
2: എന്തൊരു ചൂടാ!
4: കേരളത്തിൽ ചൂട് കൂടുന്നതിനെ കുറിച്ച് ഓർത്ത് ഇനി ടെൻഷൻ വേണ്ട. പിട്ടപ്പിള്ളിയിൽ ഇതാ 3 days AC സൂപ്പർ സെയിൽ. ഓണം ഓഫറുകൾക്ക് പുറമെ തിരഞ്ഞെടുത്ത മോഡലുകൾക്കൊപ്പം ഫ്രീ പെഡസ്റ്റൽ ഫാൻ, 6,000 രൂപ വരെ ക്യാഷ് ബാക്ക്, 8,500 രൂപ വരെ എക്സ്ചേഞ്ച് ഓഫർ, കൂടാതെ 5,000 വിജയികൾക്ക് സമ്മാനങ്ങളും.
2: പിട്ടപ്പിള്ളി ഏജൻസീസ്.
5: BMW, സ്കൂട്ടർ, കാറ്, എന്തെല്ലാം സമ്മാനങ്ങളാണല്ലേ.
6: ചേട്ടാ ചായ എടുക്കട്ടെ?
5: ആ ചായ പോരട്ടെ. ഇതെല്ലാം കിട്ടുമ്പോഴേക്കും 1 വർഷമാവും.
6: ആര് പറഞ്ഞു? മൈജി ഈ പറഞ്ഞ BMW, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, കാർ, 100 പേർക്ക് 1,00,000 വീതം, എല്ലാം 45 ദിവസത്തിനുള്ളിലാണ് നൽകുന്നത്.
5: അപ്പോ കാത്തിരിപ്പില്ലേ?
6: ഇല്ല,
7: മൈജി ഓണം മാസോണം സീസൺ 4 പറഞ്ഞത് സമയത്ത് തന്നെ.
8: ഈ ഓണത്തിന് മൈജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
9: 20 കാറുകൾ,
8: 25 സ്കൂട്ടറുകൾ,
9: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
8: 1,00,000 രൂപ വീതം 100 പേർക്ക്
9: ബമ്പർ സമ്മാനമായി BMW കാർ,
8: അങ്ങനെ 30 കോടി രൂപയുടെ
9: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.

0: ബാങ്ക് ഓഫ് ഇന്ത്യ വിവിധ വിഭാഗങ്ങളിലായി സ്കെയിൽ 4 വരെയുള്ള ഓഫീസർ തസ്തികകളിലേക്ക് നിയമനം നടത്തുന്നു. ഇത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾക്ക് വെബ്സൈറ്റ് www.bankofindia.bank.in.
1: കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് പ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
3: നാളെ രാവിലെ 7 മണിക്ക് സ്പോൺസേർഡ് പരിപാടി പൊപ്ര. തലച്ചോറിനെ അടുത്തറിയുവാൻ സന്ദർശിക്കൂ ബ്രെയിൻ സിംബോസിയം. 13-ാം തീയതി മുതൽ കുസാറ്റ് ന്യൂറോ സയൻസ് വിഭാഗം ക്യാമ്പസിൽ.
0: FM ഈവനിംഗിൽ ഇനി കേൾക്കാം ഇന്നത്തെ ഈവനിംഗ് മെലഡി. ചിത്രം പുതുകവിതൈ, യേശുദാസ് പാടിയത്. ഗാനരചന വൈരമുത്തു, സംഗീതം ഇളയരാജ.

0: എനിക്കൊരു ടി വി വാങ്ങണമായിരുന്നു.
1: എന്നാ ഇപ്പൊ തന്നെ മൈജിയിലേക്ക് പോയിക്കോളൂ. ഏത് വലിപ്പത്തിലുമുള്ള ടിവിയും വാങ്ങാം. മറ്റെവിടെയും കിട്ടാത്ത വിലക്കുറവിൽ 6,490 രൂപ മുതൽ സ്മാർട്ട് LED ടിവികൾ. കൂടാതെ ടിവി പർച്ചേസിൽ 10,000 രൂപ വരെ വില വരുന്ന ഇഷ്ടമുള്ള പ്രൊഡക്ടുകൾ സ്വന്തമാക്കാം.
2: മൈജി പ്രൈസ് ചലഞ്ച് ഓഫർ 13,000 വരെ. ടിവി സപ്ലൈ
0: എസിയുടെ വിലയിൽ മൈജിയുടെ പ്രൈസ് ചലഞ്ച് മിസ് ചെയ്യല്ലേ.
1: എസികൾ വിപണിയിലെ ഏറ്റവും കുറഞ്ഞ വിലയിൽ, കൂടാതെ ഫ്രീ ഇൻസ്റ്റലേഷൻ, 5-year വാറന്റി, ഫ്ലാറ്റ് 50% ഓഫ്, ഒപ്പം 30 crore സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി മൈജി ഓണം മാസോണം ഓഫർ തുടരുന്നു.
2: എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും സെപ്റ്റംബർ 13 വരെ.

0: കോട്ടയം കങ്ങഴ ഗ്രാമപഞ്ചായത്തിലെ 15 വാർഡിലെ 10 അങ്കണവാടി കം ക്രഷിലേക്ക് ക്രഷ് വർക്കർ, ക്രഷ് ഹെൽപ്പർ തസ്തികകളിൽ നിയമനത്തിന് അപേക്ഷ ക്ഷണിച്ചു. കങ്ങഴ ഗ്രാമപഞ്ചായത്തിൽ സ്ഥിരതാമസക്കാരായ 18-35 ഇടയിൽ പ്രായമുള്ള വനിതകൾക്ക് അപേക്ഷിക്കാം. ഈ മാസം 15 വൈകുന്നേരം 5 വരെ അപേക്ഷകൾ സ്വീകരിക്കും. വിവരങ്ങൾക്കായി ഫോൺ നമ്പർ 7907290961 നമ്പർ ആവർത്തിക്കാം. 7907290961.
1: എല്ലാവർക്കും സാമൂഹിക സുരക്ഷ, അടൽ പെൻഷൻ യോജന, മോദിജിയുടെ നിശ്ചയദാർഢ്യം.
2: യോജന ഉൻ നൌജവാനോ കേ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കേ ഹോംഗേ ആപ്കോ കഭി കിസി കേ സഹാരെ കി സറൂറത് ന പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ കേ സാത്ത് ബിതാ സകോ.
1: ഇതുവരെ 9,50,00,000 ഗുണഭോക്താക്കൾ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് 18-40 ഇടയിൽ പ്രായമുണ്ടെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ ഗ്യാരണ്ടിയുള്ള 3 ആനുകൂല്യങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.
3: മൈജി പ്രൈസ് ചാലഞ്ച് വീണ്ടും എത്തിയിരിക്കുന്നു. 59,999 വരെ വിലയുള്ള ഫോണുകൾക്കൊപ്പം 7,500 വരെ വിലയുള്ള പ്രോഡക്റ്റുകളും.
4: ഓഫർ 13 വരെ എല്ലാ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും. TNC അപ്ലൈ.
5: ബ്രോ, ഒരു റെഫ്രിജറേറ്റർ എടുക്കാൻ നോക്കിയിട്ട് ബജറ്റ് ഒത്തു വരുന്നില്ല.
6: എന്നാ മൈജിയിലേക്ക് പോക്കോ, അവിടെ 10,299 മുതൽ റെഫ്രിജറേറ്റർ കിട്ടും, ഒപ്പം 4 വാറന്റിയും.
7: മൈജി പ്രൈസ് ചാലഞ്ച്, വിപണിയിലെ ഏറ്റവും കുറഞ്ഞ വില. എല്ലാ മൈജി ആൻഡ് മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും September 13 വരെ.
8: TNC അപ്ലൈ.
9: വാഷിംഗ് മെഷീൻ വാങ്ങാൻ നോക്കുകയാണോ? വിലയുടെ കാര്യത്തിൽ മൈജി ആരെയും ചലഞ്ച് ചെയ്യും.
7: അതെ, 6,299 രൂപയ്ക്ക് സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ. കൂടാതെ വാഷിംഗ് മെഷീൻ പർച്ചേസിൽ 10,000 വരെ വില വരുന്ന ഇഷ്ടമുള്ള പ്രോഡക്റ്റുകളും സ്വന്തമാക്കാം.
10: മൈജി പ്രൈസ് ചലഞ്ച് ഓഫർ September 13 വരെ മാത്രം.
8: ടിസി ബൈ.
11: ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
12: ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സിൽ ഓണം ഓഫറുകൾ തുടരുന്നു.
11: ആൻഡ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് പ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
12: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡൻ.

0: ഡയമണ്ട്സ് ഓബ്രോൺ മാൾ കൊച്ചി.
1: IBPS നടത്തുന്ന റീജിയണൽ റൂറൽ ബാങ്കുകളിലേക്കുള്ള ഓഫീസർ സ്കെയിൽ 1, 2, 3 വിഭാഗങ്ങളിലേക്കും ഓഫീസ് അസിസ്റ്റന്റ് തസ്തികയിലേക്കും ഈ മാസം 21 വരെ ഓൺലൈനായി അപേക്ഷിക്കാം. വിവരങ്ങൾക്കായി വെബ്സൈറ്റ് www.ibps.in.

നാളെ രാവിലെ 7 മണിക്ക് സ്പോൺസേഡ് പരിപാടി പൊപ്ര. തലച്ചോറിനെ അടുത്തറിയുവാൻ സന്ദർശിക്കൂ ബ്രെയിൻ സിംബോസിയം 13-ാം തീയതി മുതൽ കുസാറ്റ് ന്യൂറോ സയൻസ് വിഭാഗം ക്യാമ്പസിൽ.

0: സർക്കാർ സ്ഥാപനമായ IHRD മാവേലിക്കര കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസിൽ 4-year UG പ്രോഗ്രാമിലെ ഒഴിവുള്ള സീറ്റുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. വിവരങ്ങൾക്കായി ഫോൺ നമ്പർ 0479 230 44 94. നമ്പർ ആവർത്തിക്കാം, 0479 230 44 94.
1: എന്നാൽ കേരളത്തിന് ഒരു വൈബ് ഉണ്ടല്ലേ.
2: വെറും വൈബ് അല്ല, മാസ് വൈബ്. മൈജി ഓണം മാസ് ഓണം വൈബ്.
1: ആഘോഷം തുടങ്ങിയല്ലേ.
2: യെസ്, ആയിരക്കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ എല്ലാവരും സ്വപ്നം കാണുന്ന BMW ബമ്പറും. ഈ ഓണം മൈജി തൂക്കി.
3: മൈജി ഓണം മാസ് ഓണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
4: ഈ കിച്ചണൊന്ന് മാറ്റം വരുത്തിയാലോ. പഴയ കെറ്റില്, അയൺ ബോക്സ്, അപ്പച്ചട്ടി, ഗ്യാസ് സ്റ്റവ് ഒക്കെ ഒന്ന് മാറ്റി പുതിയതാക്കണ്ടേ?
2: മാറ്റിക്കോ, വിലയെ കുറിച്ച് മാത്രം ചിന്തിക്കണ്ട. മറ്റാരും നൽകാത്ത വിലക്കുറവുമായി മൈജി പ്രൈസ് ചാലഞ്ച് വീണ്ടും. എല്ലാ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും സെപ്റ്റംബർ 13 വരെ.
5: ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
6: ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
5: ആൻഡ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് പ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
6: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
7: എന്തേട്ടാ ഒരു വിഷമം?
8: ഈ ഓണത്തിന് കുറച്ച് ഹോം അപ്ലയൻസസ് വാങ്ങാൻ പ്ലാൻ ചെയ്തിരുന്നു, പക്ഷെ കാശിന്റെ കാര്യം.
7: അതിനെന്താ, കാശില്ലെങ്കിലും പർച്ചേസ് ചെയ്യാലോ, അതും ബെസ്റ്റ് ഓഫറിൽ.
8: അതെവിടുന്ന്?
7: ഇവിടെ മൈജിന്ന് ഈസി ആയി ഫിനാൻസ് കിട്ടും. തിരഞ്ഞെടുത്ത പ്രോഡക്റ്റുകൾക്ക് ഇപ്പൊ നോ കോസ്റ്റ് EMI ഉണ്ട്. പിന്നെ 30 കോടിയുടെ ഓഫറുകളും സമ്മാനങ്ങളും ഉണ്ട്.
3: മൈജി ഓണം മാസോണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.

0: സംസ്ഥാന അസംഘടിത തൊഴിലാളി സാമൂഹ്യ സുരക്ഷാ പദ്ധതിയിൽ ആലപ്പുഴ ജില്ലയിൽ നിന്നും അംഗങ്ങളായവരുടെ മക്കൾക്ക് 2026-27 വർഷത്തെ വിദ്യാഭ്യാസ ആനുകൂല്യത്തിന് അപേക്ഷ ക്ഷണിച്ചു. വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 0477-22-41-45-5. നമ്പർ ആവർത്തിക്കാം, 0477-22-41-45-5.
1: എല്ലാവർക്കും സാമൂഹിക സുരക്ഷ, അടൽ പെൻഷൻ യോജന, മോദിജിയുടെ നിശ്ചയദാർഢ്യം.
2: യോജന ഉൻ നൌജവാനോ കെ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കെ ഹോംഗേ ആപ്കോ കഭി കിസി കെ സഹാരേ കി സറൂറത് ന പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ കെ സാത്ത് ബിതാ സകോ.
1: ഇതുവരെ 9,50,00,000 ഗുണഭോക്താക്കൾ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് 18-40 ഇടയിൽ പ്രായമുണ്ടെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ ഗ്യാരണ്ടിയുള്ള 3 ആനുകൂല്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി

0: ബന്ധപ്പെടുക.
1: എല്ലാ ദിവസവും രാവിലെ 7:55 RCR കായം എന്ത് പഠിക്കണം, എന്താകണം. പ്രായോജക RCR കായം, വിശ്വാസത്തിന്റെ നർമ്മണം.
2: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില
3: എന്നും രാവിലെ 10:30.
2: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
3: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.

0: പട്ടികജാതി വികസന വകുപ്പിന്റെ വിഷൻ പ്ലസ് പദ്ധതി പ്രകാരം പ്ലസ് ടു VHSC പഠനത്തിന് ശേഷം മെഡിക്കൽ എഞ്ചിനീയറിംഗ് കോഴ്സുകൾക്ക് പ്രവേശനം ലഭിക്കാത്ത പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് ഒരു വർഷത്തെ പ്രവേശന പരീക്ഷ പരിശീലനത്തിനായി 54,000 രൂപ നൽകുന്നു. താൽപര്യമുള്ള വിദ്യാർത്ഥികൾ ജില്ലാ പട്ടികജാതി വികസന ഓഫീസുമായി ബന്ധപ്പെടുക. അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി ഈ മാസം 30. വിവരങ്ങൾക്കായി ഫോൺ നമ്പർ 0471-273-7238. നമ്പർ ആവർത്തിക്കാം, 0471-273-7238.
1: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
2: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.

0: തക്ഷൻ കുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ.
1: രാമർ എല്ലാം ഓർമ്മിച്ചെടുക്കുവാൻ ശ്രമിക്കുകയായിരുന്നു. സ്വാതന്ത്ര്യദിന പുലരിയും അന്നേ ദിവസം അതേസമയം തന്നെ മരണത്തിലൂടെ നടന്നുപോയ കുഞ്ഞിക്കേളുവിന്റെ മുഖവും ഓർമ്മയിലുണ്ട്. പിന്നീടുള്ള ദിവസങ്ങളെല്ലാം ശൂന്യമായിരുന്നു. അത്രയും നാൾ എന്തൊക്കെയാണ് സംഭവിച്ചത്? കല്യാണി തരുന്ന മറുപടി താൻ ഉറങ്ങുകയായിരുന്നു എന്നാണ്. ഉറക്കത്തിൽ നിന്നും ഉറക്കത്തിലേക്ക് പോവുകയായിരുന്നു അത്രേ. ഉണർത്താൻ അവൾ ശ്രമിച്ചതുമില്ല. പിന്നെ ആരുടെയൊക്കെയോ നിലവിളി കേട്ടാണ് ഉണർന്നത്. തൊട്ടുമുമ്പിൽ മകൻ ബോധമില്ലാതെ കിടക്കുന്ന കാഴ്ചയിലേക്കാണ് കണ്ണുകൾ ചെന്ന് തറച്ചത്. തേങ്ങാക്കുല വെട്ടാനൊരുങ്ങുമ്പോൾ വെറുതെ ഒന്ന് താഴേക്ക് നോക്കിയതാണ് മൈനർ ബാലൻ. അപ്പോഴാണ് മകൻ കിണറിന്റെ ആൾമറയും കടന്ന് താഴേക്ക് പോകുന്നത് കണ്ടത്. അങ്ങനെ നോക്കിയിരുന്നില്ലെങ്കിലോ? അതിനും അപ്പുറത്തേക്ക് ചിന്തിക്കുവാൻ രാമർ അശക്തനായിരുന്നു. വീണ്ടും പത്രവാർത്തകളിലേക്ക് തന്നെ ശ്രദ്ധ തിരിച്ചു. ഉണർന്നപ്പോൾ കല്യാണി ആദ്യം എത്തിച്ചത് പത്രമായിരുന്നു. അന്നേരമാണ് കുറേ ദിവസങ്ങൾ തനിക്ക് എവിടെയോ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് കണ്ടെത്തിയത്. എങ്ങനെയാണ് അത്രയും ദിവസങ്ങൾ ഇല്ലാതായത്? ഉത്തരം നൽകാൻ ആർക്കും കഴിവുണ്ടായിരുന്നില്ല. പത്രവാർത്തകളിലൂടെ കടന്നുപോയപ്പോഴാണ് ഉറക്കത്തിലേക്ക് പോകുന്നതിന് മുമ്പുള്ള ഇന്ത്യയിലല്ല താൻ നിൽക്കുന്നതെന്ന് രാമർ അറിഞ്ഞത്. താൻ അറിയാത്ത ഒരു ഇന്ത്യയാണിത്. പേടിപ്പെടുത്തുന്ന അവസ്ഥ. നവഖാലി ഒരിടത്തു മാത്രമല്ല, എല്ലായിടത്തുമുണ്ട്. എന്നാൽ ഗാന്ധിജി ഒരിടത്തു മാത്രമേ ഉള്ളൂ. വർഗീയ ഭ്രാന്തിനെ ചൊല്ലിയുള്ള കൂട്ടമരണങ്ങൾ ഇങ്ങനെ പോയാൽ എന്തായിരിക്കും സംഭവിക്കുക എന്ന ആധി രാമർക്കുണ്ടായിരുന്നു. അയാളുടെ വിഷമം ഊഹിച്ചെടുത്തുകൊണ്ട് കല്യാണി പറഞ്ഞു, കടലാസ് എന്തിനാ ഇങ്ങനെ കരണ്ട് തിന്നുന്നത്? ഇനി അതോർത്ത് വേറെയും വിഷമം ഉണ്ടാക്കണ്ട. പുറത്തൊക്കെ ഒന്ന് പോയിട്ട് വന്നൂടെ. പുറത്തു പോകാനും തോന്നുന്നില്ല. ആരെ കാണാനാണ്? കുഞ്ഞിക്കേള് പോയതോടെ അങ്ങാടിയിൽ ഒരാളുമില്ലാത്ത അവസ്ഥ വന്നു. രാമർ മടിപിടിച്ചിരിക്കുന്നത് കണ്ട് കല്യാണി ഒരിക്കൽ കൂടി പറഞ്ഞു, നിങ്ങളൊന്ന് പുറത്തു പോയിട്ട് വാ. രാമർ അങ്ങനെ ഇരിക്കുന്നതിൽ കല്യാണിക്കും നല്ല വിഷമം തോന്നിയിരുന്നു. ഒരിക്കലും വെറുതെ ഇരിക്കാത്ത ആളാണ്. കുഞ്ഞിക്കേളുവിന്റെ മരണമുണ്ടാക്കിയ ദുഃഖത്തിൽ നിന്നും കരകയറാൻ ഭർത്താവിന് ഇനിയും കഴിഞ്ഞിട്ടില്ല. മനസ്സിനെ കീഴ്മേൽ മറിച്ച ആഘാതത്തിന്റെ ചില അംശങ്ങൾ മനസ്സിലിപ്പോഴും എവിടെയെല്ലാമോ ഉണ്ടെന്നും കല്യാണിക്ക് തോന്നിയിരുന്നു. മകനോടൊത്ത് കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. മകന് കഥ പറഞ്ഞു കൊടുക്കുന്നതും കേൾക്കാം. അമ്മ കുട്ടിക്കാലത്ത് പറഞ്ഞുകൊടുത്ത അതേ കഥകളാണ് അദ്ദേഹം മകന് പറഞ്ഞു കൊടുക്കുന്നത്. ഒന്നും മറന്നുപോയിട്ടില്ല. രാമർ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കാൻ തുടങ്ങിയതോടെ തേങ്ങ വാങ്ങിയതും വിറ്റതുമായ കണക്കുകളും കല്യാണി ഭർത്താവിനെ ഏൽപ്പിച്ചു. കല്യാണി എഴുതിയ കണക്കുകളിലൂടെ കടന്നു പോകുമ്പോൾ അയാൾക്ക് അത്ഭുതം തോന്നുന്നു.

0: ായിരുന്നു. എത്ര ചിട്ടയോടെയാണ് കല്യാണി കണക്കുകൾ എഴുതിയിരിക്കുന്നത്. എന്തോ ഒന്നിനെക്കുറിച്ച് സംശയം തോന്നിയപ്പോൾ അപ്പോഴും കിട്ടി കൃത്യമായ മറുപടി. കൊപ്ര കൊടുത്ത വകയിൽ ബുലാചന്ദിന്റെ പാണ്ഡ്യാലയിൽ നിന്നും 2000 ഉറുപ്യ കിട്ടാനുണ്ട്. അതിപ്രാവശ്യം തീർക്കാന്നാണ് അയാൾ പറഞ്ഞിരിക്കുന്നത്. ബുലാചന്ദ് നേരിട്ട് കല്യാണിയോട് പറഞ്ഞതുപോലെയാണ് അവളുടെ മറുപടി. രാമർക്ക് തമാശയും അഭിമാനവും തോന്നി. പിന്നെ സമയം കിട്ടിയപ്പോൾ വീണ്ടും പത്രത്തിലേക്ക് വന്നു. സ്വാതന്ത്ര്യം കിട്ടിയതിന്റെ സന്തോഷം ഡൽഹിയിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതൊന്നും ഗൗനിക്കാതെ ഒറ്റയാനായി ഒരാൾ വളരെ അകലെയുള്ള നവഖാലിയിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നു. തെരുവുകളിലൊക്കെ മനുഷ്യർ പരസ്പരം വെട്ടിക്കൊലപ്പെടുത്തുന്നതിനിടയിൽ അർദ്ധരാത്രിയിൽ പോലും ഒരു മനുഷ്യൻ ഭീതിയില്ലാതെ നടന്നു പോവുകയാണ്. പല രീതിയിൽ ആ ചിത്രം രാമർ സങ്കല്പിച്ചുകൊണ്ടിരുന്നു. അന്ന് വൈകിട്ട് കല്യാണി ഏറെ നിർബന്ധിച്ചതിനു ശേഷമാണ് രാമർ പുറത്തേക്ക് ഇറങ്ങിയത്. ചേക്കുവും കൂടെയുണ്ടായിരുന്നു. ഒറ്റ നോട്ടത്തിൽ തക്ഷൻകുന്നിന് മാറ്റമൊന്നുമില്ലെങ്കിലും തക്ഷൻകുന്ന് അപ്പാടെ മാറിയിരിക്കുന്നുവെന്നാണ് രാമറിന് തോന്നിയത്. കുഞ്ഞിക്കേള് തുന്നിക്കൊടുത്ത കൊടികൾ അങ്ങാടിയുടെ പല ഭാഗത്തും അപ്പോഴും പാറിക്കളിക്കുന്നുണ്ടായിരുന്നു. ബാങ്കിന്റെ മുന്നിലും രജിസ്റ്റർ ഓഫീസിന്റെയും കോടതിയുടെയും വരാന്തകളിലും ആളുകൾ തടിച്ചുകൂടി നിൽപ്പുണ്ടായിരുന്നു. മുമ്പൊക്കെ ആളുകൾ അടക്കിപ്പിടിച്ചാണ് സംസാരിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ അത് മാറിയിരിക്കുന്നു. എല്ലാവരുടെയും സംസാരം വളരെ ഉച്ചത്തിലാണ്. സ്വാതന്ത്ര്യം കിട്ടി എന്ന ബോധമായിരിക്കാം ഈ മാറ്റത്തിന് പിന്നിലെന്ന് രാമർ വിചാരിച്ചു. അപ്പോഴും ഓർത്തത് നവഖാലിയിലെ തെരുവുകളിലൂടെ നടന്നുകൊണ്ടിരിക്കുന്ന ഏകാഗിയായ ഒരു മനുഷ്യനെക്കുറിച്ചായിരുന്നു. അദ്ദേഹത്തെ ഇവരാരെങ്കിലും ഗൗനിക്കുന്നുണ്ടാവുമോ? അതിനേക്കാളേറെ അയാളെ അത്ഭുതപ്പെടുത്തിയത് കുഞ്ഞിക്കേള് പോലും മറവിയിലേക്ക് തള്ളപ്പെട്ടിരിക്കുന്നു എന്നതാണ്. കുഞ്ഞിക്കേള് തുന്നിക്കൊണ്ടിരുന്ന പീടിക അടച്ചിട്ടിരിക്കുന്നു. അവിടെ ഇരുന്നാണ് അയാൾ പുറംലോകത്തെ കണ്ടിരുന്നത്. എന്നിട്ട് ഓരോ ആവശ്യത്തിന് പുറകെയും ഓടിക്കൊണ്ടിരുന്നു. താനാണ് അതൊക്കെ ചെയ്തതെന്ന് ഒരിടത്തും പറഞ്ഞതുമില്ല. അയാളെക്കുറിച്ച് പറയാൻ അവിടെ അത്രയൊന്നും ആളുകൾ ഉണ്ടായിരുന്നില്ല. സംസാരത്തിനിടയിൽ ചിലർ മാത്രം കുഞ്ഞിക്കേളുവിനെ പരാമർശിച്ചു.
1: തക്ഷൻകുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ. ആഖ്യാനം ബോബി.
2: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
3: ഇന്ന് മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ സിബു മോഡയിൽ.
4: പഴയ നികുതികൾ, ഭാഷാപ്രയോഗങ്ങളുടെ സാധുത സാമൂഹിക രാഷ്ട്രീയ സാഹചര്യങ്ങൾക്കനുസരിച്ചാണ് നിലകൊള്ളുന്നത്. അത്തരം സാഹചര്യങ്ങൾക്ക് മാറ്റം വരുമ്പോൾ അവയുടെ സമകാലിക പ്രസക്തിയും നഷ്ടപ്പെടും. അങ്ങനെയുള്ള പ്രയോഗങ്ങളാണ് പ്രാചീന കേരളത്തിലെ നികുതി സമ്പ്രദായങ്ങളുമായി ബന്ധപ്പെട്ട വിവിധ പേരുകൾ. തെങ്ങിലും പനയിലും മറ്റും കയറുന്നതിന് ഏർപ്പെടുത്തപ്പെട്ട നികുതിയാണ് ഏണിക്കാണവും തളക്കാണവും. പൊന്നുകൊണ്ടുള്ള ആഭരണം അണിയുന്നതിനു പോലും നികുതി അടയ്ക്കണമായിരുന്നു. മേനിപ്പൊന്ന് എന്നാണ് അത് അറിയപ്പെട്ടിരുന്നത്. ലിംഗപദവി അനുസരിച്ചും നികുതി ഭേദമുണ്ടായിരുന്നു. തൊഴിലെടുക്കുന്ന സ്ത്രീ മുലക്കരവും തൊഴിലാളിയായ പുരുഷൻ തലക്കരവും അടയ്ക്കണമെന്നായിരുന്നു. ഇതൊക്കെ താഴ്ത്തപ്പെട്ട സമുദായത്തിലെ സ്ത്രീ പുരുഷന്മാർക്കായിരുന്നു ബാധകം. ഇതുകൂടാതെ സ്ത്രീകൾ മാറുമറയ്ക്കുന്നതിന് ഏർപ്പെടുത്തിയിരുന്ന നികുതിയും മുലക്കരമെന്നാണ് അറിയപ്പെട്ടിരുന്നത്. മുലക്കരം നൽകാൻ വിസമ്മതിച്ച ചേർത്തലയിലെ നങ്ങേലി രക്തസാക്ഷിയായതിനെ തുടർന്നാണ് തിരുവിതാംകൂറിൽ മുലക്കരവും തലക്കരവും നിർത്തലാക്കപ്പെട്ടത്. രണ്ടു കൂട്ടർ തമ്മിൽ തർക്കമുണ്ടെങ്കിൽ നൽകേണ്ട നികുതിയായിരുന്നു അംഗക്കിഴി. മത്സ്യം പിടിച്ച് ജീവിക്കാമെന്ന് വെച്ചാലും നികുതിയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിരുന്നില്ല. വലപ്പണം എന്നാണത് അറിയപ്പെട്ടിരുന്നത്. ചെക്കിറ മൺപാത്ര നിർമ്മാണത്തിന് നൽകിയിരുന്ന നികുതിയാണ്. ഇക്കാലത്തും തൊഴിൽക്കരം ഗവൺമെന്റിന്റെ പ്രധാന വരുമാന സ്രോതസ്സായതിനാൽ ഇതിലൊന്നും അത്ഭുതപ്പെടാനില്ല. എങ്കിലും അക്കാലത്തെ പല നികുതിയും വിചിത്രമായി തോന്നാം. ജലസേചനത്തിന് പോലും നികുതി ഉണ്ടായിരുന്നു. നീർക്കൂലി എന്നാണത് അറിയപ്പെട്ടിരുന്നത്. സാമൂഹിക തിന്മകളെപ്പോലും വരുമാനമാർഗമാക്കുന്ന ഭരണകേന്ദ്രത്തിന്റെ നിലപാട് ഏറെ വിചിത്രമായി തോന്നാം. ബലഹീനരിൽ നിന്ന് ബലമായി പിടിച്ചെടുക്കുന്ന വസ്തുക്കൾക്കും നികുതി നൽകണമായിരുന്നു. അത് 7 എന്നാണ് അറിയപ്പെട്ടിരുന്നത്. സാമന്തന്മാർ നൽകേണ്ടിയിരുന്ന നികുതിയായിരുന്നു കോഴ. അതുമാത്രം ഇന്നും മറ്റൊരു രൂപത്തിൽ നമ്മുടെ ഇടയിൽ കാണാം. അടിമകളെ ഉടമ കൈവശം വയ്ക്കുന്നതിനും നികുതി നൽകണമായിരുന്നു. അടിമക്കാശ് എന്നാണത് അറിയപ്പെട്ടിരുന്നത്. ത്രാസ ഉപയോഗിച്ച് കച്ചവടം ചെയ്യുന്നതിന് തുലാക്കൂലി നൽകണമായിരുന്നു.

0: അളവ് മാത്രം ഉപയോഗിച്ച് പാൽ, എണ്ണ തുടങ്ങിയവ വിൽക്കുന്നതിന് നൽകപ്പെട്ടിരുന്ന നികുതി നിറക്കൂലി എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ക്രൈസ്തവ മിഷണറിമാരുടെ പ്രവർത്തനങ്ങൾ കൊണ്ടും കേരളത്തിലെ നവോത്ഥാന പ്രസ്ഥാനങ്ങളുടെ ഇടപെടൽ കൊണ്ടും ബ്രിട്ടീഷ് നയങ്ങളുടെ സ്വാധീനം കൊണ്ടുമാണ് ഇവയിൽ പലതും നിർത്തലാക്കപ്പെട്ടത്.
1: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
2: മഹിതം മലയാളം എല്ലാ ദിവസവും രാവിലെ 7 മണിക്കും രാത്രി 8:50-നും.
3: നാളെ രാവിലെ 7 മണിക്ക് സ്പോൺസേർഡ് പരിപാടി പൊപ്ര. തലച്ചോറിനെ അടുത്തറിയുവാൻ സന്ദർശിക്കൂ ബ്രെയിൻ സിംബോസിയം, 13-ാം തീയതി മുതൽ കുസാറ്റ് ന്യൂറോ സയൻസ് വിഭാഗം ക്യാമ്പസിൽ.
4: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
3: തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ്, ഈ ഗാനം ഇന്നത്തെ ഗാനം.
5: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.

FM ഈവനിംഗിൽ ഇനി FM ഡയറിയുടെ ചോദ്യവും അതിന്റെ ഉത്തരവുമാണ്. ചോദ്യം ഇതായിരുന്നു, ഡേവിഡ് റോക്ക്ഫെല്ലർ, നെൽസൺ റോക്ക്ഫെല്ലർ, മിനോറു യമസാക്കി 2001 സെപ്റ്റംബർ 11 തകർക്കപ്പെട്ട ന്യൂയോർക്കിലെ വേൾഡ് ട്രേഡ് സെന്റർ സമുച്ചയവുമായി ബന്ധപ്പെട്ട് സമുച്ചയവുമായി ഇവരുടെ ബന്ധമെന്താണ്? ഉത്തരം, ന്യൂമാൻ ഹാറ്റണിൽ ഒരു വലിയ ഓഫീസ് സമുച്ചയം എന്ന ആശയം ഡേവിഡ് റോക്ക്ഫെല്ലർ മുന്നോട്ട് വച്ചു. അത് പ്രാവർത്തികമാക്കുവാനുള്ള നടപടികൾ കൈക്കൊണ്ടത് ആ കാലഘട്ടത്തിൽ ന്യൂയോർക്കിലെ ഗവർണറായിരുന്ന നെൽസൺ റോക്ക്ഫെല്ലർ. അമേരിക്കൻ വാസ്തുശില്പി മിനോറു യമസാക്കി രൂപകൽപ്പന ചെയ്ത ഈ സമുച്ചയം ആയിരുന്നു 2001 സെപ്റ്റംബർ 11 അൽഖ്വയ്ദ ആക്രമണത്തിൽ തകർന്ന വേൾഡ് ട്രേഡ് സെന്റർ.

0: നാളെ രാവിലെ 7 മണിക്ക് സ്പോൺസേഡ് പരിപാടി പൊപ്ര. തലച്ചോറിനെ അടുത്തറിയുവാൻ സന്ദർശിക്കൂ ബ്രെയിൻ സിംബോസിയം 13-ാം തീയതി മുതൽ കുസാറ്റ് ന്യൂറോ സയൻസ് വിഭാഗം ക്യാമ്പസിൽ.
1: നാളെ രാത്രി 9:30 സാഹിത്യ സുരഭിയിൽ.
2: കഴിഞ്ഞ പ്രാവശ്യം വന്നുപോയതിന് ശേഷം ഷാഹിനയുടെ നിക്കാഹ് നടത്തുന്ന സമയത്തെ ഉപ്പ വരത്തുള്ളൂ എന്ന് ഇടയ്ക്ക് വിളിക്കുമ്പോൾ പറയുമായിരുന്നു.
1: ഷിബിൻ ജോർജ് ചളിക്കവട്ടം എഴുതി അവതരിപ്പിച്ച കഥ മയ്യത്ത് വന്ന വഴി.
3: മരിച്ച കാമുകന്മാർക്കെല്ലാം നിഷ എന്നൊരു കാമുകിയുണ്ട്. മരിച്ചു പോം വരെ അവനെ അവൾ പൊട്ടിച്ചിരിപ്പിച്ചുകൊണ്ടേയിരിക്കും.
1: പി പി രാജേന്ദ്രൻ കർത്തയുടെ കവിതകൾ
4: ക്രിസ്ത്യൻ ട്രാജഡിയുടെയും ഗ്രീക്ക് ട്രാജഡിയുടെയും ആധുനിക ദുരന്ത നാടകത്തിൻ്റെയും ദർശനങ്ങൾ ഇഴചേർന്ന് ആ മനുഷ്യൻ നാടകം മികവുറ്റതായി മാറുന്നു.
1: സി ജെയും നവീന നാടക ദർശനവും ഡോക്ടർ സണ്ണി സെബാസ്റ്റ്യൻ നടത്തുന്ന പ്രഭാഷണം നാളെ രാത്രി 9:30 സാഹിത്യ സുരഭി.
5: ഈ നിലയത്തിൽ നിന്നും നാളെ പ്രക്ഷേപണം ചെയ്യുന്ന ചില പരിപാടികൾ: നാളെ രാവിലെ 5:55 സുഭാഷിതം, അവതരിപ്പിക്കുന്നത് ഡോക്ടർ കെ എസ് കൃഷ്ണകുമാർ. 6:37 ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര, പി കുഞ്ഞിരാമൻ നായരുടെ കുറവന്റെ കിളി എന്ന കവിതയിൽ നിന്ന് ഒരു ഭാഗം. 7 മണിക്ക് സ്പോൺസേഡ് പരിപാടി പോപ്ര.

യു കെ കുമാരൻ എഴുതിയത്. 8:05 മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ ആരോഗ്യവിചാരം, ഹൃദയാഘാതം, കാരണങ്ങളും ചികിത്സയും. കൺസൾട്ടന്റ് കാർഡിയോളജിസ്റ്റ് ഡോക്ടർ അരുൺ കുമാർ ജിയുമായി അഭിമുഖം.

മൂന്ന് മണിക്ക് ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് ഹലോ കൊച്ചി FM തത്സമയ ഫോണിൻ പരിപാടിയിൽ. മനുഷ്യ മസ്തിഷ്കത്തിന്റെ അനന്ത സാധ്യതകൾ, ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ക്യുസാറ്റ് ന്യൂറോ സയൻസ് വിഭാഗം മേധാവിയും ശാസ്ത്രജ്ഞനുമായ ഡോക്ടർ ബേബി ചക്രപാണി മറുപടി നൽകുന്നു. പ്രിയ ശ്രോതാക്കളെ, ഇതോടെ ഇന്നത്തെ FM ഈവനിംഗ് സമാപിക്കുന്നു. FM ഈവനിംഗ് വീണ്ടും കേൾക്കാം നാളെ ഇതേ സമയത്ത്.

0: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ
1: ചുറ്റുവട്ടം,
0: എറണാകുളത്തിന്റെ സാംസ്കാരിക സ്പന്ദനം.

0: ചുറ്റുവട്ടത്തിൽ ഇന്ന് 2026 സെപ്റ്റംബർ 8 കൊച്ചി ചാവറ കൾച്ചറൽ സെന്റർ ലൈബ്രറി ഹാളിൽ വച്ച് ഇടപ്പള്ളി രാഘവൻ പിള്ളയുടെ മണിനാദം എന്ന കൃതിയുടെ 90ാം വർഷത്തോടനുബന്ധിച്ച് നടന്ന പ്രഭാഷണ പരമ്പരയിൽ പ്രശസ്ത സാഹിത്യ നിരൂപകൻ പ്രൊഫസർ എം തോമസ് മാത്യു നൽകിയ പ്രഭാഷണത്തിൽ നിന്നുള്ള പ്രസക്ത ഭാഗങ്ങൾ കേൾക്കാം.
1: 3 കവിതകൾ നമ്മുടെ ഈ പ്രദേശത്ത് തന്നെ ഉണ്ടായി എന്നതൊരു പ്രത്യേകതയ. 3 പേര് ഏതാണ്ട് ഇടപ്പള്ളിക്കാർ തന്നെ, ഇടപ്പള്ളി രാഘവപിള്ളിയും ചെങ്ങമ്പുഴയും വൈരപ്പള്ളിയും. അന്ന് പ്രസിദ്ധീകരിച്ച കവിതകളുടെ പേരിലാണ് പിൽക്കാലത്തും ആ കവികളെയും അറിയപ്പെടുന്നത് എന്നുള്ളത് ഒരു സവിശേഷതയുമാണ്. ചെങ്ങമ്പുഴ രമണന്റെ പേരിൽ, വയ്യപ്പള്ളി മാമ്പഴത്തിൻ്റെ പേരിൽ, ഇടപ്പള്ളി രാഘവപിള്ള മണ്ണാടം എന്ന അവരുടെ അവസാന കവിയുടെ പേരിൽ. ഈ കവികളെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഈ കൂട്ടത്തിലെ ഏറ്റവും നിർഭാഗ്യവാനായ കവി എന്ന നിലയ്ക്കും മനുഷ്യൻ എന്ന നിലയ്ക്കും നിർഭാഗ്യവാനായ ഇടപ്പള്ളി രാഘവപിള്ളിയായിരുന്നു. ഇടപ്പള്ളി കവികളെ കുറിച്ചും കാൽപ്പനിക പ്രസ്ഥാനത്തെ കുറിച്ചും ഒക്കെ പറയുമ്പോൾ വളരെ വാചാലമായി നമ്മൾ ചെങ്ങമ്പുഴയെ കുറിച്ച് പറയുകയും അതിൻ്റെ ഒരു അനുബന്ധം എന്ന നിലയ്ക്ക് മൂന്നാല് വാചകൾ ഇടപ്പള്ളി രാഘവപിള്ളിയെ കുറിച്ച് പറഞ്ഞ് അവസാനിപ്പിക്കുകയും ചെയ്യുന്ന രീതിയാണ്. ചെങ്ങമ്പുഴ വളരെ ആഘോഷിക്കപ്പെട്ട കവിയാണ്. ആ രീതിയിലൊന്നും ഒരു ആഘോഷത്തിന് ഇടം നൽകാതെ ഈ ലോകത്തിൽ നിന്ന് പിരിഞ്ഞു പോയ കവിയാണ് ഇടപ്പള്ളി രാഘവപിള്ള. പക്ഷേ ഇന്ന് ഈ കവിതകൾ വായിക്കുന്ന സമയത്ത് നമുക്കറിയാം ചെങ്ങമ്പുഴ പലപ്പോഴും തൻ്റെ ജീവിതം

കവിതയിൽ തോൽക്കടിച്ചാറാവാം. വാക്കിൻ്റെ സംഗീതത്തിൻ്റെ കൽപ്പനകളുടെ ഓരോ വിസ്മയിപ്പിക്കുന്ന ധാരാളിത്വം ചങ്ങമ്പുരിൽ നമുക്ക് കാണാൻ കഴിയും. പക്ഷെ ഇടപ്പേരാക്കമുള്ള രീതിയിലുള്ള ഒരാളുടെ വളരെ ഒതുക്കി കാര്യങ്ങൾ പറയുന്ന കൂടുതൽ സാന്ദ്രമായ വാക്കുകൾ പ്രയോഗിക്കാൻ ശ്രമിച്ചാൽ കഴിയാം. വാക്കുകൾ പറയുമ്പോഴാണ് ശരിക്ക് അർത്ഥത്തിൻ്റെ പൊലിമുണ്ടാകുന്നത് എന്ന് പറയാറുണ്ട്. അത് ഇടപ്പിയെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ സാധകമാണെന്ന് ഞാൻ വിചാരിച്ചത് വളരെ ഒതുക്കി മാത്രം ഒരിക്കലും ഒരു ധാരാളിത്ത കൽപ്പനകളുടെയോ സംഗീതത്തിൻ്റെയോ ഒന്നും കാര്യത്തിലുള്ള ധാരാളിത്തമില്ലാതെ ഒരുതരം വിചിത്രമായി വിശുപ്പോടുകൂടി വാക്കുകൾ ഉപയോഗിക്കുന്ന ആളായിരുന്നു അത്. ഈ കവിത ആത്മഹത്യ ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് എഴുതിയ കവിയാണ് അദ്ദേഹത്തിൻ്റെ അവസാനത്തെ കവിയ. ഇടപ്പിളി ആത്മഹത്യ ചെയ്ത കവിയാണ് നമുക്ക് അറിയും. ആത്മഹത്യ ചെയ്ത എഴുത്തുകാരുണ്ട്. നമുക്കറിയാം ഒരു കാലഘട്ടത്തിൽ ആത്മഹത്യ എന്ന് പറയുന്ന വിഷയം ധാരാളം ആളുകളെ ആകർഷിക്കുകയും ചർച്ച ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ആത്മീയ കമ്മ്യൂണിറ്റി പ്രസിദ്ധമായ മെത്തോഡിസ്റ്റ് ആരംഭിക്കുന്നത് ആത്മഹത്യയെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറയുന്നത് ജീവിതത്തിൽ ഗൗരവമുള്ള ഒരൊറ്റ ദാർശനിക പ്രശ്നം മാത്രമേ ഉള്ളൂ, ആത്മഹത്യയാണെന്നാണ്. ഈശ്വർ സ്മോൾ സീരിയസ് ഫിലോസോഫിക്കൽ പ്രോബ്ലം അദ്ദേഹത്തിൻ്റെ മെത്തോഡിസ്റ്റിൻ്റെ ആദ്യത്തെ വാക്യമാണ്. ഒറ്റ ദാർശനിക പ്രശ്നമേ ഉള്ളൂ, എന്തുകൊണ്ടാണ് ആത്മഹത്യ ചെയ്യുന്നത് അദ്ദേഹം ചോദിച്ചിട്ട് പറയുന്നത് ഒരുതരം അബ്സെക്ട് ഫീൽഡിൽ നിന്നാണ്. അബ്സെക്ട് എന്നുള്ള വാക്ക് വളരെ കുഴപ്പം പിടിച്ചൊരു വാക്കാണെന്ന് ഞാൻ പറയാൻ നിങ്ങൾക്കറിയാം. സാധാരണ ഭാഷയിൽ അത് ലോജിക്കലില്ലാത്ത അയുക്തികമായ അസംബന്ധമായത് എന്നൊക്കെ അർത്ഥം വരും. തത്വചിന്തയിൽ ആ വാക്ക് ഉപയോഗിക്കുന്നത് പർപ്പസ്നെസ് എന്നുള്ള അർത്ഥത്തിലാണ്, ലക്ഷ്യമില്ലായ്മ. മനുഷ്യ ജീവിതത്തെ നമ്മൾ സങ്കല്പിക്കുന്ന ഈ കഴിവ് യാത്ര എവിടെയോ പോയി അവസാനിക്കുന്നു. കൂടുതൽ പ്രകാശമുള്ളതായ ഒരു ലോകത്തിലേക്ക് ഉള്ള സഞ്ചാരമാണ് മനുഷ്യൻ്റെ ജീവിതം. അതെടുത്തുകൊണ്ട് യാത്രയാണ് എന്നുള്ള സങ്കല്പം നമുക്കുണ്ട്. ഇങ്ങനെ യാതൊരു പ്രാപ്യസ്ഥാനവും ഇല്ലാത്ത ഒരു ഏർപ്പാടാണ് മനുഷ്യൻ്റെ ജീവിതം. അതുകൊണ്ട് ഞാൻ നടനമാണെന്ന ഈ അരങ്ങും ഞാനും തമ്മിൽ യാതൊരു ബന്ധം പൊരുത്തമില്ലാതെ തോന്നിയിരിക്കുന്നു. ഈ ഭൂമി, ഞാൻ ജീവിക്കുന്ന ഈ ഭൂമി എനിക്ക് അന്യമായ, എനിക്ക് എന്നോട് വളരെ നിസ്സ്നേഹമായി പെരുമാറുന്ന ഒരു ലോകമാണ് ഈ ജീവിതം എന്ന് അല്ലെങ്കിൽ ലോകമെന്ന് പറയുന്നത് ആത്മഹത്യ ചെയ്യാൻ കൊള്ളാവുന്ന ഒരു ഇടം എന്നതായിട്ട് മാത്രമേ പരിഗണിക്കപ്പെടുകയുള്ളൂ എന്ന് വരെ ചിന്തിച്ചു പോകുന്ന രീതിയിൽ ആത്മഹത്യ നമ്മളൊക്കെ വിചാരിക്കുന്നവരെ ഒരു എഴുത്തിയാക്കൊണ്ട് സംഭവിക്കുന്നതുമല്ല. ഓരോ ഒരു നിമിഷത്തിൻ്റെ ഒരു സ്മരണത്തിൽ വന്നിട്ടുണ്ടാകുന്ന ഒരു പ്രേരണയല്ല. കവി പറയുന്നത് ഒരു കവിതയുടെ ബീജം കവിയുടെ അന്തരാത്മാവിനെ ജനിച്ച് പതുക്കെ പതുക്കെ അത് കവിതയായി രൂപം പ്രാപിക്കുന്നത് പോലെ മനുഷ്യ ചേതനയുടെ ഏതോ അഗാധമായ ഒരു തലത്തിൽ ഈ ആത്മഹത്യയെക്കുറിച്ചുള്ള വിചാരം വരികയും അതിങ്ങനെ പെരുകി പെരുകി പെരുകി അവസാനിക്കുകയായി അവസാനിക്കുകയും ചെയ്യുന്നതാണ്. അത്ര വിചിത്രമായ ഒരു വസ്തുവായിട്ടാണ് ആത്മഹത്യകളൊക്കെ പറഞ്ഞത്. ഇന്ന് നമുക്ക് പിടികിട്ടാത്ത ഒരു വിഷയമായി തോന്നിയിരിക്കുന്നു. അതിന് പിന്നിലുള്ളത് ഒന്ന്, ഒരു കാര്യം നമുക്കറിയാം, ഈ ജീവിതം എന്നത് വളരെ മടുപ്പ് നിറഞ്ഞ ഒന്നാണ്. ഇതിനകത്ത് പ്രതീക്ഷിക്കാനൊന്നുമില്ല. മൂന്ന് കാര്യങ്ങളാണ് ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്, ജീവിതം തുടരാൻ നമുക്ക് എവിടെയെത്തിക്കുന്ന ഇടപ്പിള്ളേരെ സൂചിപ്പിക്കുന്നുണ്ട്. ഒന്ന്, അർത്ഥമായ എന്തെങ്കിലും കാര്യം ചെയ്യാനുണ്ടാവുക എന്നുള്ളതാണ്. സ്നേഹിക്കാൻ ആരെങ്കിലും ഉണ്ടാവുക എന്നാണ്, അല്ലെങ്കിൽ മൂന്നാമത് പ്രതീക്ഷിക്കാൻ ആരെങ്കിലും ഉണ്ടാവുക എന്നതാണ്. ഇത് മൂന്നും ഇല്ലാതായാൽ അർത്ഥമുള്ള ഒരു കർമ്മവും എനിക്ക് നിറവേറ്റാനില്ല. ഈ ലോകത്തിൽ സ്നേഹം എന്നത് എനിക്ക് തികച്ചും അന്യമാണ്. എനിക്ക് ജീവിതം കൊണ്ട് ഒന്നും നേടാനുമില്ല എന്നുള്ള ഒരവസ്ഥ വരുമ്പോൾ ആത്മഹത്യ അല്ലാതെ വേറെ മാർഗമില്ല, എങ്ങനെയാണ് ജീവിക്കുന്നത് എന്നുള്ള ചോദ്യം ഉണ്ടാകുന്നു. ഇത് വേണമെങ്കിൽ നമുക്ക് ഒരു വിഷാദ ചിന്ത എന്നൊക്കെ പറയുന്നത് ഒരു മനോഭാവം നൽകിയ രോഗമാണെന്ന് പോലും പറയാവുന്നതാണ്. ബാംഗോളി എന്നൊക്കെ പറയുന്ന രോഗമാണ് എന്നെനിക്ക് പറയാവുന്നതാണ്. ഒന്ന് ഓർക്കേണ്ടത് വിഷാദം എന്ന് പറയുന്നതും

ദുഃഖം എന്ന് പറയുന്നത് ബോധമല്ല എന്ന കാര്യമാണ്. ദുഃഖം വളരെ ഗഹനമായ ഒന്നാണ്. അത് ഒരു വളരെ ദാർശനികമായ ഒരു നിലപാടാണ്. ഈ ലോകം ദുഃഖാത്മകമാണ്, ആത്യന്തികമായ ദുഃഖാത്മകമാണ് എന്ന് പറയുന്നത് മനുഷ്യൻ്റെ എല്ലാ മൂല്യങ്ങളുടെയും അടിസ്ഥാന പ്രകടനമാണ്. ഈ ജീവിതത്തിൽ വേദനകൾ മാത്രമേ ഉള്ളൂ. ടോൾസ്റ്റോയുടെ വളരെ പ്രസിദ്ധമായ വാക്യമുള്ളത് അന്നഘടന ആരംഭിക്കുന്നത് അങ്ങനെയാണ്. എല്ലാ സന്തുഷ്ട കുടുംബങ്ങളും ഒരേ മട്ടിൽ സന്തോഷിക്കുന്ന എല്ലാ ദുഃഖിത ഭവനങ്ങളും അവരവരുടെ രീതിയിൽ ദുഃഖിക്കുന്ന ഓൾ ഹാപ്പി ഫാമിലീസ് ആർ ഹാപ്പി അല്ലെ, ബട്ട് ഓൾ അൺഹാപ്പി ഫാമിലീസ് അൺഹാപ്പി ഇൻ ദെയർ ഓൺ ബേസ്. ഇത് പറഞ്ഞുകൊണ്ട് നമ്മൾ ആരംഭിക്കുന്നത് സുഖം എന്ന് പറയുന്നതും സന്തോഷം എന്ന് പറയുന്നവർക്ക് എല്ലാവർക്കും ഒരുപോലെ കഴിക്കും. ഒരു ഐസ്ക്രീം കഴിച്ചാൽ അനുഭവം കൊള്ളാത്തില്ല. ഒരു അടി കിട്ടുന്ന വേദന എന്ന് പറയുന്ന ഓരോ കാരണം എൻ്റെ എനിക്ക് കിട്ടുന്ന അടിയും നിങ്ങൾക്ക് കിട്ടുന്ന അടിയും വ്യത്യാസമുണ്ട്. അങ്ങനെ പങ്കിടാൻ സാധ്യമല്ലാത്ത താരതമ്യമില്ലാത്ത ദുഃഖങ്ങളുടെ ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അങ്ങനെ ഈ ദുഃഖത്തെ അറിയുമ്പോഴാണ് നമ്മൾ നമ്മുടേതായ ഒരു ജീവിത വീക്ഷണം ഉണ്ടാകും. നമ്മുടെ തത്വചിന്തയും നമ്മുടെ സ്നേഹങ്ങളും നമ്മുടെ മൂല്യക്രമങ്ങളും എല്ലാം ഉണ്ടാകുന്നത് ദുഃഖത്തെക്കുറിച്ചുള്ള ഈ അനുഭവത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത്. വിഷാദം എന്ന് പറയുന്നത് വളരെ സ്വാഭാവികമായ ഒന്നാണ്. ഈ ലോകത്തെക്കുറിച്ചല്ല, എനിക്ക് ഈ ലോകം എന്നോട് വളരെ പരിശ്രമമായിട്ടു, അത്രയും നിസ്സ്നേഹമായ ഒരു ലോകം ആണല്ലോ എനിക്ക് ലഭിച്ചിരിക്കുന്നത് എന്നുള്ള പരാതിയിൽ നിന്നാണ് വിഷാദം ഉണ്ടാകുന്നത്. അതുകൊണ്ട് രണ്ടും വ്യത്യസ്തമായ ഒന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അത് മാത്രമല്ല, ഈ ഒരു വിഷാദ ചിന്ത ഇടപെടലിയുടെ ജീവിതത്തിൽ മുടതികളാണ് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അതിൻ്റെ അദ്ദേഹത്തിൻ്റെ ജീവിത പരിസ്ഥിതി ദുഃഖാത്മകമായിരുന്നു എന്നുള്ളത് മാത്രമല്ല ഞാൻ പറയുന്നത്, അത് വളരെ കഷ്ടപ്പെടിച്ച ജീവിതമായിരുന്നു എന്ന് പറയാവുന്നതാണ്. അമ്മ വളരെ ചെറുപ്പത്തിൽ മരിച്ചു, അച്ഛൻ വളരെ ക്രൂരനും യാതൊരു സ്നേഹവും ഇല്ലാത്തിയാൽ രണ്ടാനമ്മ ജീവിതത്തിൽ പുറത്തേക്ക് കൊടുക്കാത്തവരാണ്. അങ്ങനെ എല്ലാ തരത്തിലുള്ള ദുഃഖങ്ങളും വേദനകളും അദ്ദേഹം അനുഭവിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതം മുഴുവൻ ഈ തരത്തിൽ കയ്പുള്ള അനുഭവങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അങ്ങനെയുള്ള ഒരു കയ്പുള്ള അനുഭവങ്ങളിൽ നിന്നാണോ വിഷാദാത്മകത ഉണ്ടാകുന്നതെന്ന് ചോദിച്ചാൽ അല്ല എന്നാണ് എൻ്റെ ഉത്തരം. കാരണം അങ്ങനെ ഈ ഇതിനേക്കാൾ കവിഞ്ഞ ദുഃഖങ്ങൾ അനുഭവിച്ച എത്രയോ ആളുകൾ ജീവിതത്തെ വളരെ പ്രസാദ ആത്മകമായി സമീപിച്ചതായി ജീവിതം മുഴുവൻ ഒരു വേദനയുമായി നടന്ന ആളാണ് സഞ്ജയൻ. ഭയങ്കരമായ ശാരീരികമായ വേദന, വയറ്റുവേദനയായിരുന്നു അദ്ദേഹത്തിന്. അദ്ദേഹമാണ് ജീവിതം മുഴുവിച്ചിരിക്കുന്ന സാഹിത്യത്തിലുണ്ടായിരുന്നു, ഹാസ്യ സാഹിത്യത്തിൻ്റെ ആചാര്യനായിട്ട് നിൽക്കുന്നു. അതുകൊണ്ട് ഈ സ്വകാര്യമായ വേദനകളാണ് ഒരാളെ വിഷാദാത്മകനാക്കുന്നത്. ഒരാളെ മറ്റൊരാളെ ജീവിതം മുഴുവൻ വളരെ സുഖമായതുകൊണ്ട് പ്രസാദാത്മകനായി തീർന്നു പറയുന്നത് മനുഷ്യൻ അങ്ങനെ സൃഷ്ടിക്കപ്പെടുന്നു എന്നുള്ളതാണ്. ഇതല്ലെങ്കിൽ മറ്റൊരു കാരണം കൊണ്ട് വിസാരിക്കും എന്നല്ലാതെ ഈ കാരണം കൊണ്ടതുകൊണ്ട് ജീവിതത്തിൽ വിഷാദമുണ്ടായി എന്നുള്ളതല്ല, മറിച്ച് വിഷാദാത്മകനായതുകൊണ്ട് ഈ അനുഭവത്തിന് നേരെ ഇങ്ങനെ പ്രതികരിച്ചു എന്നാണ് ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം സത്യം എന്നാണ് തോന്നുന്നത്. കവിതയിലും നമുക്ക് ഈ വിചാരങ്ങൾ അദ്ദേഹം തുടരുന്നത് കാണാൻ കഴിയും. എല്ലാ കവിതകളിലും ഈ ദുഃഖത്തിൻ്റെ തൻ്റെ ഈ ജീവിതം എന്ന് പറയുന്നത് ഒരു പാഴ്പടിയാണ്, ഒന്നും നേടാനില്ലാത്ത ആരുടെയും സ്നേഹം സമ്പാദിക്കാൻ കഴിയാത്ത ശബ്ദമായ ഒരു ജീവിതമാണ് തൻ നയിക്കുന്നത് എന്നുള്ള ഒരു വിചാരം അദ്ദേഹത്തിൻ്റെ കവിതകളിൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. തൻ്റെ ഈ ജീവിതം കൊണ്ട് ജീവിത സാഗരത്തിൻ്റെ അടിത്തട്ട് കണ്ടു എന്നുള്ള അഭിമാനം എനിക്കെങ്കിൽ ഇരിക്കട്ടെ, അങ്ങനൊരു മുദ്ര അവിടെ എനിക്ക് ലഭിക്കുക അദ്ദേഹമുണ്ട്. ജീവിത ദുഃഖങ്ങളുടെ ജീവിത ക്ലേശങ്ങളുടെ ഏറ്റവും അധികം പോയി അതിൻ്റെ ആഴം അളന്നതിൻ്റെ മുദ്ര, അതിൻ്റെ ഒരു പ്രശംസ മാത്രം എനിക്ക് കിട്ടട്ടെന്നാണ്. ഈ പുല്യപാതകം കത്തിച്ച് ഞാൻ വരുന്നു അദ്ദേഹം ഒരിക്കൽ എഴുതുന്നുണ്ട് തൻ്റെ ജീവിതത്തെക്കുറിച്ച്. ഈ പുല്യപാതകം കത്തിച്ചു വരുന്നു, ഇങ്ങനെ മരണത്തെ ധ്യാനിക്കുകയും മരണത്തെ ആഘോഷിക്കുകയും ചെയ്യുന്ന കവിതയായിട്ടാണ് അദ്ദേഹത്തിൻ്റെ കാവ്യ ലോകത്തെ നമ്മൾ വിലയിരുത്തുകയും കാണുകയും ചെയ്തു. പ്രസാദത്തിൻ്റെ പ്രകാശത്തിൻ്റെ ഒരു കിരണമെങ്കിലും എവിടെയെങ്കിലും കാണാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ളതാണ് സത്യം. ഈ ജീവിതത്തിൻ്റെ എല്ലാ അംശങ്ങളും ദുഃഖത്തിലേക്കാണ് തന്നെ നയിക്കുന്നത് എന്നുള്ള സമീപനമാണ്.

0: ചുറ്റുവട്ടത്തിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് 2026 സെപ്റ്റംബർ 8 കൊച്ചി ചാവറ കൾച്ചറൽ സെന്റർ ലൈബ്രറി ഹാളിൽ വച്ച് ഇടപ്പള്ളി രാഘവൻ പിള്ളയുടെ മണിനാദം എന്ന കൃതിയുടെ 90-ാം വർഷത്തോടനുബന്ധിച്ചു നടന്ന പ്രഭാഷണ പരമ്പരയിൽ പ്രശസ്ത സാഹിത്യ നിരൂപകൻ പ്രൊഫസർ എം തോമസ് മാത്യു നൽകിയ പ്രഭാഷണത്തിൽ നിന്നുള്ള പ്രസക്ത ഭാഗങ്ങൾ. ചുറ്റുവട്ടം പൂർണ്ണമാകുന്നു. നിർവഹണം MV ശശികുമാർ. സഹകരണം ഡോക്ടർ സൂര്യബാബു എസ്.
1: ചുറ്റുവട്ടം,
2: എറണാകുളത്തിന്റെ സാംസ്കാരിക സ്പന്ദനം. ഒരറിയിപ്പ്: നാളെ ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ കൊച്ചി FM തത്സമയ ഫോണിൻ പരിപാടിയിൽ മനുഷ്യ മസ്തിഷ്കത്തിന്റെ അനന്ത സാധ്യതകൾ. ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ക്യുസാറ്റ് ന്യൂറോ സയൻസ് വിഭാഗം മേധാവിയും ശാസ്ത്രജ്ഞനുമായ ഡോക്ടർ ബേബി ചക്രപാണി മറുപടി നൽകുന്നു. നാളെ ഉച്ചകഴിഞ്ഞ് 3 മണിക്കും 4 മണിക്കുമിടയ്ക്ക് വിളിക്കുക. വിളിക്കേണ്ട നമ്പർ 9446455888. മറ്റൊരു നമ്പർ 0484242637, അല്ലെങ്കിൽ 0484242637. ഓർമ്മിക്കുക, നാളെ വൈകുന്നേരം 3 മണിക്ക് ഹലോ കൊച്ചി FM പരിപാടിയിൽ ചർച്ച ചെയ്യുന്നു മനുഷ്യ മസ്തിഷ്കത്തിന്റെ അനന്ത സാധ്യതകൾ. അറിയിപ്പ് കഴിഞ്ഞു.

0: ആകാശവാണി കൊച്ചി FM 102.3.
1: ഇപ്പോൾ സമയം 9 കഴിഞ്ഞ് 30:29. പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം യേശുദാസ് പാടിയ ഗാനം, ചിത്രം പാവം പാവം രാജകുമാരൻ. ഗാനരചന കൈതപ്പുറം, സംഗീതം ജോൺസൺ.
2: പാതിമേ മറഞ്ഞതെന്തേ

ഗിരീഷ് പുത്തഞ്ചേരി വരികളെഴുതിയ മറ്റൊരു ഗാനം, യേശുദാസും സുജാതയും പാടിയത്. ചിത്രം മീനത്തിൽ താലികെട്ട്. ഈണം നൽകിയത് ഔസേപ്പച്ചൻ.

അടുക്കാൻ എന്തെളുപ്പം എന്ന ചിത്രത്തിൽ യേശുദാസും ചിത്രയും പാടിയ ഗാനമാണ് നിങ്ങൾ കേട്ടത്. ഗാനരചന ബിജു തിരുമല, സംഗീതം ജെറി അമൽദേവ്. അടുത്ത ഗാനം യേശുദാസും ജാനകിയും പാടിയത്. ഗാനരചന വയലാർ രാമവർമ്മ, സംഗീതം എം ബി ശ്രീനിവാസൻ.

0: പ്രയാണം എന്ന ചിത്രത്തിൽ യേശുദാസും എസ് ജാനകിയും സംഘവും പാടിയ ഗാനമാണ് നിങ്ങൾ കേട്ടത്.
1: നാളെ രാത്രി 9:30 സാഹിത്യ സുരഭിയിൽ.
2: കഴിഞ്ഞ പ്രാവശ്യം വന്നുപോയതിന് ശേഷം ഷാഹിനയുടെ നിക്കാഹ് നടത്തുന്ന സമയത്തെ ഉപ്പ വരത്തുള്ളൂ എന്നിടയ്ക്ക് വിളിക്കുമ്പോൾ പറയുമായിരുന്നു.
1: ഷിബിൻ ജോർജ് ചളിക്കവട്ടം എഴുതി അവതരിപ്പിച്ച കഥ മയ്യത്ത് വന്ന വഴി.
3: മരിച്ച കാമുകന്മാർക്കെല്ലാം നിഷ എന്നൊരു കാമുകിയുണ്ട്. മരിച്ചു പോം വരെ അവനെ അവൾ പൊട്ടിച്ചിരിപ്പിച്ചുകൊണ്ടേയിരിക്കും.
1: പി പി രാജേന്ദ്രൻ കർത്തയുടെ കവിതകൾ
4: ക്രിസ്ത്യൻ ട്രാജഡിയുടെയും ഗ്രീക്ക് ട്രാജഡിയുടെയും ആധുനിക ദുരന്ത നാടകത്തിൻ്റെയും ദർശനങ്ങൾ ഇഴചേർന്ന് ആ മനുഷ്യൻ നാടകം മികവുറ്റതായി മാറുന്നു.
1: സി ജെയും നവീന നാടക ദർശനവും ഡോക്ടർ സണ്ണി സെബാസ്റ്റ്യൻ നടത്തുന്ന പ്രഭാഷണം നാളെ രാത്രി 9:30 സാഹിത്യ സുരഭിയിൽ.
0: ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 10 കഴിഞ്ഞ് 3:14. ചലച്ചിത്ര ഗാനങ്ങളാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. അടുത്ത ഗാനം യേശുദാസ് പാടിയത്, ചിത്രം ലാൽ സലാം. വരികൾ എഴുതിയത് ONV കുറുപ്പ്, ഇണ നൽകിയത് രവീന്ദ്രൻ.

ചിത്രം മണിവത്തൂരിലെ 1000 ശിവരാത്രികൾ. ചിത്രപാടിയത് ഗാനരചന ONV കുറുപ്പ്, സംഗീതം MB ശ്രീനിവാസൻ.

ചലച്ചിത്ര ഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം ഈ പുഴയും കടന്ന് എന്ന ചിത്രത്തിൽ നിന്നും. ഗിരീഷ് പുത്തഞ്ചേരി വരികളെഴുതി ജോൺസൺ ഈണം നൽകി, യേശുദാസ് പാടിയത്.

ചിത്രം സമ്മറിൻ ബെത്ലഹേം. യേശുദാസും ചിത്രയും പാടിയത് ഗിരീഷ് പുതഞ്ചേരി വിദ്യാസാഗർ കൂട്ടുകെട്ടിലെ ഗാനം.

ചിത്ര പാടിയഗാനം ഇനി കേൾക്കാം. ചിത്രം മഴമേഘ പ്രാവുകൾ. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം കെ.എൽ. ശ്രീറാം.

ഇത് ആകാശവാണി കൊച്ചി എഫ് എം 102.3 സമയം 10 മണി കഴിഞ്ഞ് 59:30. ഇനി 11 മണിക്ക് ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹിയിലേക്ക്.